0: അപ്പോൾ ഒന്നെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് IELTS ടെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്
1: ആ ടെസ്റ്റ്
0: അത് ഉപയോഗിക്കാം. പക്ഷേ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ KFUPMD ഫൗണ്ടേഷൻ ഇയർ മാത്രം സ്കിപ്പാക്കാൻ വേണ്ടി ഈ IELTS എടുക്കേണ്ട ഒരു ആവശ്യമില്ല.
1: ഇല്ല, ഓക്കെ.
0: IELTS ആപ്ലിക്കേഷൻ ഫീസ് ഒരു 1,000-1,500 ആ റേഞ്ചിലാണ് വരുന്നത്, റിയാൽ കുറച്ച് കൂടുതലാണ്. പക്ഷേ ഈ KFUPMD ഇംഗ്ലീഷ് ടെസ്റ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്.
1: ഫ്രീ ആണ്. അതെ അതെ.
0: അപ്പോൾ ഈ ഇംഗ്ലീഷും മാത്തും നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ, അതായത് രണ്ടും പാസ്സായാൽ നിങ്ങൾ ഫുൾ ഫൗണ്ടേഷൻ ഇയർ സ്കിപ്പാവും, ഡയറക്റ്റ്ലി യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇയർ.
1: ഈ ഇംഗ്ലീഷിനും രണ്ട് എക്സാം ഉണ്ടോ, രണ്ട് സെമസ്റ്ററിനേതായിട്ടുള്ള? അല്ലേ,
0: ഇംഗ്ലീഷിൻ്റെ എനിക്കറിയില്ല. എന്തായാലും ഞാൻ മെയിൻ ആയിട്ട് IELTS കൊടുത്തിട്ട് ഞാൻ പാസ്സായി.
1: ഓക്കെ.
0: പക്ഷേ ഇംഗ്ലീഷിൻ്റെ എനിക്കൊന്ന് രണ്ട് എക്സാംസ് ആണ്, നല്ല ഈസി എക്സാംസ് ആണ്, നല്ല ഈസി എക്സാം. നമ്മൾ കാജ്വലി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും പാസ്സാൻ പറ്റും.
1: ഓക്കെ. വളരെ വിലപ്പെട്ട ഒരു പോയിന്റാണ് നമ്മുടെ റിഹാൻ ഇപ്പോൾ നമ്മോട് പങ്കുവെച്ചത്. കാരണം 5 ഇയേഴ്സിൽ ആദ്യത്തെ ഫസ്റ്റ് ഇയർ ഫൗണ്ടേഷനുള്ളതാണ്, പക്ഷെ അത് ഈ രണ്ട് എക്സാം എഴുതുകയാണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് നേരെ കോഴ്സിലേക്ക് തന്നെ, അക്കാഡമിക് ഇയറിലേക്ക് എൻട്രർ ആവാവുന്നതാണ് എന്നുള്ളത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. വേറെന്തെങ്കിലും അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ടത്?
0: എനിക്കൊരു മെയിനായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇവർ സ്കൂളിൻ്റെ മാർക്സ് നോക്കുകയാണ്. ഒരു മിക്ക യൂണിവേഴ്സിറ്റീസും സ്കൂളിൻ്റെ മാർക്സിനെ നോക്കിയിട്ടല്ല അഡ്മിഷൻ നോക്കുന്നത്.
1: അതെ.
0: അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ റെഗുലർ ട്രാക്കിൽ 10% വരെ നോക്കും.
1: അതെ.
0: പക്ഷേ SAT ട്രാക്കിൽ ഒരു വെറും SAT ട്രാക്ക് നോക്കും, SAT നോക്കുള്ളൂ.
1: എത്രയാണ് നോക്കും?
0: SAT. പിന്നെ SAT പാസ്സായി കഴിഞ്ഞാൽ, അത് നിങ്ങളുടെ സ്കോർ എലിജിബിൾ ആയി കഴിഞ്ഞാൽ,
1: അതെ,
0: ആ മാക്സിന് ഒരു ടെസ്റ്റ് ഉണ്ടാവും.
1: ഓക്കെ.
0: അപ്പോൾ SAT ട്രാക്കിൽ ഈ രണ്ട് എക്സാംസ് ആണ് മെയിൻ ആയിട്ട്.
1: ഓക്കെ.
0: പിന്നെ ഓരോ നിങ്ങളുടെ ഹൈസ്കൂൾ റിപ്പോർട്ട് ചോദിക്കും, സർട്ടിഫിക്കറ്റ് ചോദിക്കും. അത് വെറുതെ നിങ്ങൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൂഫായിട്ട് മാത്രമേ
1: എലിജിബിൾ ആണോ എന്ന് അറിയാൻ,
0: അല്ലാണ്ട് ഒരു മാർക്സിന്റെ ഒരു ക്രൈറ്റീരിയ അവർ പറഞ്ഞിട്ടില്ല.
1: പറഞ്ഞിട്ടില്ല. ഓക്കെ. പൊതുവെ എങ്ങനെ അവിടെ യൂണിവേഴ്സിറ്റിയിലെ അന്തരീക്ഷം, കോളേജ്, അതുപോലെ തന്നെ സഹപാഠികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ, അവരെ കുറിച്ചൊക്കെ റിഹാൻ്റെ അഭിപ്രായം എന്താ?
0: ഓക്കെ. അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെറ്റ് പറയുകയാണെങ്കിൽ മിക്കോ അറബ്സ് ആണല്ലോ. അപ്പോൾ മിക്കോ അറബ്സിൻ്റെ കൂടെ ആയിരിക്കും ഇൻട്രാക്ഷൻ. അപ്പോൾ അതായത് മെയിനായിട്ട് ഒരു
1: നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് തന്നെയല്ലേ?
0: അതായത് അവരോട് സംസാരിക്കുമ്പോൾ ഒക്കെ ഇംഗ്ലീഷ് ആയിരിക്കും, അവർക്ക് നല്ല ഇംഗ്ലീഷ്, എല്ലാവർക്കും നല്ല ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരാണ്.
1: ഓക്കെ.
0: പക്ഷേ ഓരെങ്കിലും ഗ്രൂപ്പായിട്ട് കൂടുമ്പോൾ ഒരു അറബി സംസാരിക്കും, അപ്പം നമുക്ക് കുറച്ചൊരു സോഷ്യലൈസ് ചെയ്യാൻ കുറച്ചൊരു ഒരു പാട് വരും, ഒരു ഡിഫിക്കൽട്ടി വരും.
1: ഒറ്റപ്പെടുമ്പോൾ
0: ചെറുതായി ഒരു ഒറ്റപ്പെടുന്ന ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ അതിന് നമുക്ക് നമ്മളൊരു ഇന്ത്യൻ ഫ്രണ്ട് കമ്മ്യൂണിറ്റി ഉണ്ടാവും, ഇന്ത്യൻ ഫ്രണ്ട് ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെ അതായത് ഇപ്പോൾ കുറേ പേർക്ക് ഒരു ഈ ഇന്ത്യൻസിൻ്റെ അഗെയിൻസ്റ്റ് ഒരു റേസിസം ഉണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല.
1: അങ്ങനത്തുള്ള ഒരു മോശം അനുഭവങ്ങളൊന്നും ഇല്ല.
0: അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ KFUPM ജോയിൻ ചെയ്യുന്ന മുമ്പ് ഞാൻ വെച്ചാൽ ഇൻ്റർനെറ്റിൽ കുറച്ച് റിവ്യൂസ് ഞാൻ കണ്ടിരുന്നു. അതായത് ഇന്ത്യൻസിൻ്റെ അഗെയിൻസ്റ്റ് കുറച്ച് റേസിസം ഉണ്ട്, അത്ര ഇതില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ റിയലിസ്റ്റിക് ഒപ്പീനിയൻ ആണെങ്കിൽ ഒരു റേസിസം ഇല്ല, എല്ലാവരും വളരെ നല്ല ആൾക്കാരാണ്.
1: ഞാനേ അവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് സൗദി ലോക്കൽസ് അല്ലാത്ത ഒരുപാട് വിദ്യാർത്ഥികൾ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ പഠിക്കാൻ.
0: അത് മിക്കൻസ് ആഫ്രിക്കൻസ്, ഈജിപ്ഷ്യൻസ്, അതൊക്കെ മിക്കതും മറ്റേ മാസ്റ്റേഴ്സ് സ്റ്റുഡൻസ് ആയിരിക്കും, മാസ്റ്റേഴ്സും PhD. പക്ഷെ ബാച്ചിലേഴ്സും, അതായത് ഒരു 95% സൗദീസും പിന്നെ ബാക്കി ഫോറിനേഴ്സ്.
1: ഒരു ക്ലാസ്സിൽ എത്ര സ്ട്രെങ്ത് ഉണ്ട്?
0: അതായത് ഇവിടെ KFUPMന്റെ ക്ലാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അമേരിക്കൻ സിസ്റ്റം പോലെയാണ്. അതായപ്പോ നാട്ടിലൊരു ക്ലാസ് ആണല്ലോ, ഒരു കോളേജിൽ ഇപ്പൊ പോയാൽ ഒരു ക്ലാസ് ടീച്ചേഴ്സ് വന്നു പോകും, അങ്ങനെയാണല്ലോ. ഇവിടെ നമ്മൾ ഒരു ക്ലാസ് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ തന്നെ പോകണം,
1: അങ്ങനെ നമ്മളാണ് മാറേണ്ടത്.
0: അതായത് നമുക്കൊരു അപ്പോ നമുക്കൊരു ക്ലാസ് ഇല്ല, ഓരോ സബ്ജക്റ്റിനും നമുക്കൊരു ക്ലാസ് ഉണ്ട്.
1: അതായത് കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും, അപ്പോൾ ക്ലാസുകൾ ഇങ്ങനെ പരസ്പരം ഷഫിൾ ചെയ്തുകൊണ്ട്.
0: അങ്ങനത്തെ. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറും ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറും, അവർക്ക് ഒരു കോഴ്സ് കോമൺ ആയിട്ട് ഉണ്ടായാൽ എല്ലാവരും ഒരു
1: ക്ലാസ്സിലായിരിക്കും.
0: ഇപ്പോൾ ഒരു ഫിസിക്സ് ക്ലാസ് ഉണ്ടെങ്കിൽ ഈ ഫിസിക്സ് ക്ലാസ്സിൽ എല്ലാ മേജേഴ്സും ഉണ്ടാവും, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ടാവും, കമ്പ്യൂട്ടർ എഞ്ചിനീയർസ് ഉണ്ടാവും, ആർക്കിടെക്ചർ ഉണ്ടാവും, എന്താ മെക്കാനിക്കൽ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും ഒരു ക്ലാസ്സിൽ തന്നെ. പക്ഷെ എല്ലാവരും
1: ഓക്കെ, അത് ഓക്കെ, അത് ക്ലിയർ ആയി. ഈ പൊതുവെ ഒരു അഡ്മിഷനിൽ ഇപ്പോൾ ഉദാഹരണത്തിന് റിഹാൻ പഠിക്കുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണല്ലോ, അപ്പോൾ റിഹാൻ്റെ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? അതായത് ഒരു നമ്പർ, ഒരു അഡ്മിഷൻ എത്ര കുട്ടികൾ വരെ അവരെടുക്കും? ഒരു ഒരു
0: അതെങ്ങനെ ഒരു
1: ഇപ്പോൾ റിഹാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിനാണ്, എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഫസ്റ്റ് ഇയർ
0: കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്?
1: അതെ,
0: ആ നമ്പറിൻ്റെ എനിക്ക് ഒരു ഇതില്ല, ഒരു ഐഡിയ ഇല്ല,
1: അറിയില്ല.
0: പക്ഷെ അതായത് ഒരു ക്ലാസ് റൂമിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരു 20 സ്റ്റുഡൻസ് ഉണ്ടോ?
1: 20. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ ഫാക്കൽറ്റീസ്,
0: ഫാക്കൽറ്റീസ്
1: അതായത് അഭിപ്രായം ക്ലാസ് ഒക്കെ എങ്ങനെ?
0: ഓക്കെ, മിക്കതും അറബ്സ് ആണ്, അതായത് ടീച്ചേഴ്സ് അറബ്സ് ആണ്. അത് സൗദീസ് ഉണ്ടാവും, ഈജിപ്ഷ്യൻസ് ഉണ്ടാവും, പിന്നെ അമേരിക്കൻസും ഉണ്ട് പഠിപ്പിക്കുന്നത്. അമേരിക്കൻസ് ഉണ്ട്, ഇന്ത്യൻസും ഉണ്ട്, പാകിസ്ഥാനീസുകളുണ്ട്,
1: എല്ലാവരും.
0: അപ്പൊ ഇവരൊക്കെ നല്ല ഹൈലി ക്വാളിഫൈഡ് പ്രൊഫസേഴ്സാണ്. അതായത് യു എസ് സിന്ന് പി എച്ച് ഡി ഡിഗ്രി എടുത്ത് വന്നിട്ട് ഇവിടെ ഇവിടെ പ്രൊഫസർമാരായിട്ട് അപ്ലൈ ചെയ്ത് എക്സ്പീരിയൻസ് ആയുള്ള പ്രൊഫസേഴ്സ്. അപ്പോൾ ടീച്ചിങ് ഒക്കെ നല്ല ഹൈ ലെവൽ,
1: ഹൈ ലെവൽ,
0: അതായത് വേൾഡ് ലെവൽ ക്വാളിറ്റി
1: നിലവാരമുള്ള, വളരെ നല്ല. ഓക്കെ. അപ്പം റിഹാൻ്റെ നമ്മുടെ പി സി റേഡിയോ പ്രേക്ഷകരോടുള്ള അഭിപ്രായം എന്താണ് ഈ വിഷയത്തെ കുറിച്ച്, താല്പര്യം?
0: അതായത്
1: റിഹാൻ എന്താണ് അവരോട് സജസ്റ്റ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ഉള്ള ഒരുപാട് രക്ഷിതാക്കളുണ്ട്, ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ അവരൊക്കെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവിടെ തന്നെ കുട്ടികളെ കൊണ്ട് അണ്ടർ ഗ്രാജുവേഷൻ ചെയ്യിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നു. കാരണം ഒരുപക്ഷെ ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യങ്ങളൊക്കെ, നാട്ടിലൊക്കെ പല വാർത്തകൾ കേൾക്കുന്നതുകൊണ്ട് അവരൊക്കെ ഭയപ്പാടിലാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപക്ഷെ ഇത് ഈ എപ്പിസോഡ് അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രോഗ്രാം, ഇതിൻ്റെ ഒരു പ്രത്യേക ലക്ഷ്യം തന്നെ അതാണ്. ഒരുപാട് ആളുകൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും അവരാഗ്രഹിക്കുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അറിയട്ടെ എന്നുള്ളതാണ്. അപ്പം റിഹാൻ എന്താണ് അവരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ?
0: ഇപ്പോൾ ഇപ്പോൾ ഒരു പാരൻ്റ് ഓരോ മക്കൾക്ക് വേണ്ടി ഇവിടെ സൗദിയിലും എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് കുതിരാത്തും ദഴസരിയും ചെയ്യാം. അതാണ് എൻ്റെ അഡ്വൈസ്. അതായത് കുതിരാത്തും ദഴസരിയും ചെയ്യാം, പിന്നെ എസ് ഐ ടിയും ചെയ്യാം, മൂന്നും ചെയ്യാം. എന്തായാലും അതായത് ഈ മൂന്ന് എക്സാംസിലും മെറ്റീരിയൽ അത്ര ഡിഫറെൻ്റ് അല്ല. അതായത് കുറച്ച് കോമൺ ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. ഇപ്പം നിങ്ങൾ സ്കൂളിന് പഠിക്കുന്നുണ്ടല്ലോ, എന്തായാലും ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാമല്ലോ.
1: അതെ.
0: അപ്പോൾ അതിൽ കൂടെ അതിലുള്ള ഇൻക്ലൂഡുള്ള മെറ്റീരിയലാണ് ഈ മൂന്ന് എക്സാംസിലും അത്യാവശ്യം വരുന്നത്.
1: ഓക്കെ.
0: ഒരു ചെറിയ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ആവശ്യം വരും, പക്ഷെ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യും.
1: ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ബുക്സ് ഇതൊക്കെ അവൈലബിൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ?
0: തീർച്ചയായും. അതായത് ഇപ്പോൾ പിന്നെ എസ് ഐ ടി ആയാലും കുദ്രാത്ത് ആയാലും തഹസീരി ആയാലും നിങ്ങൾ എസ് ഐ ടി, അതായത് ജെറിയിൽ പോയാൽ ഞങ്ങൾക്ക് മൂന്നിൻ്റെ എക്സാംസിൻ്റെ മെറ്റീരിയലും കിട്ടും.
1: കിട്ടും.
0: പിന്നെ എസ് ഐ ടി ഫോർ എസ്പെഷ്യലി എസ് ഐ ടി ഓൺലൈനിൽ കുറേ മെറ്റീരിയൽസ് ഉണ്ട്.
1: ഓൺലൈനിൽ തന്നെ കിട്ടും.
0: ഇൻ്റർനെറ്റിൽ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. എന്തായാലും ഇത് ഇൻ്റർനാഷണൽ ടെസ്റ്റ് ആണല്ലോ.
1: അതെ അതെ.
0: പിന്നെ കുദ്രാത്തും തഹസീരി അതായത് ഇൻ്റർനെറ്റിൽ അത്ര ഇതില്ല, പക്ഷേ നിങ്ങൾക്ക് ജെറീറി കിട്ടുന്ന ജെറീറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈബ്രറി കിട്ടുന്ന ഏതെങ്കിലും ബുക്ക് സ്റ്റോറിൽ കിട്ടുന്ന മെറ്റീരിയൽസ് അത്യാവശ്യം
1: വളരെ യൂസ്ഫുൾ
0: ആയിരിക്കും.
1: ഇപ്പം ഞാൻ എന്തുകൊണ്ട് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, തഹസീലും കുദ്രാത്തും മറ്റ് ചില യൂണിവേഴ്സിറ്റികളിൽ പെർസെൻറ്റേജിലൊക്കെ വ്യത്യാസമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ റിഹാൻ ആ പെർസെൻറ്റേജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകം ഉണർത്താൻ കാരണം. കാരണം എല്ലായിടത്തും എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഒരേ പെർസെൻറ്റേജ് അല്ല യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ് അല്ലേ?
0: കെ എഫ് യു പി എം ഒരു കുറച്ചും കൂടി ഹൈലി റെപ്യൂട്ടബിൾ ഇതായത് കൊണ്ട് കുറച്ച് അഡ്മിഷൻ കുറച്ച് കോമ്പറ്റീഷൻ ആണ്. അതാണ് അത്രയും ഹൈ ക്രൈറ്റീരിയ.
1: അതെ അതെ.
0: പക്ഷേ ഇപ്പോൾ വേറെ കുറേ യൂണിവേഴ്സിറ്റീസിൽ ഇവരുടെ ക്രൈറ്റീരിയ ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ജിദ്ദയിൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, റിയാദിലുണ്ട്, ഇവിടെ ഉണ്ട്. അപ്പം അതായത് ഇപ്പം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഈ സ്കോഴ്സ് കൊണ്ട്. പക്ഷേ സെയിം അത്ര ഡിഫിക്കൽട്ട് ക്രൈറ്റീരിയ ആയിരിക്കില്ല.
1: ഇല്ല, എവിടെയില്ല.
0: അത് ഒരു ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ക്രൈറ്റീരിയ അറിയണമെങ്കിൽ ഉടനെ വെബ്സൈറ്റിൽ പോയി നോക്കാം.
1: കെ എഫ് യു പി എമ്മിൻ്റെ വെബ്സൈറ്റിൽ ഈ എല്ലാ ഇൻഫർമേഷൻസും, ഒരുപക്ഷെ ആരെങ്കിലും അഡ്മിഷന് പരിശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണോ?
0: തീർച്ചയായും. ഞാനിപ്പോൾ
1: ആളുകൾക്ക് വെബ്സൈറ്റിൽ പോയിട്ട് തന്നെ കാര്യങ്ങൾ അറിയാൻ കഴിയുമോ?
0: ഞാനിപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു അതൊക്കെ വെബ്സൈറ്റിലുള്ളതാണ്.
1: വെബ്സൈറ്റിൽ,
0: അതായത് ഇപ്പോൾ ട്യൂഷൻ ഫീസ് ആയാലും അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് ആയാലും അവിടെ ഒരു ഇംഗ്ലീഷ് ഒരു അഡ്മിഷൻ ബുക്ക്ലെറ്റ് ഉണ്ട്.
1: അത്
0: ഇംഗ്ലീഷിൽ ഇപ്പോൾ ഒരു മുമ്പ് അറബിക്കിൽ മാത്രമായിരുന്നു, പക്ഷെ ഓരിപ്പോൾ ഇംഗ്ലീഷിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അഡ്മിഷൻ ബുക്ക്ലെറ്റിൽ മിക്ക എല്ലാ കാര്യവും ഉണ്ടാവും, എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും. പക്ഷേ ഈ അഡ്മിഷൻ ബുക്കിലെ ഒരു ചെറിയൊരു ഒരു മിസ്റ്റേക്ക് എന്ന് പറയൂല, ഒരു ഞാൻ പറയുന്നൊരു ടിപ്പാണ്. അവിടെ എസ് ഇ ഡി ട്രാക്കിൽ അവരുടെ ക്രൈറ്റീരിയ പറയുന്നത് 1350 പ്ലസ് എന്നാണ്
1: പറയുന്നത്.
0: ഈ 1350 പ്ലസ് എന്ന് പറയുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. അല്ലാണ്ട് ഇപ്പം നിങ്ങൾ 1350 മേലെ കിട്ടിയാൽ അഡ്മിഷൻ ഉറപ്പിക്കാൻ കഴിയില്ല. ഇപ്പൊ 1350 ആണ് വെബ്സൈറ്റിൽ ചെയ്താ
1: അതെ
0: അത്
1: അത് മിനിമം സ്കോർ
0: ആണ് എലിജിബിൾ
1: ആവാനുള്ള
0: സൗദീസിക്ക് എന്തായാലും ഈ അതായത് ഈ ക്രൈറ്റീരിയ കുറവാ അവർക്ക് ഒരു 1400 1360 അതൊക്കെ കിട്ടിയാൽ അവർക്ക് അഡ്മിഷൻ
1: കിട്ടും
0: പക്ഷെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഇന്ത്യൻക്ക് ഒരു നോൺ സൗദിക്ക് കിട്ടാൻ ഒരു സേഫ് സ്കോർ എന്ന് ഞാൻ ഇപ്പൊ പറയുന്നത് 1500
1: 500
0: മേലെ കിട്ടണം അപ്പൊ അതാണ് ഒരു ഒരു വലിയൊരു കുറെ പാരന്റ്സ് ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ് വെബ്സൈറ്റിൽ 1350 ആണ്
1: എഴുതിയിട്ടുള്ളത്
0: ജസ്റ്റ് ഒരു
1: എലിജിബിലിറ്റി പോയിന്റ് ആണ് കാരണം ആൾക്കാർക്ക് അത് വളരെ ഒരു ശ്രദ്ധ വേണം ആ വിഷയത്തിൽ ഏതായാലും വളരെ വിലപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ പീസ് റേഡിയോയുടെ പ്രേക്ഷകരോട് കൈമാറിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇൻഷാല്ല കാരണം ഒരുപാട് പാരൻസിന് ഈ വിഷയത്തിൽ കാര്യങ്ങൾ അറിയാൻ വളരെ ആഗ്രഹമുണ്ട് അവർ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തായാലും തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും റിഹാൻ ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് ഈ വിഷയങ്ങൾ നമ്മോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദിയുണ്ട് ഇൻഷാല്ല ഇനിയും ഇത്തരം വിഷയങ്ങൾ എന്തെങ്കിലും റിഹാൻ നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അറിയിക്കുക ജീസ് റേഡിയോയുടെ സ്റ്റുഡിയോ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ദമാമിൽ ഉണ്ടാവും എന്തെങ്കിലും പീസ് റേഡിയോയുടെ ശ്രോതാക്കളോട് പ്രത്യേകിച്ച് പറയുവാനുണ്ടെങ്കിൽ പറയാം
0: അതായത് ഇപ്പോൾ മെയിനായിട്ട് എൻ്റെ സബ്ജക്റ്റിൽ ഇവിടെ ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കാം ഇപ്പോൾ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഇപ്പോൾ നാട്ടിൽ നമ്മൾ കുറേ വാർത്ത കേൾക്കുന്നുണ്ടല്ലോ
1: അതെ അതെ
0: അപ്പോൾ ഇവിടെ നമ്മൾ അത്യാവശ്യം ശ്രമിച്ചാൽ അത്യാവശ്യം ഹാർഡ് വർക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയാൽ അതായത് ഇപ്പൊ നമ്മൾ സൗദിയിൽ തന്നെയാണല്ലോ മിക്ക എന്താ ഇവിടെ ജനിച്ചു വളരുന്നത്
1: അപ്പൊ
0: ഇവിടെ നമുക്ക് പാരന്റ്സിന്റെ കൂടിയും എന്താ നിക്കാം
1: ഒരുപാട് പാരന്റ്സ് അവർക്ക് ഇവിടെ ജോലി ചെയ്യുന്നവരാണ്
0: ജോലി
1: കുടുംബസമേതം ഉള്ളവരാണ് അവർക്ക് പെട്ടെന്ന് കുട്ടികള് പ്ലസ് ടു കഴിയുന്നതോടെ എന്ത് ചെയ്യണം അവര് ഇവിടെ അഡ്മിഷൻ ശരിയാവുന്നില്ലല്ലോ നാട്ടിലേക്ക് പോകണം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും ഒറ്റയ്ക്ക് എങ്ങനെ കുട്ടികളെ നാട്ടിലേക്ക് അയക്കുക എന്നൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ അവരെ അലട്ടാറുണ്ട് അപ്പം ഇത് അവർക്ക് വളരെ ആശ്വാസമേകും ഈ വിഷയത്തിൽ കുറച്ചുകൂടി അവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു സാധ്യത
0: ഇവിടെ എന്തായാലും തീർച്ചയായും കോളേജ് യൂണിവേഴ്സിറ്റി നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും
1: അതെ അതെ
0: ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ
1: പ്രത്യേകിച്ച് റിഹാൻ പറഞ്ഞതുപോലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് KFUPM 101 റാങ്ക് സ്കോർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു KFUPM പിന്നെ പൊതുവേ നല്ല കോളേജാണ് നല്ല അന്തരീക്ഷമാണ്
0: അതായത് ഇപ്പോൾ വേൾഡ് ലെവലിൽ ഒരു നല്ലൊരു ഹൈ യൂണിവേഴ്സിറ്റി ആണ് പിന്നെ ഇവരിപ്പോ ഈ നോൺ സൗദീസിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ട് വർഷമായിക്കൊള്ളു രണ്ട് മൂന്ന് വർഷമായിക്കൊള്ളു ഇതിന്റെ മുമ്പ് വെറും സൗദീസ് ആയിരുന്നു
1: അതെ അതെ
0: അപ്പോൾ ഇപ്പൊ ഒരു റീസെന്റ് ആയിട്ടുള്ള വന്നൊരു ഓപ്പർച്യൂണിറ്റി ആണ്
1: അപ്പൊ
0: ഈ ഓപ്പർച്യൂണിറ്റിന്റെ മാക്സിമം നമ്മൾ അഡ്വാൻറ്റേജ്
1: എടുക്കുക ഉപയോഗപ്പെടുത്തുക കാരണം ഇപ്പൊ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ഇത്തരം വാർത്തകൾ കാണാം സൗദി അറേബ്യയിൽ എങ്ങനെ ഡിഗ്രി ചെയ്യാം ഇങ്ങനെയുള്ള അഡ്മിഷൻ സാധ്യതകളെ കുറിച്ചൊക്കെ ഉള്ള അപ്പം ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ഒരുപക്ഷെ പീസ് റേഡിയോയുടെ പ്രേക്ഷകർ അറിയുക അതിനുവേണ്ടി പരിശ്രമിക്കുക ഇൻഷാല്ല എല്ലാവർക്കും നല്ലൊരു ശോഭനമായ ഭാവി നേരുന്നു നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇൻഷാല്ല അവരെല്ലാം നല്ല നിലയിൽ എത്തിച്ചേരാൻ കഴിയട്ടെ നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല ഏതായാലും റിഹാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു താങ്ക് യു
0: അസ്സലാമു
1: അലൈക്കും
2: മാഷാ തബാറക്കല്ല നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത് വഴി കാട്ടി സൗദി KFUPM ഡിഗ്രി കോഴ്സുകൾ എന്ന വിഷയത്തിൽ രഹാൻ ഷമീറുമായി ഡോക്ടർ ഷഹനാസ് ചാത്തൂർ നടത്തിയ അഭിമുഖമായിരുന്നു
3: أعوذ بالله من الشيطان الرجيم

0: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
1: ജനലക്ഷങ്ങൾ ഡൌൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൌൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 1,000,000+ ഡൌൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, tuned to reality.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
4: شريك له أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
3: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
5: سيد الاستغفار
3: اللهم أنت ربي لا إله إلا أنت
4: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.

0: പീസ് റേഡിയോ മോർണിംഗ് ലൈവിൻ്റെ ഇന്നത്തെ സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കെ താജുദ്ദീൻ സലാഹി കൂടെ സാദിഖ് ബിൻ സലീം.
1: ഇന്ന് 2026 ഓഗസ്റ്റ് 27 വ്യാഴം,
0: ഹിജ്റ വർഷം 1448 റബീഉൽ അവ്വൽ 14,
1: കൊല്ലവർഷം 1201 ചിങ്ങം 11.

0: സാധിക്കാം. അപ്പോൾ മോർണിംഗ് ലൈവിൽ വളരെ ദീർഘമായൊരു ഇടവേളക്ക് ശേഷമാണ് നമ്മൾ ജോയിൻ
1: ചെയ്യുന്നത്.
0: മോർണിംഗ് ലൈവിൽ നിങ്ങൾക്കൊരു പേരുണ്ടാരോ?
1: അതെനിക്കറിയില്ല.
0: മുങ്ങൽ വിദഗ്ധ.
1: മുങ്ങൽ
0: അവങ്ങളാണ് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ആവേശം. ഏതായാലും മാഷാല്ലാ, നമ്മളുടെ ഒരുപാട് ആളുകൾ നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. സലാം പറഞ്ഞ വ്യക്തികളോടൊക്കെ നമ്മൾ സലാം അടക്കുകയാണ്. ഒന്നിച്ച് സലാം അടക്കുകയാണ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസ്റ്റ് നമുക്ക് കുറച്ചാളുകളൊക്കെ പരാമർശിച്ച് പോകാം, എല്ലാവരും കൂടി പറഞ്ഞെത്തൂല. ഒന്ന് വായിച്ചു പോയിക്കോളൂ. സഫിയ എടപ്പാൾ, സീനത്ത് ചങ്ങരംകുളം, ഷെറീന അത്താണിക്കൽ, മുഹമ്മദ് സി പി കോടിക്കൽ, ജംഷീർ മുട്ടിൽ, ഹസീന നൂറുദ്ദീൻ ദമ്മാം, ജമീല കുമരനെല്ലൂർ. ഈ ജംഷീർ മുട്ടിൽ തലങ്ങും വലങ്ങും സലാം പറയണേ.
1: കുറേ അധികം സലാം ഉണ്ടല്ലേ.
0: അതെ അതെ അതെ. എനിക്ക് തോന്നണേ പിന്നെ ചിലപ്പോൾ

0: ജംഷീർ മുട്ടിൽ,
1: സൈനബ കടമ്പഴിപ്പുറം,
0: ആദം സൽമാൻ കൊല്ലം,
1: സൈനബ് പി എൻ കാലിക്കറ്റ്,
0: സഫിയ ഇടപ്പാൾ.
1: ഞാൻ വളരെ സുപരിചിതമായ പേരുകളെ
0: ആ
1: സ്കിപ്പ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്.
0: അത് ശരി, എല്ലാ ദിവസവും നമ്മൾ വായിക്കുന്ന പേരുകൾ
1: കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു പോകുന്ന പേരുകളൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ കുറേ ആളുകൾ ഒന്നുമല്ല, ചില ആളുകൾ പറയും ഇങ്ങനെ എല്ലാതും, ചില ആങ്കേഴ്സൊക്കെ എല്ലാതും വായിക്കും. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പരാതി പറഞ്ഞിരുന്നു, നിങ്ങൾ വായിക്കണില്ല ഒക്കെ. പരാതി പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്, അല്ലെങ്കിൽ പരാതി പറയാം, അല്ലെങ്കിൽ അവരൊരു സന്തോഷം പറയേ, അല്ലെങ്കിൽ തമാശ പറയൊക്കെയാണത്. പക്ഷെ എല്ലാം കൂടിയും വായിച്ചെത്തൂല. പിന്നെ സ്ഥിരമായിട്ട് വായിക്കപ്പെടുന്ന ആളുകൾ പേര് വരുമ്പോൾ പൊതുവെ എല്ലാം വായിക്കണുണ്ടാകുമെന്ന് തോന്നണാണ്. എല്ലാവരും യഥാർത്ഥത്തിൽ ഒരു ആങ്കേഴ്സും ഫുള്ളായിട്ട് വായിക്കണില്ല, അത് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. അത്രയും ആളുകൾ സലാം പറയും. ഏതായാലും നമ്മൾ ഖുർആൻ പിന്നെ വചനങ്ങൾ കേട്ട്, മധുരം ഖുർആൻ കേട്ട്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
3: وعد الله الذين آمنوا وعملوا الصالحات لهم مغفرة وأجر عظيم
1: വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവപൂർവം ഉണർത്തുന്ന ഒരു സന്തോഷവാർത്തയാണ് ഈ ഒരു വചനത്തിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്.
0: സൂറത്ത് മാഇദയിലെ 9-ാം വചനം.
1: സൂറത്ത് വചനം പാരായണം ചെയ്തപ്പോൾ ആ വചനം മാറിപ്പോയെന്ന് തോന്നുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനത്തെക്കുറിച്ചാണ് ഈ ഒരു വചനത്തിൽ പരാമർശിച്ചു പോയിട്ടുള്ളത്. അള്ളാഹു വഅദല്ലാഹു അല്ലദീന ആമനു, അള്ളാഹു വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാണ് വചനം പരാമർശിച്ചു പോകുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ എന്ന നിലക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലേക്ക് പോവാം. നമുക്ക് ഖാരി അബ്ദുറഹ്മാൻ അസുദൈസ് ഹഫിള്ളാഹുലയെക്കുറിച്ച് ഒന്ന് പറഞ്ഞു പോയിക്കോളൂ.
0: സൗദി അറേബ്യയിലെ ഒരു ഏറ്റവും പ്രശസ്തനായ ഒരു ഖാരി ആണ് അബ്ദുറഹ്മാൻ ഇബ്നു സുദൈസ് ഹഫിള്ളാഹുല. ഇസ്ലാമിക പ്രഭാഷകനാണ്. അദ്ദേഹം റിയാദിലാണ് ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ളുൽ ഖുർആൻ കാമിലായി പൂർത്തിയാക്കി. പ്രഗൽഭ പണ്ഡിതരുടെ കീഴിൽ തഫ്സീർ, ഫിഖ്, ഉലൂമ്, ഇസ്ലാമിയത്ത് ആഴത്തിൽ അഭ്യസിച്ചു. അക്കാദമിക യോഗ്യത, ഷറഈയ ബിരുദം, ഉസൂലുൽ ഫിഖ് മാസ്റ്റർ, ഡോക്ടറേറ്റ്. നിലവിൽ അദ്ദേഹം മസ്ജിദുൽ ഹറമിലെ ഇമാമായിക്കൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹറമൈൻ കാര്യനിർവഹണ ചുമതലകൾ, ഇസ്ലാമിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, സാമൂഹിക സേവനം. ശൈലി ഹൃദയസ്പർശിയായ അതുല്യമായ പാരായണ ശൈലിയാണ് അദ്ദേഹത്തിനുള്ളത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം അദ്ദേഹം പാരായണത്തിലൂടെ കീഴടക്കിയിട്ടുണ്ട്.
1: മാഷാല്ലാ, ഈ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫിള്ളാഹുല്ലയെക്കുറിച്ച് ആവർത്തിച്ച് ഇതേ കാര്യം നമ്മൾ പലവരും പറഞ്ഞിട്ടുണ്ട്. അത് ചില കാര്യങ്ങൾ ആളുകളെ മനസ്സിൽ അങ്ങോട്ട് ഉറക്കാൻ വേണ്ടി തന്നെ പറയുന്നതാണ്. നമ്മളൊരു പൊതുവെ എടുത്തു നോക്കുമ്പോൾ ഇവിടുത്തെ സെലിബ്രിറ്റികൾ, ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികൾക്ക് യമാൽ തൊട്ട് അങ്ങോട്ട് മുകളിലേക്ക് മെസ്സി വരെയുള്ള ആളുകൾ, അവിടുന്ന് ഇങ്ങോട്ട് സച്ചിൻ ടെണ്ടുൽക്കർ തൊട്ട് സൂര്യവംശി അടക്കമുള്ള ആളുകൾ, അങ്ങനത്തെ ആളുകളൊക്കെ പറ്റിയിട്ട് വലിയ ധാരണയും വലിയ ആവേശമൊക്കെ പൊതുവെ ഉണ്ടാകും. യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ ഉള്ളിൽ ഒരു ഉണർവും ആവേശമൊക്കെ തരാൻ പറ്റിയ വ്യക്തികളാണ് ഇവരൊക്കെ, ഈ കാര്യങ്ങളും ആലിമുകളൊക്കെ. അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞു പോകുന്നത്. എന്തായാലും വഅദല്ലാഹുല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന വചനങ്ങൾ, വഅദല്ലാഹുല്ലദീന ആമനു എന്ന് സൂറത്തു മാഇദയിലെ 9-ാമത്തെ വചനമാണ് നമ്മൾ പാരായണം ചെയ്തത്. വഅദല്ലാഹുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അദീം. അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു ആമനു വിശ്വസിച്ചവർക്കും വഅമിലു സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ ചെയ്തവർക്കും എന്ത് മഗ്ഫിറത്തുൻ വഅജ്റുൻ അദീം, വലിയ
0: പാപമോചനവും
1: വലിയ പുണ്യവും വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാണ്. ഈ വഅദല്ലാഹുല്ലദീന ആമനു എന്നുള്ള നിലയ്ക്ക് 2-3 വചനങ്ങൾ ഖുർആനിലുണ്ട്. മറ്റൊന്ന് സൂറത്തു നൂറിലെ 55 ആണ്. വഅദല്ലാഹുല്ലദീന ആമനു മിൻകും വഅമിലു സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർ

0: كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى ولهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. ഈ ആയത്ത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വചനമാണ്. വഅദല്ലാഹു അല്ലദീന ആമനു, അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിശ്വാസികൾക്ക്, പിന്നെ വിശ്വാസികളാവുക എന്ന് പറയുമ്പോൾ വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ കൂടി ചെയ്യുന്ന ആളുകളാകണം. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുൻപ് കഴിഞ്ഞു പോയ വ്യക്തികൾക്ക് ലഭിച്ച അധീശാധികാരങ്ങൾ, അവകാശങ്ങളൊക്കെ നിങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വതാല വകവെച്ച് തരും. വലൈമക്കിനലഹും ദീനഹും അല്ലദീ ഇർത്തദാലഹും, അവർക്ക് തൃപ്തിപ്പെട്ട് നൽകിയ മതത്തിൻ്റെ പിന്നെ എല്ലാ പൂർണ്ണതകളിലും ജീവിക്കാനുള്ള അവസ്ഥയും ഉണ്ടാക്കിത്തരും. വലൈബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, ഭയങ്ങൾക്ക് ശേഷം നിർഭയത്വവും ഉണ്ടാക്കിത്തരും. എന്താ വേണ്ടത്? അബ്ദൂനനി, എന്നെ അവർ ആരാധിക്കണം. ലൈശിരിക്കുന്ന വിഷയ, എന്നിൽ അവർ പങ്കു ചേർക്കരുത്. ഒമൻ കഫറ ബഅദദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, കാര്യങ്ങളൊക്കെ മനസ്സിലായതിൻ്റെ ശേഷം കുഫറിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇവിടെ ശരിക്കും അള്ളാഹുവിൻ്റെ വാഗ്ദാനം എന്നുള്ള നിലയ്ക്ക് ഇവിടെയും നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പം ഇസ്ലാമിക സമൂഹം മുന്നോട്ട് പോയപ്പോൾ ഒരു വേള നമ്മൾ കാണുന്നത് ശക്തമായ പോരാട്ടങ്ങൾ നടന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നാടിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും ഭരണാധികാരികളും നാട്ടുകാരൊക്കെ മുസ്ലിം പട്ടാളക്കാരെയും ഇസ്ലാമിക സമൂഹത്തെയും അവരുടെ നാടുകളിലേക്ക് ക്ഷണിക്കുന്നതാണ്. ഭരണം കൈവെള്ളയിൽ വെച്ചു കൊടുക്കുന്നതാണ്. ബൈസന്തീനിയൻ സൈന്യമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ആ ഒരു തീവ്രതയിലേക്കാണ് ഈജിപ്തിൽ നിന്ന് അവിടുത്തെ ഭരണാധികാരിയും സമൂഹവും വരുന്നത്, നിങ്ങൾ ഈ നാട് വന്ന് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനത്തെ ഒരു വലിയ മുന്നേറ്റം യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. ആ അവസ്ഥ നിങ്ങൾക്കും കിട്ടും, പക്ഷേ ഒരു ഡിമാൻഡുണ്ട്. നിങ്ങളെ ഏലസ് വഹിക്കലിലും ഉറക്കും, ഈ ഹോമം ഈ പരിപാടിയൊക്കെ എടുത്ത് വലിച്ചെറിയണം. അള്ളാഹു അവൻ മാത്രമായിരിക്കണം നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ഏക അഭൗതിക ശക്തി. അഭൗതിക ശക്തി അള്ളാഹു മാത്രമേ ഉള്ളൂ. ആ നിലക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നിടത്തേക്ക് നിങ്ങൾ എത്തണം. നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാകരുത് എന്ന നിബന്ധന ഖുർആൻ അവിടെ പറയുന്നുണ്ട്. മറ്റു
1: ആധുനിക ലോകത്തും ഒരു സാഹചര്യത്തിലും ഈ ഒരു ആയത്തിന് വളരെയധികം,
0: നമ്മള് പലതരം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന കാലത്ത് ഇതാണ് പരിഹാരം. ഈ ഒരു പരിഹാരത്തിലേക്ക് എത്തുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ സൂറത്തു ഫതഹിന്റെ 29-ാമത്തെ ആയത്തിലും വഅദല്ലാഹു അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി മിൻഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമ, മഗ്ഫിറത്ത് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ സൂറത്ത് മാഇദയിലെ വചനവും സൂറത്ത് ഫതഹിലെ വചനവും ഒരേ അർത്ഥത്തിലുള്ളതാണ്. പിന്നെ ഒരേ വേർഡുകൾ തന്നെ ഉപയോഗിച്ച് വന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനമുണ്ട്, അള്ളാഹു പുറത്തു തരുന്നുള്ള വാഗ്ദാനമുണ്ട്, അള്ളാഹു വലിയ പുണ്യം തരുന്നുള്ള വാഗ്ദാനമുണ്ട് എന്നത് വിശ്വാസിയുടെ ഉള്ളിൽ ഒരു വലിയ പ്രതീക്ഷയാണ്. അള്ളാഹുവിൻ്റെ വാക്ക് അള്ളാഹു തെറ്റിക്കൂല. തിരിച്ച് അള്ളാഹു ഇങ്ങോട്ട് വെച്ച നിബന്ധന പാലിച്ച ഉറപ്പായിട്ടും നടന്നിരിക്കും. അത് അതിന് ഇസ്ലാമിക ചരിത്രം സാക്ഷിയാണ്. പലവരും അതിന് സാക്ഷിയായിട്ടുണ്ട്. സമൂഹം അതിനനുസരിച്ച് വളരുകയാണെങ്കിൽ തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ALS ഐക്കല്ല് ഉറുക്ക് ജാറം പരിപാടി ഇതിനൊക്കെ നിശിതമായി കൈകാര്യം ചെയ്യുന്ന, വൈജ്ഞാനികമായി അതിനെ പ്രതിരോധിക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ഈ ഫാസിസ്റ്റുകളൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കെ നിങ്ങൾ ഈ ജാതി പരിപാടിക്ക് പോകാൻ പാടുണ്ടോ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കും. തല ഉടലിൽ നിൽക്കണമോ എന്ന് ചിന്തിക്കുന്ന കാലത്ത് തല തടവുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുകയാണോ എന്നൊക്കെ ചോദിക്കും. അതിലൊരു ഒരു ഒരു ഒരു വൃത്തിയില്ലാത്തൊരു സമീകരണമുണ്ട്. അതായത് തല തടവുന്ന വിഷയം പോലെ അല്ല ജാറത്തിൽ പോയി ഒരാൾ സുജൂദ് ചെയ്യുന്നതും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതും അന്ധവിശ്വാസങ്ങളുടെ ഹോമകൂപങ്ങളിൽ ജീവിക്കുന്നതും ഒന്നും, അത് വേറെ തന്നെയാണ് വിഷയം. അപ്പോൾ 100% ആ വിശ്വാസത്തിൻ്റെ അവിശുദ്ധിയുള്ളൊരു സമൂഹത്തിൽ ആ വിശ്വാസത്തിൻ്റെ വിശുദ്ധിയിലേക്ക് അവരെ കൊണ്ടുവരലാണ് ആ സമൂഹം അതിൻ്റെ ഉയർച്ചയിൽ അവർ തിരിച്ചു വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഖുർആൻ വേറെയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വലൗ അന്നഹുൽ ഖുർആമനു വത്തഖൗ ലഫതഹ്ന അലൈഹിം, ഒരു ജനത അവർ വിശ്വാസത്തിലേക്ക് വരികയും അവർ ശരിയായ ഒരു ജീവിതക്രമത്തിലേക്ക്, റബ്ബ് പറഞ്ഞത് പ്രകാരമുള്ളൊരു ജീവിതക്രമത്തിലേക്ക് വരികയും ചെയ്താൽ ആകാശത്തെ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് തുറന്നു വെക്കും എന്ന് തന്നെ പറഞ്ഞു പോയത് തീർച്ചയായും നമുക്ക് കാണാൻ സാധിക്കും.

0: പീസ് റേഡിയോയിൽ ഇനി പുലരിവട്ടം.
1: പുലരിവട്ടത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. സംരക്ഷണം തേടുന്ന മാതാപിതാക്കൾ
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: സംരക്ഷണം തേടുന്ന മാതാപിതാക്കൾ എന്ന വിഷയം പതിവ് പോലെ അവതരിപ്പിക്കുന്നത് ഹാരിസ് ബിൻസലി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. ആറായിരത്തി ചില്ലാനും കേസുകൾ മക്കൾ മാതാപിതാക്കളെ സംരക്ഷിക്കാത്തതിനെ കുറിച്ച് അതിൻ്റെ പ്രത്യേക കോടതികളിൽ നിലവിലുണ്ട് എന്നാണ് പറയുന്നത്. വളരെ ആശങ്കയോടുകൂടെ നമ്മളിതിനെ കാണേണ്ടതുണ്ട്. ഒരു വയോജന വകുപ്പ് കേരള സർക്കാർ പുതിയതായി രൂപീകരിച്ച ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ നമ്മുടെ മുന്നിൽ വരുന്നത്. ഈ കേസുകളിലൊക്കെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, മാതാപിതാക്കൾ മക്കളുടെ പേരിൽ സ്വത്താക്കി. അപ്പോൾ അവർ മാതാപിതാക്കളെ അവരെന്ത് ചെയ്ത് പുറത്താക്കി. അപ്പോൾ ആ സ്വത്തുക്കൾ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് വളരെ വലിയൊരു വിഭാഗം വയോജനങ്ങൾ മാതാപിതാക്കൾ കേസ് കൊടുത്തിട്ടുള്ളത്. മറ്റു ചില ആളുകൾ വീടിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ഞങ്ങൾക്ക് വീടുകളിൽ താമസിക്കാനുള്ള അനുമതി വേണം, അതിന് സംരക്ഷണം വേണമെന്ന് പറഞ്ഞിട്ടാണ് മറ്റൊരു വിഭാഗം ആളുകൾ കേസ് കൊടുത്തിട്ടുള്ളത്. പിന്നൊന്ന്, മക്കളുടെ പീഡനങ്ങളാണ്. അവർ ഞങ്ങളെ എന്ത് ചെയ്യുന്നു, ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അതിന് സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഒരു പരിധിവരെ മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെടുന്നതിൻ്റെ വ്യത്യസ്തമായ കാരണങ്ങളുണ്ട്. ഒന്ന്, പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പലരും ഇന്ന് നമ്മുടെ നാടുകളിൽ ജോലി സാധ്യതകൾ വളരെ കുറവായതുകൊണ്ട് വിദേശങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു, വൃദ്ധസദനങ്ങളിലേക്കും ഉപേക്ഷിച്ച് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് ഒരു മക്കളുടെ നേർക്കുനേരുള്ളൊരു ഉപദ്രവമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും, മാതാപിതാക്കൾ വയസ്സായി, അവരെ സംരക്ഷിക്കാൻ ആളില്ലെങ്കിൽ നമ്മൾ അതിനാണല്ലോ പ്രാധാന്യം കൊടുക്കേണ്ടത്. അവരെ നമ്മളെ കൂടെ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അവരെ കൂടെ നമ്മൾ താമസിക്കുകയോ ചെയ്യണം. അവരെവിടെയെങ്കിലും കടന്ന് മരിച്ചു പോവാന്നുള്ളത് എന്തായിരുന്നാലും ഒരു ന്യായമായ കാര്യമല്ലല്ലോ. മറ്റൊന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പൊതുവേ ഒരു ആൺകുട്ടികളുണ്ടെങ്കിലും ഒരു വിവാഹം കഴിച്ചു വരുമ്പോഴും പുതിയ തലമുറയിൽപ്പെട്ട പല പെൺകുട്ടികളും എന്താണ്, സത്യത്തിൽ ഈ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ അവർ മാനസികമായി തയ്യാറല്ല എന്നുള്ളതാണ്. അവരുടെ ഭർതൃമാതാവിനെയും ഭർതൃപിതാവിനെയും ഒന്നും സംരക്ഷിക്കാൻ അവർ മാനസികമായി റെഡിയല്ല. ഇപ്പം അച്ഛനെ അമ്മനെയൊക്കെ നോക്കണമെന്ന് തന്നെയാണ് മകൻ്റെ മാനസികാവസ്ഥയെങ്കിലും ഭാര്യയുടെ സഹകരണമില്ലായ്മ അവൾക്ക് ഇത് ഇവരൊരു ബുദ്ധിമുട്ടാകുന്നു എന്നതും മാതാപിതാക്കളെ പുറത്താക്കാനും അവർക്കെതിരെ തിരിയാനുമൊക്കെ മക്കളുടെ ഭാഗത്തു നിന്ന് കാരണങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളതിന് വളരെ വലിയ പ്രതിഫലമുണ്ട്. മാത്രമല്ല അവരെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ചെയ്യാവുന്ന പാപങ്ങളിൽ വളരെ ഏറ്റവും വലിയ പാപങ്ങളിൽ ഒരു പാപം തന്നെയാണ് ഒക്കോക്കുൽ വാലിദിൻ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഗുരുതരമായൊരു തെറ്റാണ് ചെയ്യുന്നത് എന്ന ശരിയായ ഒരു ബോധമാണ് ഇത്തരം തിന്മകളിൽ നിന്ന് പിൻവാങ്ങാൻ നമ്മളെ സഹായിക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം കൊണ്ട്, നമ്മുടെ സൃഷ്ടാവിനെക്കുറിച്ചുള്ള ബോധം കൊണ്ട് മനുഷ്യനിൽ നിന്ന് പിന്തിരിയാനാവൂ എന്നതാണ് യാഥാർത്ഥ്യം. മറ്റേത് ഭയങ്ങളെയും അവൻ അതിജീവിക്കും. കോടതികളായാലും കേസായാലും പോലീസായാലും സമൂഹമായാലും ഏത് ഭയങ്ങളെയും മനുഷ്യൻ പക്ഷേ സൃഷ്ടാവിനെക്കുറിച്ചുള്ള ഭയം അതാണ്. അതുകൊണ്ടാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വഖലാ റബ്ബുക, അള്ളാഹു വിധിച്ചിരിക്കുന്നു. ഇതൊരു ദൈവീകമായ വിധിയാണ്, ഇതൊരു മതപരമായ കൽപ്പനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത് അതുകൊണ്ടാണ്. വല്ലാഹു ബസീറും ബിൽ ഇബാദാണ്, അള്ളാഹു തൻ്റെ അടിമകളെക്കുറിച്ച് ഏറ്റവും നന്നായി കണ്ടറിയുന്നവനാണ്, നോക്കിയിരിക്കുന്നവനാണ്, നിരീക്ഷിക്കുന്നവനാണ്, ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്കെതിരെ നാം ചെയ്യുന്ന എന്ത് കാര്യങ്ങളും അത് നമുക്ക് നാളെ മറുപടി പറയേണ്ടി വരും. ഒരുപക്ഷെ ഇഹലോകത്ത് തന്നെ അതൊരു നീതിയായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നതിലേക്ക് തിരിച്ചെത്തും എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ വിശ്വാസം കൊണ്ടും ദീനുകൊണ്ടും മാത്രമേ ഇത്തരം മനോഭാവങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളൂ. അത്തരം ധാർമ്മിക ബോധങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നന്നായി കൊടുത്തില്ലെങ്കിൽ ഭാവിയിൽ നമ്മളും ഈ ഒരു പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് മാറ്റപ്പെടുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. നമ്മളതുകൊണ്ട് മക്കൾക്ക് നല്ല ബോധം കൊടുക്കാനും നല്ലൊരു ഭാവിക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സഹായിക്കട്ടെ.
1: മാഷാല്ലാ, ഏറ്റവും നല്ലൊരു സന്ദേശമാണ് ഇന്ന് പുലരിവട്ടത്തിലൂടെ നാം കേട്ടത്. സംരക്ഷണം തേടുന്ന മാതാപിതാക്കൾ എന്ന വിഷയമാണ് ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം അവതരിപ്പിച്ചത്.

0: ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പത്രത്തിലോ വാർത്തയിലോ കണ്ട ഒരാളെയോ അതല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്തോ ബന്ധത്തിലോ ഉള്ളൊരു വ്യക്തിയോ അല്ല ആദ്യം ഓർമ്മ വരേണ്ടത്.
1: നമ്മുടെ
0: ഞാൻ എങ്ങനെയാണ്, ഞാനത് ഓക്കെയാണോ, ഞാൻ എൻ്റെ പാരൻസിൻ്റെ കാര്യത്തിൽ ഓക്കെയാണോ, പാരൻസിൻ്റെ കാര്യത്തിൽ ഞാൻ ഓക്കെയാണെന്ന് പൊതുവെ തൃപ്തിയോടെ പറയണ ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വിഷയത്തിൻ്റെ ആഴമറിയുമ്പോൾ അത്രയും ഗൗരവത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബാലയത്തിൽ ഇങ്ങനെ തവാഫൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഉമ്മയും പെടുകയാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഉമ്മനെങ്ങനെ തോളിലേറ്റി തവാഫിയാണ്. അമ്മ ഒറ്റ പ്രായമായി, കണ്ണൊക്കെ കൊഴിഞ്ഞു പോയി, മുഖമെല്ലാം ചുളിഞ്ഞു പോയ ഒരു വളരെ വയോധികയായ ഒരു സ്ത്രീയാണ്. അപ്പോൾ തവാഫ് കഴിഞ്ഞതിൻ്റെ ശേഷം ഉമ്മയെ നിലത്തിറക്കി വെച്ച് ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു, ദീർഘമായ കിലോമീറ്റർ എൻ്റെ ഉമ്മയെ ചുമലിലേറ്റി കൊണ്ടുവന്ന് ഉംറ ചെയ്യിപ്പിച്ച് അവരുടെ ജീവിതത്തിലൊരു സ്വപ്നം ഞാൻ സാക്ഷാത്കരിച്ചു കൊടുത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കൊണ്ടെൻ്റെ ഉമ്മയോടുള്ള ബാധ്യത കഴിഞ്ഞോ എന്ന് വെച്ചപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത ഉത്തരം, നിങ്ങളുടെ ഉമ്മ നിങ്ങളെ പ്രസവിക്കാൻ കുറേ വേദന സഹിച്ചിട്ടുണ്ട്. കുഞ്ഞ് പുറത്തേക്ക് വരാൻ അവരിങ്ങനെ ട്രൈ ചെയ്യുമല്ലോ, അവരുടെ ശ്വാസമൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ട്രൈ ചെയ്യും പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ ഓരോന്നിലും അനുഭവിച്ച കുറേ പെയിനുകളുണ്ട്. അതിലെ ഒരു വേദനയുടെ സ്ഥാനത്തേക്ക് പോലും നിങ്ങളുടെ ഈ പരിശ്രമം ആയിട്ടില്ല എന്നാണ്. അപ്പം അത്രയും വലിയൊരു വിഷയമാണ് മാതാപിതാക്കൾ എന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയൊക്കെ അത് ഉണ്ട് എന്ന് വിചാരിച്ചാലും ഒരു നിർവാഹം ഇല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. നമ്മൾ അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്താലും അവർക്കുണ്ടാകുന്ന ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും ഒന്നും വേറെ ആർക്കും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഇന്നലെ നമ്മളെ നാട്ടിലൊരു മരണം ഉണ്ടായിരുന്നു. രണ്ട് പയ്യന്മാരല്ല, അഞ്ച് കുട്ടികളുണ്ട്. രണ്ടാൾക്ക് കൂടി രണ്ടാളും ഷോക്കേറ്റ് മരണപ്പെട്ടു ജോലിക്കിടയിൽ,
1: കോഴിഫാം.
0: അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് വീട്ടിലെത്തി. ഇവിടെ രാവിലെ ഇവിടെ ബീസ് റോഡിൽ വന്നിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തി, വീട്ടിൽ നിന്ന് പോന്നു. പോന്ന് ഞാൻ വഴിയിലെത്തിയപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ വെള്ളി വരുന്നുണ്ട്. നാളെ വെള്ളിയല്ലേ, മറ്റന്നാ വെള്ളി. ഇന്നിപ്പോൾ ഞാൻ കണ്ണൂർ പോവാണ്, വെള്ളിയല്ലേ. അപ്പോൾ വെള്ളി നിൻ്റെ ഡ്രസ്സ് എന്ത് ചെയ്യും? നമ്മളെ ആലോചിച്ചിട്ടില്ല, നമ്മളെ വെള്ളിയാഴ്ചനെ കുറിച്ചോ ഡ്രസ്സിനെ കുറിച്ചോ ഒന്നും ആലോചിച്ചിട്ടില്ല. അമ്മ ആലോചിക്കും, ഓരോന്നും സൂക്ഷ്മമായി അവരാലോചിക്കും. വാപ്പിണെങ്കിലും ആലോചിക്കും. ഇപ്പോൾ നമ്മളെ നമുക്ക് ചായയും കൊണ്ടൊക്കെ വാപ്പ ഇങ്ങനെ കയറി വരും. എനിക്ക് ഭയങ്കര ഇടങ്ങാറാണ് സത്യം പറഞ്ഞാൽ. നമുക്കുള്ള ചായ വാപ്പ എടുത്തു ചേരാന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അവരൊരു പക്ഷേ ചെറിയ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ഫീലിൽ പല കാര്യങ്ങളും ഇപ്പോഴും കൈകാര്യം ചെയ്യും. നമുക്കൊരു പക്ഷേ അങ്ങനെ തന്നെ അവരെ ഓരോ പോയിന്റിലും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്വസ്റ്റ്യനാണത്. ഭയങ്കര അപ്പോൾ ആ നിലക്ക് നമ്മളെല്ലാവരും വേറെയുള്ളവരോ ഓർമ്മ വരുന്നതിന് പകരം ആത്മവിമർശനവും നമ്മളിനി എന്തൊക്കെ ആവണം എന്നതൊക്കെ ചിന്തിക്കാൻ പര്യാപ്തമായൊരു സംസാരമാണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് പറയണം. നമ്മളെപ്പോഴും പറയണത് പോലെ ഇങ്ങനെയുള്ള ഈ ഒരു ഉത്ബോധനങ്ങളും ഈ സന്ദേശങ്ങളും ഒക്കെ ഇവിടെ നിലനിൽക്കണമെങ്കിൽ പീസ് റേഡിയോ നമ്മളുടെ എല്ലാവരുടെയും ഒരു സാമ്പത്തിക പദ്ധതിയിൽ കൂടി ഉണ്ടാകണം. അങ്ങനെ പറയുമ്പം അതിൽ ഭയങ്കര ഇടങ്ങാറാകണ കുറേ ആളുകളുണ്ട്. ഓരോടത്തൊന്നും ഉണ്ടാവില്ല, ഓരോ ജീവിതം തന്നെ കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്നവരായിരിക്കും. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ അങ്ങക്ക് കൂലിയാണ്, പ്രശ്നമല്ല. പൈസ ആവശ്യമല്ല നമുക്ക്, അങ്ങനെ ഇടങ്ങാറായി ആരും പൈസ അയക്കേണ്ട ആവശ്യമല്ല. അത് അവരുടെ ഒരു മാസത്തെ കാര്യം തന്നെ ഇപ്പോൾ പെൻഷൻ തുകയൊക്കെ അയക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ ഇത് കേൾക്കണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്, അവർ ഇവിടെ ഒരു 50 രൂപ എല്ലാ മാസം അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരെ വെച്ച് സംസാരിച്ചപ്പോൾ 50 രൂപ തുടർച്ചയായിട്ട് വരുന്നത് കണ്ടപ്പോൾ ഞാനൊരിക്കൽ സംസാരിച്ചു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, പിന്നെ മൗലവി ഞാനിങ്ങനെ ചെറിയ പെൻഷൻ തുക കിട്ടുന്നുണ്ട്, മാത്രമാണ് എൻ്റെ വരുമാനം. ഈ പെൻഷനൊക്കെ മുടങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ കുറേ മനുഷ്യന്മാരുണ്ട്. അപ്പോൾ ഓ എന്താ പറയുക, പിന്നെ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനത്തെ പ്രശ്നമല്ല, അങ്ങനത്തെ ഒരു ആവശ്യം നമുക്കില്ല, നിങ്ങൾ അയക്കണ്ട, നമ്മൾ ഓക്കെയാണ്. നമുക്കൊരു 8 മാസം 9 മാസമൊക്കെ ശമ്പളം കൊടുക്കാനുള്ള പൈസ റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തവർക്ക്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ എപ്പോഴൊക്കെ കൂട്ടാൻ പറ്റും അപ്പോഴൊക്കെ കൂട്ടി അയക്കലാണ്. കാരണം എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിൻ്റെ ശേഷം മക്കളൊക്കെ കെട്ടിച്ചു വിട്ടു, കല്യാണം കഴിച്ചു പോയി, ഗൾഫിലാണ്. ഞാനൊറ്റക്കാണ് വീട്ടിൽ. എനിക്ക് ആകെ കൂട്ടിന് ഇത് മാത്രമുള്ളൂ,
1: പീസ് റേഡിയോ മാത്രം
0: ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മളെ സാമ്പത്തിക കണക്കവതരണങ്ങളൊക്കെ ഉണ്ടാവും ഇടക്ക്. സാധിക്കൊക്കെ അറിയാലോ, നമ്മള് പോളിസി മീറ്റിംഗ് ചേരുമ്പോൾ പരസ്മലി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്ത്, പിന്നെ അദ്ദേഹത്തിൻ്റെ കോളേജിലൊരു കുട്ടി, ഞാൻ കുട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് പറയണില്ല, കുട്ടി ഐഡൻറ്റിഫൈ ചെയ്യപ്പെടേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവന് വയ്യാതെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ആ കുട്ടീനൊന്നും സഹായിക്കണമെന്ന് എല്ലാവരും തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ ഉമ്മയും ഒക്കെ കൂടണ്ടെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ അവർ സഹായിക്കണമെന്ന് വിചാരിച്ച് ആ ഉമ്മ മൗലവിൻ്റെ കയ്യിൽ ഒരു 500 രൂപ കൊടുത്തിട്ട് ഇത് പീസ് റേഡിയോ കാണുമെന്ന് പറഞ്ഞു പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ സാമ്പത്തികം ഇവിടെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് ഇത് പിന്നെ പാസ്സാക്കിയെടുക്കാൻ. ഒരു 500 രൂപ പുറത്തേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പലരും കണ്ട് കണ്ടിങ്ങനെ പോകുക, അത് ആവശ്യം അങ്ങനെ സൂക്ഷിച്ചാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അത് ഓർമ്മയാക്കി മൗലവി, അങ്ങനെയാണ് നമ്മളെ പൈസ വരുന്നത് എന്ന് മൊത്തം ഇരിക്കുന്ന ആളുകളെ ഓർമ്മയാക്കി എന്ന് പറയാം. ഏതായാലും പറ്റണ പോലെയൊക്കെ എല്ലാവരും കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക്
1: പ്രവേശിക്കാം. കുറേയധികം ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്, നമുക്ക് വായിച്ചു തുടങ്ങാം.
0: ആയിക്കോട്ടെ.
1: സബീല പാലക്കാട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹാരിസ് മൗലയുടെ ഓരോ ദിവസത്തെ ക്ലാസ്സും വളരെ പ്രചോദനം നൽകുന്നതാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ.
0: നിങ്ങൾ ആരെയാണ് നിങ്ങൾ വായിച്ചത്?
1: സബീല പാലക്കാട്.
0: ഓക്കെ. ഷുഐബായം വളവട്ടണം എഴുതിയത്, അസ്സലാമു അലൈക്കും. മാഷാല്ലാ, പുലരിവട്ടം വളരെ നല്ലൊരു സന്ദേശമായിരുന്നു. എല്ലാവരും ജീവിതത്തിൽ പകർത്തേണ്ടുന്ന വിഷയമാണ് എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്.
1: സഫിയ കെ തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുലരിയിലും ഉസ്താദ് വിശദമായി പറഞ്ഞു തന്നു മാതാപിതാക്കളെ കുറിച്ച്. അൽഹംദുലില്ലാഹ്, ഓരോ വാക്കുകളും സത്യമാണ് പറഞ്ഞത്. അള്ളാഹു എല്ലാവർക്കും മാതാപിതാക്കളെ നല്ല നിലയിൽ നോക്കുവാൻ കഴിവ് തരട്ടെ.
0: എൻ കെ മഷറഫ്, അദ്ദേഹത്തിന് പനിയാണ്, ടാപ്പിങ്ങിന് പോയിട്ടില്ല എന്നറിയിച്ചിട്ടുണ്ട്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ലബസ് ത്വഹൂറ ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ഷഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാഅൻ ലാ യുഗാദിറു സഖമ. അല്ലാഹു നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും, ഇങ്ങനെ വിഷമം അനുഭവിക്കുന്ന എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.
1: ജമീല കുമരനല്ലൂർ, മാതാപിതാക്കളുള്ള എല്ലാവർക്കും ഇതൊരു നല്ല ഗുണപാഠമാണ്.
0: സഫിയ കെ തിരൂരങ്ങാടി, അവരെന്നും നമ്മളോട് മെസ്സേജുകൾ
1: വായിച്ചിരുന്നു,
0: ഇന്നും അവരയച്ചിട്ടുണ്ട്. മാതാപിതാക്കളുള്ള എല്ലാവർക്കും ഇത് ഗുണപാഠമാണ് എന്ന് ജമീല കുമരനല്ലൂർ എഴുതിയിട്ടുണ്ട്.
1: യെസ്.
0: പിന്നെ താഴോട്ട് വരുമ്പോൾ
1: കുറേയധികം ആളുകൾ ഇപ്പോഴും സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്.
0: പിന്നെ റുക്സാന ബാലുശ്ശേരി, മധുരം ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പിന്നെ വാഗ്ദാനം നൽകിയിരിക്കുന്നു എന്ന് പ്രത്യേകം.
1: സഫിയ അടപ്പാൾ, വളരെ ഹൃദ്യമായ പാരായണവും നല്ലൊരു വിശദീകരണവും കിട്ടിയ അൽഹംദുലില്ലാഹ്. മധുരം ഖുർആനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. സമീറ ഏറിയാട്, താജുഖാൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടു, ഇപ്പോൾ തിരുവാലിയിലാണ് താമസം. അവരുടെ മൂത്ത കുട്ടി ബ്ലൈൻഡാണ്. ഞാൻ പേര് ചോദിക്കാൻ മറന്നുപോയി, ഒരുപാട് സംസാരിച്ചു, ആദർശപരമായി നമ്പറും ചോദിക്കാൻ മറന്നു.
0: രണ്ടും ചോദിക്കേണ്ടതായിരുന്നു അല്ലേ? ഏതായാലും ഇനി അവരെ ഒന്നുകൂടി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ അടുത്ത പ്രദേശത്തുള്ളതാണെങ്കിൽ പോകാനും കാണാനും ഒക്കെ ശ്രമിക്കുക. ഒരു പരിമിതിയുള്ള കുട്ടി ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു ആശ്വാസ വാക്കൊക്കെ ഒരു പൊരുവയിലെത്ത് കിട്ടുന്നൊരു തണലായിരിക്കും. ഒരു പെരുമഴയത്തെ കുടയായിരിക്കും നമ്മളുടെ നല്ല വാക്കുകളൊക്കെ. മൈമൂന പൊയിൽ കരിക്കുളം, അവരുടെ അവരും നമ്മളോട് കമൻ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ നമ്മളോട് കമൻ്റ് ചെയ്തിരിക്കുന്നു. ഏതായാലും ക്വിസിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം.
1: യെസ്.
0: ക്വിസ് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വിശദാംശങ്ങൾ പറയാറില്ല. എന്നാൽ ക്വിസ് അതിൻ്റെ ഉത്തരം അയക്കേണ്ടത് നമുക്കൊക്കെ അറിയണത് പോലെ ഫീഡ്ബാക്കിലെ മോർണിംഗ് ലൈവ് ക്വിസ് വിൻഡോയിലേക്ക് തന്നെ അയച്ചാലേ അതിൻ്റെ സമ്മാനം നമുക്ക് കിട്ടുള്ളൂ എന്നുള്ള കാര്യം ശ്രോതാക്കൾ പ്രത്യേകം മനസ്സിലാക്കണം. ചോദ്യം ജസ്റ്റ് ഒന്ന് വായിക്കാം നമുക്ക്.
1: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ മുഅ്മിനീങ്ങളുടെ മാതാവ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് ആരെയാണ്?
0: ചോദ്യം ഒരു തവണ കൂടെ വായിക്കുന്നു. നിങ്ങൾക്ക് ആ ഫോൺ എടുക്കാനും തുറക്കാനൊക്കെ ഉള്ള സമയമാണ് ഇപ്പോൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏകദേശം ഫോണ് വന്നാലേ നമുക്കറിയും.
1: അതെ.
0: എങ്ങനെയാ അറിയാം?
1: ഇവിടെ
0: ഇവിടെ ഇവിടെ പിന്നെ എന്തായാലും പറയാ ബീപ് ശബ്ദം വരും.
1: ആ വരും.
0: അത് എ ടൂൾ വെച്ചിട്ടേ നമ്മളെല്ലാവരെയും ഫോൺ കയ്യിലെടുത്തോ
1: എന്നുള്ളത് മനസ്സിലാക്കുക.
0: രാവിലെ തന്നെ തകളുണ്ടല്ലേ. പ്രവാചകന്മാരുടെ പത്നിമാരിൽ മുഅ്മിനീങ്ങളുടെ മാതാവ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് ആരെയാണ്?
1: ഓപ്ഷൻസ്,
0: ഇനി ഓപ്ഷൻസ് വായിക്കാം.
1: ആയിഷ റളിയല്ലാഹു അൻഹ.
0: ഓപ്ഷൻ എ ആയിഷ റളിയല്ലാഹു അൻഹുവിനെ മാത്രം.
1: ബി ഖദീജ റളിയല്ലാഹു അൻഹുവിനെ മാത്രം.
0: സി എല്ലാ പത്നിമാരെയും.
1: ഡി ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനെ.
0: റളിയല്ലാഹു അൻഹേ, ഫാത്തിമ റളിയല്ലാഹു അൻഹേ ആണ് എന്നാണ് ഡി പറയുന്നത്. അല്ല, എല്ലാ പത്നിമാരെയും എന്നാണ് സി പറയുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹക്ക് മാത്രമുള്ള പേരാണ് എന്നാണ് ബി ഓപ്ഷൻ. ആൻഡ് ഓപ്ഷൻ എ ആയിഷ റളിയല്ലാഹു അൻഹയെ മാത്രം എന്നാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നിങ്ങനെ ഒന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. നല്ല ചോദ്യമാണ്, വളരെ സിമ്പിളാണ്. പക്ഷേ ഒന്ന് ആലോചിക്കണം, അല്ലാതെ അറിയണത് വേഗം ടിക്ക് ചെയ്ത് പോണ സ്വഭാവത്തിലല്ല ഇന്നത്തെ ക്വസ്റ്റ്യൻ. ആ, അപ്പോൾ എല്ലാവരും എല്ലാവരും കയ്യിൽ ഫോൺ എത്തി, അതുകൊണ്ടാണ്. അല്ല, നമുക്കത് നമ്മൾ നിൽക്കണ അല്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ഏറ്റവും ലാസ്റ്റ് വന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും അല്ലേ. അതായത് ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കറക്റ്റ്. പിന്നെ കറക്റ്റായി തന്നെ ഉത്തരം അയച്ചവരുണ്ട് കുറേ ആള്. ഇതൊക്കെ പൂർണ്ണമായിട്ട് വരട്ടെ, അതിൻ്റെ ശേഷം നമുക്ക് വിജയികളെ കണ്ടെത്താം. കണ്ണൂർ ജില്ലാ വിദ്യാർത്ഥി സമ്മേളനം ഇന്ന് കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. പി ആർ ഫാമിലിയുടെ പ്രാർത്ഥന ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോലെ പരിപാടിയിൽ പോകണം. ഇൻഷാല്ലാ ഞാനും കണ്ണൂരിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്തണമെന്നാണ്
1: വിചാരിക്കുന്നത്.
0: സുമയ്യ അർഷൽ തിരൂർ, റെസിപ്റ്റ് അയച്ച തുകയുടെ റെസിപ്റ്റ് സിസ്റ്റത്തിൽ കാണിക്കുന്നില്ല എന്നാണ് അവർ എഴുതിയത്. നിങ്ങൾക്ക് പീസറയുടെ ഫീഡ്ബാക്കിൽ അത് പറയാൻ വെരിഫൈ ചെയ്തോളൂ. നിങ്ങളെ നമ്പർ കാര്യങ്ങളും കൂടിയൊക്കെ ഒന്ന് ഫീഡ്ബാക്കിലൊക്കെ അയച്ചോളൂ. വെരിഫൈ ചെയ്ത് വേണ്ട മറുപടികൾ നിങ്ങൾക്ക് നൽകും, ഇല്ലെങ്കിൽ റെസിപ്റ്റ് തന്നെയും അയച്ചു തരും. റെസിപ്റ്റ് ഇല്ലാത്ത പരിപാടി ഇല്ല, നിർബന്ധമാണ്. ഒരു രൂപയാണെങ്കിലും റെസിപ്റ്റ് വാങ്ങണം, അതാണ് പീസ് റേഡിയോക്ക് ആവശ്യം. ഓക്കെ, പീസ് റേഡിയോ നിലവിൽ പുതിയ ആപ്പ്, നമ്മൾ പുതിയ ആപ്പിലേക്ക് മാറുന്നൊരു ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റിങ്ങിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിന് പ്രത്യേക ഗ്രൂപ്പുണ്ട്. ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ ഓപ്ഷൻസും നമ്മളെല്ലാവരും ഉപയോഗിച്ച് നോക്കുക.
1: എന്നിട്ട് ചില കമൻ്റ്, അതായത് ഫീഡ്ബാക്ക് ഫെയിൽഡ് എന്നാണ് വരുന്നത്, എനിക്ക് ഉത്തരം അയക്കാൻ കഴിഞ്ഞില്ല, ഫെയിൽഡ് എന്ന് കാണിച്ചു, അങ്ങനെ കുറച്ച് കമൻറ്റുകൾ ഇന്നത്തെ ഫീഡ്ബാക്കിൽ കാണുന്നുണ്ട്.
0: ആ, അതുകൊണ്ടാണല്ലോ വലുത് ഇവിടെ വരുന്നത് ഇപ്പോൾ.
1: അല്ല, ക്വിസിൻ്റെ ഇതായിരിക്കും പറഞ്ഞത്.
0: അത് എത്ര ഉണ്ടാവും, അത് ചിലപ്പോൾ അങ്ങനെ കാണിക്കും. പക്ഷേ സാധനം ഇവിടെ എത്ര ഉണ്ട്. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, നമ്മൾ പീസ് റേഡിയോ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുകയാണ് പുതിയ ഓപ്ഷൻസൊക്കെ ചേർത്തിട്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഓപ്ഷൻ 6 മണിക്ക് പീസ് റേഡിയോ നമുക്ക് ഓണാണെന്ന് വിചാരിക്കുക. സെറ്റാക്കി വെച്ചാൽ 6 മണിയാകുമ്പോൾ ഓണാവും. എന്ത് പ്രളയമാണെങ്കിലും എന്ത് കോവിഡാണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും 6 മണിയാകുമ്പോൾ ഇപ്പോൾ ഒരു പണി തുടങ്ങും.
1: ഓട്ടോമാറ്റിക് ആയിട്ട് റേഡിയോ റേഡിയോൻ്റെ പണി തുടങ്ങും.
0: ഇനി 8 മണിയാകുമ്പോൾ നിൽക്കണമെന്ന് വിചാരിക്കുക, സെറ്റാക്കി വെച്ചാൽ 8 മണിക്ക് നിൽക്കും. ഇനി നമുക്ക് ഉച്ചക്കൊരു സമയത്ത് പ്രത്യേകം പിന്നെ നമ്മളൊന്ന് കുലുക്കി ഇളക്കി വിളിക്കണമെന്ന് വിചാരിക്കുക, അങ്ങനെ വിളിക്കും. തരിപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതായത് ഒരാളുടെ കേൾവിക്ക് വേണ്ട ഫുൾ സംഭവം എന്തെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി കേട്ടാൽ മതി, വിചാരണ ഭയങ്കര സീനായിരിക്കും. ഇതൊക്കെ പഠിച്ചും ചൂണ്ടിക്കാണിച്ചു തരും, ഇതൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും എന്തായാലും. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ, അതിൻ്റെ ടെസ്റ്റിംഗ് നടക്കുകയാണ് ഇപ്പോൾ. ഓരോ ഓപ്ഷനും നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കി, അപ്പോൾ അത് പബ്ലിക്കിലേക്ക് വിടുന്നതിൻ്റെ മുമ്പ് ആ ടെസ്റ്റിങ്ങിൽ ചേരാൻ താല്പര്യമുള്ള ആളുകൾ ടെസ്റ്റിങ്ങിൽ ഗ്രൂപ്പിൽ കയറിയിട്ട് മിണ്ടാതിരിക്കാൻ പാടില്ല. ഗ്രൂപ്പിൽ കയറി ഓരോന്നും ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തോന്നിയ പ്രശ്നങ്ങളൊക്കെ സ്ക്രീൻഷോട്ടാക്കി ഇട്ട് കൊടുത്ത് അത് ഫില്ല് ചെയ്ത് പോകണമെന്ന് ഉറപ്പ് വരുത്തി, ഇത് ശരിയാക്കിയോ ശരിയാക്കിയോ എന്നിങ്ങനെ ചോദിച്ച് ചോദിച്ച്, വലിയ പണിയാണത്, ആപ്പ് ഉണ്ടാക്കണില്ലറ വലിയ പണിയാണ് ടെസ്റ്റിങ്. അപ്പം അതിൽ താല്പര്യമുള്ള ആളുകൾ ഒന്ന് ഇവിടെ ഫീഡ്ബാക്കിൽ അറിയിച്ചാൽ നമ്മളെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യും. ഇൻഷാല്ലാ പരമാവധി ആളുകളുടെ ടെസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ കൊടുക്കാൻ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
1: ഓക്കെ,
0: ഒരുപാട് ആളുകൾ ഉത്തരം ഫെയിൽഡ് എന്ന് കാണിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ, റീട്രൈ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പിന്നെ ടെക്നിക്കൽ ഡെസ്ക്കുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തോളൂ, ഓരോന്ന് വെരിഫൈ ചെയ്തോട്ടെ. എന്നിട്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടി വേണമെങ്കിൽ ക്വിസിന്റെ സമയം കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാമെന്നാണ് തോന്നുന്നത്.
1: എനിക്ക് ആദ്യം ഫെയിൽഡ് ആണ് കാണിച്ചത്, പിന്നെ ശരിയായി, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി.
0: ഇനി ഞാനൊരു സന്തോഷം പറയാം, കുറച്ചൊരു വിഷമമുള്ള സന്തോഷമുള്ളൊരു കാര്യമാണ്.
1: ഫീഡ്ബാക്കിൽ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അത് റെഡി ആയിട്ടുണ്ട്.
0: ആ പിന്നെ അതായത് ഞാൻ കഴിഞ്ഞ ദിവസേ ലൈവിൽ നമ്മളെ മഞ്ചേരിയിലുള്ള അനീസിൻ്റെ രോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അബോധാവസ്ഥയിൽ തുടരുകയാണ്, ഞാനും വൈഫും അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അൽഹംദുലില്ലാ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചു, സിസേറിയനായിരുന്നു, ഒരാൺകുഞ്ഞ് പറന്നിട്ടുണ്ട്. അദ്ദേഹം ആണെങ്കിൽ അബോധാവസ്ഥയിൽ 10-25 ദിവസമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ സാമ്പത്തിക ബാധ്യതയും വലിയ സ്വബറും വേണം. ഞാൻ പോയി കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൈകാലുകൾ നന്നായിട്ട് ഇളക്കുന്നുണ്ട്, വളരെ ഒരു പ്രയാസകരമായ ഇളക്കലാണ്. ഇങ്ങനെ ഓരോ മിനിറ്റും അദ്ദേഹത്തെ ശ്രദ്ധിച്ച് നിൽക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെങ്ങൾ വളരെ എന്താ പറയുക, ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിയോടെ അതൊക്കെ ഇങ്ങനെ അത് ഉണ്ടാകും. എന്നോട് പറഞ്ഞത് അവർ ഒരു നേഴ്സാണ്, ഈ ബ്രെയിൻ ഇഞ്ചുറി ആകുമ്പോൾ തലച്ചോറിന് ക്ഷതമേൽക്കുമ്പോൾ അത് റെഡിയായി വരുന്ന പ്രക്രിയക്കിടയിൽ ഇതൊക്കെ ഉണ്ടാകും, ഭയങ്കര വൈലൻ്റ് ആകും ആള്, അങ്ങനത്തെ ഇനി അടുത്ത ഘട്ടം അതായിരിക്കും എന്നൊക്കെ അവരിങ്ങനെ ഭയങ്കര ധൈര്യത്തിൽ പറയണപ്പം നമ്മൾ അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. എന്തായാലും ഈ കാര്യം ഇവിടെ പറയുന്നത് ഒന്ന് അനീസിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ബോധത്തിലേക്കും ബോധ്യത്തിലേക്കും അദ്ദേഹം തിരിച്ചെത്താൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. 24 മണിക്കൂറും ഈ കൂട്ടായ്മയും പ്രവർത്തനമൊക്കെ നെഞ്ചിലേറ്റിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പിറന്ന കുഞ്ഞ്, ആ കുഞ്ഞിലൂടെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും മുസ്ലിം ഉമ്മത്തിനും ഒക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, മനോധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഉമ്മാക്ക്, സഹോദരിക്ക്, സഹോദരിമാർക്ക്, രണ്ട് സഹോദരിമാരാണ് അദ്ദേഹത്തിനുള്ളത്, അവർ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു വല്ലാത്ത അനുഭവമാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. എന്തായാലും നമ്മുടെ സഹപ്രവർത്തകരും മഞ്ചേരിയിലുള്ള സഹപ്രവർത്തകരും ഒരു റൊട്ടേഷനിൽ അവിടെ പോകലും നിൽക്കലും ഇടപെടലൊക്കെ ഒരു വളരെ മാതൃകാപരമായി അവർ ആ കാര്യം ചെയ്യുന്നുണ്ട്. എന്തായാലും അദ്ദേഹം പെട്ടെന്ന് ഓർമ്മയിലേക്കും ബോധത്തിലേക്കും വരട്ടെ എന്ന് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ
1: പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് പോവാം. പോയതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഇനി 1 മിനിറ്റ് ടോക്കാണ്.
1: ഓക്കെ,
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പലപ്പോഴും നമ്മൾ നിസ്സാരവൽക്കരിക്കുന്ന ഒന്നാണ് തെറി വിളിക്കുക, അസഭ്യം പറയുക എന്നത്. പലപ്പോഴും കൂട്ടുകാർ തമ്മിൽ നിരന്തരം ഈ ഒരു കാര്യം നടക്കാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയാണ്, ഒരാൾ തന്റെ മാതാപിതാക്കളെ ശപിക്കൽ വൻ പാപങ്ങളിൽ പെട്ടതാണ്. ഉടനെ സ്വഹാബിമാർ ചോദിച്ചു, ഒരാൾ എങ്ങനെയാണ് അവന്റെ മാതാപിതാക്കളെ ശപിക്കുക? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഒരാൾ മറ്റൊരാളുടെ പിതാവിനെ അസഭ്യം പറയും, അപ്പോൾ അവൻ ഇവന്റെ പിതാവിനെ അസഭ്യം പറയും, മാതാവിനെയും. അഥവാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാതാപിതാക്കളെ അസഭ്യം പറയും, അതിലൂടെ അവർക്ക് ശാപവാക്കുകൾ ലഭിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സംസാരത്തെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തമാശയ്ക്ക് പോലും അത്തരത്തിലുള്ള വാക്കുകൾ നമ്മളിൽ നിന്നും വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക, നമ്മുടെ സ്വഭാവം ഏറ്റവും നന്നാക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
0: റഹീം ചേളാരിയാണ് ഇന്ന് 1 മിനിറ്റ് ടോക്കിൽ സംസാരിച്ചത്. 1953 എപ്പിസോഡാണ് ഇവിടെ പ്ലേ ചെയ്തത്.
1: ഓക്കെ, 1964 ദിവസങ്ങളിലായി ഒരു ദിവസവും വിടാതെ ഈ 1 മിനിറ്റ് ടോക്ക് നമ്മൾ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്.
0: ഓക്കെ, അപ്പോൾ

0: മാഷല്ലാ, നമ്മുടെ മോർണിംഗ് ലൈവ് ഷോ സംപ്രേഷണം തുടരുന്നു. നമ്മൾ സാദിഖാൻ്റെ ഒരു കഥയൊക്കെ കേട്ട് വന്നാൽ, അല്ലെങ്കിൽ അനുഭവമൊക്കെ കേട്ട് വന്നാൽ വളരെ നന്നാവും.
1: ഞാൻ കഥയാണ് എന്നാൽ അനുഭവമാണ്, ആ ഒരു രൂപത്തിലാണ്, ചരിത്രത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, എൻ്റെ പിതാവ് വാപ്പ
0: സലീം മാഷ്
1: രംഗത്ത് വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്നു.
0: ഇത് ഹാരിസ് ബിൻ സലീമിന്റെ അനിയനാണ് സാദിഖ് ബിൻ സലീം.
1: ഞങ്ങളുടെ വാപ്പയെ കുറിച്ചാണ് തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത്. 2002 വാപ്പ മരണപ്പെടുന്നത്. അപ്പൊ വാപ്പ ഒരു സ്കൂൾ മാഷായിരുന്നു, യു പി സ്കൂളിൽ. ഇപ്പൊ ടി കെ അഷ്റഫ് ഒക്കെ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ അവിടെ ഒരു മുൻഗാമിയായിട്ട് വർക്ക് ചെയ്തിരുന്ന മാഷായിരുന്നു. വാപ്പാന്റെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ നല്ല മലയാള ഭാഷയാണ് ഉണ്ടായിരുന്നത്, വളരെയധികം പ്രസംഗമായിരുന്നാലും എഴുത്തായിരുന്നാലും വളരെ മനോഹരമായ കൈയക്ഷരമാണ് വാപ്പാക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു സംസാരം ഉണ്ടായിരുന്നത്. അപ്പം നമ്മളുടെ നാട്ടിൽ സ്കൂളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മദ്രസയുമായി ബന്ധപ്പെട്ടെങ്കിൽ സ്കൂൾ കലോത്സവങ്ങളായിട്ട് ബന്ധപ്പെട്ടൊക്കെ പരിപാടികൾ ഉണ്ടാകുമ്പോൾ വാപ്പ സ്വന്തം സ്ക്രിപ്റ്റ് ചെയ്ത പാട്ടുകൾ, കഥാപ്രസംഗങ്ങൾ, കഥാപ്രസംഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വീട്ടിൽ, ഞങ്ങളൊക്കെ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ, നമ്മളടുത്തൊരു ഓർഫനേജ് ഉണ്ടല്ലോ, ഓർഫനേജിൽ നല്ല കഴിവും പ്രാപ്തിയും പിന്നെ സ്വരമാതിരിയൊക്കെ ഉള്ള കുട്ടികളുണ്ടായിരിക്കും. അവർ സ്കൂൾ വിട്ടാൽ നമ്മൾ വീട്ടിൽ വരും, അവധി ദിവസങ്ങളിൽ വീട്ടിലുണ്ടായിരിക്കും. അപ്പം ആ കാലത്ത് നമ്മളുടെ മനസ്സിൽ പതിഞ്ഞ ഒരു ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നുള്ള ഒരു കഥയാണ്. അപ്പം ആ കഥാപ്രസംഗം എഴുതുകയും സ്കൂൾ കലോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഒന്നാം സ്ഥാനം വാപ്പാൻ്റെ കഥാപ്രസംഗത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പം അതിൽപ്പെട്ട ചരിത്രത്തിൽ നിന്നുള്ള ഒരു സംഭവമാണ് സൂചിപ്പിക്കുന്നത്. യർമൂക്ക് യുദ്ധത്തിൽ സാഹോദര്യത്തിൻ്റെ ഒരു മകുടോദാഹരണമായിട്ട് പലപ്പോഴും പറയുന്ന ഒരു കഥയാണ്. യർമൂക്ക് യുദ്ധം എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ മുസ്ലിങ്ങൾ റോമക്കാരുമായിട്ട് ബൈസന്റൈൻ ആയിട്ട് നടന്ന ഒരു വലിയ യുദ്ധമാണ്. മാത്രമല്ല, ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ വ്യാപനത്തിന് ഒരു അടിത്തറ പാകിയ യുദ്ധം കൂടിയാണ് യർമൂക്ക് യുദ്ധം. അതിൻ്റെ നായകത്വം വഹിച്ചിരുന്നത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹത്തിൻ്റെ സൈന്യാധിപത്യത്തിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ, അതിനുശേഷം ഒരു 3-4 യുദ്ധമാണ് അദ്ദേഹം നയിച്ചിട്ടുള്ളത്. അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തിൻ്റെ ഒരു അവസാന കാലഘട്ടത്തിലായിട്ടാണ് യർമൂക്ക് യുദ്ധം നടക്കുന്നത്. ഇപ്പോൾ യർമൂക്ക് യുദ്ധം അവസാനിച്ചു. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ ബന്ധുക്കളെ, ഇവരൊക്കെ അന്വേഷിച്ചുള്ളൊരു നടത്തണ്ടല്ലോ.
0: അതെ.
1: ആ രൂപത്തിൽ ഹുദൈഫത്തുൽ അദവി റളിയല്ലാഹു അൻഹു ആരൊക്കെയാണ് പിന്നെ എന്താണ് സഹായം ആവശ്യമുള്ളത് എന്നുള്ളത് യുദ്ധക്കളത്തിൽ പരതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പിതൃവ്യപുത്രൻ കസിൻ പിന്നെ ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ വളരെ അവശമായ രൂപത്തിൽ, സംസാരിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ കണ്ടുമുട്ടുന്നത്. ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ഒരു തോൽസഞ്ചിയിൽ ഒരാൾക്ക് മാത്രം കുടിക്കാനുള്ള അല്പം വെള്ളം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. ഇത് കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് അദ്ദേഹം എത്തി വെള്ളം ചുണ്ടോടടുപ്പിക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്തു നിന്നൊരു ശബ്ദം, വെള്ളം വെള്ളം എന്ന് പറഞ്ഞ്. നേരെ മരണാസന്നനായി കിടക്കുന്ന ഇക്രിമ റളിയല്ലാഹു അൻഹു നേരെ ചെയ്തത് അങ്ങോട്ട് കൈ ചൂണ്ടി,
0: കൊടുക്കാൻ പറഞ്ഞു.
1: അങ്ങോട്ട് കൈ ചൂണ്ടിയിട്ട് നേരെ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആ ആജ്ഞ ഹുദൈഫ റളിയല്ലാഹു അൻഹു അനുസരിക്കുകയാണ്. നേരെ അദ്ദേഹം അങ്ങോട്ട് ഓടി. പക്ഷേ വ്യസനകരം എന്ന് പറയട്ടെ, അദ്ദേഹം അവിടെ ഓടി ചെല്ലുന്ന സമയത്ത് അദ്ദേഹം മരണപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ ഇക്രിമ റളിയല്ലാഹു അൻഹു വെള്ളം ആവശ്യമുള്ള ആളാണല്ലോ, നേരെ തിരിച്ച് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്ന സമയത്ത്, ഇവിടെ എത്തുന്ന സമയത്ത് ഇക്രിമ റളിയല്ലാഹു അൻഹുവും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി ഷഹീദായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കഥ പലപ്പോഴും നമ്മൾ കേൾക്കുകയും ഇസ്ലാമിലെ സാഹോദര്യത്തിൻ്റെ ഏറ്റവും ഒരു ഉദാത്തമായിട്ടുള്ള മാതൃകയായിട്ട് ചരിത്രത്തിൽ എന്നും പിന്നെ എന്താണ് സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കഥയാണിത്. ഇതാണ് ഒരു കഥാപ്രസംഗം ആയിക്കൊണ്ട് വളരെ മനോഹരമായി. വാപ്പാൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ അത് ഒരു കവിതയും പാട്ടും കൂടെ കൂടിച്ചേർന്ന വരികളായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. ഇതാണ് അവതരിപ്പിക്കുകയും സംസ്ഥാന തലത്തിൽ ഏറ്റവും നല്ല ഒരു സമ്മാനം നേടുകയും ചെയ്തിട്ടുള്ളത്.
0: മാഷാല്ലാ, ചരിത്രത്തിൽ തൗഹീദുള്ള സമൂഹത്തിൻ്റെ അഗാധ സ്നേഹത്തിൻ്റെ ഒരുപാട് ഇതുപോലത്തെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സ്വന്തം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുഹാജിറുകൾ ഇങ്ങനെ മദീനയിലേക്ക് വന്നുകൊണ്ടിരുന്ന ഘട്ടങ്ങളിൽ മക്ക ഉപേക്ഷിച്ച ആളുകൾ മദീനയിലേക്ക് ഇങ്ങനെ വരികയാണല്ലോ. അപ്പോൾ വരുമ്പം ഓരോരുത്തരും ഓരോരുത്തരെ ഏറ്റെടുക്കുകയാണ് ചെയ്യുക. അപ്പം പലരുടെയും വീട്ടിൽ ഭക്ഷണമല്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിഥിയായി കൊണ്ടുപോയ വ്യക്തിയെ കാണുമ്പോൾ ഭാര്യ ബേജാറാവുകയാണ്, എന്താ ചെയ്യാന്ന് ബേജാറാവുകയാണ്. നമുക്കറിയണ ചരിത്രമാണ്. അപ്പോൾ കുട്ടികളെ കടത്തി ഉറക്കാൻ പറഞ്ഞു, കുട്ടികൾക്ക് ഉണ്ടാക്കിയ ഫുഡാണ്, കുട്ടികളെ കടത്തി ഉറക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിഥിയെ ഇരുത്തിയതിന് ശേഷം അദ്ദേഹം വിളക്ക് ഇങ്ങനെ കെട്ടതുപോലെ ആക്കി ഊതിക്കെടുത്തി. എന്നിട്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിച്ചു,
1: ശബ്ദമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും,
0: കയ്യിലൊക്കെ അങ്ങോട്ട് മുട്ടുന്നു, ഇങ്ങനെ ആക്കുന്നു. എന്നിട്ട് അതിഥിയെ കഴിപ്പിക്കുകയും ചെയ്തു. അപ്പം അള്ളാഹു നിങ്ങളെ കാര്യം കണ്ടിട്ട് അള്ളാഹു ചിരിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം ഇവിടെ അതിഥിയെ ആദരിക്കുന്നതിൻ്റെ ആവശ്യവും ഒരു വിശ്വാസികൾ തമ്മിലുണ്ടാകേണ്ട ബന്ധത്തിൻ്റെ ആഴമൊക്കെ ഈ രണ്ട് സംഭവങ്ങളും യഥാർത്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്.
1: പലപ്പോഴും നമ്മളുടെ ഒരു കുടുംബ ബന്ധത്തെക്കാളും ഗാഢമായിട്ടുള്ള ബന്ധം ഈ ഒരു ആദർശ തലത്തിൽ രൂപപ്പെട്ട് വരാറുണ്ട് എന്നാണ് ഈ ഒരു ചരിത്ര സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്.
0: ഈ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഇങ്ങോട്ട് അല്ല മക്കയിൽ നിന്ന് ഇങ്ങോട്ട് മദീനയിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു അതിസമ്പന്നൻ്റെ പേര് മനസ്സിൽ വരികയാണെങ്കിൽ അന്നത്തെ ആ ആളാണ് ആര്? സാമ്പത്തികം കൊണ്ട് അന്നത്തെ ആ വ്യക്തിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. എന്നാലെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം മദീനെ അണയുമ്പോൾ പ്രവാചകൻ്റെ കണ്ഠമിടറുന്നു, കണ്ണു നിറയുന്നു. അപ്പോൾ അദ്ദേഹത്തെ ആരെ ഏറ്റെടുക്കാമെന്ന് ചോദിക്കുമ്പോൾ ഒരു സ്വഹാബി പോവാണ്, സ്വഹാബിൻ്റെ കൂടെ അദ്ദേഹം പോവുകയാണ്. ആ സ്വഹാബി ചെന്ന് ആദ്യം തന്നെ പറയുന്നത് എൻ്റെ നാല് ഭാര്യമാരിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ ഞാൻ നിങ്ങൾക്ക് തൊലാക്ക് ചൊല്ലിത്തരാം എന്നാണ്, നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ആളെ. കാരണം ഒരുപാട് വിശ്വാസികളില്ല, വിശ്വാസിക്ക് വിശ്വാസിയെ കല്യാണം കഴിക്കാൻ പാടൂ എന്നുള്ള നിയമം വന്ന കാലമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു എനിക്കതൊന്നും വേണ്ട, നിങ്ങളെനിക്ക് മദീനയിലെ മാർക്കറ്റ് കാണിച്ചെന്നാൽ മതി. ഏറ്റവും അതിസമ്പന്നനായ ലോഡ് കണക്കിന് സാധനം നാനാ ദിക്കുകളിൽ നിന്നും കൊണ്ടുവന്ന് ഉക്കാലയിലും ദിൽമജന്നയിലും കച്ചവടം ചെയ്തിരുന്ന മഹാവ്യാപാരി മദീനയിലെ തെരുവിൽ ഒരു കാരക്കൊട്ടയും കൊണ്ട് ഉണക്കക്കാരക്കയും മുന്നിൽ വെച്ച് കച്ചവടക്കാരനാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ വിശ്വാസത്തിന് വേണ്ടി, പടച്ചോനെ മാത്രം ആരാധിക്കാൻ വേണ്ടി, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം എടുത്ത ഒരു കടുത്ത തീരുമാനമായിരുന്നു. പിന്നെന്താ ചെയ്തത്? പിന്നെ അദ്ദേഹം പണ്ടുണ്ടായിരുന്നതിൻ്റെ എത്രയോ ഇരട്ടി സമ്പന്നനായി. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ സഹായിച്ചു. അപ്പം നമ്മൾ വെറുതെ ചിന്തിച്ചു നോക്കുക, നമ്മളെ വീട്ടിൽ ഒരു ദിവസം ഒരാൾ ഗസ്റ്റായി താമസിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം ചെയ്തു കൊടുക്കണമെങ്കിലൊക്കെ തന്നെ വലിയ മടിയുള്ള കാലത്താണ് ഇത്തരം സംഭവങ്ങൾ നമ്മൾ വീണ്ടും അനുസ്മരിക്കുന്നതും കേൾക്കുന്നതും എന്നുള്ളതാണ് നമുക്കിതിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞു പോകാനുള്ളത്.

0: നമ്മളിനി എന്നത്തെയും പോലെ ഇന്ന് ഒരു വിഷയം സമൂഹത്തിൻ്റെ ചിന്തയിലും ആലോചനയിലും കൊണ്ടുവരികയാണ്. ഞാൻ എൻ്റെ സ്ക്രോളിങ്ങിനിടയിൽ എപ്പോഴോ കണ്ട ഒരു വീഡിയോ ആണ്. ഞാൻ പൊതുവേ ചിന്തയിൽ അതാണ് കൊണ്ടുവരാറുള്ളത്. 2025 ഓഗസ്റ്റ് മാസത്തിലെ ഒരു രാത്രി, ഏകദേശം 9:30 സമയത്ത് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മനുഷ്യൻ വിളിച്ചിട്ട് ഞാനിങ്ങനെ മരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. സൗമ്യ എന്ന് പറയുന്ന പോലീസ് കോൺസ്റ്റബിളാണ് ഫോൺ എടുത്തത്. അവരത് സീനിയർ ആയിട്ടുള്ള സീനിയർ സി പി ഒ ഫിറോസിന് കൈമാറുകയാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഫിറോസ് ആ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഫോണിൽ സംസാരിച്ച് ജീവനൊടുക്കാനുള്ള ഒരുക്കത്തിൽ നിന്ന് അയാളെ പിന്നെ പിന്തിരിപ്പിച്ച സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു സ്ട്രീമിൽ കുറേ സംഗതികൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് സംഭവങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ കണ്ടു. അങ്ങനത്തെ ഒരു ഇടപെടൽ നടത്തുന്നതിൻ്റെ ഒരു കാഴ്ച, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് കണ്ടുവരാം. അദ്ദേഹം ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ നമുക്ക് ആ വീഡിയോയിൽ കാണുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ കഴുത്തിൽ കയറിട്ടിട്ട് ഒരാളിങ്ങനെ മരണത്തിന്റെ മുന്നിലാണ്. അയാളെ വൈഫുമായുള്ള എന്തോ തർക്കോ എന്തോ വിഷയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: കുടുംബ പ്രശ്നമാണ്.
0: അപ്പോൾ അവസാനം അത് പറഞ്ഞ് അദ്ദേഹം അഴിപ്പിച്ച് വാതിൽ തുറന്ന് ആ മനുഷ്യനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അപ്പോൾ അവിടെ യൂണിഫോം മാത്രമല്ല, ശരിക്കും അയാളുടെ ആ ഒരു ശൈലി ഉണ്ടല്ലോ ആ സംസാരത്തിൻ്റെ, അത് അയാളുടെ ഹൃദയം പകർന്നു കൊടുക്കുകയാണ്. സാധാരണഗതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന ആളുകൾ എല്ലാം ഒഫീഷ്യലായിട്ട് ചിന്തിക്കും. ചിലപ്പോൾ എന്തിനാ ഞാനങ്ങനെ ആക്കേണ്ട കാര്യം എന്താണ്, അതിൻ്റെ ഡ്യൂട്ടിയല്ല, ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക. പക്ഷെ അയാൾ, ഞാൻ നിങ്ങളെ മോനായിട്ട് തന്നെ പരിഗണിക്കുക, ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് 2 ആയിട്ടുള്ളൂ, വർഗീസ് ഏട്ടനും കഴുത്തുനിന്ന് കയറെടുക്കുക വർഗീസ് ഏട്ടാ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക് വല്ലാതെ മനസ്സിലേക്ക് യഥാർത്ഥത്തിൽ തറച്ച് കയറുന്നുണ്ട്. അപ്പം ആ ഒരു അവിടെ ഒരു പ്രസംഗമല്ല അദ്ദേഹം നടത്തുന്നത്. നിങ്ങളെ കാര്യം ഞാൻ ഏറ്റുമെന്നാണ് അത് പറയാൻ കഴിയണം ശരിക്ക്. അപ്പം ചില ആളുകൾ അതിൻ്റെ ടെക്നിക്കാലിറ്റിയാണ് ആലോചിക്കുക. ഇനിയിപ്പോൾ ഞാൻ ഏറ്റവും എന്ന് പറഞ്ഞിട്ട് ഞാനത് നടത്തി കൊടുത്തിട്ടില്ലെങ്കിൽ ഇയാൾ പിന്നെ എൻ്റെ പേര് ഇത് ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഭയങ്കര അനുഭവവും പരിചയവും ദീർഘവീക്ഷണമൊക്കെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ചിന്തിക്കുക.
1: ഈ ഒരു വിഷയം മുരുകൻ കാട്ടക്കടൻ്റെ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ പിന്നെ നമ്മൾ ഈ പത്മതീർത്ഥ തിരുവനന്തപുരം പത്മതീർത്ഥകുളത്തിൽ ഒരാൾ പിന്നെ ചവിട്ടിക്കൊന്നല്ലോ, അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ഒരു ആക്ഷേപ ഹാസ്യമായിട്ട് എഴുതിയ കവിതയാണ്. അതിൽ അയാൾ പറയുന്നത് ഫയർഫോഴ്സിനെ കുറിച്ച് പറയുന്നത്, ഫയർഫോഴ്സ് വണ്ടിയിൽ അക്ഷമരായി രണ്ട് രക്ഷകർ തമ്മിൽ പിറുപിറുത്തു, ചാകാതിറങ്ങുവാൻ നിയമമില്ലെന്ന് എത്രമേൽ കാത്തിരിപ്പാണ് നാശം. അതായത് ചാകാതെ ഇറങ്ങാൻ ഞങ്ങൾക്ക് നിയമല്ല, ഇനി ഇത് ചാവോളം കാത്തിരിക്കണമെന്ന് ഒരു ആക്ഷേപ ഹാസ്യമായിക്കൊണ്ട് ഈ ഒരു ഭാഗത്തെ പറയുന്നതെന്ന്
0: ലീഗൽ നിയമപരമായ കുരുക്കുകൾ.
1: അപ്പൊ അതൊന്നും വകവെക്കാതെ ഒരു മനുഷ്യത്വം ഇദ്ദേഹം ഇവിടെ കാണിച്ചു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
0: സമാനമായ കുറെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് ചാടാൻ നിൽക്കണേ
1: അതെ
0: ഒരു പയ്യനെ പറഞ്ഞ് അവരിങ്ങോട്ട് ശരിയാക്കി കൊണ്ടുവരുന്നത്. പൊതുവെ പോലീസിന്റെ അടുത്ത് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോ ആ പ്രശ്നത്തെ എല്ലാ നിലക്കും വിലയിരുത്തും.
1: എന്നാൽ ഈ ഒരു പോസിറ്റീവ് സൈഡ്,
0: പോസിറ്റീവ് അത്ര തന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെടാറില്ല. അപ്പം ശരിക്ക് നമ്മൾ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നമ്മൾ ഹൃദയത്തിൽ നിന്ന് ഒരു സല്യൂട്ട് പറയാണ്. അദ്ദേഹത്തിൻ്റെ ആ എഫേർട്ട് അത് അതിമനോഹരമായി. ശരിക്കും ഒരു ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒമൻ അഹ്യ വാഹിദൻ ഫക് അന്നമ അഹ്യന്നാസ ജമിയ, ഒമൻ അഹ്യാഹ ഫക് അന്നമ അഹ്യന്നാസ ജമിയ. ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ഭൂമിയിലെ 800 കോടി മനുഷ്യരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിന് തുല്യമാണ് എന്നാണ്. അപ്പം അതൊരു ആ ഒരു ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്ത നിറയുന്ന ഒരു നിമിഷത്തെ വല്ലാത്തൊരു അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് കയറി നിന്ന് അവസാനിച്ച, ഒരിക്കലും അവസാനിക്കേണ്ടാത്ത പലരും കയറി നിന്ന് അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ നമ്മളിവിടെ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഈ മനുഷ്യരുടെ എങ്ങനത്തെ അവസ്ഥകളെക്കുറിച്ചുള്ള ആലോചനകൾ വളരെ ആവശ്യമാണ്. എൻ്റെ ഫാദർ ഇൻലോ, അദ്ദേഹം മരണപ്പെട്ടു പോയി, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കിഡ്നി നഷ്ടപ്പെട്ടപ്പോൾ ഒരു വേള അദ്ദേഹത്തിന് ഏറ്റവും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്ന, കൂടെ നിൽക്കേണ്ടിയിരുന്ന പലരും ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. അത് പലപ്പോഴും അദ്ദേഹം തൗഹീദിൻ്റെ വഴിയിൽ സഞ്ചരിച്ചു എന്നതുകൊണ്ടായിരുന്നു. പക്ഷേ ആ നാട്ടിലെ ഒരു ആശാരി വിഭാഗത്തിൽപ്പെട്ട അന്യമതസ്ഥനായ ഒരു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ പറയാണ്, ഇത് ഞാൻ തരും നിങ്ങൾക്ക് കിഡ്നി. അപ്പോൾ കുടുംബമൊക്കെ എല്ലാവരും അത്ഭുതപ്പെട്ടു. അപ്പോൾ ഉപ്പാൻ്റെ അടുത്ത് പിന്നെ ഉമ്മ അങ്ങനെ എന്താണ് ഉപ്പ അങ്ങനെ പറയാനുള്ള കാരണം എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ വാപ്പ പറഞ്ഞു, ഒരു എന്നെ സ്ഥലത്ത് വെച്ച് ഞാനിങ്ങനെ വരുമ്പോൾ അവനോടങ്ങനെ നിൽക്കുന്നുണ്ട് മാവിൻ്റെ ഹോട്ടലിൽ, എനിക്ക് ആ നൃത്തത്ര പന്തി തോന്നിയില്ല. ഞാൻ കയറി നിറഞ്ഞു, ഞാൻ കയറ്റി കടയിൽ കൊണ്ടുപോയി ഇരുത്തി, എന്താ നിൻ്റെ പ്രശ്നം? ഇപ്പോൾ ഒരു ഭയങ്കര സംസാര വൈഭവമുള്ള ആളുകൾ ഹൃദയത്തിലേക്ക് ഇറങ്ങണ ഒരു അങ്ങോട്ട് സമർപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ബോധത്തിന് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അപ്പോൾ അയാൾ അരിയിൽ നിന്ന് കയറെടുത്തു, ഞാൻ ആദ്യമേ അവസാനിക്കേണ്ടതാണ് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതാണ് മൂപ്പരെ പ്രചോദനം. എനിക്ക് ജീവിതം തന്നത് മൂപ്പരാണ്, മൂപ്പരെ പോലത്തെ ആൾക്കാർ മരിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ആളുകളുടെ മാനസികാവസ്ഥയെ നിരന്തരം വാച്ച് ചെയ്യേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഇൻസിഡൻറ്റുകൾ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകേ, എന്തെങ്കിലും പുതിയ ലാബ് റിപ്പോർട്ട് വരികയെ, അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാരണങ്ങൾ മതി. ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊക്കെ കൂടുതൽ സാധ്യതകളുണ്ട്. എന്തായാലും ആ പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ വലിയ ദൗത്യമാണ് ചെയ്തത്. അല്ലെങ്കിലും കേരളത്തിലെ പോലീസ് ഇപ്പോൾ ഒരു വലിയ മൂവ്മെന്റിലാണ് മുന്നോട്ട് പോകുന്നത്. തൂഫാൻ 3000 ആളെ അറസ്റ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഫുൾ FIR റെഡിയാക്കലും ഇത് ഫോളോ അപ്പ് ചെയ്യലും, ഇതാണ് മാഫിയകളോടുള്ള യുദ്ധമാണ്. സ്വാഭാവികമായിട്ടും സ്വന്തം മക്കളെയും കുടുംബങ്ങളെയും ഒക്കെ ആലോചിക്കും. ഈ പറഞ്ഞ ഗുണ്ടാപ്പടയോടുള്ള പോരാട്ടത്തിൽ വളരെ വലിയ സമർപ്പണം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ അവരെ നമ്മൾ ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ അഭിനന്ദിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഓക്കേ.

0: പീസ് റേഡിയോയിൽ ഇനി തിരുമൊഴികളാണ്.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
2: പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്ന ദിക്റുകൾ എന്ന വിഷയമാണ് ഇന്ന് തിരുമൊഴിയിൽ അവതരിപ്പിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹിൽ അസീസിൽ ഗഫ്ഫാർ അർറഹീം അത്തവാബ് അൽ കരീമുൽ വഹ്ഹാബ് ഗാഫിറു ദംബി വഖാബിലു തൗബി ശദീദുൽ ഇഖാബ് അഹ്മദുഹു സുബ്ഹാനഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ان سبحان الله والحمد لله ولا اله الا الله الله اكبر تنفل الخطايا كما تنفل الشجره ورقها. പ്രശദകളെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് ഇമാം തിർമിദിയും ഇമാം അഹ്മദും ഒക്കെ തങ്ങളുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നൽകിയിട്ടുണ്ട്. ഷുഐബ് അർനൌത്ത് റഹിമഹുല്ലയുടെ മുസ്നദിലും നമുക്കിത് വായിക്കാം. ഹസൻ എന്ന ദർജയിലാണ് പണ്ഡിതന്മാർ ഈ ഹദീസ് നൽകിയിട്ടുള്ളത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അനസ് ബിൻ മാലിക് ബിൻ നദർ അൽ ബിൻ ലംലം എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അൻസാരി സഹാബിയാണ്, ഖസ്റജ് ഗോത്രക്കാരനാണ്. മദീനയിൽ ഖസ്റജ് ഗോത്രക്കാരനാണ്. ഹിജറക്കുമ്പ് 10 ജനനം. ഹിജറ 93 ബസറയിൽ വെച്ച് മരണം. ബസറയിൽ അവസാനമായി മരിച്ച സഹാബിയാണ് അദ്ദേഹം എന്നും വിശദീകരണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായി സഹായിയായി നബിയോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിൻ്റെ വിയോഗം വരെയും അദ്ദേഹം കൂടെയുണ്ടായിരുന്നു എന്ന് കാണാം. നബിയുടെ ശിഷ്യന്മാരിൽ വളരെ പ്രഗത്ഭനായ അമ്പെയ്ത്തുകാരനാണ് അദ്ദേഹം എന്നതും കാണാം. യമാമ യുദ്ധത്തിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഖദസിയ യുദ്ധത്തിലും അദ്ദേഹത്തിന് സാന്നിധ്യമുണ്ടായിട്ടുണ്ട്. അവസാന കാലഘട്ടത്ത് ബസറയിലാണ് അദ്ദേഹം താമസിച്ചത്. 2286 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം നമ്മെ അറിയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്ന സുബ്ഹാനല്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാ വല്ലാഹു അക്ബർ. നിശ്ചയമായും ഈ 4 ദിക്റുകൾ വചനങ്ങൾ, സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹു അക്ബർ, ഈ 4 വചനങ്ങളും റസൂലുള്ള പറയുന്നു, തൻഫുദുൽ ഖതായ കമ തൻഫുദു ശജറത്തു വറഖഹ, ഉണങ്ങിയ വൃക്ഷം അതിൻ്റെ ഇലകൾ, വൃക്ഷം അതിൻ്റെ ഉണങ്ങിയ ഇലകൾ പൊഴിക്കുന്നത് പോലെ പാപങ്ങൾ പൊഴിക്കുന്നതാണ്, ഇല വീഴ്ത്തുന്നത് പോലെ പാപങ്ങൾ വീഴ്ത്തിക്കളയുന്നതാണ് എന്നാണ്. ഒരടിമയുടെ പാപങ്ങൾ വീഴ്ത്തിക്കളയാൻ മാത്രം ഉത്കൃഷ്ടമാണ് ഈ ദിക്റുകൾ. അതായത് മരത്തിൻ്റെ ചില്ലകളിലെ ഉണങ്ങിയ ഇലകൾ താഴോട്ട് വീഴുന്നത് പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു. ഈ സംഭവം മറ്റൊരു രൂപത്തിൽ, മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ സന്ദർഭം വിശദീകരിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, ഒരിക്കൽ ഞങ്ങൾ ഒന്നിച്ചിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരക്കമ്പ് പിടിച്ച് കുലുക്കി, എന്നാൽ അതിൽ നിന്നും ഇലകൾ കൊഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും നന്നായി കുലുക്കി, അപ്പോൾ അതിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞുപോയി. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനങ്ങളെക്കുറിച്ച് പറഞ്ഞത്. സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ എന്നീ വചനങ്ങൾ പാപങ്ങൾ പൊഴിഞ്ഞുകാൻ മാത്രം ഉത്കൃഷ്ടമാണ്. മരത്തിലെ ഇലകൾ വീഴുന്നതുപോലെ ഒരു അടിമയുടെ പാപങ്ങൾ പൊഴിഞ്ഞു പോകും ഈ ദിക്റുകൾ പ്രാവർത്തികമാക്കുമ്പോൾ, പതിവാക്കുമ്പോൾ എന്ന്. ഒരുപാട് പ്രതിഫലമുള്ള, പ്രത്യേകതകളുള്ള, മഹത്വമുള്ള ദിക്റുകളാണിത്. പല സന്ദർഭങ്ങളിലും ഈ ദിക്റുകളുടെ മറ്റനവധി മഹത്വങ്ങളും മഹത്വങ്ങൾ നാം ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയവരാണ്. അനവധി പ്രതിഫലങ്ങളെക്കുറിച്ച് വല്ലാത്ത വിശ്വാസിക്ക് വലിയ ആവേശം നൽകുന്ന അനവധി നിരവധി പ്രതിഫലങ്ങളുള്ള വചനങ്ങളാണ് ഇവ എന്ന് നമുക്കറിയാം. റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള വചനങ്ങൾ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്. അള്ളാഹു തെരഞ്ഞെടുത്ത വചനങ്ങളാണ് ഇന്ന അള്ളാഹു അസ്തഫ മിനൽ കലാമി അർബഅൻ എന്ന് പറയുന്ന, നബി സല്ലല്ലാഹു അല്ലാഹു തെരഞ്ഞെടുത്ത വചനങ്ങളാണ് എന്ന് പറയുന്നതാണ് ഈ 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്ന് പറഞ്ഞതാണ് ഈ 4 വചനങ്ങൾ. വലിയ ദരജകൾ ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നതാണ് എന്ന് വിശദീകരിക്കുന്നു. മീസാനിൽ കനം കൂടുന്നവയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആകാശഭൂമികളിൽ നിറയാൻ മാത്രം പവിത്രതയുള്ള, മഹത്വമുള്ള വചനങ്ങളാണ് എന്നൊക്കെ അള്ളാഹുൻ റസൂൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ സകല ന്യൂനതകളിൽ നിന്നും റബ്ബിനെ പരിശുദ്ധനാക്കുകയാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ നന്ദി പറയാൻ അവൻ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് അവന് ആ നന്ദി പ്രകടിപ്പിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ആ നന്ദിപ്രകടനത്തിന് ഭാഗമായി ആരാധനക്കർഹൻ അവൻ മാത്രമാണ് എന്ന് അള്ളാഹു മാത്രമാണ് പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ മഹത്വം, അവനാണ് ഏറ്റവും വലിയവൻ, മഹാൻ, എല്ലാറ്റിനേക്കാളും മഹത്വമേറിയവൻ എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ ബോധ്യത്തോടുകൂടിയാണ് ഈ പറഞ്ഞ എല്ലാ ബോധ്യവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു വിശ്വാസി ഈ വചനങ്ങൾ പറയേണ്ടത്. അങ്ങനെ പറയുമ്പോൾ അവന് ലഭിക്കുന്ന വലിയ നേട്ടത്തെക്കുറിച്ചാണ് അള്ളാഹു റസൂൽ ഇവിടെ സന്തോഷ വാർത്ത അറിയിക്കുന്നത്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന വചനങ്ങൾ ഒരു വിശ്വാസിക്ക് നൽകുന്ന വലിയ സന്തോഷങ്ങൾ, അത് ഒരിക്കലും ഒരു വിശ്വാസി കളഞ്ഞുകുളിക്കാൻ പാടില്ല. അവൻ്റെ നാളെ പരലോകത്ത് അവൻ്റെ മീസാൻ നിറയുന്ന റബ്ബിനെ ഇഷ്ടമുള്ള വചനങ്ങളുമായി അത് ആവർത്തിച്ച് ചുണ്ടുകളിലും ഹൃദയങ്ങളിലും അതുമായി ജീവിച്ച ഒരു വിശ്വാസിക്ക് തൻ്റെ ജീവിതത്തിൽ വലിയ ഒരു നേട്ടമായി, വലിയ ഭാരമായി, നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന ഭാരമായി അതുണ്ടാകും. മരണവേളയിലും ഖബറിലും നാളെ പരലോകത്തും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഈ നാല് വചനങ്ങൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ഈ വചനങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക, ഒഴിവു സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ പാപങ്ങൾ പൊഴിഞ്ഞുപോയി പാപരഹിതരായി അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള വലിയൊരവസരമായി ഇത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

നമുക്ക് കുറച്ച് ഫീഡ്ബാക്കിലേക്ക് പോകാം. ധാരാളം ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട് ഇൻഷാല്ലാ. ആദ്യമായി സഫിയ കെ തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും. നല്ലൊരു ചിന്ത, ചിന്തിക്കാൻ ധാരാളമുണ്ട്. ഒരു ജീവൻ രക്ഷപ്പെട്ടു അൽഹംദുലില്ല. ഇങ്ങനെയുള്ള പ്രയാസഘട്ടങ്ങളിൽ നിന്നും അള്ളാഹു എല്ലാവരും

0: ഇതിലുണ്ട് എന്റെയും ഉമ്മച്ചിയുടെയും. പക്ഷേ രണ്ടിലും പ്ലേ ചെയ്യുന്നത് വ്യത്യസ്ത സ്പീഡിലാണ്.
1: എന്ത്?
0: മോർണിംഗ് ലൈവ് രണ്ട് ഫോണിൽ ഒരുമിച്ച് പ്ലേ ചെയ്യിപ്പിക്കും. അപ്പൊ രണ്ടും രണ്ട് വ്യത്യസ്ത സ്പീഡിലാണ്. അതായത് ഒന്നിൽ പറയുമ്പോൾ മറ്റതിൽ ഡിലേ ആയിരിക്കാം, ഒരു വ്യത്യാസം വരുന്നുണ്ട്.
1: നെറ്റിന്റെ ഇതിനനുസരിച്ചും ഫോണിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരാൾ സ്ലോയും ഒരാൾ മീഡിയം ഇട്ടിട്ടുണ്ടാവും. കേൾവിന്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് നോക്കിയാൽ മതി. ഇവിടെ നമ്മളെ സലീമാഷ പേരക്കുട്ടി രംഗത്ത് വന്നിട്ടുണ്ട്. നിങ്ങളപ്പാന്റെ അനുഭവങ്ങൾ പറഞ്ഞപ്പോഴേ സക്കിയ ബിൻത്ത് സുബൈർ, ഞാൻ ഈ കഥാപ്രസംഗം അവതരിപ്പിച്ച് സമ്മാനം നേടിയിരുന്നു. ഓർമ്മകൾ കുറെ പുറകിലേക്ക് പോയി. ഉപ്പാപ്പാന്റെ ഓർമ്മയിൽ കണ്ണുകൾ ഈറനണിഞ്ഞു. നാഥൻ അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കട്ടെ. സക്കിയ നല്ല മിടുക്കിയാണ്, അവളെ എൻ്റെ സ്റ്റുഡൻ്റാണ്. പിന്നെ നന്നായി സംസാരിക്കും, പ്രസംഗിക്കും. ശ്രോതാക്കളോട് പറയാണ്, നിങ്ങൾക്ക് പരിപാടിക്കൊക്കെ വിളിക്കുക സക്കിയാനെ. മാഷാല്ലാ, മിടുക്കിയാണ്, നല്ല നല്ല കുട്ടിയാണ്. അൽഹംദുലില്ലാ.
0: റുക്സാന ബാലുശ്ശേരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ വിഷയം നാം കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. മൈമൂന ചീക്കിലോട് മൗലവിയുടെ വാപ്പയുടെ ചരിത്രം കേട്ടപ്പോൾ വളരെ സന്തോഷം. വെറുതെയല്ല മക്കൾക്കും ഈ കഴിവുകളെല്ലാം ലഭിച്ചത്. മാഷാല്ലാ, റബ്ബി അല്ലാ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ.
1: നാദിറ ഇടിമുഴിക്കൽ, ഇത് കേട്ട കഥയാണെങ്കിലും ചരിത്രം വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നും. അൽഹംദുലില്ലാ.
0: അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മാഷാല്ലാ, ആ സുഹൃത്തിൻ്റെ രോഗം എത്രയും പെട്ടെന്ന് നാദൻ സുഖപ്പെടുത്തി കൊടുക്കട്ടെ. കുടുംബത്തിന് അള്ളാഹു മനസ്സമാധാനവും ക്ഷമയും പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: റുക്സാന ബാലുശ്ശേരി അവരോട് അവർ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം. വളരെ ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ട ഈ വിഷയം ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു തന്ന പീസ് റേഡിയോക്ക് നന്ദി. ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിനെ കുറിച്ചുള്ള പ്രതികരണമാണ്.
0: ജമീല വി പി, മാഷാല്ലാ, ആ പൊന്നുമോനിലൂടെ റബ്ബ് അവർക്ക് ബർക്കത്ത് നൽകട്ടെ. അദ്ദേഹത്തിന് പൂർണ്ണമായും ഷിഫ കൊടുത്ത ആ കുടുംബത്തിൻ്റെ കൂടെ, ആ പൊന്നുമോൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ റബ്ബ് ഉദ്ദേശിക്കട്ടെ.
1: നമ്മുടെ സഫ്വാ സാലിഹിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ വിസ്ഡം ഗേൾസ് കൊപ്പം മണ്ഡലം സെക്രട്ടറിയാണ്. ഇന്ന് എൻ്റെ നിക്കാഹാണ്. എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം. മാഷാല്ലാ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒരു നമ്മളൊരു ശ്രോതാവിൻ്റെ മോളുടെയോ അല്ലെങ്കിൽ മോൻ്റെയോ കല്യാണം നടത്തിയിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു എല്ലാവരും ഇന്ന് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ട് ആ കല്യാണത്തിൽ നിന്ന് കിട്ടിയ ഭക്ഷണമാണെന്നുള്ള കഴിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും സഫ്വ നല്ല ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ബറക്കല്ലാ ഫീക്കുമ. അള്ളാഹു നിങ്ങൾക്ക് രണ്ടുപേർക്കും ബർക്കത്ത് നൽകട്ടെ. നിങ്ങളിലൂടെ ഇസ്ലാമിന് ഉമ്മത്തിന് ചരിത്രം പിന്നീട് ഉമ്മമാർ പിറക്കാൻ മറന്നുപോയ ഷെയ്ഖ് അൽബാനിയെ പോലെ, ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹംബലിനെ പോലെ ഒക്കെയുള്ള മഹാപണ്ഡിതന്മാരുണ്ട്. അതേപോലെയുള്ള വലിയ പ്രതിഭകളെ, ആൺകുട്ടികളെ പെൺകുട്ടികളെ ഒക്കെ നിങ്ങൾക്ക് പ്രധാനം ചെയ്യട്ടെ. കുടുംബജീവിതത്തിൽ വർക്കത്ത് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും മവദ്ദ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വരാനുണ്ട്. കല്യാണം കഴിഞ്ഞ ഉടനെ
0: നവദമ്പതികൾക്ക് വേണ്ടിയുള്ള
1: പരിപാടിയുണ്ട്. അത് നിങ്ങൾ രണ്ടാളൊന്ന് പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് ദൂരമൊക്കെ യാത്ര ചെയ്യേണ്ടി വരും. ഒരു ടൂറാക്കിയാണ് പോയാൽ മതി ഇൻഷാല്ലാ. പിന്നെ മഹബ്ബ വരാനുണ്ട്, വിവാഹപ്രായം എത്തിയ കുട്ടികൾക്ക്. ഒക്ടോബറിൽ ഒക്കെ രണ്ട് പരിപാടി ഒക്ടോബറിലാണ് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കണം. ഒന്ന് ഡേറ്റുകൾ നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ഇൻഷാല്ലാ.
0: നുസ്രത്ത് പി സി കുഴപ്പുറം, എൻ്റെ മകളുടെ അധ്യാപകനായിരുന്നു എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്.
1: ആരെ കുറിച്ചാണെന്നാവോ?
0: അത് മനസ്സിലായില്ല.
1: ഞാൻ സക്കിയാനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അവരെ കുട്ടീനെ പഠിപ്പിച്ചു എന്നാണോ? അതല്ല, അപ്പം മാഷ് സലീമാഷ് ആവില്ല,
0: സാധ്യതയില്ല. ഷംസാദ് തലശ്ശേരി, നല്ല ഒരു ഉപദേശം. സെഫിയ എടപ്പാള്, അദ്ദേഹത്തിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് അള്ളാഹു ഷിഫ നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ. ആമീൻ.
1: പിന്നെ ക്വിസ് ഇന്ന് അയച്ചത് ശരിയായോ എന്ന് സംശയമുള്ള ശ്രോതാക്കളൊക്കെ ഉണ്ട്. എന്തായാലും നോക്കാം നമ്മള് ഇൻഷാല്ലാ. പിന്നെ പുതിയ ആപ്പൊക്കെ വരുമ്പോൾ ഒന്നുകൂടെയൊക്കെ ഒന്ന് ഉഷാറാവും.
0: പുതിയ ആപ്പിനെ കുറിച്ചൊരു കമൻ്റ് ഉണ്ട്, ഷംന ഉദായി. പുതിയ ആപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ അടിമകളെ എത്രത്തോളം ഇഷ്ടമാണ് എന്ന പോലെ പീസ് റേഡിയോക്ക് അതിൻ്റെ ശ്രോതാക്കളെ എത്ര കരുതലോടെയാണ് നോക്കുന്നത്, ഒന്നും വിട്ടുപോവരുത് എന്നുള്ളത് കൊണ്ടാണ്.
1: അതെ, തീർച്ചയായും അതിൽ സംശയമൊന്നുമില്ല. അത് ഖദീജ ചിരട്ടക്കുള്ള അടുത്ത നാട്ടുകാര, സലീമാഷ നാട്ടുകാരി ആയതുകൊണ്ട് അദ്ദേഹത്തെ ഓർക്കാനും മുഖം ഓർക്കാൻ കഴിഞ്ഞു. മുഖം മനസ്സിൽ വന്നു. മാഷാ അല്ലാഹ്.

0: എന്ന് എഴുതിയിട്ടുണ്ട്.
1: പുലരിവട്ടത്തെക്കുറിച്ച് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ. മാഷാല്ലാ, പുലരിവട്ടത്തിൽ ആരിസ് ഉസ്താദ് പറഞ്ഞ കാര്യം വളരെ നല്ല ഉപദേശമാണ്. മാതാപിതാക്കളെ എങ്ങനെ ഗൗനിക്കണം, നമ്മളെ വിട്ടുപിരിഞ്ഞ മാതാപിതാക്കൾക്ക് ബർസഖിയായ ജീവിതം പൂർണ്ണമാക്കി കൊടുക്കട്ടെ.
0: ഷംനോദായി അവരുടെ ഇത്താത്തയെ കുറിച്ചൊരു കമന്റ് എഴുതിയിട്ടുണ്ട്. അവരിവിടെ ഒരു സ്ഥാപനത്തിലെ അധ്യാപികയാണ് എന്ന് പിന്നെ പറഞ്ഞതിന് ശേഷം, ഒഴിവ് സമയങ്ങളിൽ മറ്റുള്ളവരെ പോലെ സ്റ്റാഫ് റൂമിൽ അവർ ചടഞ്ഞിരിക്കാറില്ല, കുട്ടികളിലൂടെ അവരുടെ വിശേഷങ്ങളുമായി അവരുടെ കൂടെ കൂടും. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മനസ്സിൽ കയറി പറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു കുട്ടിയുടെ പ്രശ്നവുമായി ഒരു ഉമ്മ വന്നു. അവൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. പഠനകാര്യത്തിൽ ശ്രദ്ധിക്കാതായി, ഒറ്റയ്ക്കിരിപ്പാണ്, ഒന്നിലും താല്പര്യമില്ല എന്നിങ്ങനെ പലതും പറഞ്ഞു. ടീച്ചർ അവനോട് സംസാരിക്കണം, എന്താ കാര്യമെന്ന് അന്വേഷിക്കണം, ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ ഒരുപാട് അവനോട് സംസാരിച്ചു, അവനെ പറഞ്ഞയച്ചു. അതിനുശേഷം ഉമ്മ വിളിക്കുന്നുണ്ട്. ടീച്ചർ അവൻ്റെ വാക്കുകൾ കേട്ട് ഏതൊരു ഗെയിമിന് അഡിക്റ്റായതാണ് എന്ന് മനസ്സിലായി. ടീച്ചറുമായി സംസാരിച്ചപ്പോഴാണ് എനിക്ക് വീണ്ടും വിചാരമുണ്ടായത് എന്ന് ആ കുട്ടി തുറന്നു പറഞ്ഞു എന്നൊക്കെയാണ്. ഏതായാലും മാഷാല്ലാ, ഒരു വലിയ ദൗത്യമാണ്. അള്ളാഹു അത് തുടരാനുള്ള തോഫീഖ് അവർക്ക് കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ കുറിച്ച് കമൻ്റ് ചെയ്തിരുന്നല്ലോ, ചില ആളുകളെ ഇതിലേക്കൊന്നും ഇറങ്ങൂല എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം അതിനെ അതിൻ്റെ അനുബന്ധമായിട്ട് അവർ പോസ്റ്റ് ചെയ്തൊരു കമൻ്റാണ്.
1: പിന്നെ സഫിയ കെ തിരൂരങ്ങൾ, ആ സഹോദരിക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം നൽകുമാറാകട്ടെ, നല്ല സന്താനങ്ങളെയും അള്ളാഹു കൊടുക്കുമാറാകട്ടെ, മരണം വരെ അവരുടെ ജീവിതം സന്തോഷത്തിൽ കഴിയുമാറാകട്ടെ.
0: ഓക്കെ, നമ്മളിവിടെ മെൻഷൻ ചെയ്ത സലീമാഷ് ആരിസ് മൗലവിൻ്റെയും സാദിഖ് ബിൻ സലീമിൻ്റെ ഒക്കെ ഉപ്പയായിട്ടുള്ള സലീമാഷാണ്. അദ്ദേഹം പെരിന്തൽമണ്ണ ജോലി ചെയ്ത ആളല്ല, ഒന്ന് രണ്ട് ശ്രോതാക്കളാണോ എന്നുള്ള നിലക്ക് എഴുതിയതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. അദ്ദേഹം വളരെ 2002 മരണപ്പെട്ടു.
1: ഇത് ഒരു പക്ഷേ എന്നെ കുറിച്ചായിരിക്കും ചോദിക്കുന്നത്. ഞങ്ങള് സാദിഖ് ബിൻ സലീം, ഹാരിസ് ബിൻ സലീം എന്നൊക്കെ
0: ഞങ്ങൾ പെരിന്തൽമണ്ണ പോളിയിൽ വർക്ക് ചെയ്തിരുന്നല്ലോ. അപ്പൊ അത് നിങ്ങളെ കുറിച്ചാണ് കമന്റ് ചെയ്തത്
1: ആയിരിക്കും.
0: എന്തായാലും നമുക്ക് ഇന്ന് നമ്മൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ കുറിച്ചും അവരുടെ ഡെഡിക്കേഷനെ കുറിച്ചും ഒക്കെ നമ്മൾ പറയണ്ടായി. ഇന്ന് ഇൻഷാല്ലാ നമ്മുടെ സമകാലികം ലൈവ് സെഷനിൽ കണ്ണൂരിൽ നിന്നുള്ള എൻ്റെ സുഹൃത്ത് സുഹൈൽ പി ജോയിൻ ചെയ്യുന്നുണ്ട്. സുഹൈൽ പി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കും. ഞാൻ ശ്രോതാക്കളോടൊന്ന് ഒരു ഇൻഫർമേഷൻ അറിയിപ്പ് എന്നുള്ള നിലക്ക് പറഞ്ഞതാണ്. നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് വിശേഷങ്ങൾ അറിയണം. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. നമ്മൾ അദ്ദേഹത്തെ കണ്ണൂരിലെ പീസറിയുടെ ആംപ്ലിഫൈ വർക്ക്ഷോപ്പിൽ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. അപ്പോൾ അവിടുന്ന് കണ്ടപ്പോഴാണ് ഞാൻ എന്തായാലും പീസറിയുടെ ലൈവിൽ നമുക്കൊന്ന് വരണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യും എന്നത് സാന്ദർഭികമായി ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. ക്വിസിൻ്റെ ഉത്തരവുമായി ബന്ധപ്പെട്ട്, ക്വിസിൻ്റെ ഉത്തരം എന്താണെന്ന് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു പോകാം.
1: യെസ്,
0: ക്വിസിൻ്റെ ചോദ്യവും ഓപ്ഷൻസും വായിച്ചതിന് ശേഷം നമ്മളൊന്നും കൂടി അതിൻ്റെ ഉത്തരം ഏതാണെന്നൊന്ന് ക്ലാരിറ്റി ചെയ്യും.
1: ഞാൻ ചോദ്യം ഒന്ന് വായിക്കാം, വൈകി വന്ന ശ്രോതാക്കൾക്ക് ഉപകാരപ്പെടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ മുഅ്മിനീങ്ങളുടെ മാതാവ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് ആരെയാണ്?
0: ആരെയാണെന്നാണ് ചോദ്യം. ഉമ്മുൽ മുഅ്മിനീൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണെന്നാണ് ചോദ്യം. അപ്പോൾ
1: ഓപ്ഷൻസ് ഒന്ന് വായിച്ചു പോകല്ലേ. ഒന്ന്, ഓപ്ഷൻ എ ആയിഷ റളിയല്ലാഹു അൻഹയെ മാത്രം. ഓപ്ഷൻ ബി ഖദീജ റളിയല്ലാഹു അൻഹയെ മാത്രം. ഓപ്ഷൻ സി എല്ലാ പത്നിമാരെയും. ഓപ്ഷൻ ഡി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ മാത്രം.
0: ഓക്കെ, ഇനിയിപ്പോൾ ഉത്തരം സംശയമൊന്നുമില്ല, നബിൻ്റെ എല്ലാ ഭാര്യമാരും എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഏതെങ്കിലും ഉമ്മുൽ മുഅ്മിനീൻ എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ വ്യക്തമാണ്. ഏതായാലും ഉത്തരം ശരിയാക്കിയ ആളുകൾ ആരാണെന്നുള്ളത് നമുക്കറിയാം കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം. നമ്മൾ സുഹൈലിനെ നമ്മൾ കണക്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വീഡിയോ നമുക്കിവിടെ ലഭ്യമല്ല. ഓക്കെ, നമ്മൾ അദ്ദേഹത്തിലേക്ക് പോകണം.
1: ഈ എക്സസൈസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യം വളരെയധികം ഒരു മൂല്യവത്തായ
0: ദൗത്യമാണ്. പിന്നെ സുഹേലും ഒക്കെയാണ് എത്തിയിട്ടുണ്ട്. മാഷാല്ലാ സുഹേല് വീഡിയോ ഒക്കെ പക്ക പക്ക പക്ക സുഹേൽ മാഷാല്ലാ. ഏതായാലും നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ച് തുടങ്ങാം. പിന്നെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത് കണ്ണൂർ മയ്യിൽ സ്വദേശി എൻ്റെ പ്രിയ സുഹൃത്ത് സുഹൈൽ പി പി ആണ്. പ്രിവെൻ്റ് ഓഫീസർ എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് കണ്ണൂർ, അതാണ് അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ. തീർച്ചയായും ഈ രംഗത്ത് ഒരുപാട് സഹപ്രവർത്തകരും ഉദ്യോഗസ്ഥരും ഒക്കെ നമുക്കുണ്ട്, യൂണിഫോം ജോബ് എന്നുള്ള നിലക്ക്. പിന്നെ പലപ്പോഴും പൊതു ഇടത്തിൽ കൂട്ടായ്മകളിൽ സംഘടനകളിലൊക്കെ അംഗമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും സ്വാഭാവികമായും ഒരു ആശയധാരയും ചിന്തയും വിശ്വാസവും ഒക്കെ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒക്കെ ഭരണഘടനയുടെയും ഒക്കെ തത്വത്തിൽപ്പെട്ടതായതുകൊണ്ട് തീർച്ചയായും അവർക്ക് നമ്മളുമായിട്ടും നമ്മളുടെ പിന്നെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മാനസിക അടുപ്പവും ബന്ധമൊക്കെ ഉണ്ടാവുമല്ലോ.
1: അതെ,
0: യൂണിഫോം ഡ്രസ് കോഡിൻ്റെ പരിമിതികളൊക്കെ ഉണ്ടാകുമ്പോഴും ആ നിലക്ക് അദ്ദേഹത്തോട് സംസാരിക്കുന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. സുഹൈൽ, അസ്സലാമു അലൈക്കും. സുഹൈൽ, കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ അദ്ദേഹത്തിന് നമ്മളൊരു ആദരം കൊടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, ഞാനങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല, മൂപ്പേർക്ക് ഇങ്ങനെ കഞ്ചാവിൻ്റെ പാക്കറ്റ് മുന്നിൽ കിട്ടിയിട്ട് പ്രതിന അപ്പുറത്ത് കിട്ടിയാലേ ഡയലോഗ് വരുള്ളൂ എന്നുള്ള മരുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ മൂപ്പരോട് വിളിച്ചു, വിളിച്ചു കഴിഞ്ഞപ്പോൾ നല്ല കിടിലൻ സ്പീച്ച്, ആ വളരെ അടിപൊളി സ്പീച്ചാണ് നടത്തിയത്. സുഹൈൽ, ഇന്നിപ്പോൾ എവിടെയാണ് ഉള്ളത്, വീട്ടിലാണോ അതോ ഓഫീസിലാണോ? കഴിഞ്ഞ ആഴ്ച ഇയാൾ നമ്മൾ പറ്റിച്ചു. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇയാൾ വരാമെന്നൊക്കെ എത്തിയതിന്റെ ശേഷം പിന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളൊരു ഫോട്ടോ ആണ് കണ്ടത്. എന്താ വെച്ചാൽ മൂപ്പർക്ക് പെട്ടെന്ന് ഇൻഫർമേഷൻ കിട്ടി ഏതൊരു ചങ്ങാതി കഞ്ചാവ് ആയിട്ടവിടെ രംഗത്തിറങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ കേരള പോലീസ് ഇപ്പൊ ഒരു വലിയ ട്രാക്കിൽ ഓടുകയാണ്. നമ്മൾ നേരത്തെ ആ വിഷയം ഇവിടെ പറയണ്ടായി, 3000+
1: പോലീസും എക്സൈസും
0: അതെ, കേരള പോലീസ് എന്നുള്ളതിലേറെ എക്സൈസും കൂടി ആണെങ്കിലും മെൻഷൻ ചെയ്ത് പറയേണ്ടത്. പറയുമ്പോ എല്ലാരും അങ്ങനെ മെൻഷൻ ചെയ്യണില്ല,
1: ഡ്യൂട്ടി ചെയ്യുന്നത് മുഴുവൻ എക്സൈസ് ആണ്, പേര് മുഴുവൻ പോലീസിനാണ്.
0: ഇനി പോലെ നമ്മൾ തെറ്റിക്കണ്ട, രണ്ടുപേരും ഉഷാറാകട്ടെ. എന്തായാലും നമുക്ക് ചോദിച്ചു
1: തുടങ്ങാം. നമ്മളെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഈ ഔദ്യോഗികമായ പരിമിതികൾ പലപ്പോഴും അദ്ദേഹത്തിന് മറുപടി പറയുന്നതിന് ഉണ്ടായിരിക്കും. എന്നിരുന്നാലും താങ്കളുടെ കരിയറിലെ ഏറ്റവും ത്രില്ലിംഗ് ആയ ഒരു അനുഭവം പറയാമോ
0: സുഹൈൽ?
2: അനുഭവം ചില ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടുമുണ്ട്, വളരെ കഷ്ടപ്പെട്ടിട്ടുമുണ്ട് ചില കേസുകൾ പിടിക്കുമോ. പിന്നെ ചില ഏറ്റവും ബുദ്ധിമുട്ടിയ ചില കുടുംബങ്ങള് ഉമ്മമാരുടെയും പിന്നെ മാതാപിതാക്കളും കരച്ചിലും പിന്നെ ഞങ്ങള് കേസെടുക്കാൻ വീട്ടിൽ നിന്നൊക്കെ പോയപ്പോഴുള്ള അനുഭവങ്ങളാണ്. അവരെ കരച്ചിലും മാറ്റും കാണുമ്പോൾ നമുക്ക് കേസെടുക്കാതെ ഉപേക്ഷിച്ചു വന്നാലോ എന്നൊക്കെ നമുക്ക് ചില സമയങ്ങളിൽ തോന്നിപ്പോയിട്ടുണ്ട്. ചില കുടുംബങ്ങളുടെ അവസ്ഥകളെ കാണുമ്പോൾ നമ്മള് ഇതുപോലെ സുബീക്കൊക്കെ നമ്മള് രാവിലെ തന്നെ പള്ളി പിന്നെ വീട്ടിൽ കയറുമ്പോൾ ചിലപ്പോൾ ഉപ്പിയുണ്ടാവും, നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്നത് ആ സമയത്തൊക്കെ ഞങ്ങൾ കയറുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ടാവും, കാരണം രക്ഷിതാക്കള് പിന്നെ അനുഭവങ്ങൾ കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ടാവും. പിന്നെ ചില കേസില് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പല കേസുകളും എടുക്കുന്നത് തന്നെ.
0: ഇതില് നിങ്ങളെ ഓർമ്മയിൽ ഏറ്റവും ചെറിയ പ്രായമുള്ള ഒരു ഒരു പെൺകുട്ടിനെ ഒരു ആൺകുട്ടിനെയൊക്കെ പിടിച്ച ഓർമ്മകളോ അനുഭവങ്ങളോ ഒക്കെ നിങ്ങൾ ഓർമ്മയിൽ വരുന്നുണ്ടോ?
2: ഓർമ്മയിലുണ്ട്. കാരണം വെച്ചാല് ഞങ്ങളിപ്പോ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠിക്കുന്ന കുട്ടിയെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അപ്പോ അത് പിടിക്കാൻ കാരണം വെച്ചാല് കുട്ടിയുടെ രക്ഷിതാവ് ഞങ്ങളെ ബന്ധപ്പെട്ടു, നമ്മൾ അവന്റെ സ്വഭാവ ദൂഷ്യത്തിലുള്ള മാറ്റങ്ങൾ കണ്ട് ഞങ്ങളെ ബന്ധപ്പെട്ടതാണ്. ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ദിവസം രാവിലെ അവൻ ഉറങ്ങി എഴുന്നേക്കുന്ന സമയത്ത് തന്നെ അവിടെ എത്തി അവന്റെ ബാഗും മറ്റുമൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ അവനെ നമ്മൾ രക്ഷിതാവോട് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കലാണ് ഇവന്റെ ഫസ്റ്റ് സ്വഭാവം ഉണ്ടായത്. പിന്നെ അതീ മുണ്ടുമില്ല, റൂം അടച്ചിരിക്കല്. അപ്പൊ ഞങ്ങൾ ചോദ്യം ചെയ്തപ്പം പറഞ്ഞു ഇങ്ങനെ ഒരു ആള് ഇങ്ങനെ സ്കൂളില് പുറത്തുനിന്ന് ഇപ്പൊ ഇങ്ങനെ കമ്പനിയായി അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് പറഞ്ഞത്.
0: ആ ഇതിലിപ്പോ നിങ്ങള് ഈ നിങ്ങളുടെ യൂണിഫോമിൽ അല്ലാത്ത ചില സെർച്ചുകളും മഫ്തിയിലുള്ള പോക്കും അന്വേഷണം ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും കെണി വെച്ച് പിടിച്ച എന്തെങ്കിലും ഒരു ഓർമ്മ ഉണ്ടോ?
2: മഫ്തിയിൽ പിടിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്ത് ഞങ്ങള് പിന്നെ വളരെ ബുദ്ധിമുട്ടിട്ടുണ്ട്. നമ്മള് ക്ലോസറ്റൊന്നും മറ്റൊക്കെ സംഭവം ഡ്രോപ്പ് ചെയ്ത സമയത്ത് എടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
0: തെളിവ്
2: പിന്നെ
0: വേണല്ലോ അല്ലേ, പിടിച്ചതിനുള്ള തെളിവ് വേണല്ലോ.
2: തെളിവ് ഇല്ലാതെ നമുക്ക് കേസ് എടുക്കാൻ പറ്റില്ല. അപ്പോ ഞങ്ങള് വളരെ കഷ്ടപ്പെടുന്ന പല കേസുകൾ എടുത്തിട്ടുണ്ട്. നമ്മളെ കാണുമ്പോൾ ഡോറ് പൂട്ടിയിട്ട് ബാത്റൂമിലേക്ക് ഡ്രോപ്പ് ചെയ്യും. ഞങ്ങളത് എങ്ങനെയല്ലോ പിന്നെ എടുക്കും. കുറച്ചങ്ങ് കുറച്ച് കിട്ടിയാലേ കേസ് എടുക്കാൻ പറ്റൂ.
0: നല്ല വളരെ കഷ്ടപ്പെട്ട് പിടിച്ചിട്ട് ഈ നിയമപരിമിതിയിൽ അളവിൻ്റെ പരിമിതിയിലൊക്കെ കൈവീശി നല്ല മസിലൊക്കെ കാണിച്ച് ഗുണ്ടായിസം കാണിച്ച് ഇറങ്ങിപ്പോണ ആളുകളൊക്കെ ഒരുപക്ഷെ ലൈഫിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ.
2: കണ്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾ കഷ്ടപ്പെട്ട് പിടിച്ച് ചിലപ്പോൾ നമ്മള് പിന്നെ ഇതുപോലെ ഒരുപാട് സാധനം ഉണ്ടാവും ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ. പക്ഷെ അവര് ചിലപ്പോൾ നശിപ്പിച്ചിട്ടുണ്ടാവും. കാരണം ഡോറ് പൊട്ടി ചെറിയ സാധനങ്ങളായിരിക്കും. ഈ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ പിന്നെ മയക്കുമരുന്ന് വെച്ചാൽ LSD, MDMA, മെത്താഫിറ്റമിൻ പോലത്തെ പെട്ടെന്ന് നശിപ്പിക്കാനും പറ്റും. പിന്നെ ഇതെവിടെ ഒളിപ്പിക്കാനും പറ്റും. അതുകൊണ്ട് അതിന്റെ കേസ് പിടിച്ച് നമ്മൾ കോടതിയിൽ ഹാജരാക്കിയ ഞങ്ങൾ ഓഫീസിലെത്തന്നെ നമ്മൾ ചിലപ്പോൾ ജാമ്യം എടുത്തിട്ട് നമ്മളെ മുന്നോട്ട് നെഞ്ചു വിരിച്ച് പിന്നെ താജ്വദിക്ക പറഞ്ഞപോലെ പോകുന്നുണ്ടാവും.
0: അത് അതൊക്കെ വീഡിയോ എടുത്ത് അങ്ങനെ ഉണ്ടല്ലോ, സ്ലോ മോഷനിലൊക്കെ ഇട്ട് BGM ഒക്കെ കൊടുത്ത്. ഇത് ഇത് പിടി ഇതില് എന്നെ ഇറക്കാനുള്ള വൻ വക്കീലന്മാരും വൻ മാഫിയകളൊക്കെ ഉണ്ടാവും അല്ലേ സുഹൈൽ?
2: ഉണ്ട്, മാഫിയകളൊക്കെ ഉണ്ട്.
0: ഓക്കെ, പിന്നെ
2: ഞങ്ങളിപ്പോ ഈ അടുത്ത കാലത്ത് ഞങ്ങളെ വെച്ച് ആരും ഹിന്ദിക്കാരെ ഞങ്ങൾ പിടിക്കും. ഈ അന്യ സംസ്ഥാന ഹിന്ദി
0: തൊഴിലാളികള്
2: അവരെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളെ വെച്ച് ആരും ജാമ്യത്തിന് ഉണ്ടാവില്ല. പിന്നെ ഞങ്ങളെ സഹായം ചെയ്യും. പക്ഷെ ഞങ്ങൾ വിചാരിക്കുന്നതിനേക്കാട് ഹൈക്കോടതി വക്കീലും സുപ്രീം കോടതി വക്കീലൊക്കെയാണ് അവർക്ക് വേണ്ടി ജാമ്യത്തിന് വരുന്നത്. ഞങ്ങൾ ആരും കാണുമ്പോൾ ആശയം ഉണ്ടാവില്ല.
1: ഇത് ശരിക്കൊരു മാഫിയ ഉണ്ട് എന്നുള്ളതിനുള്ള ഒരു വ്യക്തമായൊരു തെളിവാണ്, ഒരു സാഹചര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ?
2: സത്യം. അതൊക്കെ ഞങ്ങൾ ഇപ്പോൾ താജിക്ക് പറഞ്ഞില്ല, കഴിഞ്ഞ വ്യാഴാഴ്ച ഇതേപോലെ പരിപാടിക്ക് ഞാൻ സെറ്റാക്കി ഇരുന്നതാണ്. അപ്പൊ പെട്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടി. അപ്പോ ഹിന്ദിക്കാർ ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എന്നാ സംഭവിച്ചാല് അവര് വെറും ഇവിടെ എത്തിക്കല് മാത്രാണ് സാധനം. അത് എത്തിച്ച് ഇന്ന സ്ഥലത്ത് വെച്ച് അവരെ ലോഡ്ജിൽ വെച്ചിട്ട് ആ താക്കോൽ അവിടെ വെച്ചിട്ട് അവരങ്ങ് പോകും. പിന്നെ വേറെ ടീം വന്നിട്ടാണ് അത് കൈകാര്യം ചെയ്യാം.
0: യെസ്. ഇതിലിപ്പോ സുഹൈൽ പറഞ്ഞ ഞാൻ ഈ ആളുകൾക്ക് നമ്മൾ സുഹൈൽ എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. എനിക്കിപ്പോൾ സുഹൈൽ സാറേ എന്നൊക്കെ വിളിക്കുന്നത് അതിലേറെ പ്രശ്നമാണ്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് അത്രയും ഇൻറ്റിമസി ഉള്ള മനുഷ്യന്മാരെ വിളിച്ചിട്ട് സുഹൈൽ സാറേ എന്നൊക്കെ വിളിക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു കൃത്രിമത്വം വരും. അതുകൊണ്ടാണ് ആള് അങ്ങനെ വേറെ ലെവൽ
1: സ്വാഭാവികത കീപ്പ് ചെയ്യണല്ലോ.
0: ആ അല്ലെ, പിന്നെ സുഹൈൽ അൽപുലി എന്നൊക്കെ പറയണം, എന്നാലും പ്രശ്നമല്ല.
1: എനിക്ക് തോന്നുന്നത് ഞാനും താജൊക്കെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണല്ലോ. പലപ്പോഴും നമ്മൾ സ്കൂളുകളിൽ നിന്നാണ് ഈ ഒരു ലഹരിയുടെ സ്റ്റാർട്ടിങ്. എനിക്കിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു കേസ് ഉണ്ടായി, 6-ാം ക്ലാസ്സിലെ കുട്ടികൾ ഒരു സിഗരറ്റ് കൊണ്ടുവന്ന് 4-5 പേരെ ഇത്ത പോകലെടുത്തിട്ട് ഹാൻഡ്സ് വെക്കും പോലെ വെച്ച് അത് നമ്മളെ കണ്ണിൽപ്പെട്ട് അവരിതാക്കി രക്ഷിതാക്കൾ വിളിച്ച് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചു. ഇത് 10-ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് ഏകദേശം ഒരു കഞ്ചാവിലേക്ക് വഴിമാറുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഈ ഒരു ലഹരിയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം നമ്മളെക്കാളും കൂടുതൽ അതിൻ്റെ ഒരു അനുഭവം കാര്യങ്ങളും സുഹൈലിന് പറയാൻ കഴിയുന്നതാണ്
0: കുട്ടികൾ എങ്ങനെയാണ് ലഹരിയിലേക്ക് എത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്.
2: കുട്ടികള് ഒന്ന് പിന്നെ കൂട്ടുകെട്ട് തന്നെ, ഒന്ന് ഫസ്റ്റ് കൂട്ടുകെട്ട്. പിന്നെ സംഭവിച്ചാൽ ഇപ്പൊ വെച്ചാല് സ്കൂൾ കുട്ടികളുടെ കയ്യിൽ അധികം പിടിക്കപ്പെടുന്ന സംബന്ധം ഇ സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് പിന്നെ ഒരു 8 വർഷം ബാൻ ചെയ്ത് അതിന്റെ ശിക്ഷ ഇപ്പൊ ഈ അടുത്ത കാലത്ത് മുതൽ വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോ 2-3 കേസുകൾ എടുക്കുകയും ചെയ്തു ഈ സിഗരറ്റിന്റെ. അതായത് കുട്ടികളെ ഇ സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് അതിന് സ്മെല്ലോ കാര്യം ഒന്നും ഉണ്ടാകുകയില്ല. അത് വിളിച്ച് പിന്നെ അത് കൂട്ടുകെട്ടിലും മറ്റും ഇപ്പോ ഈ ഗൾഫ് ബസാറും മറ്റുള്ള കടകളിൽ അത് വിൽപ്പന നടത്തുന്നുണ്ട്. ഇപ്പം കുറെ കൺട്രോൾ ചെയ്തു. അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പല സ്കൂളും ഞങ്ങളെ വിളിക്കും, അധ്യാപകർ വിളിക്കും. പിന്നെ ഇങ്ങനെ കുട്ടികളെ ബാഗ് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട് എന്ന് വരുമോ വെച്ചിട്ട് ഞങ്ങൾ പോകും. അപ്പോൾ അതിന്റെ അന്വേഷണത്തിൽ നോക്കുമ്പോൾ തന്നെ അതിലും വലിയത്. കാരണം വെച്ചാൽ ഇതും ഈ ലഹരി മാഫിയന്റെ ഒരു ബന്ധം തന്നെയാണുള്ളത്. കാരണം ആദ്യം ഇവര് യൂസ് ചെയ്യാൻ ഫ്രീ ആയിട്ട് കൊടുക്കും, പിന്നെ അതിന്ന് പിന്നെ കഞ്ചാവിലേക്കും LSDയിലേക്കും MDMAയിലേക്കെല്ലാം പോകുന്ന അനുഭവങ്ങളാണ് പലതും കണ്ടിട്ടുള്ളത്.
0: ഓക്കെ, അപ്പോൾ ഇതിൽ വേറൊരു തലം എന്ന് പറയുന്നത് ഈ ഈ ഒരു പലപ്പോഴും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ഇത് ഫേസ് ചെയ്യുമ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ ഒരു വർക്കുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ടോയ്ലറ്റിൽ നിന്ന് മനുഷ്യർ ഉപയോഗിക്കുന്ന ടോയ്ലറ്റിലേക്ക് ഈ സാധനം ഉപേക്ഷിച്ചിട്ട് ഒരു എക്സൈസ് ഓഫീസർ കൈയിട്ടത് എടുക്കുകയാണ്. കാരണം കൈയിട്ടെടുത്താലേ ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കാൻ പറ്റുള്ളൂ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, നിയമത്തിൻ്റെ നൂലുപയോഗിച്ചിട്ട് അവനെ മാഫിയ ആ വൻ വക്കീലിനെ കൊണ്ടുവന്ന് ഇറക്കി കൊണ്ടുപോകണ്. അപ്പം ശരിക്കൊരു സങ്കടം, ഒരു പ്രശ്നമൊക്കെ, ഇനി ഇത് വേണ്ട എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവില്ലേ? ആ നിലക്കുള്ള നിങ്ങൾ അനുഭവിക്കണ മാനസികാവസ്ഥകളും പ്രശ്നങ്ങളൊക്കെ എന്താണ്?
2: ഞങ്ങള് ഇത് സത്യം പറഞ്ഞാല് നമ്മളിത് ടീം വർക്കാ. സത്യം പറഞ്ഞാല് കാരണം വെച്ചാല് ടീം വർക്ക് ഉണ്ടെങ്കിലേ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഒറ്റക്കൊന്നായാലും ഇത് നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. അപ്പൊ ഒരു ടീം ഉണ്ടാക്കി അത് നമ്മളിത് ആസ്വദിച്ച് തന്നെയാണ് പലതും ചെയ്യുന്നത്. കാരണം രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ ഉറക്കൊഴിഞ്ഞ് വണ്ടിയിലൊക്കെ കിടന്ന്, കാരണം ഒരു വ്യക്തി പിന്നെ നമ്മള് റൂമിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ചിലപ്പോ ഒന്നര ദിവസമൊക്കെ ഞങ്ങൾ പുറത്ത് നിന്നിട്ടുണ്ട് ലോഡ്ജിൽ നിന്നൊക്കെ. കാരണം പുറത്തിറങ്ങി പിടിച്ചാൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ പിന്നെ മയക്കുമരുന്നുകൾ നശിപ്പിക്കാതിരിക്കാൻ പറ്റൂ. ഇറങ്ങി അവനെ കൊണ്ട് തന്നെ റൂം തുറപ്പിച്ച് അവനെ കസ്റ്റഡി എടുത്താൽ മാത്രമേ നമുക്ക് ചിലത് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോ നമ്മൾ റൂമിന്റെ പുറത്തും മറ്റും ഒന്നര ദിവസവും മറ്റൊക്കെ കാറിൽ തന്നെ കടന്നിട്ടും മറ്റൊക്കെയുള്ള അവസ്ഥകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്.
0: നിങ്ങൾക്ക് ഈ ഒരു ജീവഭയവും ഇങ്ങനെ അറ്റാക്ക് ചെയ്യപ്പെടുന്ന പേടി അങ്ങനത്തെ ഒന്നും ഉണ്ടാവൂലേ?
2: ഉണ്ടാകാറുണ്ട്. പിന്നെ ആ ഫീൽഡിൽ ഇറങ്ങിയാലേ ഒരു പ്രത്യേക ധൈര്യമാണ്. അലഹമ്ദുലില്ല, എന്നാ അറിയാ അള്ളാഹുകൊണ്ട് വല്ലാത്തൊരു ആ സമയത്തൊരു പേടിയൊക്കെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ആലോചിക്കും ഇവര് ഇത് നേരത്തെ പറഞ്ഞ പോലെ വലിയ മാഫിയകൾ തന്നെ. എനിക്ക് ഞാൻ എനിക്ക് രണ്ടു മൂന്ന് തിരിച്ചടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, ഭീഷണി ഉണ്ടാകാറുണ്ട്.
0: എന്താ വിളിച്ചെന്താ പറഞ്ഞേ? വീട്ടിൽ കത്തൂലെന്നറിഞ്ഞോ? മുട്ടുകാല് വിട്ടെന്നറിഞ്ഞോ?
2: ഇവരധികം വിളിക്കല് പിന്നെ നെറ്റ് കോളിലും മറ്റൊക്കെയാണ് ട്രൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ അതും ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ട്.
0: ഏതായാലും പഠിച്ചത് നല്ല സുരക്ഷിതത്വം തരട്ടെ. നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾ ടീമിന് ഈ ദൗത്യത്തിലുള്ള ആളുകൾക്കൊക്കെ. ഞാൻ ഒരു ജുമാ രണ്ടു മൂന്നാഴ്ച ജുമാ ഖുത്ബയിൽ ഈ ഇങ്ങനത്തെ ചില വിഷയങ്ങൾ നമ്മളെ ഒരു ഒരു സീസണിൽ ഒരു എനിക്കൊണ്ട് മൂന്നാല് വർഷങ്ങൾക്ക് അപ്പുറമാണ് പറഞ്ഞപ്പോൾ ആ പ്രദേശത്തെ സി ഐ ആണോ കറക്റ്റ് ഓർമ്മയിലില്ല, അദ്ദേഹം വന്ന് കണ്ടു. ഭയങ്കര അഭിനന്ദനൊക്കെ പറഞ്ഞു എന്നോട്. എനിക്കത് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നി. അതായതിപ്പോൾ ഒരാളത് നോട്ട് ചെയ്ത് നമ്മളെ കാണാൻ വന്ന് സംസാരിക്കണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് ശ്രദ്ധിക്കണം, നല്ല പണി തരും, എനിക്ക് പണി കിട്ടിയിരിക്കുകയാണ്, എൻ്റെ മോനിപ്പോൾ ഡി അഡിക്ഷൻ സെൻ്ററിലാണെന്ന് പറഞ്ഞു. ഇവർ കെണിയിൽ കുടുക്കിയിട്ട് അവന് ലഹരിയിൽ കുടുക്കി. അപ്പോൾ മക്കളെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ഡയറക്റ്റ് ഫൈറ്റിലാണ് സുഹൈലൊക്കെ ഉള്ളത്, അത്രയും ഇതിലാണ് ഉള്ളത്. എന്തായാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കൊക്കെ പഠിച്ചവനെ അങ്ങനെ ഒരു തോഫിയൊക്കെ കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.
1: ഈ ഒരു വിഷയത്തിലെ നമ്മൾ ഇതിൽ അകപ്പെടുന്ന കുട്ടി അതേപോലെ തന്നെ കുറേ കാലം ഉപയോഗിച്ച ശേഷമായിരിക്കും ഒരു പക്ഷെ കുടുംബം അറിയുന്നുണ്ടായിരിക്കും. കുടുംബം ഇങ്ങനെ ഒരു പോലീസ് പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ നിന്നൊരു കേസ് വരുമ്പോഴൊക്കെയാണ്. അപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ, ഒരു ട്രോമ ഉണ്ടല്ലോ, അതൊരു ഭയങ്കരമായിട്ട് സമൂഹത്തെ ബാധിക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ സുഹൈലിനുണ്ടായിരിക്കുന്ന തോന്നുന്നത് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും.
0: അതെ,
2: അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് യൂസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് പിന്മാറണം എന്ന് തോന്നി ഒരുപാട് കുട്ടികൾ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് ഇത് ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്ത കുട്ടികൾ വരെ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് എന്താ പറയാ, ഈ MDMA മെത്താഫിൻ LSD പോലത്തെ പിന്നെ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചാല് ആ സമയം എത്തുമ്പോൾ നമുക്കത് വീണ്ടും ഉപയോഗിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാക്കും. അപ്പൊ അവരെത്ര കൺട്രോൾ ചെയ്താലും പക്ഷെ ആ പിന്നെ അത് അവരെ അത് എവിടെയാണോ ഉള്ളത് അവിടത്തേക്ക് എത്തിക്കും. അപ്പോൾ അവർ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ സർക്കാരിൻ്റെ തന്നെ പല വിമുക്തി സെൻ്ററുകളുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ അധികം പെരിന്തൽമണ്ണ, ഞങ്ങളെ നാട്ടിലെ കണ്ണൂരിലെ ചെറുപുഴ, പയ്യന്നൂർ അങ്ങനെയുള്ള ഗവൺമെൻറ് സംവിധാനത്തിലുള്ള അവിടത്തേക്ക് പിന്നെ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യും, അവരോട് പറയും. അങ്ങനെ ചെയ്തിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
0: ഈ ഇതിലിപ്പോൾ പൊതുജനങ്ങളുടെ പിന്തുണയും കാര്യങ്ങളും നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട്?
2: നല്ല പിന്തുണ ഞങ്ങൾക്കുണ്ട്. കാരണം എല്ലാ മേഖലയിലുള്ള ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട്. കാരണം ഇത് ആരുടെ മക്കൾക്കാണ് ഇത് സംഭവിക്കാന്നുള്ളത് പിന്നെ ഒരു പേടി എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. കാരണം ഇപ്പൊ എന്റെ കുടുംബത്തിലായാലും നിങ്ങളുടെ കുടുംബത്തിലായാലും ആരുടെ കുടുംബത്തിലായത് ബാധിക്കാന്നുള്ള ഒരു പ്രശ്നം എല്ലാവർക്കും പേടിയുണ്ട്. ആ ഒരു ഇതിലാണ് ജനങ്ങൾ ഇപ്പൊ ജീവിക്കുന്നത്.
0: നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങൾ ഓർമ്മയെന്ന് എന്തെങ്കിലും ജനങ്ങളുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഫോർമർ എന്നുള്ള നിലക്കുള്ള ഇടപെടലോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർമ്മയെന്ന് എടുത്തു പറയാനുണ്ടോ?
2: ഞങ്ങളെ കൂടെ പിന്നെ രണ്ടു മൂന്ന് കേസുകളിൽ പൊതുജനങ്ങൾ തന്നെ നമ്മളേക്കാൾ ആത്മാർത്ഥമായി അവർ പണിയെടുത്ത് നമുക്ക് പരതിയും നമ്മളൊരു പിന്നെ കാടിന്റെ ആടുന്നുള്ള സാധനം വളരെ റിസ്ക് എടുത്തിട്ട് തന്നെ പുഴയെ ചാടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു തന്നിട്ടുണ്ട്. കാരണം അവരും അവരെ ജീവൻ ഒന്നും നോക്കാതെ പുഴയിൽ നമ്മളെ പിടിക്കുമ്പോൾ പുഴയിലേക്ക് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ അവര് ജനങ്ങളെ എടുത്ത് തന്നിട്ടുണ്ട് പൊതുജനങ്ങൾ.
0: ആളുകൾക്ക് ഏതൊരു വയ്യാവേലി ആകുമോ എന്നൊക്കെ ഉള്ളതാണ് പലപ്പോഴും ചിലപ്പോഴെങ്കിലും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാനുള്ള തടസ്സം. നിയമത്തിൻ്റെ കുറേ എതിരുകളുണ്ടല്ലോ, ഒപ്പിട്ട് കൊടുക്കാനൊക്കെയുള്ള ഭയം അതാണ്.
1: കോടതിയിൽ
0: ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ എത്രത്തോളം ഈ ഒരു കാലത്ത് മാനേജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്?
2: അത് കേസ് പിടിച്ചാല് രണ്ട് പൊതുസാക്ഷികള് നിർബന്ധമാണ്. ഇപ്പോ ഈ പിടിക്കപ്പെട്ടവർ പിന്നെ ആക്രമിക്കും, പിന്നെ അത് പിന്നെ ഉള്ള ഒരു ഭയം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഒപ്പിടലും മറ്റെല്ലാം കുറവാണ്. പക്ഷെ എന്നാലും ഇതിനായി പിന്നെ അൽഹംദുലില്ലാ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിലൊരു പഴയങ്ങാടി നിന്നൊരു കേസ് എടുത്തപ്പോ പൊതുജനങ്ങൾ തന്നെ ഞാൻ ഉൾപ്പെടാന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വന്നപ്പോ അതെന്തോ ഒരു മാനസികമായി വളരെ സന്തോഷമുണ്ടായ കാര്യമാണ്. കാരണം വെച്ചാല് ഇത് നമ്മൾ തന്നെയാ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവര് നാലഞ്ചു പേര് മുന്നിൽ വന്ന് ഞങ്ങൾ ഉൾപ്പെടാന്ന് പറഞ്ഞിട്ട് അതൊരു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര മാനസികമായി വളരെ സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യമാണ്.
0: അത് ഈ തൂഫാൻ വലിയൊരു മൂവ്മെന്റ് ആയി മാറിയിട്ടുണ്ട്. എന്തായാലും നമ്മള് സുഹൈലിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സുഹൈലിനും നല്ല തിരക്കുണ്ട്, നമ്മളെ ഷെഡ്യൂളുണ്ട്. എന്തായാലും നമുക്ക് ഈ പിന്നെ താൽക്കാലികമായിട്ടുള്ള ഇത്തരം സംഗതികളിൽ പോണ യുവതലമുറയോട് ഒരു എക്സൈസ് ഓഫീസർ എന്നുള്ള നിലക്ക് എന്താണ് പറയാനുള്ളത്?
2: എനിക്ക് പറയാനുള്ളത് പിന്നെ എല്ലാവരോടും ഉള്ളത് വെച്ചാല് ഇതിൽ അകപ്പെടാതിരിക്കുക, കൂട്ടുകെട്ട് ശ്രദ്ധിക്കുക, നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക. അതായത് നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുമ്പോൾ നമ്മള് സ്വന്തം ഉപ്പ മക്കളെ സൂക്ഷിക്കുക, സ്വന്തം പിന്നെ ജേഷ്ഠൻ അനുജനെ സൂക്ഷിക്കുക. നമ്മൾ ആ രീതിയിൽ നമ്മൾ നമ്മളെ കുടുംബങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇതിൽ ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. കാരണം വെച്ചാല് നമ്മൾ നമ്മളെ സൂക്ഷിച്ചാൽ മാത്രമേ ഇതിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റൂ, കൂട്ടുകെട്ട് കൂടുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റും. എനിക്ക് അടുത്ത കാലത്ത് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങള് പിന്നെ ഒരു കേസ് കുടിക്കുമ്പോൾ നാല് കുട്ടികൾ ടൂർ പോയി. അപ്പം എല്ലാം പൊതുസമൂഹത്തിൽ നല്ല കുട്ടികളായിരുന്നു, പക്ഷെ അതില് ഒരു കുട്ടി മാത്രം കുറച്ച് ഇതിൽ ഇൻവോൾവ് ആയിരുന്നു. അവര് ബാംഗ്ലൂർ പോയിട്ട് വരുമ്പോ പിന്നെ വേറൊരുത്തന്റെ കാർ എടുത്തിട്ടാണ് ഇവര് പോയത്. ആ കാറിൽ ഇവൻ ഈ മൂന്നും മറ്റുള്ള മൂന്ന് പേരും അറിയാതെ പോയിട്ട് സാധനം വണ്ടിയിൽ വെച്ചു, ഞങ്ങള് വഴിക്ക് വെച്ച് പിടിച്ചു. ആ നാലു പേരും അകത്തായി. ആ മൂന്ന് പേരും ചില ഒന്നിനും ഇല്ലാത്ത കുട്ടികളായിരുന്നു, പക്ഷെ നിയമത്തിന്റെ ആ അവസ്ഥ അനുസരിച്ച് ആ മൂന്ന് കുട്ടികളും പ്രതികളാണ്. അപ്പൊ നാലു പേര് ഞങ്ങൾ റിമാൻഡ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് കൂട്ടുകെട്ട്
0: ആ കേസ് നിങ്ങൾക്ക് എങ്ങനെയാണ് വിവരം കിട്ടുന്നത്? എങ്ങനെയാണ്, ഏതെങ്കിലും ഇൻഫോർമർ വഴിയാണോ, എങ്ങനെയാണ് ആ വിവരം കിട്ടുന്നത്? അതോ നിങ്ങളെ ചെക്കിങ്ങിന്റെ ഇടയിലാണോ?
2: ഇതൊക്കെ ചെക്കിങ്ങിന്റെ ഇടയിൽ കിട്ടുന്നതാണ്. കാരണം ഒരാള് മുഖവും നമുക്ക് പിന്നെ മുഖവും അവന്റെ സ്വഭാവം വർത്താനം പിന്നെ ഒരു സ്മെല്ലൊക്കെ മനസ്സിലാകുമ്പോ നമ്മള് ഏകദേശം വണ്ടി മൊത്തം നമ്മൾ തപ്പും.
0: നമ്മള് ഒരു അനുഭവം ഉള്ളത് ഈ ഡ്രൈവേഴ്സിന് വേണ്ടിയുള്ള പരിപാടി നടക്കുകയാണ്. നേരത്തെ ചലനം എന്ന് പറഞ്ഞൊരു പരിപാടി നടന്നിരുന്നു
1: യൂത്തിന്റെ കയ്യില്.
0: അപ്പോൾ പിന്നെ ഒരു പിന്നെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എങ്ങനെ പറയണേ, ഒരാൾ ഹെൽമെറ്റൊക്കെ വെച്ച് ഒരു 30 സ്പീഡിൽ ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് എല്ലാ നിയമങ്ങളും പാലിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുന്ന ഒരാളെ കണ്ടാൽ ഓ ലൈസൻസ് എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. അത് പറഞ്ഞത് നോക്കി തിരിഞ്ഞ് നോക്കണ ആരെയും അറിയോ, ലൈസൻസ് എടുക്കാത്ത ഒരാളെ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഓരോന്നിലുള്ള ആളുകൾക്ക് അതിൻ്റെ, ഇപ്പോൾ സുഹൈല പറഞ്ഞപ്പോൾ ഓർമ്മ വന്നാണ് എനിക്ക്, ഓരോന്നിലുള്ള ആളുകൾക്ക് അതിൻ്റെ ആളുകളെ മനസ്സിലാവും. കണ്ണും മോറും കണ്ടാൽ അല്ലേ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ. യാ ഇനി എന്താണ് സാധിക്ക ചോദിക്കാനുള്ളത്? അല്ല ഈ നിങ്ങൾ ഈ ജാതി ഈ പരിപാടിക്ക് ഇറങ്ങും പെണ്ണുങ്ങൾ എന്താ പറയാ? അത് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. വൈഫ് എന്താ പറയാ?
2: വൈഫ് സപ്പോർട്ട് വന്ന് പിന്നെ ഭയമുണ്ട് വല്ലാണ്ട്. എന്റെ കുടുംബക്കാർക്കാൽ ഈ അടുത്ത കാലത്ത് എന്റെ സഹോദരൻ ഉണ്ടായിരുന്നു, സഹോദരനൊക്കെ ഇങ്ങനെ ഫോൺ കോൾ വന്നിട്ടുണ്ട് അനിയനോട് സൂക്ഷിക്കാൻ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ സർവീസ് തന്നെ ഫുൾ ടൈം വേണ്ടെന്നൊക്കെ പറഞ്ഞ് അടുത്ത കാലത്ത് എന്റെ ജ്യേഷ്ഠ മൂസർ പിന്നെ വിശ്വത്തിന്റെ പ്രവർത്തകനാണ്. അപ്പോ അവർക്ക് പോന്ന വഴിക്ക് പറയൊക്കെ ചെയ്തിട്ടുണ്ട്.
0: അപ്പൊ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോ എന്താ തോന്നല്? ശരിക്കും നിങ്ങളെ ഉള്ളില് ഈ കോളുകൾ വരുമ്പോ എന്താ ഫീൽ ചെയ്യാറുള്ളത്?
2: കോളുകൾ വരുമ്പോ നമ്മളിന്ന് ശ്രദ്ധിക്കാൻ നോക്കും ഒറ്റക്കുള്ള യാത്രയും മറ്റൊക്കെ. കാരണം വെച്ചാല് അതങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. രണ്ടു മൂന്ന് പേർക്ക് ഒറ്റക്കുള്ള യാത്രയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ അടിയും കാര്യമൊക്കെ കിട്ടിയിട്ടുണ്ട്.
0: എന്തായാലും പോലീസ് മെഡൽ നേരത്തെ നിങ്ങളുടെ നാമനിർദ്ദേശം പോയിട്ടുണ്ടല്ലോ അല്ലേ?
2: ഉണ്ട്.
0: ഏതായാലും ഇത്തവണ കിട്ടി, അർഹതക്കുള്ള അംഗീകാരം. പ്രത്യേകം പീസ് റെഡിയുടെ അഭിനന്ദനം അറിയിക്കുകയാണ്. ഭാവിയിലും വലിയ ദൗത്യങ്ങൾ ചെയ്യാനുള്ള തോഫിക്ക് കിട്ടട്ടെ. ഈ ചുമതലകളിൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഈ സമൂഹത്തിൽ ലഹരിയുടെ വ്യാപനം പ്രതിരോധിക്കുന്നതിൽ ഉള്ള മഹാദൗത്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയട്ടെ. അങ്ങനത്തെ അഭിമാന നേട്ടങ്ങൾക്ക് ഇനിയും സാക്ഷിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സോയിൽ വന്നതിലുള്ള സന്തോഷം പ്രത്യേകം അറിയിക്കുന്നു. പീസ് റേഡിയോ കുടുംബത്തിൻ്റെ ഫീഡ്ബാക്കിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ കമൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മഷാല്ലാ, സുഹൈൽ സാറിന് ഇനിയും ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്യാൻ കഴിയട്ടെ എന്ന് ഹുസൈൻ എം എടത്തനാട്ടുകര. ഹുസൈൻ, കേസുകൾ ഇല്ലാതിരിക്കട്ടെ എന്ന് വേണ്ടി പ്രാർത്ഥിക്കൂ. ഓക്കെ, അപ്പോൾ ആ നിലയ്ക്ക് ഒരുപാട് ആളുകളുടെ പ്രതികരണങ്ങളുണ്ട്. ഇൻഷാല്ലാ പ്രതികരണങ്ങൾ ഇവിടെ ഞങ്ങൾ വായിക്കും. ഏതായാലും നിങ്ങളെ സമയം ഇതിലേക്ക് ആക്കുന്നില്ല. എന്തായാലും ബാർക്കല്ല ഫീക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
0: മാഷാല്ലാ ബ്രോക്ക്, ചെറിയ സമയമാണെങ്കിലും അല്ലേ,
1: വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സുഹൈൽ ശ്രോതാക്കളുമായിട്ട് പങ്കുവച്ചു.
0: ആമിന കാരക്കുന്ന് മാളികപ്പറമ്പ്, ഒരുപാട് കൂടുതൽ വരുന്ന ആളല്ല അവർ, പക്ഷെ ഇതിൽ അവർ ഫീഡ്ബാക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. സന്തോഷം. മാഷാല്ലാ, ഇതുപോലത്തെ സുഹൈലുമാർ ഇനിയും കൂടുതൽ മുന്നോട്ട് വരട്ടെ. ഇവരുടെ കൂട്ടായ്മ ഇന്നേക്കും നാളേക്കും നല്ല പ്രയോജനകരമാകട്ടെ. ഇനി ഇതുപോലെ മുന്നോട്ട് പോകാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്നാണ് അവർ പ്രാർത്ഥിച്ചിട്ടുള്ളത്.
1: സെലീന തോട്ടാശ്ശേരിയാറ, നെഞ്ചിരിപ്പോടെയാണ് കേട്ടത്, എല്ലാ മക്കളെയും കാത്തിരക്ഷിക്കട്ടെ.
0: റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ ഒന്നും കേൾക്കുന്നില്ല എന്നാണ് കമന്റ് ചെയ്തത്.
1: അവരുടെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരിക്കാനാ സാധ്യത.
0: യെസ്.
1: മുഹമ്മദ് റിസ്വാൻ, ക്വിസുമായി ബന്ധപ്പെട്ട ഒരു ഫീഡ്ബാക്കാണ്. 2 വർഷത്തോളമായി 5 ചോദ്യങ്ങൾ അയച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ മറുപടികൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ദയവായി ആ ചോദ്യങ്ങളുടെ മറുപടി ഒന്ന് അയക്കാമോ എന്ന്
0: ചെക്ക് ചെയ്യാം.
1: ഓക്കെ, റെഫറൻസ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും.
0: ഇന്നലെ മോർണിംഗ് ലൈവിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, റിവൈൻഡിൽ കേൾക്കാം, എന്നാൽ ലൈവിൽ കേൾക്കുന്ന സുഖം കിട്ടിയില്ല, നെറ്റ് കഴിഞ്ഞിരുന്നു. ഈ ഇ പീസ് റേഡിയോ കേൾക്കാത്തവർക്ക് എത്ര നഷ്ടം എന്നാണ് സുലീഹ തിരുവാലി.
1: ഓക്കെ, ക്വിസിനെ കുറിച്ചാണ് നഫീസ പി എ താമരശ്ശേരി. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നാണല്ലോ നബിയുടെ ഭാര്യമാരെ പറ്റി പറയാറ്, അതുകൊണ്ട് സംശയമില്ല, ഉത്തരം ശരിയായി. ആയിഷ കരുമ്പിൽ, അൽഹംദുലില്ലാ, എൻ്റെ ഉത്തരം ശരിയായിട്ടുണ്ട്, ബറക്കല്ലാഹു ഫീക്കും.
0: പിന്നെ നമുക്കേ അടുത്തൊരു പ്രോഗ്രാം കഴിഞ്ഞ് വരാം. അടുത്തൊരു അലിജാബ ചോദ്യവുമായി ബന്ധപ്പെട്ടൊരു സംഗതി ഉണ്ടല്ലോ, അത് കഴിഞ്ഞോട്ടും കൊണ്ട് വരാം.
1: ഓക്കെ ഓക്കെ.
0: മൈമുന ചീക്കിലോട്, സുഹൈൽ സാറിനെ പോലുള്ള ഉദ്യോഗസ്ഥരാണ് നമ്മുടെ നാടിന് ആവശ്യം, എല്ലാവരുടെയും പ്രാർത്ഥന ഇവർക്കെല്ലാം ഉണ്ട് എന്നും മെസ്സേജ് വന്നതായി കണ്ടു.
1: നമ്മൾ ഒരു ചോദ്യം ഒരു ഉത്തരം അല്ലേ?
0: അതെ.
1: ഓക്കെ,
3: പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? അത് ചെയ്താൽ നിർബന്ധ കുളി കുളിക്കുമ്പോഴും വുദു ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? ജീവൻ നിലനിർത്താനല്ലാതെ സൗന്ദര്യത്തിനോ മാറ്റോ മാത്രമായിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യാമോ എന്നീ കാര്യങ്ങളാണ് ചോദ്യകർത്താവിൻ്റെ അറിയേണ്ടത്.
4: അപകടങ്ങളിലും മറ്റും അകപ്പെട്ട് മുഖത്തു നിന്നോ അതല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നോ മാംസം അടർന്നു പോവുകയും വികൃതമാവുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ മുഖം പോലെയുള്ള അവയവങ്ങളിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് മാംസമെടുത്തുകൊണ്ട് നടത്തുന്ന പ്ലാസ്റ്റിക് സർജറികൾ അത് അനുവദനീയമാണ്. എന്നാൽ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായോ അതല്ലെങ്കിൽ താൻ സൗന്ദര്യമില്ല എന്ന തോന്നലിൽ നിന്നും തൻ്റെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും മാംസവും അതുപോലെ തന്നെ തൊലികളുമൊക്കെ എടുത്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരാൾ ഈ ഏർപ്പാടിന് ഇറങ്ങിപ്പുറപ്പെടുന്നത് എങ്കിൽ അത് ഹറാമാണ്, നിഷിദ്ധമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നിർബന്ധ സാഹചര്യങ്ങളിൽ മാത്രമാണ് സ്വന്തം ശരീരത്തെ മുറിവാക്കി സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ മാംസവും തൊലികളുമൊക്കെ അടർത്തിയെടുത്തു മറ്റു സ്ഥലങ്ങളിലേക്ക് വെക്കുന്നത് ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു ആലം.
1: ഒരു ചോദ്യം ഒരു ഉത്തരം. ഷബീബ് സലാഹിയാണ് പ്ലാസ്റ്റിക് സർജറിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് അദ്ദേഹം നൽകിയത്.
0: പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു ചോദ്യവും ഒരു ഉത്തരവും അതിൻ്റെ ഒരു വൈജ്ഞാനിക തലം കിട്ടുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്നത് മനസ്സിലാക്കൽ കൂടിയാണ് അലിജാബ ഇവിടെ സംപ്രേഷണം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന കാര്യം ഞാനിവിടെ ഒന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്.
1: എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 പീസ് റേഡിയോ അലിജാബ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: അപ്പം അലിജാബ ഇൻഷാല്ലാ പുതിയൊരു സംരംഭം അലിജാബയിലൂടെ വരുന്നുണ്ട്.
5: അല്ലാഹു മാത്രമാ എല്ലാവർക്കും ആശ്രയം.
0: ആ സംരംഭം ഇൻഷാല്ലാ വളരെ ചരിത്രപരമായിരിക്കും. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അലിജാബയിൽ വന്ന മുഴുവൻ ഉത്തരങ്ങളും നമുക്ക് എപ്പോൾ വേണമെങ്കിലും വായിക്കാനും കേൾക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സംരംഭം ഇൻഷാല്ലാ. അത് അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ച് വേഗത കൈവന്നിട്ടുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.
1: ശ്രോതാക്കൾക്ക് അലിജാബയിലേക്ക് നേരിട്ട് സംശയങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട് എല്ലാ ശനിയാഴ്ചയും 7:30 മുതൽ 8:30 വരെയാണ് ആ ഒരു സമയം എന്നുള്ളത് ഓർമ്മ.
0: അലിജാബയിലേക്ക് ഒരു ചോദ്യമെങ്കിലും അയച്ച ആളുകൾ ഒന്ന് യെസ് എന്ന് അല്ലേ,
1: പിന്നെ ഫീഡ്ബാക്കിലെ
0: ഫീഡ്ബാക്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക, യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനിടയിൽ ഇസ്ലാമിക് പാരന്റിങ് കോഴ്സുമായി ബന്ധപ്പെട്ട ചില അപ്ഡേഷനുകൾ പറയാം. കുട്ടികളെ ഖുറാന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട ഒരു കോഴ്സാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷാകർത്തൃത്വ വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. പീസ് റേഡിയോയുടെ ഡ്രീം പ്രോജക്റ്റാണ്. സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള ഒരു ഒരു പദ്ധതിയാണ്. പലപ്പോഴും കുട്ടികളെ രക്ഷിതാക്കൾ കൈകാര്യം ചെയ്യുന്ന ആ കൈകാര്യകർത്തൃത്വത്തിൽ പഴച്ചിട്ടാണ് കുട്ടികൾ പലപ്പോഴും റൂട്ട് തെറ്റിപ്പോകാറുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇത് വളരെ പ്രധാനമാണ്. 1 സെപ്റ്റംബർ കോഴ്സ് ആരംഭിക്കും. എൻറോൾമെൻറ്റ് പീസ് റേഡിയോ ആപ്പിലെ കോഴ്സ് ഓപ്ഷനിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ ഇൻഷാല്ലാ സാധിക്കും.
1: അതുപോലെ തന്നെ 500 മൊഡ്യൂൾ 16 വിശുദ്ധ ഖുർആൻ വ്യവസ്ഥാപിത പഠന സംരംഭമായ പീസ് റേഡിയോ 500 പഠന കോഴ്സിൻ്റെ മൊഡ്യൂൾ 16 42 ക്ലാസ്സുകളും പൂർത്തിയായിട്ടുണ്ട്. പഠിതാക്കൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകളുടെ ക്ലാസ് ടെസ്റ്റുകൾക്ക് ഉത്തരം അയക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ 2 ഓഗസ്റ്റ് വരെ ഉത്തരങ്ങൾ അയക്കാനുള്ള അവസരമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെയും കുടുംബത്തെയും ഓർമ്മപ്പെടുത്താൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു.
0: അപ്പോൾ 500 മൊഡ്യൂൾ 16 പരീക്ഷയുടെ സ്റ്റേജിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 500 മൊഡ്യൂൾ 17 കടക്കുകയാണെന്നാണ്. അപ്പോൾ 16 മൊഡ്യൂളും കേൾക്കാത്തവർക്കും 17 മുതൽ കേട്ട് തുടങ്ങാൻ പറ്റും. അതോടൊപ്പം തന്നെ 16 മൊഡ്യൂളും ഒന്നിച്ച് ആർക്കും എപ്പോൾ വേണമെങ്കിലും കേൾക്കാവുന്ന രീതിയിൽ കോഴ്സ് ഓപ്ഷനിൽ കോഴ്സ് ലഭ്യമാണ്. അതിൻ്റെ പരീക്ഷ എഴുതുക ഒക്കെ ചെയ്യാം. എല്ലാം പൂർത്തീകരിക്കാവുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സ് വിൻഡോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ശ്രോതാക്കളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇങ്ങനെ ഒരു ആസ്വാദന കേൾവിക്കോ അപ്പുറം തന്നെ ആഴത്തിലുള്ള പഠനവും വേണം. എല്ലാവരും ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കേൾക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അത് അത് കേൾവിയാണ്. ആ കേൾവിയിലൂടെ നമുക്കൊരു മനസ്സമാധാനം കിട്ടും. കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വരും. ഒരു നന്മയിൽ ഇങ്ങനെ പങ്കെടുക്കുന്നതിൻ്റെ ഒരു ആനന്ദം കിട്ടും. പക്ഷെ അറിവ് കിട്ടണമെങ്കിൽ കോഴ്സുകളിലൊക്കെ പങ്കെടുത്ത് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തെടുത്ത് അതിൻ്റെ കോഴ്സ് വിൻഡോകളിലുള്ള റെഫറൻസ് വിൻഡോ ഒക്കെ പരിശോധിച്ച് പിന്നെ പരീക്ഷ എഴുതി അതിൻ്റെ എന്താ പറയുക ആദ്യം അതിൻ്റെ ടെസ്റ്റ് പരീക്ഷ എഴുതി പിന്നെ അതിൻ്റെ ശേഷം പബ്ലിക് എക്സാം എഴുതി അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളുടെ വൈജ്ഞാനിക തല ഉയരുക. മറ്റേത് പൈസയും വെയിറ്റും മാത്രമേ കൂടുള്ളൂ. കനം തടി കൂടും. ആണുങ്ങളോട് പറയണേ തടിയും താടിയും കൂടും. അല്ലാതെ എന്തുമില്ല, ഇൽമു കൂടണമെങ്കിൽ എന്ത് വേണം, ഇരുന്ന് പഠിക്കണ വേണം.
1: രാജു പറഞ്ഞ പോലെ ഈ പീസ് റേഡിയോ സ്ഥിരം കേൾക്കുന്ന ആളുകളുണ്ടായിരിക്കും, പക്ഷെ അവർ ഒരിക്കൽ പോലും ഈ കോഴ്സ് ഓപ്ഷൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരിക്കില്ല.
0: ചില ആളുകൾക്ക് മാർക്ക് കുറയോ അങ്ങനെയൊക്കെ ഉണ്ടാവും,
1: പേടി പേടി.
0: ഇത് ആരും ആരും മാർക്കും കാണാനൊന്നും പോകുന്നില്ല. നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ ശാഖയിലും ആരാണ് ആദ്യത്തേതെന്ന് 1, 2, 3 സ്ഥാനമൊക്കെ വിസ്റ്റം ഗൈഡ് നോക്കിയാൽ അതിൽ ലീഡർ ബോർഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മൾ മനസ്സിലാകും. അപ്പം അതൊക്കെ
1: അതായത് മാർക്ക് കൂടിയാലുള്ള അറിയാം, കുറഞ്ഞാൽ അറിയില്ല.
0: അറിയില്ല, അറിയില്ല. നല്ല മാർക്കുള്ളതേ അറിയുള്ളൂ, അല്ലാത്ത അറിയില്ല. അതായത് ഉള്ളിൽ നല്ല മാർക്കുള്ള ആളുകൾ 1-ാമത് പിന്നെ 2-ാമത് അങ്ങനെ കൊണ്ടുവരും. അപ്പം മാർക്ക് കാര്യങ്ങൾ എന്നുള്ളതല്ല, നമ്മൾ പഠിക്കാനുള്ള നിർബന്ധാവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മദ്രസയാണ് അടുത്തത്.
1: ഈ വിജ്ഞാനവും അതുപോലെ തന്നെ സ്വഭാവശുദ്ധിയും ഒരുമിച്ച് വളർത്തുന്ന ഓൺലൈൻ മദ്രസ, ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ കോഴ്സുകളുണ്ട്. വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിലാണ് ഈ മദ്രസ നടത്തുന്നത്.
0: പീസ് റേഡിയോ പ്ലാറ്റ്ഫോമാണ് അവരതിന് യൂസ് ചെയ്യുന്നത്. ജൂലൈ 24 കോഴ്സ് ആരംഭിച്ചിരുന്നു. എൻറോൾമെൻറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും അതിലേക്ക് കുട്ടികൾക്ക് കടന്നു വരാൻ പറ്റും. കോഴ്സ് ഓപ്ഷനിലാണ് ആരംഭിച്ചിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 75,000 ഒരു സ്കോളർഷിപ്പ് അതിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളെ കുട്ടിക്ക് 75,000 കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ നല്ല ഗിഫ്റ്റ് എന്ത് ചെയ്യണം, അതിൽ പങ്കെടുത്തതിന് കൊടുക്കണം. എന്തായാലും നമ്മൾ പരിഹാരങ്ങൾ വരുമ്പോൾ അത് സ്വീകരിക്കാതിരിക്കുകയും എന്നിട്ട് പിന്നെ പ്രശ്നങ്ങൾ മാത്രം പറയുകയും ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. മക്കളിതിലേക്കൊന്നും എത്തിക്കൂല, മക്കളെ എത്തിച്ചാലും ഫോളോ അപ്പ് ചെയ്യൂല, അങ്ങനെയൊന്നും ചെയ്യൂല. എന്നിട്ട് പിന്നെ കുട്ടികൾ ഓരോ കെണികളിൽ പോയി പെട്ടതിന് ശേഷം കിടന്ന് കൈയും കാലും അടിക്കും.
1: പ്രശ്നങ്ങൾ വന്ന ശേഷം പരിഹാരം അന്വേഷിക്കുന്നതിനേക്കാളും നല്ലത് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള പരിഹാരങ്ങൾ നൽകുന്നത്.
0: ഒക്കെ നല്ല വാചകങ്ങൾ പറഞ്ഞു, പക്ഷെ ആരും ചെയ്യൂല.
1: ചെയ്യൂല.
0: ഇപ്പൊ നമുക്കൊക്കെ അറിയാം, ഒരു 5 മിനിറ്റ് കിട്ടിയാൽ മതി സംസാരിക്കാൻ. 5 മിനിറ്റേ, 5 മിനിറ്റോടെ നമ്മളോടാണ് സംസാരിച്ചാൽ ഓൻ്റെ എല്ലാ പ്രശ്നവും തീരും. ഒരു കഥയും ചില ആളുകൾക്ക് ഉണ്ടാവില്ല, എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്, എന്താണ് രൂപം എന്നുള്ളതൊന്നും അറിയില്ല. അപ്പം അതിനാണ് വാപ്പാർക്കും അമ്മാർക്കും പാരൻറ്റിങ് കോഴ്സ് കൊടുക്കുന്നത്, മക്കൾക്ക് വേറൊരു കോഴ്സ് കൊടുക്കുന്നത്. ഇതെല്ലാം ഉള്ള വേറൊരു സംവിധാനം മലയാളത്തിൽ ഏതാണുള്ളത് നിങ്ങൾ പറയും. അപ്പം ഇതൊക്കെ കൊണ്ട് നടക്കുമ്പോൾ ഇപ്പം എനിക്കിങ്ങനത്തെ വിഷയം പറയുമ്പോൾ ഞാൻ കുറച്ചൊരു ഭാഷയൊക്കെ മാറും. കാരണം അതല്ല, ഇത് നമ്മൾ ലൈവായിട്ട് കാണുകയാണ്. ആരുസ്മലിനെ കുറച്ച് കിട്ടുമോ, ഇയാൾക്ക് ഇരിക്കാൻ പറ്റുമോ, മറ്റേയാൾക്ക് ഇരിക്കാൻ പറ്റുമോ, എന്താ പ്രശ്നം, കുട്ടി പോയി ബുദ്ധിമുട്ടിൽ ചാടിയിട്ടുണ്ടാവും, അതിൻ്റെ കേസ് പരിശോധിച്ച് വരുമ്പോൾ അതിൻ്റെ 1st ഉമ്മയിരിക്കാരം, അതിൻ്റെ മുമ്പുള്ള പ്രതി വാപ്പയിക്കാരം, വീട്ടുകാർ മൊത്തത്തിൽ ഇവനെ തീരുമാനമാക്കിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇവനെ എത്തിയിട്ടുള്ളത്. ഡീലിങ്സിലെ പ്രശ്നമാണ്, ഉപദേശിച്ചിട്ട് കൊല്ലുന്ന ടീമൊക്കെ ഉണ്ട്.
1: ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണെന്ന് അറിയോ, ഡിമാൻഡ് വെക്കും, ഞാൻ ആ കാര്യം ചെയ്യണമെങ്കിൽ എനിക്ക് ഇന്നത് ലഭിക്കണമെന്ന്. എനിക്ക് തോന്നുന്നത് മാതാപിതാക്കളും കുറച്ചൊക്കെ ഡിമാൻഡ് വെക്കേണ്ട ഒരു സാഹചര്യമാണെന്ന്. നിനക്ക് ഇന്ന് നൽകണം എന്നുണ്ടെങ്കിൽ ഈ മദ്രസ ഇത്ര മൊഡ്യൂള് കേട്ടിരിക്കണം. അങ്ങനെ ഒരു ഡിമാൻഡ് നമ്മളെ ഭാഗത്തുനിന്നും വെക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു.
0: അതൊക്കെ ഉണ്ട്, അതിൻ്റെ ടെക്നിക്സും ട്രിക്സും ഒക്കെ നമ്മൾ ഈ മദ്രസ പാരന്റിങ് കോഴ്സിൽ കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെയാണ് കുട്ടികളെ, ആദ്യം ഒരു 10 ക്ലാസ്സാണ്, പിന്നെ അതിൽ ഓരോ ക്ലാസ്സും ഒരു മൊഡ്യൂളായി രൂപപ്പെടുന്ന രീതിയിലാണ് ആദ്യം 10 ക്ലാസ് കൊടുക്കുകയാണ് നമ്മൾ. അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടവരടുത്തേക്ക് കയറുക എന്നുള്ളതാണ് ഇൻഷാല്ലാ ഉദ്ദേശിക്കുന്നത്. പിന്നെ അറബി ഭാഷാ പഠനം മൊഡ്യൂൾ 2,
1: ഉസ്താദ് സലീം സുൽമയുടെ നേതൃത്വത്തിൽ വിജയകരമായി തുടരുന്ന അറബി ഭാഷാ പഠന കോഴ്സിൻ്റെ 2nd July 25 ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഖുർആനും ഹദീസും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ക്രമപ്രവൃദ്ധമായ പരിപാടിയാണ് നമ്മുടെ അറബി ഭാഷാ പഠന കോഴ്സ്.
0: July 25 കോഴ്സ് ആരംഭിച്ചത്. എൻറോൾമെന്റ് പീസ് റേഡിയോ കോഴ്സ് വഴിയാണ്. ഇൻഷാല്ലാ 2 മൊഡ്യൂളോടെയും കഴിയുമ്പോൾ നമ്മളൊരു അസൈൻമെന്റ് കൊടുക്കും. അസൈൻമെന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, രണ്ടാൾ തമ്മിൽ അറബിയിൽ നടത്തിയ സംഭാഷണം, ഫോൺ സംഭാഷണം എന്ത് ചെയ്യണം, അയച്ചിരണം എന്നാണ് പറയാം.
1: അതായത് നമ്മൾ കോഴ്സ് 2 മൊഡ്യൂൾ കഴിഞ്ഞാൽ അറബിയിൽ ഫോൺ ചെയ്യാവുന്ന
0: ഈ 2 മൊഡ്യൂളും അടുത്ത 2 മൊഡ്യൂളോടും കഴിയുമ്പോൾ كيف الحال الحمد لله بارك الله فيك حياك الله فين انت الان انا في البيت اكو പറയാൻ കഴിയും ഇപ്പൊ തന്നെ പറ്റും ഇപ്പൊ തന്നെ പറ്റും പക്ഷേ എന്താണ് 2 മൊഡ്യൂളോടി കഴിഞ്ഞാൽ അതൊരു സർപ്രൈസ് ബ്രേക്ക് ഇതാണ് നമ്മളിവിടെ ഉസ്താദിനോട് പറയും. എന്നിട്ട് ഇതാണ് അസൈൻമെന്റ്. ഈ അസൈൻമെന്റ് വൃത്തിക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും.
1: ഗിഫ്റ്റ് കൊടുക്കും. പിന്നെ
0: സാധിക്ക, ഇന്ന് പാട്ട് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്.
1: ഇല്ല, സ്വരത്തിലേക്ക് പോകാം.
0: സ്വരം കേട്ട് വന്നിട്ട് ബാക്കി കമന്റ് ചെയ്യാം.

0: മഷല്ല, നമ്മൾ സ്വരമാണ് കേട്ടത്,
1: നിസാർമാഷ്
0: മങ്കട,
1: രാജാധികാരം
0: റബ്ബിനാണ് എന്ന് തുടങ്ങുന്ന ഗാനമാണ് അദ്ദേഹം ആലപിച്ചത്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് വഴിവിളക്കിലേക്കാണ്. 2637 വഴിവിളക്ക് ആണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. വഴിവിളക്ക് മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുങ്ക്, നേപ്പാളി, ബംഗ്ല, മറാഠി, ടെഗലോഗ് എന്നീ ഭാഷകളിൽ ലഭ്യമാണ് എന്ന് അറിയിക്കുന്നു.
1: നമ്മൾ ഇതിവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇതിവിടെ കൊണ്ടുവരുന്നത് വഴിവിളക്കൊരു ടെക്സ്റ്റാണല്ലോ. ആ ടെക്സ്റ്റ് ഇവിടെ കൊണ്ടുവരുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ട്, അത് നമ്മൾ എന്തു ചെയ്യണം, സ്റ്റാറ്റസാക്കി വെക്കണം, അത് വ്യത്യസ്ത ഭാഷകളിലുണ്ട്, അത് നമ്മളുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ തൊട്ട് നമ്മൾ പ്രവാസത്തിലുണ്ടായപ്പോൾ നമ്മളുടെ കൂടെ ഉണ്ടായ വ്യത്യസ്ത ഭാഷക്കാരായ ആളുകൾ അടക്കമുള്ളവർക്ക് അയക്കണം എന്ന് ഓർമ്മപ്പെടുത്താനാണ്.
0: അതെ,
1: അത് അങ്ങനെ ചെയ്തു വരുന്ന ആളുകളുണ്ടാകും, എന്നാൽ പല ആളുകളുള്ളത് കേൾവി മാത്രമാണ് കുറേ ആളുകൾക്ക്.
0: സ്റ്റാർട്ട് ചെയ്യാത്തവർ ഇന്നത്തെ വഴികളോട് കൂടി ഇത് ആരംഭിക്കട്ടെ. ഏതായാലും ടെക്സ്റ്റ് വായിക്കാം. വിമലീകരിക്കപ്പെട്ട മനസ്സ്. എന്റെ പൊന്നുമകനെ, നിന്റെ ഹൃദയത്തിൽ ആരോടും പകയോ വിദ്വേഷമോ ഇല്ലാതെ പ്രഭാതവും സായാഹ്നവും ചെലവഴിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. തിർമതി ഉദ്ധരിച്ച പ്രവാചകന്റെ ഒരു ഹദീസാണ്.
1: യെസ് സർ.

0: സദിക, കോഴിക്കോട് കടപ്പുറത്ത് അവിടെ വന്നിരുന്ന ആളുകളെ നമ്മുടെ ചില സുഹൃത്തുക്കൾ പോയി കാണുന്നു.
1: യെസ്,
0: അവരടുത്തു നിന്ന് പിന്നെ പബ്ലിക് റിയാക്ഷൻ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരോട് പെർമിഷൻ ചോദിക്കുന്നു, ക്യാമറ പകർത്തട്ടെ. ചില ആളുകൾ വേണ്ടെന്ന് പറഞ്ഞു, ചില ആളുകൾ പകർത്തിക്കോളൂ എന്ന് പറഞ്ഞു, ചില ആളുകൾ പകർത്തിക്കോളൂ ബ്ലറർ ചെയ്യണം എന്നാവശ്യപ്പെട്ടു. വളരെ ശാന്തമായി സംസാരിച്ചു, തമാശ പറഞ്ഞു, ദൈവത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിച്ചു. അത് കഴിഞ്ഞ് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടപ്പോൾ ഒരു ടീച്ചർക്ക് ഭയങ്കര ഒരു പ്രശ്നം, ഈ ഡിസോർഡറുകളുടെ ഡയറക്ടറി ഉണ്ട്, മാനസിക രോഗങ്ങളുടെ ഡയറക്ടറി. ഈ ഡയറക്ടറി പരിശോധിച്ചാൽ ഒരു 10-20 തരം ഡിസോർഡർ ഉണ്ടെന്ന് തോന്നും ചിലപ്പോൾ ഈ ടീച്ചറുടെ സംസാരമൊക്കെ കേട്ടാൽ. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇത് പോലീസ് ഇടപെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങി കൈകാര്യം ചെയ്യും. അപ്പോൾ ആരോ ചോദിച്ചു, ടീച്ചറെ ഇത് ഭരണഘടനയിലൊക്കെ ഉള്ളതല്ലേ എന്നത്തെ കമൻറ്റിൽ, ഭരണഘടന എന്താ, മാറ്റണം എന്നാണ് ടീച്ചർ ആവശ്യപ്പെട്ടത്.
1: ഭരണഘടന മാറ്റണം,
0: മാറ്റണം. അപ്പോൾ ടീച്ചർക്കും ചില മാഷന്മാർക്കും ഒക്കെ എന്തോ ആകാം, അവർക്ക് പബ്ലിക് റിയാക്ഷൻ എടുക്കാം, അവർക്ക് പൊതുജനങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാം, വേണമെങ്കിൽ പൊതുനിരത്തിൽ 10,000-ക്കണക്കിന് ആളുകൾക്ക് നഗ്നരായോ അർദ്ധനഗ്നരായോ മതത്തിൻ്റെ പേരിൽ വരാം. ചില നദീതടങ്ങളിൽ ഇന്ത്യയിലെ വർഷം നടത്തുന്ന പരിപാടിയുടെ ആൾക്കാരാണ് ഈ ടീച്ചറൊക്കെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അവിടെ ധാർമ്മികതല്ല, അവിടെ മര്യാദയല്ല, അവിടെ സ്വസ്ഥതല്ല, ഒന്നും പ്രശ്നമല്ല. പിന്നെ എന്നാൽ വളരെ ശാന്തമായി സമാധാനപരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ഇടക്കാലത്ത് നമ്മൾ കാണുന്നുണ്ടായി. അപ്പോൾ ഇത് ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ എന്താ പറയുക, ഫാഷിസം പ്രശ്നമുണ്ടാക്കും എന്ന് വിചാരിച്ചിട്ട് പിന്മാറാൻ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. കാരണം നമ്മൾ ഇതിൽ നിന്ന് പിന്മാറിയാൽ അടുത്തത് അവർ വിവാദമാക്കും,
1: അതെ,
0: പിന്നെ അടുത്തത് വിവാദമാക്കും, പിന്നെ അടുത്തതിലേക്ക് പോകും. ഇത് ഇവരുടെ അജണ്ടയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനോടൊന്ന് പ്രതികരിക്കുകയാണ്. ഇൻഷാല്ലാ നാളെ വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ സെലക്റ്റീവ് അസഹിഷ്ണുത, പൊതു ഇടങ്ങളിലെ മതം സെലക്റ്റീവ് അസഹിഷ്ണുത എന്നുള്ള വിഷയത്തിൽ ഒരു ദൈക്ഷണിക സംവാദം നടക്കുന്നുണ്ട്. അതിന് ലൈവ് സംപ്രേഷണമുണ്ട്. അതോടൊപ്പം കേശവമേനോൻ ഹാളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ആളുകളൊക്കെ ആ പ്രോഗ്രാമിൽ എത്തിച്ചേരുക. ഒരുപാട് ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് പൊതുവേ സ്ത്രീകൾക്ക് നമ്മളങ്ങനെ ഒരു ക്രമീകരണം വ്യാപകമായ രീതിയിൽ ഒരുക്കിയിട്ടില്ല. ഒറ്റപ്പെട്ട ആളുകൾക്കൊക്കെ ഒരുപക്ഷെ സൗകര്യം ഉണ്ടാവാം. എന്തായാലും ആ പരിപാടി എല്ലാവരും ലൈവായിട്ട് വീക്ഷിക്കണം. നിങ്ങളത് നിങ്ങളുടെ കമൻസ് അതിൽ രേഖപ്പെടുത്തണം, ഷെയർ ചെയ്യണം, കുടുംബ ഗ്രൂപ്പുകളിലേക്ക് എത്തണം. ഫാഷിസം ഒന്ന് കണ്ണുരുട്ടുമ്പോഴേക്ക് എന്നാൽ അത് വേണ്ട, അടുത്തത് ഫാഷിസം ശബ്ദം ഉണ്ടാക്കിയ അത് വേണ്ട കേട്ടോ, ഓരെ പ്രകോപിപ്പിക്കണ്ട എന്ന് പറയുന്ന ഒരു രീതി സമുദായത്തിൻ്റെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നാളെ അവർ പറയും, നമസ്കരിക്കാൻ പോണ ആളാണ്, ശ്രദ്ധിക്കണം, ഖുറാനുണ്ടോ എൻ്റെ കയ്യിൽ, പ്രശ്നമാണ്. അപ്പോൾ അത് ഒക്കെ പിന്മാറി കൊടുക്കാൻ തുടങ്ങിയാൽ ഇതായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ. ഇത് കൃത്യമായ അജണ്ടയാണ്. മുസ്ലിം പേരുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇപ്പോൾ മുൻ സ്പീക്കർ ഷംസീറിനെ കുറിച്ച്, സഖാവ് ഷംസീറിനെ കുറിച്ച് ഈ അടുത്ത സമയത്ത് വെള്ളാപ്പള്ളി നടേശന് ഡയലോഗ് അടിച്ചു. എൻ്റെ പ്രശ്നം അയാൾ ഷംസീറായതാണ്, അയാൾ ഷംസീറായത് മാത്രമാണ് അതിൻ്റെ കാരണം. അപ്പോൾ മതപരമായി ഈ മുസ്ലിം പേരുകളും മുസ്ലിം ചിഹ്നങ്ങളും മുസ്ലിം സംഭവങ്ങളും ഒക്കെ നിരന്തരം പ്രശ്നമൊക്കെയാണ്. താടി മുതൽ സുന്നത്തല്ലേണം കഴിക്കുന്നത് വരെ പ്രശ്നമാണ് അല്ലേ മുസ്ലിം,
1: അതായത് ഇസ്ലാമിന്റെ എല്ലാ ചിഹ്നങ്ങളും പ്രശ്നവൽക്കരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: ആ നിലക്ക് ഇത് ഈ ഒരു പരിപാടി അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഈ രംഗത്ത് മുന്നോട്ട് പോകാനുള്ള തോഫിക്കിന് വേണ്ടി എല്ലാവരുടെയും ഇടപെടൽ ഉണ്ടാവുക എന്നുകൂടി ഈ ഒരു സന്ദർഭത്തിൽ.
1: കോഴിക്കോട് പരിസരത്തുള്ള ആളുകൾ KP കേശവമേനോൻ ഹാളിലെത്തണം, അല്ലാത്തവര് ലൈവിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കും.
0: ഓക്കെ, നമുക്ക് കിസിന്റെ ഉത്തരം പറഞ്ഞു പോകണം. കിസിന്റെ വിജയികളെ പ്രഖ്യാപിക്കണം, കിസിന്റെ വിജയികളെ നമുക്ക് പ്രഖ്യാപിക്കണം. ധാരാളം ആളുകൾ ഒന്നിച്ച് റെസ്പോൺസ് തന്നിട്ടുണ്ട്. ആ ഒരു ചെറിയ മിനിറ്റുകളാണ് നമുക്ക് ബാക്കിയുള്ളത്.
1: അതെ,
0: ഫീഡ്ബാക്കുകളിലേക്ക് ഒന്നുകൂടി പോയി വന്നാൽ ധാരാളം ആളുകളുടെ ഫീഡ്ബാക്കുകൾ വായിക്കാത്തുണ്ട്. എന്തായാലും നമ്മൾ ഇന്നത്തെ വിജയികളെ പ്രഖ്യാപിക്കുന്നു. ഉമ്മു മറിയം, റിയാദ്, സഹറ സുല്ലമിയ ചുങ്കത്തറ,
1: ജബീന സ്ഥലം പറഞ്ഞു,
0: ആ ജബീനയാണ് അല്ലേ ഫസ്റ്റ്, ഞാൻ ശ്രദ്ധയിൽ നിന്ന് പോയി. ജബീന അവർക്ക് സ്ഥലം കൊടുത്തിട്ടില്ല. ജബീന നാടില്ലാത്ത ആള് എന്നേക്കോട്ടെ.
1: NK മഷ്റഫ് പത്തപിരിയം,
0: NK മഷ്റഫ് എന്ന് പനിയായിട്ട് നിന്നത് നന്നായി തോന്നുന്നുണ്ട്. സഫിയ എടപ്പാൾ, സഫിയ മാംഗ്ലൂർ, റുഷ്ദ കാളികാവ്, കാസിം വി പി അഴീക്കൽ, ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, ഉമ്മുസൽമ പടിഞ്ഞാറ്റുമുറി, പി
2: അബ്ദുൽ ജലീൽ പറവണ്ണ,
0: ഫാത്തിമ
2: പുഴൽ പരിയാപുരം,
0: ഓക്കെ ജമീല വി പി, ഇവരാണ് വിജയികൾ. നമ്മൾ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ അതിന്റെ ക്ലോസിംഗിലേക്ക് പോകുന്നു. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോക്ക് ശേഷം പീസ് റേഡിയോ വൈബ്സിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. 2 മണിക്കൂർ സമയം ശ്രോതാക്കൾ അവരവരുടെ ആശയങ്ങളും പീസ് റേഡിയോ വിജ്ഞാനയാത്രയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടും ഒരുപാട് രസകരമായ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇനി വൈജ്ഞാനികമായ മറ്റൊരു തലത്തിലേക്കാണ് പീസ് റേഡിയോ വൈബ്സ് കടന്നു പോകുന്നത്. ഇൻഷാല്ലാഹ്
1: പ്രിയമുള്ളവരെ, പീസ് റേഡിയോ വൈബ്സിൽ നമ്മൾ ആദ്യ പ്രോഗ്രാം ഇൻസൈറ്റ് തന്നെയാണ്. ബഹുമാനായ പണ്ഡിതൻ ഷമീർ മദീനിയാണ് ഇൻസൈറ്റിൽ നമ്മോട് സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ, വിശ്വാസ കാര്യങ്ങളൊക്കെ യുക്തിഭദ്രമാണ് എന്ന് നമുക്ക് പഠനവിധേയമാക്കിയാൽ, വിശകലന വിധേയമാക്കിയാൽ ബോധ്യപ്പെടുന്നൊരു സംഗതിയാണ്. ഇസ്ലാം ഏറ്റവും ആധികാരികമായി എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലേക്കും വന്ന എല്ലാ പ്രവാചകന്മാരും ഒരുപോലെ പറഞ്ഞ ആശയമാണ്, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, അള്ളാഹു അല്ലാത്ത ആരെയും നിങ്ങൾ ആരാധിക്കരുത്, പ്രാർത്ഥിക്കരുത് എന്നുള്ള ആശയം. അത് എത്രമാത്രം യുക്തിഭദ്രമാണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ ഖുർആൻ അത് വളരെ കൃത്യമായി വ്യക്തമായി വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എന്തേ നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞത്? എന്തുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൂടാ, ആരാധിച്ചുകൂടാ? ഖുർആൻ നൽകുന്ന ഉത്തരം: ഒന്ന്, സമ്പൂർണമായ പരിപൂർണത അള്ളാഹുവിന് മാത്രമാണുള്ളത്. 2, അവൻ സർവശക്തനാണ്. സർവശക്തനായ സൃഷ്ടാവിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്, അവനോടാണ് നമ്മൾ സങ്കടം പറയേണ്ടത്, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടേണ്ടത് അവനിൽ നിന്നാണ്, നമ്മൾ സഹായിക്കേണ്ടത് അവനാണ്. ഖുർആൻ പറയുന്നു, യൂലിജു ലൈല ഫിൻ നഹാരി വയൂലിജു നഹാറ ഫിൽ ലൈൽ, രാത്രിയെ പകലിലും പകലിനെ രാത്രിയിലും പ്രവേശിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് വിധേയമാക്കി തന്നവൻ, കീഴ്പ്പെടുത്തി തന്നവൻ അവനാണ്. കുല്ലും യജിരീലി അജലി മുസമ്മ, സൂര്യനും ചന്ദ്രനും സർവ നക്ഷത്രങ്ങളും സർവചരാചരങ്ങളും ഒരു നിർണിതമായ അവധി വരെയും അവക്ക് നിർണയിക്കപ്പെട്ട രീതിയിൽ അവ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്, അങ്ങനെയുള്ള അവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു, അവനാണ് സർവ്വതിൻ്റെയും ആധിപത്യം. അപ്പം എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവ്, എല്ലാറ്റിൻ്റെയും നിയന്താവ്, എല്ലാറ്റിൻ്റെയും മാലിക്, ഉടമസ്ഥൻ അവനാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ ആരാധിക്കണം. അതാണ് അള്ളാഹു പറയുന്നത്, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അങ്ങനെയുള്ള അള്ളാഹുവിനെ വിട്ട് അവന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന, വിളിച്ചു തേടുന്ന ആരെല്ലാമുണ്ടോ, എന്തെല്ലാമുണ്ടോ, അവയൊന്നും മാ എം ലിക്കൂന മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പനക്കുരുവിൻ്റെ ഉള്ളിലുള്ള പാട പോലും, അത്രക്ക് നിസ്സാരമായൊരു സംഗതി, അതുപോലും ഉടമപ്പെടുത്താൻ അവർക്കാർക്കും സാധ്യമല്ല, അവയെപ്പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. മാത്രവുമല്ല, ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ആളുകളോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നിരിക്കട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുന്നില്ല, അവർക്ക് കേൾക്കാൻ കഴിയില്ല, അശക്തരാണവർ. വലവു സമിഊ മസ്തജാബൂലക്കും, ഇനി വാദത്തിന് വേണ്ടി അവർ കേട്ടു എന്ന് സങ്കല്പിക്കുക, എന്നാൽ തന്നെ അവർക്ക് നിങ്ങളുടെ വിളികൾ കേട്ട് അതിൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ച് ഉത്തരം ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല. വയവുമൽ ഖിയാമത്തി യക്ഫുറൂ നബിഷിർക്കിക്കും, ഇനി പരലോകത്ത് നിങ്ങൾ അവരുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ, അവരെ നിങ്ങൾ കണ്ടുമുട്ടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മുൻപിൽ വച്ച്, അവരെന്ത് ചെയ്യും? നിങ്ങളെ നിഷേധിക്കും നിങ്ങൾ ചെയ്ത ബഹുദൈവത്വത്തെ, ശിർക്ക്.

പോലും ഉടമപ്പെടുത്തുന്നവരല്ല അവർ. അത് മലക്കുകളാണെങ്കിലും ജിന്നുകളാണെങ്കിലും മഹാന്മാരാണെങ്കിലും മനുഷ്യരാണെങ്കിലും ആരും, മൊഹിദ്ദീൻ ഷെയ്ഖും അമ്പർത്ത് തങ്ങളും ബദ്രീങ്ങളും ആരും, അവരൊന്നും ഇത് ഉടമപ്പെടുത്തുന്നില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹു അല്ലാത്ത ആരും എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും അതിൽപ്പെട്ടല്ലോ. മറ്റൊരു കാര്യം പറഞ്ഞത്, ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅക്കും. ഇനി അള്ളാഹു അല്ലാത്ത ഇവരെയൊക്കെ നിങ്ങൾ വിളിക്കുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളുടെ സങ്കടങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ആവലാതികളും വേവലാതികളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ണീരൊലിപ്പിച്ച് എണ്ണി എണ്ണി പറയുകയാണ്. പക്ഷെ ലാ യസ്മഊ ദുആഅക്കും, നിങ്ങളുടെ ആ ഹൃദയത്തിൻ്റെ തേട്ടവും പ്രാർത്ഥനയും അവർ കേൾക്കുന്നില്ല, അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, അവർ നിങ്ങളുടെ മുന്നിലില്ല, അവർക്ക് നിങ്ങളുടെ ഭാഷ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, നിങ്ങളുടെ മനസ്സിൻ്റെ തേട്ടവും വിളിയും അവരറിയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ, നിങ്ങളുടെ പ്രാർത്ഥന തിരിച്ചറിയാൻ കഴിയാത്ത ദുർബലരാണവർ. അപ്പോൾ അവയെ നിങ്ങൾ എന്തിനു ആരാധിക്കുന്നു? അവയോടെന്തിനു നിങ്ങൾ സങ്കടങ്ങൾ പറയുന്നു? ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ഏതെങ്കിലും ഒരു ആരാധ്യ വസ്തുവിൻ്റെ മുന്നിൽ പോയി നിങ്ങൾ നിന്ന് വിളിച്ചു പറയുന്നു എന്ന് സങ്കല്പിക്കുക. അവർ നിങ്ങളുടെ വിളികൾ കേട്ടു എന്ന് നമ്മൾ വാദത്തിന് വേണ്ടി സങ്കല്പിച്ചാൽ പോലും, മസ്തജാബൂലക്കും, നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു തരാൻ, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല. അവർ ദുർബലരാണ്. അവരുടെ ദുർബലത പഠിക്കാൻ, മനസ്സിലാക്കാൻ നിങ്ങളുടെ ബുദ്ധിയും ചിന്തയും അല്പമൊന്ന് വിനിയോഗിച്ചാൽ മതി. അവർക്കൊക്കെ ഒരു തുടക്കമുണ്ട്, അവർക്കൊക്കെ ഒരു ഒടുക്കമുണ്ട്, അവരുടെ കഴിവുകൾക്കൊക്കെ പരിമിതികളുണ്ട്. ഇല്ലായ്മയിൽ നിന്നുണ്ടായി വന്നവരാണ്, ഉണ്ടായതിനു ശേഷം ഇല്ലാതെ നശിച്ചു മരിച്ചുപോയവരാണവർ. അതേപോലെ തന്നെ അവരുടെ കഴിവില്ലായ്മ, അവർ പലതിനെയും ആശ്രയിച്ച് നിൽക്കുന്നവരാണ്. ഇതൊക്കെ ഏതൊരു സൃഷ്ടിയെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴും അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏത് വ്യക്തിയെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോഴും ഒക്കെ നമുക്കത് കാണാൻ സാധിക്കും. അവർക്കൊക്കെ അച്ഛനും അമ്മമാരും അഥവാ മാതാപിതാക്കളും ഉണ്ടായിട്ടുണ്ട്. അവർ അങ്ങനെ അവരിലൂടെ ജനിച്ചു, പിന്നെ ജീവിച്ചു. ആ ജീവിത കാലഘട്ടത്തിൽ തന്നെ പല പരിമിതികളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വിശപ്പും ദാഹവും വേദനയും സങ്കടങ്ങളും ഒക്കെ അവർക്കുണ്ടായിട്ടുണ്ട്. അതിനുശേഷം അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളതാണ് അവരുടെ അവസ്ഥ. ഇനി പരലോകത്ത് വന്നാലോ? അവരാരെങ്കിലും ഇതിനെ അനുകൂലിക്കുന്നവരാണോ? പ്രവാചകന്മാരാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകളെങ്കിൽ, മഹത്വക്കളാണ്, നന്മയുടെ വക്താക്കളാണ് അവരെങ്കിൽ, അവരൊന്നും അത് പഠിപ്പിച്ചിട്ടില്ല. ഏത് ബഹുദൈവത്വം അവർ പ്രചരിപ്പിച്ച ആശയമല്ല. അവരൊക്കെ ഏകദൈവ വിശ്വാസികളായിരുന്നു. അള്ളാഹുവല്ലാത്ത ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ പരിശോധിച്ചാൽ അവർ ദുർബലരാണ്. ഖുർആൻ പറഞ്ഞ ഈ വചനങ്ങളിലൂടെ തന്നെ നമുക്കത് കാണുവാൻ സാധിക്കും. അതേപോലെ അള്ളാഹുവാണ് സൃഷ്ടാവ്, ബാക്കിയുള്ളവരെല്ലാം സൃഷ്ടികളാണ്. ദാലിക്കും അല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇം ഫഅബുദൂഹു. എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. ജീവജാലങ്ങളെ സൃഷ്ടിച്ചവൻ, സസ്യലതാദികളെ മുളപ്പിച്ചവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കുക. ഫഅബുദൂഹു വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ. മനുഷ്യരായ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വിത്തിറക്കും, ചെടികൾ തൈകൾ നമ്മൾ കൊണ്ടുപോയി നടും. പക്ഷെ അതിനെ മുളപ്പിച്ച് കായ്കനികൾ ഉണ്ടാക്കുന്ന, ഫലം നൽകുന്ന വൃക്ഷങ്ങളായി, തൈകളാക്കി, ചെടികളാക്കി മുളപ്പിച്ചു കൊണ്ടുവരുന്നത് ആരാണ്? ഒരു കൃഷിക്കാരനും പറയില്ല താനാണ് എന്ന്. അവരങ്ങനെ അവകാശപ്പെട്ടാൽ തന്നെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. കാരണം ഒരു 100 തൈകൾ വെക്കുന്ന ഒരു കർഷകൻ, ആ 100 തൈകളും മുളച്ച് വരണം, അതിലൂടെ കായ് ഉണ്ടായി കിട്ടണം, ഫലം കിട്ടണമെന്നല്ല ആഗ്രഹിക്കുക. പക്ഷെ എത്രയോ വിത്തുകൾ അല്ലെങ്കിൽ തൈകൾ മുളക്കാതെ, വേര് പിടിക്കാതെ അത് കരിഞ്ഞ് ഉണങ്ങി നശിച്ചു പോകും. ഇനി മുള വന്നാൽ തന്നെ മുളച്ച് പൊന്തി കുറച്ച് കഴിയുമ്പോൾ കേട് വന്ന് അതങ്ങനെ നശിച്ചു പോകും. അപ്പോൾ ഈ കൃഷി ചെയ്ത, അതിനെ വിത്തിറക്കിയ, അതിനെ നട്ട് കൃഷി ഇറക്കിയ കർഷകനാണ് അതിനെ മുളപ്പിച്ചതും വളർത്തുന്നതും എന്ന് പറയാൻ ഒക്കുകയില്ല. അതാണ് ഖുർആൻ ചോദിച്ചത്. അള്ളാഹുവാണോ സസ്യലതാദികളെ മുളപ്പിക്കുന്നത്? അതല്ല അവരാണോ? അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവയെ എല്ലാം ചാമ്പലാക്കി, ചവറുകളാക്കി, ചണ്ടികളാക്കി മാറ്റുമായിരുന്നു. അവ സർവശക്തനായ അള്ളാഹു സൂറത്തുൽ വാഖിഅയിലെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. വെള്ളമിറക്കിത്തരുന്നവൻ, സസ്യങ്ങളെ മുളപ്പിക്കുന്നവൻ എല്ലാം അള്ളാഹുവാണ്. അപ്പോൾ അവൻ സ്രഷ്ടാവും മറ്റുള്ളവർ സൃഷ്ടികളുമാണ്.

0: സർവ അനുഗ്രഹങ്ങളും നമുക്കെല്ലാവർക്കും ഇറക്കിത്തന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹു നൽകിയതല്ലാത്ത ഒരു അനുഗ്രഹവും ഒരാസ്വാദനവും നമുക്കില്ല എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. ആ പടച്ചറബിനാണ് സർവ്വതിൻ്റെയും ആധിപത്യവും അധികാരങ്ങളുമുള്ളത്. വഹുവല്ലദീ ഖലഖ സമാവാത്തി വൽ അർള ബിൽ ഹഖ് വയൗമ യഖൂലു കുൻ ഫയകൂൻ. ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവൻ അവനാണ്. അവൻ ഉണ്ടാകൂ എന്ന് പറയുമ്പോൾ അവയുണ്ടാകുന്നു, അവൻ്റെ സൃഷ്ടികൾ. ഖൗലുഹുൽ ഹഖ്, അവൻ്റെ വാക്കുകൾ സത്യമാണ്, സത്യസന്ധമാണ്. വലഹുൽ മുൽക്കു യൗമയും ഫഹു ഫിസ്സൂർ. കാഹളത്തിൽ ഊതപ്പെടുന്ന ഈ ലോകത്തിൻ്റെ അവസാനം, അതേപോലെ തന്നെ ഈ ലോകം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ദിവസം, അതിൻ്റെ എല്ലാറ്റിൻ്റെയും നിയന്ത്രണവും അധികാരവും അവൻ്റെ കയ്യിലാണ്. അവനാണ് സർവശക്തൻ. ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവുമായിട്ടുള്ളത് അറിയുന്നവൻ. വഹുവൽ ഹക്കീമുൽ ഖബീർ, അവൻ യുക്തിജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാണ്. അതുകൊണ്ട് അവനെ ആരാധിക്കണം. അപ്പോൾ സർവശക്തനായ അള്ളാഹു, എല്ലാറ്റിനും കഴിവുള്ള അള്ളാഹു, അവനെ ആരാധിക്കുക എന്നത് ബുദ്ധിപരമായ തേട്ടമാണ്, യുക്തിഭദ്രമായ ആശയമാണ്. അനുഗ്രഹദാതാവിനുള്ള ആരാധന നന്ദിയും, അള്ളാഹു അല്ലാത്തവരോട് ആരാധിക്കുന്നത്, അവരോട് പ്രാർത്ഥിക്കുന്നത് നന്ദികേടുമാണ് എന്ന് ഖുർആൻ പറയുന്നത് കാണാൻ കഴിയും. വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക്, പ്രവാചകരെ, താങ്കൾക്കും താങ്കൾക്കും മുമ്പുള്ള സർവ ദൈവദൂതന്മാർക്കും നാം നൽകിയിട്ടുള്ള വഹി, ലഇൻ അശ്റക്ത ലയഹ്ബത്തുന്ന അമലുക, നിങ്ങളെങ്ങാനും അള്ളാഹുവിൽ പങ്കുചേർത്താൽ നിങ്ങളുടെ സകലമാന സൽക്കർമ്മങ്ങളും തകർന്ന് തരിപ്പണമായി പോകും. വല തക്കൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ തീരാ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യുമെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ വഹി, എല്ലാ പ്രവാചകന്മാർക്കും കൊടുത്ത വഹി. എന്നിട്ട് അള്ള പറഞ്ഞു, ബലില്ലാഹ ഫഅബുദ്, അതിനാൽ നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകിയ, നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ സൃഷ്ടാവും സംരക്ഷകനും ഉടമസ്ഥനുമായിട്ടുള്ള അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. വക്കുൻ മിനശാക്കിരീൻ, ബലില്ലാഹ ഫഅബുദ് വക്കും മിനശാക്കിരീൻ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അതുവഴി നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്നതാണ്. അപ്പോൾ എത്ര വ്യക്തമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന ആശയം. അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തിയെ, വ്യക്തിയെ, സൃഷ്ടിയെ നമ്മൾ ആരാധിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അതിലെന്ത് യുക്തിയാണുള്ളത്? എന്ത് ബുദ്ധിയാണ് അതിൻ്റെ പിന്നിലുള്ളത്? നമ്മളെപ്പോലെ, അല്ലെങ്കിൽ നമ്മളെക്കാൾ ദുർബലരായ പലതിൻ്റെയും മുന്നിൽ ചെന്ന് സങ്കടപ്പെട്ട് ആവലാതികൾ പറഞ്ഞ്, വേവലാതികൾ പറഞ്ഞ് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉന്നയിക്കുമ്പോൾ എങ്ങനെയാണ്? അവരത് കേൾക്കുന്നു പോലുമില്ല. കേട്ടാൽ തന്നെ സഹായിക്കാനും അതിന് ഉത്തരം ചെയ്യാനും അവർക്ക് സാധിക്കുകയില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ, ബുദ്ധിയുള്ള, ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനാണ് ഈ യുക്തിഭദ്രമായ വിശ്വാസമായ ഏകദൈവ വിശ്വാസത്തെ നിരാകരിച്ച് ബഹുദൈവത്വം എന്ന് പറയുന്ന അബദ്ധജടിലമായ, യുക്തിഹീനമായ, ബുദ്ധിവിരുദ്ധമായ, ബുദ്ധിക്ക് നിരക്കാത്ത ആശയത്തെ സ്വീകരിക്കാൻ കഴിയുക? നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പറിയുന്ന, വികാരങ്ങളും വിചാരങ്ങളും അറിയുന്ന, നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനും അതിന് ഉത്തരം ചെയ്യാനും കഴിയുന്ന, അതിന് സന്നദ്ധനായ പടച്ചറബ്ബ്, ലോകരക്ഷിതാവ് ഉണ്ടായിരിക്കെ അവനെ കൈയൊഴിയുന്ന, അവനോട് പ്രാർത്ഥിക്കാത്ത, അവനിലേക്ക് സങ്കടങ്ങളും ആവശ്യങ്ങളും ആവലാതികളും ആഗ്രഹങ്ങളും ഒന്നും സമർപ്പിക്കാതെ ഭാരം കൊണ്ടു നടക്കുന്നവരും, ആ ഭാരം വേറുള്ള തന്നേക്കാൾ ദുർബലരായ സൃഷ്ടികളുടെ മുന്നിൽ ഇറക്കി വെക്കുന്നവരും ഒരുപോലെ വിവരശൂന്യരാണ്, യുക്തിയില്ലാത്തവരാണ്, ബുദ്ധിഹീനരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സങ്കടങ്ങളും പ്രതീക്ഷകളും എല്ലാം നമുക്ക് തുറന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ, നമ്മുടെ ഭാരങ്ങളും സങ്കടങ്ങളുമൊക്കെ ഇറക്കി വെക്കുവാനുള്ള രത്താണിയായി ഏകദൈവ വിശ്വാസത്തെ നാം സ്വീകരിച്ചാൽ അതാണ് ഏറ്റവും മനസ്സിനും സമൂഹത്തിനും ഒക്കെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നൽകുന്ന ആശയം എന്ന് നമ്മൾ തിരിച്ചറിയുക. സത്യം ഉൾക്കൊള്ളുവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
1: ബറക്കല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ. വളരെ വൈജ്ഞാനികമായ ഒരു സംസാരമായിരുന്നു നമ്മൾ കേട്ടത്. പല ഇസ്ലാമിക വിമർശനം ഉന്നയിക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊരു അത്തരം ധാരണകൾക്കുള്ള തെറ്റിദ്ധാരണകൾക്കുള്ള ശരിയായ മറുപടി ആവട്ടെ എന്നുകൂടി ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മളൊരു പാട്ടിലേക്കാണല്ലേ സലാമുക്ക?
2: യെസ്, സ്വരത്തിലേക്ക് നമ്മൾ പോകുന്നു. സ്വരം കഴിഞ്ഞ് നമുക്ക് വീണ്ടും കനപ്പെട്ട പ്രോഗ്രാമുകളിലേക്ക് പോകേണ്ടതുണ്ട്. സ്വരം കേൾക്കാം.

0: മഷാല്ലാ, ഒരു മനോഹരമായ പാട്ട് കേട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഇനി നമുക്ക് ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാം. ആരോഗ്യ വിചാരം. ഡോക്ടർ അബ്ദുൽ ജലീൽ, ഡോക്ടർ റാം നാരായണൻ, ഡോക്ടർ അബ്ദുൽ മാലിക് എന്നിവർ ചേർന്ന് നടത്തുന്ന സംസാരമാണ് പ്രമേഹം എന്ന വിഷയത്തിൽ. പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നാലാമത്തെ ഭാഗമാണ് ആരോഗ്യ വിചാരത്തിൽ നമ്മൾ കേൾക്കുന്നത്.
1: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് മാന്യശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മുൻകഴിഞ്ഞ എപ്പിസോഡുകളിലെ തുടർച്ച തന്നെയാണ്. പ്രമേഹം അഥവാ ഡയബറ്റീസ് മെലിറ്റസ് എന്ന സൈലന്റ് കില്ലർ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു അസുഖത്തിൻ്റെ തുടർച്ചകളിലേക്കാണ് നാം എത്തുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അബ്ദുൽ ജലീൽ, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാം നാരായൺ എന്നിവരാണ്. ചർച്ചയിലേക്ക് ഇരുവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മുൻകഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചർച്ച ചെയ്തത് പ്രമേഹം ഉണ്ടാകുന്ന അതിൻ്റെ ബേസിക് കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചും അഥവാ അത് ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന മാരക ഭവിഷ്യത്തുകളെക്കുറിച്ചും അതിൻ്റെ ചികിത്സയിലെ പ്രധാന ഘടകങ്ങളായ ഭക്ഷണ നിയന്ത്രണം, വ്യായാമം, അതുപോലെ തന്നെ മരുന്ന്, ഇൻസുലിൻ അടങ്ങുന്ന മരുന്നുകളെക്കുറിച്ചുമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനമായി നാം പറഞ്ഞു നിർത്തിയത് ഇൻസുലിനെ കുറിച്ചായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇൻസുലിൻ സൂക്ഷിക്കേണ്ടത്? അത് സാധാരണ ബാക്കി ഗുളികൾ വെക്കുന്ന പോലെ പുറത്ത് വെക്കണോ അതോ ഫ്രിഡ്ജിൽ വെക്കണോ എന്നുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു സംശയമായിട്ട് ഉണ്ടാവും. എങ്ങനെയാണ് ഇതിൻ്റെ സൂക്ഷിപ്പ്, ഇത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്?
2: ഒരിക്കലും പുറത്ത് വയ്ക്കരുത്. ഇൻസുലിൻ പുറത്ത് വയ്ക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലാണ്, അവരുടെ താപനില വളരെ കുറവുള്ള സ്ഥലത്ത്. നമ്മുടെ സ്ഥലത്ത് ഫ്രിഡ്ജിൽ തന്നെ ഇൻസുലിൻ വെക്കണം, അതും ഫ്രിഡ്ജിൻ്റെ ഡോറിൽ. ഫ്രിഡ്ജിനകത്തോ ഫ്രീസറിലോ ഒന്നും വെക്കാണ്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഇൻസുലിൻ വെക്കുക, അതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്ന രീതി നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. കാരണം ഇത് മസിലിലേക്കോ അല്ലെങ്കിൽ രക്തക്കുഴലിലേക്കോ ഇൻസുലിൻ എടുത്താൽ അതിൻ്റെ എഫക്റ്റ് കിട്ടില്ല. തൊലിക്ക് താഴെ തന്നെ, ചർമ്മത്തിന് തൊട്ട് താഴെ തന്നെ അതെടുത്താലേ അതിൻ്റെ എഫക്റ്റ് ഫുള്ളായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് എവിടെ എടുക്കണം, ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളത് നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അടുത്ത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ചില ഭാഗത്ത് ഇപ്പോൾ തുടയുടെ ഉൾവശങ്ങളിൽ ഇൻസുലിൻ എടുക്കരുത് എന്നാണ് നമ്മൾ പറയുക. ഏറ്റവും കോമൺ ആയിട്ട് ഇൻസുലിൻ എടുക്കുന്ന സ്ഥലം തുടയാണ്. പക്ഷേ തുടയുടെ ഉൾവശങ്ങളിൽ നമ്മൾ ഇൻസുലിൻ എടുക്കരുത് എന്നാണ് പറയുക. അവിടെ ഒരുപാട് രക്തക്കുഴലുകളും ഒരുപാട് ഞരമ്പുകളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ഇൻസുലിൻ പോകരുത് എന്ന് കരുതിയിട്ടാണ് തുടയുടെ പുറം ഭാഗങ്ങളിൽ, പൊക്കിളിൻ്റെ ചുറ്റും, ഇവിടെ എല്ലാമാണ്, പിന്നെ കൈക്ക്, ഇവിടെ എല്ലാമാണ് നമ്മൾ സാധാരണ ഇൻസുലിൻ എടുക്കാം എന്ന് പറയുന്ന സ്ഥലങ്ങൾ.
3: ഇൻസുലിൻ വെക്കുമ്പോൾ സ്പിരിറ്റ് വെച്ച് തുടക്കണമെന്ന് ചോദിക്കും. തുടക്കേണ്ട ആവശ്യമില്ല, തുടക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് കുത്തുന്നു, അവിടുന്ന് സൂചി എടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, ഇൻസുലിൻ വെക്കുമ്പോൾ രണ്ട് വിരലെ ഇടവിട്ടിട്ട് വേണം ഇൻസുലിൻ വെക്കാൻ. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇത് പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അടുത്ത് നിങ്ങൾ ശരിക്കും ഇൻസുലിൻ ടെക്നിക്, ഇൻസുലിൻ എങ്ങനെ വെക്കുന്നത് വളരെയധികം ചോദിച്ച് മനസ്സിലാക്കേണ്ട. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഇൻസുലിൻ എവിടെ ശേഖരിക്കണം എന്ന് ഫ്രിഡ്ജ്. അപ്പോൾ ചില രോഗികൾ പറയും അവരുടെ വീട്ടിലെന്തില്ല, ഫ്രിഡ്ജില്ല. ഇപ്പോൾ നമ്മൾ പറയും അയൽവാസര്. പക്ഷേ മൂന്ന് നേരം ഇൻസുലിൻ വെക്കുന്ന രോഗിക്ക് മൂന്ന് നേരം അയൽവാസര് വീട്ടിൽ പോയിട്ട് ഇൻസുലിൻ എടുത്തു കൊണ്ടുവരൽ എന്തല്ല, എളുപ്പമല്ല. അപ്പോൾ ഇത്തരം രോഗികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് എന്ത്, ഒരു സാധാ മൺചട്ടി മേടിക്കുക. ആ മൺചട്ടിയിൽ ഇൻസുലിൻ്റെ ബോട്ടിൽ ഇടുക. എന്നിട്ട് ആ ഇട്ടുവെച്ച മൺചട്ടി, ചെറിയ മൺചട്ടി, വളരെ ചെറുത്, നമുക്ക് വളരെ ചെറിയ മൺചട്ടികൾ കിട്ടാണ്ട്, എന്നിട്ട് അതെന്ത് ചെയ്യുക, ഒരു വലിയ മൺചട്ടിയിൽ കുറച്ച് വെള്ളം, കുറച്ച് പൂഴി മണ്ണിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടിൻ്റെ അടിയിൽ വെക്കുക എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കട്ടിൻ്റെ അടി വെക്കാൻ പറയുന്നതെങ്കിൽ ഒട്ടും സൂര്യപ്രകാശം തട്ടാത്തൊരു ഭാഗം അതാണ് എന്നുള്ളത്. ഇത് ഇൻസുലിൻ ഫ്രിഡ്ജ് വെക്കാൻ സൗകര്യമില്ലാത്തൊരാൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഒരു മാർഗം പറഞ്ഞു കൊടുക്കുന്നുള്ളത് മാത്രം. അതാണ് ശേഖരണത്തിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. കാരണം ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ നമുക്ക് എന്തേ ഉള്ളൂ ഈ ഓപ്ഷൻ. അപ്പോൾ ഇത്രയും രോഗികൾ ഇപ്പം ഇങ്ങനെയൊക്കെ ഇൻസുലിൻ ഉപയോഗിക്കുന്ന ഒരു രോഗി പ്രമേഹം നിയന്ത്രണത്തിലല്ലാതെ വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ രാമു പറഞ്ഞതുപോലെ അതിൻ്റെ സ്റ്റോറേജ് ആണോ ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് സ്റ്റോറേജ് അല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാം, ഇൻസുലിൻ ചിലപ്പോൾ വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള സംവിധാനങ്ങൾ കണ്ടുപിടിക്കണം.
2: മറ്റൊന്നുള്ളത്, ഇപ്പോൾ ഇൻസുലിൻ ഉപയോഗിക്കുന്ന രോഗിയാണെങ്കിൽ തന്നെ ഒരു നമ്മൾ സാധാരണയായിട്ട് തുടർന്ന് വരുന്നൊരു രീതിയുണ്ട്. ഇൻസുലിനോട് കൂടെ ചെറിയ ഡോസിൽ ഒരു മെറ്റ്ഫോമിനും കൂടെ ഉച്ചയ്ക്ക് മാത്രം എഴുതും. അത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ എടുക്കുന്ന ഇൻസുലിൻ്റെ ഇഫക്റ്റ് ഒന്നുകൂടെ കൂടാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ വരാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഇൻസുലിൻ എടുക്കുന്നതിന്റെ കൂടെ രാവിലെയും വൈകിട്ടും എടുക്കുന്നൊരു ഇൻസുലിനും ഉച്ചയ്ക്ക് ഒരു മെറ്റ്ഫോമിൻ ടാബ്ലറ്റ് മാത്രമായിട്ടും നമ്മൾ ഡോക്ടർമാർ ചിലപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അത് ഇൻസുലിൻ്റെ എഫക്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറെ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ഇൻസുലിൻ വരുന്നുണ്ട്. ഇപ്പോൾ ഐപോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ രീതിയുണ്ട്. ജസ്റ്റ് ഒരു സലോ ഒരു പ്ലാസ്റ്റർ പോലെ നമ്മുടെ ശരീരത്തിൽ ഒട്ടിച്ചു വെക്കാവുന്നൊരു സംഭവമാണ്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാസ്റ്ററിലോട്ട് നമ്മൾ ഇൻസുലിൻ എടുത്താൽ മതി. കുത്തുന്നതിൻ്റെ വേദനയോ അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നു എന്നുള്ളൊരു തോന്നൽ പോലും നമുക്ക് വരില്ല. അത്തരത്തിൽ ആഴ്ചകളോളം ഉപയോഗിക്കാൻ പറ്റുന്ന ഐപോർട്ടുണ്ട്, മാസങ്ങളോളം ഉപയോഗിക്കാൻ പറ്റുന്ന ഐപോർട്ടുകളുണ്ട്. ആ രീതിയിലുള്ള നൂതനമായ പുതിയ പുതിയ രീതികളും വരുന്നുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ഇൻസുലിൻ ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൂതനമായൊരു ചികിത്സാ മാർഗമുണ്ട്. അതിനകത്ത് നമുക്ക് ഒരു ചെറിയൊരു സർജറി പോലെയുള്ള ചെയ്ത് നമ്മുടെ തൊലിയുടെ അടിയിൽ നമ്മളൊരു ഇൻഫ്യൂഷൻ പമ്പ് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും കൃത്യമായി ഒരളവിലുള്ള ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു മിനിമൽ എമൗണ്ട് ഓഫ് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലുണ്ടാവും. വല്ലാണ്ട് ഷുഗർ കൂടിപ്പോവാനോ അല്ലെങ്കിൽ വല്ലാണ്ട് ഷുഗർ കുറഞ്ഞു പോകാനോ ഒന്നുമില്ലാണ്ട് അത് നോക്കും. ഇതിനെല്ലാം പുറമെ ഇപ്പോൾ പുതുതായി ബയോണിക് പാൻക്രിയാസ് എന്ന രീതിയിലുള്ളൊരു ചികിത്സാ സമ്പ്രദായം കൂടെ വന്നിട്ടുണ്ട്. ബയോണിക് പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ അതിൽ മൂന്ന് തരത്തിലാണ്, മൂന്ന് പോർട്ടുകളാണുള്ളത്. ഒന്നിലൂടെ ഇൻസുലിൻ വരും, ഒന്നിലൂടെ ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോർമോൺ വരും, വേറൊന്ന് ഇൻസുലിൻ ഡിറ്റക്ടർ കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ ഷുഗർ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും നമ്മുടെ ശരീരത്തിലുള്ള ഷുഗറിൻ്റെ നിലവാരം എന്തെന്ന് നോക്കിയിട്ട് അത് ഈ രണ്ട് പമ്പുകളിലേക്കും ഇൻഫർമേഷൻ കൊടുക്കും. നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഈ ബയോണിക് പാൻക്രിയാസും പ്രവർത്തിക്കും. ഒരിക്കൽ വെച്ച് കഴിഞ്ഞാൽ 3 മാസം വരെ നമുക്ക് ഈ വീണ്ടും അതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട. ഒരുപാട് ഷുഗർ കൂടുകയുമില്ല, ഒരുപാട് ഷുഗർ കുറയുകയും ഇല്ല. ഷുഗർ കുറഞ്ഞു പോവുകയാണെങ്കിൽ ഇത് ഗ്ലൂക്കോഗോൺ സെക്രീറ്റ് ചെയ്യും, ഷുഗർ കൂടി പോവുകയാണെങ്കിൽ ഇത് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യും. ആ രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളും ഇപ്പം നിലവിലുണ്ട്.
1: ഓക്കെ, അപ്പോൾ ഒരുപാട് ചികിത്സകൾ ഉണ്ട്, അത് നേരവണ്ണം ഉപയോഗപ്പെടുത്തിയാൽ മതി എന്നുള്ളതാണ്
3: ഉപയോഗപ്പെടുത്തുന്നതല്ലേ. ഇതിലൊക്കെ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻസുലിൻ പമ്പ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻസുലിൻ പമ്പിന് മാത്രം നമുക്കൊരു ചെലവ് വരുന്നത് 1 ലക്ഷത്തിൻ്റെയും 1.5 ലക്ഷം രൂപത്തിൻ്റെ ചെലവ് വരും അത് ഇൻസുലിൻ പമ്പ് വെക്കാൻ. ഈ ഇൻസുലിൻ പമ്പ് വെച്ചതിന് ശേഷം തന്നെ അതിനെ നമുക്കൊരു മാസത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊന്ന് ഒരു 25,000 രൂപ അല്ലെങ്കിൽ 35,000 രൂപ നമുക്ക് ചിലവ് വരും. അപ്പോൾ സാമ്പത്തിക നില വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് സൗകര്യങ്ങൾ വലുതുണ്ട്, പക്ഷെ ഇതൊക്കെ വെച്ചാലും രോഗികൾ ഇതൊക്കെ വെക്കുമ്പോഴും അവരുടെ മനസ്സിൽ വരുന്ന ഒരു ഇതെന്നെങ്കിൽ ഇൻസുലിൻ തുടങ്ങി അപ്പം ഇനി വ്യായാമം നിർത്താം, ഇൻസുലിൻ തുടങ്ങി എന്ത് ഭക്ഷണവും കഴിക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വ്യായാമവും ഭക്ഷണത്തിനെയും മാറ്റിവെക്കാനുള്ള ഒരു ചികിത്സയും ഇതുവരെ ശാസ്ത്രത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഇതെന്തുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വായക്ക് നിയന്ത്രണം കൊടുക്കണം, നമ്മുടെ വ്യായാമം മുറ പോലെ നടത്തണം.
1: കോമൺ ആയിട്ടുള്ള ചില സംശയങ്ങളിലേക്ക് കടക്കാം. ഒന്ന്, ഈ ഒരു പ്രമേഹം എന്നുള്ള ഒരു അസുഖം പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ലേ എന്നുള്ളതാണ് ഒരു സംശയം.
3: പറഞ്ഞു, നമ്മൾ കാരണങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ അതിൽ തന്നെ തുടങ്ങാം കാരണങ്ങൾ. എന്താ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന വ്യായാമക്കുറവും ഭക്ഷണ നിയന്ത്രണമാണ്. അപ്പോൾ ഇതില്ലാത്തടത്തോളം കാലം എന്തില്ല, അതിനെ പൂർണ്ണമായി മാറ്റിയെടുക്കാവുന്ന ഒരു സംവിധാനം ഒന്നും ഇല്ല. തീർച്ച പൂർണ്ണമായിട്ട് ഒരു മരുന്ന് കഴിച്ചപ്പോൾ നമുക്ക് ഒരു പനി വന്നു അല്ലെങ്കിൽ TB വന്നു, നമ്മൾ 6 മാസം മരുന്ന് കഴിച്ച നമ്മുടെ TB എന്ത് ചെയ്തു, പൂർണ്ണമായി മാറിക്കഴിഞ്ഞു. അങ്ങനത്തെ ഒരവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതെന്തിനാണ് GDM, ഗെസ്റ്റേഷണൽ ഡയബറ്റീസ്, പ്രസവ സമയത്തുണ്ടാവുന്ന ആ പ്രമേഹത്തിന് നമ്മളത് മരുന്ന് കൊടുത്ത് പ്രസവം കഴിഞ്ഞാൽ. പിന്നെ പാൻക്രിയാസിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടുണ്ടാവുന്ന പ്രമേഹം, ആ പാൻക്രിയാസിൻ്റെ പ്രശ്നങ്ങൾ അവസാനിക്കുമ്പോൾ നീരുകെട്ടോ അല്ലെങ്കിൽ അസുഖം എന്താണെങ്കിലും അത് മാറുമ്പോൾ എന്ത് ചെയ്തു, ആ പ്രമേഹത്തിൽ നിന്ന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാം, മനസ്സിലായില്ലേ. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടിയില്ല, അതിൻ്റെ മരുന്നുകൾ, സ്റ്റിറോയിഡ് ടാബ്ലറ്റ് കഴിക്കുന്നവർക്ക് പ്രമേഹം കൂടാം. അതല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ Type 1 ഉം Type 2 ഡയബറ്റീസ് ആണെങ്കിൽ അതിനെന്തില്ല, പൂർണ്ണമായി മാറാൻ ഒരു ചികിത്സയും കണ്ടുപിടിച്ചായിട്ട് ഇല്ല.
1: മറ്റൊരു സംശയമുള്ളത്, ഈ അസുഖം ഉള്ള ആളുകൾ അവർ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര ദിവസം കൂടുമ്പോൾ തിരിച്ച് ഡോക്ടറെ കാണാൻ വേണം, അത് പിന്നീട് വരേണ്ട ഇതിന് എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ നിലവിലുണ്ടോ, റിവ്യൂവിന് വരണ്ട?
3: നമുക്ക് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാമായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. 500 ഷുഗറുള്ള ഒരു രോഗിയെ കണ്ടാൽ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്, ആ രോഗിയെ അഡ്മിറ്റ് ചെയ്യണം എന്നാണ്. കാരണം എന്താണ്, ഷുഗർ കൂടി നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ ഡോക്ടർ ഷുഗർ കൂടി നിങ്ങളെ അഡ്മിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനൊരു കാരണമുണ്ട്, നിങ്ങളുടെ ഷുഗർ പെട്ടെന്ന് കുറക്കാനുള്ളതാണ്. ഈ ഷുഗർ കുറക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഗുളികയല്ല കൊടുക്കുന്നത്, ഹോസ്പിറ്റലിൽ എടുത്ത് കണ്ടിന്യൂസ് ഇൻസുലിൻ ഡ്രിപ്പ് കൊടുത്തിട്ടാണ് കുറക്കുന്നത്. കാരണം എന്തുകൊണ്ട്, അപ്പോൾ ഒരു 50 വയസ്സുള്ള ഒരാൾ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്, അയാൾ നല്ല പ്രമേഹം കൂടിയാണ്, അയാൾക്ക് പെട്ടെന്നൊരു അറ്റാക്ക് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അയാൾക്കൊരു പക്ഷാഘാതം ഉണ്ടാവാൻ എന്താണ് വളരെ ചാൻസ് കൂടുതലാണ്. അപ്പം ഇത് രണ്ടും കണക്കിലെടുത്ത് എന്ത് ചെയ്യണം, ആ രോഗിനെ അഡ്മിറ്റ് ചെയ്യണം, രോഗിയുടെ പെട്ടെന്ന് പ്രമേഹം കുറക്കണം, വളരെ നിർബന്ധമാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്ത് അവരുടെ പ്രമേഹം കുറക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
2: പിന്നെ ആദ്യമായിട്ടിപ്പോൾ ഷുഗർ കണ്ടുപിടിക്കുന്ന ഒരു രോഗിയാണെങ്കിൽ നമുക്കിപ്പോൾ ആ രോഗിയുടെ പറ്റിയ ഒരു അറിവുണ്ടാവില്ല. അപ്പോൾ എത്രത്തോളം ഗുളിക അയാൾക്ക് വേണം, നമ്മൾ കൊടുക്കുന്ന ഗുളിക എത്രത്തോളം അയാളിൽ ഇഫക്റ്റ് കാണിക്കും, അതെല്ലാം നമുക്ക് അറിയില്ല. കാരണം ഓരോരുത്തരിലും ഓരോ രീതിയിലാണ് ഓരോ മരുന്നുകളും ഇൻസുലിനും എല്ലാം പ്രതികരിക്കുക. അത്തരത്തിലുള്ള രോഗികളെ പറ്റുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ആ തുടക്കത്തിലുള്ള സമയത്ത്, അതായത് വന്ന ഉടനെ, ഇപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ഒരു 30 വയസ്സുള്ള ഒരാൾ വന്നു, അയാളൊരു ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ഷുഗർ നോക്കിയപ്പോൾ 350 ഉണ്ട്. നമ്മളപ്പോൾ ഒരു പക്ഷേ മെറ്റ്ഫോമിൻ ഒരു ഗുളിക 1 ഗ്രാം ഉച്ചയ്ക്ക് മാത്രം തുടങ്ങിയിട്ട് അതെങ്ങനെ അയാളുടെ ദേഹത്ത് പ്രതികരിക്കുന്നു, അയാൾക്ക് എങ്ങനെ എത്രത്തോളം അതിനെക്കൊണ്ട് ഗുണം കിട്ടുന്നതെന്ന് അറിയാൻ ചിലപ്പോൾ നമ്മൾ ഒരു 4 ദിവസം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ടൊന്ന് വരണമെന്ന് പറയും. എങ്ങനെ അയാളുടെ ദേഹത്ത് മെറ്റ്ഫോമിൻ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ കൂടെ വേറൊരു ഗുളിക ചേർക്കണോ, അതോ ഉള്ള ഗുളികയുടെ ഡോസ് കുറയ്ക്കണോ, അതോ ഇൻസുലിൻ കൂടെ അതിൻ്റെ കൂടെ ചേർക്കണോ, അങ്ങനത്തെ രീതിയിലുള്ളത്. അതായത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ, ശരിക്കും പ്രമേഹ ചികിത്സ അതിൽ കൊടുക്കുന്ന മരുന്നുകൾ, ഇൻസുലിൻ, അവർ തിരിച്ചു വരുന്ന സമയം, വരേണ്ട സമയം, ടെസ്റ്റ് ചെയ്യേണ്ട സമയം എല്ലാം ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. അതായത് ഒരു വ്യക്തിക്ക് വേണ്ട രീതിയിലാണ്. എങ്ങനെ ഇപ്പോൾ ജലീൽ സാറ് തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഒരു ഷർട്ട് എടുക്കുന്ന പോലെ ട്രീറ്റ്മെൻറ്റും ഒരു വ്യക്തിക്കുള്ള പോലെ തന്നെയാണ്. അല്ലാണ്ട് നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് മലപ്പുറത്തുനിന്ന് വരുന്നവർ ആഴ്ചയിലൊരിക്കൽ വരിക, തിരുവനന്തപുരം വരുന്നവർ 2 ആഴ്ച കൂടുമ്പോൾ വരിക, ഇനി ഇപ്പോൾ ദൂരെ നിന്ന് നിലമ്പൂരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ മാസത്തിലൊരിക്കൽ വന്നാൽ മതി, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല.
1: ഓക്കെ, അപ്പോൾ ഓരോ രോഗിയുടെയും അവസ്ഥ അനുസരിച്ച് നമുക്ക്.
3: അതെ, പക്ഷെ വേറെ എന്തെങ്കിലും കൺട്രോൾ വന്നിട്ടുള്ളൊരു രോഗിയാണെങ്കിൽ നമുക്ക് വേറൊന്ന് പേഷ്യൻസിൻ്റെ അഡ്വൈസ് ചെയ്യാമെങ്കിൽ, ഇപ്പോൾ ഈ പ്രമേഹം എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ് ചികിത്സിക്കാൻ. ഇപ്പോൾ നമുക്ക് അവർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ഭക്ഷണം കഴിക്കാതെ എത്ര ആയിരിക്കണം ഷുഗർ, ഭക്ഷണം കഴിച്ചിട്ട് എത്ര ഷുഗർ ആവണം എന്നുള്ളത് നമുക്ക് അവരെ പറഞ്ഞു പഠിപ്പിക്കാവുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാ ഹോസ്പിറ്റലുകളിലും ഡയബറ്റിക് എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്കറിയപ്പോൾ ദിനം പ്രതി എന്ത് ചെയ്യാണ്, പ്രമേഹത്തിൻ്റെ അളവ് കൂടി വരികയാണ്. ഇപ്പോൾ എല്ലാ സമയവും ഡോക്ടർമാരെ വന്ന് കാണുക എന്നുള്ളത് വീണ്ടും അതിൻ്റെ ഉള്ളിൽ പല തെറ്റിദ്ധാരണകളുണ്ട്. ഹോസ്പിറ്റലും ഡോക്ടറും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ വരാൻ പറയുന്നതെന്നാണ് പലരുടെയും ധാരണ. അതല്ല, ഞാൻ പറഞ്ഞ പോലെ എന്താണ് അളവ് എന്ന് മനസ്സിലാക്കാനാ. ശരി, ഒരു പേഷ്യൻ്റെ നമ്മൾ കണ്ടു, അതിന് നിയന്ത്രണത്തിലായെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നതാണ് നിങ്ങളുടെ ഷുഗറിൻ്റെ അളവ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ റെഗുലറായി നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഷുഗർ നോക്കി വെക്കുക, അത് എഴുതി വെക്കുക, ഒരു ഡയബറ്റിക് ഡയറി നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ നിങ്ങൾ ഇന്ന ദിവസം ഷുഗർ നോക്കി അത് ഇത്ര അളവാണെന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ 1 മാസമോ 2 മാസമോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ഡയറിയും കൊണ്ടുവരികയാണെങ്കിൽ നമുക്കെന്ത് ചെയ്യാം, അത് നോക്കി എന്താണ് നിങ്ങളുടെ യഥാർത്ഥത്തിൽ ആ ഒരു ഷുഗറിൻ്റെ അളവ് എന്നനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ചികിത്സ പറഞ്ഞു തരാനും എങ്ങനെയും നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതെന്നും പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ പറ്റുന്ന എന്താ, നമ്മുടെ രോഗികളെല്ലാവരും കഴിക്കുന്ന മരുന്നിൻ്റെ കടലാസ് പോലും ഇല്ലാതെയാണ് നമ്മളടുത്ത് വരുന്നത്. ഒരു മരുന്നിൻ്റെ കടലാസ് എഴുതി കൊടുത്താൽ അതുപോലും ഇല്ലാതെയാണ് അവർ വരുന്നത്. അവരുടെ അവർ വന്ന് പറയുന്നത് ഞങ്ങൾ പച്ച ഗുളികയാണ് കഴിക്കുന്നത്, പച്ചയും മഞ്ഞും കൂടുള്ള ഗുളികയാണ്. ഇത് ഇപ്പോഴത്തെ കാലത്ത് പല കമ്പനികളും ഇറക്കുന്ന മരുന്നിൻ്റെ കളറ് ഓർത്തിരിക്കാൻ തന്നെ എന്നെക്കൊണ്ട് കഴിയില്ല. അപ്പം ഞാൻ പറയേണ്ടത് എൻ്റെ അടുത്ത് ദയവ് ഇത് കളറ് പറയരുത്, എനിക്ക് കളറിനെ കുറിച്ച്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ മരുന്ന് എടുത്തു വരിക. ഇപ്പം മരുന്ന് തീർന്നു, ശരി, നിങ്ങൾ മരുന്നിൻ്റെ ആ ചട്ട കൊണ്ടുവരിക. ഇനി ഇതൊന്നും അല്ല, ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് മൊബൈലുണ്ട്, നിങ്ങളുടെ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തു വെക്കൂ. ഇത് കൂടാതെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ രോഗികളിൽ ഉള്ള അശ്രദ്ധയാണ് ഡോക്ടർമാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി. ഒന്നാമത് നമ്മൾ ഇത്രയും തിരക്കിലിരിക്കുമ്പോൾ ലിസ്റ്റും ഇല്ല, കഴിക്കുന്ന മരുന്നും ഇല്ല, അതിൻ്റെ കളറ് മാത്രം പറഞ്ഞു വരുന്ന ഒരു രോഗി എങ്ങനെ ചികിത്സിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തോരം ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു, ഇനിയിപ്പോൾ നമ്മളൊരു രോഗിനെ സഹായിക്കാൻ വേണ്ടി ഇതിൻ്റെ കളറും കാര്യമൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ ഫാർമസി വിളിച്ച് ചോദിച്ചറിഞ്ഞ് നമ്മളെ മരുന്നൊക്കെ എഴുതുമ്പോഴത്തേനും പുറകിൽ നിന്ന് കൊട്ടു തുടങ്ങി. ഇതെന്താ, 1/2 മണിക്കൂറിൽ കൂടുതലാണോ ഒരു രോഗിയെ കാണുന്നതെന്ന് ചോദിച്ചു. അപ്പം ശരിക്കും രോഗികൾ തന്നെയാണ് നമ്മൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഇതെന്ത് ഡോക്ടറും രോഗിയും തമ്മിലൊരു കോപ്പറേഷൻ, ഒരു സഹകരണം ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾക്ക് കുറേ അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല, നമ്മൾ അറിവ് എങ്ങനെ നമ്മൾ പ്രാബല്യത്തിൽ വരുത്തണമെന്ന് രണ്ടു കൂട്ടരും കൂടെ തീരുമാനിക്കേണ്ട ഒരു കാരണമാണ്.
2: ഇപ്പോൾ ജയിൽ സാറ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു രോഗി വന്നിരുന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒപ്പിലുണ്ടായിരുന്ന അനുഭവമാണ്, രോഗിനെ ആദ്യമായിട്ട് കാണുകയാണ്, നിങ്ങൾ ഏതൊക്കെ മരുന്ന് കഴിക്കണമെന്ന് ചോദിച്ചു. ആ ഉമ്മ പറഞ്ഞ മറുപടി ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. നീളം കുറഞ്ഞ് വട്ടത്തിലുള്ള ഗുളിക 2 എണ്ണം വൈകുന്നേരം, രാവിലെ ഒരു നീളമുള്ള ഒരു ഗുളിക, ഉച്ചയ്ക്ക് ആ ചുവപ്പ് കളറിൽ ചെറിയ ജെംസിൻ്റെ മിഠായി പോലുള്ള ഗുളിക, അത് കഴിഞ്ഞ് രാവിലെ ഈ വിറ്റാമിൻ്റെ ഗുളിക കണ്ട മാതിരിയുള്ളൊരു നീളത്തിൽ ഉള്ളിൽ ക്യാപ്സുൾ ഇങ്ങനെ കുരു ഇങ്ങനെ കുലുക്കിയ കുലുങ്ങണ ഒരു ഗുളിക. ഞാനാകെ എന്താ ഇയാൾക്ക് കൊടുക്കേണ്ടെന്നുള്ള അവസ്ഥയിലായിപ്പോയി. ഈ കുലുക്കിയ കുലുങ്ങണ ഗുളിക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ രോഗികൾ വരുന്നത്.
3: ഇതൊക്കെ നമ്മൾ മാനസികമായിട്ട്, ഇപ്പോൾ പ്രമേഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയതെന്നെങ്കിൽ മാനസിക സമ്മർദ്ദം പ്രമേഹം വളരെയധികം കൂട്ടും. അപ്പോൾ ഈ ഒരു 55 വയസ്സായ ഉമ്മ, ഇപ്പോൾ രാമു പറയുന്ന പോലെ ഒരു വന്നു നമ്മളെടുത്തിരിക്കുമ്പോൾ ഒരാൾ കൂടെ ഉണ്ടാവില്ല, നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പ്രായം ചെന്ന് അവരെടുത്ത് ചീത്ത പറഞ്ഞ് അവരെ പറഞ്ഞയക്കണോ? ഒരിക്കലും എന്ത് ചെയ്യില്ല. മനസാക്ഷിയുള്ളൊരു ഡോക്ടർക്ക് എന്തെങ്കിലും കഴിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ കളറും കാര്യമൊക്കെ കണ്ടുപിടിച്ച് തൽക്കാലെങ്കിലും ഒരു മരുന്ന് എഴുതി കൊടുക്കത്തേ പറ്റുള്ളൂ. ഈ തൽക്കാലം എഴുതി കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്തെങ്കിൽ, കഴിഞ്ഞ തവണ രോഗി വന്നപ്പോൾ 500 mg രണ്ട് ഗുളിക, അതായത് ഒരു ദിവസം 1000 mg ആവും കഴിക്കുന്നുണ്ടാവുക. പക്ഷെ ഇത്തവണ നമുക്ക് കളർ വെച്ചല്ലേ എഴുതാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ 500 mg ഒരു ഗുളിക എഴുതി കൊടുക്കുള്ളൂ. അപ്പം അടുത്ത തവണ വരുമ്പോൾ എന്താണ്, രോഗിയുടെ ഷുഗർ കൂടുതലാണ്. ഇപ്പോൾ രോഗിയുടെ കംപ്ലൈൻറ്റ് എന്താ? ഡോക്ടറെ കണ്ടു, മരുന്ന് കഴിച്ചു, പക്ഷെ ഷുഗർ കൂടുതലാണ്. ഇത് അതും വളരെ വ്യക്തമായി. അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് പ്രായം ചെന്ന ആൾക്കാർ വരുമ്പോൾ എന്ത് ചെയ്യണം? ഒരാൾ കൂടെ വരണം. നിങ്ങൾ മരുന്നിൻ്റെ ലിസ്റ്റ് കളഞ്ഞോളൂ, കുഴപ്പമില്ലല്ലോ. ഉദാഹരണത്തിന് ഞാൻ മരുന്നിൻ്റെ ആ ചട്ടുണ്ടല്ലോ, അതെങ്കിലും കൊണ്ടുവരിക. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ഡോക്ടർസ് അയക്കുക. ഇപ്പം ഏറ്റവും കൂടുതൽ തെറ്റുകൾ കാണുന്ന ഇത്രയും, നിങ്ങൾ മരുന്ന് നിർത്തിയിട്ടുണ്ടോ? ഡോക്ടർക്ക് തുറന്ന് പറയാം, സത്യം പറയൽ എന്താണ് വളരെ പ്രധാനമാണ്. ഞങ്ങൾ മരുന്ന് നിർത്തി, കഴിച്ചിട്ടില്ല. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ആയുർവേദ മരുന്ന്. എന്തിനാ മറച്ചു വെക്കുന്നത്? ആർക്കാണ് ഇതിൽ നഷ്ടം സംഭവിക്കണം നിങ്ങൾ മനസ്സിലാക്കുക. ഡോക്ടർക്ക് ഒന്നും സംഭവിക്കില്ല. ഡോക്ടർക്ക് എന്ത് ചെയ്യാം? വീണ്ടും മരുന്ന് എഴുതിത്തരാം. നിങ്ങൾ ഹോമിയോ കഴിച്ചോളൂ, നിങ്ങൾ ആയുർവേദം കഴിച്ചോളൂ, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ഡോക്ടർ അടുത്ത് തുറന്ന് പറയാതെ ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ, നിങ്ങളെ മുഖം നോക്കി ഒരിക്കലും ചികിത്സിക്കാൻ കഴിയില്ല.
1: ഓക്കെ, പ്രായമുള്ളവരുടെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് വന്നത്. ഈ മിക്കവാറും പ്രമേഹം ഉണ്ടാകുന്ന ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് പ്രായമുള്ള ആളുകളിലാണ് ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രായമുള്ള ആളുകൾക്ക് പലവിധ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം അങ്ങനത്തെ ആളുകളെ ചികിത്സിക്കുമ്പോൾ അവരുടെ കൂടെയുള്ള ആളുകൾ, അവരുടെ ബന്ധുക്കൾ, മകനാണെങ്കിലും മകളാണെങ്കിലും, അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ ചികിത്സയിൽ അവർക്കും ഒരു റോൾ ഉണ്ടല്ലോ. എന്തൊക്കെയാണ് അവരിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
3: ഈ പ്രായമുള്ളവരെന്ന് ഉദ്ദേശിച്ച് മധ്യവയസ്കരാണ് കേട്ടോ. ടൈപ്പ് 2 ഡയബറ്റീസ് ശരിക്കും പറയുന്നത് മധ്യവയസ്കരല്ല, മറ്റത് ഒരു 55 അല്ലെങ്കിൽ 60 വയസ്സിൽ കാണുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് തന്നെയാണ്. പക്ഷെ അത് ഒരു ഓൾഡ് ഏജിൽ ഉണ്ടാവുന്നത്. അവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ രാം പറഞ്ഞ പോലെ സൾഫണൈൽ യൂറിയാസ് കഴിക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും എളുപ്പം മേടിക്കാൻ പോയിട്ട് ഡയോണിൽ, പിന്നെ നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ കൊടുക്കുന്ന ഒരു മരുന്ന്. അതാ, ഒരിക്കലും ഹെൽത്ത് സെൻ്ററിനെ കുറ്റം പറയല്ല. ഹെൽത്ത് സെൻ്ററിൽ എന്താണോ ഉള്ളത് അതേ അവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അവിടുത്തെ ഡോക്ടർമാർ കൊടുക്കുന്നില്ല, അവർക്ക് എന്താണോ സപ്ലൈ വരുന്ന മരുന്ന് അത് വെച്ചിട്ട് അവർക്ക് ചികിത്സിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവർ കൊടുക്കുന്ന ഗുളിക എന്താണ്? സൾഫണൈൽ യൂറിയ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉദാഹരണത്തിന് സൾഫണൈൽ യൂറിയ കഴിച്ചിട്ട് അല്ലെങ്കിൽ ഡയോണിൽ ഗുളിക കാലത്ത് ഒരു 8 മണിക്ക് കഴിച്ചിട്ട് ആ ഉമ്മ എന്ത് ചെയ്യും? 12 നമ്മുടെ നാട്ടിൽ വളരെ ഒരു സ്ത്രീകളിൽ പ്രത്യേകിച്ചും കാണുന്നൊരു ശീലമാണ് എന്ത്, എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഊണ് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാ പണിയും കഴിയുമ്പോൾ 2:30 അപ്പോൾ കാലത്തൊരു സൾഫണൈൽ യൂറിയ കഴിച്ചിട്ട് 2:30 ചോറ് കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? 12:30 പോകുമ്പോൾ പേഷ്യൻ്റ് ഹൈപ്പോഗ്ലൈസീമിയ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ കുറയുന്നൊരവസ്ഥയിലേക്ക് പോകും. ഇത് പോയി കഴിഞ്ഞാൽ ആദ്യം കുറ്റപ്പെടുത്തുന്ന ആരെ? ഡോക്ടറെയാണ്. കാരണം എന്താ? പ്രമേഹത്തിൻ്റെ ഗുളികയാണല്ലോ അത് ഉണ്ടാക്കിയത്. പക്ഷെ അവിടെ ഒരിക്കലും അവർ ആലോചിക്കുന്നില്ല, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നേരം വൈകിച്ചുകൊണ്ടാണ് എന്തെന്ന് ഈ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടായതെന്ന്. ഇപ്പോൾ കൃത്യനിഷ്ഠത, മരുന്ന് കഴിക്കുന്നതിന് എന്ത് ചെയ്യണം? എന്തായാലും കൃത്യനിഷ്ഠ വേണം. പിന്നെ എന്ത് ഭക്ഷണം? ഇപ്പോൾ പ്രായം ചെന്ന ആൾക്കാരാണ്, അവരുടെ രുചി വളരെ വ്യത്യാസമാണ്. അവരെല്ലാ ഭക്ഷണവും കഴിക്കില്ല. അപ്പോൾ അതിനനുസരിച്ചൊരു ഡയറ്റ് എന്ത് ചെയ്യണം അവർക്ക് കൊടുക്കണം. പിന്നെ ഒരിക്കലും ഒരാൾ എന്ത് ചെയ്യരുത്, നമ്മൾ സമ്മർദ്ദം ചെലുത്തുക എന്ന് പറഞ്ഞാൽ എന്താ, അഗെയിൻ ടെൻഷനാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് മരുമക്കളാണ് വീട്ടിൽ, അവരിപ്പോൾ അമ്മായിയമ്മമാരെ നിയന്ത്രിക്കുന്ന എന്തുണ്ടാവില്ല, ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ആ സമയത്തിൽ അവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് വേണം അവരെ ഭക്ഷണം ശ്രദ്ധ. അപ്പോൾ അവരെ ഈ പ്രായം ചെന്ന ആൾക്കാർ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട അവരെ ഭക്ഷണം, മരുന്നുകൾ എടുത്തു കൊടുക്കുന്ന കാര്യത്തിൽ എന്ത് ചെയ്യണം, വീട്ടുകാർ ശ്രദ്ധിക്കണം. അവരെന്ത് ഭക്ഷണമാണ് കഴിക്കണമെന്ന് ശ്രദ്ധിക്കണം. പിന്നെ അവർക്കിപ്പോൾ ഒരു പനി ജലദോഷമൊക്കെ വന്ന് ആ സമയത്താണെങ്കിൽ പ്രമേഹത്തിൻ്റെ ഗുളിക ഒന്ന് കുറക്കണം. കാരണം പ്രായം ചെന്നവരിൽ ഡയബറ്റീസ് വന്നിട്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ അവർക്ക് എന്തെങ്കിലും നമുക്കൊരു സ്ട്രിക്റ്റ് ഗ്ലൈസീമിക് കൺട്രോൾ, വളരെ ശക്തമായിട്ട് അവരെ ഷുഗറിനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ പ്രായം ചെന്നവർക്കുണ്ട്. അത് പൊതുവെ എല്ലാവർക്കും പറഞ്ഞ് മനസ്സിൽ, കൂടെ വരുന്നവർക്ക് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക. വീട്ടിലെപ്പോഴും പറയുന്ന ഈ ഉമ്മ പറഞ്ഞതനുസരിക്കാണ്ട് എല്ലാം കഴിക്കുകയാണ്, കുറേ ചോറ് തിന്നുന്നുണ്ട്, അവരൊന്നും കേൾക്കുന്നില്ല. പക്ഷെ അത് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി എന്താണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് നോക്കിയിട്ട് വേണം അത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കൂടെ ഒരാൾ വരലും വരുന്ന ആൾ എങ്ങനെ പ്രമേഹത്തിനെ പ്രമേഹം ഭക്ഷണം നിയന്ത്രിക്കേണ്ടതും, അവർക്ക് പ്രമേഹം ഭക്ഷണമാണ്, അവർക്ക് എന്തില്ല, വ്യായാമത്തിൽ വലിയ റോളില്ല. അപ്പം അത് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം.
2: ഇതിൽ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഷുഗർ കുറഞ്ഞു പോകുന്നതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു പോകുന്നത് എങ്ങനെയാണ് അറിയുക? ഇത് രോഗികളും കൂടെയുള്ളവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ ഹൈപ്പോഗ്ലൈസീമിയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ക്ഷീണം, തലകറക്കം, വിറയൽ, അതിൻ്റെ കൂടെ വല്ലാണ്ട് വിയർപ്പ്, വല്ലാണ്ട് വിയർക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. നന്നായിട്ട് വേർത്തു, നന്നായിട്ടൊന്ന് വിറച്ചു, പെട്ടെന്നൊരു തലകറക്കം വന്നു, ക്ഷീണം വന്നു, വെയ്യാ തോന്നല്, ആകെ ഒരു കണ്ണിൽ ഇരുട്ടടയ്ക്കുന്ന പോലെ പെട്ടെന്ന് വീണു പോവുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സാധാരണ ഷുഗർ കുറഞ്ഞു പോയാൽ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ. ഇതിൽ ഈ വിറയൽ, തലകറക്കം, ക്ഷീണം, വിയർപ്പ്, ഇതെല്ലാമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ. വേറൊരു കാര്യമുണ്ട്, ചിലപ്പോൾ ഇതിന് മറ്റു വല്ല മരുന്നുകളും കഴിക്കുന്ന രോഗികളാണെങ്കിൽ, ഇപ്പോൾ വേറെ ഇപ്പോൾ മൈഗ്രെയിൻ്റെ അസുഖം, തലവേദനയുടെ അസുഖം, മൈഗ്രെയിൻ്റെ അസുഖത്തിന് ബീറ്റാ ബ്ലോക്കേഴ്സ് എന്നുള്ളൊരു വിഭാഗത്തിലുള്ള മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള തത്തുല്യമായ വേറെ വല്ല മരുന്നും കഴിക്കുകയാണെങ്കിൽ, ചിലപ്പോൾ ഇതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടുകൊള്ളണം എന്നില്ല. ഈ വിറയൽ ഉണ്ടായിക്കൊള്ളുന്നില്ല, വിയർപ്പ് ഉണ്ടായിക്കൊള്ളുന്നില്ല, ഈ തലകറക്കം ഉണ്ടായിക്കൊള്ളുന്നില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വേറെയും ഉണ്ടാവാം. അപ്പോൾ ഏറ്റവും നല്ലത് ജലീൽ സർ പറഞ്ഞ പോലെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക, കറക്റ്റ് സമയത്ത് ഗുളിക കഴിക്കുക. അങ്ങനെയാലൊരു ഹൈപ്പോഗ്ലൈസിമ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഡോക്ടറെ കാണുകയാണ്, അല്ലെങ്കിൽ കഴിക്കുന്ന മരുന്നിൻ്റെ അളവ് ഒരിത്തിരി കുറയ്ക്കുക. അത് ആ രണ്ട് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ കുറയാനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കില്ല.
3: ഇതിൽ തന്നെ ഇൻസുലിൻ എടുക്കുന്ന രോഗികൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ദിവസം നിങ്ങളുടെ ഒരു പ്രമേഹ രീതി അല്ലെ, ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾ എത്ര ഇൻസുലിൻ എടുക്കുന്ന ഡോക്ടർ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് വെച്ചപ്പോൾ നിങ്ങൾ സാധാരണ കാലത്ത് 3 ഇഡ്ഡലി, ഉച്ചക്ക് 1.5 തവിച്ചോറ്, രാത്രി 2 ചപ്പാത്തി തിന്നുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ, ഇപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇൻസുലിൻ കാലത്ത് 10 എടുക്കുന്നുണ്ട്, വൈകുന്നേരം 8 എടുക്കുന്നുണ്ടെന്ന് കരുതിക്കോളും. ഇപ്പോൾ ഈ എടുക്കുന്ന ഒരാൾ ഒരു ദിവസം അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ എന്തില്ല, മാനസികമായിട്ട് തോന്നുന്നില്ല, വീട്ടിലുണ്ടാക്കിയ കറി ടേസ്റ്റ് കുറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം കൊണ്ടായിരിക്കാം, എന്തെങ്കിലും ഒരു കാരണവശത്താൽ അയാൾക്ക് എന്തില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ആകെ ഒരു ചപ്പാത്തി കഴിച്ചു. എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും കാലത്ത് അല്ലെങ്കിൽ രാത്രി എന്ത് ചെയ്യുക, ഷുഗർ കുറയും. ഈ ഷുഗർ കുറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ടാണ് എന്തുള്ളത്, എൻ്റെ ഷുഗർ കുറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ ഇൻസുലിൻ്റെ അളവ് അന്ന് കുറച്ചിട്ട് കാര്യമില്ല. പിറ്റേ ദിവസം നിങ്ങൾ ഭക്ഷണം അതുപോലെ ഒരു ചപ്പാത്തിയാണ് കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ 8 ഇൻസുലിൻ എടുക്കുന്നുള്ള 4 എടുക്കാം, കുഴപ്പമുള്ളതല്ല. ഇനി ഇതേ ഒരു അവസ്ഥയാണ് നിങ്ങൾ എന്ത് ചെയ്തു, ഇതേപോലെ കഴിക്കുന്ന, ഞാൻ പറഞ്ഞതുപോലെ കഴിക്കുന്ന ഒരാളാണ്, നിങ്ങളൊരു കല്യാണത്തിന് പോയി, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് അന്ന് അവിടെ. അപ്പോൾ നിങ്ങളവിടെ എന്ത് ചെയ്തു, 2 ചപ്പാത്തി, കുറച്ച് ചിക്കൻ ബിരിയാണി, അത് കഴിഞ്ഞൊരു ഐസ്ക്രീമും, പിന്നെ ചെറിയ ലഡുണ്ടല്ലോ ഇപ്പോൾ കിട്ടുന്നത്, ഒട്ടും മധുരമില്ലാത്ത, അതും കിട്ടി, അതും കഴിച്ചു. നിങ്ങളുടെ ഷുഗർ എന്തായിരിക്കും കാലത്ത്, 350 ആയിരിക്കും. അതിന് നിങ്ങൾ ഇൻസുലിൻ്റെ അളവ് കൂട്ടിയിട്ടും കാര്യമില്ല. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രമേഹം കുറയുമ്പോഴും കൂടുമ്പോഴും നിങ്ങൾ ആദ്യം വെക്കേണ്ടത്, ഞാൻ എൻ്റെ വ്യായാമം നിർത്തിവെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണോ പ്രമേഹം കൂടിയത്, നിങ്ങൾ എന്ത് ചെയ്യണം, വ്യായാമം തുടങ്ങണം, ഞാൻ എൻ്റെ ഭക്ഷണത്തിൻ്റെ അളവ് കൂട്ടി, ഇതുകൊണ്ടാണോ എന്നെ ഭക്ഷണത്തിൻ്റെ അളവ് കുറക്കണം, എന്നിട്ട് നിങ്ങൾ ഡോക്ടറെ കണ്ടാൽ മതി. അപ്പം നിങ്ങൾ എന്താണോ ഇതിന് കാരണം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കുക. പ്രമേഹം എന്ന് പറയുന്നത് ഇപ്പം നമ്മളിതാ ഒരു ജനങ്ങൾക്കുള്ളൊരു ഉത്ബോധനമാണ് ഇപ്പോൾ ഈ പീസ് റേഡിയോയിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒട്ടു മാസികകൾ, എത്ര മാഗസിൻസ് ഇറങ്ങുന്നുണ്ട്, അതല്ലാതെ തന്നെ പല ഡോക്ടേഴ്സും പല ഹോസ്പിറ്റൽസിലായിട്ട് എന്തുണ്ട്, ഹെൽത്ത് ടോക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഉത്ബോധനം കിട്ടാവുന്നതാണ്. അപ്പോൾ എന്താണ് പ്രമേഹം കൂട്ടാനും കുറക്കാനുള്ള കാരണം അനുസരിച്ചിട്ട് വേണം മരുന്നിൻ്റെ ഡോസ് കൂട്ടാനും കുറക്കാനും. അല്ലാണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് ഷുഗർ കുറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇൻസുലിൻ നിർത്തിവെക്കുന്നൊരു അവസ്ഥയിലേക്ക് വരരുത്. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ഡോക്ടറെ കാണണം, യഥാർത്ഥ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, ഇൻസുലിൻ്റെ അളവ് കുറക്കണോ കൂട്ടണോ, അല്ലെങ്കിൽ ഗുളികളുടെ അളവ് കുറക്കണോ കൂട്ടണോ എന്നുള്ള തീരുമാനം എടുക്കണം.
2: ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഒരിക്കലും നിങ്ങളുടെ ഡോക്ടറെ പറ്റിക്കാണ്ടിരിക്കുക. അതായത് ചില ആളുകളുണ്ട് ഒരു കൺട്രോളില്ലാണ്ട് ഭക്ഷണം കഴിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും, എന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ വരുന്നതിൻ്റെ തലേദിവസം ഒരു 10 യൂണിറ്റ് ഇൻസുലിൻ കൂട്ടിയെടുത്ത് വരുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾക്കല്ല ഇപ്പോൾ ഷുഗർ കൂടിയാലും കുറഞ്ഞാലും ഒന്നും നമ്മളെ അല്ലാതെ ബാധിക്കാൻ പോകുന്നത്, നിങ്ങളെ തന്നെയാണ് എന്നുള്ളൊരു ബോധം കൂടെ ഉണ്ട്. അവനവനോടുള്ള സത്യസന്ധത പുലർത്താനും കൂടെ ശ്രമിക്കുക, അതും കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
3: ഇത് കൂടാതെ തന്നെ എപ്പോഴും രോഗികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാറേ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുത്തോട്ടെ അല്ലെങ്കിൽ ഹോമിയോപ്പതി മരുന്ന് എടുത്തോട്ടെ എന്നുള്ളത്. ഇതിലെന്തെങ്കിൽ ഒരു അലോപ്പതി ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന അലോപ്പതിയെ കുറിച്ച്, ആയുർവേദ മരുന്നുകളെ കുറിച്ചൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ്, നമ്മളെന്തിനാ 2 ബോട്ടിൽ കാലു വെക്കുന്നത്, 2 ബോട്ടിൽ കാലു വെച്ചാലുള്ള ഒരു അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ഒരു ബോട്ടിൽ നിൽക്കുക, നിങ്ങൾക്ക് ഏതാണോ, ഏത് ബോട്ടാണ് നിങ്ങൾക്ക് വിശ്വാസം, ആ ബോട്ടിൽ നിങ്ങൾ കയറി, ആ ബോട്ടിൽ നിങ്ങൾ സഞ്ചരിക്കുക. ഇനി അതിൽ നിന്ന് നിങ്ങൾ കയറണോ മറ്റേ ബോട്ടിൽ കയറണോ, ഇറങ്ങി മറ്റേ ബോട്ടിൽ കയറുക. അതല്ല, അത് രണ്ട് ബോട്ടിൽ കാലു വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളാണ് അപകടത്തിൽ. ചികിത്സിക്കുന്നവർ ആയുർവേദ ഫിസിഷ്യനോ ഹോമിയോപതിക് ഫിസിഷ്യനോ അല്ലെങ്കിൽ അലോപതിക് ഫിസിഷ്യനല്ല അവിടെ റോള്. അപ്പോൾ പലപ്പോഴും രോഗികൾ വരുമ്പോൾ പറയാറുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ആയുർവേദം കഴിക്കുന്നുണ്ട്. എൻ്റെ ഉത്തരം അതിനുള്ളത് നിങ്ങൾ ആയുർവേദം കഴിക്കരുത് എന്നല്ല, നിങ്ങൾ ആയുർവേദം ആണെങ്കിൽ കഴിക്കുന്നെങ്കിൽ ആയുർവേദം മാത്രം ചെയ്യൂ, നിങ്ങൾ ഹോമിയോണോ ചെയ്യുന്നത് അത് മാത്രം ചെയ്യൂ, നിങ്ങൾ രണ്ടെണ്ണം ചെയ്യരുത്. ഇത് എനിക്ക് എൻ്റെ ശ്രോതാക്കളോടുള്ള ഒരു മെസ്സേജ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിൽ നിങ്ങൾ ഉറപ്പിക്കുക, നിങ്ങൾ വേണ്ടപ്പോൾ തിരിച്ചു വരിക, പറയുക ഞങ്ങൾ മാറ്റിത്തരും. അതെനിക്ക് തോന്നുന്നത് ഈവൻ ഹോമിയോ ഫിസിഷ്യൻസ് ആണെങ്കിലും ഞാൻ ബന്ധപ്പെടുന്ന ഹോമിയോ ഫിസിഷ്യൻസും ആയുർവേദിക് ഫിസിഷ്യൻസും ഒക്കെ ഇതേ മെസ്സേജാണ് നമുക്ക് തരാറുള്ളത്. കാരണം അവരും ചികിത്സിക്കുന്നത് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ആരും പറയുന്നില്ല എന്തെന്ന് അത് തെറ്റാണെന്ന്. നിങ്ങൾ അതിൽ തന്നെ നിന്നോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു മരുന്നിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതിലൊരു ഇതിൽ പോയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞത് സത്യസന്ധത, നിങ്ങൾ എന്ത് കഴിച്ചു കഴിച്ചില്ല, വ്യായാമം ചെയ്യുന്നുണ്ടോ ഇല്ലേ, ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. അത് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് പറയാം. പിന്നെ പറഞ്ഞു നിങ്ങൾ സ്വയം ഉത്ബോധനപരമാവുക, അതായത് നിങ്ങൾ സ്വയം അറിവുകൾ നേടുക പ്രമേഹത്തിനെ കുറിച്ച്. അതാ ഇന്നത്തെ കാലത്ത് അറിവ് കേടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഓരോരുത്തരും അലോപ്പതി മരുന്ന് എടുക്കണമെങ്കിൽ അത് അലോപ്പതി ഡോക്ടറെ തന്നെ ചോദിച്ച് മനസ്സിലായി. കാരണം ഓരോരുത്തരും ട്രീറ്റിംഗ് റോൾസ് ഗോൾസ് ഡിഫറെൻ്റ് ആണ്. ആയുർവേദ ഫിസിഷ്യൻ ചികിത്സിക്കുന്നതും അലോപ്പതി ചികിത്സിക്കുന്നവരുടെയും നിയമങ്ങളും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പം ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ഗൈഡ് ലൈൻസ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ്റെ ഗൈഡ് ലൈൻസ്, യൂറോപ്യൻ ഡയബറ്റിക് ഗൈഡ് ലൈൻസിൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരമാണ് ഞങ്ങൾ ഓരോ ചികിത്സകളും മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഞങ്ങൾ ആ രീതിയിലാണ് ചികിത്സിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അതനുസരിച്ച് എന്ത് വേണമെന്നുള്ളത് ഒരു തീരുമാനമെടുക്കണം. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂടുതൽ അറിവ് നേടുക, സത്യസന്ധയോടുകൂടെ മുന്നോട്ട് പോവുക. നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, സംശയിക്കരുത്. നിങ്ങളിപ്പോൾ എന്നെയാണ് സംശയിക്കുന്നത് കൊണ്ട് രാമന് കോഴി കാണിച്ചോളൂ, കുഴപ്പമില്ല. എന്നെ സംശയം ഉണ്ടെങ്കിൽ രാമൻ, എൻ്റെ അടുത്തിരിക്കുന്ന ഡോക്ടർ രാം ആണ്, രാമന് കൊണ്ടുപോയി കാണിച്ചോളൂ. ഞങ്ങൾ രണ്ടുപേരും MES മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നത്. എൻ്റെ സംശയമാണെങ്കിൽ രാമൻ. ഇനി MES തന്നെ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടോ, നിങ്ങൾ മൗലാനെ പോയി കൊണ്ട് കാണിച്ചോളൂ, ഒരു സംശയമല്ല. പക്ഷെ എന്ത് ചെയ്യണം, നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറിൽ നിങ്ങൾക്കൊരു വിശ്വാസം വേണം. പിന്നെ നിങ്ങളിപ്പോൾ എന്നെ പലവരും പറയാൻ തരണം, ഇതിന് ഈ ഡോക്ടർ എഴുതിയ വലിയ മരുന്നുള്ള മരുന്നാണ്, ആ ഡോക്ടർ വില കുറഞ്ഞ മരുന്നാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നമ്മൾ ഓരോരുത്തരും വീടുണ്ടാക്കുമ്പോഴും കാറ് മേടിക്കുമ്പോഴും എല്ലാവർക്കും പെൻസ് മേടിക്കാൻ കഴിയില്ലല്ലോ അല്ലേ. എല്ലാവർക്കും പെൻസിൽ സഞ്ചരിക്കാൻ പറ്റില്ല, എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, വലിയ വണ്ടികൾ മേടിക്കാൻ പറ്റില്ല, എല്ലാവർക്കും വലിയ വീടുകൾ ഉണ്ടാക്കില്ല. അപ്പം നമ്മുടെ സാമ്പത്തിക നില അനുസരിച്ച് നമ്മൾ ഡോക്ടറെ അടുത്ത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ഡോക്ടർ എന്തായാലും ഒരു പരിഹാരം കാരണം. ഞാൻ പറയുകയാണെങ്കിൽ 100% ഡോക്ടർ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക നില അവരോട് പറഞ്ഞാൽ എന്ത് ചെയ്യും, അതിനനുസരിച്ച് ഒരു. പിന്നെ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ആ ഡോക്ടർ നോക്കിയിട്ട് വില പിടിച്ച മരുന്ന് എഴുതാൻ കഴിയുന്നുണ്ടാവുള്ളൂ. അപ്പം അത് നിങ്ങളടുത്ത് തുറന്ന് ഡോക്ടർ പറയും, ഇല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കണം, ഇതാണ് എൻ്റെ അവസ്ഥ, എനിക്ക് കഴിയില്ല. മനസ്സിലായി? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെൽത്ത് സെൻ്ററിൽ പോകുമ്പോൾ അവിടെ ഉള്ള മരുന്ന് ഡോക്ടർക്ക് തരാൻ കഴിയുള്ളൂ. അവരെന്ത് ചെയ്യാനാ, അവരെ കൊണ്ട് ഒരിക്കലും വേറെ തരാൻ കഴിയില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വില പിടിപ്പുള്ള 49 രൂപയുടെ ഗുളിക 50 രൂപയുടെ ഗുളികയൊന്നും അവിടെ ഇല്ല. അതൊക്കെ നമ്മുടെ ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് വരേണ്ടതാണ്. മനസ്സിലായില്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യണം, വളരെയധികം ശ്രദ്ധിക്കണം.
2: ഇനി ജലീൽ സർ പറഞ്ഞതിലോട്ട് ഒരു ചെറിയൊരു കാര്യം കൂടെ ഞാനൊന്ന് ചേർക്കുന്നുണ്ട്. അത് ഇപ്പോൾ മോഡേൺ മെഡിസിൻ ആയാലും അലോപ്പതി ആയാലും ആയുർവേദം ആയാലും ഹോമിയോ ആയാലും അതിലെല്ലാം ഒരു സയൻസ് ഉണ്ട്. ഇത്തരത്തിലൊരു സയൻസിലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ശാസ്ത്രീയമായി യാതൊരു അടിത്തറയും ഇല്ലാത്ത മണ്ടൻ ചികിത്സാ രീതികളിലേക്ക് ദയവ് ചെയ്ത് നിങ്ങളാരും പോകാണ്ടിരിക്കുക. ഏതും ആവട്ടെ, ആയുർവേദം അലോപ്പതി ഹോമിയോ അങ്ങനെ ഒരു ശാസ്ത്രീയ അടിത്തറയുള്ള ഒരു ചികിത്സാ രീതിയിൽ ഊന്നി നിങ്ങൾ മുന്നോട്ട് പോകാനുള്ളൊരു വിവേകം കാണിക്കണം. സ്വന്തം ശരീരം വെച്ച് ഒരിക്കലും കളിക്കരുത്, അത്രേ പറയാനുള്ളൂ.
0: താങ്ക് യു ഡോക്ടർ അബ്ദുൽ ജലീൽ, ഡോക്ടർ റാം നാരായണൻ, ഡോക്ടർ അബ്ദുൾ മാലിക്. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ കേരളത്തിൽ ഒരുപാട് ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണല്ലോ പ്രമേഹം. അതിനെക്കുറിച്ച്, അതിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചുള്ളൊരു ചർച്ചയായിരുന്നു നമ്മൾ കേട്ടത്. ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിന് മുമ്പ് രോഗം വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന ചിന്തയിൽ നിന്നാണ് പീസ് റേഡിയോ ആരോഗ്യ വിചാരം നിങ്ങളിലൂടെ കടന്നുപോയത്. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനത്തിൻ്റെ സമയമാണല്ലേ സലാമക്കപ്പോൾ.
4: പ്രാർത്ഥനാ പഠനത്തിൽ ദീനിൽ ഉറച്ചു നിൽക്കാൻ ഭാഗം 3,
0: അബ്ദുള്ള മൊഹ്സിൻ വണ്ടൂരാണ് പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത്. ഓ, അപ്പോൾ നമുക്ക് വ്യത്യസ്ത പ്രാർത്ഥനകളുണ്ട്. ഇന്ന് ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രാർത്ഥന പഠിപ്പിച്ചതിൻ്റെ ഭാഗം 3 നമ്മൾ കേൾക്കുന്നത്.
4: കഴിഞ്ഞ 2 എപ്പിസോഡുകളിലൂടെയായി നമ്മൾ 2 കേട്ടു അല്ലേ?
0: അതെ.
4: ഇൻഷാ തേർഡ് പാർട്ടിലേക്കാണ് നമ്മൾ കിടക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ, അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവാനുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ്. ആ പ്രാർത്ഥനയാണ് നാം പഠിക്കുകയുണ്ടായത്. അതേ വിഷയത്തിൽ വന്ന മറ്റൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ധാരാളം പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫി ബസരി നൂറ വഫി സമഈ നൂറ വഅൻ യമീനി നൂറ വഅൻ യസാരി നൂറ വഫൗഖി നൂറ വതഹ്തി നൂറ വഅമാമി നൂറ വഖൽഫി നൂറ വജഅലി നൂറ. നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണിത്. പ്രാർത്ഥനയുടെ അർത്ഥം അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, അല്ലാഹുവേ നീ എൻ്റെ ഹൃദയത്തിൽ വെളിച്ചമേകണമേ. വഫി ബസരി നൂറ വഫി സമഈ നൂറ, എൻ്റെ കേൾവിയിലും കാഴ്ചയിലും നീ എനിക്ക് വെളിച്ചമേകണമേ. വഅൻ യമീനി നൂറ വഅൻ യസാരി നൂറ, എൻ്റെ വലത് ഇടത് ഭാഗങ്ങളിൽ നീ എനിക്ക് വെളിച്ചമേകണമേ. വഫൗഖി നൂറ വതഹ്തി നൂറ, എൻ്റെ മുകളിലും എനിക്ക് താഴെയും നീ എനിക്ക് പ്രകാശമേകണമേ റബ്ബേ. വ അമാമി നൂറ വഖൽഫി നൂറ വജഅലി നൂറ, അല്ലാഹുവേ എൻ്റെ മുമ്പിലും എൻ്റെ പിന്നിലും എന്നിലും നീ എനിക്ക് പ്രകാശമേകണമേ എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന നമുക്ക് ആവർത്തിക്കാം. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫി ബസ്വരി നൂറ വഫി സമഈ നൂറ വഅൻ യമീനി നൂറ വഅൻ യസാരി നൂറ വഫൗഖി നൂറ വതഹ്തി നൂറ വഅമാമി നൂറ വഖൽഫി നൂറ വജഅലി നൂറ. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫി ബസ്വരി നൂറ വഫി ബസ്വരി നൂറ വഫി സമഈ നൂറ വഫി സമഈ നൂറ വഫി സമഈ നൂറ. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫി ബസ്വരി നൂറ വഫി സമഈ നൂറ വഅൻ യമീനി നൂറ വഅൻ യമീനി നൂറ വഅൻ യസാരി നൂറ വഅൻ യസാരി നൂറ വഅൻ യസാരി നൂറ വഅൻ യമീനി നൂറ വഅൻ യസാരി നൂറ. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ബസ്വരി നൂറ വഫീ സമഈ നൂറ വഅൻ യമീനി നൂറ വഅൻ യസാരി നൂറ വഫൗഖി നൂറ വഫൗഖി نورا وفوقي نورا وتحتي نورا وفوقي نورا وتحتي نورا وامامي نورا وامامي نورا وامامي نورا وخلفي نورا وخلفي نورا وخلفي نورا വജഅലി നൂറ വജഅലി നൂറ വജഅലി നൂറ. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ബസ്വരി നൂറ വഫീ സമഈ നൂറ വഅൻ യമീനി നൂറ വഅൻ യസാരി നൂറ വഫൗഖി നൂറ وتحتي نورا وأمامي نورا وخلفي نورا واجعل لي نورا. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ല. അപ്പോൾ പ്രാർത്ഥനാ പഠനം പറഞ്ഞ പോലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദീനിൽ ഉറച്ചു നിൽക്കാൻ എന്നതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് അവതരിപ്പിച്ചു തന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
5: പീസ് റേഡിയോ. റ്റ്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ കൊച്ചുകൂട്ടുകാർക്കായി ഒരുക്കിയ ഒരു വിഭവമാണ് ഇനി നമ്മളിലേക്കെത്തുന്നത്. ശ്രോതാക്കളെ, പൂമരത്തണലിൽ ധീരനായ സ്വഹാബി എന്ന ടോപ്പിക്കുമായി അൽഫഹദ് പൂന്തറയാണ് ഇന്നത്തെ പൂമരത്തണലിൽ നമ്മളോടൊപ്പം പീസ് റേഡിയോയുടെ കൊച്ചുകൂട്ടുകാർക്കൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സ്നേഹം നിറഞ്ഞ പൂമരത്തണലിന്റെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കൂട്ടുകാരെ, കാലങ്ങൾക്ക് മുമ്പ് 21 നൂറ്റാണ്ടുകൾക്കപ്പുറം മുമ്പ്, നിങ്ങൾക്കറിയാലോ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ ഏറെക്കുറെ ആളുകൾ ആരും പ്രവാചകനെ അങ്ങനെ അങ്ങ് വിശ്വസിച്ചിരുന്നില്ല. അറിയാലോ ചരിത്രമൊക്കെ. ഒറ്റയ്ക്കിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി മാറി 40 പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം പ്രവാചകൻ തൻ്റെ സമുദായത്തിനോട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണേ എന്ന് പറയുമ്പോൾ പ്രവാചകനെ വിശ്വസിക്കാത്ത ആളുകളായിരുന്നു കൂടുതൽ പേരും. അതിൽപ്പെട്ട ഒരാളാണ്, നിങ്ങൾക്കറിയോ, ഒരു കവിതയുണ്ട്, എന്താ, കിസ്ര കൈസർ ചക്രവർത്തിമാരുടെ കാൽമുട്ടടിപ്പിക്കുന്ന ഭരണാധികാരി, കിസ്ര കൈസർ ചക്രവർത്തിമാരുടെ കാൽമുട്ടടിപ്പിക്കുന്ന ഒരു ഭരണാധികാരി ഉറയിൽ നിന്ന് വാളൂരിയാൽ ഒരുത്തന്റെ തല കൊയ്യാതെ വാള് നിലത്തുവെക്കാത്ത ധീരനായ ആള് നിലത്തുവെക്കാത്ത ധീരനായ ശൂരനായ ഒരു യുവാവ് ആരാണെന്നറിയോ കൂട്ടുകാർക്ക്? ആ ധീരനായ ആ യുവാവ് പിന്നീട് ഇസ്ലാമതം സ്വീകരിക്കുകയും പിന്നെ ഇസ്ലാമിന്റെ ധീരനായ സ്വഹാബിയായി മാറിയിട്ടുണ്ട്. കൂട്ടുകാരെ, ധീരനും ശൂരനുമായ ആ യുവാവാണ് അമീറുൽ മുഅ്മിനീൻ എന്നറിയപ്പെട്ട, മുഅ്മിനുകളുടെ, വിശ്വാസികളുടെ അമീർ എന്നറിയപ്പെട്ട ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്ന് കൂട്ടുകാർ പൂമരത്തണലിന്റെ എപ്പിസോഡിലൂടെ കേൾക്കുന്നത്. ക്രിസ്താബ്ദം 582 മക്കയിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ഖുറൈശി ഗോത്രത്തിലെ ഉപശാഖയായ അദീബ് ഗോത്രത്തിലെ ഒരു പ്രധാന വ്യക്തിയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഖത്താബ്. ബനു മഹ്സൂം ഗോത്രക്കാരിയായ ഹൻതമയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ്. ഖുറൈശി ഗോത്രത്തിലോ മറ്റോ വല്ല പ്രശ്നങ്ങളും വന്നാൽ തീർപ്പു കൽപ്പിക്കുന്നതിന് മധ്യസ്ഥത വഹിച്ചിരുന്നവരായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ പിതാവും. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരെന്തോന്നാണ് കൂട്ടുകാരെ? ഖത്താബ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒട്ടേറെ സവിശേഷതകൾ നമുക്ക് കാണാനാവും. ചെറുപ്പത്തിൽ തന്നെ മറ്റു കുട്ടികളുടെ കൂടെ ആടുമേക്കാൻ അദ്ദേഹം പോകുമായിരുന്നു. എന്നാൽ മറ്റുള്ളവരിൽ നിന്നെല്ലാം അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്ന സവിശേഷത അദ്ദേഹത്തിന് എഴുത്തും വായനയും അറിയാവുന്നതായിരുന്നു. കൂട്ടുകാരെ, എല്ലാവരുടെ ഇടയിലും കളിക്കാനും ആടുമേയ്ക്കാനും ജോലി ചെയ്യാനും ചെറുപ്പത്തിൽ തന്നെ പോയൊരു മനുഷ്യനാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. പക്ഷേ ആ ആടുമേയ്ക്കാൻ പോയവരുടെ കൂട്ടത്തിൽ വിദ്യാസമ്പന്നനായിരുന്നു, എഴുത്തും വായനയും അറിയുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവരുടെ കൂട്ടത്തിൽ വായനയും എഴുത്തും അറിയാവുന്ന ഒരു മനുഷ്യൻ എന്നുള്ളതാണ്. ഇനി ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച്, അദ്ദേഹത്തിനെ കുറിച്ച് നോക്കൂ. നല്ല ഉറച്ച ശരീരവും ആകർഷണീയതയുള്ള ഒരു വ്യക്തിത്വവുമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആയുധാഭ്യാസവും കുതിരസവാരിയും അദ്ദേഹം പഠിച്ചു. നല്ലൊരു കുതിരസവാരിക്കാരനായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. മെരുക്കാൻ പ്രയാസമുള്ള ഏതു കുതിരയും എളുപ്പത്തിൽ തന്നെ കൈപ്പിടിയിലൊതുക്കുമായിരുന്നു അദ്ദേഹം. നോക്കൂ കൂട്ടുകാരെ, കുതിരസവാരിക്കാരനായിരുന്ന ഉമർ ഏറ്റവും പ്രയാസമുള്ള മെരുക്കാൻ പാടുള്ള വലിയ കുതിരകളെപ്പോലും എളുപ്പത്തിൽ കൈപ്പിടിയിലൊതുക്കുമായിരുന്നു അദ്ദേഹം. അതുപോലെ നല്ല ആത്മാർത്ഥത, കാര്യങ്ങളോട് നേർക്കുനേരെയുള്ള സമീപനം, ശക്തമായ നിലപാട്, കാര്യങ്ങൾ പഠിക്കുവാനുള്ള വിശാലമായ മനസ്സ് തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിൻ്റെ സൽഗുണങ്ങളാണ്. തനിക്കു പറ്റുന്ന തെറ്റുകൾ മനസ്സിലാക്കുന്നതിലും അത് തിരുത്തുന്നതിലും അദ്ദേഹം അതീവ താൽപര്യം കാണിച്ചിരുന്നു. തെറ്റുകൾ തിരുത്തുന്നവരോടും നന്ദിയുള്ളവനും തൻ്റെ മുഖസ്തുതി പറയുന്നത് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവനുമായിരുന്നു അദ്ദേഹം. കൂട്ടുകാരെ, തന്നെ പുകഴ്ത്തി പറയുന്നത് ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. യുവാവായപ്പോൾ തന്നെ അദ്ദേഹം കച്ചവടം ചെയ്യാൻ ആരംഭിച്ചു. സിറിയ, പേർഷ്യ, യമൻ, ഇറാഖ് എന്നീ പ്രദേശങ്ങളിലെല്ലാം യാത്ര ചെയ്തു സമൂഹത്തിലെ വിവിധ ആളുകളുമായി ഇടപഴകാനും അതുവഴി അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. നന്നായി സംസാരിക്കാനുള്ള കഴിവും ഗോത്രനിയമങ്ങളെക്കുറിച്ചുള്ള അറിവും പാരമ്പര്യമായി തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അങ്ങനെയിരിക്കെയാണ് ക്രിസ്താബ്ദം 610 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഇസ്ലാമിക പ്രബോധനം ആരംഭിക്കുന്നത്. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അനുയായികളോടും ശത്രുതയും ഉപദ്രവവും ആരംഭിച്ചു. ഈ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവും ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്നു. കൂട്ടുകാരെ, അദ്ദേഹം തന്നാൽ കഴിയും വിധം ഇസ്ലാമിൻ്റെ പ്രചരണം തടയാൻ ശ്രമിച്ചു. നോക്കൂ കൂട്ടുകാരെ, ഏറെ ഇസ്ലാമിന് ശത്രുക്കൾ കൂടി നിൽക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ധീരനാണല്ലോ, ശക്തനാണല്ലോ, വലിയ മെരുക്കാൻ പാടുള്ള കുതിരകളെപ്പോലും മെരുക്കിയിരുന്ന ഉമർ ബിൻ ഖത്താബ് അദ്ദേഹം ഇസ്ലാമിൻ്റെ ശക്തവിരോധിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇസ്ലാമിനോട് വെറുപ്പുള്ള, ഇസ്ലാമിനോട് ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നാൽ കഴിയും വിധം ഇസ്ലാമിൻ്റെ പ്രചാരണവുമായി അള്ളാഹിൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റു സഹാബത്തും പ്രചാരണത്തിനിറങ്ങുമ്പോൾ തടയാൻ ശ്രമിച്ച മനുഷ്യനായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഉമർ ബിൻ ഖത്താബ്. പിന്നീടുണ്ടായ എന്താ നോക്കിയ കൂട്ടുകാർ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രാർത്ഥിച്ചു.

ഒരു ഉമറിനെക്കൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണയെന്ന് പ്രാർത്ഥിച്ചപ്പോ അള്ളാഹു പ്രാർത്ഥന സ്വീകരിച്ചതും അള്ളാഹു തിരഞ്ഞെടുത്തതും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെയാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നൽകിയതും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ തിരഞ്ഞെടുത്തുകൊണ്ടാണ്. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഉമറിനെപ്പറ്റി മുസ്ലിങ്ങൾ പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു, ഖത്താബിന്റെ ഉമറിന്റെ പിതാവ് കഴുത വിശ്വസിച്ചാലും പുത്രൻ വിശ്വസിക്കുകയില്ല എന്ന്. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് സ്വഹാബാക്കൾ, അവിടെയുള്ള ആളുകൾ, മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ പറഞ്ഞിരുന്ന ഇങ്ങനെയാണ്, ഖത്താബിന്റെ, അതായത് ഉമർ റളിയല്ലാഹുവിന്റെ പിതാവുണ്ടല്ലോ, പിതാവിന്റെ കഴുത ഇസ്ലാം മതം വിശ്വസിച്ചാലും പുത്രനായ ഉമർ എന്ത് ചെയ്യൂല, വിശ്വസിക്കൂല എന്നുള്ള ഉറപ്പായിരുന്നു. പക്ഷേ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ പ്രാർത്ഥന, അകമഴിഞ്ഞുള്ള അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, അതല്ലാഹു സ്വീകരിക്കുകയും ഉമറിനെ ഇസ്ലാമിലേക്ക്, ഇസ്ലാം സ്വീകരിക്കുന്നൊരു മനുഷ്യനായി മാറ്റുകയും ചെയ്തത് അത്ഭുതം തന്നെയാണ്. കൂട്ടുകാരെ, ഇവിടെ നമുക്കൊരു പാഠം എന്താണെന്നറിയോ, ഏത് പ്രതിസന്ധിയെയായാലും പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അതിനുത്തരമായി ഉണ്ടാകുമെന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണവും ഏറ്റവും നല്ലൊരു പാഠവുമായിട്ടാണ് ഈ കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ഖുർആൻ വചനങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സുമാറ്റി, ഇരുൾ നിറഞ്ഞ മനസ്സിൽ നന്മയുടെ പ്രകാശം പരന്നു. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാം മതം സ്വീകരിക്കാനുണ്ടായ സന്ദർഭം എന്താണെന്നറിയോ കൂട്ടുകാരെ, അന്ന് മക്കയിൽ അബൂജഹലും അങ്ങനെയുള്ള ആളുകളും പ്രഖ്യാപിച്ചു, മുഹമ്മദിന്റെ തലയെടുത്തുകൊണ്ടുവരുന്നവന് ഇത്ര സമ്മാനം ഓഫർ നൽകിയപ്പോ ഒരു പിടിച്ച വാളുമായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു കുതിരയിൽ ചീറിപ്പാഞ്ഞപ്പോ വഴിയിൽ വെച്ചൊരാള് തടഞ്ഞിട്ട് പറഞ്ഞു, ഉമറേ താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോ ഉമർ പറയുകയാണ്, അറിയില്ലേ, മുഹമ്മദിന്റെ തലയെടുത്താൽ ഇന്ന ഓഫർ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, മുഹമ്മദിന്റെ തലയെടുക്കുന്ന വിഷയം അവിടെ നിൽക്കട്ടെ, ഇസ്ലാമിലേക്ക്, മുഹമ്മദിന്റെ മതത്തിലേക്ക് ഉമറെ താങ്കളുടെ അനുജത്തിയും താങ്കളുടെ സഹോദരി ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞ വാർത്ത കേട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ആ കുതിരയെ തിരിച്ച് തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് അവിടെ എത്തിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമയിൽ നിന്ന് കേട്ടുപഠിച്ച ഖുർആൻ പഠിച്ച ഒരാളും ഒരു സ്വഹാബി വര്യൻ അവിടെ നിന്ന് സഹോദരിയുടെ വീട്ടിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതായി കണ്ട ഉമർ, വാതിലുമുട്ടിയപ്പോ സഹോദരിക്ക് മനസ്സിലായി ഉമറാണ് എന്നും, പേടിച്ചു വരണ്ട്, ഉമറിന്റെ കാൽപാദങ്ങളുടെ ശബ്ദം കേട്ടു, ഉമറിന്റെ ശബ്ദം കേട്ടും പേടിച്ചു വരണ്ട്, ഒളിച്ചിരുന്ന ഭർത്താവും അതുപോലെ തന്നെ സഹോദരിയുടെ ഭർത്താവും പഠിപ്പിച്ചിരുന്ന ഗുരുവും ഒളിച്ചു പേടിച്ചിരുന്നു. പക്ഷേ ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഫാത്തിമയെ കണ്ടപാടെ അടി കൊടുക്കുകയും അവരെ വേദനിപ്പിക്കുകയും സഹോദരിയെ വേദനിപ്പിക്കുകയും അങ്ങനെ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ കയ്യിൽ ഒരു കഷ്ണമുണ്ട്, എഴുതി വെച്ച ഒരു കഷ്ണമുണ്ട്, ഖുർആനിന്റെ വചനങ്ങൾ എഴുതി വെച്ച കഷ്ണം. അത് കണ്ട് ഉമർ ചോദിക്കുകയാണ്, എന്താണിതെന്ന് ചോദിക്കുമ്പോൾ, ഇത് ഉമറെ താങ്കൾക്ക് തൊടാനാവില്ല, കാരണം താങ്കൾ അശുദ്ധനാണ്, കുളിച്ച് ശുദ്ധിയായി വന്നാൽ ഇത് തൊടാമെന്ന് പറഞ്ഞ് കുളിച്ച് ശുദ്ധിയായി വന്ന് അത് തൊടാൻ നോക്കൂ, അത് തൊടുകയും അത് വായിച്ചു നോക്കുകയും ചെയ്ത ഉമറിന്റെ കണ്ണുകൾ ഈറനണിയിക്കുകയും എത്ര സുന്ദരമാണ് മുഹമ്മദ് പഠിപ്പിക്കുന്ന മതമെന്ന് പറഞ്ഞ്. കൂട്ടുകാരെ, ഉമറിന്റെ ഉമർ അവിടെ നിന്ന് മുഹമ്മദിനെ കാണാൻ പുറപ്പെട്ടു. അങ്ങനെ ഉമറിനെ കാണാൻ ഉമർ മുഹമ്മദിനെ കാണാൻ പുറപ്പെടുകയും മുഹമ്മദ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സ്ഥലം എവിടെയെന്ന്

0: ശേഷിച്ച് പുറപ്പെടുകയും അവിടെ എത്തുകയും ചെയ്തു. സ്വഹാബാക്കളാകെ വരണ്ടു. ഉമറിന്റെ വരവ് ദേഷ്യത്തിലാണെന്ന് തന്നെ അവർ കരുതി. ഉമറിന്റെ മുഖം വീർത്തിരിക്കുന്നത് കണ്ട് ഉമറിന്റെ വരവ് കണ്ടുപേടിച്ച് സ്വഹാബാക്കൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരിതാ ഉമർ വരുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ധൈര്യമായിരിക്കും, ഉമർ വരട്ടെ. ഉമർ വരികയും പ്രവാചകനോട് പറയുകയും ചെയ്തു, യാ മുഹമ്മദ്, താങ്കൾ പറയുന്നത് എത്ര സത്യമാണ്, ഞാൻ താങ്കളെ തെറ്റുധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പ്രവാചകനോട് മാപ്പ് പറയുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മതത്തിൽ ഇസ്ലാമിൽ വിശ്വസിക്കുകയും ചെയ്തു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നതിലൂടെ മുസ്ലിങ്ങൾക്ക് ഏറെ ശക്തി പകരുകയും മുസ്ലിങ്ങൾക്ക് ഏറെ ആശ്വാസമാവുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഏറെ രഹസ്യമായി പ്രബോധനം നടത്തിക്കൊണ്ടിരുന്ന പ്രവാചകരും സ്വഹാബത്തും ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു അത് പരസ്യമായി നിർവഹിച്ചു. താൻ മുഹമ്മദിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന കാര്യം അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. ഉമറിനെ എതിരിടാൻ കരുത്തുള്ളവർ ആരും അന്നവിടെ കുറേശികളായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയും ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നാം ജീവിച്ചാലും മരിച്ചാലും സത്യത്തിൽ തന്നെയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, അതെ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, നമ്മൾ ജീവിച്ചാലും മരിച്ചാലും സത്യത്തിൽ തന്നെയാണ് എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകുമ്പോൾ അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പിന്നെ എന്തിനാണ് നാം ഒളിച്ചു കഴിയുന്നതും? നമ്മുടെ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കാൻ സമയമായില്ലേ പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിക്കുകയും അംഗീകരിക്കും വരെ അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹുവിൻ്റെയും ഹംസ റളിയല്ലാഹുവിൻ്റെയും നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ പരസ്യ പ്രബോധനത്തിന് വേണ്ടി രംഗത്തിറങ്ങി. കൂട്ടുകാരെ, അങ്ങനെ അന്ന് ആദ്യമായി കഅബയിൽ വച്ചും പരസ്യമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് നേതൃത്വം നൽകി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഉമറിന്റെ നാവിലും ഹൃദയത്തിലും അല്ലാഹു സത്യത്തെ സ്ഥാപിച്ചിരിക്കുന്നു. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ശേഷം സത്യം ഉമറിനൊപ്പമാണ്, അദ്ദേഹം എവിടെയായിരുന്നാലും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സത്യമെന്നത് ഇസ്ലാമിന്റെ സത്യമെന്നത് കൂട്ടുകാരെ ഉമറിനോടൊപ്പമാണ് എന്ന്, ഉമർ എവിടെയായിരുന്നാലും എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സത്യവും അസത്യവും വേർതിരിക്കുന്ന വ്യക്തി എന്നർത്ഥം വരുന്ന അൽ ഫാറൂഖ് എന്ന സ്ഥാനപ്പേര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകുകയുണ്ടായി എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സന്തോഷിക്കുകയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇസ്ലാമിനൊരു ശക്തിയും മാർജവും പകർന്നു എന്നും ധീരനായ സ്വഹാബിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ കൂട്ടുകാരെ, ഒന്നോ രണ്ടു പാഠങ്ങൾ നമുക്കിതിലുണ്ടും. ഒന്ന്, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു നമ്മെ ശക്തിപ്പെടുത്തുന്ന, ഏതു കാര്യത്തെ അല്ലാഹുവിനോട് ചോദിച്ചാലും അല്ലാഹു അത് നടത്തിത്തരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇസ്ലാമിന് വേണ്ടി അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിലൂടെ എല്ലാം നമുക്ക് എളുപ്പമാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണെന്നൊരു വലിയൊരു പാഠം ധീരനായ സ്വഹാബിയുടെ ആദ്യത്തെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രങ്ങൾ, ഉമർ ബിൻ ഖത്താബിൻ്റെ സ്വഭാവങ്ങൾ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമ്മൾ പറയും. അല്ലാഹു സുബ്ഹാനഹു വതആല കേൾക്കാനും പഠിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും കൂട്ടുകാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുത്ത ഭാഗം കേൾക്കാൻ കാതോർത്ത് കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് ഇൻഷാ അല്ലാഹ് കണ്ടുമുട്ടാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാം പൂമരത്തണലിൽ ഇവിടെ സമാപിച്ചു. ധീരനായ സ്വഹാബി എന്ന വിഷയത്തിൽ ഒരു ചരിത്ര സംഭവത്തെ ആസ്പദമാക്കിയാണ് നമ്മോട് സംസാരിച്ചത് അൽ ഫഹദ് പൂന്തറയായിരുന്നു പൂമരത്തണലിൽ. ഇനി റേഡിയോ വൈബ്സിൽ നുറുങ്ങുകളാണ്.
2: ഇന്നത്തെ നുറുങ്ങുകളിൽ ഇബ്നു അലി അടത്തനാട്ടുകര രചിച്ച ബറക്കത്ത് എന്നൊരു ലേഖനത്തിന് ശബ്ദം നൽകുകയാണ് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
3: ബറക്കത്ത്, രചന ഇബ്നു അലി എടത്തനാട്ടുകര. ഒരു വിദേശ രാജ്യത്ത് വെച്ച് ഹോട്ടലിൽ നിന്ന് രുചികരമായ പുട്ടും കടലയും ഇഡ്ഡലിയും ചട്ടിണിയും കഴിക്കുന്നതിലെ സന്തോഷം ഒന്ന് വേറെയാണ്. നാട്ടിലെ ഒട്ടും കുറയാത്ത സ്വാദിനൊപ്പം മനസ്സിനോട് ഒട്ടിനിൽക്കുന്ന കൂട്ടുകാരോടൊപ്പം ആകുമ്പോൾ ആഹാര ആസ്വാദനത്തിന് സ്വാദ് ഇരട്ടിക്കും. കൂട്ടത്തിലെ വിദേശത്ത് കച്ചവടമുള്ള സുഹൃത്ത് പതുക്കെ പറഞ്ഞു, ആ ഹോട്ടലിൽ അദ്ദേഹത്തിന് ഷെയർ ഉണ്ടെന്ന്. എങ്ങനെ വേറിട്ട ആ രംഗത്ത് എത്തി എന്ന സംശയത്തിനു മറുപടി, തുടക്കം ഒരു ചതിയിൽ നിന്നാണ് എന്നായിരുന്നു. ഇലക്ട്രിക് ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു കട നിർത്തുകയാണെന്ന് അറിഞ്ഞ സുഹൃത്ത് അതിലെ സ്റ്റോക്ക് മൊത്തമായി വാങ്ങി. സ്റ്റോക്കിന്റെ ഇനം തിരിച്ചുള്ള ലിസ്റ്റ് ഉടമ അയച്ചുകൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പരിചയക്കാരൻ ഇടനിലക്കാരനായി ഉള്ളതുകൊണ്ട് കടയും ചരക്കും നേരിൽ കാണാതെയാണ് ലക്ഷങ്ങൾ നൽകി കച്ചവടം നടത്തിയത്. കുറച്ചു പണവും ബാക്കിക്ക് ചെക്കും ആണ് നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് കട നേരിൽ കണ്ട് പരിശോധിച്ചപ്പോഴാണ് സംഗതി മനസ്സിലായത്. പറഞ്ഞതിന്റെ പത്തിലൊന്നുപോലും സ്റ്റോക്കില്ല. അടുക്കിവച്ച പല പെട്ടികളുടെയും അകം കാലിയായിരുന്നു. ഇത് ചതിയാണ്. കച്ചവടത്തിന് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞെങ്കിലും വിറ്റയാൾ സമ്മതിച്ചില്ല. കൊടുത്തതിന്റെ പകുതി പണമെങ്കിലും തിരികെ ചോദിച്ചെങ്കിലും അയാൾ വഴങ്ങിയില്ല. ഇല്ലാത്ത ചരക്ക് വാങ്ങി ലക്ഷങ്ങൾ നഷ്ടം. ഒടുക്കം ഒരു തലശ്ശേരിക്കാരനെ കൂട്ടുപിടിച്ച് ആ കട ഹോട്ടലാക്കി മാറ്റി. ഇന്ന് അതിൽ മോശമല്ലാത്ത കച്ചവടം നടന്നുവരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം കാറിൽ കുറച്ചു ദൂരം താണ്ടി. കാർ ഒരു ഉൾ റോട്ടിൽ നിർത്തി സുഹൃത്ത് ഒരു സ്ഥാപനം ചൂണ്ടിക്കാണിച്ചു തന്നു. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി. പിന്നെ ചിരിയോടെ പറഞ്ഞു, അത് തന്റെ സ്ഥാപനമാണെന്ന്. ജോലിയില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന ഒരാളെ അത് നടത്താൻ ഏൽപ്പിച്ചു. സ്ഥാപനം ഇന്ന് ഭംഗിയായി നല്ല ലാഭത്തിൽ നടന്നുവരുന്നു. പക്ഷേ കുറേ കാലമായി സുഹൃത്തിന് ലാഭവിഹിതം ഒന്നും കിട്ടുന്നില്ല. വിശ്വാസവഞ്ചനയുടെ മറ്റൊരു മുഖം. ഒത്തുതീർപ്പിന് ചർച്ച നടക്കാനിരിക്കുന്നു എന്നും എന്നാൽ പ്രതീക്ഷയില്ലെന്നും സുഹൃത്ത്. അടുത്ത ദിവസം മറ്റൊരു ഭാഗത്ത് നഗര കാഴ്ചകൾ കണ്ട് വിസ്മയിച്ച് നടക്കുമ്പോൾ കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന്റെ മകനും ജോലിക്കാരനും തിരക്കുള്ള തെരുവിലെ കടകളുടെ നിരയിൽ ഒന്നിലേക്ക് നടന്നു മറഞ്ഞു. ഉടനെ എത്താം എന്നു പറഞ്ഞു. കുറച്ചു നേരത്തിനു ശേഷം മടങ്ങിയെത്തിയ അവരുടെ മുഖത്ത് നിരാശ നിഴലിച്ചിരുന്നു. വേറെ ചില കാഴ്ചകൾ കൂടി കണ്ടു മടങ്ങവേ വീണ്ടും അതേ കടയിലേക്കവർ പോയി, ഒപ്പം സുഹൃത്തും. പോകുന്നതിനു മുമ്പ് സുഹൃത്തു പറഞ്ഞു, മാസങ്ങൾക്ക് മുമ്പ് ചില ചരക്കുകൾ നൽകാമെന്ന് പറഞ്ഞ് പണം പറ്റിയതാണ്. ഇപ്പോൾ സാധനവുമില്ല, പണവുമില്ല. പണം തിരികെ ചോദിക്കാനാണ് പോകുന്നതെന്നും പ്രതീക്ഷ തീരെയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടിക്കാഴ്ച പരാജയമാണെന്ന് മടങ്ങിയെത്തിയ അവരുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ മനസ്സിലായി. പണമോ ചെക്കോ ചോദിച്ചിട്ട് നൽകാൻ കൂട്ടാക്കിയില്ല. പിറ്റേന്ന് പണം അക്കൗണ്ടിൽ നിക്ഷേപിക്കാം എന്നായിരുന്നു എത്രേ മറുപടി. ഒട്ടും പ്രതീക്ഷയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തന്റെ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് ചുമതല നിർവഹിച്ചിരുന്ന ഒരു സുഹൃത്ത് തിരിമറികൾ നടത്തുന്നുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ കട മൊത്തമായി അയാൾക്ക് ഏൽപ്പിച്ചുകൊടുത്ത കഥ മുമ്പരിക്കൽ കൂട്ടുകാരൻ പറഞ്ഞത് ഓർമ്മ വന്നു. വിശ്വസിച്ചവർ തന്നെ ചതിച്ചപ്പോഴും കഷ്ടപ്പാടിൽ താൻ സഹായിച്ചവർ വഞ്ചന കാട്ടിയപ്പോഴും കടുത്ത വാക്കുപോലും പറയാതിരുന്ന ആ മനുഷ്യനിന്ന് നാല് രാജ്യങ്ങളിൽ സ്ഥാപനങ്ങളുണ്ട്. വഞ്ചന കാണിച്ചവർക്കെതിരെ നിയമ നടപടികളോ മറ്റു മാർഗങ്ങളോ സ്വീകരിച്ചുകൂടെ എന്ന ചോദ്യത്തിന് നിറചിരിയായിരുന്നു മറുപടി. കൂടെ അൽഹംദുലില്ലാ എന്ന സ്തുതിയും. തളർന്നവരെ കൂട്ടുപിടിച്ചു വളർത്തി. വിശ്വസിച്ച് കൂടെ കൂട്ടിയവർ പിന്നിൽ നിന്ന് കുത്തി. പക്ഷേ ആ സുമനസ്സിന് പടച്ചവൻ അളവില്ലാതെ നൽകി. ഒരു ബസ് തൊഴിലാളി മാത്രമായിരുന്ന വ്യക്തി ഇന്ന് വിവിധ രാജ്യങ്ങളിൽ കുറേ സ്ഥാപനങ്ങളും ധാരാളം തൊഴിലാളികളും വാഹനങ്ങളുമൊക്കെയുള്ള തൊഴിലുടമയായി വളർന്നത് നമ്മെ പലതും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്.
1: പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ കേട്ടത് നുറുങ്ങുകൾ. ബറക്കത്ത് ഇബ്നു അലി എടത്തനാട്ടുകർ രചിച്ചിട്ടുള്ള ലേഖനത്തിന്റെ ശബ്ദാഖ്യാനം പകർന്നത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട ഗഹനമായൊരു പഠനമാണ് നമ്മൾ റേഡിയോ വൈബ്സിൽ കേൾക്കാറുള്ളത്. അസ്മാഉൽ ഹുസ്ന.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്മാഉൽ ഹുസ്നയിലെ ഇന്നത്തെ ദിവസം നമ്മൾക്ക് പഠിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമമായ അൽ വഹാബ്. അതായത് പ്രതിഫലം ആഗ്രഹിക്കാതെ ദാനം നൽകുന്നവൻ. അബ്ദുറഫ് അൽ ഹിക്മിയാണ് ഈയൊരു ക്ലാസ് എടുക്കാനായി സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി കാതോർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹദ്രണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങളൊക്കെയും ഹുസ്നയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ ചില പ്രധാനപ്പെട്ട നാമങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ് എന്നിങ്ങനെയുള്ള നാമങ്ങളൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. ഇനി അതനുസരിച്ചുള്ള ജീവിതം നമുക്കുണ്ടാകണം എന്നുള്ളതാണ് തുടക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ശ്രവിക്കുന്നത് അൽ വഹാബ് എന്ന അള്ളാഹുവിൻ്റെ നാമമാണ്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ വഹാബ് എന്ന നാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ശ്രവിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ 3 പ്രാവശ്യമാണ് അൽ വഹാബ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രതിഫലമോ അതുപോലെ തന്നെ പ്രത്യുപകാരമോ ആഗ്രഹിക്കാതെ പ്രതീക്ഷിക്കാതെ ഉപകാരം ചെയ്യുന്നവൻ, നന്മ ചെയ്യുന്നവൻ, ദാനം നൽകുന്നവൻ എന്നിങ്ങനെയാണ് അൽ വഹാബ് എന്ന നാമത്തിൻ്റെ അർത്ഥം. ഒന്നുകൂടെ പറയാം, പ്രത്യുപകാരമോ പ്രതിഫലമോ ആഗ്രഹിക്കാതെ ദാനം നൽകുന്നവൻ എന്നതാണ് അൽ വഹാബ് എന്ന നാമത്തിൻ്റെ അർത്ഥം. നമ്മൾ പ്രകൃതിയിൽ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മഴ ലഭിക്കുന്നു അല്ലേ? മഴ ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ ഒരു ദാനമാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ്. ആ മഴ എല്ലാവരും ആസ്വദിക്കുന്നു. പക്ഷെ നമ്മൾ ആരെങ്കിലും അള്ളാഹുവിന് തിരിച്ച് ആ രൂപത്തിൽ എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യുന്നുണ്ടോ? അള്ളാഹു മഴ എങ്ങാനും തടഞ്ഞു വച്ചാൽ ഈ ലോകത്തെ വിശ്വാസികളും അവിശ്വാസികളുമായ നിരീശ്വരവാദികളുമായ ആളുകൾ എന്തു ചെയ്യും? കൃഷി ഉണ്ടാക്കാൻ പ്രയാസാവും അല്ലേ? നമുക്ക് വെള്ളം കുടിക്കാൻ പ്രയാസാവും, കന്നുകാലികളൊക്കെ ചത്തൊടുങ്ങും. വെള്ളമില്ലെങ്കിൽ, കുടിവെള്ളമില്ലെങ്കിൽ നശിക്കും ഈ നാട്. അപ്പോൾ അള്ളാഹുവിൻ്റെ അൽ വഹാബി എന്ന നാമത്തെ അർത്ഥമാക്കുന്നതാണ് ആകാശലോകത്ത് നിന്ന് പേമാരി പെയ്യുന്നത്. മാത്രമല്ല രാത്രിയും പകലുണ്ടാവുന്നു അല്ലേ? രാത്രി എന്തിനാ ഉണ്ടാകുന്നത്? അള്ളാഹു സംവിധാനിച്ചത് രാത്രിയിൽ വിശ്രമിക്കാനാണ്, പകലിൽ സമ്പാദിക്കാനാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ സമ്മാനമാണ്. ഇതെല്ലാ ആളുകളും ആസ്വദിക്കുന്നു, വിശ്വാസികളും അവിശ്വാസികളും, കാഫിരീങ്ങളും അതുപോലെ തന്നെ മുനാഫിക്കുകളും മതനിഷേധികളും എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്നു അല്ലെ? ഈ ആളുകളൊക്കെയും അള്ളാഹുവിന് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ അള്ളാഹു എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടാണോ ഇതൊക്കെ അള്ളാഹു സംവിധാനിച്ചത്? ഒരിക്കലല്ല. അള്ളാഹു ഒരിക്കലും ഒരു പ്രത്യുപകാരം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾക്കും ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. ഒന്നും ആഗ്രഹിക്കാതെ, പ്രത്യുപകാരമോ പ്രതിഫലമോ ആഗ്രഹിക്കാതെ എല്ലാവർക്കും ദാനം നൽകുന്നു. എന്നാൽ വിശ്വാസികൾക്ക് പ്രത്യേകമായും അള്ളാഹു ദാനങ്ങൾ നൽകുന്നു എന്നതാണ്. നമ്മുടെ മക്കൾ, ഉമ്മമാർക്ക്, വാപ്പമാർക്ക് ദാനമാണ്, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ദാനമാണ്. മക്കളുള്ളവരുണ്ട്, അതിൽ തന്നെ ആൺമക്കൾ മാത്രമുള്ളവരുണ്ട് അല്ലേ, പെൺമക്കൾ മാത്രമുള്ളവരുമുണ്ട്. ഇനി ആൺമക്കളും പെൺമക്കളും ഇടകലർന്നുകൊണ്ട് അള്ളാഹു ചില മാതാപിതാക്കൾക്ക് നൽകുന്നുണ്ട്. ഒരു രണ്ടാണും രണ്ട് പെണ്ണും, അല്ലെങ്കിൽ ഒരാണും ഒരു പെണ്ണും, ഇങ്ങനെ ആണും പെണ്ണും നൽകുന്ന അള്ളാഹു അവൻ്റെ സമ്മാനമാണ് ആ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നത്. എന്നാൽ മക്കളില്ലാത്ത ആളുകളും ഉണ്ടല്ലേ, അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗം തന്നെയാണ്. മക്കളെ ലഭിച്ചാൽ അവർക്ക് വേറെ കുറെ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നത് അള്ളാഹു മനസ്സിലാക്കിക്കൊണ്ട് ചിലപ്പോൾ അള്ളാഹു മക്കളെ തടഞ്ഞു വയ്ക്കും. ചിലപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് മക്കളെ കൊടുക്കും, ചിലപ്പോൾ ഒരു 8 വർഷം കഴിഞ്ഞിട്ട് മക്കളെ കൊടുക്കും. അപ്പോൾ അള്ളാഹുവിനറിയാം എപ്പോഴാണ്, ആർക്കാണ്, എന്താണ്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നറിയാം. അതുകൊണ്ട് തന്നെ അൽ വഹാബായ അള്ളാഹു കൃത്യമായി കൊണ്ട് അതിനനുസരിച്ച് എല്ലാവർക്കും നൽകുന്നു എന്നത് നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പഠിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. അൽ വഹാബ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം ആഗ്രഹിക്കാതെ, പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ എല്ലാവർക്കും ദാനമായി നൽകുന്ന, ധാരാളമായി ദാനം നൽകുന്നവനാണ് അൽ വഹാബ്. നമ്മുടെ സമ്പത്ത് ഒരിക്കലും നമ്മുടെ നമ്മുടെ ഉടമസ്ഥതയിലല്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അത് അനന്തരവകാശമായി എടുക്കും. നമുക്ക് ഈ സമ്പത്ത് ലഭിച്ച എവിടെ നിന്നാ? സമ്പത്തിൻ്റെ അധിപനായ അള്ളാഹു ദാനമായി നൽകിയതാണ് നമ്മുടെ സമ്പത്ത്. എത്രയോ ആളുകൾ വീടില്ല. നമുക്കൊക്കെ വീടുണ്ട്, അൽഹംദുലില്ലാ. വീടില്ലാത്തവർക്ക് അള്ളാഹു ഒരു ചെറിയ വീടെങ്കിലും നൽകട്ടെ എന്ന് ഈ ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വീടുള്ളത് അള്ളാഹുവിൻ്റെ ഒരു ദാനമാണ്. അള്ളാഹുവിൻ്റെ ദാനമില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ ഈ ഒരു പ്രത്യേകമായ കാരുണ്യം നമ്മളിലേക്ക് വർഷിച്ചിട്ടില്ല എങ്കിൽ നമുക്കാർക്കും വീടുണ്ടാവില്ല, വെള്ളം കുടിക്കാൻ കഴിയില്ല. ഇനി വെള്ളമുണ്ടായാൽ പോലും നമുക്ക് ശരിക്കൊന്ന് ആസ്വദിച്ച് കുടിക്കാൻ, ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും നമ്മെ സഹായിക്കുന്നവൻ, നമുക്ക് അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ച് നൽകുന്നവൻ, നമുക്ക് ദാനം നൽകുന്നവൻ, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അസ്വമദാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. അസ്വമദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്വമദ് എന്ന് പറഞ്ഞാൽ പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ, പ്രതിഫലം ആഗ്രഹിക്കാതെ എല്ലാവർക്കും ധാരാളമായി ദാനധർമ്മങ്ങൾ നൽകുന്നവൻ എന്നതാണ് അസ്വമദ് എന്നതിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ ചില വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മക്കൾ അള്ളാഹുവിൻ്റെ ദാനമാണ് എന്ന് പഠിപ്പിക്കുന്ന ആയത്ത്, യഖ്ലുഖു മാ യശ, അള്ളാഹു ഉദ്ദേശിക്കുന്നതിനെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം, യഹബു ലിമൻ യശാഉ ഇനാഥ, ചില ആളുകൾക്ക് പെൺമക്കളെ മാത്രം നൽകുന്നു. വയഹബു ലിമൻ യശാഉ ദുക്കൂർ, ചില ആളുകൾക്ക് അള്ളാഹു പുരുഷനെ മാത്രം നൽകുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, ചില ആളുകൾക്ക് അള്ളാഹു പുരുഷനെയും സ്ത്രീകളെയും ഇടകലർത്തി അവർക്ക് നൽകുന്നു. എന്നിട്ട് വീണ്ടും അള്ളാഹു അതേ വചനത്തിൽ പറയുന്നു, ചില ആളുകൾക്ക് വന്ധ്യതയും നൽകുന്നു, മക്കളെ നൽകാതിരിക്കുന്നു. ഇതൊക്കെയും യഹബു എന്ന വാക്ക് പരിശോധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദാനമാണ്, അള്ളാഹുവിൻ്റെ സമ്മാനമാണ് മക്കൾ എന്നത് നമ്മൾ ഈ ആയത്ത് പരിശോധിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ അൽ വഹാബ് എന്ന നാമത്തെ നമുക്ക് പഠിക്കാൻ സാധിക്കും. മാത്രമല്ല, സക്കരിയ നബി അലൈഹി സ്ലാമിൻ്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലുണ്ടല്ലേ. പ്രവാചകന്മാരധികവും നബിമാർ അഖിലവും പ്രാർത്ഥിച്ച, മക്കളെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലൊക്കെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്, റബ്ബി ഹബിലി മിനസ്വാലിഹീൻ, അള്ളാഹുവേ സ്വാലിഹീങ്ങളായ മക്കളെ എനിക്ക് സമ്മാനമായി നൽകണമേ എന്നാണ്. അപ്പോൾ മക്കളെന്നത് ഒരു സമ്മാനമാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സമ്മാനമാണ്. ആ സമ്മാനം ലഭിച്ചവർ അനുഗ്രഹീതരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സക്കരിയ നബി അലൈഹി സ്ലാമിന് യഹ്യ എന്ന് പറയുന്ന മകനെ ലഭിച്ചു. വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തെത്തിയപ്പോഴാണ് സക്കരിയ നബി അലൈഹി സ്ലാമിന് മകനെ ലഭിക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ സമ്മാനമാണ്. അപ്പോൾ ഈ സമ്മാനം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. അതെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അത് അവൻ്റെ അനുഗ്രഹം, അവൻ്റെ സമ്മാനം എല്ലാവർക്കും നൽകുന്നു. ദാനം ധാരാളമായി നൽകുന്നവൻ അവനാണ് അൽ വഹാബ് എന്നത് നമ്മൾ തിരിച്ചറിയുക. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, നമുക്ക് പ്രിയപ്പെട്ടതും വിലപ്പെട്ടതുമായ കാര്യങ്ങൾ നമ്മൾ ദാനമായി നൽകാൻ ഈ അള്ളാഹുവിൻ്റെ അൽ വഹാബ് എന്ന നാമം പഠിക്കുമ്പോൾ ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളായി മാറാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇത് ഈ അള്ളാഹുവിൻ്റെ നാമം പഠിക്കുമ്പോൾ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് വിലപ്പെട്ടത്, നമുക്ക് ആവശ്യമുള്ളതും ദാനധർമ്മം ചെയ്യുമ്പോഴാണ് അള്ളാഹു അത് ഏറ്റവും നല്ല ദാനമായി സ്വീകരിക്കുന്നത് എന്നതുകൂടി തിരിച്ചറിയുക. അള്ളാഹുവിൻ്റെ അൽ വഹാബ് എന്ന നാമം അത് അർത്ഥമാക്കുന്നത് പ്രതിഫലമോ അതുപോലെ തന്നെ പ്രത്യുപകാരമോ ആഗ്രഹിക്കാതെ പ്രതീക്ഷിക്കാതെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവൻ എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളും ആ രൂപത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യുപകാരം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കരുത് അത് ചെയ്യുന്നത് എന്നതുകൂടി ഈ ഒരു നാമം പഠിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ മഹനീയമായ ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ വഹാബായ അള്ളാഹുവിലേക്ക് നമ്മളെല്ലാവരും ആശ്രയിക്കുന്നവനാണ്. ആ വഹാബായ അള്ളാഹു നമുക്ക് അള്ളാഹുവിൻ്റെ ദാനങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരും എന്നതും തിരിച്ചറിഞ്ഞുകൊണ്ട് വഹാബായ അള്ളാഹുവിലേക്ക് ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് അവൻ്റെ ഹിബത്തിനെ ചോദിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതോടൊപ്പം ദാനധർമ്മങ്ങൾ നമുക്കിഷ്ടമുള്ളത് നൽകുവാനും നമുക്കിഷ്ടമുള്ളത് നൽകുമ്പോഴാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് എന്നത് തിരിച്ചറിയുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതാലയെ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അവൻ്റെ നാമഗുണവിശേഷണങ്ങളെ തിരിച്ചറിയുവാനും അതിലൂടെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനും ഇബാദത്തുകൾ യഥാവിധം അർപ്പിക്കുവാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, അസ്മാഉൽ ഹുസ്നയാണ് ഇപ്പോൾ കേട്ടത്. അള്ളാഹുവിൻ്റെ നാമമായ അൽ വഹാബ്, പ്രതിഫലം ആഗ്രഹിക്കാതെ ദാനം നൽകുന്നവനെന്ന അർത്ഥത്തിലുള്ള അതിൻ്റെ ആശയത്തെ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് ബഹുമാന പണ്ഡിതൻ അബ്ദുർ റൌഫ് അൽ ഹിക്കമി.
2: പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കറിയാം, കൊച്ചുകൂട്ടുകാർക്കായി പീസ് റേഡിയോ ഒരുപാട് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാറുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ കഥ പറയാം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. അജ്മലും കുഞ്ഞുപെങ്ങളും 26-ാം ഭാഗത്തിൽ അജ്മൽ പുതിയ ലോകത്തേക്ക്, കൊച്ചുകൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അബ്ദുസലാം വീട്ടി തന്നെയാണ് ഈയൊരു സെഷനിൽ നമ്മളോടൊപ്പം ചേരുന്നത്.
5: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 26, അജ്മൽ പുതിയ ലോകത്തേക്ക്. ഇന്ന് അലമാര വാങ്ങാൻ പോകാം. ഷാഹിദിയുടെ വാക്ക് കേട്ട് സെൽവ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അജ്മലൊന്നും മിണ്ടിയില്ല. ഉമ്മ പറഞ്ഞത് കേട്ടിട്ട് ഇക്കാക്ക എന്തോ ഒന്നും മിണ്ടാത്തത്? അജ്മലിന്റെ മൗനം ഷാഹിദക്കും അത്ഭുതമുണ്ടാക്കി. അലമാറ വാങ്ങണമെന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നത് അവനാണ്, എന്നിട്ടെന്തേ ഇപ്പോൾ ഒരു താൽപ്പര്യവും കാണിക്കാത്തത്? എന്താ മോനെ അനക്ക് പറ്റിയത്? അലമാര വാങ്ങണ്ടേ? വേണ്ടുമ്മ, അലമാറയേക്കാൾ വലിയ ആവശ്യം ഈ ചുവരും നിലവും സിമെന്റ് അടിക്കുകയാ. അടുത്ത വലിയ പെരുന്നാളാകുമ്പോഴേക്ക് ഒരു വെള്ളവലിയും കഴിക്കണം. മകൻ പറഞ്ഞതാണ് ശരിയെന്ന് ഷാഹിദയ്ക്ക് തോന്നി. പക്ഷേ അലമാറ വാങ്ങുന്ന സംഖ്യ കൊണ്ട് സിമെന്റ് തേപ്പ് കഴിയില്ല. അതിൻ്റെ അഞ്ചിരട്ടി വരും. വീട് ദാരിദ്ര്യത്തിൻ്റെ ഒരു പരസ്യപ്പലകയാണിപ്പോൾ. അത് സിമെന്റ് തേച്ച് വെള്ളവലിക്കുകയും മുൻവാതിലും ജനലുകളും പെയിന്റ് ചെയ്യുകയും ചെയ്താൽ സ്ഥിതിയൊന്നു മാറും. പക്ഷേ എന്തുണ്ട് പരിഹാരം? എന്താ, ഉമ്മക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ? ചോദ്യം കേട്ട് ഷാഹിദ മകനെ ചേർത്ത് പിടിച്ച് തലോടിക്കൊണ്ട് പറഞ്ഞു, മോൻ പറഞ്ഞത് തന്നെയാ ശരി. ഒരു വൃത്തിയും ഭംഗിയുമുള്ള വീടാണ് ആദ്യം വേണ്ടത്. പക്ഷേ പൈസ ഉണ്ടാക്കാൻ ഞമ്മളും അല്ലാതെ ഞെരുങ്ങും മോനെ. എനിക്കതത്ര പ്രയാസമുണ്ടാവുമെന്ന് തോന്നണില്ലമ്മ. ഉമ്മ 5000 ഉറുപ്പികൻ്റെ മദ്രസാക്കുറിയിൽ ചേർന്നിട്ടില്ലേ? അത് കിട്ടുമ്പോൾ ഞമ്മക്ക് തള്ളയാടിനെ വിൽക്കാം. കുട്ടികൾ രണ്ടും അടുത്ത് പ്രസവിക്കുമല്ലോ. അപ്പൊ എല്ലാറ്റിനും കൂടി ഈ ആടും കൂടും മതിയാകൂല. ആടിനെ വിൽക്കുന്ന പൈസയും അലമാര വാങ്ങാൻ വിചാരിച്ച പൈസയും കുറി കിട്ടുന്ന പൈസയും കൂട്ടിയാ വീട് സിമെന്റ് ഇടാം. കുറച്ച് പൈസ ഞാനും ഉണ്ടാക്കാം. അതിനുമ്മ 1000 ഉറുപ്പിക എനിക്ക് തരണം. അജ്മൽ 1000 ഉറുപ്പിക കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവതരിപ്പിച്ചു. അങ്ങാടിയിൽ റോഡിന്റെ വീതിയുള്ള ഒരു വശത്ത് ഒരു തണൽമരമുണ്ട്. അവിടെ ഒരു ചെറിയ പന്തൽ കെട്ടുക. ചെറുനാരങ്ങയും പഞ്ചസാരയും ചേർത്തുള്ള വെള്ളവും കുറച്ച് പഴങ്ങളും കൊണ്ടുവെക്കുക. കൊടും ചൂടിൽ ബൈക്ക് യാത്രക്കാരും കാൽനട യാത്രക്കാരും അവിടെ വരും. വേനലവധി കഴിയുമ്പോഴേക്ക് നല്ല തുക ലാഭമുണ്ടാക്കാം. ഷാഹിദ മകന്റെ പദ്ധതിക്ക് അംഗീകാരം നൽകി. അജ്മലിന്റെ മനസ്സ് കച്ചവടത്തിന്റെ ലോകത്തേക്ക് പറന്നു.
1: കഥ പറയാം പ്രോഗ്രാം ഇവിടെ സമാപിച്ചു. ഇനി റേഡിയോ വൈബ്സിൽ ദൃശ്യമാണ്. ജപ്പാൻ ദിനങ്ങൾ ഭാഗം 4, ടോക്കിയോ, യാത്രാ വിവരണം ആണ് നമ്മൾ ദൃശ്യത്തിലൂടെ കേൾക്കാറുള്ളത്. രഞ്ജിത് ദാസ് രചിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തെയാണ് നമ്മൾ ദൃശ്യത്തിലൂടെ കേൾക്കുന്നത് അല്ലേ?
2: യെസ്.
1: മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദത്തിൽ അപ്പം നമുക്കിതൊന്ന് കേട്ടുവരാം.
6: ജപ്പാൻ ദിനങ്ങൾ ഭാഗം 4, ടോക്കിയോ. അവസാന 5 ദിവസം ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ താമസിക്കുവാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അതിനായി ടൊയാമ നഗരത്തിൽ നിന്നും ഞങ്ങൾ ടോക്കിയോയിലേക്ക് തിരിച്ചു. യാത്ര ബുള്ളറ്റ് ട്രെയിനിലായിരുന്നതിനാൽ 2.5 മണിക്കൂർ സമയം മാത്രമേ എടുത്തുള്ളൂ. രാത്രി 7:30 ആയപ്പോൾ ഞങ്ങൾ ടോക്കിയോയിലെത്തി. അവിടെ മെട്രോ ട്രെയിനുകളാണ് സിറ്റി യാത്രയ്ക്ക് ഉപയോഗിക്കുക. ജപ്പാൻ റെയിൽ പാസ് ഉപയോഗിച്ച് മെട്രോയിൽ യാത്ര ചെയ്യുവാൻ സാധിക്കില്ല. അതിനാൽ മെട്രോ പാസ് എടുക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. മെട്രോ സ്റ്റേഷനിൽ മെട്രോ പാസ് കൗണ്ടർ അന്വേഷിച്ചു. ഏകദേശം 1 കിലോമീറ്റർ നടന്നു. അത്രയും അതിവിശാലമായിരുന്നു ടോക്കിയോ മെട്രോ സ്റ്റേഷൻ. മെട്രോ പാസ് എവിടെയാണ് കിട്ടുന്നതെന്ന് പലരോടും ചോദിച്ചെങ്കിലും കിട്ടിയ മറുപടികളൊന്നും അത്ര വ്യക്തമായിരുന്നില്ല. അതിനാൽ കുറെ നേരം വഴി കണ്ടുപിടിക്കാനായി ബുദ്ധിമുട്ടി. മാപ്പ് നോക്കി കണ്ടെത്തുവാൻ ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല. അവസാനം വലവിധേനയും കൗണ്ടർ കണ്ടെത്തി. അപ്പോഴേക്കും സമയം 8 മണി കഴിഞ്ഞിരുന്നതിനാൽ പാസ് എടുക്കുവാനുള്ള കൗണ്ടർ അടച്ചു കഴിഞ്ഞിരുന്നു. താമസിക്കുവാൻ വേണ്ടി ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ എത്തണമെങ്കിൽ 12 കിലോമീറ്റർ മെട്രോയിൽ സഞ്ചരിക്കേണ്ടതുണ്ട്. മെട്രോ ട്രെയിനിൽ കയറി ഹോട്ടലിൽ എത്തി ടോക്കിയോ നഗരത്തിലെ ഹോട്ടലുകൾക്ക് നിരക്കൽപ്പം കൂടുതലാണ്. അതിനാൽ സിറ്റിയിൽ നിന്നും കുറച്ചകലെയുള്ള ഹോട്ടലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അത്യാവശ്യം സൗകര്യങ്ങളുള്ളതും ചെലവ് കുറഞ്ഞതുമായ ഒരു ഹോട്ടലായിരുന്നു അത്. എങ്കിലും കാഴ്ചയിൽ ഒരു ഹോസ്റ്റൽ സെറ്റപ്പായിരുന്നു. പ്രത്യേകം അടുക്കളയും കുളിമുറികളും എല്ലാം അതിലുണ്ട്. മുറികൾ കുറച്ച് ചെറുതാണ്. ബെഡുകൾ അടുക്കി വെച്ചിരിക്കുന്ന തരത്തിലാണുള്ളത്. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ടി വി കാണാനായി ഓപ്പൺ ഏരിയയും എല്ലാമുണ്ട്. വളരെ വൃത്തിയുള്ള ഒരു ഇടമാണത്. കുറച്ച് ലാഭത്തിന് കിട്ടിയ ഹോട്ടലായിരുന്നെങ്കിലും അവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. 2 ബെഡുള്ള ഒരു റൂമാണ് ബുക്ക് ചെയ്തിരുന്നതെങ്കിലും 2 കുട്ടികളെയും കൂടി ഒപ്പം കണ്ടപ്പോൾ 4 ബെഡുള്ള മുറി തന്നെ എടുക്കണമെന്നായി ഹോട്ടലുകാർ. കുറേ നേരം പറഞ്ഞു നോക്കിയെങ്കിലും അവസാനം അവരുടെ നിബന്ധന അംഗീകരിക്കേണ്ടി വന്നു. എങ്കിലും സിറ്റിയിലെ ഹോട്ടലുകളെ അപേക്ഷിച്ച് നിരക്ക് കുറവ് തന്നെയായിരുന്നു അവിടെ. കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നതിനും വെറുതെ നടക്കുന്നതിനുമൊക്കെയായി ഞങ്ങൾ ഉടനെ തന്നെ പുറത്തേക്കിറങ്ങി. തിരികെ വരുന്ന വഴി ഒരു ഡൊണർ കബാബ് കട കണ്ടപ്പോൾ കുട്ടികൾക്കും ഉത്സാഹമായി. ഡോണർ കബാബ് മിക്ക രാജ്യങ്ങളിലും കാണുന്ന ഒരു കബാബ് ഷോപ്പ് ശൃംഖലയാണ്. കബാബ് വാങ്ങാൻ വേണ്ടി അവിടെ കയറിയപ്പോൾ കട ഉടമയായ അഫ്ഗാൻ സ്വദേശി ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ അയൽ രാജ്യക്കാരൻ എന്ന സ്നേഹത്താൽ കബാബിനൊപ്പം സാൻഡ്വിച്ചും സൗജന്യമായി ഞങ്ങൾക്ക് നൽകി. കടയടക്കുവാൻ തുടങ്ങുകയായിരുന്നു അയാൾ. അവിടെ നിന്നിറങ്ങി റൂമിലെത്തിയ ഞങ്ങളുടെ അന്നത്തെ അത്താഴം ആ രുചിയേറിയ കബാബും കൂടെ സാൻഡ്വിച്ചും ആയിരുന്നു. മൗണ്ട് ഫുജി അഗ്നിപർവ്വതം കാണാനായിരുന്നു ഞങ്ങൾ പിറ്റേന്ന് രാവിലെ തന്നെ ഇറങ്ങിയത്. മൗണ്ട് ഫുജി വരെ ട്രെയിൻ സർവീസ് ഇല്ല. ഏകദേശം 25 കിലോമീറ്റർ അകലെ ഗോതമ്പ എന്ന സ്ഥലം വരെ ട്രെയിൻ ഗതാഗതം ഉണ്ട്. അതിനുശേഷം ബസ് സർവീസ് ഉണ്ടെങ്കിലും എപ്പോഴും അത് ലഭ്യമല്ല. അല്ലെങ്കിൽ ബാക്കി ട്രക്കിംഗ് നടത്തി എത്തിപ്പെടണം. മൗണ്ട് ഫുജിയുടെ ഒരു വ്യൂ പോയിന്റിലേക്കാണ് ഞങ്ങൾ പോയത്. ഗോതമ്പയിൽ ട്രെയിൻ ഇറങ്ങി. ഒരു ടൂറിസ്റ്റ് ഹെൽപ്പ് ഡെസ്ക് കണ്ടു. അവിടെ കയറി നോക്കി. ഏകദേശം 20 വയസ്സുള്ള ഒരു പയ്യൻ. വളരെ നന്നായി തന്നെ അദ്ദേഹം എല്ലാം വിശദീകരിച്ചു തരുന്നുണ്ടായിരുന്നു. അതിലും സന്തോഷം തോന്നിയ കാര്യം ആ പയ്യൻ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നതായിരുന്നു. ഇതുപോലുള്ള ഹെൽപ്പ് ഡെസ്കുകളിൽ ഇംഗ്ലീഷ് നന്നായി അറിയുന്നവർ അവരുടെ ഷർട്ടിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എന്നൊരു ബാഡ്ജ് ധരിച്ചിരിക്കും. പൊതുവെ ജപ്പാനിൽ ഇംഗ്ലീഷ് നന്നായി അറിയുന്നവർ കുറവാണ്. ലോകോത്തര ബഹുരാഷ്ട്ര കമ്പനികൾ മുഴുവനും തങ്ങളുടെ കീഴിലുള്ള അവർക്ക് ജപ്പാൻ ഭാഷ തന്നെയാണ് ഏറ്റവും മികച്ച ഭാഷ. അവിടെയുള്ളവർക്ക് അവിടെ തന്നെ ജോലി ലഭിക്കുന്നു. അവർ തന്നെ വികസിപ്പിച്ചെടുത്ത മെഷീനുകളിലും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിലും മൊബൈലുകളിലും അവർ ഉപയോഗിക്കുന്നത് ജപ്പാൻ ഭാഷ തന്നെയാണ്. ബസ്സുകളിലും ട്രെയിനുകളിലും സബ് ടൈറ്റിലായി ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നുണ്ട് എന്നതല്ലാതെ മറ്റൊന്നിനും അവർ ഇംഗ്ലീഷ് ഭാഷയെ ആശ്രയിക്കുന്നേയില്ല. അങ്ങനെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാതെ തന്നെ ലോകത്തിലെ മികച്ച സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറാൻ കഴിയുമെന്ന് ജപ്പാൻകാർ തെളിയിച്ചു തരുന്നത് ഏറെ അത്ഭുതത്തോടെ ഞങ്ങൾ ഓരോ ദിവസവും മനസ്സിലാക്കി. നിർഭാഗ്യവശാൽ ഞങ്ങൾ ചെന്ന ദിവസം നല്ല മേഘാവൃതമായിരുന്നതിനാൽ ഞങ്ങൾക്ക് 25 കിലോമീറ്റർ അകലെയുള്ള മൗണ്ട് ഫുജി കാണാൻ സാധിച്ചില്ല. അടുത്ത 3 ദിവസങ്ങളോളം അവിടെ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് അവരുടെ കമ്പ്യൂട്ടറിലെ കാലാവസ്ഥാ പ്രവചനത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഏതായാലും നന്നായി ഇംഗ്ലീഷ് ഭാഷ അറിയാമെന്ന് കണ്ടപ്പോൾ കൂടുതൽ സമയം ഞങ്ങൾ അവിടെ ചെലവഴിച്ചു. ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ അവർക്ക് താൽപ്പര്യമുണ്ടായിരുന്നു. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിന്റെ കാര്യവും ജനാധിപത്യ രീതിയിലുള്ള നടപടികളുമെല്ലാം അവർക്ക് വളരെ അത്ഭുതമാണ്. അതിനെക്കുറിച്ചെല്ലാം അവർ വളരെ നേരം സംസാരിച്ചു. അവരുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഞങ്ങൾ മാപ്പെടുത്ത് കേരളവും ഡൽഹിയുമെല്ലാം അവർക്ക് കാണിച്ചു കൊടുത്തു. അതവർക്ക് വളരെ സന്തോഷമായി. ഗോതമ്പയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന മറ്റൊന്നാണ് പ്രകൃതി രമണീയമായ 50 ഏക്കറോളം പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ഷോപ്പിംഗ് കേന്ദ്രമായ പ്രീമിയം ഔട്ട്ലെറ്റ്സ്. 150 ഷോപ്പുകൾ ചേരുന്ന ഒരു കേന്ദ്രമാണിത്. ഗോതമ്പയിൽ നിന്നും 4 കിലോമീറ്ററുകൾ മാറിയുള്ള ഇവിടേക്ക് സൗജന്യമായി ഗതാഗത സൗകര്യം ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും ഇവിടെ ലഭിക്കും. കൂടാതെ നമുക്ക് വിശ്രമിക്കുവാനുള്ള സ്ഥലങ്ങളും ഭക്ഷണം കഴിക്കുവാനുള്ള സംവിധാനങ്ങളും എല്ലാം അവിടെ തന്നെ പലയിടത്തായി ഒരുക്കിയിരിക്കുന്നു. അവിടെ നിന്നും തിരികെ റൂമിലെത്തി പിറ്റേ ദിവസത്തേക്കുള്ള മാപ്പുകളും സമയക്രമീകരണങ്ങളുമെല്ലാം ഒന്നുകൂടി ഉറപ്പുവരുത്തിയ ശേഷം ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. ജപ്പാൻ സിറ്റി ടൂർ പ്ലാൻ ചെയ്തിരുന്ന ഞങ്ങളുടെ അടുത്ത ദിവസത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചുകൊണ്ടായിരുന്നു മഴയുടെ വരവ്. നമുക്കിവിടെ മഴ പെയ്ത് മാറിപ്പോകുന്നത് പോലെയല്ല, ജപ്പാൻ സുനാമി ഭീഷണി കൂടിയ സ്ഥലമായതിനാൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരെ തുടരെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കും. എന്ത് കൃത്യമായിട്ടാണ് അവർ കാലാവസ്ഥ പ്രവചിക്കുന്നതെന്ന് കണ്ടപ്പോൾ അത്ഭുതം തോന്നി. വളരെ കൃത്യമായി ഓരോ വ്യതിയാനങ്ങളും അവർ മുൻകൂട്ടി അറിയിച്ചുകൊണ്ടേയിരുന്നു. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അങ്ങിങ്ങായി സുനാമി വാർണിംഗ് പോയിന്റുകൾ കാണാം. ഇത്തരം മുൻകൂട്ടിയുള്ള കൃത്യമായ പ്രവചനങ്ങളിലൂടെയും അത് കൃത്യമായി എല്ലാവരിലും എത്തിക്കുന്നതിലൂടെയും അടിക്കടി ഉണ്ടാകുന്ന സുനാമികളും ഭൂകമ്പങ്ങളും കാരണമുണ്ടാകുന്ന ആളപായങ്ങളും നാശനഷ്ടങ്ങളും നല്ലൊരു പങ്കും ജപ്പാൻകാർക്ക് കുറക്കാനാകുന്നുണ്ട്. അതിനായി വ്യക്തമായ പോളിസികളും കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ പാലിക്കേണ്ട മാർഗരേഖകളും സർക്കാരുകൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, ജനങ്ങളിലേക്ക് ഇത് കൃത്യമായി എത്തിക്കുന്നുമുണ്ട്. ഏതായാലും സിറ്റി ടൂർ പ്ലാൻ മാറ്റി പകരം തൊട്ടടുത്ത ദിവസം പോകേണ്ട ജപ്പാന്റെ എയ്റോസ്പേസ് ഏജൻസിയായ ജാക്സയിലേക്ക് ഞങ്ങൾ പോയി. ട്രെയിനിലും ബസ്സിലുമായി അവിടെ എത്തിച്ചേർന്നു. അപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം അവിടെ കാണുന്നത് ഒരു സ്പേസ് മ്യൂസിയമാണ്. എത്ര സമയം വേണമെങ്കിലും അവിടെ നമുക്ക് ചെലവഴിക്കാം. റോക്കറ്റുകൾ, സാറ്റലൈറ്റുകൾ, ജപ്പാന്റെ ബഹിരാകാശ മൊഡ്യൂളായ കിബോ തുടങ്ങി എല്ലാം അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. 2014 ഞങ്ങൾ അമേരിക്കയിലെ നാസ കണ്ടിരുന്നു. ഞങ്ങൾ ഏത് രാജ്യത്ത് പോയാലും സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഇല്ലായെങ്കിൽ കഴിവതും അവിടുത്തെ സ്പേസ് ഏജൻസികൾ കാണാൻ ശ്രമിക്കാറുണ്ട്. ഇടയ്ക്കൊരിടത്ത് ഒരു കൌണ്ടറിൽ ജാക്സയുടെ അകത്തേക്കുള്ള ടൂർ ഉണ്ടെന്നും, പക്ഷേ അന്നത്തേത് ജപ്പാനീസ് ഭാഷയിലാണെന്നും അത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കുമെന്നും അവർ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും സാങ്കേതിക മേഖലയിൽ ഉള്ളവരും ഞങ്ങളുടെ കുട്ടികൾക്കും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയുള്ളതുകൊണ്ടും വന്ന സ്ഥിതിക്ക് അവിടെയെല്ലാം കണ്ടുകളയാമെന്നു തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. ഭാഷയേക്കാളുപരി കാണാനുള്ള അവസരം പാഴാക്കരുതെന്നോർത്ത് അതിനുള്ള ടിക്കറ്റുകൾ കൂടുതൽ ആലോചിക്കാതെ ബുക്ക് ചെയ്തു. 500 yen ആണ് ഒരാൾക്കുള്ളത്. ഓരോ ഗ്രൂപ്പായിട്ടാണ് ക്യാമ്പസിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. ഓരോ ഗ്രൂപ്പിനും ഓരോ ഗൈഡുണ്ട്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിലാണ് ഈ ടൂറിസ്റ്റുകളെ ഇതിനുള്ളിലേക്ക് കൊണ്ടുപോകുക. മ്യൂസിയം പ്രധാന ക്യാമ്പസിന് പുറത്തായതിനാൽ അവിടെ വലിയ ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടേക്ക് കയറണമെങ്കിൽ ചെക്കിംഗ് പൂർത്തിയാക്കണം. ഗൈഡ് പറഞ്ഞുതരുന്ന വിവരങ്ങൾ എല്ലാം ജാപ്പനീസ് ഭാഷയിൽ ആയിരിക്കുമെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ. അതിൽ ഒരു വാക്കുപോലും ഇവർ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നില്ല. നമ്മൾ എത്ര മലയാളം പറഞ്ഞാലും അതിനിടയിൽ ഒരു 100 ഇംഗ്ലീഷ് വാക്കുകളെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാകും. എന്നാൽ ഇവിടെ ജാപ്പനീസ് ഭാഷ വിട്ട് ഇവർക്കൊരു കളിയുമില്ല. ഗ്രൂപ്പിലെ ഓരോരുത്തർക്കും ഓരോ ടാഗ് നൽകും. എല്ലാവരും കയ്യിൽ കെട്ടിയിരിക്കണം. അതാണ് അവർക്ക് നമ്മളെ തിരിച്ചറിയാനുള്ള വഴി. ആദ്യം ഒരു റൂമിൽ കയറ്റി ജാക്സയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തന്നു. അതിനുശേഷം ഒരു ബസ്സിൽ ജാക്സയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ബഹിരാകാശ യാത്രികർക്ക് ട്രെയിനിങ് നൽകുന്ന സ്ഥലത്തേക്കാണ് ആദ്യം കൊണ്ടുപോയത്. അവർക്ക് നൽകുന്ന ഭക്ഷണങ്ങൾ, സ്പേസ് സ്യൂട്ട്, സിമുലേഷൻസ് എല്ലാം കാണിച്ചു തന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ ഗൈഡ് അടുത്തുവന്ന് അത് ഇംഗ്ലീഷിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരും. അവരുടെ കയ്യിലുള്ള മൈക്കിലൂടെ ജാപ്പനീസ് ഭാഷ മാത്രമേ സംസാരിക്കുകയുള്ളൂ. അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുവാനും കഴിയും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ജപ്പാന്റെ മൊഡ്യൂൾ ആണ് കിബോ. കിബോയുടെ കൺട്രോൾ സെന്ററിലേക്കാണ് അടുത്തു പോയത്. അതിൽ കയറുന്നതിന് മുൻപ് എല്ലാവരും മൊബൈൽ ഫോണും ക്യാമറയും സെക്യൂരിറ്റിയുടെ ഭാഗമായി അവിടെ ഒരു ടേബിളിൽ വെക്കണം. കൺട്രോൾ സെന്ററിൽ എത്തിയപ്പോൾ ഗൈഡ് അവിടെയുള്ള ഒരു ബട്ടൺ അമർത്തി. പെട്ടെന്ന് ഒരു ഗ്ലാസ് ചുമരിന്റെ കർട്ടൻ തനിയെ മാറി. അതിനുള്ളിൽ കുറേയധികം ആളുകൾ ഇരുന്ന് ഓരോരോ ജോലികൾ ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ മുന്നിൽ തന്നെ 6 ഉം 7 ഉം കമ്പ്യൂട്ടർ മോണിറ്ററുകൾ ആണുണ്ടായിരുന്നത്. അത്രയും സങ്കീർണത നിറഞ്ഞ പ്രോഗ്രാമിങ്ങുകളും അനാലിസിസുകളും ചെയ്യുന്ന സ്പേസ് സയന്റിസ്റ്റുകളെ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നേരിട്ട് പോയി കാണാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ അവരുടെ മൊഡ്യൂളായ കിബുവിനെ ലൈവായി നിയന്ത്രിക്കുകയും അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനാലിസിസ് ചെയ്യുകയും ചെയ്യുന്ന ജോലികളാണ് അവിടെ നടക്കുന്നതെന്ന് അവർ അഭിമാനത്തോടെ പറയുന്നത് കേട്ടപ്പോൾ, ഇന്ത്യക്ക് എന്നാണ് ഇതുപോലൊരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പ്രാതിനിധ്യമുണ്ടാവുക എന്ന് ഞങ്ങൾ ഓർത്തു. തിരികെ അവരുടെ വണ്ടിയിൽ തന്നെ പുറത്തെത്തിച്ചു. കുട്ടികളെയും കൂട്ടി സിറ്റിയിൽ എത്തി ടോക്കിയോ ഡോം എന്ന സ്റ്റേഡിയം കാണാനിറങ്ങി. 8 മണിവരെ അവിടെയെല്ലാം ചുറ്റി നടന്ന ശേഷം ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി.
2: താങ്ക് യു മൻസൂർ മണ്ണാർക്കാട്. നമ്മൾ ഒരു യാത്രാവിവരണം ആണ് ശ്രോതാക്കളെ കേട്ടത്. ടോക്കിയോയിൽ നിന്നുള്ള ഒരു യാത്രാ വിവരണം. ജപ്പാനിലെ കുറച്ച് ദിവസങ്ങൾ, അതിൻ്റെ ചില അനുഭവങ്ങൾ, യാത്രാ അനുഭവങ്ങളാണ് നമ്മളിവിടെ കേട്ടത്. രഞ്ജിത് ദാസ് രചിച്ച ഈ ഒരു ലേഖനത്തിന് മൻസൂർ മണ്ണാർക്കാടാണ് ശബ്ദം നൽകിയത്.
3: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: റേഡിയോ പ്രോഗ്രാമുകളിൽ ഏറ്റവും ഇംപ്രസീവായിട്ടുള്ള പ്രോഗ്രാമിൽ ഒന്നാണല്ലോ സ്നേഹക്കൂട്. സ്നേഹക്കൂടിലാവട്ടെ ആളുകളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും അതുമായി ബന്ധപ്പെട്ട സംവാദങ്ങളൊക്കെ നടക്കുന്ന ഒന്നാണ്. ഇപ്പോഴും നമ്മൾ സ്നേഹക്കൂടിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. സങ്കടങ്ങൾ പങ്കുവയ്ക്കാം. ബഹുമാനായ പീസ് റേഡിയോ സിഒ ഹാരിസുബിനു സലീം, അതുപോലെ അബ്ദുറഹ്മാൻ ചുങ്കത്ര എന്നിവർ ചേരുകയാണ് സ്നേഹക്കൂടിൽ. നമുക്കിതൊന്ന് കേൾക്കാം.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആപ്പ് വഴിയാണ് ഈ പ്രോഗ്രാം ധാരാളം ആളുകൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ വിഷയം ഉമ്മമാരുടെ സങ്കടങ്ങളെക്കുറിച്ചാണ്. വിഷയത്തിൻ്റെ പ്രസക്തി തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമുണ്ട്. കുടുംബത്തിൻ്റെ നായികയായ ഓരോ കുടുംബത്തിൻ്റെയും എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളും ശരിയായി അറിയുന്ന, മനസ്സിലാക്കുന്ന ഒരു ഉമ്മ എങ്ങനെയാണ് ആ സങ്കടങ്ങൾ ഒതുക്കി വെക്കുന്നത്, അവരെങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും അവർക്ക് മാത്രമാണ് അറിയുക. ഭർത്താവിൻ്റെയും മക്കളുടെയും, ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെയും, അവരുടെ സ്വന്തം മാതാപിതാക്കളുടെയും, അങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു ഉമ്മ എത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും. അവരുടെ പ്രയാസങ്ങൾക്ക് തീർച്ചയായും പരിഹാരമുണ്ടാകേണ്ടതുണ്ട്. ബഹുമാനനായ ഹാരിസ്മിന് സലീം, പീസ് റേഡിയോയുടെ സിഇഒ കൂടിയായ ഹാരിസ്മിന് സലീമാണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത്. നമ്മൾ വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇത്തരമൊരു വിഷയം മൂലവി തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശ്യം എന്തായിരിക്കും?
9: ഈ ഉമ്മ എന്ന് പറഞ്ഞത് ഉമ്മുന്നല്ലേ നമ്മുടെ അറബിയിൽ പറയാം.
8: അതെ,
9: ഉമ്മുഹു ഹാവിയ ഖുർആൻ പറയണ്ട. അതായത് എല്ലാവർക്കും എത്തിച്ചേരാനുള്ള അവസാനത്തെ ഒരു സങ്കേതമാണ് ആര്, ഉമ്മ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സന്തോഷങ്ങൾ ഇപ്പോൾ എത്ര പങ്കുവെച്ചാലും അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. മക്കളും എല്ലാവരും സങ്കടങ്ങൾ പറയുന്നത് ആരോടാണ്?
8: ഉമ്മയോടാണ്.
9: അപ്പോൾ അതുകൊണ്ട് ഒരു കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളിലെല്ലാം ഏറ്റവും അധികം മാനസിക വിഷമം അനുഭവിക്കുന്നത് ഉമ്മയായിരിക്കും. വേറൊരു കാരണം കൂടെ ഉണ്ട്, അതായത് എല്ലാവരെയും സംരക്ഷിക്കുന്നത് ഉമ്മയാണ്.
8: അതെ,
9: ഭർത്താവിൻ്റെ സംരക്ഷണം, മക്കളുടെ സംരക്ഷണം, അതേപോലെ തന്നെ മാതാപിതാക്കളുടെ സംരക്ഷണം, എല്ലാ ജോലിയും. ഇപ്പം നിങ്ങളുടെ ഒരു ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്തം നിങ്ങളുടെ കാര്യങ്ങൾ അവർ നോക്കണം.
8: അതെ,
9: അതുപോലെ തന്നെ മക്കളുടെ കാര്യങ്ങൾ നോക്കണം.
8: അതെ,
9: നിങ്ങളുടെ മാതാപിതാക്കൾ കൂടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കണം.
8: അതെ,
9: അപ്പം ഈ ഓരോരുത്തർക്കും എന്തുണ്ടായിരിക്കും? ചില പ്രശ്നങ്ങളുണ്ടായിരിക്കും, മക്കൾക്ക് പരീക്ഷയായിരിക്കും, ചിലപ്പോൾ അതല്ലെങ്കിൽ മോൾക്കൊരു വിവാഹമായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കടമായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കും, മാതാപിതാക്കൾ കിടപ്പിലായിരിക്കും. അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്രശ്നങ്ങളല്ല, ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ അവരിലാണ് കേന്ദ്രീകരിക്കുന്നത്. പലപ്പോഴും നമ്മൾ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ തൽക്കാലം എല്ലാം മറക്കും, കാരണം നമ്മൾ വേറെ പല കാര്യങ്ങളിലും നിരതമാകുന്നു, പലരുമായി സഹവസിക്കുന്നു, പലരുമായി ഷെയർ ചെയ്യുന്നു. പക്ഷെ വീടിൻ്റെ അകത്തളങ്ങളിൽ കഴിയുന്ന ഉമ്മമാരെന്ത് ചെയ്യാണ്? വീടിൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഏകാന്തമായി വേദനിച്ച് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ സങ്കടങ്ങൾ പലപ്പോഴും നമ്മളോട് പറയുന്നതും എഴുതി അയക്കുന്നതും പീസ് റേഡിയോക്ക് വരുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സങ്കടങ്ങൾക്ക് തീർത്തു കൊടുക്കാൻ നമുക്ക് പറ്റില്ലെങ്കിലും ചില മാർഗനിർദ്ദേശങ്ങൾ അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഏത് വിഷയം നമ്മൾ സെലക്ട് ചെയ്തതിനേക്കാളും പലപ്പോഴും നമുക്ക് ആ വിഷയാധിഷ്ഠിതമായിട്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും കുറവായിരിക്കും. ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ചില പരിമിതികളുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ നമ്മുടെ ഈ വിഷയം തിരഞ്ഞെടുത്തപ്പോൾ ധാരാളം ഉമ്മമാർ അവിടെ സങ്കടങ്ങൾ നമ്മളുമായി ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ അർത്ഥം അത്രമാത്രം പ്രസക്തവും അത്രമാത്രം പ്രാധാന്യവും ഈ വിഷയത്തിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് അവർ നമ്മളുമായി ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉചിതമായ ചില പിന്നെ ആശ്വാസ വാക്കുകൾ പറയാൻ കഴിയുന്ന നമ്മൾ പ്രതീക്ഷിക്കാം.
8: ഒരു ഉമ്മയുടെ ഒരു സങ്കടം, അതിൽ നിന്ന് നമുക്ക് വിഷയം തുടങ്ങാൻ തോന്നുന്നു. 10-ാം ക്ലാസ് കഴിഞ്ഞ ഒരു മകനാണ്. മകൻ ഒരു സിഗരറ്റ് വലിക്കുന്നത് പിടികൂടിയപ്പോൾ ഇനിയൊരിക്കലോ ചെയ്യൂല എന്നൊക്കെ അവൻ സത്യം ചെയ്തു. പക്ഷെ വീണ്ടും അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കിട്ടി. അപ്പോൾ പിടിക്കുമ്പോൾ ഇനി ഇനിയും നിർത്തി, ഇനി ചെയ്യൂല എന്നാണ് പറയാൻ. അവനെ ക്ലാസ്സുകൾക്കൊക്കെ പറഞ്ഞേക്കാറുണ്ട്, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ടീം സ്പേസിനൊക്കെ അവനെ പറഞ്ഞേക്കുന്നു, പക്ഷേ ഉപദേശമൊന്നും സ്വീകരിക്കുന്നില്ല. എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഉമ്മയുടെ വിഷമം.
9: നമ്മൾ പൊതുവായി നടത്തുന്ന ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും കൊണ്ട് ധാരാളം ആളുകൾക്ക് മാനസിക മാറ്റങ്ങൾ സംഭവിക്കും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ സംഭവിച്ചോളുന്നില്ല. ചില ആളുകളെ നമ്മൾ ഇൻഡിവിജ്വലായി ഒറ്റയ്ക്ക് വിളിച്ച് അവിടെ കാര്യങ്ങൾ ചോദിച്ച് നമ്മൾ എന്തെങ്കിലും പരിഹരിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നത് ധാരാളം ഉമ്മമാർക്ക് പറയാനുണ്ടാകുന്നൊരു വിഷയമായിരിക്കും എന്ത്, ഈ മക്കളുടെ ലഹരി അതല്ലെങ്കിൽ അവർ വഴിതെറ്റിപ്പോകുന്ന കാര്യങ്ങൾ പലർക്കും ധാരാളമായി പറയാനുണ്ടായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് പൊതുവായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ കുട്ടികൾ ഏതെങ്കിലും ഒരു തിന്മയിൽ അകപ്പെട്ടു പോകുന്നത് അവരങ്ങനെ ബോധപൂർവം മദ്യപിക്കണം എന്ന് വിചാരിച്ചിട്ടോ ലഹരി ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിട്ടോ പ്രേമിക്കണം എന്ന് വിചാരിച്ചിട്ടോ ഒന്നും ഒരാളും ഒരു തെറ്റിലേക്ക് പോകുന്നില്ല.
8: അപ്പം
9: നമ്മുടെ മക്കൾക്ക് ഒരു പ്രേമമുണ്ടെങ്കിൽ എനിക്കൊരു പ്രേമം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അവൻ മെനക്കെട്ടിറങ്ങി ഉണ്ടാക്കിയതല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 36 വയസ്സ് പ്രായമുള്ള ഒരാൾ, അയാൾ ഈ അശ്ലീല സൈറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, ഈ മോശം വീഡിയോസ് കാണുന്ന സ്വഭാവം നിർത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു വന്നു. അപ്പം ഞാൻ അദ്ദേഹത്തെ കുറിച്ച് എങ്ങനെയാണ് നിങ്ങളിതിലേക്ക് എത്തിപ്പെട്ടത്? അപ്പം അദ്ദേഹം 14 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പയ്യൻ, സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ എന്ത് ചെയ്താണ്, അവന് ചെറിയൊരു പെൻഡ്രൈവോ എന്തോ കൊടുത്തതാണ് അവൻ. അപ്പോൾ ഒരിക്കലും അവനൊരു സെക്സിനെ കുറിച്ചോ അശ്ലീലങ്ങളെ കുറിച്ചോ ഒന്നും അവൻ അറിയില്ല, നിഷ്കളങ്കനായ ഒരു കുട്ടി. പക്ഷെ അവൻ അന്ന് മുതൽ എന്താണ്, അശ്ലീല സൈറ്റുകൾ കണ്ടിമ്പോഴാണ്. ഇന്ന് അവന് മക്കളുണ്ട്, ഭാര്യയുണ്ട്, പക്ഷെ വിട്ടുപോകാൻ പറ്റും,
8: കഴിയില്ല.
9: അപ്പൊ നമ്മുടെ മക്കൾ എന്തെങ്കിലും തിന്മകളിൽ അകപ്പെട്ടു പോകുമ്പോൾ അത് അവരറിയാതെ എന്ത് ചെയ്യാണ്, സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരം ലഹരികളോ മറ്റോ വിതരണം ചെയ്യാൻ താല്പര്യപ്പെടുന്ന അതിൻ്റെ ഏജൻസികളിൽ നിന്നോ ഒക്കെ എന്ത് ചെയ്യാണ്, സമർത്ഥമായി നമ്മുടെ കുട്ടികൾ അതിൽ അകപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അകപ്പെട്ടു പോകുമ്പോൾ അവിടെ വളരെ വലിയ കൊലപാതകികളായി വലിയ തെറ്റുകാരായി അവരോട് പ്രതിഷേധിച്ചും അവരെ അടിച്ചും അതേപോലെ തന്നെ അവരെ ചീത്ത പറഞ്ഞും നമ്മൾ എന്തോ അവർ കരുതിക്കൂട്ടി ചെയ്തതുപോലെയാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് പറ്റുന്ന അബദ്ധം. പിന്നെ നമ്മൾ നമ്മൾ അടുത്തൊരു വഴി എന്താ വെച്ചാൽ, ഇത് ചെയ്താൽ എൻ്റെ വീട്ടിൽ കയറാൻ പറ്റൂല, ഇത് ചെയ്താൽ നീ എൻ്റെ മകനല്ല, ഇനി ചെയ്യില്ലെന്ന് നീ സത്യം പറയണം, പ്രതിജ്ഞ ചെയ്യണം എന്നൊക്കെയാണ് പറയുക. അതൊക്കെ നല്ലതന്നെ. പക്ഷേ യഥാർത്ഥത്തിൽ ഇവൻ ഇതിൽ നിന്ന് എങ്ങനെ മാറാം എന്നതിനെ കുറിച്ച്, അപ്പം ഞാൻ പറയുന്നത് 14-ാമത്തെ വയസ്സിൽ പോൺ സൈറ്റുകളിൽ എത്തിപ്പെട്ട ഈ സുഹൃത്തിന് ഈ 36 വയസ്സ് വരെയും ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം എന്നതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം നൽകാൻ ഒരാളെ അവൻ കണ്ടെത്തിയിട്ടില്ല എന്നാണ്. കാരണം അവൻ അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ആഗ്രഹം അത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ട്. അവൻ്റെ ആഗ്രഹത്തിന്റെ തീവ്രത അവൻ എനിക്ക് കാണിച്ചു തന്നു. അവൻ ഫോണിൽ എന്ത് ചെയ്യുകയാണ്, ഇതാ ഇപ്പോൾ ഞാൻ പോൺ സൈറ്റ് കണ്ടിട്ട് 25 ദിവസമായി അല്ലെങ്കിൽ 26 ദിവസമായി, അങ്ങനെ അവന് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും കണ്ടില്ലല്ലോ, ഇനി അടുത്ത ദിവസം കാണില്ല എന്നതിലേക്ക് ദിവസത്തെ ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പം എൻ്റെ ആഗ്രഹം എത്രയാണ്, പക്ഷെ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് സ്മോക്കിങ്ങിലേക്ക് എത്തി, ഇനി അതെന്ത് ചെയ്യും, ലഹരിയിലേക്ക് എത്തും, അങ്ങനെയുള്ള അവസ്ഥ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, സ്നേഹപൂർവം എന്ത് ചെയ്യണം, അവരെ നമുക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാം.
8: അതെ,
9: ചീത്ത പറയല്ല, ശാസിക്കല്ല, കുറ്റപ്പെടുത്തല്ല, ബോധ്യപ്പെടുത്തി കൊടുക്കാം. അങ്ങനെ അങ്ങനെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംസാരം പലപ്പോഴും പാരൻസിന് കഴിയാറില്ല. അവിടെയാണ് അവിടെ പരാജയം. ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, അവൻ്റെ എല്ലാ സാഹചര്യങ്ങളും ചോദിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, അവന് ഇത്തരമൊരു തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ വളരെ കൃത്യതയോടുകൂടെ കൊടുക്കാൻ. അപ്പം നമ്മളിപ്പോൾ ഒരു കൗൺസിലറായ ഒരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ദീനിയായ കാര്യങ്ങൾ ഉപദേശിക്കുന്ന ഒരാളെ കാണുമ്പോൾ അയാൾ വളരെ കൃത്യതയോടുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവനെ തിരിച്ചു വരാനുള്ള വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു ഗൈഡൻസ് പലപ്പോഴും പാരൻസിന് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കുട്ടികൾ മാറി വരും. കുട്ടികൾ മാറി വരാൻ എന്ത് ചെയ്യണം, അവരെങ്ങനെ തിന്മയിൽ അകപ്പെട്ടു, എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന് നമുക്കറിയാം, ഉമ്മമാർ ഉമ്മമാരുടെ വിഷമത്തിൽ വിഷമിക്കാത്ത മക്കളില്ല. അപ്പോ ഇവൻ ഇങ്ങനെയാണ് എന്നുള്ളതിൽ ഏറ്റവും വലിയ സങ്കടം ഉണ്ടാവുന്ന ഉമ്മ നമ്മുടെ ഇത്. ഈ ഉമ്മന്റെ സങ്കടം നമുക്ക് അവനെ ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ, മോനെ നിന്റെ ഉമ്മ ഇപ്പൊ അനുഭവിക്കുന്ന ഒരു വിഷമം എത്രയാണെന്ന് നിനക്കറിയോ, നമ്മളതിന്റെ ഒരു ആഴവും കാര്യവും മനസ്സിലാക്കിയാൽ അവൻ അറിയാതെ പറയും, എന്റെ ഉമ്മന്റെ സങ്കടം തീർക്കാൻ ഞാൻ എന്ത് ചെയ്തില്ല, ഇനി ഇതിലേക്കില്ല. അങ്ങനെ ഒരു ബോധ്യതയിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം, മാറി വരണം. ഭയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടോ ഒന്നും മാറി വരാൻ പറ്റിക്കോളുന്നില്ല. എന്തെങ്കിലും ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു ഭയം അവനിൽ ഉണ്ടാകുമ്പോഴാണ് ഇതുണ്ടാവുക. അതേപോലെ തന്നെ ലഹരി, നമുക്കറിയാം ഒരു പ്രാവശ്യം ലഹരി ഉപയോഗിക്കുന്നത് മറ്റൊരാളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പിന്നെ ഇങ്ങനെ കൈമാറി കൈമാറി പോകും. ഇപ്പോൾ 10-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ലഹരി ഉപയോഗിച്ച ഒരു കുട്ടിയെ അവൻ എത്രയോ വർഷം കഴിഞ്ഞ് വിവാഹിതനാകുമ്പോഴെന്താണ് ആ വിവാഹിതനാകുന്ന അവൻ്റെ അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിൻ്റെ ബന്ധുക്കൾ അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം എന്ത് ചെയ്തു, അവൻ 10-ാം ക്ലാസ് പഠിക്കുമ്പോൾ അവൻ്റെ കൂടെ കഞ്ചാവ് വലിച്ച ഒരുത്തനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അന്ന് പഠിക്കുന്ന കാലത്ത് അവൻ കഞ്ചാവ്, പക്ഷെ അവൻ എത്രയോ മാറി, അവനിപ്പോൾ എത്രയോ മാറി, അവനൊരു പ്രശ്നമില്ല. പക്ഷെ അന്നത്തെ ഒരു കഞ്ചാവ് കേസ് ഇന്നും ആ വിവാഹത്തെ മുടക്കി, അവസാന ഘട്ടത്തിൽ ആ വിവാഹം നടന്നില്ല. അപ്പോ ഇതൊക്കെ ഇതിന്റെയൊക്കെ മാരകാവസ്ഥയിൽ ഈ കുട്ടികൾക്ക് അറിയോ, ഇതൊക്കെ അവർ ഭാവിയിൽ വരുമ്പോഴേ അറിയുള്ളൂ. അതേപോലെ തന്നെ അവൻ്റെ ശാരീരികമായും മാനസികമായുമുള്ള അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അവൻ്റെ കോഴ്സുകളെ ബാധിക്കുന്നത്, അവൻ്റെ പരലോകത്തെ ബാധിക്കുന്നത്, അവൻ്റെ എല്ലാം അവർക്ക് ബോധ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യും, ഇത്രമാത്രം ദുരന്തങ്ങളുള്ള ഒരു തിന്മയിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് അവൻ തീരുമാനിക്കും. അങ്ങനത്തെ ഒരു ബോധ്യപ്പെടുത്തൽ, വ്യക്തിപരമായൊരു ബോധ്യപ്പെടുത്തൽ ഉണ്ടായാൽ തീർച്ചയായും മാറുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
8: ഇത് വേറെ ചോദ്യം വന്നിട്ടുള്ള മൊഴി, ഇത് ഉമ്മാക്ക് വേണ്ടിയിട്ട് മകൻ എഴുതുന്നൊരു ചോദ്യമാണ്. ഒരു ഇദ്ദേഹം താഴെയുള്ള മകനാണ്, ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഒരു മാനസിക പ്രശ്നവും മറ്റൊക്കെ അനുഭവിക്കുന്ന ഒരാളാണ്. ആ മകനിൽ നിന്ന് കുറേ ഉമ്മ അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ്. ഉമ്മാനെ ചീത്ത വിളിക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്. ഉമ്മ ആ മകനെ പേടിച്ച് കഴിയേണ്ട ഒരവസ്ഥയാണ്. ഉമ്മയാണെങ്കിൽ അസുഖങ്ങളുള്ള ആളാണ്, ഹാർട്ട് പേഷ്യൻറ്റും മറ്റൊക്കെയാണ്. വാപ്പയാണെങ്കിൽ ഇല്ല. ഈ മകനാണെങ്കിൽ, എഴുതി ചോദിക്കുന്ന മകനാണെങ്കിൽ നാട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന ആളും അല്ല. പിന്നെ വീട്ടിൽ മറ്റു ബന്ധുക്കൾ വരുന്നതൊന്നും ഈ മാനസിക രോഗമുള്ള മകന് ഇഷ്ടാവണില്ല. അവർ വന്നു കഴിഞ്ഞാൽ ഉമ്മാനെ ചീത്ത വിളിക്കണ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിലേക്ക് എന്ത് ചെയ്യണില്ല, ഉമ്മാക്ക് ചീത്ത കൊള്ളണ്ടാന്നുള്ള ആൾക്കാർക്കും ആരും അധികം വരാറില്ല. ഇതൊരു പരീക്ഷണമാണ് എന്നറിയാം, ഇതിന് പകരം നല്ലത് കിട്ടുമെന്നറിയാം. എന്നാൽ ഉമ്മയെ എങ്ങനെ സംരക്ഷിക്കുമെന്ന് എനിക്കറിയില്ല. ആശ്വാസവാക്കും പ്രാർത്ഥനയും വേണം.
9: നമ്മുടെ ഈ എന്തെങ്കിലും മെൻ്റലി ഡിസോർഡറുള്ള അല്ലെങ്കിൽ അംഗവൈകല്യങ്ങളുള്ള അങ്ങനത്തെ കുട്ടികൾ ഏതൊരു ഉമ്മമാർക്കുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിലെ വളരെ വലിയൊരു പരീക്ഷണം തന്നെയാണ്.
8: അതെ,
9: കാരണം അത് ഏറ്റവും അധികം ബാധിക്കുന്നത് അവരെയാണെന്നുള്ളത്,
8: ഉമ്മമാരെ തന്നെയാണ്.
9: പലപ്പോഴും എന്താണ് വെച്ചാൽ വാപ്പമാർക്ക് ചില പരിമിതികളുണ്ട്, അവർക്ക് അതിൽ ഇടപെടാൻ ചില പ്രശ്നങ്ങളുണ്ട്. പരമാവധി സഹകരിച്ച് പോവുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ ജ്യേഷ്ഠാനുജന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ട്. അപ്പോൾ ഇവരെ പരിചരിക്കുക എന്നത് വളരെ വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല അവർ ഭാവിയിൽ ഒറ്റപ്പെട്ടു പോകുമെന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ അതിലേറെയാണ്. എൻ്റെ കാലശേഷം എൻ്റെ കുട്ടി എന്ത് ചെയ്യും, ആർക്കും വേണ്ടാത്ത ആരും നോക്കാനില്ലാത്ത ഈ കുട്ടി എന്ത് ചെയ്യും എന്ന സങ്കടം അതിലുപരിയാണ്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഉള്ളൊരു വിഷയമാണ്. അപ്പോൾ ഇവിടെ ഉമ്മൻ്റെ ഈ വിഷമത്തിൽ ഒരു ബ്രദർ എന്ന നിലയ്ക്ക് അയാളുടെ ഒരു വിഷമം, അയാൾ ഗൾഫിലാണ്, അയാൾ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ എങ്കിലും ഉമ്മയെ ഇവൻ പലപ്പോഴും അടിക്കും, ചീത്ത പറയും. അപ്പോൾ അതൊക്കെ അയാൾക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിട്ട് പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു പരിഹാരം, ഉമ്മൻ്റെ അടുക്കൽ നിന്ന് ഇവനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, പുനരധിവസിക്കുക എന്നതാണ്
8: പരിഹാരം,
9: ഒരു പരിഹാരം. പക്ഷെ അത് എന്താ വെച്ചാൽ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളും ടെൻഷനായിരിക്കും. കാരണം ഇങ്ങനത്തെ ഒരു കുട്ടി എവിടെ പോയാലും സുരക്ഷിതനല്ല എന്നാർക്കറിയാം, ഉമ്മക്കറിയാം. അതുകൊണ്ട് ഒരു ഉമ്മയും എന്ത് ചെയ്യൂല, ഇങ്ങനത്തെ ഒരു കുട്ടിയെ പുനരധിവസിപ്പിക്കൂല.
8: അതെ,
9: മാത്രമല്ല ഇത്രമാത്രം മറ്റുള്ളവരോട് പെരുമാറാൻ അറിയാത്തൊരു കുട്ടിയെ ആര് നോക്കിയാലും അവരെ ഈ ഉമ്മനെ പോലെ ദയ കാണിച്ചോളന്നില്ല. അതായത് അവരെ മർദ്ദിച്ചാൽ അവർ തിരിച്ചു മർദ്ദിക്കും, അവർ ചിലപ്പോൾ കൈകാലുകൾ കെട്ടിയിടും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്തല്ല, ഉമ്മയിൽ നിന്നും അവനെ കൊണ്ടുപോവുക എന്നുള്ളത് ഒരു പരിഹാരമേ അല്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്തേ ഉള്ളൂ, ഇപ്പോ ഒരു വാപ്പനെ പറ്റി പറയണില്ല,
8: വാപ്പല്ല.
9: അപ്പൊ ഇവരുടെ ആരെങ്കിലും രക്തബന്ധുക്കളായ ആളുകൾ എന്ത് ചെയ്യാം, വീട്ടിലുണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉമ്മക്കൊരു ഹെൽപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പുറത്തുള്ള ആളുകളാകുമ്പോൾ അതിന് ചില പരിമിതികളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പൊതുവേ ഉമ്മനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കാര്യങ്ങളും ജോലികളും ഈ കുട്ടീനെ നോക്കുക എന്നുള്ളതൊക്കെ കൂടെ ഒരു വലിയ ഭാരമായിരിക്കും. കാരണം ഇങ്ങനത്തെ ഒരു കുട്ടീനെ നോക്കുന്നത് തന്നെ ഒരു ഫുൾ ടൈം ജോലിയാണ്. അതിൻ്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യണ്ടേ. അപ്പോൾ ഇവരെ സഹായിക്കാൻ പറ്റുന്ന എന്തിയാ, ഇവൻ്റെ പ്രായം നമുക്കറിയില്ല,
8: ഈ ചോദ്യം ചോദിക്കണം മകനേക്കാൾ മൂത്താളാണ്,
9: അതാണ്. അപ്പോൾ അവനെ പരിചരിക്കാൻ പറ്റുന്ന ഒരു ഹെൽപ്പ്, ഉമ്മക്കൊരു ഹെൽപ്പ് ആവുന്ന രൂപത്തിൽ ആരെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും. ഉമ്മക്കോ ഇവനോ ഒക്കെ ഇവർ ഒരു അന്യ സ്ത്രീയോ പുരുഷനൊക്കെ ആകുമ്പോൾ ഉണ്ടാവുന്ന ഇടപഴകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, ആ പ്രശ്നങ്ങൾ വരാത്ത രൂപത്തിൽ ഏതെങ്കിലും നിലക്കൊരു ഹെൽപ്പ് ഇവനെ നോക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിലോ ഉമ്മയുടെ ജോലി ഭാരം കുറച്ചു കൊടുക്കാൻ പറ്റുന്ന.
8: അതെ,
9: ഇപ്പോൾ ഏതെങ്കിലും ഒരു ലേഡി അവരെ വീട്ടിലൊരു ജോലിക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, വീട്ടിലെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളൂല്ലേ, അവർ ചെയ്തു പോയിക്കോളും. അപ്പൊ ഉമ്മന്റെ ലോഡ് കുറച്ചു കൊടുക്കാം.
8: അതെ,
9: അങ്ങനെ ചില സഹായങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ എന്താണ്, ഇവന് പരമാവധി എന്താണ് ചികിത്സകളിലൂടെ അവൻ്റെ ബുദ്ധിമുട്ടുകളും അപകടങ്ങളും ഒഴിവാക്കി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇങ്ങനെ വയലൻ്റ് ആവുക, അക്രമാസക്തമാവുക, ഇതൊക്കെ ശരിക്ക് നല്ല സൈക്യാട്രിക് മെഡിസിനിലൂടെ പരിഹാരം ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവർ ചെയ്യുന്നുണ്ടായിരിക്കും. രോഗത്തെ പരമാവധി നിയന്ത്രിക്കാനുള്ള മെഡിസിൻസ് ഉണ്ടോ എന്ന് ആലോചിക്കാം. ഉമ്മൻ്റെ മറ്റു ഭാരങ്ങളെ കുറച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഉമ്മനെ സഹായിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഇപ്പോൾ പരിഹാര മാർഗ്ഗം, പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണല്ലോ, ആ പരീക്ഷണങ്ങൾ നാളെ സ്വർഗം വാങ്ങാനുള്ള അധ്വാനങ്ങളാണ്. അപ്പോൾ എത്ര നമ്മൾ അധ്വാനിക്കുന്നുവോ, എത്ര ക്ഷമിക്കുന്നുവോ, അതിനനുസരിച്ച് പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതേ പറ്റുള്ളൂ.
8: ഇത് പേസ് റേഡിയോയുടെ ഒരു സ്ഥിരം ശ്രോതാവിൻ്റെ ഒരു സംശയമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അവർ ആദ്യ വാചകങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം റേഡിയോ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള നന്ദിയും അറിയിക്കുന്നു. എൻ്റെ പ്രശ്നം ഉമ്മ എന്ന നിലക്ക് മോൻ വരുത്തിയ പ്രശ്നങ്ങളാണ്, അവൻ എന്തെങ്കിലും ഒക്കെ കാര്യത്തിലും എന്നോട് ചോദിച്ചിട്ട് ചെയ്യും, ചെറുപ്പം മുതലേ അങ്ങനെയാണ്, ഇപ്പോൾ വലുതായപ്പോഴും അങ്ങനെ തന്നെയാണ്. ഭർത്താവിൻ്റെ ബിസിനസ് അതിൻ്റെ സാമ്പത്തികമെല്ലാം കൈകാര്യം ചെയ്യുന്നതും മകനാണിപ്പോൾ, പക്ഷെ പുതിയ ബിസിനസ്സിന് വേണ്ടി ഇപ്പോൾ അവൻ പണം ചോദിക്കുകയാണ്. അപ്പോൾ ആ ബിസിനസ് ഒരു ലീഗൽ, പൂർണ്ണമായി ലീഗൽ അല്ലാത്തൊരു ബിസിനസ്സാണ്, വിദേശത്തു നിന്ന് ടാക്സും മറ്റൊക്കെ കെട്ടാത്ത രൂപത്തിൽ സാധനങ്ങൾ കൊണ്ടുവരാൻ അങ്ങനത്തെ ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിന് ചതിക്കലാണ്, നമുക്കത് പറ്റില്ല എന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നില്ല, അവന് മനസ്സിലാകണില്ല. അവൻ ചില ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞു, ആ ന്യായീകരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ശരിയാണ് എന്ന് തോന്നുന്നു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. വേറെ ആളുകൾ ഇതിൽ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഓഹരിയാണ് നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ടെങ്കിൽ എനിക്ക് തെറ്റാന്നറിയാം, പക്ഷെ അവന് ഇത് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകുന്നില്ല എന്നൊരു പ്രശ്നമാണ് പറയുന്നത്.
9: നമ്മൾ പലപ്പോഴും ഈ ഉമ്മമാരോട് പറയുന്ന ഒരു വിഷയമാണ് എന്തറിയോ, ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ നമ്മൾ ആ കുട്ടിയെ എന്ത് ചെയ്യും, കയ്യിലെടുത്ത് തലോടി ഒപ്പം നിന്ന് കൂടെ കിടത്തി പാല് കൊടുത്ത് വളർന്നു. അവൻ നല്ല നടക്കാനാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവന് ചെറിയ സ്വാതന്ത്ര്യം കൊടുക്കും. കുറച്ചും കൂടി മുതിർന്നു വരുമ്പോൾ എന്ത് ചെയ്യും, അവൻ്റെ വസ്ത്രം അലക്കാനും അവനെ കുളിക്കാനും അവൻ്റെ കാര്യം ചെയ്യാനും സ്വാതന്ത്ര്യം കൊടുക്കും. അങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ അവനെ സ്വയം പര്യാപ്തനാക്കി കൊണ്ടുവരുമ്പോഴാണ് അവനീ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടി പറ്റുക. അപ്പം ഇവർക്ക് എന്തൊരു കല്യാണം കഴിച്ച് വലിയ ബിസിനസ്സും പരിപാടിയൊക്കെ ആയിട്ടും ചെറിയ കുട്ടികളെ, രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ സ്ലേറ്റും പേപ്പറും പരീക്ഷയും നോക്കണ പോലെ, അവൻ്റെ ഭക്ഷണവും ഫുഡും ഉറക്കവും നോക്കണ പോലെ എന്നും എന്ത് ചെയ്യേണ്ട, ഇത്തരം പ്രായപൂർത്തിയായ ആളുകളുടെ പിറകെ നടന്ന് അവരുടെ ബിസിനസ്സിലും അവരുടെ സംഗതികളിലും ഇടപെട്ട് ടെൻഷൻ ആവണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഈ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച് കൊടുത്താലും അവരെ പ്രശ്നങ്ങളും കാര്യങ്ങളും ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഉമ്മമാർ. അത് അത് തീരെ ഉമ്മമാർക്ക് പറ്റണില്ല, അതുകൊണ്ടാണ് സങ്കടങ്ങൾ തീരാത്തത്. ഇപ്പം നമ്മൾ പ്രായപൂർത്തിയായ ഒരാളാണ്, അവൻ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ വരുംവരായികളെ കുറിച്ച് അവൻ അറിയാം. അപ്പം നമുക്ക് അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അങ്ങനെ തെറ്റുണ്ട് എന്ന് അവനോടൊരു അഭിപ്രായം പറയാം, അത് സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ എന്ന് അവൻ എന്ത് ചെയ്യാം, തീരുമാനിക്കാം, അത്രേ കാര്യമുള്ളൂ. നേരെ മറിച്ച് അത് അവൻ സ്വീകരിച്ചില്ലല്ലോ ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല എന്നാണ്. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവൾ വീട്ടിലെത്തി, അവൾക്ക് അള്ളാഹു വിധിച്ച ഒരു ജീവിതം കിട്ടി, അതിൽ മുന്നോട്ട് പോട്ടെ, നമുക്ക് കൈയുടെ ചെയ്തു കൊടുക്കുക. അതല്ലാതെ അവൾ അവിടെ എന്താവും, ആ വീട്ടിലെന്തായിരിക്കും, അവൾക്ക് കുറച്ച് ജോലിയാണ്, അവൾ അമ്മായിമ്മ കുറച്ച് പെരുമാറ്റം മോശമാണ്, ഭർത്താ ഇതിങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ സ്വയം പര്യാപ്തത ആർജിച്ചിട്ടുള്ള മുതിർന്ന മക്കളുടെ പ്രശ്നങ്ങളെ
8: അവർക്ക് അവർ ചോദിക്കുന്ന ഉപദേശങ്ങൾ കൊടുത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യുക, പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് ആലോചിക്കാതിരിക്കുക എന്നില്ല. ഇപ്പം ഏതായാലും ഇവർ പറഞ്ഞല്ലോ ഈ ടാക്സ് ഒന്നും അടക്കാതെ പിന്നെ നമ്മുടെ നാടിനെ പറ്റിക്കുന്ന രൂപത്തിലുള്ള ബിസിനസ്സുകൾ ശരിയല്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് അവൻ മനസ്സിലാക്കി കൊടുത്തു. ഇനി അവൻ തീരുമാനിക്കട്ടെ, ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള കാര്യങ്ങൾ അവൻ തീരുമാനിക്കട്ടെ. അതിൻ്റെ വരും വരായികളൊക്കെ അവനുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല പറയണത്, എത്ര മുതിർന്ന ആളുകളാണെങ്കിലും കല്യാണം കഴിച്ചു പോയ പെൺകുട്ടികളാണെങ്കിലും അവരുടെ ചെറിയ ചെറിയ വിഷയങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കും. നമ്മൾ ഈ വയസ്സായ പലരെയും സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് എത്ര പേരെ കുട്ടികളുണ്ടാവും, എത്ര മക്കളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ ചെറിയ മക്കളെ പോലെ തന്നെ

0: ഉമ്മമാരുടെക്കാൾ കൂടുതൽ ഇത് വല്യമ്മമാർക്കായിരിക്കും ഈ സങ്കടങ്ങൾ ഉണ്ടാവുന്നത്. ശരി, ഇതിൽ മറ്റൊരു ഉമ്മയുടെ ഒരു വലിയ വിഷമം, മോനിതേപോലെ മുതിർന്ന ആളായിട്ടുണ്ട്. ഇപ്പോൾ ഓൻ കുറേ പൈസ കടാക്കുകയാണ് എന്നുള്ളതാണ് ഉമ്മാൻ്റെ ഒരു പ്രശ്നം. അത് പൈസ ഇങ്ങനെ ചിലവാക്കുന്നതിലൊരു ശ്രദ്ധയില്ലാത്ത അവസ്ഥയാണ്, അതിലൊരു പേടിയില്ലാത്ത അവസ്ഥയാണ്. ഇവരുടെ ഉമ്മയാണെങ്കിലും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലും മറ്റൊക്കെയാണ്, വീട് തന്നെ പിന്നെ ഇല്ലാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഇതിലിതാണ്, ഞാൻ എവിടെയാണ് താമസിക്കുന്നതെന്ന പേടിയിലാണ് ഞാൻ ആകെ തകർന്നുപോയി, എന്ത് ചെയ്യും സാറേ എന്നാണ് അവസാനത്തിലെ ചോദ്യം.
1: ഇത് ഇതിലിപ്പോൾ സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത ഇല്ലാതെ ജീവിക്കണ ഭർത്താക്കന്മാരുണ്ടാവും, അതേപോലെ തന്നെ മക്കളുണ്ടാവും. ഇതിലൊക്കെ സഹോദരിമാർ സ്വീകരിക്കേണ്ട ഒരു മാനദണ്ഡം നമുക്ക് പൊതുവായി പറയാം. അപ്പം അതിലെന്താണെന്ന് വിചാരിച്ചാൽ, പലപ്പോഴും എന്താണ് ഭാര്യ വീട്ടിലോ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലോ ഒക്കെ അല്ലെങ്കിൽ ഇവരുടെ കഴുത്തിലോ ഒക്കെ ഉള്ള ആഭരണങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് എന്ത് ചെയ്യും, ഒരു നിയന്ത്രണമില്ലാത്ത സാമ്പത്തിക ജീവിതം നയിച്ച് അവസാനം ഈ കടങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവരേറ്റെടുത്ത് വീട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത ഇല്ലാതെ പോകുന്ന ആളുകളെ കടം വീട്ടാൻ നമ്മൾ മെനക്കെട്ടാൽ, പിന്നെ ജീവിതത്തിൽ നമ്മൾ നമ്മൾ താമസിക്കുന്ന വീട് കൂടെ വിറ്റാലും എന്താവൂല, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവൂല. അപ്പൊ അങ്ങനെ പോകുന്ന ആളുകൾ അതിന്റെ വരം വരായിക അവൻ ജീവിതത്തിൽ അനുഭവിച്ച് എന്ത് ചെയ്യണം, പഠിക്കണം. ഒരു സഹോദരി കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, അവന് വേറൊരു പെണ്ണിന്റെ കൂടെ പോയി, അവൾക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ വേണ്ടി ഗൾഫിലൊരു പെണ്ണിന്റെ സ്വീകരിച്ചിട്ട് അവൾക്ക് നാട്ടിലെ സ്വത്തൊക്കെ വിറ്റിട്ട് ഇങ്ങനെ പണം കൊടുക്കണം, എന്നിട്ട് അവളെ കൂടെ ഇങ്ങനെ ടൂർ പോവുക, അവളെ കൂടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് 1,800,000 രൂപ എന്ത് ചെയ്തു അവന്റെ ഉമ്മ അവരുടെ സ്വത്ത് വിറ്റിട്ട് എന്ത് ചെയ്തു,
0: കടം വീട്ടി.
1: അവൻ പറഞ്ഞാ ഈ കടം വീടേ ഞാൻ നല്ല ആളായിക്കോളാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉമ്മ ഇപ്പൊ സങ്കടം പറയണമെന്ന് അവൻ ഇതേമാതിരി വീണ്ടും ലക്ഷങ്ങൾ വാങ്ങി എന്ത് ചെയ്യുന്നു. അപ്പൊ ഇത് പല ഭർത്താക്കന്മാർക്കും പല മക്കൾക്കും ഈ സ്വഭാവമുണ്ട്. ഇതൊന്നും ഏൽക്കാൻ ഒരു ഉമ്മയും ഒരു സ്ത്രീയും ബാധ്യസ്ഥരല്ല. സാമ്പത്തിക കാര്യങ്ങളിൽ എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോ നമുക്കിപ്പോ ആപ്പിമ്മയൊക്കെ ഉണ്ടാവാനോ
0: അതെ
1: അല്ലേ, പക്ഷെ എനിക്കൊരു കടം വന്നാൽ ഇപ്പത്തെ അവസ്ഥയിൽ അത് വീട്ടാൻ വാപ്പക്ക് എന്ത് ബാധ്യതയുള്ളത്, ഉമ്മക്ക് എന്ത് ബാധ്യതയുള്ളത്, ഭാര്യക്ക് എന്ത് ബാധ്യതയുള്ളത്? ഭാര്യക്ക് വേണ്ടതെല്ലാം നാം നൽകുക എന്നല്ലാതെ സാമ്പത്തികമായി നമുക്ക് എന്തെങ്കിലും തരാനുള്ള ഒരു ബാധ്യതയും അവർക്കില്ല. അവരുടെ പൈസ ഉണ്ടെങ്കിൽ പോലും ഇല്ല. ഏത് അവളൊരു സമ്പന്നയാണെങ്കിൽ പോലും എന്തില്ല, നമുക്ക് തരാൻ അവർക്ക് ബാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ഇവരെ ഇങ്ങനത്തെ ആളുകളുടെ കടങ്ങൾ വിടും. കടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാള് ജീവിതത്തിലൊരു തൊഴിലില്ലാതെ നിൽക്കുകയാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വളരെ സൂക്ഷ്മതയുള്ള കക്ഷിയാണ്. അപ്പൊ നമുക്ക് അയാൾക്ക് ഒരു 2,00,000 ഇൻവെസ്റ്റ് ചെയ്താൽ അയാൾ നല്ലൊരു തൊഴിലിൽ വരും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു പരീക്ഷണം, എന്നിട്ട് നമ്മൾ സഹായിക്കേണ്ട എന്നല്ല പറഞ്ഞത്. വെറുതെ പണം കടം വാങ്ങി അതിനൊരു ഉത്തരവാദിത്തമായി ചെലവഴിക്കുന്ന ആളുകളെ നമ്മൾ സഹായിച്ചാലേ അവരുടെ പണം അവർക്ക് വരല്ല, പിന്നെ നമ്മൾ കൊടുക്കുന്ന പണത്തിന് അത്രയും എന്തുണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ആളുകളെ ഒന്നും നമ്മൾ പോറ്റേണ്ട കാര്യമില്ല. അവരെന്ത് ചെയ്യട്ടെ, ജനങ്ങളിൽ നിന്ന് കടം വാങ്ങി ആ കടക്കാരിൽ നിന്ന് വരുന്ന ഭീഷണികളും പ്രശ്നങ്ങളും ലോണുകളും ബാങ്കിൽ നിന്നുള്ള ഭീഷണികളും ജപ്തികളും ഇതൊക്കെ അനുഭവിച്ചെന്നെ അവർ പഠിക്കണം. അത് അനുഭവിക്കാൻ അവർക്ക് അവസരം കൊടുക്കാതിരിക്കുകയാണ് അവര്. അപ്പോൾ സത്യത്തിൽ ഇത്തരം സാമ്പത്തികമായിട്ടുള്ള നിരുത്തരവാദപരമായ ജീവിതത്തിന് പ്രോത്സാഹനം നൽകുകയാണ് പലപ്പോഴും ഉമ്മമാരും ഭാര്യമാരും ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നല്ല ചായ കൊടുക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല വർത്തമാനം പറയുന്നല്ലാതെ എന്താണ് നമ്മുടെ ആഭരണങ്ങളും നമ്മുടെ സ്വത്തുമൊക്കെ അവർക്ക് കൊടുത്തിട്ട് എന്തിന് ചെലവഴിച്ചു എന്ന് പോലും അറിയാതെ കൊടുക്കുന്നത് തികച്ചും അവരെ തിന്മകളിലും അവരുടെ ഇത്തരം അനിയന്ത്രിത ജീവിതങ്ങളെയും സപ്പോർട്ട് ചെയ്യലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ഈ ഇതിൽ ഒരു ഉമ്മയുടെ മകളെക്കുറിച്ചുള്ള ഒരു സംശയമാണുള്ളത്. ഇതിൽ അവർക്ക് ഉള്ള മക്കളിൽ ഒരു പെൺകുട്ടി അവർ എന്ത് ചെയ്യുന്നില്ല, ശരിക്ക് സംസാരിക്കൂല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇവർ തൽക്കാലം കുറച്ച് ദിവസത്തിനൊരു ഉമ്രക്കൊക്കെ പോയ സമയമാണ്. ഇപ്പം എവിടേക്ക് പോകണവരെ പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ മെസ്സേജ് അയച്ചാലും എടുക്കില്ല, ഫോൺ ചെയ്താലും സംസാരിക്കൂല, വാപ്പാനോടുള്ള ഒരു പെരുമാറ്റം അങ്ങനെ തന്നെയാണ്, വളരെ മോശമാണ്. ഇപ്പോൾ വിവാഹത്തിനുള്ള പ്രായക്കെത്തി, പക്ഷേ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ കല്യാണം വേണ്ടെന്ന് പറയുന്നത്. ഇനിയൊരു 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ 2 വർഷം പഠിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക, കല്യാണം നോക്കുക എന്നാണ് പറയണത്. അവളുടെ പെരുമാറ്റം കണ്ടിട്ട് ഞാനാകെ സങ്കടത്തിലാണ് എന്നാണ് പറയുന്നത്.
1: ഇതിപ്പോൾ നമുക്ക് വിശദമായിട്ട് മനസ്സിലാവണമെങ്കിൽ അവിടെ നിന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണം. സ്വാഭാവികമായി ഉണ്ടാവുന്ന കാര്യം നമ്മൾ പറയാം. അതായത് ഇവൾക്ക് എവിടെയോ ഒരു ഡൈവേർഷൻ സംഭവിച്ചിട്ടുണ്ട്, എവിടെയോ അവൾക്കൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ

0: സത്യം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു പിന്നെ അസാധാരണമായ അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ, അവളുടെ ഏകാന്തത, അവളുടെ സംസാര ശൈലികൾ, ഇതിലൊക്കെ വരുന്ന മാറ്റങ്ങൾ വരുമ്പോൾ ഉമ്മ എന്ത് ചെയ്യും, ഇതിൽ ഇടപെടും.
1: അതെ,
0: അങ്ങനെ ഇടപെട്ട് അവളെ ഉപദേശിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉമ്മയും അവളും തമ്മിൽ എന്ത് ചെയ്യും, തെറ്റും. അപ്പൊ ഉമ്മന്റെ ഇടപെടലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പെൺകുട്ടികൾ സ്വീകരിക്കുന്ന ഒരു മാർഗമാണെന്ന്, ഉമ്മനോട് തൽക്കാലാണ് തെറ്റ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യില്ല, ചില ഉമ്മ അങ്ങനെ ഇടക്കിടക്ക് എന്താ മോളെ, എന്താ അങ്ങനെ ചെയ്തേ, എന്താ എന്ന ചോദ്യങ്ങൾ പൊതുവെ ഉണ്ടാവില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവൾക്ക് എന്തു സംഭവിച്ചു എന്ന് പഠിക്കണം. പ്രത്യേകിച്ച് വിവാഹം വേണ്ടെന്നൊക്കെ പറയുമ്പോൾ അവൾ എന്തെങ്കിലും വല്ല ബന്ധങ്ങളിലും അകപ്പെട്ടു പോയിട്ടുണ്ടോ, വേറെന്തെങ്കിലും കാഴ്ചപ്പാടുകളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല സ്വതന്ത്ര ചിന്തകളും ഇസ്ലാമിക വിരുദ്ധമായ കാഴ്ചപ്പാടുകളും ക്യാമ്പസുകളിൽ നിന്ന് അവൾക്ക് വന്നിട്ടുണ്ടോ, എന്താണ് അവൾക്ക് വന്ന മാറ്റം. ഇതിന്റെ മുമ്പ് ഉമ്മയുമായി സഹകരിച്ച് സ്നേഹത്തിൽ പോയിരുന്ന ഒരു പെൺകുട്ടിക്ക് എവിടെയോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റം എന്താണെന്ന് മനസ്സിലാക്കി അത് തിരുത്തുന്നതിലൂടെ മാത്രമേ അവൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുള്ളൂ എന്നാണ് മനസ്സിലാവുന്നത്.
1: ഇതിൽ ഇപ്പോൾ ഒരു സഹോദരി അയച്ചൊരു സംശയമാണ്, ഒരു ഉമ്മ അയച്ച സംശയമാണ്. അവരുടെ ഭർത്താവിന് ഒരു കാര്യമായ ഒരു ഹാർട്ടിൻ്റെ പ്രശ്നം വന്ന്, ഇപ്പോൾ ഒരു ചികിത്സയും മറ്റൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു അവസ്ഥയിലുള്ളത്, കുറച്ച് മാസങ്ങളേ അതിനായിട്ടുള്ളൂ. ഇപ്പോൾ ഓലെ വലിയൊരു സങ്കടം, ഓക്ക് ആകെ ഒരു ആൺകുട്ടിയാണുള്ളത്, ബാക്കി പെൺകുട്ടികളുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മരുമകൾ, മകൻ്റെ ഭാര്യ വേറെ താമസിക്കണം എന്നുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മകൻ്റെ വിഷമം കണ്ടിട്ട് ബാപ്പ എന്ത് ചെയ്യാണ്, വേറെ താമസിക്കണമെന്ന് ബാപ്പയും പറയാണ്. അപ്പോൾ ഇവർക്കാണെങ്കിൽ അസുഖമുണ്ട്, ഒക്കെ കൂടിയായിട്ടൊരു വലിയ മാനസിക പ്രശ്നത്തിലാണുള്ളത്.
0: നമുക്കിപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതികൾ അറിയില്ല.
1: അറിയില്ല.
0: ഇപ്പോൾ ഇതിപ്പോൾ ഇപ്പോൾ ഇത് മരുമകളുടെ ഒരു ക്വസ്റ്റ്യനാണെന്ന് നമ്മൾ സങ്കല്പിക്കുക. ഇതിപ്പോ ഇതിപ്പോ പിന്നെ ഭർത്താവിന്റെ ഉമ്മയാണ് ചോദിക്കുന്നത്
1: അല്ലേ?
0: ഇത് മരുമകൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, എന്ത് എനിക്ക് ഈ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, അവിടെ പല പ്രശ്നങ്ങളുണ്ട്, ഉമ്മന്റെ പെരുമാറ്റം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റൂ, മാറിപ്പോകാൻ പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും എന്ത് ചെയ്യാണ്, ഒരു നല്ല താമസം ഒരു പെൺകുട്ടിക്ക് കൊടുക്കുക എന്നുള്ളത് ഭർത്താവിന്റെ ബാധ്യതയാണ്. അതില്ല എന്ന് അവർ പറയുമ്പോൾ അവരെന്ത് ചെയ്യണം, മാറി താമസിക്കുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ഇവിടെ ഒരു ഉമ്മന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുമ്പോഴോ, ഞങ്ങളിവിടെ ഒറ്റയ്ക്കാണ്, ഞാൻ ഹാർട്ട് പേഷ്യന്റ് ആണ്, ആകെ ഒരു മകനേ ഉള്ളൂ, അവന്റെ ഭാര്യയാണ്, അപ്പൊ എന്ത് ചെയ്യണം, അവൾ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നു. വാപ്പയും എന്ത് ചെയ്യാണ്, അവൾക്ക് പ്രശ്നമാണെങ്കിൽ മകന്റെ വിഷമം കണ്ടിട്ട് പോയിക്കോ എന്ന് പറയുന്നു. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തെ എങ്ങനെ നമ്മൾ തരണം ചെയ്യും എന്ന് നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് പറയാൻ
1: പറ്റില്ല.
0: കാരണം നമ്മൾ പറയുന്ന ഒരു തീരുമാനം പലപ്പോഴും ഒരു വൺ വേ ആയിരിക്കും, എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടെടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഇവിടെ ഈ ചോദിച്ചത് സഹോദരി ആവുന്നുണ്ട്, നമുക്ക് അവരെ ഭാഗത്ത് നിന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണ്, സത്യം പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ളത്, ഏറ്റവും അധികം ആശ്വാസകരവും ആയിട്ടുള്ളത് ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കലാണ്. കാരണം ഒറ്റയ്ക്ക് പോവുക എന്നറിയുമ്പോൾ അതിൽ കുറേ സ്വപ്നങ്ങളുണ്ടെങ്കിലും ഒരു വീടിൻ്റെ ഒറ്റയ്ക്കുള്ള പരിചരണവും സംരക്ഷണവും എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല അവിടെ ഒരു ഒറ്റപ്പെടലുണ്ടായിരിക്കും. പിന്നെ അതിലുപരി എന്താ വെച്ചാൽ ഭർത്താവ് വാപ്പനും ഉമ്മനെയും ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവ് നിലക്ക് എന്ത് ചെയ്യാണ്, ഉപ്പനും ഉമ്മനെയും വിട്ടുപോകുന്നതിൻ്റെ ടെൻഷൻ ആയിരിക്കും ഇയാളെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ അയാളിൽ നിന്നൊരു ഒരു റിലാക്സേഷൻ ഇല്ലാത്തതുകൊണ്ട് അയാളുടെ ഇടപെടലുകളൊന്നും ഉണ്ടാവില്ല, ഒരു ഒറ്റക്ക് വന്നതിൻ്റെ ഒരു സന്തോഷവും ആഹ്ലാദമൊന്നും പങ്കിടാൻ ഉണ്ടാവില്ല. എന്ത് കാര്യം പറയുമ്പോൾ ഉപ്പിമ്മയോട് ഒറ്റക്കല്ലേ ആണ് ഇയാൾ ഇങ്ങനെ ആലോചിച്ചിരിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതം എന്താണ്, അവിടെ പോയി നിന്നാൽ മതി, അവനവനെ കൊണ്ട് കഴിയുന്ന പണിയെടുത്തിട്ട് സുഖമായി കടന്നുറങ്ങി വായിച്ച് മൊബൈലൊക്കെ അങ്ങനെ സുഖമായിട്ട് ഭർത്താവിൻ്റെ കാര്യം ചെയ്ത് പോവാൻ പറ്റും. അവിടെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് ഉമ്മുണ്ട്, അവിടുത്തെ ചെലവുകൾ നടത്താൻ വാപ്പുണ്ട്, സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഏതൊരു പെൺകുട്ടിക്കും ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടെങ്കിൽ അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാനാണ് ഇഷ്ടപ്പെടുക.
1: അതെ,
0: മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഒരു പെൺകുട്ടി അവിടുന്ന് പോയി എന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മൾ ഒരു ഭർത്തൃ വീട്ടിലാണെങ്കിൽ അവിടെ കുറച്ച് സമാധാനവും പ്രശ്നങ്ങളൊക്കെ സമാധാനക്കേടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ പോകാൻ തീരുമാനിക്കും. നമ്മൾ സങ്കല്പിക്കുക, ഇപ്പൊ ഇവൻ വേറൊരു വീടെടുത്തു, ഒരു വാടക്ക ഒരു വീടെടുത്തു, ഒരവിടെ സുഖമായി താമസിക്കുകയാണ്. അപ്പൊ ഉപ്പിമ്മയും പറയണത് എടാ കുറച്ച് കാല ദിവസം നിന്റെ അടുത്തൊന്ന് വന്ന് നിൽക്കേണ്ടിന്നു പറഞ്ഞാൽ എന്താ ചെയ്യാ, ഇവൾക്ക് എന്തെങ്കിലും പറയാൻ
1: പറ്റൂല,
0: അവൾ ഏറ്റെടുക്കണ്ടേ? അപ്പൊ എന്താവൂല, ഒരിക്കലും ഈ വാപ്പ ഉമ്മ എന്നുള്ളത് എന്തല്ല, നമ്മൾ വേറെ പോകുന്നത് കൊണ്ടൊന്നും ഒഴിവായി പോകുന്ന ഒരു കാര്യം അല്ല. അപ്പം അതുകൊണ്ട് ഇവരുമായി നല്ലൊരവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാൻ അവൾ പരിശ്രമിക്കുക, ആകെ ഒരു മരുമകളെ ഉള്ളൂ. അതുകൊണ്ട് അവൾ പരമാവധി ലോകത്തെവിടെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും അവൾ ഇവരുടെ വീട് ഇഷ്ടപ്പെടത്തക്ക വിധത്തിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ എന്ത് ചെയ്യണം, ഈ ഉമ്മ പരിശ്രമിക്കാം. തീർച്ചയായും എന്ത് ചെയ്യും, ആ കുട്ടികൾ മിക്കവാറും അവിടെ നിന്ന് പോവാനാണ് ശ്രമിക്കുക. അതാണ് അവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളതും ഏറ്റവും ഭാരക്കുറവുള്ളതും സമാധാനമുള്ളതും അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഇതിലൊരു ചോദ്യം, കുട്ടികൾ തമ്മിൽ അടികൂടുമ്പോൾ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? ഇസ്ലാമികപരമായ വസ്ത്രം കുട്ടികളെ ധരിപ്പിക്കാനുള്ള മാർഗം ഇന്നത്തെ കാലം, കുട്ടികളിപ്പോൾ മോഡലിൻ്റെ പിറകെയാണ്, തട്ടമിട്ടാലും മുടി പുറത്താണ്, ഒരു ഉമ്മ എന്ന നിലക്ക് വല്ലാത്ത മനപ്രയാസത്തിലാണ്.
0: വളരെ ബുദ്ധിപരമായിട്ട് മക്കളുടെ കാര്യങ്ങൾ, ശരിക്ക് പ്രവാചകന്മാരൊക്കെ ആട് നോക്കിയിരുന്നു എന്ന് പറയുന്നുണ്ട്. ആടിൻ്റെ ഒരു സ്വഭാവം അറിയാലോ. പക്ഷേ എന്തൊക്കെ സ്വഭാവ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു മേയ്ക്കുന്ന ഒരാൾക്ക് അവയെ മര്യാദക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ സത്വം. അപ്പോൾ ഇപ്പോൾ പിന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികൾക്കുള്ള ഒരു കളിക്കൊക്കെ ഒരു മാസിക വരുന്നുണ്ടെന്ന്
1: വിചാരിക്കും,
0: നമ്മൾ വരുത്തുന്ന വിചാരിക്കാം. അപ്പോൾ അത് വരുമ്പോൾ എന്ത് ചെയ്യും, അത് വന്ന് വീഴുമ്പോഴേക്കിന് രണ്ട് കുട്ടികളും തമ്മിൽ എന്ത് ചെയ്യും, എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ അടിയാവും.
1: അതെ,
0: എന്താപ്പാ സന്ദർഭത്തിൽ പറയാ, നമുക്ക് ചീന്തിട്ട് രണ്ട് കഷ്ണമായി കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബുദ്ധിയുള്ളൊരു ഉമ്മ എന്താ ചെയ്യാന്ന് ചോദിച്ചാല്, പിന്നെ ഇന്നത്തത് എന്ത് ചെയ്യാണ്, അവന് കൊടുക്ക, അടുത്ത ആഴ്ച വരുന്നത് ഇവൾക്കായിരിക്കും, പിന്നെ ഒന്നിടവിട്ട് ഒന്നവിടവിട്ട് പോകും. അപ്പൊ ഈ ആഴ്ചത്തെ ആർക്കാ വേണ്ടത്, അത് മാത്രം അന്ന് തീരുമാനാക്കിയാ മതി. പിന്നെ ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, അടുത്ത ആഴ്ചത്തത് വരുമ്പോ അത് മറ്റയാളെടുക്കും, ഇയാളൊരു ബഹളത്തിനും പോകില്ല. ഇങ്ങനൊരു സ്റ്റെപ്പ് ഉമ്മ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക, എല്ലാ ആഴ്ചയും ഈ അടി നടക്കും. മനസ്സിലായില്ലേ? അപ്പോ എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മളൊരു കുട്ടീനെ എടുക്കുമ്പോൾ മറ്റേ കുട്ടിയെ എടുത്തില്ല എന്ന വേദന കുട്ടിക്കുണ്ടാവും. ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അടുത്ത കുട്ടിക്ക് കൊടുത്തില്ല എന്നുണ്ടായിരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ഒരു പാത്രത്തിലാണ്, രണ്ടുപേരെയും ഒന്നിച്ച് ചേർത്തിട്ട് എന്ത് ചെയ്യും, ഒരു പാത്രത്തിൽ കൊടുക്കും. ഒരു പാത്രത്തിന് രണ്ടാളും കഴിച്ചാൽ പ്രശ്നമില്ല, നമ്മൾ വാരി കൊടുക്കുകയാണെങ്കിൽ രണ്ടാളെ അപ്പുറത്തപ്പുറത്ത് നമ്മൾ ചെയ്യും. ഉമ്മയുടെ ബുദ്ധിയാണ് ഇതിൻ്റെ പിന്നിലെല്ലാം ഉള്ള കാര്യം. മനസ്സിലെ? ഇപ്പോൾ സത്യത്തിൽ നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇപ്പോൾ ഒരു സ്കൂളിൽ പോകേണ്ട, ഒരു പ്രീ സ്കൂളിൽ പോകേണ്ട ഒരു കുട്ടിയെ എങ്ങനെ രാവിലെ വിളിക്കുക, നമ്മൾ പരമാവധി എന്ത് ചെയ്യുമ്പോൾ അവനെ ഉറങ്ങിക്കോട്ടെ വിചാരിച്ച് ലേറ്റ് ലേറ്റ് ആക്കും, എന്നിട്ട് അവസാനം പുറപ്പെടേണ്ട ധൃതിയുടെ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, അവനെ വിളിച്ചുണർത്തിയിട്ട് സെക്കൻഡുകളെ കൊണ്ട് കുളിപ്പിച്ച് റെഡിയാക്കാൻ വേണ്ടി ശ്രമിക്കും. നമുക്കത് വളരെ പ്രയാസമായിരിക്കും. നേരെ അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവൻ ഇഷ്ടമില്ലാത്ത കുളിയുടെയും ബാഗിൻ്റെയും പരീക്ഷയുടെയും ടീച്ചറുടെയും കഥയാണ് പറയുന്നത്.
1: ശരി.
0: അപ്പോൾ അവൻ എഴുന്നേറ്റ് വരുമ്പോൾ അവൻ ഏറ്റവും സന്തോഷമുള്ളത് പറയണം, ഇന്നത്തെ ടിഫിനിൽ എന്താ ഉണ്ടാവുക, ഇന്ന് നല്ല പഴംപൊരിയാണ് ഞാൻ നിനക്ക് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള ഒരു സാധനമാണ് എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കുന്നത്. കുളിയെ കുറിച്ചല്ല പറയണത്, ബ്രഷിങ്ങിനെ കുറിച്ചല്ല പറയണത്, ഹോംവർക്കിനെ കുറിച്ചല്ല പറയണത്. അപ്പൊ സത്യത്തിൽ എന്താണ്, ഒരു മനഃശാസ്ത്രപരമായി കുട്ടികളെ കാര്യങ്ങളെ സമീപിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ഈ ടീച്ചർമാരും മാഷ്മാരൊക്കെ ചെറിയ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്, ഈ പാരന്റിങ്ങിന്റെ ഈ ശൈലിയിലാണോ, ദേഷ്യപ്പെടുത്തിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും പിടിച്ചു വെച്ചിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുമോ? പക്ഷെ ആ കുട്ടികളൊക്കെ വളരെ സുന്ദരമായി അവർ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നില്ലേ, ആവശ്യമുള്ള സിലബസ് പഠിപ്പിക്കുന്നില്ലേ, മുന്നോട്ട് കൊണ്ടു. അവിടെയൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ യുക്തിയും നമ്മുടെ ബുദ്ധിയും എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. സത്യം പറയുകയാണെങ്കിൽ ഈ കുട്ടികളുടെ സ്വഭാവ മാറ്റങ്ങളിലും മറ്റെല്ലാ കാര്യങ്ങളെയും നമുക്ക് ഇങ്ങനെ ക്രമീകരിക്കാൻ പറ്റും. എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നമുക്ക് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അതെന്ത് ചെയ്യും, അവരെ ജീവിതത്തെ എക്കാലത്തും അതെന്ത് ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു കുട്ടി ഒരു വേണ്ടാവൃത്തിയിലേക്ക് പോകുമ്പോഴാണ്. ഇപ്പോൾ കുട്ടിയുടെ വസ്ത്രധാരണത്തെ കുറിച്ച് എന്തോ പറഞ്ഞു, ഇവൻ അവർക്കോൾ പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യുമ്പോൾ പിന്നെ പിന്നെ മുടി പുറത്താവുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അഴിച്ചു നോക്കും. നിങ്ങൾ ഒരു 3 വയസ്സിലോ 4 വയസ്സിലോ നമ്മൾ വളരെ നല്ലൊരു കളർ മഫ്ത വാങ്ങി ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അനുഭവിച്ച് നമ്മൾ അതിനു വേണ്ടി പ്രോത്സാഹിപ്പിച്ചാൽ അവൾ കുറച്ച് മുടി കണ്ടാലും പ്രശ്നമില്ല, ആ സമയത്ത് അങ്ങനെ വരട്ടെ. പക്ഷെ പിന്നെ ഒരു സമയം എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വളരെ സുന്ദരമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ, വീട്ടിൽ എല്ലാ ആളുകളും നല്ല മഫ്തിയും പറഞ്ഞൊക്കെ ഇട്ട് പോകുന്നൊരു വീട്ടിൽ നിന്ന് ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതല്ലാത്തൊരു വസ്ത്രമിട്ട് പോകാൻ കഴിയൂല. അപ്പോൾ ഇത് നമ്മൾ ബോധപൂർവം നമ്മളത് എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. അപ്പോൾ ഏത് സമയത്തും ആ കുട്ടി അതിൻ്റെ അച്ചടക്കത്തിൽ പോകും. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ വളരെ ബുദ്ധിപരമായും യുക്തിപരമായും അവരെ എന്ത് ചെയ്യണം, അവരുടെ പ്രശ്നങ്ങളും പിന്നെ അടിപിടികളും ഒഴിവാക്കാനുള്ള ചില തന്ത്രങ്ങൾ നമ്മൾ കണ്ടെത്തണം. അവരെ പ്രോത്സാഹിപ്പിച്ചും ചെറുതായിട്ടൊക്കെ ഭയപ്പെടുത്തിയും അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയും മുന്നോട്ട് പോയാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്ത് ചെയ്യും, കുട്ടികളാകും. അതൊന്നും യാതൊരു സംശയമല്ല. കാരണം നമ്മൾ അങ്ങനത്തെ കുട്ടികളെ കാണുന്നുണ്ട് ഇവിടെ, വളരെ പക്വമായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അല്പം ഒരു ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ ചെയ്താൽ ഇതൊക്കെ പരിഹരിച്ച് കൊണ്ടുപോകാനും ഭാരമില്ലാതെ തന്നെ നമ്മുടെ കുട്ടികളെ വളർത്തി മുന്നോട്ട് പോകാനും സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്.
1: മോളി, ഇതിൽ മക്കളെക്കുറിച്ചുള്ള കുറേ ചോദ്യങ്ങൾ ഇതിലുണ്ട്. എനിക്ക് തോന്നുന്നു വേറൊരു അവസരത്തിൽ ഏത് കൂടുതൽ എടുക്കാൻ തോന്നുന്നുണ്ട്. കാരണം പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്, പല പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ മറ്റൊരു ചോദ്യം, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നത് ഇഷ്ടമില്ല. എനിക്കാണെങ്കിൽ മാസത്തിലൊരു 3-4 ദിവസം സ്വന്തം വീട്ടിൽ പോകാതിരുന്നാൽ ടെൻഷനാവും, വീട്ടിൽ ഒറ്റക്കാകുമെന്നാണ് പറയുന്നത്. ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാനുള്ള സാഹചര്യമില്ല. അനിയനുള്ളത് ഫാമിലി ആയിട്ട് പുറത്താണ്. എന്താണ് ചെയ്യേണ്ടതെന്ന്?
0: ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് അവിടെ ഹസ്ബൻഡാണ്.
1: അതെ,
0: കാരണം അവിടെ ഉമ്മയും ഭാര്യയും ഒരു പ്രശ്നത്തിലാവുമ്പോൾ അതിനൊരു മാന്യമായ തീരുമാനം ഉണ്ടാക്കേണ്ടത് ആരാണ്?
1: ഹസ്ബൻഡ്.
0: പക്ഷെ പലപ്പോഴും എന്താ വെച്ചാൽ, ഉമ്മനിട്ട് നീ പോയിക്കോന്ന് പറയാൻ അയാൾക്ക് പറ്റൂല, അവളോട് പോകണ്ടെന്ന് പറയാതിരിക്കാനും പറ്റൂല. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്താന്ന് വിചാരിച്ചാൽ, അവളുടെ പോക്ക് അനിവാര്യമാണ് എന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടണം. ഇപ്പൊ അവൾ എന്തിനാ പോണത്? വെറുതെ ഇവിടെ കുറെ നിൽക്കുമ്പോൾ ഒരു മുഷിപ്പ് മാറ്റാൻ അവിടെ പോകുന്നു എന്നാണ്. അതൊരു കാരണമല്ലല്ലോ. അതുകൊണ്ട് അതിനു വേണ്ടി എന്ത് ചെയ്യാണ്, ഉമ്മനിട്ട് പോവാനും ഒക്കെ ഒരു സംവിധാനം ഉണ്ടാവില്ല. എന്തായാലും വേറെ മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു മാസത്തിൽ 4 ദിവസമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഉമ്മക്ക് അപ്പുറത്തപ്പുറത്തൊക്കെ പോയി നിൽക്കാം. അത് ഉമ്മ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവരൊരു മരുമകളാകുന്ന സമയത്ത് അവരാഗ്രഹിക്കൂല ഉമ്മനെ വാപ്പനെ കാണും. അപ്പൊ അത് നിർബന്ധമാണ് ഇവൾക്ക് പോക്ക്. അതിന് സാഹചര്യം അവൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ എന്തെങ്കിലും നിലക്കൊരു ഒരു ഒരു ഒരു മാർഗം, ഇതല്ലാത്തൊരു കാരണം ഏത്? ഒരു മാസം വീട്ടിൽ നിൽക്കുമ്പോൾ തൽക്കാലം റെസ്റ്റ് എടുക്കാൻ 4 ദിവസം എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ പ്രശ്നം എന്നാ ചോദിക്കാം? അതൊരു കാരണമല്ലല്ലോ. നേരെ മറിച്ച് വേറെന്തെങ്കിലും ഒരു കോഴ്സിന് പഠിക്കണുണ്ട്, അപ്പൊ ഒരു 4 ദിവസം അതിനു വേണ്ടി ഒരു പരീക്ഷ ഉണ്ട്, അതിന് പോകാനുണ്ട്, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാനുണ്ട്, അസത്യമാവാത്ത പല കാരണങ്ങൾ ഉണ്ടാകാനുണ്ട്, അല്ലെങ്കിൽ അവളുടെ ഉമ്മക്ക് സുഖമില്ല, അപ്പൊ ഒരു 4 ദിവസം ഇവിടെ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞാൽ, ഇവിടെ രണ്ടും ഉമ്മ ഉണ്ടല്ലോ. അപ്പൊ തൽക്കാലം ഈ ഉമ്മനെ വേറെ മക്കൾ ഒരാൾ നോക്കുക, അവളമ്മനെ നോക്കാൻ വേണ്ടി പോവുക. അപ്പോ ഈ മാസം കൃത്യമാക്കണ്ട, ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ വളരെ നല്ല റീസൺസ്, ശരിയായി തന്നെ പറയാവുന്ന റീസൺസ്, അങ്ങനത്തെ റീസണുകളിൽ അവൾ എന്ത് ചെയ്യുക, വീട്ടിൽ പോവാന്നുണ്ടാകും. അതിന് അവസരങ്ങൾ ഉണ്ടാക്കാൻ ആര് പരിശ്രമിക്കണം?
1: ഭർത്താവ്
0: പരിശ്രമിക്കണം. തീർച്ചയായും പറ്റും. നമ്മളെന്താ വെച്ചാൽ, ഈ എന്ത് കാര്യങ്ങളും ചിലപ്പോൾ നേർക്കുനേരെ സമീപിക്കുമ്പോൾ കഴിഞ്ഞോളുന്നില്ല. പക്ഷെ അനിവാര്യമാണോ, അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം.
2: ബാറക്കല്ലാഹു ഫീക്, ജസാക്കല്ലാഹു ഖൈറ. ഇന്നത്തെ സ്നേഹക്കോഡ് ഇവിടെ സമാപിക്കുമ്പോൾ, നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ് അൽഹംദുലില്ലാഹ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ ലഭിച്ചത്. പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം ആയിരുന്നു ശ്രോതാക്കളുടെ ഇത്തരം ആശങ്കകൾക്കുള്ള പരിഹാരങ്ങളുമായി നമ്മളിലേക്ക് എത്തിയത്. പീസ് റേഡിയോ പ്രതിനിധി അബ്ദുറഹ്മാൻ ചുങ്കത്രയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു.
3: റേഡിയോ വൈബ്സിൻ്റെ അവസാന നിമിഷത്തിൽ അൽ ഉസൂൽ പ്രോഗ്രാമാണ് നമ്മൾ കേൾക്കുന്നത്. സ്വഹീഹായ ഹദീസുമായി ബന്ധപ്പെട്ട് ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരമാണ് അൽ ഉസൂലിൽ നമ്മൾ കേൾക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وعلى آله وأصحابه أجمعين وعلى من اتبع رضوانه أجمعين أما بعد പ്രിയം നിറഞ്ഞ പ്രേക്ഷകരെ, നമ്മെയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ നിയന്താവായ അള്ളാഹുവിനെ
5: സൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഉസൂലുൽ ഹദീസിനെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന പാഠങ്ങളുണ്ട്. ഹദീസുകൾ പണ്ഡിതന്മാർ മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്: സ്വഹീഹ്, ഹസൻ, ളഈഫ്. ഈ മൂന്ന് രീതിയിലാണ് ഹദീസിനെ പണ്ഡിതന്മാർ വർഗീകരിച്ചിട്ടുള്ളത്. സ്വഹീഹായ ഹദീസുകളുണ്ട്, ഹസനായ ഹദീസുകളുണ്ട്, ളഈഫായ ഹദീസുകളുണ്ട്. ഈ ഒരു വർഗീകരണം ഹദീസിനെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഉള്ള ഒരു രീതി അനുസരിച്ചുകൊണ്ടാണ്. എന്നാൽ പ്രമാണമായി സ്വീകരിക്കുന്ന വിഷയത്തിൽ അതിനെ ആധാരമാക്കിക്കൊണ്ട് നമ്മൾ വർഗീകരിക്കുകയാണെങ്കിൽ ഹദീസുകളെ സ്വഹീഹ് എന്നും ളഈഫ് എന്നുമാണ് നമ്മൾ വേർതിരിക്കുക. സ്വഹീഹ് എന്നാൽ സ്വീകാര്യമായ ഹദീസുകളെന്നും ളഈഫുകളെന്ന് പറഞ്ഞാൽ ദുർബലങ്ങളായ അസ്വീകാര്യമായ ഹദീസുകളെന്നുമൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. എന്നാൽ ഉസൂലുൽ ഹദീസിൻ്റെ നിയമങ്ങൾ പഠിക്കുമ്പോൾ സ്വഹീഹും ഹസനും നമ്മൾ വേറെ വേറെ തന്നെയാണ് വിശദീകരിക്കുന്നത്. അത് രണ്ടും അല്ലാത്ത ഹദീസുകളെ നമ്മൾ ളഈഫുകളെന്നും വേർതിരിക്കുന്നു. ഇനി എന്താണ് സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ, ഒരു ഹദീസ് എപ്പോഴാണ് സ്വഹീഹായി വരിക? ഹാദ ഹദീസുൻ സ്വഹീഹുൻ എന്ന് മുഹദ്ദിസുകൾ ഒരു ഹദീസിനെക്കുറിച്ച് എപ്പോഴാണ് വിശദീകരിക്കുക? ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഇപ്രകാരമാണ്: അമ്മൽ ഹദീസു അസ്വഹീഹു ഫഹുവൽ ഹദീസുൽ മുസ്നദ് അല്ലദി യത്തസുൽ ഇസ്നാദുഹു ബിനഖലിൽ അദ്ലിൽ ളാബിത് അൻ അദ്ലിൽ ളാബിത് ഇലാ മുൻതഹാഹു വലാ യകൂനു ശാദ്ധൻ വലാ മുഅല്ലലൻ. അമ്മൽ ഹദീസ് സ്വഹീഹു, സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു ഹദീസ് സ്വഹീഹാകുന്നത് എപ്പോഴാണ്? ഫഹുവൽ ഹദീസു അൽ മുസ്നദ്, അത് മുസ്നദായി വരുമ്പോഴാണ്. മുസ്നദ് എന്ന് പറഞ്ഞാൽ അല്ലദി യത്തസുലു ഇസ്നാദുഹു, അതിൻ്റെ സനദുകൾ മുത്തസിലായി വരിക, ചേർന്നു വരിക എന്നുള്ളതാണ്. സനദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ ഹദീസിൻ്റെ റുവാത്തുകളാണ്, റാവിമാരാണ്. ഹദീസ് ഉദ്ധരിക്കുന്ന ഏതൊരു മുഹദ്ദിസാണോ ആ മുഹദ്ദിസ് മുതൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വരേക്കുമെത്തുന്ന പരമ്പരയുണ്ടാകും. ഓരോ മുഹദ്ദിസിനും അയാളുടെ ഷേഖുണ്ടാകും. ആ ഷേഖിൽ നിന്ന് ആയിരിക്കും അയാളത് ഉദ്ധരിച്ചിട്ടുണ്ടാവുക. ആ ഷേഖിന് അദ്ദേഹത്തിൻ്റെ ഒരു ഷേഖുണ്ടായിരിക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുമെത്തുന്ന ആ പരമ്പരയിലൂടെയാണ് ഹദീസുകൾ മുഹദ്ദിസുകൾക്ക് ലഭിക്കുക. അപ്പോൾ ആ ഹദീസുകൾ ലഭിച്ച സനദുകൾ മുത്തസിലാകണം, അഥവാ ചേർന്നു വന്നതാകണം. ഒരിക്കലും ആ ഹദീസുകൾക്കിടയിൽ വിടവുകൾ ഉണ്ടാകരുത്. എന്ന് പറഞ്ഞാൽ, താൻ ഉദ്ധരിക്കുന്ന ഷേഖിൽ നിന്ന് ആ ഹദീസ് നേർക്കുനേരെ കേൾക്കുകയോ, അതല്ലെങ്കിൽ ആ ഷേഖ് തന്നോട് പറയുകയോ, അതല്ലെങ്കിൽ ആ ഹദീസ് ഉദ്ധരിക്കുവാൻ ഷേഖ് തനിക്ക് ഇജാസത്ത് നൽകുകയോ ചെയ്ത രീതിയിൽ ആയിരിക്കണം ആ സനദിലൂടെ, അതല്ലെങ്കിൽ ആ ഷേഖിൽ നിന്ന് ആ ഹദീസ് ഈ ശിഷ്യൻ സ്വീകരിച്ചിരിക്കേണ്ടത്. ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചു, പക്ഷേ കാണുവാൻ സാധ്യത വളരെ കുറവാണ് എങ്കിൽ ആ ഹദീസുകൾ മുത്തസിലായിക്കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുകയില്ല. ഹദീസിൻ്റെ സനദിൽ നിന്ന് കണ്ണികൾ മുറിഞ്ഞു പോവുകയോ, അതല്ലെങ്കിൽ ആളുകൾ അജ്ഞാതരായിത്തീരുന്ന അവസ്ഥയുണ്ടാവുകയൊക്കെ ചെയ്താൽ ഒക്കെ തന്നെയും ഇത്തിസാലു സനദ് എന്ന നിബന്ധന ഇല്ലാതെ പോകും. ആ നിബന്ധന ഇല്ലാതെയാകുന്നതോടുകൂടി തന്നെ യഥാർത്ഥത്തിൽ ഹദീസ് സ്വഹീഹാകാതെ വരികയാണ്. ഈ ഒന്നാമത്തെ നിബന്ധന പൂർത്തിയായെങ്കിൽ മാത്രമേ രണ്ടാമത്തേതിലേക്ക് മുഹദ്ദിസുകൾ കണ്ണോടിക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ സനദ് മുറിഞ്ഞതാണെങ്കിൽ ആ ഹദീസ് ഒരിക്കലും തന്നെ സ്വഹീഹാകാൻ നിവൃത്തിയില്ല. ഒരു വേള ഈ സനദിൻ്റെ ഈ ഹദീസിൻ്റെ മറ്റു റിവായത്തുകളിൽ ഈ മുറിവ് ഇല്ലാതെയാകുന്നു എങ്കിൽ മാത്രമേ മുഹദ്ദിസുകൾ പിന്നീട് ആ ഹദീസിനെ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഹദീസ് സ്വീകരിക്കുന്ന വിഷയത്തിൽ സനദുകൾ ചേർന്നു വരിക, കണ്ണിമുറിയാതെ വരിക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഹദീസ് സ്വഹീഹായി വരുവാനുള്ള ഒന്നാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ്. അതാണ് മുസ്നദ്, അതല്ലെങ്കിൽ മുത്തസിലു സനദ്, ഇത്തിസാലു സനദ് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. സനദുകൾ ചേർന്നു വരിക എന്ന നിബന്ധന വരുന്നതോടുകൂടി മുർസലുകളായ ഹദീസുകൾ സ്വഹീഹല്ല എന്ന് വരും. മുർസലുകൾ എന്ന് പറഞ്ഞാൽ മാ റവാഹു താബിഈ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദൂനി ദിക്രി സ്വഹാബി, സ്വഹാബിയുടെ പേര് പറയാതെ ഒരു താബിഈ പണ്ഡിതൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. താബിഈ പ്രവാചകനെ കാണുകയില്ല എന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ പിന്നെ ആ താബിഈക്കും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ ഒരു റാവി കളഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് നിർബന്ധമായും ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കളഞ്ഞുപോയ വ്യക്തി ആരാണ് എന്ന് തിരിച്ചറിയാത്ത കാലത്തോളം ആ ഹദീസ് നമുക്ക് സ്വീകാര്യമല്ല. അതിൽ ഇത്തിസാല സനദ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഹദീസുകൾക്ക് നമ്മൾ മുർസൽ എന്നാണ് പറയുക. താബിഈ പ്രവാചകൻ ഉദ്ധരിക്കുമ്പോൾ ഒരുപക്ഷെ ആ കളഞ്ഞുപോയ റാവി മറ്റൊരു താബിഈയായിരിക്കാം, അതല്ലെങ്കിൽ തന്നെക്കാൾ ചെറിയ താബിഈയായിരിക്കാം. ഇതിനൊക്കെ സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഹദീസ് സ്വീകരിക്കുമ്പോൾ ഇത്തിസാല സനദ് പറയുമ്പോൾ അതിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ ഒന്നാമതെണ്ണിയത് മുർസലിനെയാണ്. മുർസൽ ചില ആളുകളുടെ അടുക്കൽ അത് സഹാബിയാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഹുജ്ജത്താണ്. കാരണം സഹാബത്തുകൾ എല്ലാവരും ഉദൂലുകളാണല്ലോ. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പ്രശംസക്കും പ്രത്യേകമായ പുകഴ്ത്തലിനും പാത്രീഭൂതരായിട്ടുള്ള മഹാന്മാരായ സഹാബത്തിൽപ്പെട്ട ആരെങ്കിലുമാണ് ഈ കളഞ്ഞുപോയ റാവിമാരിൽ ഉള്ളത് എങ്കിൽ ആ ഹദീസിന് കുഴപ്പമില്ല. പക്ഷേ അത് സഹാബിയാണെന്ന് ഉറപ്പിക്കാൻ നമുക്ക് മാനദണ്ഡങ്ങളൊന്നുമില്ലെങ്കിൽ ആ ഹദീസിനെ പണ്ഡിതന്മാർ മുർസലിൻ്റെ ഗണത്തിൽപ്പെടുത്തുകയും അത് അസ്വീകാര്യമായ ഹദീസായി പണ്ഡിതന്മാർ ഗണിക്കുകയും ചെയ്യും. അപ്പോൾ മുത്തസിലായ സനദുണ്ടാകണം എന്ന് പറഞ്ഞാൽ ആ മുത്തസിലായ സനദിൻ്റെ ഒന്നാമത്തെ നിബന്ധനയിൽപ്പെട്ടതാണ് അത് മുർസലാകാതിരിക്കുക. ആ മുർസലായി കഴിഞ്ഞാൽ അതിൽ ഇത്തിസാല സനദുണ്ടാവുകയില്ല. അതുപോലെ തന്നെ മുൻഖത്തിയായ ഹദീസുകളും ഈ ഒരു നിബന്ധനയോടുകൂടി സ്വഹീഹിൻ്റെ വൃത്തത്തിൻ്റെ ഉള്ളിലൊന്ന് പുറത്തു പോകുന്ന ഹദീസുകളാണ്. മുൻഖത്തി എന്ന് പറഞ്ഞാൽ പരമ്പരകൾ മുറിഞ്ഞ ഹദീസ് എന്ന. ആ പരമ്പരയിലുള്ള റാവിമാരിൽ ഏതെങ്കിലും ഒരാൾ താൻ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയെ കണ്ടിട്ട് പോലും ഉണ്ടാകില്ല, അതല്ലെങ്കിൽ ആ റാവി ജനിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വഫാത്തുണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടാകാം. ഇങ്ങനെ പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഹദീസിൻ്റെ ഇത്തിസാലു സനദ്, പരമ്പര മുറിയാതിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതിൽ ഇൻഖിത്താഅ് വന്നു കഴിഞ്ഞാൽ, സനദുകളിൽ മുറിവുകൾ അടർച്ചകൾ വന്നു കഴിഞ്ഞാൽ അത് സനദിൻ്റെ സ്വഹത്തിനെ ബാധിക്കും, അത് ഹദീസിൻ്റെയും സ്വഹത്തിനെ ബാധിക്കുന്നതാണ്. ഈ സനദിൻ്റെ ഇടയിൽ വരുന്ന വീഴ്ചകൾ ആദ്യത്തെ ഭാഗത്തു നിന്നാകാം, അവസാന ഭാഗത്തു നിന്നാകാം, അഥവാ സഹാബി താബിഈകൾ ആ ഭാഗത്തു നിന്ന് വരാം, അതല്ലെങ്കിൽ മുഹദ്ദിസുകൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ തങ്ങളുടെ ഉസ്താദുമാരോ ഉസ്താദുമാരുടെ ഉസ്താദുമാരോ ഒക്കെ ഈ ഇൻഖിത്താഅിൽ കടന്നു വരാം. ഏതായിരുന്നാലും ശരി, ഇങ്ങനെയുള്ള കണ്ണിമുറിഞ്ഞ പരമ്പര മുറിഞ്ഞ ഹദീസുകൾ സ്വഹീഹായി വരികയില്ല. അതിന് മുൻകത്തിഴി എന്നാണ് പറയുക. അതുപോലെ തന്നെ മുഅല്ലലായ ഹദീസുകൾ, മുഅല്ലൽ എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്തുനിന്ന് തന്നെ രണ്ടോ അതിലധികമോ ആളുകൾ മുറിഞ്ഞു പോകുന്ന ഹദീസുകളുണ്ടാകും. ഒരു റാവി ഉദ്ധരിക്കുന്ന ഹദീസ് ആ റാവി പിന്നീട് ഉദ്ധരിക്കുന്ന ആളുകളുടെ ഇടയിൽ രണ്ടോ മൂന്നോ വ്യക്തികൾ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് മുഅല്ലൽ എന്നാണ് പറയുക. മുൻഖത്തി എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ഒരാൾ വിട്ടുപോയാൽ അത് മുൻഖത്തി ആകും. അത് ആദ്യത്തിലാകട്ടെ അവസാനത്തിലാകട്ടെ, അതൊക്കെ ഇൻഷാല്ല വിശദമായി നമ്മൾ പിന്നീട് മനസ്സിലാക്കാം. മുഅല്ലൽ ആകാൻ പാടില്ല. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഇൻഖിത്താഅകൾ ഏതായിരുന്നാലും ശരി, അതൊക്കെ തന്നെയും ഈ സ്വഹീഹായ ഹദീസുകളുടെ സനദിൽ വന്നു കഴിഞ്ഞാൽ, അഥവാ ഇങ്ങനെയുള്ള സനദുകൾ മുറിഞ്ഞ പരമ്പരകൾ മുറിഞ്ഞ ഹദീസുകളാണെങ്കിൽ അത് സ്വഹീഹാകാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് സ്വഹീഹായ ഹദീസുകളുടെ നിബന്ധന പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ ഇത്തിസാലു സനദുണ്ടാകണം എന്ന നിബന്ധന ആദ്യമായി വച്ചത്. ഇത്തിസാലു സനദ് ഇല്ലാതെ വന്നാൽ ഹദീസുകൾ ദുർബലമാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെ നിബന്ധന, ബി നഖലിൽ അദിൽ, അദിലുള്ള ആളായിരിക്കണം. അദിൽ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി നീതിമാൻ എന്നാണ് അർത്ഥമെങ്കിലും ഉസൂൽ ഹദീസിൻ്റെ വിവക്ഷ പ്രകാരം നീതിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നേരെ മറിച്ച് പൂർണ്ണമായ മതബോധമുള്ള ഇസ്ലാമിക അടിസ്ഥാന വിശ്വാസങ്ങളെ പൂർണ്ണമായും പിൻപറ്റുകയും ആചാര അനുഷ്ഠാന കർമ്മങ്ങളിൽ കൃത്യമായ മതനിഷ്ഠ പുലർത്തുകയും ചുരുക്കത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിമായി തിരിയുന്ന അവസ്ഥയുണ്ടാകണം. ഇസ്ലാമിന് പുറത്തുള്ള കാഫിറുകളോ അല്ലെങ്കിൽ ബിദഅത്തിൻ്റെ കക്ഷികളോ അല്ലെങ്കിൽ ഫാസിഖുകളോ ആയ ആളുകളൊന്നും തന്നെ ഉദ്ധരിക്കുന്ന ഹദീസുകൾ അതെത്ര മുഞ്ചുള്ളതായിരുന്നാലും സ്വീകരിക്കപ്പെടാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് അദാലത്ത്, റാവി ആദിലായിരിക്കണം, അദാലത്തുള്ളവനായിരിക്കണം എന്ന് പറയാൻ കാരണം. അദാലത്തിൻ്റെ മറ്റൊരു വശമാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്, മുറുഹത്തുള്ള ആളായിരിക്കണം. അഥവാ ഒരു വിശ്വാസി തൻ്റെ വാക്കിലും പ്രവർത്തനങ്ങളിലും നടപടിക്രമങ്ങളിലുമെല്ലാം ഒരു മനുഷ്യത്വം പാലിക്കുന്ന, മാനുഷികമായ സ്വഭാവ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന, അവൻ്റെ സംസാരത്തിൽ, അവൻ്റെ പെരുമാറ്റത്തിൽ, അവൻ്റെ ഇടപാടുകളിലെല്ലാം മനുഷ്യന്മാരുടെ പൊതുവെയുള്ള സംസ്കാരത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളോ വാക്കുകളോ ഇടപാടുകളോ ഉണ്ടാകാതിരിക്കുകയും വേണം. അങ്ങനെ വരുമ്പോഴാണ് ഒരു റാവി ആദിലായ റാവിയായി അറിയപ്പെടുക. കളവ് പറയാതിരിക്കുക, ചതിക്കാതിരിക്കുക, വഞ്ചന നടത്താതിരിക്കുക, ഇസ്ലാമികമല്ലാത്ത വസ്ത്രധാരതികൾ സ്വീകരിക്കുക എന്നിങ്ങനെയുള്ള തെറ്റുകൾ ഒരു മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് വന്നാൽ അയാൾ അദാലത്തിൽ നിന്ന് പുറത്തുപോകും എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇസ്ലാമിനെ പരിഹസിക്കുന്ന, ഇസ്ലാമിനെ അവഹേളിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളോ അതല്ലെങ്കിൽ പെരുമാറ്റങ്ങളോ ഇടപാടുകളോ ഉണ്ടാകാൻ ഈ റാവിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ല. അങ്ങനെ വന്നാൽ അയാളുടെ അദാലത്തിൽ നിന്ന് അയാൾക്ക് വീഴ്ച വരുന്നു. അതോടുകൂടി അങ്ങനെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസ് സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അദാലത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഹദീസ് സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഉയരുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയാണ്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ, അത്രയും ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ അദാലത്തിൻ്റെ ഷർത്തുകൾ, നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഹദീസിൻ്റെ റാവിമാരുടെ കൂട്ടത്തിലേക്ക് കടന്നു കയറാൻ കഴിയുന്നവർ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ വളരെ തുച്ഛമായിരിക്കും. അങ്ങനെയുള്ള അത്രയും സൂക്ഷ്മമായ പരിശോധനകളാണ് ഹദീസ് പണ്ഡിതന്മാർ ഹദീസ് സ്വീകരിക്കുന്നതിൽ നടത്തിയിട്ടുള്ളത്. ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത, മറ്റൊരു സമൂഹത്തിനോ സമുദായത്തിനോ അവകാശപ്പെടാനില്ലാത്ത വിധം നിഷ്കൃഷ്ടമായിട്ടുള്ള പരിശോധനകളും അതേപോലെ തന്നെ മാനദണ്ഡങ്ങളുമാണ് ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ ഹദീസുകൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ വച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെ ഈ അറിവിൻ്റെയും ഈ വിജ്ഞാനശാഖയുടെയും മഹത്വം നമുക്ക് വിളിച്ചറിയിക്കുന്നുണ്ട്. രണ്ടാമത്തെ നിബന്ധന നമ്മൾ വിശദീകരിച്ചത് അതിലുണ്ടാകണമെന്നാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ആള് വാബിത്തായിരിക്കണം. ലബത്ത് എന്ന് പറഞ്ഞാൽ പിടുത്തം എന്നാണ് അർത്ഥമെങ്കിലും ഇവിടെ ഭാഷാപരമായ അർത്ഥമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവൻ കേട്ട കാര്യങ്ങൾ, ഹദീസുകൾ തൻ്റെ മനസ്സിൽ പിടിച്ചു വെക്കണം, അഥവാ അവൻ ഹൃദ്യസ്ഥമാക്കി വെക്കണം. അപ്രകാരം തന്നെ തൻ്റെ അടുക്കൽ ലിഖിതമായ അവസ്ഥയിലും ആ ഹദീസുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഹൈഫലും കിതാബത്തും ഒരേ സമയം ഉള്ള ആളുകളാണ് പൂർണ്ണമായ വാബിത്തുകളായ ആളുകൾ എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഒരു ഹദീസ് ഒരു ഉസ്താദിൽ നിന്ന് ഒരു ശിഷ്യൻ കേൾക്കുകയാണ്, ആ കേട്ട അതേ രീതിയിൽ തന്നെ ആ ഹദീസുകൾ ഏത് സമയം അയാളോട് ചോദിച്ചാലും ഉദ്ധരിക്കാൻ കഴിയുന്ന വിധം ഹദീസുകൾ മനഃപ്പാടമുണ്ടാവുക, ഹൃദ്യസ്ഥമാക്കുക എന്നുള്ളതാണ് ലബത്തിൻ്റെ ഒന്നാമത്തെ കാര്യം. വളരെ അപൂർവം ചില ആളുകളെ സംബന്ധിച്ച് മാത്രം കഴിയുന്ന കാര്യമാണിത്. ഒരു ഹദീസ് കേട്ടാൽ ആ ഹദീസ് അപ്പടി മനഃപ്പാടമാക്കി അതിൽ ഒരു മാറ്റത്തിരുത്തലുകളും വരുത്താതെ അങ്ങനെ തന്നെ കേട്ടപടി ഉദ്ധരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ലബത്ത് എന്ന നിബന്ധനയുടെ അർത്ഥം. അത് ഇനി ഒരു മനുഷ്യൻ തൻ്റെ ഹിഫ്ളിൽ നിന്ന് ഭംഗിയായി കാര്യങ്ങൾ ഉദ്ധരിക്കുന്നു, പക്ഷേ തൻ്റെ എഴുതപ്പെട്ട ലിഖിതത്തിൽ അതിന് വിരുദ്ധമായ ഹദീസുകളാണ് എഴുതി വച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ താൻ നാവുകൊണ്ട് പറഞ്ഞ് ഉദ്ധരിക്കുന്ന ഹദീസിന് വിരുദ്ധമാണ് തൻ്റെ പക്കലുള്ള ഏട്ടിലെ വരികളെങ്കിൽ അതും ലബത്തിലുള്ള കുറവായിക്കൊണ്ട് പണ്ഡിതന്മാർ മനസ്സിലാക്കും. അപ്പോൾ താൻ എന്താണോ എഴുതി വച്ചത് അത് അങ്ങനെ തന്നെ മാറ്റമില്ലാതെ ഒരു ചെറിയ തിരുത്തലുകൾ പോലുമില്ലാതെ, വളരെ അപൂർവമായ ചില തിരുത്തലുകൾ ഒഴികെ, മാനുഷികമായ ചില അക്ഷരങ്ങളിൽ വരുന്ന പിഴവുകളോ അല്ലെങ്കിൽ അതിനിസ്സാരങ്ങളായ പിഴവുകളോ അതൊക്കെ സംഭവിച്ചേക്കാം, പക്ഷേ ഗുരുതരമായ പിഴവുകളോ അല്ലെങ്കിൽ വളരെ വലിയ ആശയ വ്യതിയാനങ്ങൾ വരുന്ന പിഴവുകളോ ഉണ്ടാകാതെ തൻ്റെ ഗ്രന്ഥത്തിലും തൻ്റെ ഹിഫ്ളിലുമുള്ള കാര്യങ്ങൾ ഒന്നായി വരിക എന്നുള്ളതാണ് ലബത്ത് കൊണ്ട് പണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള ലബത്തുള്ള ആളുകളിൽ നിന്ന് ലബത്തുള്ള ആളുകൾ അതിൻ്റെ അവസാനം വരേക്കും ഉദ്ധരിക്കുന്ന ഹദീസുകളായിരിക്കണം. ഇതാണ് മൂന്നാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഈ മൂന്ന് നിബന്ധനകൾ പൂർത്തിയാകുമ്പോഴേക്കു തന്നെ ഒട്ടുമിക്ക ഹദീസുകളും സ്വഹീഹ് അല്ലാത്ത ഹദീസുകളൊക്കെ വീണുപോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. കാരണം അതിൻ്റെ സനദ് മുത്തസിലാകണം, അതിൻ്റെ റാവിമാർ ആദിലുകളാകണം, അതോടൊപ്പം തന്നെ അതിലും മാത്രം ഉണ്ടായാൽ പോരാ, ലബത്ത് കൂടി ഉണ്ടാകണം. ഇങ്ങനെ ലബത്തും അദാലത്തും ഇത്തിസാലും എല്ലാം കൂടിക്കലർന്ന ഒരു റാവിയാണെങ്കിൽ പോലും ആ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി താൻ ഉദ്ധരിക്കുന്ന ഹദീസ് തന്നേക്കാൾ കൂടുതൽ ഇഫ്ളു കൊണ്ടും അതേപോലെ തന്നെ ഇമാമത്ത് കൊണ്ടും ഹദീസിൻ്റെ രംഗത്തുള്ള പ്രാവീണ്യം കൊണ്ടുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഉദ്ധരിച്ച ഹദീസിന് എതിരായി വരിക, അതല്ലെങ്കിൽ കുറച്ചാളുകൾ ഉദ്ധരിക്കുന്ന ഹദീസ് അതിനേക്കാൾ കൂടുതൽ കഴിവും പ്രാപ്തിയുമൊക്കെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കെതിരായി വരിക, ഇങ്ങനെയൊന്നും എതിരായി വരാൻ പാടില്ല. അതാണ് നാലാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ വിശദീകരിച്ചത്. വലായക്കൂനു ശാദൻ, അത് ശാദാകരുത്. ശാദ് എന്ന് പറഞ്ഞാൽ മുഖാലഫത്തു സിഖ ലിമൻ ഹു ഔസഖ് മിൻഹു, തന്നേക്കാൾ സിഖത്തായ ഔസഖായ ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്ക് എതിരായിക്കൊണ്ട് ഒരു സിഖത്തായ സ്വീകാര്യനായ റാവി ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് ശാദ് എന്ന് പറയുക. അപ്പോൾ തന്നേക്കാൾ ഇമാമത്തുകൊണ്ടും ഇൽമുകൊണ്ടും ഹദീസ് രംഗത്തെ പാഠവും കൊണ്ടും അറിവുകൊണ്ടും സൂക്ഷ്മത കൊണ്ടുമെല്ലാം ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പണ്ഡിതൻ ഉദ്ധരിച്ച ഹദീസ് താൻ ഉദ്ധരിച്ച ഹദീസിന് എതിരായി വരുന്നു എങ്കിൽ, അതിൽ തന്നേക്കാൾ മുകളിലുള്ള ഹദീസുകൾ തന്നേക്കാൾ മുകളിലുള്ള വ്യക്തി ഉദ്ധരിച്ച ഹദീസിനെയാണ് പണ്ഡിതന്മാർ സ്വീകരിക്കുക. ഇയാൾ സിഖത്താണ് അഥവാ സ്വീകാര്യനായ റാവി തന്നെയാണ്, പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് അബദ്ധം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തേക്കാൾ സ്വീകാര്യനായ ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസിനെയാണ് നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ ഇദ്ദേഹം ഉദ്ധരിച്ച ഹദീസിനെ നമ്മൾ ഷാദ് എന്നാണ് പറയുക, അഥവാ ഒറ്റപ്പെട്ടു വന്ന ദുർബലങ്ങളായ ഹദീസുകൾ, വേറെ ആരും ഉദ്ധരിക്കാത്തൊരു വിഷയം ഇദ്ദേഹം മാത്രം ഉദ്ധരിക്കുന്ന അവസ്ഥയുണ്ടാവുക. അങ്ങനെയുള്ള ഹദീസുകൾ സ്വഹീഹായി വരാൻ പറ്റുകയില്ല, അത് സ്വഹീഹാവുകയുമില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു റാവിയെ സംബന്ധിച്ചിടത്തോളം തന്നേക്കാൾ അറിവും പ്രാപ്തിയും കഴിവുമുള്ള ഒരു മനുഷ്യൻ ഉദ്ധരിക്കുന്ന ഹദീസിന് എതിരാണെങ്കിൽ പോലും അയാളുടെ ഹദീസുകൾ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ മുഹദ്ദിസുകൾ ഇത്രയും സൂക്ഷ്മമായ പരിശോധനകൾ നടത്തുമ്പോൾ ഒരു സ്വഹീഹായ ഹദീസ് തന്നേക്കാൾ വിവരമുള്ള ആൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്ക് എതിരാകുന്നത് പോലും പരിശോധിക്കുന്ന പണ്ഡിതന്മാർ ഖുർആനിന് എതിരാകുന്നത് പരിശോധിക്കുന്നില്ല എന്ന് വരുമ്പോൾ എന്ന് ചില ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നുകയാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന് എതിരാകുന്നു പോകട്ടെ, ഒരു മനുഷ്യൻ തന്നേക്കാൾ കൂടുതൽ ഇമാമത്തുള്ള തന്നേക്കാൾ കൂടുതൽ കഴിവുള്ള ഒരു മനുഷ്യൻ ഉദ്ധരിക്കുന്ന മുഹദ്ദിസ് ഉദ്ധരിക്കുന്ന ഹദീസുകൾക്ക് വിരുദ്ധമാണെങ്കിൽ പോലും അത്തരം ഹദീസുകൾ സ്വീകരിക്കാത്ത മുഹദ്ദിസുകൾ ഒരു ഹദീസ് സ്വഹീഹായി വന്ന് അത് ഖുർആനെതിരാണ് എന്ന് വരുമ്പോൾ ഒരു എങ്ങനെയാണ് അത് സംഭവിക്കുക? ഒരിക്കലും അത് സംഭവ്യമല്ല. സ്വഹീഹായ ഹദീസുകൾ ഖുർആനെതിരായി വരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഉസൂലുൽ ഹദീസിനെ സംബന്ധിച്ച് ബാലപാഠം പോലും അറിയാത്ത ആളുകൾ പ്രചരിപ്പിക്കുന്ന വിഡ്ഢിത്തമാണ്. ഒരിക്കലും തന്നെ ഒരു ഹദീസ് സ്വഹീഹായി വരണമെങ്കിൽ നമ്മൾ വിശദീകരിച്ചിരിക്കുന്നു നാലാമത്തെ നിബന്ധന ഷാദ് ആകാൻ പാടില്ല എന്നതാണ്. ഷാദ് എന്ന് പറഞ്ഞാൽ ഖുർആനെതിരാകലിൽ മാത്രമല്ല, ആ ഖുർആനെതിരാകുന്നു പോയിട്ട് താൻ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയേക്കാൾ ഇൽമിലും കഴിവിലും ഇമാമത്തിലുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെ അതിനെതിരാണെങ്കിൽ പോലും അത് സ്വീകാര്യമല്ല എങ്കിൽ പണ്ഡിതന്മാർ അതിനു മുമ്പ് പരിശോധിച്ചിട്ടുണ്ടാവുക ഖുർആനും മറ്റു സുന്നത്തുകൾക്കും എതിരാകുന്നുണ്ടോ എന്നായിരിക്കുമല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്, അങ്ങനെ അവർ പരിശോധിച്ചിട്ടുമുണ്ട്. ആ പരിശോധനകൾക്കും അതേപോലെ തന്നെ കൃത്യമായ മാനദണ്ഡങ്ങൾക്കുമൊക്കെ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ഹദീസുകൾ സ്വഹീഹെന്നും ദഅീഫെന്നും വേർതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ശാദായ ഹദീസുകൾ സ്വഹീഹാകാൻ നിവൃത്തിയില്ല. ഹദീസുകൾ ശാദാവുക എന്ന് പറഞ്ഞാൽ തന്നേക്കാൾ കൂടുതൽ സിഖത്തുള്ള ആ റാവി ഉദ്ധരിച്ച ഹദീസിന് എതിരായിക്കൊണ്ട് തൻ്റെ ഹദീസുകൾ കടന്നു വരിക എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ നിബന്ധന പണ്ഡിതന്മാർ പറഞ്ഞത് മുഅല്ലലാകാൻ പാടില്ല, ഇല്ലത്തുകൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഇല്ലത്തുകൾ എന്ന് പറഞ്ഞാൽ ന്യൂനത എന്നാണ് ഭാഷാപരമായ അർത്ഥം. പക്ഷേ ഹദീസിൻ്റെ വിഷയത്തിൽ, ഉസൂലുൽ ഹദീസിൻ്റെ വിഷയത്തിൽ ഇല്ലത്തുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശ്യം പ്രകടമായി കാണാത്ത ചില ന്യൂനതകളുണ്ടാകും. ഒരു റാവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തദ്ലീസിൻ്റെ റാവിയായിരിക്കാം, അതല്ലെങ്കിൽ ഹദീസുകളിൽ ഇൻഖിത്താഉകളുണ്ടാകാം, അല്ലെങ്കിൽ ഇർസാലുകൾ സംഭവിക്കാം, മുർസലാകാം, ഇങ്ങനെയുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള ചില ന്യൂനതകൾ. ആ ന്യൂനതകളിൽ നിന്ന് പോലും ഹദീസുകൾ മുക്തമാവണം, അപ്പോൾ മാത്രമേ ഒരു ഹദീസ് സ്വഹീഹായി വരികയുള്ളൂ. ഇങ്ങനെയുള്ള ഗോപ്യമായിട്ടുള്ള അതിസൂക്ഷ്മമായ ന്യൂനതകൾ ഉള്ള ഹദീസുകൾ ഒരിക്കലും സ്വഹീഹാവുകയില്ല. അത് എല്ലാ ആളുകൾക്കും കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതിന് കഴിവും അറിവും പ്രാപ്തിയുമൊക്കെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അവർ ഐലലുകളുടെ വിഷയത്തിൽ പ്രത്യേകം ഗ്രന്ഥരചനകൾ തന്നെ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്ന ഇല്ലത്തുകൾ ഇത്തരം ഹദീസുകൾക്കുണ്ടാകരുത്. നിങ്ങൾ നോക്കൂ, ഈ അഞ്ച് നിബന്ധനകൾ ഒത്ത ഹദീസുകൾ മാത്രമേ പണ്ഡിതന്മാർ സ്വഹീഹ് എന്ന് വിശേഷിപ്പിക്കുകയുള്ളൂ. ഒന്നാമത് നമ്മൾ പറഞ്ഞു, ഹദീസ് മുത്തസിലാകണം, അതിൻ്റെ സനദുകൾ കൂടി വരണം. ഒരിക്കലും മുറിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ വിട്ടുപോവുകയോ കണ്ണികൾ മുറിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകരുത്. അതിലുള്ള ആളായിരിക്കണം, അഥവാ ഇസ്ലാമികപരമായ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ജീവിതത്തിൽ പുലർത്തുകയും മനുഷ്യത്വത്തിൻ്റെ സംസ്കാരത്തെ നിരക്കാത്ത കാര്യങ്ങൾ വർജിക്കുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ മുഅ്മിനായിരിക്കണം, വിശ്വാസിയായിരിക്കണം. അപ്രകാരം താൻ ഉദ്ധരിക്കുന്ന ഹദീസുകൾ മനഃപ്പാഠമുണ്ടാവുകയും ആ മനഃപ്പാഠമുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയും ചെയ്ത വാബിത്തായിരിക്കണം. അതേ പ്രകാരം തന്നെ താൻ ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെക്കാൾ കഴിവും പ്രാപ്തിയും എൽമുമൊക്കെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കെതിരാകാതിരിക്കണം, ശാദാകാതിരിക്കണം. ഗോപ്യമായ അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള ഇല്ലത്തുകൾ പോരായ്മകളില്ലാത്ത ഹദീസുകളാകണം. ഇങ്ങനെയുള്ള ഹദീസുകൾക്കാണ് സ്വഹീഹായ ഹദീസുകൾ എന്ന് പണ്ഡിതന്മാർ പറയുക. ഈ അഞ്ച് നിബന്ധനകൾ എപ്പോൾ ഒരു ഹദീസിൽ പൂർത്തിയാകുന്നുവോ അങ്ങനെയുള്ള ഹദീസുകളെക്കുറിച്ചാണ് പണ്ഡിതന്മാർ ഹാദാ ഹദീസുൻ സ്വഹീഹുൻ എന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഒരു ഹദീസ് സ്വഹീഹായി വരിക എന്ന് പറഞ്ഞാൽ അതിൽ ചില്ലറ കാര്യങ്ങളൊന്നുമല്ല അടങ്ങിയിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിസ്സാരമായി തോന്നുമെങ്കിലും ഒരുപാട് കടമ്പകളും ഒരുപാട് പരിശോധനകളും ഒരുപാട് സൂക്ഷ്മമായ വിലയിരുത്തലുകളുമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഹദീസ് സ്വഹീഹായി വരിക. അതല്ലാതെ ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെ ഖാല റസൂലുള്ളാഹി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു സനദ് അതിനുണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം സ്വഹീഹായി വരുന്നു എന്ന രീതിയിലുള്ള ഒരു ധാരണ ഒരിക്കലും ശരിയല്ല. ഈ അഞ്ച് നിബന്ധനകൾ ഒത്ത ഹദീസുകൾ വളരെ കുറച്ചു മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് മറ്റുള്ള ളഈഫായ ഹദീസുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. എന്നിരുന്നാലും ഇസ്ലാമിൻ്റെ ഏത് കാര്യത്തിലും, അടിസ്ഥാനപരമായ കാര്യമാകട്ടെ, വിശ്വാസപരമായ കാര്യങ്ങളാകട്ടെ, അനുഷ്ഠാനങ്ങളാവട്ടെ, ആചാരങ്ങളാവട്ടെ, വസ്ത്രധാരരീതിയാകട്ടെ, ഇടപാടുകളാകട്ടെ, ഈ വിഷയത്തെല്ലാം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിന് മാതൃകയാക്കാൻ പറ്റിയ എല്ലാ രംഗത്തുമുള്ള സ്വഹീഹായ ഹദീസുകൾ നമുക്കിഷ്ടം പോലെ ലഭ്യമാണ്. ആ വിഷയത്തിൽ നമുക്കൊരു പേടിയും ഒരു ബേജാറിൻ്റെയും ആവശ്യമില്ല. നേരെ മറിച്ച് ഈ നിബന്ധനകൾ പരിശോധനകൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ ഒരു ഹദീസ് സ്വഹീഹായി വരികയുള്ളൂ. ഹദീസ് സ്വഹീഹായി വന്നാൽ പിന്നെ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. സ്വഹീഹായ ഹദീസുകൾ ഒരിക്കലും അത് തട്ടിക്കളയൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലാത്തതാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി ഹദീസിൻ്റെ സ്വഹീഹാക്കുവാനുള്ള നിബന്ധനകൾ പറയുന്നു. അമ്മൽ ഹദീസ് സ്വഹീ ഫഹുവൽ ഹദീസുൽ മുസ്നദ് അല്ലദി യത്തസ്ലു ഇസ്നാദുഹു ബിനഖലിൽ അദ്ലിൽ ളാബിത് അനിൽ അദ്ലിൽ ളാബിത് ഇലാ മുൻതഹാഹു വലാ യകൂനു ശാദൻ വലാ മുഅല്ലലൻ. ഒരു ഹദീസ് സ്വഹീഹാകുന്നത് അത് മുസ്നദാകുമ്പോഴാണ്, അഥവാ മുത്തസിലു സനദ് ഉണ്ടാകണം. ബിനക്കൽ അതിൽ ആദിലുകളായിരിക്കണം അതിൻ്റെ ഉദ്ധരിക്കുന്ന ആളുകൾ. വാബിത്തായിരിക്കണം, അഥവാ നമ്മൾ വിശദീകരിച്ചു കിതാബത്ത് കൊണ്ടും ഹൈഫത് കൊണ്ടും പൂർണ്ണമായും പിടുത്തമുള്ളവരായിരിക്കണം. അത് അവസാനം വരേക്കുമുള്ള റാവിമാർക്ക് ബാധകമാണ് ആ ഹദീസ് ഷാദാകാനോ, അഥവാ തന്നെക്കാൾ കൂടുതൽ വിവരമുള്ള ഇമാമത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കെതിരാവരുത്. എല്ലത്തുകളുമുള്ള ഹദീസുകളാവുകയും ചെയ്യരുത്. ഇങ്ങനെയുള്ള നിബന്ധനകൾ പൂർത്തിയാക്കിയാൽ ആ ഹദീസ് സ്വഹീഹായി വരും. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറകല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറാ. അൽ ഉസൂൽ പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ടത് സ്വഹീഹായ ഹദീസുകൾ, അതുമായി ബന്ധപ്പെട്ട വളരെ വൈജ്ഞാനികമായ ഒരു ക്ലാസ് ആയിരുന്നു. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലൂടെയായി നമ്മൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ വ്യത്യസ്ത തലങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു അൽ ഉസൂൽ പ്രോഗ്രാമിലൂടെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. സലാം ക, നമ്മളെ ഇന്നത്തെ വൈബ്സിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. പീസ് റേഡിയോ വൈബ്സിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് സുഹൈർ പാണ്ടിക്കാട്, അതുപോലെ തന്നെ വി ടി അബ്ദുസലാം.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. ഹിഫ്ളുൽ ഖുർആനിൽ സക്കീർ മൗലവി എടത്തനാട്ടുകരയാണ് നമ്മുടെ കൂടെ. സൂറത്തുൽ ഹിജർ 83 മുതൽ 85 വരെയുള്ള വചനമാണ് പഠിപ്പിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജറിലെ 82 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. അൽഹംദുലില്ലാ ഇന്ന് 83 മുതൽ 84 85 വരെയുള്ള ആയത്തുകൾ, അതിൽ 85-ാമത്തെ ആയത്ത് ചെറിയ കുറച്ച് നമ്മളിപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തിനേക്കാൾ കുറച്ചുകൂടി വലുതാണ്. നമുക്കെന്തായാലും പാരായണം ചെയ്ത് തുടങ്ങാം. ആദ്യത്തെ രണ്ടായത്ത് വളരെ ചെറുതാണ്, ആവർത്തിച്ചു പഠിക്കാം.

ഈ ആയത്തുകളിലൊന്നും പുതിയതായിട്ട് അല്ല, പ്രയാസമില്ലാത്ത എന്നാൽ ഈ അധ്യായത്തിൽ തന്നെ പരിചയമുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമുണ്ട് പഠിക്കാൻ.

0: സ്വാദ് പറയുമ്പോൾ സീനാവരുത്, രണ്ടും അക്ഷരങ്ങൾ സെയിമായിട്ട് ഉച്ചാരണം വരുന്നത് ശ്രദ്ധിക്കുക. രണ്ടും സ്വാദ് തന്നെയാണ്, സീനാവരുത്.
1: ഫസ്ഫഹിസ്സഫ്ഹൽ ജമീൽ.

بالحق وإن الساعة لآتية فاصفح الصفح الجميل. فأخذتهم

0: ഇൻഷാല്ലാ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഭാഗവും നന്നായി റിപ്പീറ്റ് ചെയ്യുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വആഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ദുൽ ഖുർആൻ സൂറ അൽ ഹിജ്ർ 83 മുതൽ 85 വരെയുള്ള വചനം. ഹിഫ്ദുൽ ഖുർആൻ നിർവഹിച്ചത് സക്കീർ മൗലവി എടത്തനാട്ടുകര.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: സി എ പരീക്ഷയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് സഹായം. ഈ മാസം 20 മുതൽ വെർച്വൽ സെഷനുകൾ. ചാർട്ടേഡ് അക്കൗണ്ടൻസി രംഗത്ത് മികച്ച സാധ്യതകളുണ്ടെങ്കിലും ഇതിനുള്ള ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ പരീക്ഷകളിൽ വിജയശതമാനം കുറവാണ്. പഠന പരീക്ഷണങ്ങൾക്ക് റെഗുലർ കോളേജുകളില്ല. ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ നേരിട്ടും ചില സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വയവും നടത്തുന്ന പരിശീലന പദ്ധതികളാണുള്ളത്. സി എ പഠനവും പ്രാക്ടീസും സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി പുതിയ പദ്ധതി ആവിഷ്കരിച്ച് ഇക്കഴിഞ്ഞ ജൂലൈ 25 വിജ്ഞാപനം ചെയ്തു. പ്രായോഗിക സമീപനം, ഫലപ്രദമായ ടിപ്സ്, മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉപയോഗിച്ചുള്ള രീതികൾ, മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ, മുനീം പരീക്ഷകളിലെ ചോദ്യങ്ങൾ, റിവിഷൻ ശൈലികൾ, പലരും ആവർത്തിക്കാറുള്ള പിഴവുകളും അവയ്ക്കുള്ള പരിഹാരവും, പരീക്ഷ എഴുതുന്നതിനുള്ള വിദഗ്ധ ടെക്നിക്കുകൾ തുടങ്ങി ബഹുവിധ പരീക്ഷാ തന്ത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് പരിശീലനം. സി എ പരീക്ഷ സംബന്ധിച്ച് സന്ദർശിക്കാം www.icai.org.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: കൊച്ചി മെട്രോയിൽ 7 ഒഴിവ്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലായി 7 ഒഴിവുണ്ട്. റെഗുലർ ഡെപ്യൂട്ടേഷൻ റീ എംപ്ലോയ്മെന്റ് നിയമനങ്ങൾ ഓഗസ്റ്റ് 27 വരെ ഓൺലൈനായി അപേക്ഷ നൽകാം. എക്സിക്യൂട്ടീവ് HR, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് HR, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്, ലാൻഡ് അക്വിസിഷൻ ഓഫീസർ, മാനേജർ തുടങ്ങിയ വിവിധ തസ്തികയിലാണ് ഒഴിവുള്ളത്. കൊച്ചി മെട്രോയിൽ 7 ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.cochinmetro.org. പ്രാർത്ഥനാ പഠനം.

0: നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപ്പദം വാരിക, വരിചേരുക, വായിക്കുക.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് നുറുങ്ങുകൾ. അബ്ദുൽ സമദ് കല്ലടിക്കോടിന്റെ ശബ്ദം. അവധാനത എന്ന വിഷയത്തിൽ അബ്ദുൽ ജബ്ബാർ മദീനിയുടെ രചനയുടെ ശബ്ദാഖ്യാനം.
1: അവധാനത, എഴുത്ത് അബ്ദുൽ ജബ്ബാർ മദീനി. ധൃതി വെടിയലും സാവകാശം കൈക്കൊള്ളലും കാര്യങ്ങൾ അവധാനതയോടെ ഉറപ്പാക്കലും തീർപ്പാക്കലും നിയന്ത്രിക്കലും സൽസ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. ഒരു വ്യക്തിയുടെ മികച്ച ബുദ്ധിയും ഹൃദയസമാധാനവുമാണ് അയാളുടെ അവധാനത വിളിച്ചറിയിക്കുന്നത്. വഴികേടിൽ നിന്നും തെറ്റുകളിൽ നിന്നും ദുർഗുണങ്ങളിൽ നിന്നും പൈശാചിക തന്ത്രങ്ങൾ ആധിപത്യം എന്നിവയിൽ നിന്നും അത് മനുഷ്യനെ സംരക്ഷിക്കും. അള്ളാഹുവിൻ്റെ പ്രീതിയും ഇഷ്ടവും അത് മനുഷ്യനെ നേടിക്കൊടുക്കുകയും ചെയ്യും. അബുൽ കൈസ് ഗോത്രത്തിലെ അഷജ്ജിനോട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട്, അവ രണ്ടും അള്ളാഹു ഇഷ്ടപ്പെടുന്നു, വിവേകവും അവധാനതയും. മുസ്ലിം. അനസ് റളിയല്ലാഹുവിൻ നിവേദനം, സാവകാശം അള്ളാഹുവിൽ നിന്നാണ്, ധൃതി പിശാചിൽ നിന്നുമാണ്. സാവകാശം അള്ളാഹുവിൽ നിന്നാണെന്ന് പറഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടുകയും പ്രതിഫലമേകുകയും ചെയ്യുന്ന കാര്യമാണത്. ധൃതി പിശാചിൽ നിന്നാണ് എന്നാൽ വസ്വാസിലൂടെ ധൃതി കാണിക്കാൻ പ്രേരണയേകുന്നത് പിശാചാണ് എന്നാണ്. കാരണം ധൃതികാര്യങ്ങൾ ഉറപ്പിച്ചു വരുത്തുന്നതിനും പര്യവസാനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനും തടയിടുന്നു. അബൂ സഈദുൽ ഖുദരിയിൽ നിവേദനം, സാവകാശം എല്ലാ വിഷയത്തിലും ഉത്തമമാണ്, പരലോകത്തിനായുള്ള കർമ്മങ്ങളിൽ ഒഴികെ. സുനനു അബൂ ദാവൂദ്. വാർത്തകൾ വരുമ്പോഴും കേൾക്കുമ്പോഴും അവധാനത കാണിക്കലും ഉറപ്പാക്കലും സ്ഥിരീകരിക്കലും വിശ്വാസിയുടെ ബാധ്യതയാണ്. അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിനു പോയാൽ ശത്രു ആരെന്നും മിത്രമാരെന്നും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. നിങ്ങൾക്ക് സലാം അർപ്പിച്ചവനോട് നീ വിശ്വാസിയല്ല എന്ന് നിങ്ങൾ പറയരുത്. ഇഹലോക ജീവിതത്തിൽ നേട്ടം കൊതിച്ചുകൊണ്ടാണ് നിങ്ങളങ്ങനെ പറയുന്നത്. എന്നാൽ നേടിയെടുക്കാവുന്ന ധാരാളം സ്വത്തുക്കൾ അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. മുമ്പ് നിങ്ങളും അതുപോലെ അവിശ്വാസത്തിലായിരുന്നല്ലോ, അനന്തരം അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു. അതിനാൽ നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി അന്വേഷിച്ച് മനസ്സിലാക്കുക. തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റിയെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 4:94. സത്യവിശ്വാസികളെ, ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുത്തു വന്നാൽ നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ചറിയണം. അറിയാതെ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് നിങ്ങൾ ആപത്ത് വരുത്തുകയും എന്നിട്ട് ആ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ഖേദക്കാരായിത്തീരുകയും ചെയ്യാതിരിക്കാൻ വേണ്ടി. വിശുദ്ധ ഖുർആൻ അധ്യായം 49:6. നമസ്കാരത്തിലേക്ക് പോകുമ്പോൾ സാവകാശവും സമാധാനവും പാലിക്കൽ കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. ധൃതിയും തിരക്കുകൂട്ടലും വിരോധിക്കപ്പെട്ടതുമാണ്. അബൂ ഖതാദ പറയുന്നു, നബിയോടൊപ്പം ഞങ്ങൾ നമസ്കരിച്ചുകൊണ്ടിരിക്കവേ ആളുകളുടെ കോലാഹലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. നബി നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ കാര്യമെന്താണ്? അവർ പ്രതികരിച്ചു, നമസ്കാരത്തിലേക്ക് ധൃതി കാണിച്ചതാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ധൃതി കാണിക്കരുത്. നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരികയായാൽ നിങ്ങളിൽ സമാധാനമുണ്ടാകണം. നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ നമസ്കരിക്കുക, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ പൂർത്തിയാക്കുക. മുസ്നദു അഹമ്മദ് അൽബാനി സുഹൈഹ് എന്ന് വിശേഷിപ്പിച്ചത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ ഇഖാമത്ത് കേട്ടാൽ സമാധാനവും ഒതുക്കവുമുള്ളവരായി നമസ്കാരത്തിലേക്ക് നടന്നു ചെല്ലുക. നിങ്ങൾ ധൃതി കാണിക്കരുത്. നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ നമസ്കരിക്കുക, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ പൂർത്തിയാക്കുക. ബുഖാരി. വിജ്ഞാനം നുകരുമ്പോഴും അറിവ് അഭ്യസിക്കുമ്പോഴും ധൃതി വെടിയലും സാവകാശം കൈക്കൊള്ളലും അനിവാര്യമാണ്. തിരുദൂതരോട് അള്ളാഹു പറയുന്നു, നീ അത് ഖുർആൻ ധൃതിപ്പെട്ട് ഹൃദിസ്ഥമാക്കാൻ വേണ്ടി അതും കൊണ്ട് നിന്റെ നാവ് ചലിപ്പിക്കേണ്ട. വിശുദ്ധ ഖുർആൻ അധ്യായം 75:16. സംസാരിക്കുമ്പോൾ മനസ്സിലാകും വിധം സാവകാശത്തിലും വ്യക്തതയിലും സംസാരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമര്യാദയെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, തിരുമേനി സംസാരിക്കുമായിരുന്നു, എണ്ണുന്ന ഒരാൾ അത് എണ്ണിയിരുന്നെങ്കിൽ അതിന് തിട്ടപ്പെടുത്താമായിരുന്നു. സുനനു അബൂ ദാവൂദ്.
0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് നുറുങ്ങുകൾ. ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മദീനിയുടെ രചന അവധാനത എന്ന ലേഖനത്തിന്റെ ശബ്ദാഖ്യാനം പകർന്നത് അബ്ദുൽ സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇപ്പോൾ സലഫി ദുറൂസ് പരിപാടിയുടെ സമയമാണ്. നുബുവത്തിൻ്റെ തെളിവുകൾ എന്ന വിഷയത്തിലുള്ള തുടർ എപ്പിസോഡുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഭാഗം ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ. ഈ വിഷയത്തിൽ അബൂബക്കർ സലഫി നമ്മോട് സംസാരിക്കുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ അഖീദയുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ അതനേകമുണ്ട്. അതിലൊന്നിനെപ്പറ്റി അല്പം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ അത് ഫിത്തറത്താണ്. എന്താണ് ഫിത്തറത്ത് എന്നതിൻ്റെ ഉദ്ദേശം പറഞ്ഞു. ശുദ്ധമായ പ്രകൃതം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണോ അർത്ഥമാക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതേ വിശ്വാസമാണ് മനുഷ്യരുടെ പ്രകൃതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്ന് തെറ്റിക്കുന്ന പലതും ഈ ലോകത്തുണ്ട്. അപ്പോൾ ജാഗ്രത ഇല്ലെങ്കിൽ, ശ്രദ്ധയില്ലെങ്കിൽ ഈ ഫിത്രത്തിൽ നിന്ന് തെറ്റിപ്പോവും, ശിർക്കിലെത്തും. അതുപോലെ അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ നിന്ന്, നിർദ്ദേശങ്ങളിൽ നിന്ന് അശ്രദ്ധമായ ലോകത്തിലൂടെ സഞ്ചരിക്കും. എന്നാൽ ഈ ഫിത്രത്ത് എപ്പോഴും ഉണർന്നു നിൽക്കാൻ അതിനെന്ത് വേണം, എന്ത് ചെയ്യണം? അതിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ ലോകത്തെപ്പറ്റിയുള്ള ചിന്ത. ഈ അത്ഭുതകരമായ ലോകത്തെ സംവിധാനിച്ചവനെപ്പറ്റി അവനിൽ കൂടുതൽ വിശ്വാസം വർദ്ധിക്കുന്നതിലേക്ക് അത് എത്തും. അപ്പോൾ ഈ ലോകത്തെപ്പറ്റിയുള്ള ചിന്തയെപ്പറ്റി അല്പം നമ്മൾ സംസാരിച്ചു. ഇതുപോലെ പരിശുദ്ധ ഖുർആനെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ റബ്ബിനെ അറിയാൻ, അവനെപ്പറ്റി കൂടുതൽ അറിയാൻ ഏറ്റവും വലിയ രണ്ട് കാര്യങ്ങൾ: ഒന്ന് ഈ ലോകത്തെപ്പറ്റിയുള്ള ചിന്ത, മറ്റൊന്ന് പരിശുദ്ധ ഖുർആനെപ്പറ്റിയുള്ള ചിന്ത. ഖുർആനെപ്പറ്റി ചിന്തിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സന്ദേശങ്ങളെപ്പറ്റി, അതുപോലെ നബി തിരുമേനിയെപ്പറ്റിയൊക്കെ ചിന്തിക്കാൻ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനെപ്പറ്റി, ഈ ലോകത്തെപ്പറ്റി ചിന്തിച്ചാൽ റബ്ബിനോട് ഏറ്റവും അടുത്തവനാകും. എത്ര ചിന്ത കൂടുന്നുവോ, എത്ര ആ വിഷയത്തെപ്പറ്റി പഠനങ്ങൾ വർദ്ധിക്കുന്നുവോ, അവർ ഏറ്റവും റബ്ബിനോടടുത്തവരും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവരുമായിരിക്കും. അതുകൊണ്ടാണ് ലോകത്തിൽ ഏറ്റവും അള്ളാഹുവിനോടടുത്തവർ അവൻ്റെ അമ്പിയാക്കളായത്. അന്ത്യദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ എടുത്താൽ, അതിനെപ്പറ്റി ചിന്തിച്ചാൽ മനുഷ്യൻ റബ്ബിലേക്ക് വീണ്ടും വീണ്ടും അടുത്തുകൊണ്ടിരിക്കും. കാരണം അത് ലോകത്തെപ്പറ്റി ചിന്തിക്കാൻ പറയുന്നുണ്ട്, അതുപോലെ റബ്ബിനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എങ്ങനെയാണ് റബ്ബിനെ അറിയാം? റബ്ബിനെപ്പറ്റിയുള്ളൊരു ബോധം എല്ലാവർക്കും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആ റബ്ബിന് മാത്രമേ ആരാധന കൊടുക്കാവൂ എന്നതൊക്കെ മനുഷ്യൻ്റെ പ്രകൃതത്തിൽ നിലീനമാണ്. എന്നാലും അശ്രദ്ധയിൽ ജീവിക്കുന്നവർ അതിൽ നിന്നൊക്കെ മാറി ജീവിക്കും. അപ്പോൾ വിശുദ്ധ ഖുർആൻ റബ്ബ് പറഞ്ഞതനുസരിച്ച് ആ റബ്ബിനെപ്പറ്റി പരിചയപ്പെടുത്തിയത്, അതിനെപ്പറ്റി കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ റബ്ബിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കും എന്നതിൽ ഒരു സംശയമില്ല. അപ്പം എങ്ങനെയാണ് റബ്ബിനെ പരിചയപ്പെടുത്തിയത്? റബ്ബിൻ്റെ നാമങ്ങൾ, അനേകം നാമങ്ങളുണ്ട് അള്ളാഹുവിന്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് നാമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചില നാമങ്ങൾ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ നാമങ്ങൾക്കൊക്കെ വിശാലമായ അർത്ഥങ്ങളാണുള്ളത്. അപ്പം അതറിയുമ്പോൾ റബ്ബിനെപ്പറ്റി നല്ല വിവരമുണ്ടാകും. പിന്നെ റബ്ബിനെപ്പറ്റി അവൻ്റെ വിശേഷണങ്ങൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ അനേകം വചനങ്ങളിലായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ റബ്ബിനെപ്പറ്റിയുള്ള ബോധ്യം ഒരു മനുഷ്യൻ എത്ര കൂടുന്നുവോ, അവനായിരിക്കും ഈ ലോകത്തിലെ റബ്ബിൻ്റെ അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. അക്കാര്യം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അവൻ്റെ വിശേഷണങ്ങൾ, അതുപോലെ റബ്ബിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട മറ്റുള്ള വസ്തുതകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആരറിയുന്നുവോ അവരായിരിക്കും റബ്ബിൻ്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠന്മാർ എന്ന് അദ്ദേഹം ഒരു സ്ഥലത്ത് വിശദീകരിക്കുന്നുണ്ട്. അബിയു റബ്ബിനെ പരിചയപ്പെടുത്താനാണ് ലോകത്ത് അള്ളാഹു നബിമാരെ തന്നെ പറഞ്ഞയക്കുന്നത്. ഏറ്റവും പ്രധാനമായി നബിമാർ വന്നതിൻ്റെ ഉദ്ദേശ്യം എന്താന്ന് ചോദിച്ചാൽ അത് റബ്ബിനെ പരിചയപ്പെടുത്തലാണ്. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം ഒരിക്കൽ പറഞ്ഞു, ഇന്ന ദഅവത്തുർ റുസുൽ തദൂർ അലാ സലാസത്തി ഉമൂർ, മുർസലീങ്ങളുടെ ദൂതന്മാരുടെ ദഅവത്ത് മൂന്ന് വിഷയങ്ങളിൽ ചുറ്റി നിൽക്കുന്നു. വളരെ ചുരുക്കി അദ്ദേഹം പറയുകയാണ്, എന്തിനാണ് ലോകത്ത് നബിമാർ വന്നത്, എന്താണ് അവരെ അള്ളാഹു ഏൽപ്പിച്ചത് ജനങ്ങളെ പഠിപ്പിക്കാൻ. ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അത് ആകെ അറ്റിക്കുറുക്കി അതിൻ്റെ ഒരു സംഗ്രഹം എടുത്തു കഴിഞ്ഞാൽ അത് മൂന്ന് വിഷയങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു. അതെന്താണ്? ഒന്ന്, താരീഫുർ റബ്ബ് അൽ മദ്ഊ ഇലൈഹി ബി അസ്മാഇഹി വ സിഫാത്തിഹി വ അഫ്ആലിഹി. ഒന്ന്, റബ്ബിനെ പരിചയപ്പെടുത്തലാണ്. അപ്പം എന്തിനാണ് ലോകത്ത് മുർസലീങ്ങൾ അയക്കപ്പെട്ടത്? അത് മനുഷ്യരുടെ സ്രഷ്ടാവായ റബ്ബിനെ പരിചയപ്പെടുത്താനാണ്. അതെങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? ഈ ലോകത്തിന് സൃഷ്ടാവുണ്ട് എന്നതല്ല, അത് മനുഷ്യരുടെ മനസ്സിലുള്ള അള്ളാഹു നിക്ഷേപിച്ചൊരു കാര്യമാണ്. പക്ഷേ ആ റബ്ബിനെ കൃത്യമായി അറിയാത്തതുകൊണ്ട് പലരും വഴി പിഴക്കുന്നുണ്ട്. എന്നാൽ അവനെ അറിഞ്ഞാൽ, കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ വഴി പിഴക്കുകയില്ല. അപ്പോൾ എങ്ങനെയാണ് അറിയുക? അതാണ് അമ്പിയാക്കൾ ചെയ്തത്. റബ്ബിനെപ്പറ്റി സ്പഷ്ടമായ വിവരം, തെറ്റില്ലാത്ത വിവരം, അത് റബ്ബ് തന്നെ പറഞ്ഞു തരണം. ആ റബ്ബിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കാൻ അള്ളാഹു നബിമാരെ പറഞ്ഞയച്ചു. അപ്പോൾ ഈ നബിമാരുടെ ഒന്നാമത്തെ ഉദ്ദേശം, അവർ നിയോഗിക്കപ്പെട്ടതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന നിലക്ക് ഇമാം ഇബ്നുൽ ഖയ്യിം പറയുന്നത്, റബ്ബിനെ പരിചയപ്പെടുത്തുക അവൻ്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ, വഫാലി അവൻ്റെ പ്രവൃത്തികളിലൂടെ. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, മാരിഫത്തു തരീഖ അൽ മൂസിലത്തി ഇലൈഹി, റബ്ബിലേക്ക് എത്താനുള്ള വഴി അറിയുക, അത് അറിയിച്ചു കൊടുക്കുക എന്നതാണ്. അപ്പോൾ അത് അമ്പിയാക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ റബ്ബിൻ്റെ ഇഷ്ടം നേടാൻ എന്തൊക്കെ ചെയ്യണം, എന്തെല്ലാം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം, അപ്പോൾ അതെന്തൊക്കെയാണ്? വഹയദി കുറുഹു, അവനെ ഓർക്കുക. വശു കുറുഹു, അവന് നന്ദി കാണിക്കുക. വൈബാദത്തു, അവന് ആരാധനകൾ അർപ്പിക്കുക, ആരാധന ചെയ്യുക. അല്ലത്തിത്ത ജിമാവ് കമാല ഹുബിഹി, അള്ളാഹുവിനെ പൂർണ്ണമായും സ്നേഹിക്കുന്ന, സ്നേഹം ഉൾക്കൊള്ളുന്ന ആരാധനകൾ. അതുപോലെ അവന് നന്ദി രേഖപ്പെടുത്തൽ, അവന് ഓർക്കലുകൾ. അപ്പോൾ റബ്ബിലേക്ക് എത്താനുള്ള വഴി, അതും അമ്പിയാക്കൾ തന്നെ നമ്മളെ അറിയിച്ചു. അമ്പിയാക്കൾ അള്ളാഹു അറിയിച്ചു. ആ റബ്ബിൻ്റെ ഇഷ്ടം നേടാൻ, അവൻ്റെ സാമീപ്യം സിദ്ധിച്ചവരാകാൻ അവർ ചെയ്യേണ്ട കാര്യം എന്തൊക്കെ, അത് പറഞ്ഞു കൊടുക്കാനാണ് നബിമാർ വന്ന രണ്ടാമത്തെ ലക്ഷ്യം. ഇനി മൂന്നാമത്തതോ, ഇങ്ങനെ അമ്പിയാക്കൾ പറഞ്ഞതിന് പഠിപ്പിച്ചതനുസരിച്ച് റബ്ബിനെ അറിയുകയും എന്നിട്ട് റബ്ബിലേക്ക് അടുക്കാനുള്ള വഴികൾ അതെന്തൊക്കെയുണ്ട് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ മൂന്നാമത്തെ കാര്യം, അതാണ് മൂന്നാമത്തെ അടിത്തറയായി അമ്പിയാക്കൾ മുർസലീങ്ങൾ പറഞ്ഞത്. അത് തഅരീഫുഹും മാലഹും ബഅദൽ വുസൂലി ഇലൈഹി ഫീ ദാരി കറാമത്തിഹി മിനൻ നഈം, അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക മനുഷ്യർക്ക്, എന്ത്, അള്ളാഹുവിലേക്ക് അവർ എത്തിയാൽ, റബ്ബിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് അവർ ജീവിച്ചാൽ, അള്ളാഹു അവൻ ആദരിക്കുന്ന പരലോക ഭവനം, അവിടെയുള്ള സുഖങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയിക്കുക, അതാണ് മൂന്നാമത്തെ ലക്ഷ്യം. ആ നഈം അല്ലദി അഫ്ലലുഹു അജല്ലുഹു, അതിലേറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹം, ഏറ്റവും മഹത്തായത്, അജല്ലുഹു റിള്ളാഹു അൻഹും, റബ്ബിൻ്റെ തൃപ്തിയാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി, റബ്ബ് അവരെ തൃപ്തിപ്പെടുക എന്നതാണ്. പിന്നൊരിക്കലും അള്ളാഹു അവരോട് കോപിക്കുകയില്ല. പിന്നെയോ തജല്ലീഹിലോഹും റബ്ബ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക എന്നതാണ്. ഈ ലോകത്തൊരു സൃഷ്ടിയും അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അപ്പോൾ റബ്ബിനെ കാണുക എന്നത് അവിടുത്തെ ഏറ്റവും വലിയ ഒരു സംഭവമായിരിക്കും. പിന്നെ ആ റബ്ബ് അവരോടൊരിക്കലും ദേഷ്യം പിടിക്കുകയില്ല അവൻ്റെ അനുഗ്രഹത്തിന് വിധേയരായവരുടെ മേൽ. പിന്നെ അവർ ഉയ്യത്തുഹും വജ്ഹഹു അല്ലാല, അള്ളാഹുവിൻ്റെ അത്യുന്നതമായ അവൻ്റെ മുഖം അവർ കാണുക എന്നത്, ഇതൊക്കെയാണ് അവിടെയുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. വ തഖ്ലീമു ഇയാഹും, അവരോട് റബ്ബ് സംസാരിക്കുക എന്നത്. അപ്പം ഇങ്ങനെ വലിയ വലിയ അനുഗ്രഹങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത് എന്നുള്ള അറിയിപ്പ്, അതാണ് അമ്പിയാക്കളുടെ മൂന്നാമത്തെ കാര്യം. അപ്പം ഇത്തരം വിഷയങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വ്യക്തമായിട്ടുണ്ട്. അപ്പം അത് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരാ ശുദ്ധ പ്രകൃതത്തിൽ ഏറ്റവും ഉന്നതമായ നിലവാരത്തിലായിരിക്കും. പക്ഷെ ഇന്ന് പലരുടെയും അവസ്ഥ ഈ വിഷയത്തെപ്പറ്റി അവർ അശ്രദ്ധരാണ്. അവർ ദുനിയാവിനെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, എന്നാൽ ഈ ലോകത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ റബ്ബിനെപ്പറ്റിയുള്ള ഈമാൻ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും, ഒരു സംശയമില്ല. അതുപോലെ പരിശുദ്ധ ഖുർആൻ പഠിക്കാനോ അതിൽ റബ്ബിനെ പരിചയപ്പെടുത്തിയ കാര്യങ്ങൾ, അവൻ്റെ നാമങ്ങൾ, വിശാലമായ അർത്ഥങ്ങളുള്ള അവൻ്റെ നാമങ്ങൾ, അതിൻ്റെ തേട്ടമായി നിൽക്കുന്ന റബ്ബിൻ്റെ ഒരുപാട് വിശേഷണങ്ങൾ, അതുപോലെ റബ്ബിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ അറിയണമെങ്കിൽ അത് അമ്പിയാക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ശ്രദ്ധ വേണം. പക്ഷേ ഇത്തരം വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ തന്നിഷ്ടത്തിനനുസരിച്ച് ഈ ലോകത്തുള്ള ഐഹികമായ വിഭവങ്ങളും അത് കണ്ടമാനം ശേഖരിക്കുന്നതിനെ പറ്റിയും ഒക്കെ മാത്രം ചിന്തിക്കുന്നവരായി പലരും അധപ്പതിച്ചിട്ടുണ്ട്. അങ്ങനെ ശുദ്ധ പ്രകൃതത്തിൽ നിന്നവർ തെറ്റി വഴിമാറി ജീവിക്കുകയാണ്. ആരൊക്കെയോ പറഞ്ഞുകൊടുത്ത കാലക്കീലകളുമൊക്കെയാണ് അവരുടെ വിശ്വാസം. അങ്ങനെ ശിർക്കിലും ബിദ്അത്തിലും മത നിയമങ്ങളിൽ നിന്നുള്ള വ്യതിചലിക്കലും ഒക്കെയായിട്ട് അവർ ജീവിക്കുകയാണ്. ഇങ്ങനെ ഐഹിക ലോകത്തെപ്പറ്റി മാത്രം ചിന്തിച്ച് ഈ മുകളിൽ പറഞ്ഞ അടിസ്ഥാന വിഷയങ്ങളെപ്പറ്റി ചിന്തിക്കാത്തവർ, അവരെപ്പറ്റി ഒരിക്കൽ ഇമാം മാലിക് ബിൻ ദീനാർ പറയുകയുണ്ടായി, മസാഖീനു അഹ്ലി ദുന്യ ഖറജു മിൻഹ വമാ ദാഖു അതിയബ മാ ഫീഹ. ഈ ലോകത്തിലെ പാവങ്ങൾ, ഈ ലോകത്തിലെ പാവങ്ങൾ ആരാണ്? ഇമാം മാലിക് ബിൻ ദീനാർ പറയണം, ഒരുപാട് കാലം ഈ ലോകത്ത് ജീവിച്ചു, പക്ഷേ ഈ ലോകത്തുനിന്ന് അവർ വിട പറഞ്ഞു പോകുന്നു. എന്നിട്ട് ആ പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ ജീവിതകാലത്തിനിടയിൽ, വമാ ദാഖു അതിയബ മാ ഫീഹ, ഈ ലോകത്തുള്ള ദുനിയാവിലുള്ള ഏറ്റവും നല്ലത്, ഏറ്റവും ഭംഗിയുള്ളത്, ഏറ്റവും ആസ്വാദ്യകരമായത് അവരനുഭവിച്ചില്ല. അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും പാവങ്ങൾ എന്ന് പറയുണ്ടായി. ഖീലലഹു വമാ അതിയബു മാ ഫീഹ. അപ്പം ഇത് അദ്ദേഹം പറഞ്ഞപ്പോൾ കേട്ടവർ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ലോകത്തിലെ ഏറ്റവും നല്ലത് അവർ ആസ്വദിക്കാതെ മരിച്ചുപോയെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, എന്താണ് ഏറ്റവും നല്ലത്? അപ്പം അദ്ദേഹം പറഞ്ഞു, മഅ്രിഫത്തുല്ലാഹ് അസ്സ വജല്ല വ മഹബ്ബത്തു, അള്ളാഹുവിനെ അറിയലും അവനെ ഇഷ്ടപ്പെടലും, അതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇതറിയാതെ ഈ ലോകത്തോട് വിട പറയുന്നവരാണ് ഈ ലോകത്തിലെ പാവങ്ങൾ. അപ്പോൾ നമ്മുടെയൊക്കെ, അല്ലെങ്കിൽ മിക്കവാറും ജനങ്ങളുടെ, അവർ മനുഷ്യരുടെ മഹത്വത്തിൻ്റെ മാനദണ്ഡമായി കാണുന്ന, സമ്പന്നതയുടെ മാനദണ്ഡമായി കാണുന്ന പലതുണ്ട്. എന്നാൽ ഇവിടെ അതൊന്നുമല്ല ഈ മഹാപണ്ഡിതൻ മാനദണ്ഡമായി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പാവങ്ങൾ ആരാന്ന് സാധാരണ പലരോടും അത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, സ്വന്തമായൊരു വീടില്ലാത്തവനാണ് ഈ ലോകത്തിലെ പാവം. അതുപോലെ ഒരു വിവാഹം ചെയ്യാൻ യാതൊരു സാമ്പത്തികമായ കഴിവും ഇല്ലാത്തവൻ, അതല്ലെങ്കിൽ അന്നന്നത്തെ ജീവിതത്തിന് വരുമാനമില്ലാത്തവൻ, അങ്ങനെ ആകെ ദരിദ്രനായി ജീവിക്കുന്നവർ, ഇവരൊക്കെയാണ് ഈ ലോകത്തിലെ പാവങ്ങൾ എന്നാണ് പൊതുവെ പറയുക. അപ്പോൾ അവർ പാവങ്ങളാണ്, അതൊരു സംശയമൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ പാവങ്ങൾ ആരാണ്? ഈ ലോകത്തല്ലാഹു 60, 70 അല്ലെങ്കിൽ അതിലധികം അല്ലെ അതിനേക്കാൾ കുറവൊക്കെ ആയുസ് നൽകിയിട്ട് ഈ ലോകത്തിലെ ഏറ്റവും നല്ല കാര്യം റബ്ബിനെ അറിയലായിരുന്നു. എന്നിട്ട് ആ റബ്ബിനെ അറിയാതെ ഒന്നും മനസ്സിലാക്കാതെ ഈ ലോകത്തു നിന്ന് അങ്ങനെ തന്നെ മരിച്ചു പോകുന്നവർ, അതാണ് ഈ ലോകത്തിലെ ഏറ്റവും പാവങ്ങൾ. ഇവരെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചവറുകൾ എന്നാണ്, ചപ്പു ചവറുകൾ. തദാ അലൈക്കും അൽ ഉമം, മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ സംഘടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞതാണ്, മറ്റുള്ളവർ പിൽക്കാലത്ത് വരാനുള്ളൊരു കാര്യം, മുസ്ലിങ്ങൾക്കെതിരെ സംഘടിക്കും. ഏതുപോലെ വിശന്ന് വലഞ്ഞവർ ഭക്ഷണത്തളികൾക്ക് ചുറ്റും വട്ടത്തിലിരിക്കുന്നത് പോലെ, ആർത്തിയോടത് തിന്നാൻ വേണ്ടിയിരിക്കുന്നത് പോലെ, ഈ രൂപത്തിൽ മറ്റുള്ളവരൊക്കെ മുസ്ലിങ്ങൾക്കെതിരെ അവരാക്രമിക്കാനും അവരെപ്പറ്റില്ലാത്തത് പറയാനും അതുപോലെ അവരെ നശിപ്പിക്കാനും ഒക്കെ നിഷ്പ്രയാസം മറ്റുള്ളവർക്ക് സാധിക്കും. അങ്ങനത്തെ ഒരു കാലം വരും. ഈ നേരം സഹാബികൾ ചോദിച്ചു, അന്ന് മുസ്ലിങ്ങൾ വളരെ കുറവ്, അവരുടെ എണ്ണം കുറവായതുകൊണ്ടാകുമോ അങ്ങനെ എതിരാളികൾ അവർക്കെതിരെ ഈ രൂപത്തിൽ സംഘടിക്കുന്നതും അവരെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ന്യൂനപക്ഷമാകുന്ന പ്രശ്നമൊന്നുമല്ല, അവരുടെ എണ്ണക്കുറവല്ല പ്രശ്നം, മറിച്ച് അവർ ഉസ ഇസൈൽ, ഈ മഴവെള്ളം ഒഴുകി വരുന്ന മഴവെള്ളം ഉണ്ടല്ലോ, അതിലെ ചവറുകൾ പോലെയായിരിക്കും അവർ എന്ന് പറഞ്ഞാൽ എന്താണ് ദീൻ എന്നവർക്കറിഞ്ഞുകൂടാ. ഈ ലോകത്ത് അവരറിയേണ്ടിയിരുന്ന കാര്യങ്ങളെപ്പറ്റിയൊന്നും അവർക്കറിയില്ല. അവരുടെ ശ്രദ്ധ മുഴുവനും ദുനിയാവിൻ്റെ വിഷയത്തിലാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവരെ അൽ വഹൻ പിടികൂടി. എന്താണ് വഹൻ എന്ന് ചോദിച്ചപ്പോൾ, ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള സ്നേഹം മരണത്തോടുള്ള വെറുപ്പ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഐഹിക രോഗം മാത്രമാണ് അവരുടെ ചിന്ത. അവർക്ക് ഈ ലോകത്തൊരുപാട് ജീവിക്കണം, മറ്റൊരു ലോകത്തിലേക്ക് പോകാനുള്ളവരാണെന്നോ അവിടെ ചെന്നാൽ റബ്ബ് ഒരുക്കി വെച്ച സ്വർഗീയ ലോകത്തെപ്പറ്റി അതിൻ്റെ ചിന്തയെപ്പറ്റിയോ അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞതനുസരിച്ചിട്ടില്ലെങ്കിൽ വലിയ നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നതിനെപ്പറ്റിയോ ഒന്നും അവർ ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ ചിന്തിക്കാതെ ഈ ലോകത്തോട് വിട പറയുന്നവർ, വാസ്തവത്തിൽ ഈ ലോകത്തവർക്ക് സമ്പത്തുണ്ടാവാം, സ്വാധീനങ്ങളുണ്ടാവും, അധികാരങ്ങളുണ്ടാവാം, പക്ഷെ ഇസ്ലാമിൻ്റെ ഭാഷയിൽ അവർ ചവറുകളാണ് എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. റബ്ബ് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
3: ജസാക്കല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് സലഫി ദുറൂസ്, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ. ഈ വിഷയത്തിൽ അബൂബക്കർ സലഫി ആയിരുന്നു നമ്മോട് ഇതുവരെ സംസാരിച്ചത്.
2: Peace Radio. Tune to reality.

0: പീസ് റേഡിയോയിൽ ജീവിത പാഠങ്ങൾ. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക. സംസാരിക്കുന്നത് അബ്ദുള്ള സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരെപ്പിസോഡിൽ ആണ് നാം ഉള്ളത്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം നമുക്ക് വായിക്കാൻ കഴിയും. അദ്ദേഹം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്, അമലുകളിൽ അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടവ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുത്തു, അസ്സലാത്തു അലാ വഖ്തിഹ, നിശ്ചിത സമയത്ത് നമസ്കരിക്കലാണ്. ثم أي يا رسول الله പിന്നെ ഏതാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രധാനപ്പെട്ട അമലുകളിൽ ഒന്നായി എണ്ണിയതാണ് തന്നെ പ്രസവിച്ച് മുലയൂട്ടി പൊറ്റി വളർത്തിയ തൻ്റെ ഉമ്മയെ പരിഗണിക്കുക, തനിക്ക് വേണ്ടി അധ്വാനിച്ച ജീവിതം ചെലവഴിച്ച തന്നെ പോറ്റി വളർത്തിയ തൻ്റെ പിതാവിനെ പരിഗണിക്കുക, തൻ്റെ മാതാപിതാക്കളോട് പുണ്യം ചെയ്യുക എന്നുള്ളത് ഏറെ ശ്രേഷ്ഠതയാർന്ന അമലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിൻ്റെ യാത്ര നടത്തുന്ന വേളയിൽ അവിടുന്ന് ഈണത്തിലുള്ള ഖുർആൻ പാരായണം കേൾക്കുകയാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിച്ചു, ആരാണത്, ഇത്ര നന്നായി ഈണത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് ആരാണ്? ആ സമയത്ത് ആ വ്യക്തിയെപ്പറ്റി ജിബ്രീൽ അലൈഹി സ്വലാം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശദീകരിച്ചു കൊടുത്തത്, ഹദർ റജുൽ അക്സറു ബാറൻ ലി ഉമ്മിഹി, ആ മനുഷ്യൻ തൻ്റെ ഉമ്മയോട്, തന്നെ പ്രസവിച്ച് നൊന്തു പ്രസവിച്ച് തനിക്ക് മുലയൂട്ടിയ തന്നെ പോറ്റി വളർത്തിയ തൻ്റെ മാതാവിനോട് അങ്ങേയറ്റത്തെ പുണ്യമുള്ളവനാണ്, അങ്ങേയറ്റത്തെ ബിർറു ചെയ്യുന്നവനാണ് ആ മനുഷ്യൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു സ്ഥാനം ലഭ്യമായത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ആ ഒരു പ്രതിഫലത്തിനർഹരാകാൻ, ആ ഒരു സ്ഥാനലബ്ധി നമുക്കും ആ സ്ഥാനം നമുക്കും ലഭിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരേണ്ട ഒരു സവിശേഷത എൻ്റെ ഉമ്മയെ ഞാൻ പരിഗണിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പല മക്കളിൽ നിന്നും നഷ്ടപ്പെട്ടുപോയ ഒരു സ്വഭാവം, ഒരു സവിശേഷത കൂടിയാണിത്. അവർ വലുതായി വരുമ്പോൾ, ഒരു സ്വന്തം കാലിൽ നിൽക്കാറായി വരുമ്പോൾ, അവർക്കൊരു കുടുംബമുണ്ടായി, അവർക്ക് മക്കളുണ്ടായിട്ടൊക്കെയാകുന്ന സമയത്ത് തന്നെ പോറ്റി വളർത്തിയ തൻ്റെ ഉമ്മയെ, തൻ്റെ ഉപ്പയെ മറന്നു പോകുന്ന ഒരു സാഹചര്യം, മറക്കുക എന്ന് പറഞ്ഞാലും അവരെ അവഗണിക്കുന്ന ഒരു സാഹചര്യം അവർ വീട്ടിലൊക്കെ ഉണ്ടാകും. അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടാകും. എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ ഉമ്മക്കും ഭക്ഷണമുണ്ട്, ഉപ്പക്കും ഭക്ഷണമുണ്ട്. പക്ഷേ ഉമ്മ എന്ന ഒരു പരിഗണന അവൻ കൊടുക്കുന്നില്ല, ഉപ്പ എന്ന ഒരു പരിഗണന അവൻ കൊടുക്കുന്നില്ല. പലപ്പോഴും കല്യാണം ഈ അടുത്തിടെ കഴിഞ്ഞ പല വീടുകളിലും സംഭവിക്കുന്ന ആ കുടുംബബന്ധത്തിൽ വിള്ളലുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പലപ്പോഴും ഭർത്താക്കന്മാരായിരിക്കും. ഭാര്യയും അതേപോലെ തന്നെ ഭർത്തൃമാതാവും മരുമകളും അമ്മായി അമ്മയും തമ്മിൽ പോരുണ്ടാകാൻ, വഴക്കുണ്ടാകാനുള്ള ഒന്നാമത്തെ കാരണക്കാരൻ ഈ മകനായിരിക്കും, ഭർത്താവായിരിക്കും. കാരണം അവൻ പക്വതയില്ലാതെ ചിന്തിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ചില പ്രവർത്തനങ്ങളായിരിക്കും അവൻ്റെ തന്നെ കുടുംബ ശിഥിലീകരണത്തിന് ഹേതുവായിത്തീരുക. അഥവാ സാധാരണ അവൻ വീട്ടിലേക്ക് കയറി വരുമ്പോഴും മറ്റുമൊക്കെ, അല്ലെങ്കിൽ വീട്ടിലുണ്ടാകുമ്പോഴും മറ്റുമൊക്കെ കൂടുതൽ ഉമ്മയെ വിളിക്കുമായിരുന്നു. ഉമ്മ ഉമ്മ എന്ന പേരവൻ ഉമ്മയെ കൂടുതലായി അവൻ വിളിക്കുമായിരുന്നു. പല ആവശ്യങ്ങൾക്കും ഉമ്മയുടെ അടുക്കവൻ ചെല്ലുമായിരുന്നു. പക്ഷേ അവൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവനെന്തു ചെയ്യും? ആ ഉമ്മ എന്നുള്ള വിളി അവൻ പാടെ മാറ്റിക്കളയുകയാണ്. പിന്നെ അവൻ്റെ വിളി മുഴുവനും അവൻ്റെ ഭാര്യയോടാണ്. ഭാര്യയാണ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭാര്യയോടാണ് സലാം പറയുന്നത്. ഉമ്മപ്പുറത്തുണ്ട്, ഉമ്മയെ നോക്കുന്നില്ല, ഉമ്മയുടെ അടുക്കൽ ചെല്ലുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവങ്ങൾ ചില മനുഷ്യരെങ്കിലും കാണിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. ഉമ്മയും അതേപോലെ തന്നെ മരുമകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങളും ധാരാളമുണ്ട്. എത്രയായിരുന്നാലും രണ്ടു സംസ്കാരങ്ങളിൽ നിന്ന് വരുന്നവരെ ഒന്നിക്കാൻ, അവർ സ്വഭാവപരമായും സംസ്കാരപരമായും ഒന്നിക്കാൻ സമയമെടുക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒന്ന് താഴ്ന്നു കൊടുക്കണം, ഒന്ന് വിട്ടുവീഴ്ച ചെയ്യണം എന്ന് കരുതി അങ്ങേയറ്റത്തെ താഴ്മയോടെ ജീവിക്കുന്ന ഉമ്മമാരുമുണ്ട്, അതേപോലെ തന്നെ മരുമകളുമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ മനുഷ്യന് ഈഗോ അതിജയിക്കുമല്ലോ. അതിൻ്റെ കാരണക്കാരൻ ഒരുപക്ഷെ ഈ മകനാകാം എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ. അതുകൊണ്ട് ഭാര്യയെ പരിഗണിക്കണം, അതോടൊപ്പം അതല്ലെങ്കിൽ അതിനേക്കാൾ ഉമ്മയെ പരിഗണിക്കാൻ ആ മകന് കഴിയണം. അതവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രവാചകന്മാരെപ്പറ്റി പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് കാണാം, യഹയ്യ നബിയെപ്പറ്റി അല്ല പറഞ്ഞു, വബറൻ ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ. വബറൻ ബിവാലിദൈഹി, മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്നവനാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റിയും പറഞ്ഞു, വബറൻ ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ. റബ്ബേ, എൻ്റെ ഉമ്മയോട്, വബറൻ ബിവാലിദതി, എൻ്റെ ഉമ്മയോട് ബിർറു ചെയ്യാൻ, പുണ്യം ചെയ്യാൻ എനിക്ക് കഴിയണം, എനിക്കതിന് തൗഫീഖ് നൽകണേ എന്നർത്ഥത്തിലുള്ള പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉമ്മയെ ഇത്രയേറെ സ്നേഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് വായിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇസ്തഇദൻതു റബ്ബി അൻ അസ്തഗ്ഫിറ ലി ഉമ്മി ഫലം യഅദൻ ലി വസ്തഇദൻതു അൻ അസൂറ ഖബ്റഹ ഫഅദിന ലി. ഇസ്തഇദൻതു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് അനുമതി ചോദിച്ചു, അൻ അസ്തഗ്ഫിറ ലി ഉമ്മി, എൻ്റെ ഉമ്മക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി തേടുവാൻ. ഫലം യഅദൻ ലി, എൻ്റെ റബ്ബ് എനിക്കതിന് അനുമതി നൽകിയില്ല. വസ്തഇദൻതു അൻ അസൂറ ഖബ്റഹ, എൻ്റെ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്തോട്ടെ റബ്ബേ എന്ന് ഞാൻ അനുമതി ചോദിച്ചു. ഫഅദിന ലീ, എൻ്റെ റബ്ബ് എനിക്കതിന് അനുമതി നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉമ്മയോടുള്ള, നബിയുടെ ഉമ്മയോടുള്ള ആ ഒരു മഹബ്ബത്ത്, ഇഷ്ടം, പ്രിയം, ആ ഉമ്മയെ പരിഗണിച്ചതിൻ്റെ തെളിവായിരുന്നു ഈ സംഭവങ്ങളൊക്കെ. തൻ്റെ മാതാവിനെപ്പോലെ തന്നെ വളർത്തിയ, തന്നെ മുലയൂട്ടിയ ഹലീമ എന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ വന്നപ്പോൾ അവരെ തട്ടം വിരിച്ച് ഇരുത്തുകയും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മളെവിടെയാണ്? പലപ്പോഴും മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുചെന്നാക്കുന്ന മക്കളുടെ എണ്ണം പെരുകി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ഈ കേരളത്തിൽ പട്ടിക്കൂട്ടിലുമ്മയെ കെട്ടിയിട്ട മകന്റെ ചരിത്രങ്ങൾ, കഥകൾ സോഷ്യൽ മീഡിയകളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മൾ വായിച്ചറിഞ്ഞവരാണ്. ഉമ്മയെ പരിഗണിക്കാതെ, ഉമ്മയെ ഉപദ്രവിച്ച് ജീവിക്കുന്ന മക്കൾ, ആ പ്രായമായ ഉമ്മയെ അതിഥികളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ മടിക്കുന്ന മക്കൾ, മഹാന്മാരായ തബിഈങ്ങൾ സൈനുൽ ആബിദീൻ എന്നിവരെ പറ്റിയും പഠിപ്പിക്കപ്പെടുന്നത് നമുക്ക് കാണാം. അഖ്ഷ, അദ്ദേഹം പറയാണ്, അഖ്ഷ അൻ തസ്ബിഖ യദീ ഇലാ ലുഖ്മതി ഉമ്മീ നദറത ഇലൈഹാ എന്റെ ഉമ്മയും ഞാനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് പേടിയാണ്. കാരണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്റെ ഉമ്മ നോക്കിവെച്ച ഒരു ഉരുള അത് ഞാനെടുത്ത് കഴിച്ചെങ്കിലോ, എന്റെ ഉമ്മ കണ്ടുവച്ചതാണ്, എന്റെ ഉമ്മ കഴിക്കാൻ വേണ്ടി തുടങ്ങാതിരിക്കുന്നതാണ്, കൈ നീട്ടാൻ ഇരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഉരുള ഞാൻ കഴിച്ചെങ്കിലോ എന്ന് പേടിയോടുകൂടി ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിച്ചിരിക്കുന്ന ആളുകളായിരുന്നു താബിഈങ്ങളെന്ന് അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവര്, ഏറ്റവും വലിയ ജിഹാദ്, ഏറ്റവും വലിയ ജിഹാദ് പ്രായമായ ഉമ്മയെ ഉപ്പയെ അവരെ പരിചരിക്കുകയും അവർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യുകയും ചെയ്യലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ഒരു സഹാബി വന്നുകൊണ്ട് യുദ്ധത്തിന് അനുമതി ചോദിച്ചല്ലോ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചില്ലേ, നിന്റെ വീട്ടിൽ പ്രായമായ മാതാപിതാക്കളില്ലേ? അവരെ ശുശ്രൂഷിക്ക് നീ പോയിട്ട്, അവരുടെ അടുക്കൽ നീ പോയി ഇരിക്ക്. യുദ്ധത്തിന് വരുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ വീരമൃത്യു വരിക്കുന്നതിനേക്കാൾ, ഷഹീദാകുന്നതിനേക്കാൾ നിനക്കേറ്റവും നല്ലത് നിന്റെ ഉമ്മയെയും ഉപ്പയെയും പരിചരിക്കലാണ്. കാരണം അവർക്ക് നിന്റെ പരിചരണം ഇപ്പോൾ ആവശ്യമാണ്, ആ പ്രായത്തിലാണ് അവരുള്ളത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് നിന്റെ ഏറ്റവും വലിയ ജിഹാദി എന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. ഒരിക്കലും അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യനെ കാണുകയാണ് മക്കയിൽ വെച്ച്, കഅബക്കരികിൽ വെച്ച്. റജുലൻ ഹമല ഉമ്മഹു വറാ ളഹ്രിഹി, ആ മനുഷ്യൻ തന്റെ ഉമ്മയെ മുതുകത്ത് ചുമന്ന്, പ്രായമായ ഉമ്മ നടക്കാൻ കഴിയില്ല, ആ ഉമ്മയുടെ ആഗ്രഹം കഅബ തവാഫ് ചെയ്യണം, ഹജ്ജ് നിർവഹിക്കണം എന്ന ആഗ്രഹം മകൻ പൂർത്തീകരിച്ചു കൊടുക്കണം. നടക്കാൻ കഴിയാത്ത ഉമ്മയെ തന്റെ ചുമലിൽ ചുമന്ന് ആ മകൻ തവാഫ് ചെയ്യുകയാണ്. ആ സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ്, അതറാനി ജസൈതുഹ, അതറാനി ജസൈതുഹ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്റെ ഉമ്മ എന്നെ ചെറുപ്പത്തിൽ പ്രസവിച്ച് പോറ്റി വളർത്തിയ എനിക്ക് ചെയ്തു തന്നതിന് പകരമായി ഞാനിത് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് നൽകിയ മറുപടി, ഇല്ല, നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി നെടുവേർപ്പെട്ട ഒരു നെടുനിശ്വാസത്തിന് പോലും പകരമായിട്ടില്ല. ഇത് പഠിച്ചോനേ എന്റെ മകൻ, റബ്ബേ എന്റെ മോന് എന്ന് പറഞ്ഞ് നിന്റെ ഉമ്മയുടെ ശ്വാസം, നെടുനിശ്വാസമുണ്ടായിട്ടുണ്ടല്ലോ, ഒരു നെടുവീർപ്പ്, ഒരു നെടുനിശ്വാസം, അതിനുപോലും പകരമായിട്ടില്ല നിന്റെ മുതുകത്ത് വെച്ച് ചുമന്ന് നിന്റെ ഉമ്മയെക്കൊണ്ട് നീ കഅബ തവാഫ് ചെയ്തത് എന്ന് അദ്ദേഹത്തിനു മറുപടി നൽകപ്പെടുകയാണ്. സഹോദരങ്ങളെ, അത്രയേറെ കടപ്പെട്ടവരാകണം നമ്മൾ നമ്മുടെ ഉമ്മയോട്, അത്രയേറെ കടപ്പെട്ടവരാകണം നമ്മൾ നമ്മുടെ ഉപ്പയോട്. ജുറൈജ് എന്നവരുടെ സംഭവം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നുണ്ട്. ബനു ഇസ്രായേൽ സമുദായത്തിൽ ജീവിച്ചിരുന്ന ഒരു ആബിദായ മനുഷ്യനായിരുന്നു ജുറൈജ്. അദ്ദേഹം ആബിദായ ഇബാദത്തുകളിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇബാദത്തിലായിരിക്കെ, നമസ്കാരത്തിലായിരിക്കെ, വീടിന് വെളിയിൽ അദ്ദേഹത്തിന്റെ ഉമ്മ വന്ന് അദ്ദേഹത്തെ വിളിക്കുകയാണ്. പക്ഷെ അദ്ദേഹം ആ സമയത്ത് നമസ്കാരത്തിൽ തന്നെ തുടർന്നു, പഠിച്ചോനെ നിസ്കാരം, അതേപോലെ ഉമ്മയും വിളിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ അദ്ദേഹം നമസ്കാരത്തിൽ തന്നെ തുടർന്നു, ഉമ്മയുടെ വിളി കേട്ടില്ല, ഉമ്മ മടങ്ങിപ്പോയി. പിന്നീട് ഉമ്മ വീണ്ടും വന്നു, ആ സമയത്തും അദ്ദേഹം നമസ്കരിക്കുകയായിരുന്നു. രണ്ടാമതും വീണ്ടും ഉമ്മ വിളിച്ചു, മോനെ ജുറൈജ എന്ന് വിളിച്ചു. അപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രയാസമുണ്ടായി, പഠിച്ചോനെ ഉമ്മയുടെ വിളിയും നിസ്കാരവും ഞാൻ എന്തു ചെയ്യണം? അദ്ദേഹം വീണ്ടും നിസ്കാരത്തിൽ തന്നെ തുടർന്നു. രണ്ടു മൂന്ന് തവണ ഇതാവർത്തിക്കപ്പെട്ടു. ഉമ്മക്ക് വല്ലാത്ത പ്രയാസായി. ഉമ്മ കരുതി, തന്റെ മകൻ എന്നെ പരിഗണിക്കുന്നില്ല, തന്റെ മകൻ തന്റെ വിളി കേൾക്കുന്നില്ല. അതുകൊണ്ട് ആ ഉമ്മ അവിടെ വെച്ച് അവനെതിരിൽ പ്രാർത്ഥിച്ചിട്ടാണ് മടങ്ങിപ്പോകുന്നത്. പഠിച്ചോനെ, എന്റെ മകൻ ഒരു വേശ്യയുടെ മുഖത്ത് നോക്കുന്ന അവസ്ഥയുണ്ടാക്കിയിട്ട് നീ അവനെ മരിപ്പിച്ചാൽ മതി പടച്ചവനെ എന്ന് ആ ഉമ്മ ദുആ ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു അഭിമാനം നഷ്ടപ്പെടുന്ന ഒരു കാര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ശപിച്ചിട്ടാണ് ആ ഉമ്മ മടങ്ങിപ്പോകുന്നത്. ദിവസങ്ങൾ കഴിഞ്ഞു. ആ സംഭവം നമ്മൾ പലപ്പോഴും പലയിടങ്ങളിൽ നിന്നും കേട്ടതാണ്. ഒരു വേശ്യപ്പെണ്ണ് പ്രസവിച്ചു. ആ പെണ്ണ് ആ കുട്ടിയുടെ ഉത്തരവാദിത്വം പിതാവ് ജുറൈജാണെന്ന് വിളിച്ചു പറഞ്ഞു. ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവന്നു. അങ്ങനെയാണല്ലോ ആ തൊട്ടിലിൽ കിടന്ന് കുട്ടി സംസാരിച്ചതും, ഇന്നാലിന്ന ഫുലാനിന് റായി, ഇന്നാലിന്ന ആട്ടിടയനാണ് എന്റെ പിതാവ് എന്ന് ആ കുട്ടി സംസാരിച്ചതുമൊക്കെ. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അദ്ദേഹം ഒരു വേശ്യയുടെ മുഖത്ത് നോക്കേണ്ടി വന്നു. അതിന്റെ പേരിൽ ഒരല്പസമയത്തേക്കെങ്കിലും ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. അത് ആ ഉമ്മയുടെ പ്രാർത്ഥനയായിരുന്നു. പ്രിയപ്പെട്ടവരെ, റലല്ലാഹി ഫീ റിദൽ വാലിദൈൻ സഖത്തുല്ലാഹി ഫീ സഖത്തിൽ വാലിദൈൻ. അല്ലാഹുവിന്റെ തൃപ്തി, അല്ലാഹുവിന്റെ റിള, അല്ലാഹുവിന്റെ പൊരുത്തം മാതാപിതാക്കളുടെ റിളയിലാണ്, പൊരുത്തത്തിലാണ്. അല്ലാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കൂട്ടരെ, ആ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും അതിൻ്റെ വില നമുക്ക് തിരിച്ചറിയുക. ഉമ്മ നഷ്ടപ്പെടുമ്പോഴാണ് ആ വില നമ്മൾ തിരിച്ചറിയുക. അപ്പൊ തിരിച്ചറിഞ്ഞിട്ട് കാര്യവുമില്ല. നേരത്തെ തിരിച്ചറിയണം. ഉമ്മയെ പരിഗണിക്കാൻ, ഉപ്പയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ജീവിതത്തിൽ സമയം കണ്ടെത്തണം. അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖിയാമത്ത് നാളിൻ്റെ, അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് അവിടുന്ന് പറഞ്ഞു, അത്വാ അർറജുലു ഇംറഅതഹു വഅഖ ഉമ്മഹു. ഒരു മനുഷ്യൻ തന്റെ ഭാര്യയെ അനുസരിക്കും, ഉമ്മക്കെതിരായി, എന്നിട്ട് ഉമ്മയെ ചീത്ത പറയും. ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ അത് പാടില്ല. അത് സംഭവിച്ചാൽ അന്ത്യനാളടുത്തു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകരുതേ. ശ്രദ്ധിച്ച് നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഒരു ഭർത്താവ് എന്ന നിലക്ക്, മകൻ എന്ന നിലക്ക്, ഭാര്യ എന്ന നിലക്ക്, ഉമ്മ എന്ന നിലക്കൊക്കെ നമുക്കതിനു കഴിയണം. അത്തരത്തിൽ വിശിഷ്യ മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്ന മക്കളായി തീരാൻ നമ്മൾ പരിശ്രമിക്കുക. അതോടൊപ്പം അവർ നമ്മെ വിട്ടു പിരിഞ്ഞു പോയാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ഖബർ സിയാറത്ത് ചെയ്യുക, അവരുടെ ഖബറിൻ്റെ സമീപത്ത് ചെന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അതല്ലാത്ത ഘട്ടങ്ങളിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ഉമ്മയുടെ ആഗ്രഹങ്ങൾ നടത്തുക, ഉപ്പയുടെ പരിചയക്കാരുമായി ബന്ധം സ്ഥാപിക്കുക. ഇങ്ങനെയൊക്കെയാണ് മാതാപിതാക്കളുടെ മരണശേഷം അവരെ നമ്മൾ സ്നേഹിക്കേണ്ടത്, പരിഗണിക്കേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ സമാപിക്കുന്നു. വിശ്വാസികൾ മാതാപിതാക്കളോട് ചെയ്യേണ്ടുന്ന കടമകളും കടപ്പാടുകളും ബാധ്യതകളും പ്രാമാണികമായി വിശദീകരിച്ചത് അബ്ദുള്ള സലഫി.
2: Peace Radio. Tune to reality.
3: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ടെന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം. അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
4: പേസ് റേഡിയോയിൽ അടുത്തതായി മധുരം ഖുർആൻ. സൂറത്ത് യൂനുസിലെ 96 മുതൽ 109 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ശ്രവിക്കുന്നത്. പാരായണം അബ്ദുൽ അസീസ് അസ്സഹ്റാനി.

0: പീസ് റേഡിയോയിൽ ഇനി ഡയലോഗ്. ലിബറൽ ഫാസിസത്തിനെതിരെ വണ്ടൂരിൽ നടന്ന ജനകീയ പ്രതിരോധം പരിപാടിയിൽ ഷിഹാബ് എടക്കര നടത്തിയ സംസാരത്തിന്റെ പ്രസക്ത ഭാഗം കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله اتقوا الله حيثما كنت جندر സംവിധാനം ജനിച്ചു വീഴുന്ന കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റിൽ പോലും ആവശ്യമില്ല എന്ന ചർച്ചയിലേക്ക് നാട് വഴിമാറിക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് സൂചനകൾ നൽകി. ആണും പെണ്ണുമൊക്കെ അവർക്ക് പ്രായപൂർത്തിയായതിനു ശേഷം ഞാൻ ആണാണ് ഞാൻ പെണ്ണാണ് എന്ന് അവർ ആർജിച്ചെടുക്കേണ്ട ഒരു സംവിധാനമാണ് എന്ന ചർച്ച നമ്മുടെ നാട്ടിലുണ്ടായി എന്ന് നിങ്ങൾ കേട്ടു. ഏറ്റവും ഒടുവിൽ സംസാര വിഷയമായ സൂംബ പോലെയുള്ള ഡാൻസുകളെക്കുറിച്ചും നൃത്തങ്ങളെക്കുറിച്ചും ലഹരി മുക്തമാക്കാൻ സമൂഹത്തിന് നല്ലതാണ് എന്ന് അവകാശപ്പെടുന്നവരുടെ വാദങ്ങൾ നിങ്ങൾ കേട്ടു.

സംസാരിച്ചുപോയ വിഷയങ്ങളുടെയൊക്കെ ഇസ്ലാമികമായ ഒരു മാനം എന്താണ് എന്ന് വളരെ ചെറിയ സമയം, നമുക്ക് 10 മണിവരെ സമയമുണ്ടെങ്കിലും 9:30 മുമ്പായി അവസാനിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ സംഘാടകർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഷാ അല്ലാ ഒരു ചെറിയ സമയത്തിന് ശേഷം ഒരുമിച്ച് പിരിയാം. ആ സമയം നാം ഉദ്ദേശിച്ച കാര്യങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ എത്തിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ചാനൽ ചർച്ചകളിലൊക്കെ നിങ്ങൾ കേട്ട മുഴച്ചു നിന്ന ഒരു പദമുണ്ട്. എല്ലാ ദിവസവും നടന്ന ചർച്ചയിൽ ഉറക്കെ ഉറക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നം? ഒരു മുസ്ലിം പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാൾ സുംബ പോലെയുള്ള അല്ലെങ്കിൽ സാംബ പോലെയുള്ള അതുമല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രാലിറ്റി പോലെയുള്ള വിഷയങ്ങളെ എതിർത്ത് സംസാരിക്കുമ്പോൾ ഓരോ ചാനലുകളിലും മുടച്ചു നിന്നൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നം? ചർച്ച ചെയ്യുന്ന ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അവതാരകനോ അവതാരകയോ ആയ എനിക്ക് പ്രശ്നമില്ല, ചർച്ചയിൽ പങ്കെടുക്കുന്ന 3 വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിങ്ങളെ കൂടാതെ 3 വ്യത്യസ്ത വിഭാഗങ്ങൾ ഇവിടെയുണ്ട്, അവർക്കാർക്കും പ്രശ്നമില്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്, ഒരു മതേതരത്തെ ഉദ്ഘോഷിക്കുന്ന രാജ്യമാണ്, നാനാത്വത്തിൽ ഏകത്വം എന്ന മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിക്കണമെന്ന് സമൂഹമധ്യ എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്ന ഒരു മാതൃകാപരമായ രാജ്യമാണ് അല്ലേ? ഈ രാജ്യത്തെ സംവിധാനങ്ങളെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഞാൻ സംസാരിക്കേണ്ടതില്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ ഒരു കൊച്ചു സ്റ്റേറ്റാണ് കേരളം. സാക്ഷരത കൊണ്ട് നിറഞ്ഞ നാട് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കേരളം എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു നാട്, ആ നാട്ടിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്, അവിടെയാണ് ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വ്യത്യസ്തമായ രാഷ്ട്രീയ കക്ഷികളുണ്ട്, വലതും ഇടതുമൊക്കെയായി നിൽക്കുന്ന, മാറി മാറി ഈ കേരളത്തിന്റെ ഭരണം അത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന മാറി മാറി വരുന്ന രാഷ്ട്രീയ കക്ഷികൾ, അതിനപ്പുറം നിൽക്കുന്ന മതപ്രസ്ഥാനങ്ങൾ, ഇവിടെ എല്ലാ മനുഷ്യരും മനുഷ്യത്വത്തോടുകൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് എല്ലാവരുടെയും സംസാരങ്ങളിൽ മുടച്ചു നിൽക്കുന്ന ഒരു നാട്, ഇവിടെ ചർച്ചാ വിഷയമാകാനുള്ള കാരണമെന്ത് എന്നതിനെക്കുറിച്ച് നേരത്തെ സംസാരിച്ചവർ പറഞ്ഞു, ഏതെങ്കിലും ഒരു അമ്പലത്തിലെയോ ഒരു പള്ളിയിലെയോ ഒരു ക്രിസ്ത്യൻ ചർച്ചിലെയോ അതല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസാചാരങ്ങൾ നടക്കുന്ന ഏതെങ്കിലും ഒരു മതകേന്ദ്രത്തിലോ നടക്കുന്ന വിഷയത്തെക്കുറിച്ചല്ല ഇവിടെ ചർച്ചയുണ്ടായത്. മറിച്ച് ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും മുസൽമാന്റെയും മതമുള്ളവന്റെയും ഇല്ലാത്തവന്റെയും മക്കൾ പഠനം ആവശ്യപ്പെട്ടുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് വൈജ്ഞാനികമായ രംഗങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് കടന്നു പോകുന്ന പൊതുവിദ്യാലയത്തെ തൊട്ടാണ് ചർച്ചയുണ്ടായത് അല്ലേ? ഒരു പൊതുവിദ്യാലയത്തെ തൊട്ടാണ് ചർച്ചയുണ്ടാകുന്നത്. അവിടെ എല്ലാവരും വന്ന് പഠിക്കുന്ന കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിൽ ഒരാളുടെ മേലും ഏതെങ്കിലും അവിടെ വിശ്വാസത്തിനെതിരായി നിൽക്കുന്ന ഒരു കാര്യം അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നതാണ് ചർച്ചയുടെ ഏറ്റവും കേന്ദ്രമായ ഭാഗം അല്ലേ പ്രിയപ്പെട്ടവരെ? അതല്ലാതെ ഈ സൂംബ എന്ന് പറയുന്ന കേന്ദ്രം, പ്രിയപ്പെട്ടവരെ, ഈ ചർച്ച വരുന്നതിന് മുമ്പ് കേരളത്തിലില്ലേ, ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ഇല്ലേ, ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു വലിയ വിഷയമാക്കിയിട്ടുണ്ടോ? എത്രയോ കേന്ദ്രങ്ങൾ കേരളക്കരയിലും ഇന്ത്യ രാജ്യത്തും രാജ്യത്തിന് പുറത്തുമൊക്കെ ധാരാളം കേന്ദ്രങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഒരു ചർച്ചയ്ക്ക് കൊണ്ടുവരാത്തത് എന്താ? അത് സാധാരണ ചർച്ചയിൽ അതിനോട് യോജിക്കാത്ത ആളുകൾ അത് ശരിയല്ലെന്ന് പറയാറുണ്ട്, അതങ്ങനെ അവസാനിച്ചു പോകും. ഇത്ര ചൂടുപിടിച്ച ചർച്ചയിലേക്ക് വരാനുള്ള കാരണം അത് പൊതുവിദ്യാലയത്തിന്റെ മുറ്റത്തേക്കും ക്ലാസ് റൂമിലേക്കും അതിന്റെ നടപടിക്രമങ്ങളിലേക്കും ഷെഡ്യൂളിലേക്കും മൊഡ്യൂളിലേക്കും വന്നപ്പോഴാണ് എന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിന്റെ ഇസ്ലാമികമായ മാനത്തെക്കുറിച്ച് നിങ്ങൾ ഏതാനും മിനിറ്റുകൾ കേൾക്കേണ്ടത്. ഇസ്ലാം എന്ന് പറയുന്ന മതം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതും അത് ഉറച്ചു വിശ്വസിക്കുന്നതും അത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിൽ നിന്നുള്ള മതമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വെളുത്തവരും കറുത്തവരും ഹൈറ്റുള്ളവരും കുറഞ്ഞവരും പണമുള്ളവരും ഇല്ലാത്തവരും നന്നായി പഠനം നടത്തിയവരും പഠനം നടത്താത്തവരുമൊക്കെയുള്ള ലോകത്തിന്റെ മനുഷ്യഘടന അങ്ങനെയാണ്. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പറഞ്ഞത്, നിങ്ങളെ ജാതിയും പിന്നെ വർഗവും വർണ്ണവും ഒക്കെയാക്കി തിരിച്ചിട്ടുള്ളത്
നിങ്ങൾ പരസ്പരം ചേരി തിരിഞ്ഞ് തല്ലാനോ

0: വെല്ലുവിളികൾ നടത്താനോ കോലാഹലങ്ങൾ ഉണ്ടാക്കാനോ അല്ല, അല്ല മതം പഠിപ്പിക്കുന്നത് ലിതഅറഫു, നിങ്ങളെ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ്. ഈ സദസ്സിലേക്ക് വണ്ടൂരിന്റെ ഈ ഹൃദയഭാഗത്ത് നടക്കുന്ന ഈ ചർച്ചാവിഷയത്തിന്റെ ഈ കെ ഈ ഭാഗത്തേക്ക് നമ്മുടെ രാജ്യക്കാരനല്ലാത്ത ഒരാൾ വന്നാൽ സമയം അതിന് കൂടുതൽ കളയേണ്ടതില്ല. ഒരു ചൈനക്കാരൻ വന്നാൽ, ഒരു ഫിലിപ്പീനി കടന്നു വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കടന്നു വന്നാൽ ചോദിക്കാതെ തന്നെ ആളുകൾ പറയും അത് ഇന്ന നാട്ടുകാരനാണ് എന്ന്. ഖുർആൻ ലോകത്തോട് പറയാണ്, മനുഷ്യരെ പഠിപ്പിക്കുകയാണ്, നിങ്ങളെ ഗോത്രങ്ങളും വർഗങ്ങളും വർണ്ണങ്ങളും ഒക്കെ ആക്കി തിരിച്ചത് ലിതഅറഫു, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇൻ അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും വലിയ മഹനീയമായ VVIP സ്ഥാനം ലോകരക്ഷിതാവ് കൊടുക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിലെ തഖ്വയുള്ളവർക്കാണ്, സൂക്ഷ്മതയുള്ളവർക്കാണ്, ഭക്തിയുള്ളവർക്കാണ്, അള്ളാഹുവിന്റെ പ്രപഞ്ചനാഥനായ റബ്ബിന്റെ നിർദ്ദേശങ്ങളെ പാലിച്ച് ജീവിച്ച് കടന്നുപോയവനാണ്. അവൻ ചിലപ്പോൾ റിക്ഷാ ഡ്രൈവറാവാം, കൂലിപ്പണിക്കാരനാവാം, ടാക്സി ഡ്രൈവറാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിലെ സെർവന്റ് ആകാം, അവൻ ഏറ്റവും ഉയർന്ന പദവി അലങ്കരിക്കുന്നവനാകാം. അവന്റെ തഖ്വയും സൂക്ഷ്മതയും ഭക്തിയും പരിഗണിച്ചുകൊണ്ടാണ് നാളെ പരലോകത്തവന്റെ സ്ഥാനം നിർണയിക്കപ്പെടുന്നത് എന്ന് പഠിപ്പിക്കുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏത് നിഷിദ്ധമാണ് ഏത് ഹലാലാണ് എന്ന് അവന് സ്വയം തീരുമാനിക്കാൻ പറ്റുകയില്ല, ഇല്ല. അത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് കാലങ്ങളിലൂടെ കടന്നുപോയപ്പോ പ്രവാചകന്മാർ വഴി ലോകത്തിന്റെ മുമ്പിലേക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കടന്നു വന്നവരാണ് ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ. അവസാനത്തെ പ്രവാചകനായി വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ 600 കൊല്ലം മുമ്പ് കടന്നു വന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, യേശു ക്രിസ്തു അല്ലേ, അതിനു മുമ്പും കടന്നു വന്ന പ്രവാചകന്മാർ, ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ നബിയുമായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ. ഞാൻ പറയുന്നത് എന്തു ചെയ്യാം എന്തു ചെയ്യാൻ പാടില്ല, ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമായി അവന്റെ വിശ്വാസത്തിലേക്ക് എന്തു വന്നുകൂടാ എന്തു വരണം നമുക്ക് തീരുമാനിക്കാൻ പാടില്ല. അത് കോൺഗ്രസിന്റെ ഓഫീസിലിരുന്ന്, ലീഗിന്റെ ഓഫീസിലിരുന്ന്, CPIന്റെ ഓഫീസിലിരുന്ന്, CPMന്റെ ഓഫീസിലിരുന്ന്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഓഫീസിലിരുന്ന്, ഏതെങ്കിലും ചാനലിന്റെ അവതാരകന്മാർ അതിന്റെ ഓഫീസിലിരുന്ന് എഴുതി കൊടുക്കുന്ന കുറിപ്പ് അല്ല ഇസ്ലാം എന്ന് പറയുന്ന മതവിശ്വാസികൾ അംഗീകരിക്കേണ്ടത്, അതല്ലെങ്കിൽ മതവിശ്വാസികൾ അംഗീകരിക്കേണ്ടത്. മറിച്ച് അവിടെ അവന് കൃത്യമായ നിർദ്ദേശമുണ്ട്, തെറ്റുകളില്ല എന്ന് 100% ഉറപ്പുള്ള. ആർക്കു പരിശോധിക്കാമല്ലോ, ഒരു സൂംബയുടെ കാര്യം പറയുമ്പോൾ ഇതെന്തിനാ പറയുന്നത്? തെറ്റില്ല എന്ന് 100% ഉറപ്പിച്ചു പറയാൻ ഒരു മുസ്ലിമിന് ധൈര്യമായി സ്ഥൈര്യമായി ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു വേദഗ്രന്ഥം അവന്റെ കയ്യിലുണ്ട്. അത് മുസ്ലിം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമുള്ളതല്ല. ആ വേദഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞത് ഹുദല്ലിന്നാസ്, ഇത് മനുഷ്യർക്കുള്ള സന്മാർഗമാണ് എന്നാണ്. അതിൽ അശാസ്ത്രീയമായ പദപ്രയോഗമില്ല, ഇല്ല പ്രിയപ്പെട്ടവരെ, പ്രകൃതി വിരുദ്ധമായ പ്രയോഗങ്ങളില്ല, മനുഷ്യത്വ വിരുദ്ധമായ പ്രയോഗങ്ങളില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ലോകത്തിനെതിരായി, ഈ പ്രകൃതിക്കെതിരായി, മനുഷ്യത്വത്തിനെതിരായി കടന്നു വന്നിട്ടില്ല. അതിൽ പറഞ്ഞ പ്രവചനങ്ങൾ ഒരിക്കലും ഒരിക്കലും പ്രിയപ്പെട്ടവരെ, അത് മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്തതോ നടക്കാൻ പറ്റാത്തതോ ആയി ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് ആ പരിശുദ്ധ ഖുർആനിൽ ഇതെല്ലാം ശരിയാണെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരക്ഷരരായ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ സൂര്യനെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, പർവ്വതത്തെക്കുറിച്ച്, തേനീച്ചയെക്കുറിച്ച്, ഈച്ചയെക്കുറിച്ച്, ഉറുമ്പിനെക്കുറിച്ച്, അങ്ങനെ അത്ഭുതകരങ്ങളായ ഒരു പ്രയോഗങ്ങളിലൂടെ അതിൻ്റെയൊക്കെ ശാസ്ത്രീയമായ വശങ്ങളെ പിന്നീട് കണ്ടെത്തുന്ന വിധത്തിൽ അന്നത്തെ അറബ്യൻ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊടുത്തത് സത്യസന്ധമായി പുലരുന്നത് പിന്നീട് കണ്ടിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ മുജാഹിദും സുന്നിയും ഈക്കയും AP സമസ്തയും സമസ്ഥാനയും തബ്ലീഗും ജമാഅത്തും ഒക്കെയാകുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഖുർആനിൽ അഭിപ്രായ വ്യത്യാസമില്ല. ആ ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ കലാമാകുന്ന സംസാരമാകുന്ന വേദഗ്രന്ഥമാണ് മുസ്ലിമിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രമാണം. ആ ഖുർആൻ മനുഷ്യലോകത്തിന് വിവരിച്ചു കൊടുക്കാൻ വേണ്ടി കടന്നു വന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന പ്രവാചകന്റെ തിരുനാവിലൂടെ മതത്തിന്റെ ആചാരങ്ങളായി, അനുഷ്ഠാനങ്ങളായി, വിശ്വാസങ്ങളായി എന്തൊക്കെ പഠിപ്പിച്ചോ ഈ ഖുർആനിന്റെ വചനങ്ങൾ വെച്ചുകൊണ്ട് അതാണ് സുന്നത്ത് എന്ന് പറയുന്നത്, അതാണ് ഇസ്ലാമിന്റെ പ്രമാണമായി ഖുർആനും സുന്നത്തും എന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഇതിങ്ങനെ പറയാനുള്ള കാരണം, അവിടെ നിന്നുകൊണ്ടാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതാ ഈ പ്രസംഗത്തിൽ കടന്നു വന്ന എന്റെ ഏതാനും മിനിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയാൻ. പരിശുദ്ധ ഖുർആനിന്റെയോ തിരുസുന്നത്തിന്റെയോ ഇസ്ലാമികമായ പ്രമാണത്തിന്റെയോ അടിസ്ഥാനത്തിലല്ലാതെ എനിക്കത് ശരിയല്ലെന്ന് പറയാൻ അധികാരമില്ല. ഒരു പ്രസ്ഥാനത്തിന് മീറ്റിംഗ് കൂടി അത് ശരിയല്ലെന്ന് പറയാനുള്ള അധികാരമില്ല. അത് കൃത്യമായി പാരമ്പര്യമായി അള്ളാഹുവിന്റെ കലാമ് കൈമാറി കൈമാറി കടന്നു വരുന്നു. ഞാൻ ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ ഇത് പറയാനുള്ള കാരണം എന്താ, നിങ്ങൾക്ക് മാത്രം ഒരു പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അത് മതം അനുവദിക്കുന്നില്ല എന്നതാണ് അതിന്റെ ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്ന ഉത്തരം. അത് മതം അനുവദിക്കുന്നില്ല. എന്നാൽ മതം അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും പ്രത്യേക ശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് വല്ല ബുദ്ധിമുട്ടും അത് ഉണ്ടാക്കുന്നുണ്ടോ? ഒരിക്കലില്ല, ഒരിക്കലില്ല. ഇത് പൊതുവിദ്യാലയമാണ് എന്ന നിലക്ക്, അത് എല്ലാവരും വരുന്ന ഇടമാണ് എന്ന നിലക്ക്, അതൊരു ഒരു കൂട്ടം മതവിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് എന്ന നിലക്ക് അതിനെക്കുറിച്ച് ചർച്ചയാവണം. അതിനെക്കുറിച്ച് വീണ്ടും പുനരാലോചനകൾ നടക്കണം. അതിനെക്കുറിച്ചൊരു ചില പഠനങ്ങൾ, ശാസ്ത്രീയമായ പഠന റിപ്പോർട്ടുകൾ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ അതിൽ ഇത്ര വലിയ തെറ്റ്? എന്താണ് അതിൽ ഇത്ര വലിയ പ്രശ്നമുണ്ടാകാനുള്ള കാരണം? അതിന്റെ അജണ്ടകളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഒന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ്. പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം പഠിപ്പിച്ചു തന്ന പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രയോഗിച്ച പ്രയോഗങ്ങൾ അത്ഭുതകരമായി, പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്നവരെ, അത്ഭുതകരമായി ആ വാക്ക് ഇന്നും ഇങ്ങനെ ആളുകളുടെ കാതിലിങ്ങനെ പ്രിയപ്പെട്ടവരെ മുടങ്ങി കേൾക്കുന്നത് പോലെ. എന്നിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് അറിയാതെ തന്നെ ഓർമ്മയിൽ നിന്നെടുത്തുകൊണ്ട് ഇങ്ങനെ തികട്ടി തികട്ടി വരുന്നത് പോലെ. എന്താ ലഹരിയെക്കുറിച്ച് പറഞ്ഞത്? അത് അതിന്റെ അളവ് ചെറുതാവാം, അതിന്റെ അളവ് കൂടുതലാവാം. അത് നിങ്ങൾക്ക് നിഷിദ്ധമാണ്. അത് മത്തു പിടിക്കുകയില്ല, അത് നിന്നെ ആട്ടിക്കളയുകയില്ല, അത് നിന്റെ ശാരീരികമായ ബലങ്ങളെ നഷ്ടപ്പെടുത്തി നീ ഏതൊക്കെയൊരവസ്ഥയിൽ ആടി ഉലഞ്ഞ് നടക്കുന്നൊരവസ്ഥയിൽ എത്തുമ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ എത്താൻ സാധ്യതയുള്ളത് നീ കുടിക്കാതിരിക്കണമെന്നതല്ല. അതിന്റെ അളവ് ചെറുതാകാം വലുതാകാം, നിനക്കത് നിഷിദ്ധമാണ് എന്ന്. അത് ഉണ്ടാക്കുന്നവനെ, കൊടുക്കുന്നവനെ, വാറ്റുന്നവനെ, വിൽക്കുന്നവനെ, സഹായിക്കുന്നവനെ, വഹിക്കുന്നവനെ, വാഹനം കൊടുക്കുന്നവനെ, സ്ഥലം കൊടുക്കുന്നവനെ, സൗകര്യം കൊടുക്കുന്നവനെ, ലഅനല്ലാഹ്, അള്ളാഹു ശപിച്ചു എന്ന് പഠിപ്പിച്ചു തന്നു. മാത്രമല്ല ഈ മദ്യം, ലഹരി, മയക്കുമരുന്ന്, ഇതുപോലെയുള്ള ഏതൊക്കെ ലഹരിയുണ്ടോ, ഉമ്മുൽ ഖബാഇസ് സർവ മ്ലേച്ഛതയുടെയും സർവ വൃത്തികേടുകളുടെയും മാതാവാണ് അല്ലേ? ഇവിടെ നേരത്തെ ഷെരീഫ്കാര പറഞ്ഞില്ലേ, എന്റെ ഡി ജെ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് എക്സൈസ് വിഭാഗത്തെ അറിയിക്കണമെന്ന് പറയുന്നതിന്റെ കാരണമെന്താ? ഗാനമേള നടക്കുന്ന സ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അറിയിച്ചാൽ പോരെ? അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർ അറിയിച്ചാൽ പോരെ? അവിടെ ധാരാളം ലഹരി വിൽക്കാനും കൊടുക്കാനും ഉപയോഗിക്കുവാനുമുള്ള സാധ്യതകളുണ്ട്. പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണ്, സർവ വൃത്തികേടുകളുടെയും മാതാവാണ് ലഹരി. ഇല്ലേ പ്രിയപ്പെട്ടവരെ, എത്രയെത്ര കേസുകളിലാണ് ഇന്നത്തെ സ്കൂൾ തലങ്ങളിൽ, കോളേജ് തലങ്ങളിൽ, ഹയർ സെക്കൻഡറി തലങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ, പ്രയാസങ്ങൾ ഉണ്ടായപ്പോ, കുട്ടികൾ തന്റെ സഹപാഠികളെ, ഒരേ ബെഞ്ചിലിരിക്കുന്ന തന്റെ സഹോദരനെ, തന്റെ കൂട്ടുകാരനെ മൂക്കിടിച്ച് തകർക്കുമ്പോ, അവന്റെ പല്ല് തെറിച്ച് താഴെ വീഴുമ്പോ, മരണത്തിന് വരെ കാരണമായി മാറുന്ന അക്രമങ്ങൾ നടക്കുമ്പോ, അതിനെക്കുറിച്ച് പഠിച്ചവർ പറഞ്ഞതെന്താ? കുട്ടികൾ പലരും ലഹരിയിലായിരുന്നു എന്ന് പഠന റിപ്പോർട്ടുകൾ വന്നിട്ടില്ലേ? ഇല്ലേ. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു, അത് മിഫ്താഹുശ്ശർ, അത് തിന്മകളുടെ താക്കോലാണ്. ബലാത്സംഗങ്ങളിലേക്കും വ്യഭിചാരങ്ങളിലേക്കും തോന്നിയവാസങ്ങളിലേക്കും വൃത്തികേടുകളിലേക്കും അശ്ലീലതയിലേക്കും മനുഷ്യനെ കൊണ്ടുപോകുന്ന വൃത്തികേടുകളുടെ തോന്നിയവാസങ്ങളുടെ താക്കോലാണ് ഈ ലഹരി എന്ന് പറയുന്നത്. അതുകൊണ്ട് മുസൽമാനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളത് തൊട്ടുപോകരുത്. അളവ് ചെറുതാകാം, അളവ് കൂടുതലാകാം, പേരുകൾ മാറി മാറി വരാം. ഞാൻ വിശദമായി പറയുന്നില്ല. ഏത് പേരിട്ട് വിളിച്ചാലും ലഹരിയെ നിങ്ങൾ സമീപിച്ചു പോകരുത്. അത് നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാൻ, മനുഷ്യർക്കിടയിൽ ശത്രുതയുണ്ടാക്കാൻ, പ്രിയപ്പെട്ടവരെ, നിന്നെ സൃഷ്ടിച്ച സ്രഷ്ടാവിൽ നിന്നും നാളെ വരാനിരിക്കുന്ന സ്വർഗമെന്ന് പറയുന്ന മനുഷ്യരെ നാം ആഗ്രഹിച്ചു പോകുന്ന പരലോകത്തിലെ മോക്ഷത്തിന്റെ കേന്ദ്രമുണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾ അകറ്റുവാനും വേണ്ടിയല്ലാതെ ഈ ലഹരി നിങ്ങൾക്കൊരിക്കലും ഉപകാരപ്പെടുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും 1400 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യലോകത്തെ പഠിപ്പിച്ചു തന്നു. ഇപ്പൊ നാട്ടിൽ നടക്കുന്ന പല തിന്മകളും അതിലേക്കെത്തുന്നതാണ്. ഷഹബാസ് എന്ന് പറയുന്ന മോൻ, പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ ഒന്നാമത്തെ ദിവസം വീട്ടിൽ ചെന്ന് മലർന്നു വീണ് അല്ലെങ്കിൽ കമയുന്ന ബെഡിലേക്ക് വീണ് അതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലുകളും ചികിത്സകളും ഒക്കെ നടക്കാനുള്ള ശ്രമം നടക്കുന്ന ആ സമയത്ത് ആ കുട്ടി റമദാനിന്റെ ഒന്നാമത്തെ ദിവസം ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയപ്പോ നിങ്ങൾ ഓർക്കുന്നില്ലേ വാർത്ത? ആ ഷഹബാസിന്റെ വീട്ടിലേക്ക് റമദാനിന്റെ അവസാനത്തെ പത്തിയിലൂടെ യാത്ര പോകുമ്പോ ആ വീടിന്റെ പരിസരത്തിലൂടെ കടന്നു പോകുമ്പോ ഞാനൊന്ന് കയറി. എന്നിട്ട് ഷഹബാസിന്റെ ഉപ്പ അന്ന് എന്നെ, എന്റെ കൂട്ടുകാരെ, ഞങ്ങൾ ഒപ്പമുള്ളവരെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? പ്രതികളാണെന്ന് പറയപ്പെടുന്ന കുട്ടികളുടെ കൂട്ടത്തിലെ ഒരു കുട്ടിയുടെ പിതാവ് ഷഹബാസിന്റെ ഉപ്പയോട് പറഞ്ഞത്രേ, നിന്റെ മോനാണെന്ന് എനിക്കറിയില്ലായിരുന്നു, ഞാനത് കണ്ടിരുന്നു എന്നർത്ഥത്തിലാണ് ഷഹബാസിന്റെ ഉപ്പ എന്നോട് സംസാരിച്ചത്. ഞാനത് അറിഞ്ഞിരുന്നു, പക്ഷെ നിന്റെ കുട്ടിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അല്ലേ, എത്ര ചെറിയ മക്കളാണത്! ആ തല്ലിന്റെയും പ്രശ്നത്തിന്റെയും ഒക്കെ ആ ഏറ്റവും ഉള്ളറകളെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. കുട്ടികൾ പലരും നോർമലായ അവസ്ഥയിലല്ല. 8th, 9th, 10th ഒക്കെ ഇന്നത്തെ MDMA ഉപയോഗിക്കുന്ന കുട്ടികൾ വർദ്ധിച്ചു വരുന്നു, ലഹരി ഉപയോഗിക്കുന്നവർ വർദ്ധിച്ചു വരുന്നു. എനിക്ക് എന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാം, തടയാനും അതിനെ പാടില്ലെന്ന് പറയാനും അതിനെ സദാചാരമര്യാദ പഠിപ്പിക്കാനും നിങ്ങൾക്കാരും അധികാരം തന്നിട്ടില്ല. ഇവിടെ തോന്നിവാസം താൻ തോന്നിത്തം എന്ന് പറഞ്ഞില്ലേ, ഒരു ബസ് വെയിറ്റിംഗ് ഷെഡിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ചിരുന്ന് തന്റെ ആൺകുട്ടികളുടെ കൈ പെൺകുട്ടികളുടെ ടീഷർട്ടിനുള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കണ്ട വൃദ്ധനായ ഒരു മനുഷ്യൻ അവരുപദേശിച്ചപ്പോ, ഇത് ചെയ്യരുത്, ഇവിടെ കുട്ടികളും സ്ത്രീകളും പലരും കടന്നു പോകുന്ന വഴിയാണ്, നിങ്ങൾ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോ, പെൺകുട്ടികൾ ആൺകുട്ടികളുടെ മടിയിൽ കയറിയിരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും, നിങ്ങളാരാ ഞങ്ങളോട് പറയാനെന്ന് ചോദിക്കുന്ന താന്തോന്നിത്തത്തിലേക്ക്, തോന്നിയവാസത്തിലേക്ക്, വൃത്തികേടിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുപോകുന്നതിൽ പ്രിയപ്പെട്ടവരെ ഏറെക്കയോ പല റോളുകളും ഇരുട്ടിന്റെ മറവിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്യാമ്പസിന്റെ മുന്നിലേക്ക് കടന്നു പോകുമ്പോ തൂക്കിയിട്ട ബാനറിൽ ഒരു പെൺകുട്ടിയുടെ കാർട്ടൂൺ, ഒരു ആൺകുട്ടിയുടെ കാർട്ടൂൺ എന്ന നിലയ്ക്കുള്ള ഒരു ഫോട്ടോ പതിച്ചിട്ട് ഇടയിൽ ഒരു കറുത്ത മതിൽ കൊടുത്തിട്ട് അവർ ചോദിക്കുന്നു, നമുക്കിടയിൽ മറ സൃഷ്ടിക്കുന്ന ധാരാ, അതിനെ നമുക്ക് വലിച്ചെറിയണം, മതമാണോ ആ മതത്തെ വലിച്ചെറിയണം. പ്രിയപ്പെട്ടവരെ, എന്നിട്ടോ ലജ്ജയില്ലാത്ത, നാണമില്ലാത്ത ഏത് വൃത്തികെട്ട വസ്ത്രവും അല്ലേ ഏത് രൂപവും സ്വീകരിക്കാൻ. അതുകൊണ്ട് ഇസ്ലാം ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട്, ഇസ്ലാമിന്റെ മാനം പറയുമ്പോ ഇസ്ലാം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? അൽ ഹയാ, ലജ്ജ എന്നത് മിനൽ ഈമാൻ, അത് ഈമാനിൽ പെട്ടതാണ്. ശുഅബത്തും മിനിൽ മിനൽ ഈമാൻ, ഈമാനിന്റെ ഭാഗമാണ്. പോരാ, ഈ ലജ്ജ എന്നത് ഹൈറല്ലാതെ നിങ്ങൾക്കൊന്നും കൊണ്ടുവന്നു തരികയില്ല എന്ന് വരെ. അങ്ങനെ ലജ്ജ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് ഹൈറല്ലാതെ മറ്റൊന്നും കൊണ്ടുവരികയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിക്കുകയാണ്.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഡയലോഗ്. ലിബറൽ ഫാസിസത്തിനെതിരെ വണ്ടൂരിൽ നടന്ന ജനകീയ പ്രതിരോധം പരിപാടിയിൽ ഷിയാബ് എടക്കര നടത്തിയ സംസാരത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത്.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: Tune to reality.

0: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: അഭിഭാഷക ധനസഹായ പദ്ധതിയിൽ അപേക്ഷിക്കാം. പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് നീതിന്യായ രംഗത്ത് പിന്നോക്ക വിഭാഗങ്ങളുടെ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനായി നടപ്പാക്കുന്ന അഭിഭാഷക ധനസഹായ പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 100,000 രൂപയിൽ അധികരിക്കരുത്. അപേക്ഷകർ കേരള ബാർ കൌൺസിലിന്റെ 2024 ജൂലൈ 1-നും 2026 ജൂലൈ 31-നും ഇടയിൽ സംസ്ഥാനത്തിനകത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കണം. ഓഗസ്റ്റ് 31 രാത്രി 12 മണി വരെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കാം www.bwin.kerala.gov.in അല്ലെങ്കിൽ ഇതു സംബന്ധിച്ച അന്വേഷണങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0471-27-27-378.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: ബാർബർ ഷോപ്പ് നവീകരണത്തിന് ധനസഹായം അപേക്ഷിക്കാം. പിന്നോക്ക വിഭാഗം, ഒബിസി വിഭാഗത്തിൽപ്പെട്ട ബാർബർ ഷോപ്പ്, യൂണിസെക്സ് സലൂൺ തുടങ്ങിയ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിലിടം ആധുനികവൽക്കരിക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 2,50,000 രൂപയിൽ അധികരിക്കരുത്. 60 വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം. കുറഞ്ഞത് 5 വർഷം വരെ പ്രവൃത്തി പരിചയമുള്ളവർക്കും നിലവിൽ ബന്ധപ്പെട്ട തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മുൻഗണന നൽകും. ഇതു സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി വിളിക്കാം 0471-27-27-378.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിൻ്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല. നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിന്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ, നാളെ അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്നു ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ അക്ഷരങ്ങളിൽ ശബ്ദങ്ങളിൽ ശരിതെറ്റു പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക.
3: പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ പഠനം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ സൂറത്തുൽ ഫത്ഹ് ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ഖുർആനിൻ്റെ കേൾവിക്കും മനഃപ്പാഠത്തിനുമായി കാതോർക്കുന്ന വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സൂറത്തുൽ ഫത്ഹിലെ 25-ാമത്തെ ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം തുടങ്ങി വെച്ചു. അതിൻ്റെ ബാക്കി ഒരു ചെറിയ ഭാഗമാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്.

0: ഇൻഷാ അല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ മനഃപ്പാഠമാക്കാം. അല്ലാഹു എല്ലാവർക്കും അതിന് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ നാം പഠിച്ചത് സൂറത്തുൽ ഫതഹിലെ വചനമാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
1: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം നീങ്ങുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് മുനവർ ഫൈറോസ് ആണ് നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് നാല് രൂപത്തിലുള്ള കടമകളുണ്ട്. ആ കടമകൾ നിങ്ങൾ ഉണർത്തുവാനാണ് ഇൻഷാ അല്ലാ ഈ ഒരു സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടതിന് ശേഷം ഈ ലോകത്താരൊക്കെ ജീവിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഈ നബിയോട് നാല് കടമകളുണ്ട്. ഒന്നാമത്തേത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ച കാര്യങ്ങളിലെല്ലാം നമ്മൾ വിശ്വസിക്കണമെന്നുള്ളതാണ്. അവിടെ നിന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സത്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് വിശ്വസിക്കൽ മാത്രമല്ല, അവിടുന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിലും നമ്മൾ വിശ്വസിക്കണം. ഒരു ഹദീസ് കേൾക്കുമ്പോൾ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് ഒരിക്കലും കളവാവുകയില്ല, അത് സത്യസന്ധമായിരിക്കും. വമാ യൻതിഖു അനിൽ ഹവാ, അദ്ദേഹം ഒരിക്കലും അഭിഷ്ടമനുസരിച്ച് സംസാരിക്കുകയില്ല. കൃത്യമായ ദിവ്യബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കൂ. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നമ്മൾ നിഷേധിക്കാതെ വിശ്വസിക്കണം. പല രൂപത്തിലുമുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് നമ്മൾ നിഷേധിക്കുകയല്ല വേണ്ടത്, മറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. മഹാനായ യൂനിസ് അലൈഹിസ്സലാമിനെ മത്സ്യം വിഴുങ്ങി എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. നമ്മളത് വിശ്വസിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല വിഷയങ്ങൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഒരു രാത്രി കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്റാ മിഅ്റാജ് യാത്ര നടത്തി തിരിച്ചു പോകുന്നു എന്ന് പറയുന്ന ആകാശലോകത്തേക്ക് യാത്ര ചെയ്യുകയും അവിടെ പല കാഴ്ചകൾ കാണുകയും അതുപോലെ തന്നെ അന്ന് തന്നെ തിരിച്ചു പോരുകയും ചെയ്തു എന്ന് പറയുന്ന വിഷയങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ പല വിഷയങ്ങൾ നമ്മൾ പറയുമ്പോൾ അതൊക്കെ നമ്മളെ വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. മുമ്പ് നടന്ന പല ചരിത്ര സംഭവങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മരണശേഷം വരാനുള്ള ലോകത്ത്, പരലോകത്ത്, സ്വർഗനരകവുമായി ബന്ധപ്പെട്ടുമല്ലാതെയുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്. അതൊക്കെ സംഭവിക്കും. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കളവ് പറയുകയില്ല. അവിടുത്തെ വായിൽ നിന്ന് ഹക്കല്ലാത്ത ഒന്നും പുറത്തു വരികയില്ല. അതുകൊണ്ടുതന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. ചില ആൾക്കാർ പറയും ഖുർആനിൽ പറഞ്ഞാൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞാൽ വിശ്വസിക്കാൻ ചില പ്രയാസങ്ങളുണ്ട് എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് സത്യമാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ചില ആളുകൾക്ക് ഖുർആനിൽ അത് വരണം എന്നുണ്ടെങ്കിൽ നബിയെ അവർ വിശ്വസിക്കുന്നില്ല എന്നാണ് അർത്ഥം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് അവർ വിശ്വസിക്കുകയാണ്. പക്ഷേ ഖുർആനിൽ വന്നുകൊണ്ട് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രിയമുള്ളവരെ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരല്ല. രണ്ടാമത്തെ വിഷയം, അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ കൽപ്പനകൾ നമ്മൾ നെഞ്ചേറ്റണം, അതനുസരിക്കാൻ തയ്യാറാകണം. വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് അല്ലാതെയുമൊക്കെയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നന്മകൾ നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. ആ നന്മകൾ എന്തെല്ലാമുണ്ടോ അതൊക്കെ പരമാവധി നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. കൃത്യമായ രൂപത്തിൽ നമസ്കരിക്കണമെന്ന വിഷയം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണമെന്ന വിഷയം, സമ്പത്തിൻ്റെ സക്കാത്ത് കൊടുക്കണമെന്ന വിഷയം, പാവങ്ങളെ സഹായിക്കണമെന്ന വിഷയം, മാതാപിതാക്കളോട് പുണ്യം ചെയ്യണമെന്ന വിഷയം, കുടുംബബന്ധം ചേർക്കണമെന്ന വിഷയം, അയൽക്കാരനെ ആദരിക്കണമെന്ന വിഷയം, അതിഥിയെ ആദരിക്കണമെന്ന വിഷയം, ഇങ്ങനെ ഒരുപാട് നന്മകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവെ മാത്രം ആരാധിക്കണമെന്ന വിഷയം, അവന് വേണ്ടി മാത്രം അവൻ്റെ പേരിൽ മാത്രം സത്യം ചെയ്യണമെന്ന വിഷയം, ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം നമ്മോട് കൽപ്പിച്ചോ അതൊക്കെ നമ്മൾ അനുസരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദു, അള്ളാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കണമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവേയും റസൂലിനെയും അനുസരിക്കൂ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ അതനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. മൂന്നാമത്തത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് വിലക്കിയ കാര്യങ്ങളുണ്ട്, അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നബിയെ നമ്മൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ, സ്വർഗം ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ വിജയമുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യങ്ങൾ പരിപൂർണമായി വർജിക്കുവാൻ നമുക്ക് സാധിക്കണം. മദ്യപിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ വ്യഭിചാരത്തിലേക്ക് സമീപിക്കരുത് എന്ന് പറയുന്നുണ്ട്, അന്യായമായി ആരെയും കൊല്ലരുത് എന്ന് പറയുന്നുണ്ട്, സന്താനവധം അരുത് എന്ന് പറയുന്നുണ്ട്, പലിശയുമായുള്ള ബന്ധങ്ങൾ പാടില്ല എന്ന് പറയുന്നുണ്ട്, അശ്ലീലതയോ അവിഹിതങ്ങളോ നമുക്കുണ്ടാകരുത് എന്ന് പറയുന്നുണ്ട്, ഹറാമായ രൂപത്തിൽ സമ്പാദിക്കരുത് എന്ന് പറയുന്നുണ്ട്, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തരുത് എന്ന് പറയുന്നുണ്ട്, അയൽവാസിയെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ എന്തെല്ലാം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയോ, വമാ നഹാകും അൻഹു ഫൻതഹു, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൂതർ എന്തൊക്കെ വിലക്കിയോ അതൊക്കെ നിങ്ങൾ വർജിക്കണമെന്ന് അല്ലാഹുവിൻ്റെ കിതാബ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ അല്ലാഹുവിനെ അനുസരിക്കുന്നതെന്നാണ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്ലാഹുവെയാണ് അയാൾ ധിക്കരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യങ്ങൾ അത് വർജിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അതെത്ര നിസ്സാരമായി നമുക്ക് തോന്നുന്ന വിഷയമാണെങ്കിൽ പോലും, ഇടത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കരുത്, ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കരുത് എന്ന വിഷയം, ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിച്ചുകൊണ്ട് നടക്കരുത് എന്ന വിഷയം, ഇങ്ങനെ വസ്ത്രരംഗത്ത് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ പല നിലക്കുമുള്ള വിലക്കുകളും കൽപ്പനകളുമൊക്കെയുണ്ട്. അതൊക്കെ കൃത്യമായ രൂപത്തിൽ നമ്മൾ പാലിക്കുക, അവിടുന്ന് വിലക്കിയതെല്ലാം നമ്മൾ വർജിക്കുക. നാലാമത്തത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മാതൃകയാക്കുക. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൂതരിൽ ഉത്തമമായ മാതൃകയുണ്ട്. 33 അധ്യായത്തിലെ 21 ആയത്താണ്. ഒരു പിതാവ് എങ്ങനെയാകണമെന്നതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. തൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിലെ മരിച്ചുവെങ്കിലും തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കളെപ്പോലെ താൻ കാണുന്ന, താൻ ആദരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ഒരു നല്ല മകൻ എങ്ങനെയായിരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുണ്ട്. ഒരു നല്ല അയൽവാസി എങ്ങനെയായിരിക്കണമെന്നതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. എല്ലാ രംഗത്തുമുള്ള പാഠങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ഉറങ്ങി എണീറ്റാൽ ആദ്യമായി ചെയ്യേണ്ട കാര്യമെന്താണെന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്തെല്ലാമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഭാര്യയുമായി എങ്ങനെ പെരുമാറണമെന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പള്ളിയിൽ നമ്മൾ പാലിക്കേണ്ട വിഷയങ്ങളെപ്പറ്റി അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. പകർച്ചവ്യാധികൾ പോലെയുള്ള രോഗങ്ങളുണ്ടാകുമ്പോൾ നാം സ്വീകരിക്കേണ്ട സമീപന രീതി എന്താണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ രംഗത്തുമുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റുവാൻ നമുക്ക് സാധിക്കണം. നേരെ ചൊവ്വായ മാർഗത്തിലൂടെ സ്വർഗത്തിലേക്ക് ഉള്ള വഴി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. അവിടുത്തെ മാതൃക പിൻപറ്റിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് സ്വർഗത്തിലെത്തുവാൻ സാധിക്കും. നമ്മെ നേരിൻ്റെ വഴിയിലേക്ക് നയിക്കുവാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്. അതുകൊണ്ട് ആ പ്രവാചകനിൽ വിശ്വസിക്കുകയും അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും അവിടുന്ന് വിലക്കിയ കാര്യങ്ങൾ വർജിക്കുകയും അവിടുത്തെ അധ്യാപനങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നാം ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത് മുനവ്വർ ഫൈറൂസ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇനി നമ്മൾ മധുരം ഖുർആൻ കേൾക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൂർ 34 മുതൽ 38 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേൾക്കുന്നത്.
6: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൂറിലെ 34 മുതൽ 38 വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ശബ്ദത്തിലൂടെ പാരായണം ചെയ്തിട്ടുള്ളത്.
1: ഇസ്ലാമിൻ്റെ വിമർശകരായ ആളുകളോടുള്ള വിശുദ്ധ ഖുർആൻ്റെ വളരെ ശക്തമായ ചോദ്യങ്ങളാണ് ഈ അധ്യായത്തിലെ വചനങ്ങളിലുള്ളത്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്, ഇതുപോലുള്ള ഒരു ഹദീസ്, ഇതുപോലുള്ളൊരു വൃത്താന്തം അവർ കൊണ്ടുവരട്ടെ, അവർ പറയണത് സത്യമാണെങ്കിൽ എന്നാണ്. അവർക്കതിന് സാധിക്കുമെങ്കിൽ അവർ കൊണ്ടുവരട്ടെ. ഫല്യ തൂ ബി ഹദീസി മിസ്ലിഹി, ഇതുപോലുള്ള ഒന്ന് കൊണ്ടുവരട്ടെ എന്നാണ് അള്ളാഹു പറയുന്നത്. അതുപോലെ തന്നെ അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, യാതൊരു വസ്തുവില്ലാതെ അവർ സ്വന്തമായി സൃഷ്ടിക്കപ്പെട്ടതാണോ, അതല്ല അവർ തന്നെയാണോ സൃഷ്ടാക്കൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുകയാണ്. അതല്ല ആകാശഭൂമികളെ, അം ഖലഖു സമാവാതി വൽ അർദ് ബല്ലാ യുഖിനൂൻ, ആകാശങ്ങളെയും ഭൂമികളെയും അവർ സൃഷ്ടിച്ചിരിക്കുകയാണോ, അവരൊന്നും ബല്ലാ യുഖിനൂൻ, അവർ ദൃഢമായി ഒന്നും വിശ്വസിക്കുന്നില്ല. അവരുടെ അടുക്കൽ അം ഇൻദഹും ഖസാഇനു റബ്ബിക് അം ഹുമുൽ മുസൈത്തിറൂൻ, നിന്റെ റബ്ബിൻ്റെ ഖജനാവുകൾ അവരുടെ അടുക്കലാണോ, അതല്ല അവരാണോ അധികാരം നടത്തുന്നവർ. വളരെ ശക്തമായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ചോദ്യം ഈ 38-ാം വചനത്തിൽ ഇങ്ങനെയാണ്, അം ലഹും സുല്ലമുൻ യസ്തമിഊന ഫി ഫല്യതി മുസ്തമിഉഹും ബിസുൽത്താനി മുബീൻ, അതല്ല നിങ്ങൾക്ക് കയറി ചെന്ന് ചെവി കൊടുത്ത് കേൾക്കാവുന്ന വല്ല കോണിയും അവർക്കുണ്ടോ, എന്നാൽ അവരിൽ ചെവി കൊടുത്തു കേൾക്കുന്നവർ വ്യക്തമായ ഒരു ലക്ഷ്യം കൊണ്ടുവരട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വെല്ലുവിളി.
0: ഓക്കെ, നമ്മൾ ഓരോ വചനങ്ങളിലൂടെ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ, തൂ ബി ഹദീസി മിസ്ലി, ഈ ഗ്രന്ഥം പോലെയുള്ള ഒന്ന് കൊണ്ടുവരൂ എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യം 1400 വർഷങ്ങളായി നമുക്ക് മുന്നിൽ നിലനിൽക്കുകയാണ്. അറബി ഭാഷ അതിൻ്റെ ഉത്തുംഗതയിൽ നിൽക്കുന്ന കാലത്ത് സബഉൽ മുഅല്ലഖാത്ത് എന്ന പേരിൽ ഇന്നും വൈജ്ഞാനിക ലോകം അല്ലെങ്കിൽ സാഹിത്യ ലോകം സംഭവബഹുലമായി കാണുന്ന കൃതികൾ രചിക്കപ്പെട്ട കാലത്തും അവർക്ക് ഇതിനോട് പ്രതികരിക്കാനോ ഈ സംഗതികളോട് ശരിയാം വിധത്തിൽ പ്രതികരിച്ചൊരു ഉത്തരമുണ്ടാക്കാനോ യഥാർത്ഥത്തിൽ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ഇത്തരം ഒരു വിഷയം വരുമ്പോഴൊക്കെ ഓർമ്മയിൽ വരുന്നത് ഫലസ്തീനിയായിരുന്ന ക്രിസ്ത്യാനിയായ അറബി ഭാഷ അടക്കമുള്ളതിൽ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച ഒന്നിലധികം ഭാഷകളിൽ ആഴമുള്ള വൈജ്ഞാനിക തലമുള്ള ഒരു വ്യക്തി അഹമ്മദ് ദീദാത്ത് എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ ഇസ്ലാമിക പ്രബോധകനോട് ഒരു സംവാദവേദിയിൽ ഇടപെട്ട ഒരു നിമിഷമാണ്. അഹമ്മദ് ദീദാത്ത് പ്രാഥമിക വിദ്യാഭ്യാസം അഭ്യസിക്കേണ്ട കാലത്ത് പിതാവിൻ്റെ രോഗം കാരണം ജോലിക്ക് പോകേണ്ടി വന്ന വ്യക്തിയായിരുന്നു. ഈ അഹമ്മദ് ദീദാത്ത് അദ്ദേഹത്തിൻ്റെ വേദിയിൽ ഉയർത്തുന്നൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഫല്യതു ബി ഹദീസി മിസ്ലി, ഇതുപോലത്തെ ഒരു ഗ്രന്ഥം കൊണ്ടുവരൂ എന്നത്. ഒരു ദിവസം ഈ പറയുന്ന വ്യക്തി, ഫലസ്തീനിയായ ക്രിസ്ത്യാനിയായ ഈ വ്യക്തി, ഇസ്ലാം വിമർശകനായ വ്യക്തി, അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു ഗ്രന്ഥം ഉണ്ടാക്കി അഹമ്മദ് ദീദാത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ലോകം ഒരു സംപ്രഭജനകമായൊരു നിമിഷമായി അതിനെ കാണുന്നു. ഒരു വെല്ലുവിളിക്ക് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ഉടൻ അഹമ്മദ് ദീദാത്ത് പക്ഷേ വളരെ ധൈര്യപൂർവം അത് തൻ്റെ ഉമനീരിൽ വിരലിങ്ങനെ ചേർത്ത് വെച്ച് ആ ഗ്രന്ഥങ്ങനെ മറിച്ചതിന് ശേഷം അദ്ദേഹം കൊടുത്ത ഉത്തരം, നിങ്ങളീ പറയുന്ന കൊണ്ടുവന്ന ഗ്രന്ഥത്തിലെ ആദ്യത്തെ വചനം തന്നെ ദൈവത്തിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് മോഷ്ടിച്ചതായത് മോശമായിപ്പോയി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നായിരുന്നു. അതോടുകൂടെ അത് തീർന്നു. കൊറോണ കാലത്ത് സൂറത്ത് കൊറോണ വന്നിരുന്നു, അതാർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഒരു ഗ്രന്ഥം കൊണ്ടുവന്നാലും ഇതിന് തുല്യമാകൂല. കാരണം ലോകം അത് ഏറ്റെടുക്കണം, ലോകം അത് മനഃപ്പാഠമാക്കണം, ലോകം അത് നിരന്തരം പാരായണം ചെയ്യണം. അങ്ങനത്തെ ഒരു സാഹചര്യം, സംവിധാനം യഥാർത്ഥത്തിൽ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. മറ്റ് അടുത്ത വചനം, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ, ഇവർ ഏതൊരു അവസ്ഥയിൽ നിന്ന്, എന്തിൽ നിന്ന്, എങ്ങനെ ഉണ്ടായതാണെന്നാണ്. റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ യുക്തിവാദത്തിൻ്റെ ഏറ്റവും വലിയ അപ്പോസ്തലനാണ്. അദ്ദേഹത്തോട് ഹൂ ഡിസൈൻഡ് ദ ഡിസൈനർ, ആരാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചവന് ഡിസൈൻ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ, വി ഡോണ്ട് നോ, അറിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെയും ഉത്തരം. ശാസ്ത്രം ഇന്നും ജീവൻ്റെ ആദ്യ ഉത്ഭവത്തെക്കുറിച്ച് പറയാൻ പറ്റിയിട്ടില്ല. ബിഗ് ബാങ്ങിനെക്കുറിച്ച് പറയുമ്പോഴും ബിഗ് ബാങ് എന്ന് പറയുന്നത് ഉണ്ടാകാൻ കാരണം എന്താണ്, അതിനു മുമ്പ് എന്തുണ്ടായിരുന്നു എന്ന് പറയാനും അവരെ സംബന്ധിച്ചിടത്തോളം പറ്റിയിട്ടില്ല. അവരാകാശഭൂമികളെ സൃഷ്ടിച്ചോ എന്ന ഖുർആന്റെ ചോദ്യമുണ്ട്. ലോകത്തെ ഏറ്റവും ശക്തമായ ദൂരദർശിനി നൂറുകണക്കിന് കോടിക്കണക്കിന് ഗാലക്സികൾ കണ്ടെത്തുന്നു. പക്ഷേ ഒരു ഗാലക്സി പോലും സൃഷ്ടിക്കാൻ മനുഷ്യന് കഴിയുമോ, ഒരു കോശമെങ്കിലും ഉണ്ടാക്കാൻ മനുഷ്യർക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് സാധിക്കില്ല. എലോൺ മസ്കിന് ചൊവ്വയിലേക്കുള്ള പര്യവേഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം, അതിനുള്ള വാഹനങ്ങൾ ഡിസൈൻ ചെയ്യാം, പക്ഷേ ഒരു സെല്ലെങ്കിലും പടക്കാൻ, ഒരു മഴയെങ്കിലും പെയ്യിപ്പിക്കാൻ, ഒരു ഭൂകമ്പമെങ്കിലും നിർത്തലാക്കാൻ, ഒരു മരണമെങ്കിലും തടയാൻ അവരെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. കോവിഡ് 2020 വന്നപ്പോൾ ലോകത്തെ വൻ ശക്തികൾ പോലും വാതിലടച്ച് മാസ്ക് ധരിച്ച് റൂമിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്നതല്ലാതെ മനുഷ്യൻ്റെ കാഴ്ചപ്പുറത്ത് പോലും വരാത്ത, മനുഷ്യൻ്റെ ഡിവൈസുകൾക്ക് പോലും സൂക്ഷ്മമായി നോക്കിയാൽ മാത്രം കാണാൻ കഴിയുന്ന വൈറസിൻ്റെ മുന്നിൽ മനുഷ്യൻ നിസ്സഹായനായത് നമ്മൾ കാണുകയുണ്ടായി. ആ നിലക്ക് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഒരുപാട് നിസ്സഹായതകളിലൂടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ കടന്നു പോകുന്നത്. 1977 മനുഷ്യൻ ഒരു പേടകം ബഹിരാകാശത്തേക്ക് അയക്കുന്നു. ഏകദേശം 50 വർഷമായി അത് മണിക്കൂറിൽ 100,000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 1977 അയച്ച ആ പേടകം അത് ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. 50 വർഷമായി അതിൻ്റെ സഞ്ചാരം തുടരുന്നു. എന്നിട്ടും അത് ഇതുവരെ നമ്മുടെ സൗരയൂഥം മാത്രമാണ് പിന്നിട്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതിയെക്കുറിച്ചുള്ള താരതമ്യപ്പെടുത്തലിൽ ഏറ്റവും അത്ഭുതപൂർവ്വം നമുക്ക് വായിക്കാവുന്ന ഒരു കാര്യം അതുതന്നെയാണ്. മാത്രമല്ല, ഇതിൽ നമുക്ക് ഇനിയും പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭൂമിയുടെ ഫോട്ടോ 1990

0: നിങ്ങൾ ആകാശം ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾ ഭൂമി ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ സൃഷ്ടി രഹസ്യങ്ങൾ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത്രയും നിസ്സാരന്മാരായ നിങ്ങളിപ്പോൾ ഈ ഒരു ഗ്രന്ഥത്തിന് ഒരു ഉത്തരവിട്ട് വരും എന്ന് ലോകം പ്രതീക്ഷിക്കണോ എന്ന ചോദ്യമാണ് ഈ വചനങ്ങളിലൂടെ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു തരം രോമാഞ്ചമുണ്ട്. ആ രോമാഞ്ചം ഖുർആൻ്റെ പഠനത്തിലേക്കും ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളിലേക്കും അന്നൂർ പഠനത്തിലേക്കും അതിൻ്റെ ആഴങ്ങൾ തേടിയുള്ള യാത്രകളിലേക്കും പ്രചോദിതമാവണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ സ്വരം. മരണം മണക്കാത്ത ദേഹമില്ല. ഒരു നാൾ നമ്മൾ യാത്രയാവും അനശ്വരമായ ലോകത്തേക്ക്. ഈ ഓർമ്മപ്പെടുത്തലുകൾ ജീവിതത്തെ കൂടുതൽ ഗൗരവമാക്കും തീർച്ച. യഹ്യ തളങ്കരയുടെ വരികൾക്ക് കെ വി അബൂട്ടിമാഷിൻ്റെ ഇണം. ആലാപനം സാദിയ.

0: നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വപ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മാഇൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹ്. നാം ഏവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഏറെ അനുഗ്രഹങ്ങളുള്ള, ബറക്കത്തുള്ള ഒരു വേദഗ്രന്ഥമാണ്. അതിൻ്റെ പാരായണം, അതിൻ്റെ പഠനം, അതനുസരിച്ചുള്ള ജീവിതം എല്ലാം തന്നെ നമുക്ക് ഇഹത്തിലും പരത്തിലും ഖൈറു നൽകുന്നതാണ്. ഈ ഉമ്മത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും എല്ലാ നന്മകളുടെയും അടിസ്ഥാനമായി നിലകൊള്ളുന്നതും പരിശുദ്ധ ഖുർആനാണ്. നമുക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുവരുന്ന കാലഘട്ടത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും അറേബ്യയിലെ മക്കയിലെ ആളുകൾ, അവർ സാംസ്കാരികമായും വിശ്വാസപരമായും അതേപോലെ തന്നെ ലോക രാജ്യങ്ങൾക്കിടയിലും വളരെ മോശമായ, പ്രത്യേകിച്ചൊന്നും ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത, ആർക്കും കീഴടക്കണമെന്നുപോലും തോന്നിയിട്ടില്ലാത്ത ഒരു പ്രദേശമായിരുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയും അതിൻ്റെ അധ്യാപനങ്ങൾ സമൂഹത്തിൽ വ്യാപിക്കുകയും ചെയ്തപ്പോൾ, ആ പരിശുദ്ധ ഖുർആനിൻ്റെ ഉള്ളടക്കമനുസരിച്ചുള്ള ഒരു സമൂഹം അവിടെ വളർന്നു വന്നപ്പോൾ, വിശ്വാസരംഗത്തും സാംസ്കാരിക രംഗത്തും വളരെ ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക് അവർ എത്തിച്ചേർന്നു. അതിനെല്ലാം പുറമെ ലോകം മുഴുവൻ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല, ലോകരാജ്യങ്ങളെ സാമ്രാജ്യങ്ങളെ കീഴടക്കുന്ന രൂപത്തിലുള്ള വലിയ ഒരു സാമ്രാജ്യമായി അറേബ്യൻ സാമ്രാജ്യം, ഇസ്ലാമിക സാമ്രാജ്യം മാറുകയും ചെയ്തു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ നന്മകളിലേക്കെല്ലാം അവരെ കൈപിടിച്ചുയർത്തിയത് പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളാണ്, അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ ഒരു വേദഗ്രന്ഥമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആം 92 ആയത്ത്, 6 അധ്യായം സൂറത്തുൽ അൻആമിലെ 92 ആയത്തിൽ നമുക്ക് കാണാം, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ. ഈയൊരു ഗ്രന്ഥം, നബിയെ, താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഈയൊരു ഗ്രന്ഥം, മുബാറക്കുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നു. എന്തെല്ലാം ബറക്കത്തുകളാണ് ആ വേദഗ്രന്ഥത്തിനുള്ളത്, അതേപോലെ തന്നെ എപ്പോഴാണ് അതിൻ്റെ ബറക്കത്ത് നമുക്ക് കരഗതമാവുന്നത്, അതും വിശുദ്ധ വേദഗ്രന്ഥം വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതേ അധ്യായത്തിൽ തന്നെ സൂറത്തുൽ അൻആമിൽ തന്നെ 155-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ. ഈയൊരു വേദഗ്രന്ഥം, നാം അവതരിപ്പിച്ചിട്ടുള്ള ഈയൊരു ഗ്രന്ഥം, മുബാറകുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. അതുകൊണ്ട് എന്തു വേണം? ഫത്തബിഊഹു, നിങ്ങൾ അതിനെ ഇത്തിബാഉ ചെയ്യണം, അഥവാ ഫോളോ ചെയ്യണം, അതിനെ പിൻപറ്റണം. വത്തഖൂ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയും വേണം. ലഅല്ലകും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കും. അപ്പോൾ ഇവിടെ അനുഗ്രഹീതമായ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. എന്നാൽ ആ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമെന്നത് ഫത്തബിഊഹു, നിങ്ങളതിനെ ഇത്തിബാ ചെയ്യണം എന്നാണ്. ഖുർആൻ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അതിൻ്റെ ബറക്കത്തുകൾ ജീവിതത്തിലുണ്ടാകുന്നത്. വത്തഖൂ, അതിലെ നിയമങ്ങളെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് നാം ജീവിച്ചാൽ ലഅല്ലകും തുർഹമൂൻ, അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. എന്നാൽ സൂറത്തുൽ അംബിയയിലെ 50-ാമത്തെ വചനത്തിൽ, 21-ാം അധ്യായത്തിലെ 50-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഹാദാ ദിക്റു മുബാറകുൻ അൻസൽനാ, നാം അവതരിപ്പിച്ചിട്ടുള്ള അനുഗ്രഹീതമായ ഒരു ദിക്റാണ്, ഉത്ബോധനമാണ് ഈ ഖുർആൻ. അഫഅൻതും ലഹു മുൻകിറൂൻ, എന്നിട്ടും നിങ്ങൾ അതിനെ നിഷേധിക്കുകയാണോ? അഥവാ ഖുർആനിനെ തന്നെ നിഷേധിക്കൽ, അല്ലെങ്കിൽ ഖുർആനിലെ ആശയങ്ങളെ നിഷേധിക്കൽ, അല്ലെങ്കിൽ ഖുർആൻ വേദഗ്രന്ഥമാണെന്നറിഞ്ഞിട്ടും അതിലെ ആശയമനുസരിച്ചുകൊണ്ട് ജീവിക്കാതിരിക്കൽ, ഇതെല്ലാം ഖുർആനിനെ നിഷേധിക്കലാണ്. അങ്ങനെ നിഷേധിക്കുമ്പോൾ ആ ഖുർആനിൻ്റെ ബറക്കത്ത് നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്ത് ലഭിക്കണമെങ്കിൽ നേരത്തെ സൂറത്തുൽ അൻആമിൽ പറഞ്ഞതുപോലെയും അതേപോലെ തന്നെ ഈ അധ്യായത്തിൽ സൂറത്തുൽ അംബിയയിൽ പറഞ്ഞതുപോലെയും ഖുർആനിനെ പിൻപറ്റുകയും അതിലെ ആശയങ്ങൾക്കനുരൂപമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതിലെ ആശയങ്ങളെ നിരാകരിക്കുകയോ അതിനോട് വെറുപ്പ് തോന്നുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാദിലെ 29-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, നിനക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഈയൊരു കിതാബ്, ഈയൊരു ഖുർആൻ, മുബാറകുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. ലിയദ്ദബ്ബറു ആയാതിഹി, അതിലെ വചനങ്ങളെ നിങ്ങൾ ആലോചിക്കുവാനും, വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാരായ ആളുകൾ ഉത്ബുദ്ധരാകുവാനും വേണ്ടി. അപ്പോൾ പരിശുദ്ധ ഖുർആൻ അനുഗ്രഹീതമായിത്തീരുന്നത് അതിലെ വചനങ്ങളെ പാരായണം ചെയ്യുകയും ആ വചനങ്ങളിൽ അടങ്ങിയിട്ടുള്ള ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോഴാണ്. അങ്ങനെ ഖുർആനിലെ വചനങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ബുദ്ധിമാന്മാരായ ആളുകൾ ഉത്ബുദ്ധരായിത്തീരുകയും ചെയ്യുന്നു. ആ ഒരു ഉത്ബുദ്ധത മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും നന്മയിലേക്ക് നയിക്കുന്നു. എന്തിനേറെ പറയണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ കൊണ്ട് ലഭിക്കുന്ന ആത്മീയമായ നേട്ടങ്ങളെ സംബന്ധിച്ചും പാരിത്രികമായ നേട്ടങ്ങളെ സംബന്ധിച്ചും കൃത്യമായി വിശദീകരിച്ചതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന, പരിശുദ്ധ ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്താൽ പോലും ആ പാരായണത്തിന് ഒരു കൂലിയുണ്ട്. വൽ ഹസനത്തു ബിആശ്രി അംസാലിഹ, അതിന് 10 പ്രതിഫലം ലഭിക്കും. അലിഫ് ലാം മീം എന്ന് ഓതുമ്പോഴേക്ക് 30 കൂലി ലഭിക്കും. ഇങ്ങനെ പാരായണം കൊണ്ടും ബറക്കത്ത് ലഭിക്കുന്ന, അതനുസരിച്ചുള്ള ജീവിതം കൊണ്ടും ഇഹത്തിലും പരത്തിലും എല്ലാ ബറക്കത്തുകളും ലഭിക്കുന്ന അനുഗ്രഹീതമായ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് നാം മനസ്സിലാക്കുക. ആ ഖുർആനിനനുരൂപമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: നിങ്ങൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. അവതരിപ്പിച്ചത് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടി ഉള്ളവൻ ഒരു പക്ഷേ 1,25,00,000 കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1,000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: الحبيبه وال തുഫൈൽ ബിൻ അംറു ദൗസി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ അംറു ബിൻ തുഫൈൽ, അദ്ദേഹം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഭരണാധികാരിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ ഒരു ഭക്ഷണത്തിലേക്ക് ക്ഷണിച്ച സമയത്ത് ഖലീഫയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല, മാറി നിൽക്കണം. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് കാരണം മനസ്സിലായി. കാരണം തുഫൈൽ ബിൻ അംറു ദൗസിയും അംറു ബിൻ തുഫൈലും രണ്ടുപേരും യമാമ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. തുഫൈൽ ബിൻ അംറു ദൗസി യമാമ യുദ്ധത്തിൽ മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ അംറു ബിൻ തുഫൈലിൻ്റെ കൈ നഷ്ടപ്പെട്ടിരുന്നു യുദ്ധത്തിൽ. അപ്പോൾ അംഗപരിമിതനായ, കൈ നഷ്ടപ്പെട്ട ഞാൻ ഈ ഭക്ഷണത്തളികയിൽ അവരോടൊപ്പം ഇരിക്കണം എന്നതിൽ അദ്ദേഹത്തിനൊരു മടി തോന്നി. മടി തോന്നാൻ കാരണം വേറെയുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ആളുകൾ ഉൾക്കൊള്ളുന്നതിൻ്റെ മുമ്പ്, ഇത്തരം കാഴ്ച പരിമിതർ, അംഗപരിമിതർ, കേൾവി പ്രശ്നമുള്ള ആളുകൾ, അവരോടൊക്കെ ഒരു മോശപ്പെട്ട സമീപനം സ്വീകരിച്ചിരുന്നു. കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. കൂടെ ഇരുന്ന് കഴിച്ചാൽ അത് ദുഃശകുനമാണ് എന്ന് വിശ്വസിച്ച ആളുകളുണ്ടായിരുന്നു. ഇസ്ലാമാണത് അവരെ തിരുത്തിയത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഇരിക്കാത്തത്? അപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ കൈ നഷ്ടപ്പെട്ടത് കാരണത്താലാണോ നിങ്ങൾ മടി കാണിക്കുന്നത്? അപ്പോൾ അദ്ദേഹം അതെ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അപ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ കൈ ഞങ്ങളുടെ ഈ ഭക്ഷണത്തളികയിൽ അല്ലെങ്കിൽ സുഫ്രയിൽ തട്ടുന്നതുവരെ ഞാൻ ഈ ഭക്ഷണത്തിൽ നിന്നൊന്നും രുചിക്കുകയില്ല, വല്ലാഹി എന്ന് പറഞ്ഞ് അദ്ദേഹം ശപഥം ചെയ്തു പറഞ്ഞു. അപ്പോൾ വല്ലാഹി ല അദൂഖഹു ഹത്താ തദൂസഹു ബിയദിക്, നിൻ്റെ കൈ ഇതിൽ തട്ടുന്നത് വരെ ഞാൻ ഈ ഭക്ഷണത്തിൽ നിന്നൊന്നും ഞാൻ രുചിക്കൂല എന്ന് വളരെ സ്ട്രോങ് ആയി പറഞ്ഞപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു എന്നാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യം, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളുടെ ശരീരത്തിൻ്റെ അവയവം സ്വർഗത്തിൽ ആദ്യം കടക്കുമെങ്കിൽ അത് നിങ്ങളുടേതാണ്, പിന്നെന്താപ്പോൾ ഞങ്ങളൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ മടി കാണിക്കണത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു കാഴ്ചപ്പാട് തിരുത്താനും അദ്ദേഹത്തിന് ലഭിക്കാനിരിക്കുന്ന നന്മ ഓർമ്മപ്പെടുത്താനും ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വലിയൊരു പാഠം നൽകാനും ഒരു ഭരണാധികാരിയായ ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ശ്രമിക്കണം.
2: നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഇതിൽ നിന്ന് കിട്ടാനുണ്ട്. പരിമിതരായ ആളുകൾ നമ്മളെ ചുറ്റും ധാരാളമുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കാഴ്ച പരിമിതനായ ഒരു അധ്യാപകനെ കുറിച്ച് നേരത്തെ ചില സെഷനുകളിലൊക്കെ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയും, കാഴ്ച പരിമിതനായ കുട്ടിയായി ജീവിക്കുമ്പോൾ അതിഥികളൊക്കെ വന്ന വീട്ടുകാർ റൂമിൻ്റെ ഉള്ളിലേക്ക് അടക്കും. കാരണം അങ്ങനെ കാഴ്ച പരിമിതിയുള്ളൊരു ആൾ വീട്ടിലുണ്ട് എന്നത് അവർക്കൊരു എന്തൊരു കുറച്ചിലായി തോന്നുന്നുണ്ട്. അപ്പം പ്രവാചകൻ്റെ കാലത്തിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിലെ സംസ്കാരങ്ങളും രീതികളൊക്കെ ഇപ്പോഴും നമ്മുടെ തലമുറകളിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ കുട്ടി ജനിച്ചു, കുട്ടിക്ക് ഈ ചുണ്ടിൻ്റെ അഗ്രഭാഗമൊക്കെ പിന്നെ ഒരു ഒരു എന്താ പറയുക,
1: മുച്ചിറിയ,
2: ആ ആ വേർഡ് ഉപയോഗിക്കാനൊരു വിഷമം. അങ്ങനത്തെ അവസ്ഥകളിൽ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് പറയാൻ പ്രയാസം. കുട്ടിക്കൊരു ആറ് വിരലുണ്ടെങ്കിൽ അത് പറയാൻ ബുദ്ധിമുട്ട്. എൻ്റെ ഒന്നും യാതൊരു ആവശ്യവും യഥാർത്ഥത്തിലില്ല. അങ്ങനെ എന്ത് പരിമിതി വന്നാലും ആ പരിമിതിയെ സബറാക്കി അതിനെ മനോഹരമായി അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല വലിയ പുണ്യം തരും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ നമ്മൾ കൂടുതൽ ചേർത്ത് നിർത്തുകയും അവർക്ക് സ്വയം പര്യാപ്തരാകാനുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ട ഒരു ദൗത്യമാണ്. അപ്പോൾ നമ്മുടെ എൻവിഷൻ വകുപ്പിലുള്ള അബ്ദുൽ ഗഫൂർ മാഷ് അദ്ദേഹം പറയും, എനിക്ക് 36 കണ്ണുകളാണെന്ന് പറയും. ശരിക്ക് വളരെ ഇമോഷണലായി പോണ ഒരു ഒരു സംസാരമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരം. നിങ്ങൾക്കൊക്കെ ആകെ 2 കണ്ണല്ലേ ഉള്ളൂ, എനിക്ക് 36 കണ്ണുകളാണ്. എൻ്റെ കുട്ടികളെല്ലാവരും എന്നെ ഭയങ്കരമായി പരിരക്ഷിക്കും. അപ്പം അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആവേണ്ടത്. വറഹത്തവർലാൻ്റെ ഈ ഒരു ചരിത്രത്തിലെ ഈ ഒരു സംഭവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രധാന പാഠമാണ്. അതോടൊപ്പം ഈ ഇന്നും നമ്മുടെ അതിഥി സൽക്കാരങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ പള്ളിയിലെ ഉസ്താദ് അതിഥിയാണെങ്കിൽ ആ അതിഥിക്ക് 250 റുപ്യ കൊടുത്താൽ മതി, ഞാൻ കുടുങ്ങുമ്പോൾ ഉള്ള ഒരു കാര്യമൊന്നുമല്ല പറയണേ, ഇപ്പോഴും ഹോട്ടലിൽ നിന്ന് കഴിച്ചോളും എന്ന് പറയുന്ന ഒരു കൾച്ചർ ബാലൻസിങ് ആണ് ഇപ്പോഴും. ആൾക്കനുസരിച്ചാണ് പലപ്പോഴും ആതിഥ്യം. അത് ഒരു ഫാക്ടർ തന്നെയാണ്, നിഷേധിക്കണില്ല. പക്ഷേ അതിഥി അതിഥിയാണ്. അള്ളാഹു റസൂൽ പറഞ്ഞ പോലെ അന്ത്യദിനത്തിലും അള്ളാഹുലും വിശ്വസിക്കുന്ന ആളുകൾ ഫൽ യുക്രിം ലൈഫഹു, അന്ത്യദിനത്തിലും അള്ളാഹുലും വിശ്വസിക്കണവരെന്നാണ്. അതിഥിയെ ഇക്രാമ് ചെയ്യട്ടെ എന്നാണ്, മാനിക്കട്ടെ ബഹുമാനിക്കട്ടെ എന്നാണ്. അപ്പോൾ അതിഥിയെ ബഹുമാനിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഫുഡൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കലൊക്കെ പ്രയാസകരമാകുമ്പോൾ ഫുഡൊക്കെ വരുത്തിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ അതിഥിക്ക് കൊടുക്കാവുന്ന നല്ല ഫുഡ് നമ്മളെ കൈകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് അതിൻ്റെ ഒരു ഭംഗി എന്നാണ് തോന്നുന്നത്. അതൊരു മതമായിട്ട് പറയല്ല, ദീനിൻ്റെ ഒരു ഹുക്കും എന്നുള്ളവർക്ക് പറയല്ല. പക്ഷേ കുറച്ചൊരു കൾച്ചറുകളൊക്കെ മൊത്തം മാറി വരുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോയെന്ന് തോന്നുന്നൊരു മേഖല പരാമർശിച്ചു എന്ന് മാത്രം.
1: ഈ അംഗപരിമിതർ, കാഴ്ച പരിമിതർ, അവരോടൊക്കെയുള്ള സ്വഹാബത്തിൻ്റെ സമീപനം നോക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം എത്ര ഗൗരവത്തിൽ ഈ വിഷയം പഠിപ്പിച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സന്ദർഭങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ ഇതിലൊക്കെ ചേർത്ത് നിർത്തുക, പിന്നെ പേര് വിളിക്കുന്നിടത്ത് പ്രത്യേകമായി പ്രയാസമുണ്ടാക്കുന്ന വാക്കുകളിൽ അഭിസംബോധന ചെയ്യാതിരിക്കുക, അങ്ങനെ തുടങ്ങി ഇക്കാലത്ത് നമ്മൾ എന്തെല്ലാം നന്മകളായി പഠിപ്പിക്കുന്നു അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതൃക കാണിച്ചു എന്നാണ്, ജീവിതത്തിൽ മാതൃക കാണിച്ചു. വെറുതെ ഒരു പറഞ്ഞു പോകുന്നതിനപ്പുറം ഓരോ സന്ദർഭത്തിൽ അത് സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്ത് മുന്നോട്ട് പോയി എന്നുള്ളത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്തിൻ്റെ ഒരു പ്രവാചകത്വത്തിൻ്റെ ഒരു അടയാളം കൂടിയായിട്ട് നമ്മൾ മനസ്സിലാക്കുക.
2: ഓക്കെ.
3: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് റേഡിയോ റിയാലുസ്വാലിഹീൻ ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാലുസ്വാലിഹീൻ എന്ന ഹദീഫ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രോഗ്രാമിൽ ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹദീസ് ജിബ്രീലിൽ ഉമ്മു സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസിൽ ഖളാ ഖദറുമായി ബന്ധപ്പെട്ട ആറാമത്തെ റുക്കനാണ് ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ഈമാൻ എന്താണ് എന്ന ചോദ്യത്തിന് റസൂലുള്ള നൽകിയ മറുപടിയാണ് വ അൻ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഖദറിൽ വിശ്വസിക്കുക, വിധി വിശ്വാസം. വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹത്തോട് ചോദിച്ച രണ്ടാളുകൾക്ക് ഈ ഹദീസ് എൻ്റെ പിതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്ന് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഖദറിനുള്ള വിശ്വാസം, അത് പ്രധാനപ്പെട്ട നാല് റുക്നുകൾ, നാല് ഘടകങ്ങൾ അതിനുണ്ട്, മർത്തബകളുണ്ട് അതിന്. അതിലൊന്ന് അൻ തുഅ്മിന ബി അന്നല്ലാഹ അലീമുൻ ബികുല്ലി ശൈഇൻ. ഖദറിലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മർത്തബ അതാണ്. സകല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് നീ വിശ്വസിക്കണം. അല്ലാഹുവിൻ്റെ അറിവിന് പുറത്തുള്ള ഒരു കാര്യവും ഇല്ല, അല്ലാഹുവിനറിയാത്തതായി ഒന്നും ഇല്ല. ഖദർ നിഷേധികളിലെ ഖുലാത്ത്, തീവ്രവാദികൾ, അവർ പറയുന്നത് അൽ അംറു ഉനുഫ്, കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെടാതെ ഉണ്ടാകുന്നതാണ്, ഉണ്ടാകുമ്പോഴാണ് അല്ലാഹു പോലും അതറിയുന്നത് എന്ന് വിശ്വസിക്കുന്ന വിഭാഗമുണ്ട്. ഖുലാത്ത് ആണവർ, അതിരുകവിഞ്ഞവരാണ്, ഖുലുവിൻ്റെ ആളുകളാണ്. ആ വിശ്വാസം വിശുദ്ധ പ്രമാണങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. കാരണം ആ വിഷയം പഠിപ്പിക്കുന്ന ധാരാളം ആയത്തുകൾ നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ ഇൽമുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പം അള്ളാഹു അലീമാണ് എന്ന വിശ്വാസം, അതാണ് അതിൻ്റെ ഒന്നാമത്തെ മർത്തബ. സൂറത്തു ത്വലാഖിലെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ കാണാം ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. നിങ്ങൾ അറിയാം പ്രപഞ്ച സൃഷ്ടിപ്പിനെക്കുറിച്ച്, ആകാശങ്ങളെ ഭൂമിയൊക്കെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറയുന്ന ആയത്തിൻ്റെ ഒരു ഭാഗമാണ്. അതൊക്കെ സൃഷ്ടിച്ചത് എന്തിനാണ് നിങ്ങളറിയാൻ? അല്ലാഹു തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനും സകല കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനുമാകുന്നു എന്നായത്തിൽ അല്ലാഹുവിൻ്റെ ഇൽമിനെക്കുറിച്ച് പറഞ്ഞു. അൽ ഇഹാതതു ബികുല്ലി ഷൈഇൻ. രണ്ട്, വഇന്ദഹു മഫാതിഹുൽ ഗൈബി അള്ളാഹുവിന്റെ പക്കലാണ് അദൃശ്യത്തിന്റെ താക്കോലുകൾ, അതവനല്ലാതെ ആർക്കുമറിയില്ല. കടലിലും കരയിലുമുള്ള സകല കാര്യങ്ങളും അവനറിയുന്നു. കുടിഞ്ഞു വീഴുന്ന ഇലകളെ സംബന്ധിച്ചും അവനറിയുന്നു. ഭൂമിയുടെ അന്ധകാരങ്ങളിലുള്ള ഒരു വിത്ത്, അതിനെക്കുറിച്ചല്ലാഹു, അത് ഉണങ്ങിയതോ പച്ചയോ ആവട്ടെ, അതെല്ലാം കൃത്യമായി ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടതെല്ലാം അവനറിയുന്നു എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ ഇൽമുമായി ബന്ധപ്പെട്ട വിശ്വാസം. അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്ന വിശ്വാസമാണ് കനാ ഖദറിലുള്ള വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ മർത്തബ. രണ്ടാമത്തേത്, അൻ തുഅ്മിന ബില്ലാഹ തആല ഖതബ മഖാദീറ കുല്ലി ഷൈഇൻ ഇലാ ഖിയാമിസ് സാഅ, അന്ത്യനാൾ വരെ ഇവിടെ സംഭവിക്കാൻ പോകുന്ന സകല കാര്യങ്ങളും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിതാബത്ത്, ഒന്ന് ഇൽമാണ്, രണ്ട് കിതാബത്ത്, രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷം മുമ്പ് ഇവയെല്ലാം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്ന്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തതിൻ്റെ മർത്തബ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യപൂർവമാണ്, അവൻ്റെ മഷിയത്തനുസരിച്ചാണ് ഉണ്ടാകുന്നത്. അവൻ്റെ മഷിയത്തിൽപ്പെടാത്ത ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾ ഈ ഒരു ഭാഗവുമൊക്കെ നിഷേധിക്കുന്നുണ്ട്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ ഖദർ നിഷേധികളുമായി ധാരാളം മുനാളറ നടത്തിയിട്ടുള്ള, സംവാദം നടത്തിയിട്ടുള്ള ഒരു മഹാനാണ്. ഖദർ നിഷേധിയുമായി അദ്ദേഹം നടത്തിയ രസകരമായ ഒരു സംവാദം ചരിത്രത്തിൽ കാണാം. ഖദർ നിഷേധിയോട് അബൂ ഹനീഫ റഹിമഹുല്ലാ ചോദിക്കുന്നു, നിന്റെ മഷിയത്തനുസരിച്ചാണോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? നിന്റെ കാര്യങ്ങളൊക്കെ നിന്റെ മഷിയത്തനുസരിച്ചാണോ? അതെ. എങ്കിൽ നീ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് നിന്ന് ഒന്ന് എണീക്കുക. അയാൾ എണീറ്റു. എന്നിട്ട് പറഞ്ഞു, നീ ഈ നിൽക്കുന്ന അവസ്ഥയിൽ ഒരു കാല് പൊക്കിപ്പിടിക്കുക. അയാൾ കാല് ഒന്ന് പൊക്കിപ്പിടിച്ചു. എന്നിട്ട് അബൂ ഹനീഫ റഹിമഹുല്ലാ പറഞ്ഞു, ഈ പൊക്കിപ്പിടിച്ച കാല് തറയിൽ വെക്കാതെ അടുത്ത കാലും പൊക്കിപ്പിടിക്കുക. അയാളാകെ പരിഭ്രമിച്ചു പോയി, ഒന്നും പറയാൻ കഴിയുന്നില്ല. ആ സമയത്ത് അബൂ ഹനീഫ റഹിമഹുല്ലാ പറഞ്ഞു, നിന്റെ മഷിയത്തനുസരിച്ചും നിന്റെ കഴിവനുസരിച്ചുമാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെങ്കിൽ എന്താ നിനക്ക് ഇത് ചെയ്യാൻ പറ്റാത്തത് എന്ന് ചോദിച്ചു. അയാൾ ഉത്തരം മുട്ടിപ്പോയി എന്ന് ഒരു ചരിത്രത്തിൽ നമുക്ക് വായിക്കാം, ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പൊ അള്ളാഹുവിൻ്റെ മഷിയത്ത്, ആ മഷിയത്തനുസരിച്ചാണ്. അതാണല്ലോ നമ്മൾ ധാരാളം കേൾക്കുന്ന ഒരു വാക്കുണ്ട്, മാഷാ അല്ലാഹു ഖാൻ വമാ ലം യശ ലം യകുൻ എന്ന് ചില അസറുകളിൽ കാണാം. അല്ലാഹു ഉദ്ദേശിച്ചതെന്തോ അതുണ്ടാകും, അവനുദ്ദേശിക്കാത്തത് ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഇതാണ് മൂന്നാമത്തെ മർത്തബ. നാലാമത്തേത് ഖൽഖാൻ, ഈ കാര്യങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത് അല്ലാഹുവാണ്. ഖൽഖ് അല്ലാഹുവിൻ്റെതാണ്, അഥവാ സൃഷ്ടികളുടെ പ്രവർത്തനങ്ങൾ അത് അല്ലാഹുവിൻ്റെ സൃഷ്ടി തന്നെയാണ് എന്ന്. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ എന്ന് പറയുന്നത്. ഈ നാല് കാര്യങ്ങളാണ് ഖദർ. ഖദറിലെ വിശ്വാസം എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളോടും ഒരു വിധത്തിലുള്ള അനീതിയും കാണിക്കുകയേയില്ല എന്നും അക്കൂട്ടത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. അതൊന്നാകു തന്നെ പറഞ്ഞതാണ് അടിമകളോട് ഞാൻ ഒരു അനീതിയും കാണിക്കുന്നതല്ല. അടിമകളെ, അനീതി കാണിക്കുക എന്നത് ഞാൻ എനിക്ക് സ്വയം നിഷിദ്ധമാക്കിയ കാര്യമാണ്. നിങ്ങളും ആരോടും അനീതി കാണിക്കരുതേ എന്ന് ഖുദ്സിയാര ഹദീസിലും നമുക്ക് കാണാം. അദിലുൻ അദിലുൻ ഫിയ ഖലാഉക, നീ എന്നിൽ എന്ത് വിധിച്ചാലും അത് നീതിപൂർവകമാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ധാരാളം ഹദീസുകളിൽ ആയത്തുകളുടെ ഒക്കെ വെളിച്ചത്തിലും കലാഖദിറിലുള്ള വിശ്വാസം, കലാഖദിർ എന്ന് പറയുന്നത് പല ആളുകളും തെറ്റായി മനസ്സിലാക്കിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളോട് അനീതി കാണിക്കുന്നു എന്ന് പലപ്പോഴും പലരും പറയുന്നു, ചിലർ പറയാതെ പറയുന്നു. ഇതേതായിരുന്നാലും ഘടകവിരുദ്ധമായ പ്രമാണങ്ങൾക്ക് ഘടകവിരുദ്ധമായ കാര്യമാണ് എന്നർത്ഥം. ഇനി അതിൻ്റെ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ വിശ്വാസം വഴി കിട്ടുന്ന വലിയ സമറത്ത്, അതിൻ്റെ നതീജയും ഫലവും ഒക്കെ ഹദീസുകളിൽ നിന്നും വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും നമുക്ക് ഒരു ചാഞ്ചാട്ടമുണ്ടാവില്ല, സ്വസ്ഥതയുണ്ടാവും. അല്ലാഹു വിധിച്ചതാണ്, അതങ്ങനെ നടക്കൂ, അതുകൊണ്ട് അതിൽ ക്ഷമ അവലംബിക്കാം. അങ്ങനെ അതിനെ ഗുണകരമാക്കി മാറ്റാനും പ്രതിഫലാർഹമായ കാര്യമാക്കി അതിനെ മാറ്റുവാനും അവന് സാധിക്കും. എന്തെങ്കിലും നഷ്ടപ്പെട്ട എന്തെങ്കിലും ലഭിച്ചാലോ, പല അനുഗ്രഹങ്ങൾ ലഭിച്ചാലോ അതിൽ അമിതമായി ആഹ്ലാദിക്കുകയും ഇല്ല. ഇതെൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ ആസൂത്രണം കൊണ്ടോ എൻ്റെ ബുദ്ധി വൈഭവം കൊണ്ടോ ഉണ്ടായതൊന്നുമല്ല, ഇതല്ലാഹു എനിക്ക് വിധിച്ചതാണ് എന്ന് ചിന്തിച്ചവൻ വിനയാനിതനായി ശുക്ർ കാണിക്കുകയും ചെയ്യും. അങ്ങനെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഗുണകരമാക്കി മാറ്റുവാൻ ഈ വിധിവിശ്വാസത്തിലൂടെ അവന് സാധിക്കുമെന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമാണ് എന്നത് അതിൻ്റെ സമർത്ഥതകളെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം കാര്യങ്ങളിൽ തെറ്റുപറ്റാത്ത വിശ്വാസം സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാഹ്, ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് റിയാലുസ് സാലിഹീൻ. ഇന്നത്തെ റിയാലുസ് സാലിഹീനിലെ ഭാഗം നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സലാഹി.
2: പീസ് റേഡിയോ. Tune to reality.

0: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: മധുരം ഖുർആൻ നുകരാം നമുക്ക്.
2: أعوذ بالله من الشيطان الرجيم.

0: കിതാബ്.
1: പ്രശസ്ത ഖുർആൻകാരിയായ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ള, അദ്ദേഹത്തിൻ്റെതായ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. 1952 അദ്ദേഹം ജനിക്കുന്നത്. സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പഠനത്തിന് അസാധാരണമായ ഒരു മികവ് പുലർത്തിയിരുന്നതിനാൽ ഹിഫ്ളാക്കുകയും പ്രശസ്തരായ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നേടുകയും ചെയ്തു. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുകൊണ്ടിയുണ്ട് അദ്ദേഹം. ഏറ്റവും നല്ല ഗൗരവവും മധുരവുമായ ഹൃദയസ്പർശിയായ ശബ്ദശൈലിയാണ് അദ്ദേഹത്തെ മറ്റു ഖാരികളിൽ നിന്ന് ലോകത്ത് വേറിട്ട് നിർത്തുന്നതും.
2: വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറ റഅദിലെ 28 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, അല്ലദീന ആമനു, അതായത് വിശ്വസിക്കുകയും, വ തതുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹി, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവർ, അലാ ബിദിക്രില്ലാഹി തതുമഇന്നുൽ ഖുലൂബ്, അറിയുക, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടത്രേ ഹൃദയങ്ങൾ ശാന്തമായിത്തീരുന്നത്. അല്ലദീന ആമനു, യാതൊരു കൂട്ടർ വിശ്വസിക്കുകയും, വ അമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവോ, തൂബാലഹും, അവർക്കാകുന്നു മംഗളം, വഹസ്നു മആബ്, നല്ല മടക്കസ്ഥാനവും അവർക്കാകുന്നു എന്നതാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ട ഈ രണ്ടായത്തിൻ്റെ മായന. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് ഹൃദയങ്ങൾ ശാന്തമായി തീരുന്നു എന്ന് പറഞ്ഞത് വളരെ അർത്ഥവത്തായ ഒരു വാക്യമാകുന്നു. അള്ളാഹുവിനെക്കുറിച്ച് യഥാർത്ഥമായ സ്മരണയും ബോധവും ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയാശങ്കകളോ ആശയക്കുഴപ്പങ്ങളോ അസ്വാസ്ഥ്യങ്ങളോ ഒന്നും തന്നെ ബാധിക്കുവാനില്ല. അവരെപ്പോഴും ശാന്തരും വേവലാതിയില്ലാത്തവരും സംതൃപ്തരും അതോടൊപ്പം ധീരചിത്തരുമായിരിക്കും. അവരുടെ വാക്കും പ്രവൃത്തിയും വിചാരവികാരങ്ങളുമെല്ലാം നിയന്ത്രിതങ്ങളുമായിരിക്കും. അള്ളാഹുവല്ലാത്ത മറ്റേതിനെക്കുറിച്ചുള്ള സ്മരണ മൂലവും ഉണ്ടാവാത്ത ഗുണങ്ങളാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്. മാത്രമല്ല, മിക്കപ്പോഴും അവയുടെ എതിർഗുണങ്ങളാണ് അങ്ങനെയുള്ള സ്മരണ മൂലമുണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ സ്മരണ സാക്ഷാത്കൃതമാകുമ്പോൾ അത് മനസ്സാ വാചാ കർമ്മണ മൂന്ന് രൂപത്തിലും പ്രകടമായിത്തീരുന്നു എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തസ്ബീഹ് കൊണ്ട്, ഹംദുകൊണ്ട്, തക്ബീറുകൊണ്ട്, ദുആ കൊണ്ട്, ഖുർആൻ പാരായണം മുതലായ കാര്യങ്ങളെക്കൊണ്ട് നമ്മൾ നമ്മുടെ നാവിനാലും അതേപോലെ തന്നെ നിസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ മുതലായ കർമ്മങ്ങൾ പ്രവർത്തനം കൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്ന വഴികളായി പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ള ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞു തന്ന ഈ ഒരു കാര്യം, മനസ്സിന് കുളിരേകുന്ന, ശാന്തിയേകുന്ന ഈ ദിക്റുള്ള എന്ന ഒരു കാര്യം, അത് നാവിനാലും പ്രവർത്തനങ്ങളാലും ചിന്തയാലും പ്രവൃത്തിപഥത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ എത്ര കണ്ട് എളുപ്പത്തിൽ നമുക്ക് സാധിക്കുന്നുവോ അത്രയും എളുപ്പത്തിൽ സമാധാന ലോകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു സന്ദേശമാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമുക്ക് ലഭ്യമായത്.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
4: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. ചീത്ത ചിന്തകളെ നിയന്ത്രിക്കാം. അസ്വസ്ഥമാവുന്ന മനസ്സിനായി ആരോഗ്യ ചിന്തകളിൽ ഡോക്ടർ മുഹമ്മദ് ഫാസിൽ.
5: അസ്സലാമു അലൈക്കും. ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നെഗറ്റീവ് ഇമോഷൻസിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഇമോഷൻസ് വരുന്നു, പ്രധാനമായിട്ടും പേടി, ആശങ്ക, പലതരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ്. ഇത് വന്നു കഴിഞ്ഞാൽ അധികം പ്രശ്നം സംഭവിക്കാറുള്ളത് ഇത് വന്നു കഴിഞ്ഞാൽ അധികം ആൾക്കാരും റെസിസ്റ്റ് ചെയ്യും, അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഇത് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ശരിക്ക് അങ്ങനെയല്ല നമ്മളിതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഖുർആനിലെ 2-ാം അധ്യായത്തിൻ്റെ അവസാന ആയത്തുകളിൽ പറയുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും അതിൻ്റെ പേരിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടില്ല എന്നുള്ളത്. അതേപോലെ നെഗറ്റീവ് ഇമോഷൻസ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെടുത്ത് നമ്മൾ ഒറ്റയടിക്ക് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. പകരം നമ്മളതിനെ അംഗീകരിക്കുക, അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. സൈക്കോളജിയിൽ നമ്മളിതിനെ അവെയർനെസ് അക്സെപ്റ്റൻസ് എന്ന് പറയും. അതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ നെഗറ്റീവ് ഇമോഷൻസ് നമ്മുടെ അകത്തുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് മാറിപ്പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ അധിക സമയത്തും പ്രധാന വെച്ച് ദേഷ്യം വരുന്നു, അധികം അംഗീകരിക്കില്ല, എന്നെ ബാക്കിയുള്ളവർ ദേഷ്യം പിടിപ്പിച്ചതാണ്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വിചാരങ്ങൾ നമുക്ക് വരുന്നു, നമ്മളത് അംഗീകരിക്കുന്നില്ല, എനിക്കങ്ങനെ വിചാരങ്ങളില്ല, എനിക്ക് ദേഷ്യമില്ല, എനിക്ക് സങ്കടമില്ല എന്ന് നമ്മൾ അംഗീകരിക്കാത്തിടത്തോളം കാലം നമ്മളതിനോട് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് യുദ്ധം ചെയ്യുക ചെയ്യുന്നു. ശരിക്കും മനസ്സിൻ്റെ അകത്ത് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മൾ വിജയിക്കില്ല. അത് നമ്മൾ അംഗീകരിക്കണം. അതിൻ്റെ അപ്പുറത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നെഗറ്റീവ് ഇമോഷൻസ് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് മനസ്സിൻ്റെ അകത്ത് കൂടുതൽ പോസിറ്റിവിറ്റി നിറക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഏറ്റവും നല്ല പോംവഴി എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡാണ്, നന്ദി. നമ്മുടെ ലൈഫിൽ കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കുക ദിവസവും, അതാണ് രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ മൂന്നാമത്തേതായിട്ടുള്ളത് ഫോർഗിവ്നെസ് ആണ്, ക്ഷമിച്ചു കൊടുക്കുക. ബാക്കിയുള്ളവർക്ക് അവരുടെ പലപ്പോഴും പ്രതികാര മനോഭാവമായിട്ട് ആളുകൾ നടക്കുന്നു, അതാണ് നിങ്ങളുടെ മനസ്സിലെ പ്രശ്നങ്ങൾക്ക് കാരണം, നെഗറ്റീവ് ഇമോഷൻസിന് കാരണം. അത് ബാക്കിയുള്ളവർക്ക് ക്ഷമിച്ചു കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് വരില്ല ഇനി മുതൽ. ശരിക്കും നെഗറ്റീവ് ഇമോഷൻസ് നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? ചില ഘട്ടങ്ങളിൽ പേടിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് കുഴി ചെന്ന് ചാടാൻ സാധ്യത ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. പേടിയില്ലായിരുന്നുവെങ്കിൽ, വേദനകളില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ശരിക്കും ജീവിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ലല്ലോ. നെഗറ്റീവ് ഇമോഷൻസ് നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ നമ്മളതിനെ കൺട്രോൾ ചെയ്യണം. നമ്മുടെ കൺട്രോളിൽ അത് ഉണ്ടാവണം എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ആരോഗ്യ ചിന്തകൾ, ചീത്ത ചിന്തകളെ നിയന്ത്രിക്കാം അസ്വസ്ഥമാവുന്ന മനസ്സിനായി. ആരോഗ്യ ചിന്തകളിൽ പങ്കെടുത്ത് സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് ഫാസിൽ. പീസ് റേഡിയോ, റേഡിയോ ട്യൂൺഡ് ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നെ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: ചോദ്യം ഇപ്രകാരമാണ്. എന്റെ കയ്യിൽ 500,000 രൂപയുണ്ട്. ആ പൈസ ഇവിടെ അടുത്തുള്ള ഒരു ജ്വല്ലറിയിൽ കൊടുത്താൽ അവർ മാസത്തിൽ അതിന്റെ ലാഭം തരാമെന്ന് പറയുന്നു. ഈ 500,000 രൂപയ്ക്ക് സ്വർണം വാങ്ങിക്കൊടുത്താലും ലാഭം തരാമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണെന്ന് പറയാമോ?
2: ജ്വല്ലറികളിൽ അല്പം കാശ് കൊടുത്ത് പ്രതിമാസം നിശ്ചിത തുക വാങ്ങുന്ന ധാരാളം ആളുകളുണ്ട്. ഒന്നാമതായി അവർ ചിന്തിക്കേണ്ടത്, ഒരു ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ ഇസ്ലാം ആ വിഷയത്തിൽ എന്തു പറഞ്ഞു എന്നാണ് ആദ്യം അറിയേണ്ടത്. പ്രത്യേകിച്ച് ഈ ആധുനിക യുഗത്തിൽ പുതിയ പുതിയ ഓരോ കച്ചവട രീതികൾ കടന്നു വരുമ്പോൾ ആ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ത് എന്ന് അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കണം. കാരണം തൻ്റെ ശരീരത്തിൽ ഓടുന്ന രക്തം അത് ഹറാമാകുവാൻ പാടില്ല. തൻ്റെ കുടുംബത്തിന് ഭക്ഷണമായി കൊടുക്കുന്നത് അത് നിഷിദ്ധത്തിൻ്റെ മുതലാകാൻ പാടില്ല എന്ന ഒരു ബോധം അവർക്കുണ്ടായിരിക്കണം. ജ്വല്ലറികളിൽ പലപ്പോഴും ഹറാമായ പല ഏർപ്പാടുകളും കടന്നു വരുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത്. ഒരു നിശ്ചിത സംഖ്യ വാങ്ങുകയും ആ സംഖ്യക്ക് എല്ലാ മാസവും കൃത്യമായി ഒരു തുക തിരിച്ചു തരികയും ചെയ്യാം എന്ന് പറയുന്നത്. ഇവിടെ ഈ കൊടുത്ത സംഖ്യ അത് എന്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്? ബിസിനസ്സിലേക്കുള്ള പാർട്ട്ണർഷിപ്പാണോ? അല്ല. എന്തുകൊണ്ട്? വർഷാവർഷത്തിൽ കൊടുത്ത സംഖ്യ കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കച്ചവടത്തിലുണ്ടാവുന്ന ലാഭനഷ്ടങ്ങൾ ഈ കൊടുത്ത വ്യക്തിയെ ബാധിക്കുന്നതല്ല. രണ്ടാമതായി, ഇത് കൊടുത്തത് കടമായിട്ടാണോ? കടമായിട്ടാണ് കൊടുത്തത് എങ്കിൽ കൊടുത്ത സംഖ്യ മാത്രമാണ് തിരിച്ചു വാങ്ങേണ്ടത്. മാസത്തിൽ മറ്റൊരു സംഖ്യ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും പലിശയാണ്. അതുകൊണ്ട് തന്നെ മാസാമാസം ഈ പറയപ്പെട്ട രൂപത്തിൽ വാങ്ങുന്ന സംഖ്യ പലിശയുടെ ഗണത്തിലാണ് ഉൾപ്പെടുക. ഹലാലായ സമ്പാദ്യത്തിൻ്റെ വഴികൾ നിരവധിയുണ്ട്. അത് അന്വേഷിക്കുക, കണ്ടെത്തുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ഖബറിന്റെ അരികിലൂടെ പോകുമ്പോൾ സലാം പറയുന്നതിന്റെ വിധി എന്താണ് എന്നാണ്
3: ഈ ചോദ്യം സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ചോദിക്കുകയുണ്ടായി. അതിന് അദ്ദേഹം നൽകിയ മറുപടി, സുന്നത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നാം ഖബറിടം സന്ദർശിക്കുമ്പോൾ, ഖബർ സന്ദർശിക്കാൻ വേണ്ടി നാം പോകുമ്പോൾ ആ സന്ദർഭത്തിൽ സലാം പറയാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഖബറിൻ്റെ അടുക്കലേക്കോ ഖബർസ്ഥാനിലേക്കോ കയറി നിന്നുകൊണ്ട് സലാം പറയലാണ് ഖൈർ. എന്നാൽ ഒരാൾ ഖബർസ്ഥാനിൻ്റെ തൊട്ടടുക്കലൂടെ നടന്നു പോവുകയോ കാറിലൂടെ സഞ്ചരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഖബർസ്ഥാനുണ്ട്, നാം സലാം പറഞ്ഞാൽ സാധാരണ നിലക്ക് നമ്മുടെ ശബ്ദം എത്താവുന്ന ഒരു ദൂരപരിധിയിലാണെങ്കിൽ അവിടെ സലാം പറയുന്നതിന് വിരോധമില്ല. എന്നാൽ കൂടുതൽ ഖൈർ ഖബർസ്ഥാനിലേക്ക് കയറിക്കൊണ്ട് ഖബറിൻ്റെ അടുക്കൽ പോയി സലാം പറയലാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണുന്നു. ആ ഒരു മറുപടി തന്നെയാണ് ഇവിടെയും നൽകാനുള്ളത്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ.
1: ചോദ്യം ഇപ്രകാരമാണ്. എൻ്റെ കയ്യിൽ 500,000 രൂപയുണ്ട്. ആ പൈസ ഇവിടെ അടുത്തുള്ള ഒരു ജ്വല്ലറിയിൽ കൊടുത്താൽ അവർ മാസത്തിൽ

0: അതിൻ്റെ ലാഭം തരാമെന്ന് പറയുന്നു. ഈ 500,000 രൂപയ്ക്ക് സ്വർണം വാങ്ങിക്കൊടുത്താലും ലാഭം തരാമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഇസ്ലാമിക വിദ്യ എന്താണെന്ന് പറയാമോ?
1: ജ്വല്ലറികളിൽ അല്പം കാശ് കൊടുത്ത് പ്രതിമാസം നിശ്ചിത തുക വാങ്ങുന്ന ധാരാളം ആളുകളുണ്ട്. ഒന്നാമതായി അവർ ചിന്തിക്കേണ്ടത്, ഒരു ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ ഇസ്ലാം ആ വിഷയത്തിൽ എന്തു പറഞ്ഞു എന്നാണ് ആദ്യം അറിയേണ്ടത്. പ്രത്യേകിച്ച് ഈ ആധുനിക യുഗത്തിൽ പുതിയ പുതിയ ഓരോ കച്ചവട രീതികൾ കടന്നു വരുമ്പോൾ ആ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ത് എന്ന് അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കണം. കാരണം തൻ്റെ ശരീരത്തിൽ ഓടുന്ന രക്തം അത് ഹറാമാകുവാൻ പാടില്ല. തൻ്റെ കുടുംബത്തിന് ഭക്ഷണമായി കൊടുക്കുന്നത് അത് നിഷിദ്ധത്തിൻ്റെ മുതലാകാൻ പാടില്ല എന്ന ഒരു ബോധം അവർക്കുണ്ടായിരിക്കണം. ജ്വല്ലറികളിൽ പലപ്പോഴും ഹറാമായ പല ഏർപ്പാടുകളും കടന്നു വരുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത്. ഒരു നിശ്ചിത സംഖ്യ വാങ്ങുകയും ആ സംഖ്യക്ക് എല്ലാ മാസവും കൃത്യമായി ഒരു തുക തിരിച്ചു തരികയും ചെയ്യാം എന്ന് പറയുന്നത്. ഇവിടെ ഈ കൊടുത്ത സംഖ്യ അത് എന്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്? ബിസിനസ്സിലേക്കുള്ള പാർട്ണർഷിപ്പാണോ? അല്ല. എന്തുകൊണ്ട്? വർഷാവർഷത്തിൽ കൊടുത്ത സംഖ്യ കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കച്ചവടത്തിലുണ്ടാവുന്ന ലാഭനഷ്ടങ്ങൾ ഈ കൊടുത്ത വ്യക്തിയെ ബാധിക്കുന്നതല്ല. രണ്ടാമതായി, ഇത് കൊടുത്തത് കടമായിട്ടാണോ? കടമായിട്ടാണ് കൊടുത്തത് എങ്കിൽ കൊടുത്ത സംഖ്യ മാത്രമാണ് തിരിച്ചു വാങ്ങേണ്ടത്. മാസത്തിൽ മറ്റൊരു സംഖ്യ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും പലിശയാണ്. അതുകൊണ്ട് തന്നെ മാസാമാസം ഈ പറയപ്പെട്ട രൂപത്തിൽ വാങ്ങുന്ന സംഖ്യ പലിശയുടെ ഗണത്തിലാണ് ഉൾപ്പെടുക. ഹലാലായ സമ്പാദ്യത്തിൻ്റെ വഴികൾ നിരവധിയുണ്ട്. അത് അന്വേഷിക്കുക, കണ്ടെത്തുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
0: ഖുർആൻ ഓതുന്നതിനിടയിലുള്ള സംസാരത്തിൻ്റെ വിധി എന്താണെന്നാണ്?
2: വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്നുകൊണ്ട് നമ്മളോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണ്. ആ സമയത്ത് ചോദിക്കുന്ന കാര്യത്തിന് അനുസരിച്ചാണ് ഔദുവും ബിസ്മിയും ഓതേണ്ടത് എന്നതാണ് ചർച്ചയുടെ ആകത്തുകയായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും, ഇദാ ഖത്അൽ ഖാരിഉ അൽ ഖിറാഅത്ത ലിഉദ്രിൻ, കാരണത്തിന് വേണ്ടിയാണ് ഓതിക്കൊണ്ടിരിക്കുന്നയാൾ അദ്ദേഹത്തിൻ്റെ ഓത്ത് നിർത്തിയത്, മുറിച്ചത് എങ്കിൽ. കാരണമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിൻ സുആലിൻ ഔ കലാമിൻ യതഅല്ലഖു ബിൽ ഖിറാഅ, ഓത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഒരു ചോദ്യം, ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. ഇത്തരം രൂപത്തിലുള്ള ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഓത്തു നിർത്തിയതും അതിന് മറുപടി പറയുന്നതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഓത്ത് മുറിച്ചത് എങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടാമത് അഴുതു ചൊല്ലേണ്ടതില്ല. കാരണം ഈ സംശയം നിവാരണമെന്ന് പറയുന്നത്, ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് പറയുന്നത് ഖുർആനിൻ്റെ അധ്യാപനവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. അതേസമയത്ത് ഒരു ഭൗതികപരമായ വിഷയമോ മറ്റു കാര്യങ്ങളോ ആണ് ഒരാൾ ഓതുന്നതിനിടയിൽ ചോദിച്ചത്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആണ് നടന്നത്, അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങളാണ് നടന്നത് എങ്കിൽ, രണ്ടാമത് അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അഴുതു ഓതിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നതാണ് സുന്നത്ത്, നല്ലത് എന്ന മുസ്തഹബ് എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത്, ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അഴുതു ഓതേണ്ടത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വഖഫ് ചെയ്യുകയാണ്, താമായ വഖഫ്, അഥവാ ഇനി ഓതുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഓത്തു നിർത്തുകയും പിന്നീട് ഓതാൻ തോന്നുകയും ചെയ്യുന്ന സമയത്ത് ഓതുന്നില്ല അഥവാ ഓതി തീർത്തിരിക്കുന്നു, ഇനി ഓതാനില്ല എന്ന രൂപത്തിൽ, ഇന്നത്തെ ഓതാനുള്ള ഭാഗം ഓതി തീർത്തു എന്ന രൂപത്തിൽ ഓതി തീർത്തതിന് ശേഷം പിന്നീടല്ല, ഇനിയും കുറച്ചുകൂടെ സമയമുണ്ട്, ഒരല്പം കൂടി ഓതാം എന്ന രൂപത്തിൽ രണ്ടാമത് തുടങ്ങുമ്പോൾ ഊത് ഓതേണ്ടതുണ്ട്. അതേസമയത്ത് താൽക്കാലികമായി ഓത്ത് നിർത്താൻ തീരുമാനിച്ചിട്ടില്ല എന്നാൽ താൽക്കാലികമായി ഇടവേള നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഓത്ത് നിർത്തുകയാണെങ്കിൽ രണ്ടാമത് ഓതുമ്പോൾ അഴുതു ചെല്ലേണ്ടതില്ല എന്നെല്ലാം ചർച്ച ചെയ്യുന്നത് കാണാൻ സാധിക്കും. വിഷയത്തിൽ കൂടുതൽ ശരിയായ അല്ലെങ്കിൽ ശരിയോടടുത്തു നിൽക്കുന്നത് ആദ്യം പറഞ്ഞ പോലെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചകളോ അതുമായി ആ ഖിറാഅത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളോ ആണ് എങ്കിൽ അദ്ദേഹം രണ്ടാമത് ഓതുന്ന സമയത്ത് ഇസ്തിആദത്ത് ചൊല്ലേണ്ടതില്ല. അതേ സമയത്ത് ഖുർആനുമായി ബന്ധമുള്ള അതല്ലെങ്കിൽ ഓതുന്ന ആയത്തുകളുമായി ബന്ധമുള്ള കാര്യങ്ങളല്ല ചർച്ചയിൽ വന്നത്, അത് കാരണത്താലാണ് ഓത്ത് നഷ്ടപ്പെട്ടത് എങ്കിൽ രണ്ടാമത് തുടങ്ങുന്ന സമയത്ത് അഴുതു ചൊല്ലുക എന്നതു തന്നെയാണ് നല്ലത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
0: അജ്ജനും ഉംറക്കോ പോകുമ്പോൾ അയൽക്കാരെയും കുടുംബക്കാരെയും വിളിച്ച് ഭക്ഷണം കൊടുക്കണോ എന്നാണ്.
1: നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ് ഹജ്ജ് കല്യാണം. ഹജ്ജിന് പോകുന്ന ആളുകൾ ഒരു പ്രത്യേക ദിവസം തെരഞ്ഞെടുത്ത് വിവാഹത്തിന് ആളുകളെ ക്ഷണിക്കുന്നത് പോലെ ക്ഷണിക്കുകയും അത് വലിയ ഒരു പരിപാടിയാക്കുകയും ചെയ്യുക. സത്യത്തിൽ ഹജ്ജ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കർമ്മങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. പഴയ കാലത്തൊക്കെ ഹജ്ജിന് പോയിരുന്ന ആളുകൾ പലപ്പോഴും കഫൻ തുണിയുമായിട്ടാണ് പോകാറുണ്ടായത്, തിരിച്ചു വരുമോ എന്നറിയില്ല. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല അതിമഹത്തായ അനുഗ്രഹങ്ങൾ നൽകി. കാശുള്ള ആളിന് ഒരു പക്ഷേ ഹജ്ജിന് പോകുവാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും, അതൊരിക്കലും അല്ലാഹുവിന് കോപമുണ്ടാക്കുന്ന വഴിയിൽ നാം ചെലവഴിക്കുവാനോ ആ വഴിയിലൂടെ പുറപ്പെടുവാനോ പാടില്ല. സ്വാഭാവികമാണ് പ്രായമുള്ള ആളുകൾ അല്ലെങ്കിൽ നാട്ടിൽ നിന്നും അധികമായി വിട്ടുനിൽക്കാത്ത ആളുകൾ ഹജ്ജിന് ഉംറ കർമ്മത്തിനൊക്കെ വേണ്ടി പോകുമ്പോൾ അവരുടെ കുടുംബങ്ങളും കൂട്ടുകാരും അയൽവാസികളും ഒത്തുകൂടുക എന്നത്, ആ ഒരു ഒത്തുകൂടൽ യാത്രയയക്കൽ അതൊരു ഹറാമോ നിഷിദ്ധമോ ആയ കാര്യമല്ല. എന്നാൽ അതൊരു പരിപാടിയാക്കുകയും അതൊരു വിവാഹം പോലെ കെങ്കേമമാക്കി നടത്തുകയും ഒരുപക്ഷേ ഹജ്ജിന് പോകാനുള്ള കാശ് തന്നെയും പ്രയാസപ്പെട്ടുണ്ടാക്കിയ ആളുകൾ ഏകദേശം ഭീമമായൊരു സംഖ്യ കടം വാങ്ങി ഇത്തരം പാർട്ടിയിലേക്ക് സ്വരൂപിക്കുകയും ചെയ്യുക, അത് തീർത്തും അനാവശ്യമായൊരു കാര്യമാണ്. മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കയില്ല അത്തരം പരിപാടികൾ പലപ്പോഴും സംഘടിപ്പിക്കുക. എല്ലാ ആളുകളും ചെയ്യുന്നു, അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല എങ്കിൽ മോശമാണല്ലോ എന്ന ഒരു മാനസിക അവസ്ഥയാണ് അവർക്കുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരം സമ്പ്രദായങ്ങളിൽ നിന്ന് മനുഷ്യൻ വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. ദീൻ എന്ന് പറഞ്ഞാൽ അത് എളുപ്പമാണ്, അതിനെ കെട്ടിക്കൊടുക്കും പ്രയാസവും ഞെരുക്കവും ഉള്ള അവസ്ഥയിലേക്ക് നാം ആക്കുവാൻ പാടില്ല.
0: ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ ഒരു കമ്പനിയിൽ പർച്ചേസ് സ്റ്റാഫായി ജോലി ചെയ്യുന്നു. എൻ്റെ പല സഹപ്രവർത്തകരും തങ്ങൾക്ക് കീഴിലുള്ള സപ്ലയർമാർക്ക് ഓർഡറുകൾ നൽകുന്ന സമയത്ത് അവരിൽ നിന്ന് സാമ്പത്തികമായോ സാമ്പത്തികമല്ലാത്തതോ ആയ ചില ആനുകൂല്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രവൃത്തി ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഹലാലാണോ? കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുന്നതിനായി ഒരു ഉദാഹരണം പറയാം. ഒരു കമ്പനിക്ക് 100,000 മൂല്യമുള്ള ഒരു പർച്ചേസ് ഓർഡർ നൽകാനുണ്ട്. ആ ഓർഡർ ഒരു പ്രത്യേക സപ്ലയറിന് നൽകുന്നതിനായി പർച്ചേസ് ഓഫീസർ ആ സപ്ലയറിൽ നിന്ന് 1,000 രൂപ ആവശ്യപ്പെടുന്നു. സപ്ലയർ ആ തുക പർച്ചേസ് ഓഫീസർക്ക് നൽകുകയും അതിനുശേഷം മാത്രമാണ് ഓർഡർ അദ്ദേഹത്തിന് അനുവദിക്കപ്പെടുന്നത്. ഇത്തരം സാഹചര്യത്തിൽ പർച്ചേസ് ഓഫീസർ സ്വീകരിക്കുന്ന ഈ തുകയും സപ്ലയർ നൽകുന്ന ഈ തുകയും ഇസ്ലാമിക നിയമപ്രകാരം ഹലാലാണോ, അല്ലെങ്കിൽ ഇത് കൈക്കൂലിയായി റിഷ്വത്ത് കണക്കാക്കപ്പെടുമോ? ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ് എന്നാണ്.
1: ഒരാളെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് നിർത്തിയാൽ അവൻ അജീർ ആണ്, അഥവാ കൂലി വേല ചെയ്യുന്ന ആളാണ്. അയാൾ അമാനത്തുള്ളവനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം. അതേപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ എന്തെങ്കിലും നോക്കി നടത്താൻ ഏൽപ്പിക്കപ്പെട്ട ആളാണെങ്കിൽ വക്കീൽ ആണ്. അയാളും വിശ്വസ്തനും സത്യസന്ധനുമായിരിക്കണം. യദു അമാന, ഇവർ കൈകാര്യം ചെയ്യുന്നത് യഥാർത്ഥ ഉടമസ്ഥന് ഉപകാരം ലഭിക്കുന്ന മതനിഷിദ്ധമല്ലാത്ത രൂപത്തിലായിരിക്കണം. അതിൽ വരുന്ന വരുമാനങ്ങളൊക്കെ യഥാർത്ഥ ഉടമസ്ഥന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിൽ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ സ്ഥാപനം എന്ത് നിബന്ധനകളാണോ വെച്ചിരിക്കുന്നത് ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. സത്യത്തിൽ അയാൾക്ക് വല്ല ഗിഫ്റ്റുകളും അല്ലെങ്കിൽ സാമ്പത്തികമായി വല്ലതും മറ്റു കമ്പനികൾ കൊടുക്കുകയാണ് എങ്കിൽ അയാൾക്ക് ലഭിക്കാൻ കാരണം അയാൾ എന്ന വ്യക്തിത്വമല്ല, മറിച്ച് അയാളുടെ ഏത് കമ്പനിയിൽ ജോലി ചെയ്യുന്നു ആ ജോലിയുമായി ബന്ധപ്പെട്ട സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അയാൾക്ക് ലഭിക്കുന്നത്. ആ ഉപകാരങ്ങളൊക്കെ ആകട്ടെ സത്യത്തിൽ കമ്പനിക്കുള്ളതാണ്, ആ വ്യക്തിക്ക് ഉള്ളതല്ല. ആ വ്യക്തി മാത്രമായിരുന്നുവെങ്കിൽ തീർച്ചയായും അയാൾക്ക് ഇങ്ങനെയുള്ള ഗിഫ്റ്റുകളോ അല്ലെങ്കിൽ മറിച്ച് കമ്മീഷനുകളോ ലഭിക്കുമായിരുന്നില്ല. അത് അനുവദനീയമാകണമെങ്കിൽ കമ്പനിയുടെ യഥാർത്ഥ ഓണർ ഉടമസ്ഥനുമായി സംസാരിച്ച് തനിക്ക് ഇങ്ങനെ വല്ലതും ലഭിച്ചാൽ ഞാൻ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നറിഞ്ഞ് ശേഷമായിരിക്കണം. അതല്ല എങ്കിൽ അത് കമ്പനിക്ക് അവകാശപ്പെട്ടതാണ്. ഇനി അതല്ല, നാട്ടിൽ ഇങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്, പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്കാണ് അതിൻ്റെ കമ്മീഷൻ കിട്ടാറുള്ളത് എന്ന് കമ്പനിക്കറിയാം. നാട്ടിൽ അങ്ങനെയാണ് അറിയപ്പെടാറുള്ളത്. യഥാർത്ഥ ഓണറിന് അതൊരു പ്രശ്നവുമില്ല എങ്കിൽ അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നുൽ ഉത്ബിയ എന്ന് പറയുന്ന വ്യക്തിയെ സക്കാത്ത് ശേഖരിക്കുവാൻ വേണ്ടി പറഞ്ഞയച്ച്, അദ്ദേഹം സക്കാത്തുമായി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സക്കാത്ത് ഏൽപ്പിച്ച് മറ്റു കുറേ വസ്തുക്കൾ അത് എനിക്ക് ലഭിച്ചതാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ മിമ്പറിൽ കയറി വളരെ ഗൗരവത്തിൽ സംസാരിച്ചു. ഇത്തരം ആളുകൾ അവരുടെ വീട്ടിലിരിക്കുകയാണെങ്കിൽ അവർക്ക് ഈ പണം ലഭിക്കുമോ എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിൻ്റെ കാതൽ. എന്നിട്ട് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. ഇതിന് സമാനമാണ് ഇത്തരം പർച്ചേസ് ചെയ്യുന്ന കമ്പനിയിലുള്ള ആളുകൾ അതിൻ്റെ കമ്മീഷനും അതിൽ നിന്ന് വരുന്ന ഗിഫ്റ്റുകളുമൊക്കെ സത്യത്തിൽ കമ്പനിക്കാണ് അവകാശപ്പെട്ടത്.
0: പീസ് റേഡിയോയിൽ നിസ്കാരത്തിലെ അവസാനത്തെ ഹത്തയ്യാത്തിൽ സലാം വീട്ടിയതിനു ശേഷം വിരൽ താഴ്ത്തിയാൽ മതി എന്ന് കേട്ടു. എന്നാൽ വിരൽ എപ്പോഴാണ് ഉയർത്തേണ്ടത്? വിരൽ നന്നായി ഇളക്കുന്നത് കണ്ടിട്ടുണ്ട്, അതിൻ്റെ വിധി എന്താണ്? ആദ്യത്തെ അത്തഹ്യാത്തിൻ്റെ ഇരുത്തത്തിൽ വിരൽ നിവർത്തണോ വേണ്ടയോ? ഇവിടെയും ഇളക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാണ്.
3: നമസ്കാരത്തിലെ തശഹൂദിൻ്റെ ഇരുത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ തശഹൂദിന് ഇരുന്നാൽ അഷാറബി സബ്ബാബത്തിഹി എന്നാണ്, റസൂലുള്ള തൻ്റെ സബ്ബാബ ചൂണ്ടിയിരുന്നു എന്നാണ്. സബ്ബാബ എന്ന് പറഞ്ഞാൽ സബ്ബാഹ, ചൂണ്ടുവിരൽ എന്നുള്ള അർത്ഥത്തിൽ സബ്ബാബത്ത് എന്നും സബ്ബാഹത്ത് എന്നും അതിന് പറയും ചൂണ്ടുവിരലിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തശഹൂദിന് ഇരുന്നാൽ വിരൽ ചൂണ്ടുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഹദീസിൻ്റെ ലഫ്ദിലുള്ളത്. ഇവിടെ ചോദ്യത്തിൽ വന്നതുപോലെ അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ല, ഈ ചില ഈ പിന്നെ ഹനഫി മദ്ഹബിൽ നഫീൻ്റെ സന്ദർഭത്തിലും ഷാഫി മദ്ഹബിൽ ഇസ്ബാത്തിൻ്റെ സന്ദർഭത്തിലാണ് വിരൽ ചൂണ്ട്. നഫീൻ്റെ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ല ഇലാഹ, ലാ ഇലാഹ എന്നുള്ളത് നഫിയാണ്, നിരാകരണമാണ്, ഒരു ഇലാഹുമില്ല എന്നുള്ള നിരാകരണം. ആ സന്ദർഭത്തിൽ വിരൽ ചൂണ്ടണം എന്നാണ്. ഷാഫി മദ്ഹബിൽ ഇസ്ബാത്തിൻ്റെ സന്ദർഭത്തിൽ ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ, അത് സ്ഥിരീകരണമാണ്. ലാ ഇലാഹ എന്നുള്ളത് നിരാകരണവും ഇല്ലല്ലാ എന്നുള്ളത് സ്ഥിരീകരണവുമാണ്. അപ്പോൾ ലാ ഇലാഹ എന്നുള്ളിടത്തെ ഹനഫികൾ വിരൽ ചൂണ്ടാൻ പറഞ്ഞ്, പിന്നെ ഇല്ലല്ലാ എന്ന ഇസ്ബാത്തിൻ്റെ സന്ദർഭത്തിൽ ഷാഫികളും. മാലിക്കി മദ്ഹബുകാർ നമസ്കാരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ വിരൽ ചൂണ്ടണം, വിരൽ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്, ഇടത് വലത് ഭാഗങ്ങളിലേക്ക്. ആ രീതിയിലാണ് യഥാർത്ഥത്തിൽ ശരിയോടടുത്ത അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തെ വിശദീകരിച്ച സഹാബിമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തശഹൂദിൽ ഇരുന്നാൽ വിരൽ ചൂണ്ടുമായിരുന്നു എന്നാണ്. നമസ്കാരത്തിൽ ഇരുന്നാൽ അത്, അപ്പോൾ തശഹൂദിൻ്റെ തുടക്കം മുതൽ സലാം കിട്ടുന്നത് വരെയുള്ള സമയം വിരൽ ചൂണ്ടുമായിരുന്നു എന്നുള്ളതാണ്. കാനി യുഹറിക്കുഹ വയദഉ ബിഹ എന്നാണ്. ആ ചൂണ്ടിയ വിരൽ ഇളക്കുമായിരുന്നു, അതുകൊണ്ട് ദുആ നിർവഹിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തുടക്കം മുതൽ ഇളക്കുക എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്, ഒന്നിലധികം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ അത് ഇളക്കുക എന്നുള്ളതും ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ദുആയുടെ സന്ദർഭത്തിൽ ഇളക്കുക, അപ്പോൾ ഇരുന്നോടം മുതൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല. പിന്നെ ദുആ വരുന്നിടത്ത് ഇപ്പോൾ അത്തഹിയ്യാത്തു ലില്ലാഹ് വസ്സലവാത്തു വത്തയ്യിബാത്ത്, അവിടെ ദുആ ഇല്ല, പിന്നെ ദുആ വരും, അത് അത്തഹിയ്യാത്തുനില്ല വസലവാത്ത് വത്തയ്യിബാത്ത്. അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു, അസ്സലാമു അലൈക ദുആണ് അവിടെ ഇളക്കുക. വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു, അസ്സലാമു അലൈന അത് മറ്റൊരു ദുആണ്. വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അത് ദുആണ്. വഅല ആലി മുഹമ്മദ് കമ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅല ആലി ഇബ്രാഹിം ഇന്നക ഹമീദു മജീദ്. അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമ ബാരക്ത അലാ ഇബ്രാഹിം വഅല ആലി ഇബ്രാഹിം ഇന്നക ഹമീദു മജീദ്. പിന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, അതൊക്കെ ദുആണ്. അവിടങ്ങളിലൊക്കെ ആ സന്ദർഭങ്ങളിൽ വിരൽ അനക്കുക എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. നിസ്ലാസിൽ മതങ്ങൾ വിരൽ ചൂണ്ടുമായിരുന്നു, വിരൽ കൊണ്ട് ദുആ ചെയ്യുമായിരുന്നു എന്ന് പറയില്ലേ. അപ്പോൾ ആ ദുആൻ്റെ സമയത്ത് വിരൽ ഇളക്കുമായിരുന്നു, അതുകൊണ്ട് ദുആ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ദുആയുടെ സന്ദർഭങ്ങളിൽ വിരൽ ഇളക്കുക എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. ഏതായാലും വിരൽ ചൂണ്ടുക എന്നുള്ളത് തശഹുദിൻ്റെ ഇരുത്തത്തിൽ തുടക്കം മുതൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഹദീസുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലാഹു തആല ആലം.
0: സ്ത്രീകൾ നഖത്തിന്മേൽ മൈലാഞ്ചി അണിയുന്നതിനെ കുറിച്ചുള്ള ഇസ്ലാമിക വിധി എന്താണെന്നൊന്ന് വിവരിക്കാമോ? എന്ന്
1: സ്ത്രീകൾ അലങ്കാരങ്ങൾ സ്വീകരിക്കേണ്ടത് അലങ്കാര വസ്ത്രങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഭംഗിയുള്ള അലങ്കാരം, അത് ഭർത്താവിന് വേണ്ടി മാത്രമാണ്. ഭർത്താവിന് വേണ്ടിയായിരിക്കണം അണിഞ്ഞൊരുങ്ങേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ വലിയ രണ്ട് വളകൾ വാങ്ങി ധരിച്ചു, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ കാരണം, ഒരു സ്ത്രീ കാരണമായി മറ്റ് ആളുകൾ വഴിപിഴക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ സ്ത്രീകളെ കൊണ്ട് കഴിയണം. അവരുടെ സംസാരം, അവരുടെ ചലനം, നടത്തം, ഇത് മറ്റുള്ള ആളുകളെ വശീകരിക്കുവാനും അവരെ പ്രീതിപ്പെടുത്തുവാനും ആയിരിക്കരുത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ സ്വിൻഫാനി മിൻ അഹ്ലിന്നാരി, രണ്ട് വിഭാഗം ആളുകൾ നരകത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞു. അതിൽ ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന രൂപത്തിൽ നടക്കുന്ന സ്ത്രീകളെന്നാണ്. റുഊസുകുന്നക അസ്മിനത്തിൽ ബുഖ്തിൽ മാഇല, അവരുടെ തലകൾ അങ്ങനെയായിരിക്കും ആ സ്ത്രീകളുടെ. ഒരു പക്ഷേ കൊഞ്ചിക്കൊഴിഞ്ഞുള്ള പ്രകടനങ്ങളായിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു സ്ത്രീ ഇസ്ലാമികമായ മര്യാദകൾ ധരിച്ച് അവർക്ക് അനുവദിക്കപ്പെട്ട ഭംഗിയും അനുവദിക്കപ്പെട്ട ആഭരണങ്ങളുമൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ ഇഷ്ടപ്രകാരമല്ലാതെ വല്ല ഭംഗിയും, ഒരു സ്ത്രീ അവൾ എത്ര മറച്ചാലും ഒരു പക്ഷേ അന്യപുരുഷന്മാർക്ക് അതിൽ ഭംഗി കണ്ടാൽ അതിൽ അവൾ ആക്ഷേപിക്കപ്പെടേണ്ടതല്ല. വിശുദ്ധ ഖുർആൻ പറയില്ലാമാ, അവളിൽ നിന്ന് പ്രകടമായതൊഴിച്ച് എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ അതാ സൂചിപ്പിച്ചു. സ്ത്രീ ഇനി എത്ര അങ്ങ് മറച്ചാലും ശരി, അവളിലുണ്ടാകുന്നൊരു ഭംഗി അത് അവളുടെ ഇഷ്ടപ്രകാരമില്ലാത്ത ഭംഗിയാണ്, അതിൽ അവൾ ആക്ഷേപിക്കപ്പെടേണ്ടതല്ല. സ്ത്രീ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിയോ അല്ലെ ഭർത്താവിന് വേണ്ടി അവൾ മൈലാഞ്ചി ധരിക്കുകയോ ചെയ്തു പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും മൈലാഞ്ചി ഇട്ടു ഇനി അവൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറയുവാൻ ഒരു സാഹചര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബ വനിതകൾ ആഭരണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. ആഭരണങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ ഹറാമാണ്, ആവശ്യങ്ങൾക്കോ അത്യാവശ്യങ്ങൾക്കോ പുറത്തിറങ്ങാൻ പാടില്ല എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. നമ്മുടെ മനസ്സുകളാണ് ശരിയാക്കേണ്ടത്, നിയ്യത്തിനാണ് പ്രധാനം എന്ന് കൂട്ടത്തിൽ സൂചിപ്പിക്കും.
4: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
5: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം, ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോയിൽ നാം ഇനി കാത്തോർക്കുന്നു സ്വരം. കനിവിൻ്റെ കടലായ എന്ന വരികൾക്ക് ശബ്ദം നൽകുന്നു ആരിഫ അഷ്റഫ്, ഇടുക്കി.

0: ഈ സാധാരണ ആളുകളോട് വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ളൊരു പതികാണ്, എന്തത് റേഡിയോ മാതിരി ഒന്നും മിണ്ടാതക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
1: പീസ് റേഡിയോ റേഡിയോ അല്ല, സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോഗാണ് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല ഇപ്പോൾ റിവൈൻഡ് ഓപ്ഷനൊക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക്
2: ഒരു സന്തോഷ വാർത്ത. പീസ് റേഡിയോ പുതിയൊരു കാൽവെപ്പ് കൂടി നടത്തിയിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
5: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
6: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
4: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യമായി നമ്മോടൊപ്പം ചേരുന്നത് AMHS തിരൂർക്കാടിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥി അജ്വ ബഷീർ. അജ്വ ബഷീറിന്റെ ഗാനം കേൾക്കാം.

മാഷാല്ല, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് AMHS തിരൂർക്കാടിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനി അജ്വ ബഷീറിൻ്റെ അല്ലാ നിൻ അഭയം എന്ന് തുടങ്ങുന്ന ഗാനമാണ്. സ്റ്റാർ ക്വസ്റ്റിൽ നമ്മോടൊപ്പം ചേരുന്നത് ആരാണ് ഈ ലോകം എന്ന ഇസ്ലാമിക ഗാനം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് നിയ ഫാത്തിമ വലമ്പൂർ.

0: മാഷാല്ലാ. നാം കേട്ടത് നിയാ ഫാത്തിമയുടെ ശബ്ദമാണ്. ആരാണി ലോകം എന്ന് തുടങ്ങുന്ന ഇസ്ലാമിക ഗാനം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് നിയാ ഫാത്തിമ വലമ്പൂർ. സ്റ്റാർ ഗസ്റ്റിൽ ഇനി ഒരു മാപ്പിളപ്പാട്ടാണ്, ഇൻഷാ ഫാത്തിമ ടി പി പുത്തനങ്ങാടിയിൽ നിന്നും.
1: മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ മലപ്പുറം ഗസലിൽ നിന്ന് ഏതാനും വരികൾ. ഇഷൽ പുതിയ പണിത്തോൺ നടുവാച്ചൽ.

0: ചിലർ ചകപ്പെടുകയും പടവിന കൊടുമയിൽ ബീരറലി മരക്കാരർ കഥമിലെ വെടി കൊണ്ടേ അധികമയണ്ട് മുറചിറ്റ് കഥ മറ്റ ബീലം കേട്ടതുടൻ മറ്റ തുമ്മൽ ചോട്ടിൽ തത്തിക്കിത്തി ചാടിപ്പൊരുതീടൈ.
1: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടത് ഇൻഷാ ഫാത്തിമ ടി പിയുടെ ഒരു മാപ്പിളപ്പാട്ടാണ്. പുത്തനങ്ങാടിയിൽ നിന്നുമാണ് ഇൻഷാ ഫാത്തിമ നമ്മോടൊപ്പം ചേർന്നത്. ഇനി നമുക്ക് അജ്വാ ബഷീറിൻ്റെ തന്നെ മറ്റൊരു ഗാനത്തിലേക്ക് പോവാം. കണ്ണാലല്ല അകക്കണ്ണിൻ്റെ എന്ന് തുടങ്ങുന്ന ഗാനം.

0: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് AMHS തിരൂർക്കാടിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനി അജ്വ ബഷീറിൻ്റെ കണ്ണാലല്ല അകക്കണ്ണിൻ്റെ എന്നാരംഭിക്കുന്ന ഗാനമാണ്. ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല. നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിന്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ, നാളെ അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്നു ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ അക്ഷരങ്ങളിൽ ശബ്ദങ്ങളിൽ ശരിതെറ്റ് പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക.
2: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم
5: فلا تحسبن الله مخلف وعده

അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: പീസ് റേഡിയോയിൽ ഇനി അൽ മിമ്പർ. നബിദിനാഘോഷം ബിദ്അത്ത് തന്നെ. ദാറുൽ ഹിക്മ മസ്ജിദ് വെട്ടത്തൂരിൽ നടത്തിയ താജുദ്ദീൻ സലാഹിയുടെ ജുമുഅ ഖുത്ബയുടെ പ്രക്ഷേപണമാണ് ഇപ്പോൾ കേൾക്കുന്നത് അൽ മിമ്പറിൽ.
1: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, സ്വഹാബത്തിനെ മറവ് ചെയ്ത വിവിധ ഇടങ്ങളിൽ സിയാറത്ത് നടത്തുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ദിനം പ്രവാചകൻ അവരോട് സലാം പറഞ്ഞതിന് ശേഷം ആ മക്ബറയിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്നൊരു വാക്കാണ്, വദിത്തു അന്ന ഖദർ ഐന ഇഖ്വാനന. ജീവിതം ഒരവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അപ്പോഴാണ് പറയുന്നത്, വദിത്തു, ഞാൻ ആഗ്രഹിച്ചു, അന്ന ഖദർ ഐന ഇഖ്വാനന, ഞാൻ എൻ്റെ ഇഖ്വാനിനെ എനിക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ എനിക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു, അവലസ്ന ഇഖ്വാനുക യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങളല്ലേ നിങ്ങളുടെ ഇഖ്വാന്. അതിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉത്തരം, അൻതും അസ്ഹാബി, നിങ്ങളെൻ്റെ സ്വഹാബിമാരാണ്, എൻ്റെ കൂടെ നിന്നവരാണ്, എന്നെ സ്നേഹിച്ചവരാണ്, എനിക്ക് വേണ്ടി ജീവൻ പറിച്ചു കൊടുത്തവരാണ്. വഇഖ്വാനുന അല്ലദീന ലം യഅതു ബഅദു, ഇഖ്വാൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച, ഞാൻ കണ്ടിട്ടില്ലാത്ത ഈ വിശ്വാസധാരയിൽ വരാനിരിക്കുന്നവരാണ് എന്നാണ്. അപ്പം സത്യത്തിൽ നമ്മുടെ റസൂൽ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവാക്യം ഉരുവിട്ട് അതിനനുസരിച്ച് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അപ്പം അവർ ചോദിച്ചു, നബിയെ എങ്ങനെയാണ്, കൈഫ നഅരിഫു മൻ ലം യതി ബഅദു മിൻ ഉമ്മതിക യാ റസൂലുള്ളാഹ്, ഞങ്ങൾക്കിനി അവരെങ്ങനെ മനസ്സിലാകുക. അതിന് റസൂൽ കൊടുത്ത ഉത്തരം, അറഅയ്ത ലൗ അന്ന റജുലൻ ലഹു ഖൈൽ, ഒരു മനുഷ്യനൊരു കുതിരണ്ട് എന്ന് വിചാരിക്കുക, ഖുറൻ മുഹജ്ജല, അതിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ വെളുത്ത പാടുകളുള്ള നല്ല ഭംഗിയുള്ള ഒരു കുതിരയുണ്ടെന്ന് വിചാരിക്കുക, ബൈന ലഹരൈ ഖൈലിൻ ദുഹുമിൻ ദുഹുമിൻ ബുഹുമിൻ അലാ യഅരിഫു ഖൈലഹു, കുറേ കറുത്തതും അല്ലാത്തതുമായ കുതിരകൾക്കിടയിൽ ഈ കുതിരയെ വേറെ തിരിച്ചറിയില്ലേ, എൻ്റെ ഇഖ്വാനിനെ വേറെ തന്നെ തിരിച്ചറിയാൻ പറ്റും, അവരുടെ ഉളൂഇൻ്റെ അടയാളങ്ങളിൽ നിന്ന് അവരെ തിരിച്ചറിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ ജനിച്ച് ജീവിച്ചിട്ടില്ലാത്ത നമ്മളെ, നമ്മളടക്കമുള്ള ജനപഥങ്ങളെ മനസ്സിൽ സ്നേഹിച്ച ഒരു റസൂലിനെയാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ആ പ്രവാചകൻ്റെ സ്വഭാവ വിശേഷണങ്ങൾ പറഞ്ഞെടുത്ത് വിശുദ്ധ ഖുർആൻ നടത്തിയ ഒരു പ്രയോഗമാണ് ഞാനിവിടെ ഓതി വെച്ചത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ദൂതൻ നിയോഗിതനായിരിക്കുന്നു, അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത് അദ്ദേഹത്തിന് വേദനാജനകമാണ്, നിങ്ങളുടെ നന്മയിലും രക്ഷയിലും അദ്ദേഹം വളരെ താല്പര്യമുള്ളവനാണ്, റഊഫും റഹീമുമാണ്, വിശ്വാസികളോട് ആർദ്രതയും കരുണയും ഉള്ളവനാണ് എന്നാണ്. അത് പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമസ്കാരം നിർബന്ധമാക്കപ്പെട്ട ഘട്ടത്തിൽ അതിൻ്റെ വക്തുകൾ ചുരുക്കി ചോദിച്ചപ്പോഴും, ഇനി സിറാത്തിൻ്റെ അരികിൽ സുജൂദിൽ കിടന്ന് സല്ലിം സല്ലിം, അള്ളാഹു എൻ്റെ ഉമ്മത്തിനെ നീ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറയുമ്പോഴും ഒക്കെ നമുക്കത് ബോധ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി നബിയ്യുൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കും സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, യദ്ഉ ബിഹ, അവരൊക്കെ അത് പ്രാർത്ഥിച്ചു, എങ്ങനെയായാലും നിരാകരിക്കപ്പെടാത്ത ഒരു പ്രാർത്ഥനയുടെ സമ്മാനം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയുടെ സമ്മാനം എല്ലാ അമ്പിയാക്കൾക്കും കൊടുത്തിട്ടുണ്ട്, അവരത് അവരുടെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഉരീദു അൻ അഖ്തബി ദഅവതി ശഫാഅത്തൻ ലി ഉമ്മത്തി ഫിൽ ആഖിറ, എൻ്റെ പ്രാർത്ഥന ഞാൻ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, എന്തു തന്നെയായാലും തള്ളാത്ത ആ പ്രാർത്ഥന, നിരാകരിക്കപ്പെടാത്ത ആ പ്രാർത്ഥന. ദുനിയാവിൽ നിന്ന് ഉപയോഗിച്ചില്ല, ദുനിയാവിൽ നിന്ന് അത് ഉപയോഗിക്കേണ്ട ഒരുപാട് ഘട്ടമുണ്ടായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട മകളെ അവൾ അവളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ, പ്രവാചകത്വത്തിൻ്റെ പേരിൽ, പ്രവാചകൻ പ്രവാചകനായതിൻ്റെ പേരിൽ അവളെ തൊലാക്ക് ചൊല്ലി മരുമകൻ വീട്ടിലാക്കിയപ്പോൾ, ഒരു കുഞ്ഞ് ഒരു മോളെ മരുമകൻ വീട്ടിൽ കൊണ്ടുവന്നാക്കുമ്പോൾ ഒരു വാപ്പാൻ്റെ നിലവാരത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. സ്വന്തം മകളുടെ ഗർഭം കുതിരപ്പുറത്തുനിന്ന് വീണ് അലസിപ്പോയപ്പോൾ, ജീവിതത്തിൽ പല പല പരീക്ഷണ ഘട്ടങ്ങളെ കണ്ടപ്പോൾ, തനിക്കുവേണ്ടി സംരക്ഷണം ഒരുക്കുന്ന മനുഷ്യർ അസ്ത്രങ്ങളിങ്ങനെ ശരീരത്തിലേക്ക് തറച്ചു കയറി അവർ അങ്ങനെ മരിച്ചു വീണുകൊണ്ടിരുന്നപ്പോൾ, ബിലാൽ മരുഭൂമിയിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, അങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ കടന്നുപോയിട്ടുണ്ട് ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ. അവിടെയൊന്നും ഉപയോഗിക്കാത്ത പ്രാർത്ഥന ഉമ്മത്തിന് വേണ്ടി എടുത്തു വച്ചിരിക്കുകയാണ്. ഷഫാഅത്തിൽ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിനുള്ള ഷഫാഅത്തായിട്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നേതാക്കന്മാരും ഒരുപാട് നായകന്മാരും ഒക്കെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ സ്വന്തം ജനതയെ ഇത്രമാത്രം നെഞ്ചിൻ കൂട്ടിലേക്ക് എടുത്തു വെച്ച, ചേർത്ത് നിർത്തിയ ഒരു വ്യക്തിയെ മനുഷ്യ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് നമ്മുടെ സ്നേഹം ഇതാണെങ്കിൽ സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ലാ യുമനഹദുക്കും ഹത്ത അക്കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനാകണം, മക്കളെക്കാളും മാതാപിതാക്കളും സർവ്വതിനേക്കാളും പ്രിയപ്പെട്ടത് ഞാനാകണം, അപ്പോഴേ അവൻ്റെ വിശ്വാസം പൂർണ്ണമാകുള്ളൂ എന്നാണ്. അതുകൊണ്ട് തിരിച്ചാ റസൂലുള്ളാഹിയെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്, കടമയാണ്, ഫർദാണ്. അപ്പോൾ സ്നേഹം എങ്ങനെ ഉണ്ടാവുക? സ്നേഹം എങ്ങനെ ആമസോണിൽ ബുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വാങ്ങിക്കാണ്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നല്ലോ, അത് ഹൃദയത്തിലുണ്ടാകേണ്ട ഒരു വികാരമാണ്. നമുക്ക് 10 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ 10 ഫ്രണ്ട്സിനോടും 10 മനോനിലയായിരിക്കും. നമുക്ക് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഉണ്ടെങ്കിൽ അവരോടൊക്കെ വ്യത്യസ്ത മനോനിലയായിരിക്കും. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അറിവും ആ വ്യക്തിയോടുള്ള കടമയും ബാധ്യതയും ഒക്കെ തിരിച്ചറിയുമ്പോഴാണ് സ്നേഹം യഥാർത്ഥത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സ്നേഹം എന്താണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കും അല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ എന്നെ പിൻപറ്റണം. അള്ളാഹിനെ ഇഷ്ടപ്പെടാൻ, പ്രവാചകനെ ഇഷ്ടപ്പെടാനുള്ള മാനദണ്ഡമായി ഇസ്ലാം പഠിപ്പിച്ചത് എന്താ? അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള അനുസരണങ്ങളാണ്, പ്രവാചകൻ അനുസരിക്കലാണ്. അപ്പം നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നുണ്ട്, ഒരുക്ക് മിഠായി വാങ്ങി കൊടുക്കുന്നുണ്ട്, ഒരു സംശയമല്ല. നമ്മൾ വാപ്പാനിമാനെ നമുക്ക് സ്നേഹമുണ്ടോ? ഉണ്ട്. ആ വാപ്പാനേക്കാളും ഉമ്മാനേക്കാളും മക്കളെക്കാളും മറ്റാരെക്കാളും പ്രിയപ്പെട്ടത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നബിയെ എൻ്റെ സ്വന്തം ജീവൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ റസൂൽ തിരുത്തി, നിന്നെക്കാളും നിനക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയണമെന്ന് തിരുത്തി. അപ്പോൾ ആ സ്നേഹം എങ്ങനെ ഉണ്ടാവുക? ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ മതിയോ? നല്ല സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് നബിയെ നിങ്ങളെ ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞ് പാട്ടുപാടിയാൽ മതിയോ? അതല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ മതിയോ? പോരാ. ഖുർആൻ പറഞ്ഞു എന്താണ് സ്നേഹത്തിൻ്റെ മാനദണ്ഡമെന്ന്. സ്നേഹത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് പ്രവാചകനെ അനുവർത്തിക്കലാണ്, പ്രവാചകൻ പഠിപ്പിച്ചത് സ്വീകരിക്കലാണ് അല്ലേ? പണ്ഡിതന്മാർ മനോഹരമായി പാടി, തഅസ്സലിലാഹ വ അൻത തസ്ഉ മുഹബ്ബഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. തഅസ്സൽ ഇലാഹ, നീ നിന്റെ രക്ഷിതാവിനെ ധിക്കരിക്കുന്നു, വ അൻത തസ്ഉ മുഹബ്ബഹു, എന്നിട്ട് നീ പറയുന്നു നിനക്ക് നിന്റെ പടച്ചവനോട് ഭയങ്കര ഇഷ്ടമാണ്, നീ എല്ലാ ധിക്കാരം ചെയ്യൂ, സ്വകാര്യതയിൽ നീ വേറൊരു വ്യക്തിയാണ്, ടോയ്ലറ്റുകാരെ നീ ഒരാളാണ്, ബാത്റൂമുകാരെ വേറൊരാളാണ്, ആരും കാണാത്തിടത്ത് ചെല്ലുമ്പോൾ നീ വേറൊരു വ്യക്തിയാണ്, ഭാര്യയുടെ കണ്ണ് വെട്ടിക്കുമ്പോൾ, ഭർത്താവ് കാണാതിരിക്കുമ്പോൾ, വാപ്പയും ഇല്ലാതിരിക്കുമ്പോൾ ഒക്കെ നീ വേറൊരാളാണ്, ഫ്രണ്ട് സർക്കിളിൽ എത്തുമ്പോൾ നിനക്ക് വേറൊരു സ്വഭാവമാണ്. എന്നിട്ട് നീ പറയുന്നു ഇതൊക്കെ കാണുന്ന റബ്ബിനെ ധിക്കരിച്ചിട്ട് നീ പറയുന്നു നിനക്ക് ഭയങ്കര ഇഷ്ടമാണ് പഠിച്ചോനെ അല്ലേ? ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അയാൾ പറയുന്നത് അനുസരിക്കുകയും കേൾക്കുകയും ചെയ്യും എന്നാണ്. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിക ചരിത്രം എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് വളരെ ക്ലിയറായി നമുക്ക് കാണാൻ കഴിയും. എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് ഡിമാൻഡുകളില്ലാത്ത ഇഷ്ടമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രകടിപ്പിച്ചത്. ഒരു ഡിമാൻഡും ഇല്ലാത്ത, ഒരു പിറുപിറുക്കലും ഇല്ലാത്ത. ഞാൻ പിറുപിറുക്കാൻ സാധ്യതയുള്ള ചില രംഗങ്ങൾ പറയാം. ഏത് വ്യക്തിയും മനുഷ്യനാണെങ്കിൽ അറിയാതെ അങ്ങോട്ട് പറഞ്ഞു പോകുന്ന ചില രംഗങ്ങൾ പറയാം. ഒന്ന്, അവരൊരു യാത്രയിലാണ്, തബൂക്കിലേക്ക് അങ്ങോട്ടാണോ തബൂക്കിൽ നിന്ന് ഇങ്ങോട്ടാണോ എന്നറിയില്ല, അങ്ങനെ എൻ്റെ വായനയില്ലാതെ എനിക്ക് ക്ലിയർ അല്ല. എന്താ, ലമക്കാന യോമു ഖൈബർ, അല്ലെങ്കിൽ ഖൈബറിൽ എത്തിയതിന് ശേഷം ആ യുദ്ധഭൂമിയിലെ ഒരു കാര്യമാണ് ഈ പറയുന്നത്. എന്താണ്, പ്രവാചകൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉക്കിലത്തിൽ ഹുമുർ, കഴുതകളൊക്കെ ഓരോരുത്തർ അർത്ഥങ്ങൾ തിന്നാണ് നബിയെ. അപ്പം കഴുത എന്നുള്ളത് അവരുടെ യാത്രാവാഹനമാണ്, അവരുടെ പിക്കപ്പ് ലോറിയാണ്, അവരുടെ കാറാണ് ഒക്കെയാണ്. നമ്മൾ ഇന്നത്തെ കാലത്തെ അവരുടെ ലോറിയും കാറും ഒക്കെ എന്താണ്, കഴുതയാണ്. അപ്പം ആ ടെൻഷനാണ്, ഇങ്ങനെ കഴുതയുള്ള ആൾക്കാർ അർത്ഥം നബിയെ പിന്നെ ഉണ്ടാവുമോ? നബി ഒന്നും മിണ്ടിയില്ല. കാരണം ദീനിൻ്റെ കാര്യം വമാ യൻതഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹ. ദീനിൻ്റെ കാര്യം നബി അങ്ങനെ വെറുതെ പറഞ്ഞു പോകില്ല. ദീനിൻ്റെ കാര്യം റസൂലുള്ളാഹ് അങ്ങനെ വെറുതെ പറഞ്ഞു പോകില്ല. അങ്ങനെ വെറുതെ പറഞ്ഞു പോയതാണെന്ന് തോന്നിയാൽ അവർ സംശയം ചോദിക്കും ചെയ്യും, എന്താ പരിപാടി, പരാഗണത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ആ വർഷം പരാഗണം നടത്തിയില്ല. അന്ന് എന്ത് ചെയ്തു, ഈ വിളവെടുപ്പ് പറ്റ കുറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞപ്പോൾ പറഞ്ഞു, അനത്തു ആയാലും വിമൂര് ദുനിയാക്കും, കൃഷിയും കച്ചവടം നിങ്ങൾക്കല്ലേ അറിയാം, എനിക്കറിയും. നബി നബിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ അവിടെ രണ്ടും രണ്ടു തന്നെയാണ്. അപ്പം റസൂലുള്ളാഹ് മൗനം പാലിച്ചു. വീണ്ടും ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഉഫ്നിയത്തിൽ ഹുമർ, നബിയെ കഴുതകളൊക്കെ ഇങ്ങനെ ഇല്ലാതാവാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അമറ റസൂലുള്ളാഹ അബൂ തൽഹത്ത, അബൂ തൽഹനെ വിളിച്ചിട്ട് നബി പറഞ്ഞു, വിളിച്ചു പറയാൻ പറഞ്ഞു, ഇന്ന അല്ലാഹ വ റസൂലഹു യൻഹാനീകും അൻ ലുഹൂമിൽ ഹുമർ, കഴുതകളുടെ ഇറച്ചി കഴിക്കരുത് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഫ ഇന്നഹ റിജ്സുൻ ഔ നജിസുൻ, അതെന്താണ്, മ്ലേച്ഛതയാണ് അല്ലെങ്കിൽ അത് നജസാണ് എന്ന് നിങ്ങൾ അറിയണം. അപ്പം എന്താ സീന്, കഴുതനടുത്ത് മാംസമൊക്കെ വേവിച്ച് അതിലൊക്കെ മല്ലിയും മുളകൊക്കെ ഇട്ട് ഒക്കെ സെറ്റാക്കി ഒക്കെ വേവിച്ച് അതിങ്ങനെ മണ അടിക്കണ നേരത്തെ റസൂൽ അത് പറയണത്. അവരെന്താ ചെയ്തത്? അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങോട്ട് നിന്ന് തിരിഞ്ഞു നിട്ടു അങ്ങോട്ട് തിരിഞ്ഞു നിട്ടും. സ്വകാര്യം പറഞ്ഞോ? ഇല്ല. എന്തിനേ എവിടെയൊക്കെ നമ്മൾ ചെയ്യണത് കണ്ടല്ലേ, ഇത് ആർക്കണമൊക്കെ കണ്ടാലേ, ഇത്രയും നേരം ഉണ്ടാതെ പറഞ്ഞില്ല. അവരെന്താ ചെയ്തറിയോ? അവർ ചെയ്തത് ഫഉഖുഫിഅത്തിൽ ഖുദൂറു ബിമാ ഫീഹാ, പാചക പാത്രങ്ങളിൽ ഉണ്ടായിരുന്ന ഭക്ഷണത്തോടുകൂടെ അത് തട്ടി എന്നാണ്. അതാണ് തട്ടി, തിന്നില്ല, അവർ തിന്നില്ല. അപ്പൊ അതാണ് അവരുടെ അനുസരണം. അതാണ് എന്ത് പറയുന്നത്, പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറയുന്നത് വിത്തൗട്ട് ഡിമാൻഡ്, ഒരു ഡിമാൻഡും ഇല്ലാതെ കേൾക്കുക എന്നുള്ളതാ, അനുസരിക്കുക എന്നുള്ളതാ. അല്ലാതെ പ്രവാചകനെ പ്രകീർത്തിച്ച് കുറെ പാട്ടുപാടിയുണ്ട് ആയില്ല. റസൂലിനെ പ്രകീർത്തിക്കാം, പ്രശംസിക്കാം, മധുഹകൾ പറയാം, അല്ലെ? അതിന് പ്രത്യേക ദിവസവും സമയമൊക്കെ നിശ്ചയിച്ച് ചെയ്യുമ്പോൾ അതിന്റെ മസല മാറി. നമ്മളിങ്ങനെ ഒരാളെ ബസ്സിൽ കാണാണ്, പിന്നെ നബിന്റെ ഓരോ രംഗത്തുള്ള മേന്മകൾ അല്ലേ. ഏതെങ്കിലുമൊക്കെ ഒരു പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതി കൊടുത്തൊരു വാചകം ഒരു സിനിമാ നടൻ മനോഹരമായി കാണാതെ പഠിച്ചിട്ട് അത് ക്യാമറക്ക് മുന്നിൽ ആവർത്തിച്ച് തെറ്റിച്ച് പിന്നെയും പിന്നെയും പറഞ്ഞ് അത് എഡിറ്റ് ചെയ്ത് നല്ല ഉഗ്രൻ BGM കൊടുത്ത് സ്റ്റാറ്റസ് ആക്കി കിട്ടുമ്പോൾ ആ ഡയലോഗിന്റെ പേരിൽ മാത്രം അയാൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് ഒരു റീടേക്കും ഇല്ലാതെ പറഞ്ഞ ആയിരക്കണക്കിന് വരികളും വാചകങ്ങളും ഉണ്ട്. നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഭക്ഷണം കഴിച്ച് നീ ഉറങ്ങിയ നിന്റെ വിശ്വാസത്തിൽ അപൂർണതയുണ്ട്. അയൽവാസിയെക്കുറിച്ച് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, അയൽവാസിക്ക് ഞാൻ മരിച്ചാൽ എൻ്റെ അനന്തരസ്വത്തിൽ നോഹരി കൊടുക്കേണ്ടി വരുമോ എന്ന് വരെ ഞാൻ ഭയന്നു. നിന്റെ മാതാപിതാക്കൾ അവരോടാണ് നിനക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വം യുദ്ധഭൂമിയിലേക്ക് പോകാനൊരുങ്ങുന്ന നേരത്ത്. നിങ്ങളുടെ മേൽക്കൂരകളിൽ നിന്ന് നിങ്ങളുടെ മേൽക്കൂരകൾ അയൽക്കാരൻ്റെ വീടിന് ദോഷകരമാകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ എന്തെല്ലാം മനുഷ്യ ചരിത്രത്തിൽ മാനവികതയിൽ ഇത്രയും മനോഹരമായി വേറെന്ത് വാക്കുള്ളത്? ഞാൻ പറയുന്നത് അതുമാത്രമല്ല, അതൊക്കെ ഭയങ്കര സംഭവമായിട്ട് നമ്മൾ എടുക്കും. നമുക്ക് ഇഷ്ടമല്ലാത്തത് എടുക്കാൻ പറ്റണം. ഇത്രയും കാലം നമ്മൾ കേട്ടൊരു കാര്യത്തിന് വിരുദ്ധമായി റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റണം, അപ്പോഴേ ഇഷ്ടം ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾ നോക്ക് വേറൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ടൊരു രംഗമാണ്. എന്താ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട രംഗം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്യത്തെ എങ്ങനെ സമയ ക്രമപ്രദമായി നിരോധിച്ചല്ലോ. അപ്പോൾ സുബഹിക്ക് നിസ്കരിക്കേണ്ടി വന്നതുകൊണ്ട് രാത്രിയിൽ നേരത്തെ മദ്യപാനം നിർത്തി. ലൊഹർ ഉള്ളതുകൊണ്ട് സുബഹിക്ക് ശേഷം അളവ് കുറച്ചു. ലൊഹറിൻ്റെ അസറിൻ്റെ ഇടയിൽ കുടിക്കാൻ പറ്റാതായി, അസറിൻ്റെ മഗ്രിബിൻ്റെ ഇടയിൽ തീരെ പറ്റാതായി, മഗ്രിബിൻ്റെ ഇശാഇൻ്റെ ഇടയിൽ തീരും കഴിയാതായി. അപ്പോൾ അവരെ മദ്യം വീര്യം കുറച്ച മദ്യമായി. അതുകൊണ്ടാണ് വീര്യം കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലൊക്കെ പിന്നെ കലീലും കസീറും ഒക്കെ ഖംറാണ് എന്ന് പറയുന്നതും പഠിപ്പിക്കുന്നതും കേട്ടോ. അങ്ങനത്തെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ അത് കൊടിയുടെ നിറം നോക്കാതെ വളരെ ശക്തമായി നമ്മൾ അതിൽ കമന്റ് പറയുന്നത് അതുകൊണ്ടാണ്. അത് ആർക്കൊക്കെ അസ്വസ്ഥതയായാലും അത് എന്തിനാ രാഷ്ട്രീയത്തിൽ മതമിടപെടുന്നതെന്നൊക്കെ ആൾക്കാർ ചോദിച്ചാലും രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ച് മതത്തിന്റെ ബൗണ്ടറികളിലേക്ക് കയറിയാൽ അവിടെ പറയേണ്ടിടത്ത് പറയേണ്ടത് ആരാണെങ്കിലും എങ്ങനെയാണെങ്കിലും പറഞ്ഞിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ മദീനയിലെ ഒരു സ്ട്രീറ്റ്, ആ സ്ട്രീറ്റിലൊരു കച്ചവടമാണ്. അവർ പറയും മാക്കാനലന ഖംറുൻ ഗൈറു ഫളീഖിക്കും ഹാദല്ലദി തുസമ്മുനഹു അൽ ഫളീഖ. ഫളീഖ എന്ന് പേര് വെച്ച ഒരു കള്ളല്ലാതെ വേറെ കള്ളൊന്നും ഉണ്ടായിരുന്നില്ല. ഏ ബാക്കി ഭയങ്കര വീര്യം കൂടിയ സാധനമൊക്കെ എടുത്തു പോയിരുന്നു, ആരും അത് കുടിക്കാതായിരുന്നു. അപ്പോൾ ഫൈനീല ഖായിമുൻ അസ്തി അബാത്തുൽ ഹത്ത വ ഫുലാനൻ വ ഫുലാൻ, അൻസുബിൻ മാലിക് പറയാം. അപ്പോൾ ചെറിയൊരു കുട്ടിയാണ് അൻസുബിൻ മാലിക്, ചെറിയ കുട്ടിനെ കൊണ്ട് മദ്യം കോരിക്കണം അത്ര ഉള്ള ഒരു അത്ര നിലവാരത്തിലുള്ള സമൂഹമാണ് നമ്മൾ മനസ്സിലാക്കണം. അബൂത്തുൽഹക്ക് വേണ്ടിയിട്ട് വലിയ കള്ളുവച്ചവടക്കാരനായ അബൂത്തുൽഹക്ക് വേണ്ടിയിട്ട് ഈ പണി ചെയ്തു കൊടുത്തിരുന്നത് ഞാനാണ്. അപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ചോദിച്ചു വഹൽ ബലഗക്കുമുൽ ഖബർ, നിങ്ങൾക്ക് വല്ല വിവരം കിട്ടിയോ? ഫഖാലു എന്ത് വിവരം എന്നവർ ചോദിച്ചു. ഖല ഹുരിമത്തുൽ ഖംറു, കള്ള് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഉടനെ ഖാലു, അവരൊന്നിച്ചു പറഞ്ഞു, ഒരാളല്ല അവിടെ ഇരിക്കണ എല്ലാവരും പറഞ്ഞു എന്താണ് അഹ്രിഖ് ഹാദിഹിൽ ഖിലാല യാ അനസ് അല്ലേ. അബൂത്തൊലഹ ആയിരിക്കും പറയുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? പിന്നെ അനസേ ഈ പാത്രങ്ങളിലുള്ളത് ഒഴിച്ചു കളയൂ എന്ന് പറഞ്ഞു. ഇനി ഇനിയുള്ള വാചകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫമാ സഅലു അൻഹ വലാ റാജഉഹ ബഅദ ഖബരി റജുൽ, ഈ മനുഷ്യൻ പറഞ്ഞതിന്റെ ശേഷം അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിച്ചില്ല. അവർ ഉറപ്പു വരുത്താൻ വേണ്ടി ആരും വിളിച്ചതുമില്ല. അങ്ങനെ അല്ലേ, ശരി തന്നെ അല്ലേ, വന്നിട്ടില്ലേ മദ്യത്തിന്റെ ഇത് വന്നിട്ടില്ലേ? കാരണം ഇത് മൂപ്പര മുതലാണ്, മൂപ്പര കച്ചവട വസ്തുവാണ്. ആ കച്ചവട വസ്തു ഒന്നിച്ച് ഉപേക്ഷിക്കേണ്ടി വന്നപ്പോഴും അവർക്ക് യാതൊരു സംശയവും തോന്നിയില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുക അല്ലേ, നമ്മളെ മനസ്സിലാക്കുക. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നിന്നുള്ളത് അതാണ്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ. ഫലാ വറബ്ബി, റബ്ബ് തന്നെയാണ് സത്യം, ലാ യുഅ്മിനൂൻ, അവരുടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് അവരെത്തുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹു, അവർക്കിടയിൽ പ്രശ്നമുള്ള ഒരു വിഷയത്തിൽ അങ്ങേ അവർ വിധികർത്താവാക്കുന്നത് വരെ. സുമ്മലാ യജിദു ഫീ അൻഫുസിഹിം ഹർജം മിമ്മാ ഖലൈത, വിധികർത്താവക്കാക്കി, വിധിയൊക്കെ സ്വീകരിച്ചു, കച്ചവടമൊക്കെ നിർത്തി, എന്നാലും മനുഷ്യൻ്റെ ഉള്ളിലൂടെ ഇറങ്ങറ്. നബി ഇപ്പോൾ പറഞ്ഞുകൊണ്ട് പോയി നിർത്തേണ്ടി വന്നു. ഇതിപ്പോൾ എന്തൊരു ഇസ്ലാമാണ് അല്ലേ? ഇങ്ങനത്തെ ഒരു അസ്വസ്ഥത നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അസ്വസ്ഥതയില്ലാതെ അവരവസാനിപ്പിച്ചതിൻ്റെ മനോഹര രംഗങ്ങളാണ് ഇതൊക്കെ. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് സമൂദ് ഗോത്രത്തിൻ്റെ നാട്ടിലൂടെ യാത്രയാണ്. അപ്പോൾ റബ്ബിൻ്റെ ശിക്ഷയിറങ്ങിയ മണ്ണുകളിൽ എത്തുമ്പോൾ പ്രവാചകൻ അവരെ അവിടെ നിർത്താനോ താമസിപ്പിക്കാനോ, അവിടുത്തെ ഒരു പെരുമാറ്റ രീതിയുണ്ട് റബ്ബിൻ്റെ ശിക്ഷയിറങ്ങിയ മണ്ണുകളിൽ. അപ്പോൾ അവർ വളരെ അത്യാവശ്യമായതുകൊണ്ട് അവിടെ ഇറങ്ങി ഭക്ഷണം പാചകം ചെയ്യുകയാണ്. അപ്പോൾ സമൂദുകാരുടെ കിണറ്റിൽ നിന്ന് വെള്ളമെടുത്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. നബിക്ക് വഹി, നബിക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയില്ലാന്നും കൂടി ഇതിൽ നിന്ന് കിട്ടുകയാണ്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെയൊക്കെ വലിയ സംഭവങ്ങൾ ഓരോരുത്തരുടെ ഹൃദയത്തിലുള്ളതൊക്കെ അറിയണേ. ആണിനെ പെണ്ണാക്കണേ, പെണ്ണിനെ ആണാക്കണേ, ഏയ് പ്രസവിക്കാത്ത ആളെ പെട്ടെന്ന് പ്രസവിപ്പിക്കണേ, പല ജാതി അത്ഭുതങ്ങളും കറാമത്തുകളും നടത്തുന്ന ഔലിയാക്കളെ കൊണ്ട് തട്ടിമുട്ടണം നമ്മൾ സോഷ്യൽ മീഡിയ. ആ കാലത്താണ് നമ്മൾ തോർക്കേണ്ടത്. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ട്, ടെൻറ്റിൻ്റെ ഉള്ളിലുണ്ട്. അവർ സമൂദുകാരുടെ കിണറ്റിൽ നിന്ന് വെള്ളമെടുത്തിട്ട് മാവ് കഴിച്ചു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അൻ യുഹ്രിഖു മസ്തഖൗ വാ യഅലിഫു അൽഇബല അൽഅജീൻ, നിങ്ങൾ കോരിയ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കളഞ്ഞോളൂ, നിങ്ങൾ ആ കുഴച്ച മാവ് അത് ഒട്ടകങ്ങൾക്ക് കൊടുത്തോളൂ. എന്നിട്ട് മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്സലാം അദ്ദേഹം വെള്ളം കോരിയിരുന്ന കിണർ കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിന്, അത് നിർത്താൻ മതി എന്ന് പറഞ്ഞു. എന്താണ് അവിടുത്തെ ഒരു പാഠം? റസൂൽ എന്താ മറ്റേ കിണറുകൾ ഒഴിവാക്കാൻ കാരണം? അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ ഒരു മണ്ണിൽ ആ ശിക്ഷയോട് ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിനൊക്കെ ഉണ്ടാകേണ്ട ഒരു മനോനില പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ കുഴച്ചു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നബി ഇവിടെ അല്ലേ, എന്തപ്പോൾ ഇത് കുഴച്ചു കഴിഞ്ഞ സാധനപ്പഞ്ഞ് ഇതൊക്കെ നടക്കുമോ? പ്രായോഗികമായിട്ടാണ് ചിന്തിച്ചാൽ പോരെ, അതായത് ഈ പ്രായോഗികമായിട്ട് ചിന്തിച്ചാൽ പോരെ എന്നുള്ള ആ വാതിൽക്ക് കൂടെ നമ്മുടെ ഇസ്ലാമിലേക്ക് ഒരുപാട് മറ്റുള്ള മതസ്ഥൻ്റെ വിശ്വാസവും നാട്ടു നടപ്പുകളും മാമൂലുകളൊക്കെ വരും. ഒരു കല്യാണ വീട്ടിൽ നിശ്ചയിച്ചാൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ബർക്കത്ത് കളയണേ, റഹ്മത്തിൻ്റെ മലക്കുകളെ പരിയെന്ന് പറഞ്ഞേക്കണ കുറേ പരിപാടി ഉണ്ടാവും. അതൊക്കെ എങ്ങനെ വരിക? അത് പോലോടെ എങ്ങനെ പറയുക? അതെങ്ങനെ ഉണ്ടാക്കുക? അതെങ്ങനെ എതിർക്കുക? അതെങ്ങനെ ഈ ഇങ്ങനത്തെ കുറേ വാതിലാണ്. സ്വഹാബത്തിന് അങ്ങനത്തെ വാതിലില്ല. കാരണം റസൂലുള്ളാഹിക്കുള്ള സ്നേഹമെന്ന് പറയുന്നത് പൂർണ്ണമായും പ്രവാചകനുള്ള സമ്പൂർണമായ അനുസരണമാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ തീർച്ചയായും സാധിക്കണം. അവരുടെ വളരെ പേഴ്സണൽ വ്യക്തിപരമായ കാര്യങ്ങൾ, ബനൂ സലമ അവരുടെ അറാദ ബനൂ സലമത്ത അയ്യന്തഖിലു ഇല ഖുർബിൽ മസ്ജിദ്, പള്ളിയുടെ കുറച്ച് ദൂരെയായിരുന്നു ബനൂ സലമ ഗോത്രക്കാരുടെ കുടുംബ വീടുകൾ. അവർ പള്ളിയുടെ അടുത്തേക്ക് വീട് മാറ്റാൻ തീരുമാനിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു അത് വേണ്ടായിരുന്നു. ഇന്നഹു ബലഗനി അന്നക്കും തുരീദൂന അൻ തൻതഖിലു ഖുർബൽ മസ്ജിദ്, പള്ളിൻ്റെ അടുത്തേക്ക് വരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. നഅം യാ റസൂലല്ലാ, ഖദ് അറദ്നാ ദാലിക്, ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ബനീ സലമ ദിയാറുക്കും തുക്തബു ആസാറക്കും, ദിയാറുക്കും തുക്തബു ആസാറക്കും, എന്താണ് ആസാറുക്കും? റസൂലല്ലാ ആവർത്തിച്ച് പറയാം, നിങ്ങൾക്കുള്ള പുണ്യങ്ങൾ എഴുതപ്പെടും. നിങ്ങളവിടുന്ന് നടന്നു വരുമ്പോൾ ആ ഓരോ നടത്തത്തിൻ്റെയും ഓഹരിങ്ങൾക്ക് കിട്ടും. അത് മാത്രമേ റസൂൽ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ എല്ലാ തീരുമാനവും മാറി, അവർ വീട് എന്ത് ചെയ്തു, അവിടെ തന്നെ ബാക്കിയാക്കി എന്നാണ്. അപ്പം അത്തിരി ദൂരത്തുനിന്നൊക്കെ ജമാഅത്തിനൊക്കെ വരുന്ന ആളുകൾക്ക് മനസ്സിലിത് വേണം, ഈ പറഞ്ഞ കാര്യം വേണം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യ കാനത്ത് ഈ ഇമ്രാഅത്തുൽ ഉമറ, ഉമർ ബിൻ ഖത്താബ് അള്ളാൻ്റെ ഭാര്യ, തശ്ഹദു സ്വലാത്ത സുബ്ഹി വൽ ഈശാ ഫിൽ ജമാഅത്തി ഫിൽ മസ്ജിദ്. ശരിക്ക് കേട്ടോളി വാചകം, നമ്മളെ ഭാര്യമാരെ കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത് വായിക്കുന്നത് കേട്ടോ. എന്താണ്? തശ്ഹദു, അവർ സാക്ഷിയാകാറുണ്ടായിരുന്നു. സ്വലാത്തു സുബ്ഹ്, സുബ്ഹ് നമസ്കാരം, വല ഈശാ, ഈശാ നമസ്കാരവും, ഫിൽ ജമാഅത്തി, ജമാഅത്ത് നമസ്കാരത്തിൽ, ഫിൽ മസ്ജിദി, പള്ളിയിൽ. ഫഖീല ലഹ, അപ്പോൾ അവരോട് ചോദിച്ചു, ലിമത ഖുറുജീന വഖദ് തഅലമീന അൻ ഉമർ യക്റഹു ദാലിക വയഗാർ, നിങ്ങൾ പള്ളിയിൽ വരുന്നത് ഉമറിന് ഇഷ്ടമല്ല എന്നത് നിങ്ങൾക്കറിയാലോ, പിന്നെ എന്തിനാണ് ഞങ്ങൾ വരുന്നതെന്ന് വെച്ചപ്പോൾ അവരുടെ ഉത്തരം, ഒമാ യംനഅഹു അൻ യൻഹാനി, എന്നിട്ട് എന്തേ ഉമർ എന്നെ തടയാത്തു, ഉമറിന് ഇഷ്ടമല്ല. ഇവർ വളരെ സുന്ദരിയായ ഒരു സ്ത്രീ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെണ്ണിന് പള്ളിയിൽ പോകൽ നിർബന്ധമല്ലാത്തതുകൊണ്ട്, ഒരു ഭർത്താവിന് വേണമെങ്കിൽ ഒരു പെണ്ണിൻ്റെ സുന്നത്തിൽ ഇടപെടാം, ഇന്ന് നീ നോമ്പ് തോൽക്കണ്ട, ഞാൻ പെരയിലുള്ള ദിവസമാണ് എന്നൊരു തിങ്കളാഴ്ച ഭാര്യനോട് പറയാം, അതനുസരിക്കൽ ഭാര്യയുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ തൻ്റെ അനിഷ്ടം ഭാര്യയോട് 100% പ്രകടിപ്പിച്ചിട്ടില്ല. ആ ഒരു ഘട്ടത്തിൽ അവർ ചോദിക്കണം, ഒമാ യംനഅഹു അൻ യൻഹാനി, എന്നിട്ട് എന്താ ഉമറിനെ തടയാത്തത്? അപ്പോൾ പറയാം, യംനഅഹു ഖൗലു റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖൗലാണ്, ലാ തംനഉ അല്ലാഹി മസാജിദ അല്ലാഹ്, അല്ലാഹുവിൻ്റെ അടിയാത്തിമാരെ പള്ളിയെ തൊട്ട് തടയരുത് എന്ന് പറഞ്ഞ ഹദീസാണ് എന്നെ പിന്നെ അദ്ദേഹത്തെ വിലക്കണത് എന്നാ. അപ്പൊ സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ ഒരു അഭിപ്രായം ഉണ്ടെങ്കിലും അത് വേണമെങ്കിൽ ചെയ്യാവുന്നതായിട്ടും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഉള്ളത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അത് അപ്പടി അനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ അദ്ദേഹം പറയാ, ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ലാ തംനഉ നിസാഅകുമുൽ മസാജിദ ഇദസ്തഅദനകും ഇലൈഹ, പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാൻ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവരെ തടയരുത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മകൻ ബിലാൽ പറഞ്ഞു, വല്ലാഹി ലനംനഉഹുന്ന, ഞങ്ങൾ അവരെ തടയുക തന്നെ ചെയ്യും. അങ്ങനെ ഫഅഖ്ബല അലൈഹി അബ്ദുല്ലാ, അബ്ദുല്ലാ മുന്നോട്ട് വന്നിട്ട് എന്ത് ചെയ്തു, ഫസബ്ബഹു സബ്ബ, കണിശമായ ഭാഷയിൽ. സബ്ബാറിന് ശരിക്ക് ചീത്ത പറയാനർത്ഥം, മോശം വാക്കുന്ന സ്വഹാബത്ത് പ്രയോഗിക്കൂല, ഞാൻ ചീത്ത എന്നുള്ള അർത്ഥത്തിന് വെക്കാതിരുന്ന അതുകൊണ്ടാ, കണിശമായ പരുഷമായ ഭാഷയിൽ സംസാരിച്ചു കേട്ടോ. മാ സമയത്തുഹു സബ്ബഹു മിസ്ലുഹു ഖത്തു, മുമ്പ് ഒരാളോട് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയാം, ഉഖ്ബിറുകാൻ റസൂലില്ല, ഞാൻ റസൂലുള്ള പറഞ്ഞു എന്ന് എന്നോട് പറയാം, എന്നിട്ട് നീ പറയാം, വല്ലാഹി ലനംനഉഹുന്ന, ഞങ്ങൾ തടയുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞെടുത്ത് നിൽക്കുകയും അതനുസരിച്ച് അനുവർത്തിച്ച് പോവുകയും ചെയ്തതാണ് അവരുടെ ചരിത്രം എന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചത്. അപ്പൊ സഹോദരന്മാരെ, ഇവിടുത്തെ വിഷയം എന്താ, എന്താ പ്രവാചക സ്നേഹം, എന്താ പ്രവാചക സ്നേഹം, നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രവാചകൻ പഠിപ്പിച്ച നന്മകളായി ചേർത്ത് വെക്കാൻ പറ്റുമോ അതൊക്കെ ചേർത്ത് വെക്കണതാ പ്രവാചക സ്നേഹം. ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാ പ്രവാചക സ്നേഹം. ഫർളുകൾ കൃത്യമായി നിർവഹിക്കുന്നതാണ് പ്രവാചക സ്നേഹം. നന്മകളിൽ ജീവിക്കുന്നതാണ് പ്രവാചക സ്നേഹം. അല്ലാതെ ഒരു പ്രത്യേക ദിനത്തിനൊരു പ്രത്യേകത കൊടുത്ത് അനുഷ്ഠിക്കുന്നതിനോ ആചരിക്കുന്നതിനോ അങ്ങനെ ഒരു പേരില്ല. വിശുദ്ധ ഖുർആനിൽ മാസങ്ങളുടെയും മാസങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഇദ്ദത്ത ഷുഹൂരി, ശരിക്കും കേട്ടോ നിങ്ങൾ കേട്ടോ, രണ്ടര മിനിറ്റ് കൊണ്ട് വിഷയം മനസ്സിലാകും. ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാ യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും, നാല് മാസത്തിന് മഹത്വമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. ആ മാസങ്ങളുടെ പേര് പക്ഷേ ഖുർആൻ പറഞ്ഞില്ല. ആ മാസങ്ങളുടെ പേര് ഹദീസിലാണ് ഉള്ളത്. പിന്നെന്താണ്, മുഹറം അടക്കമുള്ള, ദുൽഹിജ്ജ അടക്കമുള്ള നാല് മാസങ്ങൾ. ആ മാസങ്ങൾക്ക് ശേഷം പിന്നെ മഹത്വമുള്ള മാസം ഏതാണ്? പിന്നെ മഹത്വമുള്ള മാസം ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസം. അല്ലാത്ത എല്ലാ മാസങ്ങൾക്കും ഖുർആനും ഹദീസും അനുസരിച്ച് ഒരേ സ്ഥാനമാണ്. ഏറ്റവും മുന്തിയ കാരക്ക പ്രവാചകൻ അതെടുത്തു പറഞ്ഞിട്ടുണ്ട്. ദിവസങ്ങളുടെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മണിക്കൂറുകളുടെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, വ്യക്തികളുടെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നാടുകളുടെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യമനിനെ പ്രവാചകൻ പ്രത്യേകം പറഞ്ഞു, മദീനയെ പ്രത്യേകം പറഞ്ഞു. ഏയ്, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. രാത്രിയുടെ മൂന്നിലൊന്നിനെ കുറിച്ച് പറഞ്ഞു, അർദ്ധരാത്രിയെക്കുറിച്ച് പറഞ്ഞു, നിസ്കാരത്തിന് ശേഷമുള്ള സമയത്തെക്കുറിച്ച് പറഞ്ഞു, ആയിഷയുടെ ഫദ്ല് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖിന്റെ ഫദ്ല് പറഞ്ഞു. എന്താ റബീഉല്ലവൽ മാസത്തിന്റെയും അതിലെ 12-ന്റെയും മാത്രം മഹത്വം പറയാതിരുന്നത്? അവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ആചാരം അനുഷ്ഠാനം നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഇതെന്റെ അഭിപ്രായമല്ല, ഷെയ്ഖ് താജുദ്ദീൻ ഉമർ ബിൻ അലി അൽ ഖമീയി അൽ മഷ്ഹൂർ ബിൽ ഫാക്കിഹാനി അൽ മാലിക്കി, ഫാക്കിഹാനി എന്നറിയപ്പെടുന്ന പണ്ഡിതന്റെ പൂർണ്ണ പേരാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറയാ, ലാ അഅലമു ലിഹാദൽ മൗലിദ് അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്ന, പ്രവാചകന്റെ പേരിലുള്ള പ്രത്യേക ഇത്തരം ജന്മദിനാഘോഷങ്ങൾക്ക് ഖുർആനിലോ സുന്നത്തിലോ അസലില്ല. വല യുൻഖലു അമലുഹു അൻ അഹദി മിൻ ഉലമാഇൽ ഉമ്മ, ഉമ്മത്തിലെ ഒരു പണ്ഡിതനിൽ നിന്നും അതിന്റെ രേഖ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അല്ലദീന ഹുമുൽ ഖുദ്വത്തു ഫിദ്ദീൻ, ദീനിൽ മാതൃകയാക്കപ്പെടുന്നവരാണ് അവർ. അൽ മുതമസ്സിഖൂന ബി ആസാരിൽ മുതഖദ്ദിമീൻ, മുൻഗാമികളുടെ വഴികളെ, അവരുടെ കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ, അവരുടെ പാന്താവുകളെ പിൻപറ്റുന്നവരാണ് അവർ. ബൽ ഹുവ ബിദഅത്തുൻ, അത് ബിദഅത്താണ്. അഹദസഹൽ ബത്താലൂൻ വശഹുവത്തു നഫ്സിൻ ഇഅ്തനാ ബിഹൽ അക്കാലൂൻ, മേലളകി ജീവിക്കാൻ കഴിയാത്തവരും കീറ്റക്കൊതിയന്മാരും ഉണ്ടാക്കി വിട്ടതാണ് ഇത്. എന്റെ വാക്കല്ല, ഫാക്കിഹാനിയുടെ വാക്കാ. ഇതിന്റെ ട്രാൻസ്ലേഷൻ നബിദിനം വേണമെന്ന് പറയുന്നവരുടെ പുസ്തകങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറയുന്ന ട്രാൻസ്ലേഷൻ എടുക്കണ്ട. അതുകൊണ്ട് സഹോദരന്മാരെ, കൃത്യമായി മനസ്സിലാക്കിയത് വിദഅത്താണെന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇബ്നുൽ ഹാജ് റഹിമഹുള്ള പറയാ, ഫസ്ലും ഫിൽ മൗലിദ് എന്നുള്ള പ്രത്യേക ബാബിൽ പറയാണ്, അവര് ഒരുപാട് വിദഅത്തുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മഅത്തിഖാദിഹിം അന്ന ദാലിക മിൻ അക്ബറിൽ ഇബാദാത്ത് വല്ലഹരി ഷഅഇർ, വലിയ ഇബാദത്താണ് അതെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ അത് ഇസ്ലാമിന്റെ വലിയ ചിഹ്നമാണ് എന്നാണ് വിചാരിക്കുന്നത്. അതിൽ പെട്ടതാണ് മായഫ്അലൂനഹു ഫീ ശഹ്രി റബീഉൽ അവ്വൽ മിൻ അൽ മൗലിദ്, എന്താ റബീഉൽ അവ്വൽ മാസത്തിലെ നബിദിനാഘോഷ പരിപാടികളൊക്കെ അതിൽ പെട്ടതാണ്. വഖദ് ഇഹ്തവാ അല ബിദഅൻ വ മുഹറമാത്തിൻ ജുംല, ഒരുപാട് ബിദഅത്തുകൾ ഉൾക്കൊള്ളുന്ന, ഒരുപാട് ഹറാമുകൾ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് അത് എന്നാണ്. അപ്പം അദ്ദേഹവും അത് ബിദഅത്താണെന്ന് പഠിപ്പിക്കുകയാണ്. ഇനി അൽ ഇമാം അബു അംർ ഇബ്നു അല റഹിമഹുള്ള പറയാണ്, ലാ യസാലു الناس بخير ما تعجب من العجب هذا مع ان الشهر الذي ولد فيه رسول الله وهو ربيع الاول هو بعينه الشهر الذي توفي فيه فليس الفرح باولى من الحزن فيه. ഇത് വല്ലാത്തൊരു വാക്കാണ്. എന്താ ജനങ്ങൾ വളരെ അത്ഭുതത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, അൻ പ്രവാചകൻ ജനിച്ച മാസം റബീഉൽ അവ്വൽ, അത് റബീഉൽ അവ്വൽ ആണെങ്കിൽ ആ മാസം തന്നെയാണ് ആ മാസത്തിൽ തന്നെയാണ് പ്രവാചകൻ മരിക്കുന്നതും. ഫലൈസൽ ഫറഹു ബിഔല മിനൽ ഹുസ്ൻ, ദുഃഖവും സന്തോഷവും വന്ന ദുഃഖത്തിനാണ് അവിടെ മുൻഗണന കിട്ടുക. സന്തോഷത്തെക്കാളും മനുഷ്യനെ പിന്നെ എൻഗേജ് ചെയ്യിപ്പിക്കുക ദുഃഖമാണ് അല്ലേ. ദുഃഖമുണ്ടെങ്കിൽ ആ ദുഃഖം താങ്ങാതെ മനുഷ്യൻ ഇരുന്നു പോകും. സന്തോഷം അല്ല അവിടെ വലുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളെ നാട്ടിൽ നബിദിനാഘോഷം പരിപാടിയൊക്കെ നടക്കുമ്പോൾ അഭിപ്രായങ്ങളിൽ ഏറ്റവും പ്രഗത്ഭ അഭിപ്രായം ഏതാ? പ്രവാചകൻ ജനിച്ച ദിവസത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, പ്രവാചകൻ മരിച്ച ദിവസത്തിൽ അത്ര തന്നെ വ്യത്യസ്ത അഭിപ്രായമല്ല. റബീഉൽ അവ്വൽ 12 ആണെന്നുള്ളതിൽ ഏയ് എങ്കിൽ ഈ റബീഉൽ അവ്വൽ 12 എന്ന് എടുത്താൽ ആ റബീഉൽ അവ്വൽ 12 പ്രവാചകന്റെ വഫാത്ത് നടക്കുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്താ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ബൈന ഹിജ്രി പിന്നെ വസദരി, എൻ്റെ നെഞ്ചിൻ്റെയും എൻ്റെ മടിത്തട്ടിൻ്റെയും ഇടയിൽ നബി ഇങ്ങനെ ചാരിക്കിടക്കുന്നു. എന്നിട്ടെന്തോ കുറേ കാര്യങ്ങൾ പറയാണ് അല്ലെ. മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ വിശാലമായ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി, ഒന്നിലധികം കുടുംബിനികളുള്ള കുടുംബത്തിലെ ഭർത്താവ്, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മിമ്പറിൽ നിന്ന് പോലും പോയി എടുത്ത് താലോലിച്ച, നമസ്കാരത്തിൽ തോളിൽ കയറിയപ്പോൾ അവർക്ക് തടസ്സം നിൽക്കാതിരുന്ന തൻ്റെ പേരക്കുട്ടികൾ, പ്രവിശാലമായി വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ രാഷ്ട്രം, ആ രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ പദ്ധതി ഒരുക്കുന്ന മുനാഫിക്കുകളെ കുറിച്ച് അറിവ് എല്ലാം ഉണ്ടായിരിക്കെ പ്രവാചകൻ ഇങ്ങനെ ആ കിടത്തത്തിൽ കിടന്നിട്ട് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ഖബറുകൾ ആരാധിക്കുന്നവരെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതാണ് അവിടെ നടക്കുന്നത്. ഏ അന്നത്തെ ആ രാത്രിയിൽ വിളക്ക് കത്തിക്കാനില്ല എന്നിട്ട് തൊട്ടടുത്ത വീട്ടിൽ പോയി സൈത്തൂൻ കൊണ്ടുവന്ന് ചിമ്മിണി വിളക്ക് കത്തിക്കുന്നുണ്ട്. പ്രഭാതം പടർന്നു വന്നു. മദീനയുടെ ചരിത്രത്തിൽ ഏറ്റവും ദുഃഖസാന്ദ്രമായ ദിനത്തിലേക്ക് മദീന മാറുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം ഇങ്ങനെ ഇല റഫീഖുൽ അല ഉന്നതങ്ങളിലെ റബ്ബിലേക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ ഉയർത്തിയതിന്റെ ശേഷം പ്രവാചകന്റെ കൈകൾ ആയിഷ റളിയല്ലാഹുൻഹയുടെ തുടയിലേക്ക് അങ്ങോട്ട് മറിഞ്ഞു വീണു. മരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. വാർത്ത പടർന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? അവരേറ്റവും ദുഃഖിക്കുന്ന സമയം നമ്മൾ മധുരം വിതരണം ചെയ്യുക, നമ്മൾ ആഘോഷിക്കുകയാണ് കേട്ടോ, ആഘോഷിക്കുകയാണ്. സഹോദരന്മാരെ, ഇതിനെ എതിർക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ. ഞാൻ എത്ര നാല് ഇബാറത്തിപ്പോടെ വായിച്ചു അല്ലേ. എല്ലാ പണ്ഡിതന്മാരും പറയുന്നു ഇത് ഇല്ല ഇല്ല ഇല്ല, ഇത് സുന്നത്താണെന്ന് പറഞ്ഞ ഒരൊറ്റ പണ്ഡിതനെ. വാജിബൊന്നും വേണ്ട, ഇത് വാജിബിന്റെ പോലെയുള്ള നമ്മളെ തലയിൽ കിട്ടിരുന്നത്. ഇത് സുന്നത്താണെന്ന് പറഞ്ഞൊരു പണ്ഡിതനെ ഒരു കാരണവശാലും കാണൂല. ഇത് ബിദഅത്ത്, പിന്നെ എന്താണ് ബിദഅത്തുൻ ഹസനത്താണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതാഭിപ്രായങ്ങളെ കുറിച്ചുള്ള സമീപനം എന്താ? ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞു എന്താ, ഈ ഖബറിൽ കിടക്കണ മുത്തു റസൂലുള്ളാഹി അല്ലാത്ത ആർക്കും തെറ്റു. ഇനി ബിദഅത്തിനെ കുറിച്ച് എല്ലാ ഖുത്വയിൽ നമ്മൾ കേൾക്കണം എന്താ കുല്ലു ബിദഅത്തും ദലാല എന്നാ, എല്ലാ ബിദഅത്തും ദലാലത്താണെന്നാണ്, അല്ലാതെ എന്താ സ്വർഗത്തേക്ക് കൊണ്ടോണ ഒരു ബിദഅത്ത് ഉണ്ടെന്നില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ വരികളിൽ പിടിച്ച് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കുമ്പോൾ ഇത്രയും കാലം പോയടത്തേക്കൊക്കെ പോകാതിരിക്കുകയും ഇടപെടാതിരിക്കുകയും ചെയ്യുമ്പോൾ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. നമുക്ക് മതപരമായി പങ്കെടുക്കാൻ പറ്റാത്ത അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, അതിൻ്റെ നടുക്ക് നിന്ന് പണിയെടുക്കുമ്പോഴുള്ള കൂലി എന്താ അറിയോ? ചിലപ്പോൾ 1000 രാവുകളിൽ മനസ്സിൻ്റെ ഉള്ളിലെ നീയത്ത്, തീവ്രമായ നീയത്തനുസരിച്ച് 1000 രാവുകളിലെ തഹജ്ജുദിനേക്കാളും വലിയ കൂലി ഒറ്റ നിലപാടിന് കിട്ടും. വാപ്പ മരിച്ചിൻ്റെ 3 അന്നത്തെ പരിപാടിയാണ്, അതിൽ പങ്കെടുക്കണില്ല. എന്താ കാരണം? മദീനയിൽ 10,000 സ്വഹാബത്ത് മരിച്ചിട്ട് റസൂലുള്ളാഹി അടക്കം വഫാത്തായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് ഇസ്ലാമല്ല, എനിക്ക് വേണ്ട. ഏയ് അവസാനം ഉറബാക്കളെ കുറിച്ച് പറഞ്ഞു. ആരാ ഉറബാക്കള്? ആർക്കും അല്ല വേണ്ടി വരൂല, എല്ലാവരും ഓർക്കെതിരെ തിരിയും അല്ലേ. അത്തരമൊരു കാലത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട്, ഏകദേശം ഇവിടെ ഞാൻ ഒരുപാട് ഇബാറത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ഇബാറത്തുകൾ, 22 ഇബാറത്തുകൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒക്കെ കൂടെ ഇവിടെ വായിക്കണില്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കുക, ഈ ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ മതപരമായി നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല. അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ.
0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മെമ്പർ, ബഹുമാന്യനായ താജുദ്ദീൻ സ്വലാഹി ദാറുൽ ഹിക്കമ മസ്ജിദ് വെട്ടത്തൂറിലെ വെള്ളിയാഴ്ച നടത്തിയ ഖുത്ബയുടെ ശബ്ദസന്ദേശമാണ് നബിദിനാഘോഷം ബിദ്അത്ത് തന്നെ എന്ന വിഷയത്തിൽ ഇപ്പോൾ അൽമിമ്പറിൽ നമ്മൾ കേട്ടത്.
2: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: ന്യൂവാൽസിൽ പി ജി ഡിപ്ലോമ, അപേക്ഷ 31 വരെ. കൊച്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ ന്യൂവാൽസ് പി ജി ഡിപ്ലോമ പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഒരു വർഷം ദൈർഘ്യമുള്ള പ്രോഗ്രാമുകൾ. പൂരിപ്പിച്ച അപേക്ഷാ ഫോം, സി ഡി, രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം അയച്ചു കൊടുക്കണം. അവസാന തീയതി 31 ഓഗസ്റ്റ് വരെ. ബിരുദമാണ് യോഗ്യത. വിശദവിവരങ്ങൾക്ക് www.newals.eac.in.
5: Peace Radio. Tune to reality.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: IIT പാലക്കാട് 15 ഒഴിവ്. പാലക്കാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമ അപ്രന്റീസിൻ്റെ 8 ഒഴിവുണ്ട്. 2022-23-26 വരെയുള്ള വർഷങ്ങളിൽ BE BTech ബിരുദം ഡിപ്ലോമ പാസ്സായവർക്കാണ് അവസരമുണ്ടായിരിക്കുക. ഒരു വർഷ പരിശീലനം. 21 ഓഗസ്റ്റ് വരെയാണ് ഓൺലൈൻ അപേക്ഷാ തീയതി. മെറ്റീരിയൽസ് ആൻഡ് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്, അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ, സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലാണ് ഒഴിവ്. IIT ഡാറ്റ സയൻസ് വിഭാഗത്തിൽ ജൂനിയർ റിസർച്ച് ഫെലോ അവസരം 2 ഒഴിവുണ്ടായിരിക്കും. IIT പാലക്കാട് ഒഴിവുകൾ സംബന്ധിച്ച് അറിയാനായി സന്ദർശിക്കാം www.iitpkd.ac.in.
6: ഓ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു. ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു പീസ് റേഡിയോ റിവൈൻഡ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീചികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം. കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സ്ത്രീ പള്ളി പ്രവേശനം, ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സ്വഹാബാക്കൾക്കിടയിൽ എന്തെങ്കിലും ഒരഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവർ പ്രവാചകൻ്റെ അരികിലേക്കെത്തും. എന്നിട്ട് പ്രവാചകനോട് അതിനെക്കുറിച്ച് ചോദിക്കും. പ്രവാചകന് വഴി ഇറങ്ങും. റസൂലുള്ളാഹി വഴിയിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കഴിഞ്ഞാലും ഈ അഭിപ്രായ ഭിന്നതകൾ സമൂഹത്തിൽ തുടരും. അത് പ്രവാചകൻ്റെ വാക്കുകളിലൂടെ തന്നെ പ്രവാചകൻ നമുക്ക് അറിയിച്ചു തന്ന വിഷയമാണ്. ചരിത്രങ്ങളിലും ധാരാളം അതിനുള്ള തെളിവുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ അഭിപ്രായ ഭിന്നതകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വ്യക്തമായ പരിഹാരമാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെന്താണ്? വിശുദ്ധ ഖുർആനിലേക്കും പ്രവാചകന്റെ ഹദീസുകളിലേക്കും മടങ്ങുക എന്നുള്ളതാണ്. സൂറത്തുൽ അൻഫാലിൻ്റെ 24-ാമത്തായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദആകും ലിമാ യുഹയീകും. ഓ വിശ്വാസികളെ, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവും റസൂലിനും നിങ്ങൾ ഉത്തരം നൽകുവീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഉത്തരം നൽകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത്. അത് നിങ്ങളെ ജീവിപ്പിക്കുന്ന, നിങ്ങൾക്ക് ജീവസ്സുണ്ടാക്കുന്ന കാര്യത്തിലേക്ക് ആ റസൂൽ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ജീവസ്സും ആത്മീയ ചൈതന്യവും നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ റസൂൽ ക്ഷണിക്കുമ്പോൾ എന്നാണ് അവിടെ ഉദ്ദേശം. അഥവാ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണല്ലോ റസൂലിൻ്റെ ക്ഷണമുണ്ടാകുന്നത്. അതുകൊണ്ട് ആ ക്ഷണം സ്വീകരിക്കൽ അള്ളാഹുവിനും റസൂലിനും ഉത്തരം നൽകൽ ആകുന്നു. ഇവിടെ ജീവസ് നൽകുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? ഐഹികമായ ജീവിത പുരോഗതിയോ ഭൗതികമായ അഭിവൃദ്ധിയോ നൽകുക എന്നല്ല, പരലോക നന്മക്ക് വേണ്ടിയുള്ള ആത്മീയ പുരോഗതിയും മാനസികാഭിവൃദ്ധിയും നൽകുക എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ അള്ളാഹുവിനും റസൂലിനും ഉത്തരം നൽകണം എന്നാണ് പറഞ്ഞത്. സൂറത്തു നിസാഇൻ്റെ 59-ാമത്തായത്തിലും അള്ളാഹു പറയുന്നത്, യാ യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, അത്വീഉല്ലാഹ വ അത്വീഉർറസൂൽ, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുവീൻ, റസൂലിനെ നിങ്ങൾ അനുസരിക്കുവീൻ, വ ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുവീൻ. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, ഇനി നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തർക്കമുണ്ടായാൽ, അഭിപ്രായ ഭിന്നതകളുണ്ടായാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങളത് മടക്കുവീൻ. ഇൻകുന്തും തുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളങ്ങനെ ചെയ്യുവീൻ. അപ്പോൾ ഈ ആയത്ത് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നമുക്കിടയിൽ ഏതൊരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നത വന്നു കഴിഞ്ഞാലും, ഏതൊരു വിഷയമാകട്ടെ, ദീനിയായ എന്ത് കാര്യത്തിലും നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് നമ്മുടെ ബുദ്ധി കൊണ്ടോ ലോജിക്ക് കൊണ്ടോ യുക്തി കൊണ്ടോ ഒന്നുമല്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ എന്തു പറഞ്ഞു? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പഠിപ്പിച്ചു? ഇത് നോക്കിക്കൊണ്ടാണ്. അതുപോലെ തന്നെ ഹദീസിലും കാണാം, ഇർബാൽ ഇബ്നു സാരിയ അൽ ഫസാരി റളിയല്ലാഹുഅൻഹു ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, സല്ലാബിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തൽ ഗദാതി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാത നമസ്കാരം അഥവാ സുബഹ് ഞങ്ങളെക്കൊണ്ട് നിസ്കരിച്ചു. ഫഅഖ്ബല അലൈന, എന്നിട്ട് ഞങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നു. ഫവഅലന മൗഇളതൻ ബലീഗ, എന്നിട്ട് ബലിഷ്ഠമായ ഒരു ഉപദേശം ഞങ്ങൾക്ക് നൽകി. ദറഫത് മിൻഹൽ അഅയുൻ വവജിലത് മിൻഹൽ ഖുലൂബ്, ഹൃദയങ്ങളെല്ലാം വിറക്കാൻ തുടങ്ങി, കണ്ണുകൾ ഈറനനിയാൻ തുടങ്ങി. ഫഖാല ഖായിൽ, ആ സമയത്ത് ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, കഅന്ന ഹാദാ മൗഇലത്തു മുവദ്ദിഇൻ, വിടവാങ്ങാൻ പോകുന്ന ഒരാൾ പ്രസംഗിക്കുന്നത് പോലെയുണ്ടല്ലോ താങ്കളുടെ പ്രസംഗം. ഊസീക്കും ബിത്തഖ്വല്ലാ, അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ തഖ്വ കൊണ്ട് നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു, അഥവാ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഞാൻ നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു. വസ്സം അവത്വത്ത വഇൻ അബ്ദൻ ഹബശിയൻ, അബസീനയിൽ നിന്നുള്ള ഒരു അടിമയാണ് നിങ്ങൾക്ക് മേൽ ഭരണാധികാരിയായി വരുന്നത് എങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ കേൾക്കണം, അനുസരിക്കണം. ഫഇന്നഹു മയ്യഇഷ് മിൻകും, എന്നിട്ട് പ്രവാചകൻ പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും ജീവിക്കുകയാണ് എങ്കിൽ, ബഅദി എനിക്ക് ശേഷം നിങ്ങളിൽ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ, ഫസയറഖ്തിലാഫൻ കസീറ, അവൻ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീനൽ മഹ്ദിയീന മിൻ ബഅദി, അപ്പോൾ എനിക്ക് ശേഷം നിങ്ങൾ എൻ്റെ സുന്നത്തുകളെ മുറുകെ പിടിക്കുക. നേർമാർഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഖുലഫായിർ റാഷിദീങ്ങളുടെ ആ സ്വഹാബത്തിൻ്റെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കുക. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അദ്ദു അലൈഹാ ബിൻ നവാജിദ്, അണപ്പല്ലുകൊണ്ട് നിങ്ങളതിനെ കടിച്ചു പിടിച്ചോളൂ. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, എനിക്ക് ശേഷം അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ സുന്നത്തിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. നേർവഴിയിലായ ഖുലഫായിർ റാഷിദീങ്ങളായ സ്വഹാബത്ത്, അവരുടെ മാർഗവും നിങ്ങൾ പിൻപറ്റുക, അതിനെ നിങ്ങൾ ശക്തമായി സ്വീകരിക്കുക. അതാണ് അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചോ എന്ന് റസൂലുള്ളാഹി പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ പ്രിയമുള്ളവരെ, മുസ്ലിം സമൂഹത്തിൽ ഏത് വിഷയത്തിൽ തർക്കമുണ്ടായാലും പരിഹരിക്കാനുള്ള മാർഗമാണിത്. ഇപ്പം നമുക്കറിയാം, കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള ഒരു വിഷയമാണ് സ്ത്രീ പള്ളിപ്രവേശനം എന്നുള്ളത്. സ്ത്രീ പള്ളിയിൽ പോകുന്നത് മതം പഠിപ്പിച്ചതാണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കം നടക്കുന്നു. സ്ത്രീകൾ ജുമുഅ ജമാഅത്തുകൾക്ക് പങ്കെടുക്കുന്നത് നിഷിദ്ധമാണ് എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുമ്പോൾ അത് അനുവദനീയമാണ് എന്ന് സലഫികൾ പഠിപ്പിക്കുന്നു. ഈ വിഷയത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ഖുർആനും ഹദീസും എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്കുള്ള പരിഹാരമാർഗം. സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ ഗണ്ഡിതമായ പരാമർശങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ മുൻ സമുദായങ്ങളിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിനായി സ്ത്രീകൾ പള്ളികളിൽ വന്നിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ള പറഞ്ഞത് എന്താ? യാ മറിയം, ഓ മറിയമേ, ഉഖ്നുതീ ലിറബ്ബിക്കി വസ്ജുദി വർക്കഇ മഅ റാകിഈൻ, നീ നിന്റെ റബ്ബിന് വേണ്ടി വിനയാന്യതയായി നിലകൊള്ളുക, സുജൂദ് ചെയ്യുക, റുക്കൂ ചെയ്യുന്നവരോടൊപ്പം റുക്കൂ ചെയ്യുക. അപ്പം ഇവിടെ പള്ളികളിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കാനാണ് അള്ളാഹു മറിയം അലൈഹിസ്സലാമിനോട് പറയുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, കൂനീമിന്നുഹും, അതായത് നീ അവരിൽ ഉൾപ്പെട്ടവളായി അത് നിർവഹിക്കുക. അതുപോലെ തന്നെ ബൈലാവി തൻ്റെ തഫ്സീറിൽ പറയുന്നു, എന്താണ് ഇവിടെ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിച്ചത്? ബിസ്സലാത്തി ഫിൽ ജമാഅ, ജമാഅത്തായി നിസ്കരിക്കുവാൻ ഉമിറത്ത്, അവർ കൽപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം പള്ളിയിലാണ് വളർന്നത് എന്നുള്ള വിഷയങ്ങളെല്ലാം നമുക്ക് സൂറത്തു ആലു ഇമ്രാനിൽ വായിക്കുവാൻ സാധിക്കും. ഇനി പ്രവാചകന്റെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ അവിടെ 5 നേരത്തെ ഫർള് നിസ്കാരങ്ങൾ പള്ളിയിൽ പോയി ജമാഅത്തായി നിർവഹിക്കുന്നതും ജുമായിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ പരാമർശങ്ങൾ കാണുവാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നിരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നു, ഇദസ്തഇദനകും നിസാഉകും ബില്ലൈലി ഇലൽ മസ്ജിദി ഫഅദനു ലഹുൻ, നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിലേക്ക് പോകാൻ രാത്രിയിൽ പോകാൻ അവർ അനുവാദം ചോദിച്ചാൽ അവർക്ക് അനുവാദം നൽകുവീൻ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇപ്പം രാത്രിയിൽ മഗ്രിബിനും ഇശായിനുമൊക്കെ ചോദിച്ചാൽ പോലും അവരെ തടയാൻ പാടില്ല എന്നർത്ഥം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇദനു ലിന്നിസാഇ ബില്ലൈലി ഇലൽ മസാജിദ്, സ്ത്രീകൾ അവർക്ക് അവർ നിങ്ങളോട് പള്ളിയിൽ പോകാൻ രാത്രിയിൽ അനുവാദം ചോദിച്ചാൽ പോലും നിങ്ങൾ അനുമതി നൽകുവീൻ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം അഹ്മദും ഇതേ ആശയത്തിലുള്ള ഹദീസ് ഉദ്ധരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ഏതെങ്കിലും ഒരു സ്ത്രീ ഇസ്ലാമിക മര്യാദകൾ പാലിച്ച് ജുമഅക്കോ ജമാഅത്തിനോ അനുവാദം ചോദിച്ചാൽ അവളെ തടയാനും പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ പറയുന്നത്, ലാ തംനഉ നിസാഅകും അൽ മസാജിദ ഇദസ്തഇദനകും ഇലൈഹാ, നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിൽ പോകാൻ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവരെ തടയരുത്. ഈ ഹദീസിന് ഇമാം നവവി റഹിമഹുല്ല നൽകിയ അധ്യായം, അതിൻ്റെ പേര് ഖുറൂജുൻ നിസാഇ ഇലൽ മസാജിദ്, സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെടൽ എന്നതാണ്. എന്നാൽ അതിനുശേഷം അദ്ദേഹം നിബന്ധനകൾ പാലിച്ച് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം എന്നും അതിൻ്റെ ഷർഹിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ വ്യക്തമാണ്, അവർക്ക് പള്ളിയിൽ പോകാം, അതനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബ വനിതകൾ പള്ളിയിൽ നിസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ കാണാൻ സാധിക്കും, അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു നിവേദനത്തിൽ, ഇന്നി ലഅദ്ഖുലു ഫിസ്സലാത്തി ഫഉരീദു ഇത്വാലതഹ, റസൂലുള്ളാഹി പറയാണ്, ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ നിസ്കാരം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. ഫ അസ്മഉ ബുക്കാ അസ്സബിയ്യി, അപ്പോൾ കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേൾക്കും. فأتجوز مما أعلم من شدة وجد أمه من بكائه, കുട്ടി കരയുമ്പോൾ മാതാവിനുണ്ടാകുന്ന പ്രയാസം മനസ്സിലാക്കിയതിനാൽ ഞാൻ നിസ്കാരം ചുരുക്കും എന്നാണ്. എത്ര വ്യക്തമാണ്! അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദ സല്ലമ യംകുസു ഫീ മകാനിഹി യസീറ, നിസ്കാരത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിയാൽ ആ സ്ഥാനത്ത് തന്നെ കുറച്ച് സമയം ഇരിക്കും. കുറച്ച് സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കും. ഖാല ഇബ്നു ശിഹാബ് ഫനുറ വല്ലാഹു അഅലം ലികൈ യംഫുദ മയ്യൻ സരിഫു മിനൻ നിസാ, ഇബ്നു ശിഹാബ് റഹിമഹുല്ല പറയുകയാണ്, സ്ത്രീകൾ എഴുന്നേറ്റ് പോകുവാൻ വേണ്ടിയായിരുന്നു അത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വകാനത് മിൻ സവാഹിബാത്തിഹ ഖാലത് കാന യുസല്ലിമു ഫയൻസരിഫുന്നിസാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയാൽ സ്ത്രീകൾ പിരിഞ്ഞു പോകുമായിരുന്നു. ഫയദുഖുൽന ബുയൂതഹുന്ന മിൻ ഖബ്ലി അയ്യൻസരിഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിറ സ്ത്രീകൾ അവരുടെ വീടുകളിൽ പ്രവേശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നതിന് മുമ്പേ എന്നാണ്. അപ്പോൾ ഇതൊക്കെ എത്ര വ്യക്തമായ ഹദീസുകളാണ് സ്ത്രീകൾക്ക് പള്ളിപ്രവേശനം അനുവദനീയമാണ് എന്നുള്ളതിൽ. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കുന്ന നിസാ ഉൽ മുഅ്മിനാത്തി യശ്ഹദ്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൽ ഫജ്രി മുതലഫ്ഫിആത്തിൻ ബിമുറൂത്തിഹിന്ന ثم ينقلبن الى بيوتهن حين يقضين الصلاه لا يعرفهن احد من الغلس. സത്യവിശ്വാസിനികളായ സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവരുടെ പട്ടുപുതപ്പ് മൂടിപ്പുതച്ചുകൊണ്ട് സുബ്ഹ് നിസ്കാരത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ വീടുകളിലേക്ക് പിരിഞ്ഞു പോകും. ഇരുട്ട് കാരണം ആരും അവരെ തിരിച്ചറിയുകയില്ല. ഇതിനെ വിശദീകരിച്ച് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പറയാണ്, വഫിൽ ഹദീസി, ഈ ഹദീസിലുണ്ട്, ഇസ്തിഹ്ബാബുൽ മുബാദറത്തി ബിസ്വലാത്തി സുബ്ഹ് ഫീ അവ്വലിൽ വഖ്തി, സുബ്ഹ് നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കൽ സുന്നത്താണ് എന്നുള്ളത്. وَجَوَازُ خُرُوجِ النِّسَاءِ إِلَى الْمَسَاجِدِ لِشُهُودِ الصَّلَاةِ فِي اللَّيْلِ. രാത്രികളിൽ നിസ്കാരത്തിന് വേണ്ടി സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പുറപ്പെടൽ അനുവദനീയമാണ് എന്നും ഈ ഹദീസിലുണ്ട്. ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം നൽകുന്ന വിശദീകരണമാണ്. ഇങ്ങനെ ധാരാളം ഹദീസ്, അതുപോലെ സ്ത്രീകൾ ഇഹ്തികാഫ് ഇരുന്നത്, അതുപോലെ തന്നെ സ്ത്രീകൾ ജുമഅയിൽ പങ്കെടുത്തിരുന്നത്, ഇങ്ങനെ ധാരാളം ഹദീസുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ തർക്കമില്ലാതെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് സ്ത്രീകൾക്ക് പള്ളിപ്രവേശനം അനുവദനീയമാണ് എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഹഖ് മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, സ്ത്രീ പള്ളിപ്രവേശനം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മാഷാ അല്ലാ, മധുരം ഖുർആനാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ 70-ാം അധ്യായം സൂറത്തുൽ മആരിജിൻ്റെ ആയത്തുകളാണ് നമ്മൾ പാരായണം കേട്ടത്. അബ്ദുൽ മുഹസിൻ അൽ ഹാരിസിയാണ്, ആ കാരിഇൻ്റെ ഖിറാഅത്തുകളാണ് നമ്മൾ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് മുഖമൊഴി, വായനയുടെ 500-ാം ലക്കം, നേർവഴിയുടെ പ്രകാശനാളം. ഇന്നത്തെ മുഖമൊഴിക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: വായനയുടെ 500-ാം ലക്കം, നേർവഴിയുടെ പ്രകാശനാളം. അക്ഷരങ്ങളെ സത്യത്തിൻ്റെ വെളിച്ചമായി വായനക്കാർക്ക് മുന്നിലെത്തിക്കുന്ന നേർപഥം വാരിക അതിൻ്റെ 500-ാം ലക്കം പൂർത്തിയാക്കുകയാണ്. ചിന്തകളെ മലിനമാക്കുന്ന

0: കാലാനുസൃതമായ പ്രവണതകൾക്കിടയിൽ വേറിട്ടൊരു വായനാ സംസ്കാരം സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നത് നേർപഥത്തിൻ്റെ സഫലമായ യാത്രയുടെ അടയാളമാണ്. ആദർശപരമായ കണിശതയാണ് നേർപഥത്തെ വേറിട്ട് നിർത്തുന്ന പ്രധാന ഘടകം. വിട്ടുവീഴ്ചയില്ലാത്ത തൗഹീദി ആദർശം മുൻനിർത്തി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അടിസ്ഥാനമാക്കിയുള്ള പ്രാമാണികമായ അവതരണത്തിലൂടെയാണ് ഈ വാരിക ജനമനസ്സുകളിൽ ഇടം നേടിയത്. പ്രമാണങ്ങളുടെ തെളിച്ചത്തോടെ ഇസ്ലാമിക വിഷയങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ തന്നെ അനാവശ്യമായ തർക്കങ്ങൾക്കപ്പുറം പ്രബോധനത്തിൻ്റെ ശാന്തവും സൗമ്യവുമായ ശൈലി നിലനിർത്താൻ കഴിഞ്ഞു എന്നതും എടുത്തു പറയേണ്ടതാണ്. വർഗീയതയും ഭിന്നതകളും സമൂഹത്തിൻ്റെ അന്തരീക്ഷത്തെ വിഷലിപ്തമാക്കുന്ന ആധുനിക കാലത്ത് മതനിരപേക്ഷതയുടെയും പരസ്പര സൗഹാർദ്ദത്തിൻ്റെയും കാവലാളായി നിലകൊള്ളാൻ നേർപഥത്തിന് സാധിച്ചു. നാടിൻ്റെ ഒരുമയെയും സാഹോദര്യത്തെയും തകർക്കുന്ന ഏതു നീക്കങ്ങളെയും കൃത്യമായി പ്രതിരോധിക്കുന്നതോടൊപ്പം ഭരണഘടനാപരമായ മൂല്യങ്ങളെ മുറുകെ പിടിക്കാനും വാരിക നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. സാമൂഹിക രാഷ്ട്രീയ ആനുകാലിക വിഷയങ്ങളിൽ ആഴത്തിലുള്ള ഉൾക്കാഴ്ച നൽകുന്ന കവർ സ്റ്റോറികളും പഠനങ്ങളുമാണ് നേർപഥത്തിൻ്റെ കരുത്ത്. സങ്കീർണമായ ലോകസംഭവങ്ങളെയും ദേശീയ വിഷയങ്ങളെയും നിഷ്പക്ഷമായും കൃത്യമായും വിശകലനം ചെയ്തുകൊണ്ട് വായനക്കാരെ ചിന്തിപ്പിക്കാനും നേർവഴി കാണിക്കാനും നേർപഥം വാരികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 500-ാം ലക്കത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ കടന്നുപോയ വഴികളിൽ പിന്തുണ നൽകിയ എഴുത്തുകാരെയും വായനക്കാരെയും അഭ്യുദയകാംക്ഷികളെയും നന്ദിയോടെ ഓർക്കുന്നു. സത്യത്തിനും നീതിക്കും വേണ്ടി ശബ്ദിക്കുന്ന, ആദർശപരമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഈ അക്ഷരപ്രയാണം കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുമെന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ 500-ാം പതിപ്പ്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി. നേർപഥം വാരികയിലൂടെ വിരചിതമായ ലേഖനത്തിന് ശബ്ദം നൽകുകയായിരുന്നു മുഖമൊഴി എന്ന ഈ പ്രോഗ്രാമിലൂടെ വായനയുടെ 500-ാം ലക്കം, നേർവഴിയുടെ പ്രകാശനാളം. മുഖമൊഴിക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠനവഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം. പീസ് റേഡിയോ നുറുങ്ങുകൾ.
1: എന്തിന് സ്വാതന്ത്ര്യം? എഴുത്ത് നസീമ വാടാനപ്പള്ളി. സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരത്തിന്റെ പേരിലുള്ള ബഹളങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കവേ സ്വാതന്ത്ര്യം എന്ന വിഷയത്തെക്കുറിച്ചൊരു കുറിപ്പെഴുതാൻ അവൾ തന്റെ തൂലിക കയ്യിലേന്തി. അന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ധീരയോദ്ധാക്കൾ മുന്നിട്ടിറങ്ങിയപ്പോൾ പിന്നണിയിൽ ഒരേ മനസ്സോടെ ഇന്ത്യക്കാർ അണിനിരന്നു. ചില ഒറ്റുകാരൊഴിച്ച് അങ്ങനെ ഇന്ത്യ സ്വതന്ത്രയായി. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഭരിക്കുന്നവർ വിദേശികളല്ല, എന്നാൽ ജനങ്ങളുടെ ന്യായമായ ചില സ്വാതന്ത്ര്യങ്ങൾക്ക് പോലും അവർ വിലക്കേർപ്പെടുത്തുന്നു. ഇന്ന് ഓരോരുത്തർക്കും ആവശ്യം ഓരോതരം സ്വാതന്ത്ര്യമാണ്. വർഗീയതയ്ക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ മറയാക്കുന്നവർ നേരും നിറിയുമില്ലാതെ രാഷ്ട്രീയ രംഗത്തെ കളങ്കപ്പെടുത്തുന്നു. കാമപൂർത്തീകരണത്തിന് ലൈംഗിക സ്വാതന്ത്ര്യം വേണമെന്നതാണ് ചിലരുടെ ആവശ്യം. സ്വന്തം അമ്മയോടും സഹോദരിമാരോടുമെല്ലാം ലൈംഗികതയാവാം, അവരുടെ സമ്മതം നേടിയാൽ മതിയെന്നും മൃഗങ്ങളോടുപോലും അതാവാമെന്നും വാദിക്കുന്ന നെറിയട്ടവർക്കും ഇവിടെ സമരമുഖങ്ങളുണ്ട്. ലിബറൽ ജെൻഡർ ന്യൂട്രാലിറ്റി ആശയങ്ങൾക്ക് വളർന്ന് വികസിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്നതാണ് ചിലരുടെ ആവശ്യം. ലഹരികൾക്കടിമപ്പെട്ട് സ്വന്തം മാതാപിതാക്കളെപ്പോലും കൊന്നൊടുക്കുന്നവർ ആഗ്രഹിക്കുന്നത് ലഹരി യഥേഷ്ടം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. കൊള്ളപ്പലിശയാൽ ആത്മഹത്യകൾ പെരുകുമ്പോഴും പലിശ നിരക്ക് കൂട്ടാനായുള്ള സ്വാതന്ത്ര്യമാണ് ഫിനാൻസ് രംഗത്തുള്ളവരുടെ ആവശ്യം. മതസ്വാതന്ത്ര്യത്തിന്റെ മറവിൽ നടക്കുന്ന ആത്മീയ ചൂഷണങ്ങൾക്ക് അതിരില്ല. ജീവിതത്തെ സ്വന്തം ഇഷ്ടാനുസരണം നയിക്കാനും വേണ്ടിവന്നാൽ ജീവിതം അവസാനിപ്പിക്കാനും സ്വാതന്ത്ര്യം വേണമെന്നും ആവശ്യപ്പെടുന്നവരുണ്ട്. പിന്നെ എങ്ങനെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എഴുതും? താനെഴുതിയ കടലാസുതുണ്ടുകൾ ഓരോന്നും അവൾ ചുരുട്ടിയെറിഞ്ഞു. തെല്ലുനേരം കഴിഞ്ഞപ്പോൾ ചാറ്റൽ മഴയോടൊപ്പം പതുങ്ങിവന്ന മന്ദമാരുതൻ അവളിലെ ആത്മരോഷത്തെ ചെറുതായി തണുപ്പിച്ചു. വികാരത്തെ മറികടന്ന് വിവേകത്തിലേക്ക് മനസ്സ് ചാഞ്ഞപ്പോൾ അവൾ വീണ്ടും തന്റെ തൂലികയെടുത്തു. മനുഷ്യ, നിനക്കെവിടെയാണ് പിഴച്ചത്? സൂപ്പർ അനിമൽ എന്നറിയപ്പെടുന്ന നീ എങ്ങനെയാണ് മൃഗത്തേക്കാൾ അധപ്പതിച്ചുപോയത്? അതെ, നീ നിന്റെ അസ്തിത്വത്തിന്റെ ലക്ഷ്യം തന്നെ മറന്നതോടെയാണ് നിന്റെ മൂല്യച്യുതി ആരംഭിച്ചത്. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, മനുഷ്യൻ പ്രസ്താവ്യമായ ഒരു വസ്തുവേ ആയിരുന്നില്ലാത്ത ഒരു കാലഘട്ടം അവന്റെ മേൽ കഴിഞ്ഞുപോയിട്ടില്ലേ? അധ്യായം 76 വചനം 1. അതെ, നാം എന്തായിരുന്നു? എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കും? നമുക്ക് നമ്മുടേതെന്ന് പറയാൻ എന്താണുള്ളത്? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഏകനായ ഒരു രക്ഷിതാവാണ്. ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നും നമ്മെ പടച്ചതും പരിപാലിക്കുന്നതും ആയുസ്സിന്റെ അളവ് നിർണയിക്കുന്നതും. അള്ളാഹു എന്റെ രക്ഷിതാവും ഞാൻ അവന്റെ അടിമയുമാണ് എന്ന തിരിച്ചറിവാണ് മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുന്നതും ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കാൻ പ്രാപ്തനാക്കുന്നതും. എഴുത്തിനൊപ്പം അവളുടെ ചുണ്ടുകളും അതേറ്റുപറഞ്ഞുകൊണ്ടേയിരുന്നു. രാത്രിയിലെ ഏകാന്തതയും ചാറ്റൽ മഴയും കൂടെ വന്ന മന്ദമാരുതനും അതിന് സാക്ഷിയായി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നു ഹൃദയവസന്തം. സൂറത്തുൽ ബഖറ 57-ാമത്തെ വചനത്തെ ആസ്പദമാക്കി സഹൽ അരിപ്ര ഹൃദയവസന്തത്തിൽ സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നഹ്മദുഹു വനസ്തഈനു വനസ്തഗ്ഫിറു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد. أعوذ بالله من الشيطان الرجيم. وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون. ഏറെ ബഹുമാനം നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും സാധ്യമാവുക, അത് പഠിക്കുന്നവരിൽ ഉൾപ്പെടുക എന്നുള്ളത് അത് വലിയൊരു തൗഫീഖാണ്. അതുകൊണ്ട് തന്നെ 2-ാമത്തെ അധ്യായത്തിലെ 57-ാമത്തെ ആയത്താണ് തുടക്കത്തിൽ ഓതി വച്ചത്. ഇൻഷാല്ലാ അതിനു മുമ്പുള്ള 56 വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അവർ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു ദുർ സ്വാലിഹായ അമലായി നമ്മളിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ കഴിയുന്ന ആളുകളൊക്കെ എൻ്റെ കൂടെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുകയും ആവശ്യമുള്ളത് നോട്ട് ചെയ്ത് എഴുതിയെടുത്ത് ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഓതിയ ഭാഗം, ആ ആയത്ത് ഒന്നുകൂടി പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. وَظَلَّلْنَا عَلَيْكُمُ الْغَمَامَ وَأَنزَلْنَا عَلَيْكُمُ الْمَنَّ وَالسَّلْوَى كُلُوا مِن طَيِّبَاتِ مَا رَزَقْنَاكُمْ وَمَا ظَلَمُونَا وَلَكِن كَانُوا أَنفُسَهُمْ يَظْلِمُونَ. 57-ാമത്തെ ആയത്ത് മാത്രമാണ് ഇപ്പം നമ്മൾ ഓതിയത്. സമയമുണ്ടെങ്കിൽ ഇൻഷാല്ലാ 58-ാമത്തെ വചനവും നമുക്ക് പിന്നീട് ഓതാം. എന്തായാലും ഈ ഓതിയ വചനത്തിലുള്ള തജീവിദിൻ്റെ നിയമങ്ങളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അവിടെ അതിൻ്റെ ഉച്ചാരണം, മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഐനും ഗൈനും ഒരുപോലെയല്ല. ഗ ഇവിടെ ഗൈനാണ്, ഐനിന് പുള്ളിയുള്ള ഗൈൻ, അൽ ഗമാമ ആ നിലക്ക്. അതുപോലെ വഅൻസൽന എന്ന് പറയുമ്പോൾ ഇഖ്ഫാ ബിഗുനിയാണ്, മണിച്ച് അവ്യക്തമാക്കി ഓതണം എന്നുള്ളതാണ്. വഅൻസൽന അലൈക്കുമുൽ മന്ന വസ്സൽവ, വസ്സൽവ എന്ന് വഖഫ് ചെയ്യുമ്പോൾ ആ വാവിന് ശേഷം ഒരു അലിഫുള്ള രീതിയിൽ മാത്രമാണ് വഖഫ് ചെയ്യേണ്ടത്. അമിതമായി നീട്ടാൻ പാടില്ല. വസ്സൽവാ എന്ന് വഖഫ് ചെയ്യാൻ പാടില്ല. വസ്സൽവാ ആ നിലക്ക് ഒരു അലിഫുള്ള പോലെയുള്ള സാമാന്യ ദീർഘം, അത് അസുലി, അത് മാത്രം നൽകാൻ പാടുള്ളൂ. കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും. മിൻ ത്വയ്യിബാത്തി മീത്ത ഇഖ്ഫാ ബിഗുന്നയാണ്. സാക്കിനായ നൂനിന് ശേഷം ഇഖ്ഫാ ബിഗുന്നയുടെ അക്ഷരമായ ത്വാ വന്നു. അപ്പം മണിച്ച് അവ്യക്തമാക്കി ഉച്ചരിക്കണം. വമാ ളലമൂന വലകീ കാനൂ അൻഫുസഹും യദ്ലിമൂൻ വലകീ കാനൂ. അവിടെയും ഇഖ്ഫാ ബിഗുന്നയാണ്. അൻഫുസഹും അവിടെയൊക്കെ അൻഫു ഇഖ്ഫാ ബിഗുന്നയാണ്. അപ്പോൾ ഉന്നത്ത് സഹിതം ഇഖ്ഫാ ചെയ്യണം, അഥവാ മണിച്ചുകൊണ്ട് അവ്യക്തമാക്കി ഓതണമെന്നാണ്. അപ്പോൾ ആ നിയമങ്ങളും അക്ഷരങ്ങളും ഉച്ചാരണങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നോക്കൂ, ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ ജനത, ആ രക്ഷപ്പെട്ട ശേഷം അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട രാജ്യത്തേക്ക് അഥവാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ചെന്നിട്ട് ആ രാജ്യം അടക്കി വച്ചിരുന്ന ശത്രുക്കളെ പുറത്താക്കാൻ വേണ്ടി ഇസ്രായേലർ കൂട്ടാക്കാത്തത് കൊണ്ട് അവർ 40 കൊല്ലം സീനാ താഴ്വരയിൽ ഇങ്ങനെ കെട്ടിത്തിരിയേണ്ടി വന്നൊരവസ്ഥയെ സംബന്ധിച്ച് 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 23-29 വരെയുള്ള വചനങ്ങൾ സൂചിപ്പിക്കുന്നത് കാണാം. ഇവരുടെ ഈ സംഭവത്തിൻ്റെ കഥകൾ പല അധ്യായങ്ങളിലും ഉണ്ടല്ലോ. ആ കാലത്ത് അള്ളാഹു അവർക്ക് നൽകിയ വമ്പിച്ച 2 അനുഗ്രഹങ്ങളെയാണ് ഈ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, ആ വാവ് തൊട്ടു മുകളിൽ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെടുത്തി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാവുൽ അതുഫ് എന്നാണ് അറബി ഭാഷയിൽ അതിന് പറയാറുള്ളത്. അപ്പോൾ വ ലല്ലൽന ലില്ല് എന്ന തണൽ നിഴൽ എന്നൊക്കെയാണ് അല്ലേ. മിതല്ലത്ത് എന്നുള്ളത് ലില്ല് നൽകുന്ന സാധനം, അതാണ് മിതല്ലത്ത്, അതാണ് കുട അല്ലേ, അംബ്രല്ല മിതല്ലത്ത്. വതല്ലൽന നാം തണലാക്കി തരികയും ചെയ്തു, നിഴലിട്ട് തരികയും ചെയ്തു. ലല്ലല പറഞ്ഞാൽ തണലിട്ട് തന്നു, നിഴലിട്ട് തന്നു എന്നൊക്കെയാണ്. അലൈക്കും നിങ്ങൾക്ക്, നിങ്ങളുടെ മേൽ. അൽ ഖമാമ എന്തിനെ തണലായ നൽകി? അൽ ഖമാം, ഖമാം എന്ന് പറഞ്ഞാൽ മേഘം എന്നാണ്. അതായത് ഖമാമത്തുൻ എന്ന വാക്കിൻ്റെ ജംആണ് ഖമാം എന്നുള്ളത്. അതിൻ്റെ മുഫ്രദാണ് ഖമാമത്ത്. സഹാബത്ത്, സഹാബ് അല്ലേ, സഹാബത്ത് പറഞ്ഞാൽ മേഘം എന്നാണ്. അപ്പോൾ ഖമാമിൻ്റെ അർത്ഥം സഹാബ് എന്നാണ്. സഹാബത്തുൻ ജംഅ് സഹാബ് എന്ന പോലെ ഖമാമത്തുൻ ജംഅ് ഖമാം എന്നതാണ്. നിങ്ങൾക്ക് നാം മേഘം തണലിട്ട് തന്നു എന്നാണ്. വഅൻസൽന നാം ഇറക്കിത്തരികയും ചെയ്തു. അൽ മൻ അലൈക്കും നിങ്ങളുടെ മേൽ, അൽ മന്ന വസ്സൽവ മന്നയും സെൽവയും, മന്നും സെൽവയും. അൽ മന്ന മന്ന എന്ന് പറഞ്ഞാൽ ഒരുതരം ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥമാണ്, കട്ടിത്തേൻ എന്ന് പറയും. സെൽവ, സെൽവ എന്ന് പറഞ്ഞാൽ കാടപ്പക്ഷി. അപ്പോൾ ആ നിലക്കുള്ള മന്നും സെൽവയും നിങ്ങൾക്ക് നാം ഇറക്കിത്തരികയും ചെയ്തു. കുലു മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും, കുലു നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. മിൻ ത്വയ്യിബാത്തി, ത്വയ്യിബത്ത് ജംഅ് ത്വയ്യിബാത്ത് എന്ന് പറഞ്ഞാൽ നല്ല, വിശിഷ്ടമായതിൽ നിന്ന്, നല്ലതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. മാ റസഖ്നാകും, റസഖ എന്ന് പറഞ്ഞാൽ നൽകി. മാ റസഖ്നാ നാം നൽകിയ, ക്കും നിങ്ങൾക്ക്. അപ്പം നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന്, വിശിഷ്ടമായതിൽ നിന്ന്, നല്ല വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുവിൻ എന്നാണ് അള്ളാഹു പറയുന്നത്. വമാ ളലമൂന വലകീ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. വമാ ളലമൂന, ളലമ എന്നാൽ ആക്രമിച്ചു എന്നാണ്. വമാ ളലമൂ അവരാക്രമിച്ചില്ല, നാ നമ്മളെ. വമാ ളലമൂന അവർ നമ്മെ ആക്രമിച്ചില്ല. വലാക്കിൻ പക്ഷേ, കാനു അവരായിരുന്നു, അംഫുസഹും അവരോട് തന്നെ, അവർ അവരെ തന്നെ. അംഫുസ് നഫ്സിൻ്റെ ജം അംഫുസ് അല്ലേ, അംഫുസഹും അവരുടെ സ്വന്തങ്ങളോട് തന്നെ. യദ്ലിമൂന അക്രമം പ്രവർത്തിക്കുന്നതായിരുന്നു. അപ്പോൾ അവർ അവരുടെ സ്വന്തങ്ങളോട് തന്നെയായിരുന്നു അക്രമം പ്രവർത്തിച്ചിരുന്നത് എന്നാണ്. അലൈക്കുമുള്ള ഖമാമ, ഇസ്രായേൽ സന്ധികളെ വിളിച്ച് അള്ളാഹു പറയാണ്, ഇസ്രായേൽ സന്ധതികളെ എന്നുള്ളൊരു വിളി. എന്നിട്ട് അവരോട് പറയാം, വല്ലല്ലാലേക്കും ഖമാമ നിങ്ങൾക്ക് നാം മേഘത്തെ തണലാക്കി തരികയും ചെയ്തു. അലൈക്കുമുൽ മന്നവസ്സൽവ മന്നും സെൽവയും അല്ലേ, മന്നയും സെൽവയും നാം നിങ്ങൾക്ക് ഇറക്കിത്തരികയും ചെയ്തു. കുലൂ നിങ്ങൾ തിന്നുകൊള്ളുവിൻ, മിൻ ത്വയ്യിബാത്തി, വിശിഷ്ടമായതിൽ നിന്ന്, മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയ നല്ലവയിൽ നിന്ന്, നല്ല വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. വമാ ളലമൂന, അവർ നമ്മെ അക്രമിച്ചില്ല, വലാക്കിനെങ്കിലും, കാനു അംഫുസഹും യദ്ലിമൂൻ, അവർ അവരോട് തന്നെയായിരുന്നു അക്രമം പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. അർത്ഥം അതിൻ്റെ പദങ്ങൾ അത് ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ് ഒരായത്ത് ഓതുമ്പോൾ നമുക്കതിൻ്റെ ആശയം ഉൾക്കൊണ്ടുപോകാൻ സാധ്യമാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഒന്ന് വളല്ലെന്ന ആളേക്കുമുള്ള ഖമാമ എന്നാണ്. മേഘം നിഴലാക്കി കൊടുത്തു അല്ലേ, ശക്തമായ വെയിലിൽ നിന്ന് ഒരു മറയായി മേഘം അവർക്ക് തണലായി നൽകി എന്ന വലിയൊരു അനുഗ്രഹം ഇസ്രായേലർക്ക് അള്ളാഹു ചെയ്തു കൊടുത്തതാണ്. സസ്യവർഗങ്ങളും നീരറവുകളുമില്ലാത്ത ഒരു മരുഭൂ പ്രദേശമായതുകൊണ്ട് തന്നെ അതിലെ ചൂട്, അതിലെ അത്യുഷ്ണം അത് അതികഠിനമാണ്. ഇസ്രായേലർക്കാണെങ്കിൽ അവിടെ വീടില്ല അല്ലേ, പിന്നീട് അവർ ചെന്നിട്ട് തമ്പടിച്ച് പാളയങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്, അതിനു മുമ്പ് അവിടെ ഒന്നുമില്ല. അപ്പോൾ ആ നിലക്ക് അവിടെ ഒരു തണൽ, ഒരു ആശ്വാസം, ഒരു നിഴൽ കിട്ടുമ്പോൾ എന്തൊരു വലിയ റാഹത്തായിരിക്കും, ആശ്വാസമായിരിക്കും. ആ രൂപത്തിൽ അള്ളാഹു അവർക്കവിടെ നിത്യവും മേഘത്തണലുകൾ നൽകിക്കൊണ്ടിരുന്നു എന്നാണ്. മേഘം എന്നർത്ഥം വരുന്ന അൽ ഖമാം അല്ലേ, അൽ ഖമാമത്ത്, ഖമാമത്ത് അതിൻ്റെ ജംആയ അൽ ഖമാം എന്ന പദത്തെ പറഞ്ഞത് ആസ്പദമാക്കിയത് വെളുത്തതും തണുപ്പ് നൽകുന്നതുമായിരുന്നുവെന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം. ഇവിടെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പറഞ്ഞ സംഗതികൾ നമുക്ക് തഫ്സീർ ഇബ്നു കസീറിൽ കാണാൻ പറ്റും. വളല്ലല്ല അലൈക്കുമുൽ ഖമാമ എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു, ഹോ ജം ഖമാമ, ഖമാമത്ത് എന്ന വാക്കിൻ്റെ ജം ആണ്. സുമ്മിയ ബിദാലിക്, ഈ പേര് വരാൻ കാരണം പറയുന്നത് അന്നഹു യഗുമ്മുസ് സമാ അല്ലേ, ആകാശത്തിലെ അത് മേഘം, ആകാശത്തിലെ മേഘം, ആ മേഘം ആ മേഘത്തെ നിന്നൊരു നിഴലായി നൽകുന്നു. യുവാരിഹ വയസ്തുഹ, ആ മേഘം കൊണ്ട് നിന്ന് അതിനെ മറക്കുന്നു, അപ്പോൾ വെയിലും ചൂടും മറ്റും നിൽക്കാത്ത രീതിയിൽ. വഹുവ സഹാബുൽ അബ്യദ്, അതൊരു വെളുത്ത നിലക്കുള്ള മേഘമാണ് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞത് കാണാൻ പറ്റും. അപ്പോൾ ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു തആല മേഘത്തെ ഒരു തണലായി, നിഴലായി, കടുത്ത ചൂടിൽ നിന്നും, ലുല്ലില അലൈഹിമുൽ ഖമാമ മിന ശംസി എന്ന് കാണാൻ പറ്റും. ഹസൻ വഖ്താദ റഹ്മഹുമല്ലാഹ്, അവരെ വെയിലിൽ നിന്ന് ഒരു മേഘത്തെ ഒരു നിഴലായി, നിഴലായിട്ട് കൊടുത്തു എന്നാണ്. വേറെ ചില ആൾക്കാരെ പറഞ്ഞത് കാണാൻ പറ്റും, ഇബ്നു ജരീർ റഹ്മഹുള്ളാഹ് പറയുന്നത് കാണാൻ പറ്റും, ഖമാമുൻ അബ്റദു മിൻ ഹാദാ വ അത്വയ്യബ്, ഇതിനേക്കാൾ ഏറ്റവും നല്ല, ഏറ്റവും വിശിഷ്ടമായ, ഒരു ഏറ്റവും തണുപ്പൊക്കെ നൽകുന്ന നിലക്കുള്ള ഒരു മേഘമായിരുന്നു എന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ ഉള്ള രൂപത്തിലല്ല, ഒരു അനുഗ്രഹം എന്ന നിലയ്ക്ക് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മേഘത്ത് നൽകി എന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത് ഭക്ഷണത്തിനായി അവർക്ക് തിന്നുവാനായി, വഅൻസൽന അലൈക്കുമുൽ മന്ന വസ്സൽവ, മന്നയും സെൽവയും ഇറക്കി കൊടുത്തു എന്നാണ്. അതാണ് മറ്റൊരു അനുഗ്രഹമായി പറയുന്നത്. അപ്പോൾ അലി ഇബ്നു അബീ ത്വൽഹ, അതുപോലെ അബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുഫസ്സിർ സുഹാബി എന്നറിയപ്പെടുന്ന അദ്ദേഹം പറയുന്നു, കരൽ ബന്നു യൻസിലു അലൈഹിം അലൽ അഷ്ജാർ, മരങ്ങളിൽ നിന്ന് അവർക്ക് മന്ന് ഇറക്കി കൊടുത്തു. ഫയഖദൂന ഇലൈഹി ഫയഅകുലൂന മിൻഹു മാ ശാഉ, അവർ രാവിലെ അവിടെ ചെന്ന് അവർക്കിഷ്ടമുള്ള രൂപത്തിൽ അത് അതിൽ നിന്ന് കഴിക്കാറുണ്ട്. ദ്രാവക രൂപത്തിലാണ് ഉള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഈ മന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലക്കൊക്കെ അല്ലേ ഭക്ഷണത്തിന് മന്നയും സെലവയും നൽകി ലക്ഷക്കണക്കിന് ആളുകൾ. അവിടെ കൃഷിയില്ല, ഉപജീവനമാർഗ്ഗങ്ങളോ മറ്റൊന്നും, ഭുജിക്കാനോ തിന്നാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഒരു സ്ഥലത്ത് അഭയാർത്ഥികളായി ചെല്ലുമ്പോൾ അല്ലേ ഒരു രാത്രി ഗൂഢമായി ഓടിപ്പോന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഇക്കാലത്ത് അള്ളാഹു അവർക്ക് ഒരു പ്രത്യേക അനുഗ്രഹമായി നൽകിയ രണ്ട് വിഭവങ്ങളാണ്, ഭക്ഷണം കഴിക്കാനും പാനീയമെന്നോളവും നൽകിയ രണ്ട് വിഭവങ്ങളാണ് മന്നയും സെൽവയും. ചില ചെടികളിൽ നിന്നോ അല്ലെങ്കിൽ വൃക്ഷങ്ങളിൽ നിന്നോ പുറത്തു വന്നിരുന്നൊരു കറയായിരുന്നു മന്ന എന്നും, അതുപോലെ തന്നെ മഞ്ഞ് പോലെ ഒരു ചാറ്റൽ മഴ പോലെയോ വർഷിച്ച സസ്യങ്ങളിൽ തങ്ങി നിൽക്കുന്ന ഒരു മെഴുക് പോലുള്ള ഒരു പദാർത്ഥമായിരുന്നു അതെന്നും ഒക്കെ തഫ്സീറിൽ കാണാൻ പറ്റും. ഏതായാലും സ്വന്തമായിട്ട് അധ്വാനമില്ലാതെ ലഭിക്കുന്നതും നല്ല മധുരവും നല്ല ടേസ്റ്റുള്ള ഹൃദ്യവുമായൊരു ഭക്ഷ്യപദാർത്ഥമായിരുന്നു മന്ന, അൽ മന്ന് എന്ന് പറയുന്നത് എന്ന് മുഫസ്സുകൾ പറഞ്ഞതായി കാണാൻ പറ്റും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ചൂണ്ടിക്കാട്ടിയതുപോലെ അത് സ്വന്തമായി തിന്നാവുന്ന ഒരു ഭക്ഷ്യപദാർത്ഥമായും വെള്ളത്തിൽ കലർത്തി അതോ ഒറ്റക്കായിട്ട് കുടിക്കാം, ആ നിലക്കിങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ കലർത്തി മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു പാനീയവുമായി ഉപയോഗിക്കാവുന്നതായിരിക്കാം അള്ളാഹു ആലം എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞത് കാണാൻ പറ്റും. അപ്പോൾ ഈ രൂപത്തിൽ കാടപക്ഷിയോ അല്ലെങ്കിൽ കാടപക്ഷിയെപ്പോലെയുള്ള ചെറുപക്ഷിയോ ഒക്കെ ആകാം ഈ സെൽവ എന്ന് പറഞ്ഞത്. അതും ഇഷ്ടംപോലെ ലഭിക്കുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയിരുന്നു എന്നാണ്. ഇപ്പം മൂസ നബി അലൈഹി വസല്ലമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി വൈകുന്നേരം ഈ കാടപ്പക്ഷി എന്ന് പറഞ്ഞല്ലോ, കാടപ്പക്ഷി അതുപോലെ അതിന് സമാനമായ മറ്റൊരു ഭക്ഷ്യ വസ്തു രാവിലെ അതുപോലെ തന്നെ മന്നയും അവർക്ക് ലഭിച്ചു കൊണ്ടിരുന്നു എന്നു. അത് മന്ന എന്ന് പറയുന്നത് മഞ്ഞ് പോലെ ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരുന്നു, അതിൽ നിന്ന് അവരെന്ത് ചെയ്യും, നുകരും കഴിക്കും എന്നുള്ളതാണ്. അത് വെളുത്തതും അതുപോലെ തന്നെ ഈ മറ്റേ മല്ലി കൊത്തമ്പാരി പോലുള്ള മല്ലി പോലുള്ള മധുരമുള്ളതുമായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസത്തേക്ക് ഓരോ ദിവസത്തിനും ആവശ്യമുള്ള ഭക്ഷണം അവർക്ക് ലഭിച്ചിരുന്നു എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ നിലക്കൊക്കെ ഒന്നും ലഭിക്കാത്ത കൊടും ചൂടുള്ള കൃഷിയോ വൃക്ഷങ്ങളോ ചെടികളോ മറ്റ് കായ്ക്കനികളോ ഒന്നുമില്ലാത്ത ഒരു മരുഭൂമിയിൽ വെച്ചുകൊണ്ട് ഇവരിങ്ങനെ അതിലൂടെ പോകുമ്പോൾ ഈ നിലക്കുള്ള മന്നും സെൽവയും അവർക്ക് ഭക്ഷണമായി പടച്ചിറബ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ, അതുമാത്രവുമല്ല വളല്ലാളേക്കുമുള്ള ഖമാമ ആ മേഘത്തെ അവർക്ക് തണലായി ആ കൊടും ചൂടിൽ നിന്നും ആ ഉഷ്ണത്തിൽ നിന്നും വെയിലിൽ നിന്നുമൊക്കെ ഒരു സംരക്ഷണം എന്ന നിലക്ക് മേഘത്തെ ഒരു തണൽ കീറായി നിഴലായി ഇട്ടുകൊടുത്തു സംവിധാനിച്ച് നൽകിയെങ്കിലും ഇതൊക്കെ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഇതിലൂടെ ആ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് തങ്ങൾ സൃഷ്ടിച്ച നാഥന് അല്ലേ, തങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച ആ തൻ്റെ ജനതയെയും സൃഷ്ടിച്ച ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ഖാലിഖായ അള്ളാഹുവിനെ ആ അനുഗ്രഹത്തിന് പകരമായി നന്ദി ചെയ്ത് ആ റബ്ബിനെ മാത്രം ആരാധിച്ച് ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ച് ജീവിക്കണം എന്നുള്ള ഒരു വലിയ സന്ദേശം ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്നും ഉൾക്കൊള്ളേണ്ട ഗുണപാഠമെന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തെന്ന അനുഗ്രഹത്തിലൂടെയാണ് നമ്മൾ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലക്ക് നമ്മൾ അല്ലെ നമ്മുടെ ആരോഗ്യം, നമുക്ക് ജീവിക്കാനുള്ള ആയുസ്, നമ്മുടെ ഓരോ അവയവങ്ങൾ, കാഴ്ച, കേൾവി, ബുദ്ധിശക്തി, നമ്മുടെ എല്ലാ പിന്നെ സൗകര്യങ്ങളും സംവിധാനങ്ങളും അള്ളാഹു നമുക്ക് ചെയ്തുന്ന അനുഗ്രഹങ്ങളാണ്. അപ്പോൾ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരൊറ്റ നേരം നമ്മെക്കുറിച്ച് ദൃഷ്ടി തിരിച്ചാൽ നമ്മുടെ കാര്യം വളരെ കഷ്ടമാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ടല്ലോ അല്ലേ, ലാ യാ ഹയ്യു യാ ഖയ്യൂം ബി റഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ഷഅ്നി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ അല്ലേ. എന്നും ജീവിച്ചിരിക്കുന്നവനായ എല്ലാം നിയന്ത്രിക്കുന്നവനായ അള്ളാഹുവേ, ബി റഹ്മതിക അസ്തഗീസ് അല്ലേ, നിന്റെ അനുഗ്രഹം കൊണ്ട് നിന്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ നിന്നോട് സഹായം തേടുന്നു. വലാ തകിൽനി ലാ ഹയ്യു യാ ഖയ്യൂം ബി റഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ഷഅ്നി കുല്ലഹ്, എൻ്റെ എല്ലാ കാര്യത്തെയും നീ നന്നാക്കി തരണമേ. വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ, ഒരു ദൃഷ്ടി ഇമവിട്ടുന്ന കണ്ണിമവിട്ടുന്ന സമയത്തേക്ക് പോലും എൻ്റെ കാര്യം, എൻ്റെ സ്വന്തം കാര്യം എന്നെ മാത്രം ഏൽപ്പിക്കല്ല എന്നുള്ള ഒരു ദിക്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, സഹോദരങ്ങൾ, നമ്മുടെ ഈ സിരകളിലൂടെ, ദേഹത്തിലൂടെ, രക്തധമനികളിലൂടെ ആ ബ്ലഡ് സർക്കുലേഷൻ നടക്കുമ്പോൾ അത് ഒരു സമയം എവിടേക്കെങ്കിലും ഒരു സ്ഥലത്തേക്ക് എത്താതിരുന്നാൽ നമ്മുടെ ഹാർട്ടിൽ നിന്ന് അത് പമ്പ് ചെയ്ത് നമ്മുടെ തലച്ചോറിലൂടെ ശരീരത്തിന് മുഴുവൻ കാൽപാദം വരെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ രക്തചംക്രമണ വ്യവസ്ഥ അതെപ്പോഴെങ്കിലും ഒന്ന് സ്റ്റോപ്പാവുന്ന അവസ്ഥ വരുമ്പോൾ അല്ലേ, അതിലെ ഹേർട്ടിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒരു രക്തക്കുഴൽ ചിലയിടത്ത് അല്പം സ്റ്റക്ക് വരുമ്പോൾ ബ്ലോക്ക് എന്ന് പറയുന്നു, സ്ട്രോക്ക് സംഭവിക്കുന്നു, പലതും സംഭവിക്കുന്നു. അപ്പോൾ ആ റബ്ബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ആ റബ്ബിന് ഇഷ്ടപ്പെട്ട വഴിയിൽ മാത്രം ജീവിച്ച് റബ്ബിന് ഇഷ്ടപ്പെടാത്തൊരു വഴിയുണ്ടെങ്കിൽ അതിലേക്ക് പ്രവേശിക്കാതെ റബ്ബിനോട് പ്രാർത്ഥിച്ച് ആ റബ്ബിന് ഇബാദത്ത് ചെയ്ത് നന്ദി എന്നോണം നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അതാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്നൊരു വലിയ പാഠം. ആയത്തിനർത്ഥം പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വളല്ലുമുൽ അലൈക്കുമുൽ മന്നവസ്സൽവ, നിങ്ങളുടെ മേൽ നാം മേഘത്തെ തണലായി നൽകി, നിങ്ങൾക്ക് നാം മന്നും സെൽവയും ഇറക്കിത്തരികയും ചെയ്തു. ഭക്ഷണമെന്നോണം കുലൂമിൻ തൊയ്യിബാത്തിമാറസഖിനാക്കും, നാം നിങ്ങൾക്ക് നൽകിയ നല്ല വസ്തുക്കളിൽ നിന്ന് വിശിഷ്ടമായവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. വമാലോലമൂന, അവർ നമ്മെ അക്രമിച്ചില്ല. വലാക്കിൻ, പക്ഷേ കാനൂ അംഫുസഹും യദ്ലിമൂൻ, അവർ അവരുടെ സ്വന്തങ്ങളോട് തന്നെയായിരുന്നു അക്രമം പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഈ നിലക്ക് ഇസ്രായേലർ അവരുടെ ജീവിതത്തിലുണ്ടായ ചില നന്ദികേടുള്ള കാര്യങ്ങൾ, അതുപോലെയുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്നുള്ളൊരു വലിയ മെസ്സേജാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം ആയത്തുകളിൽ നിന്നും കഥകളിൽ നിന്നും ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യപ്പെടുത്താൻ ഉതകുന്ന രീതിയിൽ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹൃദയവസന്തം, സൂറത്തുൽ ബഖറ 57-ാമത്തെ വചനം. അനുഗ്രഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട പാഠമാണ് ഹൃദയവസന്തത്തിൽ നമ്മൾ കേട്ടത്. ഹൃദയവസന്തം അവതരിപ്പിച്ചത് സഹൽ അരിപ്ര.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറമാ ഫി ഹാദിഹി ലൈല വഖൈറമാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫി ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഇൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഇവനിംഗ് ലൈവ് ശ്രോതാക്കളെ, ഇവനിംഗ് ലൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം രണ്ട് കൊച്ചു കൂട്ടുകാരുണ്ട്. അതുപോലെ വോയിസായിക്കൊണ്ട് കുറേ കൂട്ടുകാർ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അവരിലേക്കൊക്കെ പോവേണ്ടതുണ്ട്. ആദ്യം നമ്മോടൊപ്പം ഇന്ന് ആരൊക്കെ ഫീഡ്ബാക്കിൽ ചേർന്നിട്ടുണ്ട് എന്ന് നോക്കാം. ഇൻഷാല്ലാ അതിനുശേഷം നമ്മുടെ കൂട്ടുകാരെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ആരൊക്കെയാണ് സലാം പറഞ്ഞ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഷാദിയ ഒറ്റപ്പാലം, അതുപോലെ ഷംനാദ് ഖാൻ, ആയിഷ തോട്ടശ്ശേരിയറ, പിന്നെ ആരാണ്, ഇങ്ങനെ കുറേ ആളുകൾ എന്ത് ചെയ്യുന്നത്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുപോലെ അമീർ ടി അടുത്ത നാട്ടുകാര സലാം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും. മാതാപിതാക്കളോട് കാണിക്കേണ്ട കടമകളും അവരെ പരിചരിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഇസ്ലാം വളരെ ഗൗരവത്തോടെയാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനുള്ള ആരാധനയോട് ചേർത്താണ് ഖുർആൻ മാതാപിതാക്കളോടുള്ള നന്മയെ കൽപ്പിച്ചിട്ടുള്ളത്. സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്നതിനേക്കാൾ വലിയ സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി വാർദ്ധക്യത്തിൽ അവരെ പരിചരിക്കേണ്ടത് മക്കളുടെ കടമയാണ്. സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതോടൊപ്പം അവരോട് ദയയോടും വിനയത്തോടും കൂടി പെരുമാറണമെന്നും മടുപ്പോ അതൃപ്തിയോ ഉണ്ടാക്കുന്ന വാക്കുകൾ പോലും പറയാൻ പാടില്ലെന്നും ഇസ്ലാം കർശനമായി നിർദ്ദേശിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നത് ഓരോ മകന്റെയും മകളുടെയും ബാധ്യതയാണ്. മാതാപിതാക്കളുടെ അവകാശങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രവാചക ചര്യയിലെ പ്രശസ്തമായൊരു സംഭവമാണ് മഹാനായ ജുറൈജ് എന്ന സ്വഹാബിയുടെ ചരിത്രം. അദ്ദേഹം നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ത്തിൻ്റെ മാതാവ് മൂന്ന് തവണ വിളിക്കുകയും നമസ്കാരത്തിൽ മുഴുകി ഇരിക്കുന്നതിനാൽ അദ്ദേഹം ഉത്തരം നൽകാൻ വൈകുകയും ചെയ്തു. അതിൽ മനം നൊന്ത് മാതാവ് അന്യവനിതകളുടെ മുഖം കാണിക്കുന്നതുവരെ ജുറൈജ് മരണപ്പെടരുതേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് ആ നാട്ടിൽ ജുറൈജിനെതിരെ ദുർനടപ്പിൻ്റെ വ്യാജ ആരോപണം ഉയരുകയും അദ്ദേഹം വലിയൊരു പരീക്ഷണം അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്തു. ഒടുവിൽ അള്ളാഹുവിൻ്റെ അത്ഭുതത്താൽ നവജാത ശിശു സംസാരിക്കുകയും ജുറൈജിൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്തുവെങ്കിലും മാതാവിൻ്റെ പ്രാർത്ഥനയും അതൃപ്തിയും എത്രമാത്രം ശക്തമാണെന്നും അവരെ അവഗണിക്കുന്നത് വലിയ പരീക്ഷണങ്ങൾക്ക് കാരണമാകുമെന്നും ഈ സംഭവം നമ്മെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. മാതാപിതാക്കളുടെ തൃപ്തിയും പൊരുത്തവും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ സംഭവത്തിൽ ജുറൈജ് എന്ന സ്വഹാബി എന്ന് പറഞ്ഞത് അല്ല, സ്വഹാബി അല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ ഇസ്രായേലിൽ പെട്ട ഉണ്ടായൊരു സംഭവം വിവരിച്ചതാണ്. അതുപോലെ സൽമാൻ ഉദരം ബലം സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. നമ്മുടെ കൂട്ടുകാരെ നമുക്കൊന്ന് പരിചയപ്പെടണമല്ലോ അല്ലേ. എവിടുന്നാണ് വരുന്നത്? നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണ്ടേ. റുമൈസ അല്ലേ? ആ റുമൈസിന്റെ വീട്ടിലാരൊക്കെ ഉള്ളത്? അപ്പൊ കുറേ ആൾക്കാരുണ്ടല്ലോ. നാല് കാക്ക, ഒരു താത്ത അല്ലേ, പിന്നെ നിങ്ങൾ മൂന്നാൾക്കാരും, അപ്പം എട്ടാളുണ്ട് വീട്ടിൽ. ആ മാഷാല്ലാ, വലിയ കുടുംബമാണല്ലേ. എന്നും അടിപിടലായിരിക്കും എൻ്റെ പണി കാക്കാരിയായിട്ട് അല്ലേ. ഇല്ലേ, കളവ് പറയരുത്, സത്യം പറയാൻ പാടില്ലോ കേട്ടോ. അനിയനെ ഏറ്റവും അടി ഉണ്ടാക്കല് ഇടക്കല്ലേ. ആ ഓക്കെ. മോൾ എത്രയല്ല പഠിക്കുന്നത് ഇപ്പോൾ? ഏഴില്. കാക്കമാരൊക്കെ എന്ത് ചെയ്യുന്നു?
1: ഒന്നാമത്തെ അക്ക ഗൾഫില്, രണ്ടാമത്തെ അക്ക
0: നാട്ടിൽ. എന്താ പണി അല്ലേ പഠിക്കേ? പണിയാ. എന്താ ചെയ്യുന്നത്? എന്താ നോർമല്ലേ? ആ കടയിലാണല്ലേ. ആ പിന്നെ
1: മൂന്നാമത്തെ അക്ക പ്ലംബിംഗ് പഠിച്ച,
0: ഐ ടി ഐയിൽ പഠിക്കാല്ലേ. ആ തിരുവമ്പാടിയോ? ആ
1: നാലാമത്തെ താത്ത പ്ലസ് ടു പഠിക്കാം.
0: പ്ലസ് ടു പഠിക്കുക. പിന്നെ ഇങ്ങനെയാണ്.
1: പിന്നെ അഞ്ചാമത്തെ ഉണ്ട്.
0: ആ
1: അഞ്ചാമത്തെ എട്ടില് ആൺകുട്ടി.
0: ആൺകുട്ടി
1: ഞാന്
0: ഏഴില്. ഇനി എന്റെ താഴത്തിലെ അനിയത്തിയുള്ളൂ അല്ലേ.
1: ഓക്കെ.
0: അപ്പോ ഉപ്പ എന്ത് ചെയ്യുന്നു?
1: പാലക്കാട്.
0: എന്താ പണി?
1: സൂപ്പർവൈസർ.
0: സൂപ്പർവൈസർ ഏതാ കമ്പനി? അറിയില്ല. ഓക്കെ. ഉമ്മ വീട്ടിൽ തന്നെ അല്ലേ. ഇനി നമുക്ക് ഒരാളെ കൂടി പരിചയപ്പെടാനുണ്ട്. റുമൈസ മോളുടെ കുടുംബക്കാരി കൂടിയാണ് അല്ലേ. മോളിസിന്റെ പേരെന്തായിരുന്നു? ഫർഹ ഫാത്തിമ. ഫുൾ ടൈം സന്തോഷത്തിന്റെ ആളാണോ? ഫർഹലാണ് ഉണ്ടാല്. ഏ ആ ഓക്കെ. ഫർഹ മോള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അഞ്ചില്. എവിടെയാണ്? വഴിക്കടവ്. ആ അപ്പൊ ഇവിടെ റുമൈസ മോള് വീട്ടിലേക്ക് വിരുന്ന് വന്നതാ? ആ മാഷാല്ലാ. അപ്പൊ പ്രതീക്ഷിക്കാതെ വന്നതാണ് അല്ലേ എന്ത് പീസ് റേഡിയോക്ക് അല്ലേ. ആ മാഷാല്ലാ. അപ്പോ മോളെ വീട്ടിലാരൊക്കെയാള്?
1: അഞ്ചു പേരുണ്ട്.
0: അഞ്ചു പേരുണ്ട്.
1: ഒന്ന് രണ്ട് കാക്കന്മാരും
0: മേപ്പേ. ഉപ്പ എന്താ ചെയ്യുന്നേ?
1: പച്ചക്കറികട.
0: പച്ചക്കറികട. മോള് മദ്രസയിൽ അഞ്ചു തന്നെ? മദ്രസയിൽ എത്ര?
1: ആറില്.
0: ആറിലോ? ഏതോ മദ്രസയിലാ?
1: മോള് പറയുന്നത് കേൾക്കുന്നില്ല.
0: ആ അത് ഇപ്പം ക്ലിയറോ? അപ്പോൾ മോള് ഏത് മദ്രസയിലാണ്? മാമാങ്കര. ആ ഓക്കെ. റൊമൈസ മോള് ഏത് മദ്രസയിലാണ് പഠിക്കുന്നത് പറഞ്ഞിരുന്നു? എന്താ മദ്രസിൻ്റെ പേരെന്തായിരുന്നു?
1: സലഫി മദ്രസ വാക്കല്.
0: വാക്കല്ലൂർ സലഫി മദ്രസയിലെ എത്രാം ക്ലാസ്സിലായിരുന്നു?
1: ആറില്.
0: ആറില്. ഓക്കെ, മാഷാ അല്ലാ. അപ്പോൾ നമ്മളെ രണ്ട് കൂട്ടുകാരുണ്ട്, ഫർഹം മോളും റുമൈസ മോളും ആണ്. ജമീല കുമരനെല്ലൂർ, അതുപോലെ ഹൈറുനിസ ചെർപ്പളശ്ശേരി, ആയിഷ കരുമ്പിൽ, സൽമാൻ ഉദരമ്പലം, ഇവരൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹമത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സാരോപദേശം കേൾക്കാനുള്ള സമയമായി. അപ്പോൾ സാരോപദേശം കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരുടെ പ്രോഗ്രാമിലേക്ക് വരാം ഇൻഷാ അല്ലാ. വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. നമ്മുടെ ഹൃദയം സദാസമയം മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിലച്ചു പോകുന്നത് ഏക സമയത്ത് മാത്രമാണ്, അത് നമ്മൾ തുമ്മുന്ന സമയത്താണ്. നമുക്കെല്ലാവർക്കും അറിയാം, തുമ്മൽ വരുമ്പോൾ തന്നെ നമുക്കൊരു സ്റ്റക്ക് ഫീൽ ചെയ്യാറുണ്ട്. അവിടെ തുമ്മിക്കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആശ്വാസമാണ്. യഥാർത്ഥത്തിൽ ഇത് പടച്ചറബ് സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ തുമ്മൽ. അതോടുകൂടെ ഒരുപാട് രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നു, നമ്മുടെ ബ്രീത്തിങ് ഏറ്റവും സ്മൂത്താവുന്നു, കൂടുതൽ ഉന്മേഷം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സമയത്ത് നമ്മളൊരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത കാര്യമാണ് അൽഹംദുലില്ലാ എന്ന വാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹു യുഹിബ്ബുൽ ഉതാസ് വയക്രഹു തതഉബ്. അല്ലാഹു തുമ്മുന്നവരെ ഇഷ്ടപ്പെടുന്നു, കോട്ടുവാ ഇടുന്നവരെ വെറുക്കുന്നു. ഫഇദ അതസ അഹദുക്കും ഫലിഹ്മദില്ലാ. നിങ്ങൾ ആരെങ്കിലും തുമ്മുകയാണെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയണം. അത് കേൾക്കുന്ന മുസ്ലിമോ യർഹമുക്കല്ലാ എന്ന് പറയണം. അപ്പോൾ തുമ്മിയവനോ യഹ്ദീകുമുല്ലാ വയുസ്ലിഹു ബാലക്കും എന്ന് പറയണം. അപ്പോൾ തുമ്മിയ ആൾക്ക് പ്രതിഫലമായി, കേട്ടവർക്ക് പ്രതിഫലമായി, എല്ലാവർക്കും പ്രാർത്ഥനയായി. നോക്കൂ, ഇസ്ലാം എത്ര ബ്യൂട്ടിയുള്ള അല്ലേ മനോഹരമായ മതമാണ്. തുമ്മിയാൽ പോലും അവിടെ അള്ളാഹുവിനെ സ്തുതിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക അല്ലേ, കൃത്യമായി അവിടെ അദബുകൾ പഠിപ്പിക്കുക, വായ ഒപ്പിപ്പിടിക്കണം, ഉച്ചത്തിൽ തുമ്മരുത്, അത് നമുക്ക് പിന്നെ കൂടുതൽ പ്രയാസങ്ങളുണ്ടാകും, മറ്റുള്ളവർക്കും പ്രയാസങ്ങളുണ്ടാവും. അങ്ങനെ ഒരുപാട് അദബുകൾ പഠിപ്പിക്കുക, അതിലൂടെ നമുക്ക് അള്ളാഹു പ്രതിഫലം നൽകുക, അതോടൊപ്പം നമുക്ക് ശാരീരിക ഉന്മേഷവും ലഭിക്കുക. മാഷാ അല്ലാ. എന്നാൽ തുമ്മുക, സോറി, കോട്ടുവാ ഇടുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ അതിൽ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുക ചെയ്യുക, അല്ലെ വായിക്കാൻ ഇരുന്ന കൂട്ടുവായിട, ഓതായിരുന്ന കൂട്ടുവായിട, നിസ്കരിക്കാൻ കയ്യേറ്റിയ കൂട്ടുവായിട. അപ്പം അത് ഷെയ്ത്താൻ്റെ അടുത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇദാ തസഅബ അഹദുക്കും ഫല്യറുദ്ദഹു മസ്തതാ. നിങ്ങൾക്ക് നിങ്ങളാരെങ്കിലും കോട്ടുവായിടുകയാണെങ്കിൽ പരമാവധി പിടിച്ചു വെക്കണം, കോട്ടുവായിടരുത്, പിടിച്ചു വെക്കുക, വായ ഒപ്പി പിടിക്കുക. ഫ ഇന്ന അഹദക്കും ഇദാ തസഅബ ലഹിഖ ഷൈത്താൻ, ലഹിഖ മിൻഹു ഷൈത്താൻ. ആരെങ്കിലും കോട്ടുവായിട്ടാൽ പിശാചിന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണ്? ഓനെ ഇനി പിന്നെ ഇതിൽ നിന്ന് പേപ്പിക്കാൻ പറ്റും, അവൻ്റെ ഇൻട്രസ്റ്റ് കളയാൻ പറ്റും, നിസ്കാരം അതിൻ്റെ ഫലം ഇല്ലാതാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഷെയ്ത്താന് കോട്ടുവായിടുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, എപ്പോൾ തുമ്മിയാലും അൽഹംദുലില്ല പറയണം. അതിവിടെ നമുക്ക് കൂലി കിട്ടും, മനസ്സിലായല്ലേ? കേൾക്കുന്നവർക്കും കൂലി കിട്ടും, പരസ്പരം പ്രാർത്ഥിക്കും, നമുക്ക് ഉന്മേഷവും ലഭിക്കും, സമാധാനവും ലഭിക്കും, എല്ലാം ലഭിക്കും. അതുകൊണ്ട് എപ്പോഴും വിട്ടുപോകുന്നൊരു സുന്നത്താണ് തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയുക എന്നുള്ളത്. അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, വിട്ടുപോകും.

0: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മുടെ ഒരു സുഹൃത്ത് പ്രോഫ്കോൺ, പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ അന്താരാഷ്ട്ര സമ്മേളനം, അതിന് കുട്ടികളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു ക്യാമ്പസ്, അത് കേരളത്തിലുണ്ട്, ആ ക്യാമ്പസിലേക്ക് കുട്ടികളെ ക്ഷണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ തൻ്റെ നാട്ടുകാരനായ ഒരു കുട്ടി അവിടെ ഉണ്ട് എന്നുള്ള നിലക്ക് അവൻ്റെ റൂം എവിടെ എന്ന് അന്വേഷിച്ചു. ആ റൂമിലേക്ക് ഈ നമ്മുടെ കൂട്ടുകാരൻ ചെല്ലുകയാണ്. ചെന്നപ്പോൾ അവന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഒരു കോലത്തിലാണ് അവനെ കണ്ടത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവനെ കാണുന്നു, അവൻ്റെ കോലമാകെ മാറിയിട്ടുണ്ട്, മുഖം മാറിയിട്ടുണ്ട്, ശരീരമാകെ ക്ഷീണിച്ചിട്ടുണ്ട്, ഒരു പ്രത്യേകമായൊരു കോലം അവനായി മാറിയിട്ടുണ്ട്. അപ്പോൾ സംസാരിച്ചപ്പോൾ കൂട്ടുകാരോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അവൻ മാസങ്ങളായി ലഹരിക്കടിമയാണ്. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ തോന്നിയൊരു വിഷയം, ഇവൻ്റെ ഉപ്പയോട് സ്ഥിരമായി ഈ പ്രവർത്തനങ്ങളിലേക്ക്, കുട്ടികളുടെ കൂട്ടായ്മയിലേക്ക് ഇവനെ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടപ്പോഴൊക്കെ ഉപ്പ പല കാരണങ്ങൾ പറഞ്ഞ് അത് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അവന് കുറേ പരീക്ഷാ തിരക്കാണ്, കുറേ ബുദ്ധിമുട്ടുകളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ന്യായങ്ങൾ പറഞ്ഞൊരു ഉപ്പയായിരുന്നു. എന്ത് ഈ ഒരു സാഹചര്യത്തിൽ അവൻ ഓർത്തുപോയതാണ് ഉപ്പ അങ്ങനെയായിരുന്നല്ലോ സംസാരിച്ചിരുന്നത്. അപ്പോൾ ഉപ്പയ്ക്ക് ചെറിയ ചില സൂചനകൾ അങ്ങോട്ട് നൽകിയപ്പോൾ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന സൂചനകൾ നൽകിയപ്പോൾ, പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഓനൊന്ന് ശരിയാക്കി എടുക്കണം, നിങ്ങളൊന്ന് കൊണ്ടുപോകണം, അവനെ നന്നാക്കണം എന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പോൾ തുടക്കത്തിലൊന്നും കുട്ടികളെ നേർവഴിക്ക് നടത്തേണ്ടതിൻ്റെ ഒരു സമയത്തും അതിനെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കാതെ ഇത്തരം കൂട്ടായ്മകളിൽ അംഗമാകുന്നത്, അതിൻ്റെ മീറ്റിങ്ങുകൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതൊക്കെ കുട്ടികളുടെ ഒരു പഠന സമയത്തിൽ നഷ്ടമായി മനസ്സിലാക്കുന്ന രക്ഷിതാക്കൾ, അവരൊരു വഴികേടിലായിപ്പോയതിന് ശേഷം തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിൻ്റെ കുറേ അനുഭവങ്ങൾ ഒരുപക്ഷെ നമുക്കുണ്ടാവും.
4: ഈ പൊതുവെ അങ്ങനത്തെ കുറച്ച് പാരൻസ് ഉണ്ട്. ഒന്നാന്ന് വെച്ചാൽ മക്കൾ ഇങ്ങനത്തെ ഒരു മോഡലിലേക്ക് എത്തുക എന്നുള്ളത് ഒരു വലിയ തോഫീക്കാണ്. അപ്പം അങ്ങനെ പിന്നെ കുറച്ച് മീറ്റിംഗ്

0: വൈകി വരുമ്പോൾ, അവൻ കുറേ അധികം ഇരുന്ന് ഫോൺ ചെയ്യുമ്പോൾ ഒക്കെ ഇങ്ങനെ വെറുതെ എട്ടങ്ങാറാക്കി കൊണ്ടിരിക്കും. അതായത് വർത്ത വർത്താനം പറഞ്ഞ് ചടപ്പിക്കും. അപ്പം എനിക്കറിയാം, നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം, ഞാനന്ന് നമ്മുടെ വിദ്യാർത്ഥി ഘടകത്തിൻ്റെ സംസ്ഥാന ഭാരവാഹിത്വത്തിലുള്ള, ഞാൻ സെക്രട്ടറി ആകുന്ന സമയമാണ്. അപ്പോൾ പൊതുവേ എന്താ വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ നമ്മളോട് അവരുടെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ വളരെ കണ്ടിന്യൂസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവനെ ഏത് പരീക്ഷ വന്നാലും പരീക്ഷാകാലത്ത് തന്നെ വിളിച്ചിട്ട് പറയും, എനിക്ക് 80% മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പറയും, 80% അല്ലല്ലോ, 100% അല്ലേ കിട്ടേണ്ടത്, അല്ല 80% എന്തായാലും കിട്ടണം. ഇവനങ്ങനെ പറയാം. അപ്പം ഇത് ഒന്ന് രണ്ട് തവണ വന്നപ്പോൾ ഞാനൊരിക്കൽ അവൻ അടുത്ത് കിട്ടിയപ്പോൾ ചോദിച്ചു. അന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാട്സാപ്പ് സംവിധാനങ്ങളൊന്നുമില്ല, ഫുൾ
1: മെസ്സേജ്,
0: ഫോണിങ്ങും മെസ്സേജും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ 80% മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഉമ്മ പിന്നെ നമ്മളെ ഇങ്ങനത്തെ ഈ കാര്യങ്ങൾക്കൊന്നും വിടൂല. ഇത്താത്തിയും അവരൊക്കെ നല്ല ഭയങ്കര എഡ്യൂക്കേറ്റഡാണ്, NIT IIT ടീമുകളാണൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുക. അപ്പോൾ ഇവന് പൊതുവേ 90, 95, 98% മാർക്ക് കിട്ടും ഈ പയ്യനെ. അത് ഒക്കെ കഴിഞ്ഞ്, കോഴ്സൊക്കെ കഴിഞ്ഞ് അവന് നല്ലൊരു അവസ്ഥയിലൊക്കെ എത്തിയതിൻ്റെ ശേഷം വീണ്ടും ഉമ്മാൻ്റെ ഒരു ഓട്ടോ പ്ലേ എന്ന് നമ്മൾ പറയും, വെറുതെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരുമല്ലോ, എൻ്റെ കാര്യം നോക്കിക്കോ എന്നാ പറയാം, ഉമ്മതാ പറയാം. അപ്പോൾ ഒരിക്കവന് പറഞ്ഞു, ഒരു തന്നെ ഭയങ്കര ഹാപ്പിയിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഉമ്മാനുടേയും കാര്യം പറഞ്ഞു. എന്തേ പറഞ്ഞെന്ന് വെച്ച് തന്നെ, എൻ്റെ കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ കാര്യം എൻ്റെ ഖബറാണ്. ഞാൻ മരിച്ചുപോയാൽ ഇതായി ട്രോഫി, ഈ സർട്ടിഫിക്കറ്റൊക്കെ വെറുതെയാണ്, ആർക്കും പറ്റില്ല. കുട്ടീൻ്റെ അപ്പി കുറാനോട് ഇത് പറ്റില്ല. ഈ ചൂടായെന്ന് വെച്ച് തന്നെ, ചൂടായില്ല, ഞാൻ കരഞ്ഞ പറഞ്ഞു ഉമ്മാനോട്. അപ്പം ഉമ്മ എന്ത് ചെയ്തു, ഉമ്മയും കരഞ്ഞു ഇനി ഉമ്മ എന്നോട് പറയാൻ സാധ്യതയല്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ സുഹൃത്ത് ഒരു പക്ഷേ എന്നെ കേൾക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് അവന് ജോലിയിലേക്കും മറ്റും ഒക്കെയൊക്കെ വന്ന് രംഗത്തുനിന്ന് അപ്രത്യക്ഷമാകുകയാണ് ചെയ്തത്. ഇപ്പം അത് പറഞ്ഞപ്പോഴാണ് അവന് ഓർമ്മ വരുന്നത്, എനിക്ക് നിന്നെ ഒന്ന് വിളിച്ചു നോക്കണം. അതെ, പിന്നെ അങ്ങനെ ചില ആൾക്കാരുണ്ട്. നമ്മൾ ഒരു എവിടെയൊക്കെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുമ്പോൾ പിന്നെ വിസിബിളാകാത്ത, ചിലപ്പോൾ സജീവമായി വേറെ എന്തെങ്കിലുമൊക്കെ ഫീൽഡിൽ ഉണ്ടാവാം. അപ്പം ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതാണ്, ഈ കുട്ടികളെ നമ്മൾ നന്നായി താല്പര്യപ്പെടുത്തി മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ ഭാഗമാക്കണം. ചിലപ്പോൾ നമ്മളെ നാട്ടിൽ എന്തോ ഒരു ക്ലാസ് നടക്കുന്നുണ്ടാകും, അന്ന് മോൻ എന്തോ ഒരു പരീക്ഷ ഉണ്ടാകും, അത് ആ ക്ലാസ്സും നേരത്തെ പ്രഖ്യാപിക്കണതല്ല, മീൻസ് പെട്ടെന്ന് പ്രഖ്യാപിക്കണതല്ല, പരീക്ഷയും അങ്ങനെ പ്രഖ്യാപിക്കണമല്ല, അതിന് പ്ലാനിങ് ഉണ്ടാക്കി അന്ന് വൈകുന്നേരം നമുക്ക് എന്തായാലും പോകണം, പഠനവും കാര്യങ്ങളൊക്കെ നേരത്തെ തീർത്തോ എന്ന് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് പറയേണ്ടത്. ആ ക്ലാസ് ടെസ്റ്റിൽ 4 മാർക്ക് കുറഞ്ഞാലൊരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. എൻ്റെ മക്കളെ കാര്യത്തിൽ ഞാൻ അങ്ങനത്തെ സ്റ്റാൻഡ് എടുക്കൽ, മനസ്സിലായില്ലേ? അപ്പം നമ്മളാരും ഒരു ഭയങ്കര പഠിച്ച് തകർത്തതുകൊണ്ടൊന്നും ജീവിതത്തിലൊരു ദൗത്യത്തേക്ക് എത്തിയതൊന്നുമല്ല. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെന്താണ് എത്തിയിട്ടുണ്ട് അൽഹംദുലില്ലാഹ്, ജോലിയാണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും ഒക്കെ. അത് ജീവിതത്തിലോടുണ്ടായ ഇങ്ങനത്തെ ഒരു വീക്ഷണം കൊണ്ടാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ജീവിക്കാളെ നല്ലൊരു പൈസ നമുക്ക് എല്ലാ മാസവും കിട്ടുന്നുണ്ട്, അത്യാവശ്യം സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട് ഒക്കെ ഉണ്ട്. അത് പിന്നെ ഈ വഴിയിൽ ചിന്തിച്ചത് കൊണ്ട് തന്നെ പഠിച്ചവൻ തന്നതാണെന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അത് ഓർമ്മപ്പെടുത്തിയൊരു കാര്യം വളരെ കറക്റ്റാണ്. പാരൻസിന് ഇന്ന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു മാർഗനിർദ്ദേശമാണ്.
1: ഈ ഒറ്റ പോയിന്റ് ഇതിൽ പറയാനുള്ളത്, നിന്റെ കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞ ആ ഉമ്മാക്ക് എന്റെ കാര്യം ഖബറാണ് എന്ന് പറഞ്ഞത് അതൊരു വലിയ ബോധ്യമാണ്. എന്നൊന്നും നിലനിൽക്കുന്നത് വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്നൊന്നും നിലനിൽക്കുന്ന ഏറ്റവും ഉത്തമമായത് അത് പരലോകമാണ് എന്ന ഒരു ഓർമ്മ അത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ഒരുപോലെ ഉണ്ടായാൽ അതിലൂടെ ലഭിക്കുന്നത് ശരിക്കും പരലോകം മാത്രമല്ലല്ലോ. ആ ഉമ്മാക്ക് കിട്ടിയത് ആ കുട്ടിയെയാണ്, ആ ഉമ്മാക്ക് ഉപ്പാക്ക് നഷ്ടപ്പെടാത്തത് ആ കുട്ടിയെയാണ്. അല്ലെങ്കിൽ ഈ കുട്ടിയും എന്ത് ചെയ്യും, ഭൗതികതയിൽ ദുനിയാവിൻ്റെ എന്തെങ്കിലും ലഹരിയിലോ മറ്റു അഡിക്ഷനുകളിലോ ഒക്കെ പെട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം കൂടി.
0: അപ്പോൾ കുട്ടികളെ നന്നായി പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളെ നന്നായി ചേർത്ത് പിടിക്കുക, ചെറിയ പ്രായം മുതൽ തന്നെ ഇത്തരം സംവിധാനങ്ങളുടെ ഭാഗമാക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി ആരോഗ്യചിന്തകളാണ് ഇനി നാം കേൾക്കുന്നത്. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, ചില സംശയങ്ങളും മറുപടികളും. ക്ലാസ് എടുത്തുകൊണ്ട് ഡോക്ടർ നജമുദ്ദീനാണ് നമുക്കൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ. വേര് ചികിത്സയുമായി ബന്ധപ്പെട്ട, റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ മനസ്സിലാക്കി. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വേദനയുണ്ടാകുമോ, മരുന്ന് കഴിച്ചാൽ മാത്രം പല്ലുവേദന മാറുമോ, അതുകൊണ്ട് അതുപോലെ തന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് പേഷ്യൻസ് പലപ്പോഴും സംശയം ചോദിക്കാറുണ്ട്. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വേദനിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ, നമ്മൾ അനസ്തേഷ്യ കൊടുത്ത്, ലോക്കൽ അനസ്തേഷ്യ കൊടുത്തിട്ടാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വേദന എന്ന് പറയുന്നത് വളരെ കുറഞ്ഞേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ പുതിയ ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചിട്ട്, റോട്ടറി ഫയൽസ് പോലെയുള്ള ആധുനിക വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വേദനയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി വേദന ഉണ്ടാവുകയാണെങ്കിൽ തന്നെ വലിയ ഇൻഫെക്ഷൻ ഉള്ള പല്ലുകൾ ചെയ്യുമ്പോൾ അതിന് നമ്മൾ ലോക്കൽ അനസ്തേഷ്യ പൂർണ്ണമായും അത് എഫക്റ്റീവ് ആവാതിരിക്കുകയും അങ്ങനെ ചിലപ്പോൾ ചില അവസരങ്ങളിൽ ചെറിയ വേദനകൾ ഉണ്ടാവും ചെയ്യും. അതും വലിയ ഇൻഫെക്ഷനുള്ള കേസുകളാണ്. നോർമലി അത്ര വലിയൊരു വേദനയോ കാര്യങ്ങളൊന്നും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവാറില്ല. മരുന്ന് കഴിച്ചാൽ മാത്രം പല്ലുവേദന മാറുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ, ഇല്ല എന്നാണ് അതിന് ഉത്തരം. അതായത് മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ഇൻഫെക്ഷൻ കുറച്ച് കുറയുകയും വേദന കുറയുകയും ചെയ്യും. പക്ഷേ മരുന്നിൻ്റെ എഫക്റ്റ് കഴിയുന്നതോടുകൂടി വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാവുകയും വീണ്ടും പല്ലുവേദന ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്, പല്ലുവേദന ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മരുന്ന് മാത്രം കഴിച്ചാൽ പോരാ. മറ്റൊരു സംശയം എന്ന് പറയുന്നത്, റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞരമ്പുകളെ, ആ പല്ലിൻ്റെ വേരിനുള്ളിലെ ഞരമ്പുകളെ കളയുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഞരമ്പുകൾ തലയിലെ ഞരമ്പുകൾക്ക് ബാധിക്കുമോ, തലവേദന ഉണ്ടാകുമോ തുടങ്ങിയ സംശയങ്ങളുമായി ആളുകൾ വരാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഇൻഫെക്ഷൻ ബാധിച്ച പല്ലിൻ്റെ വേരിനുള്ളിലെ ഞരമ്പുകൾ, നാഡി ഞരമ്പുകൾ മാത്രമാണ് നമ്മൾ കളയുക. അത് അതിൻ്റെ പുറത്തുള്ള ഞരമ്പുകളെയോ നാടികളെയോ നമ്മൾ ഒന്നും ചെയ്യാറില്ല. സ്വാഭാവികമായിട്ടും അത് പുറത്തെയുള്ള ഭാഗങ്ങളെ, പ്രത്യേകിച്ച് തലമുകളിലെ പല്ലുകളൊക്കെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തലയിലെ ഞരമ്പുകൾക്ക് ഒരിക്കലും അത് ബാധിക്കാറില്ല. അങ്ങനെയുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടതില്ല. മറ്റൊരു സംശയം എന്ന് പറയുന്നത്, പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു സംശയമാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ക്യാൻസർ ബാധിക്കുമോ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള പഠനങ്ങൾ, ഒരു സയൻറ്റിഫിക് എവിഡൻസ് പോലും, ഒരു ശാസ്ത്ര തെളിവുകൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ശാസ്ത്ര പഠനങ്ങൾ പോലും നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതിന് ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഒരു സാധ്യതയുമില്ല. എല്ലാ പല്ലുകൾക്കും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് കഴിയണമെന്നില്ല. അതായത് ചില പല്ലുകൾ, പല്ലിൻ്റെ വേരുകൾക്ക് പൊട്ടലുണ്ടാകുമ്പോൾ, അതായത് പ്രത്യേകിച്ച് താഴത്തെ മുകളത്തൊക്കെ പിൻഭാഗത്തെ പല്ലുകൾക്ക്, അണപ്പല്ലുകൾക്ക് രണ്ടും മൂന്നും വേരുകളൊക്കെ ഉണ്ടാവും. ആ വേരുകൾക്കിടയിൽ പൊട്ടലുണ്ടാവുകയാണെങ്കിൽ, വിള്ളലുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയില്ല. പല്ലെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ മോണരോഗങ്ങളുള്ള കണ്ടീഷൻ, പല്ലിൻ്റെ പല്ലും പല്ലിൻ്റെ സറൗണ്ടിങ് എല്ലുകളും തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിൽ, അതായത് അതിൻ്റെ അറ്റാച്ച്മെൻറ്റ്സൊക്കെ ഇല്ലാതാവുന്ന മോണരോഗങ്ങളുള്ള അവസരങ്ങളിലൊന്നും ഒരു പക്ഷേ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് മൂലം നമുക്ക് പല്ല് നിലനിർത്താൻ കഴിയുകയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കൃത്യമായി ഡെൻറ്റിസ്റ്റിനെ സമീപിക്കുകയും ഈ ഒരു സംശയങ്ങൾ നമ്മൾ ദൂരീകരിക്കുകയും ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ കൂടി ഉണ്ടാവുന്ന ചില പ്രചരണങ്ങൾ കാരണമാണ് ഇത്തരത്തിലുള്ള ഒരു സംശയ ദൂരീകരണത്തിന് സാഹചര്യം ഒരുക്കിയത്. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: Peace Radio. Tune to reality.
4: പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്. ഇസ്ലാം വിജ്ഞാന വിപ്ലവത്തിന്റെ ദർശനം എന്ന വിഷയത്തിൽ ഇൻസൈറ്റിൽ മുജീബ് ഒട്ടുമൽ, അദ്ദേഹത്തിന്റെ സംസാരം നമ്മൾ കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബാദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളിൽ ആധുനിക സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാരോപണമാണ് ആറാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ ആശയമാണ് ഇസ്ലാമെന്നത്. ആധുനിക ശാസ്ത്ര സാങ്കേതിക കാലഘട്ടത്തിൽ യോജിക്കാത്ത ദർശനങ്ങളും ജീവിതരേഖകളുമാണ് ഇസ്ലാമെന്ന വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ആധുനികതയെ കെട്ടിപ്പടുക്കുന്നതിന് ഇസ്ലാം വഹിച്ച പങ്ക് നിസ്തുലമാണ്. യൂറോപ്യൻ രാജ്യങ്ങളും മറ്റു ഇതര ഭൂഖണ്ഡങ്ങളും ഇരുട്ടിലായപ്പോൾ വിജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തിയ ദർശനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. ഇസ്ലാമിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിത ദർശനവുമെല്ലാം മനുഷ്യനെ കൂടുതൽ അറിവും അന്വേഷണത്വരയും മനുഷ്യനിൽ വളർത്താൻ സാധിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വചനങ്ങളായ വിശുദ്ധ ഖുർആൻ ഉയർത്തുന്ന ദർശനത്തിൻ്റെ പ്രതിഫലനമാണ് വിജ്ഞാന പ്രസരണത്തിന് നിദാനമായിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്രഗ്രന്ഥമല്ല, പക്ഷേ അത് 727 സ്ഥലങ്ങളിൽ ശാസ്ത്ര സൂചനകൾ നൽകുന്നുണ്ട്. മനുഷ്യരുടെ ചിന്താശക്തിയെ ഉദ്ദീപിപ്പിക്കുന്ന വിധമുള്ള ആശയമാണ് അതിൽ പ്രതിഫലിക്കുന്നത്. പ്രകൃതിയിൽ ഒളിഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന വചനങ്ങളെയും ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിലെ 97-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: വഹുവല്ലദി ജഅല ലകുമുൻ നുജൂമ ലിതഹ്തദൂ ബിഹാ ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹർ ഖദ് ഫസ്സൽന ലായാത്തി ലിഖൗമി യഅലമൂൻ എന്ന്. അവനാണ് നിങ്ങൾക്ക് വേണ്ടി നക്ഷത്രങ്ങളെ കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിങ്ങൾക്ക് അവമുഖേന വഴിയറിയാൻ പാകത്തിലാക്കി തന്നത്. മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി നാമിതാ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കുന്നു. പ്രകൃതിയിൽ ഒളിഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന വചനങ്ങളാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. ഖുർആനിൻ്റെ വെളിപ്പെടുത്തൽ മനുഷ്യർക്ക് മാർഗദർശനവും വെളിച്ചവുമേകി. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ന ഫി ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലായാത്തിൽ ലിഉലിൽ അൽബാബ്. സൂറത്തു ആലിംറാനിലെ 190-ാമത്തെ വചനമാണിത്. തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും സൽബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതരെന്ന ഖുർആനിൻ്റെ പ്രഖ്യാപനം അവർ സാക്ഷാത്കരിക്കുകയുണ്ടായി. ആവശ്യമാണ് കണ്ടുപിടുത്തങ്ങളുടെ മാതാവ് എന്ന ആപ്തവാക്യം മുസ്ലിം ലോകം അന്വർത്ഥമാക്കുകയുണ്ടായിട്ടുണ്ട്. മുൻകാല മുസ്ലിങ്ങൾ വിവിധ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ലോകത്തിന് നൽകിയ മഹത്തായ സംഭാവനകൾ വരച്ചുകാട്ടാൻ ദശലക്ഷക്കണക്കിന് വാള്യങ്ങൾ മതിയാകില്ല. അത്രയും നീണ്ടുപോകുന്നു മുസ്ലിം ശാസ്ത്രജ്ഞരുടെയും അവരുടെ സംഭാവനകളുടെയും പട്ടിക. ഖിബില നിർണയം, ആരാധനാ സമയങ്ങൾ കണക്കാക്കൽ, മതപ്രചാരണം, ജീവിതമാർഗം കണ്ടെത്തൽ എന്നിത്യാദി കാര്യങ്ങൾ ശരിയാവണ്ണം നിർവഹിക്കൽ ഇസ്ലാമിൽ നിർബന്ധമാണ്. ഭൂമിശാസ്ത്രം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, മറ്റു ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണിവ. മത ആവശ്യങ്ങൾക്കും ഭൗതിക ആവശ്യങ്ങൾക്കും ശാസ്ത്ര പഠനം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ മുൻകാല മുസ്ലിങ്ങൾ വിജ്ഞാനദാഹികളായി മാറി. ഗ്രീസ്, ഈജിപ്ത്, ഇന്ത്യ, പേർഷ്യ മുതലായ രാജ്യങ്ങളിൽ അന്ന് ലഭ്യമായ എല്ലാ ശാസ്ത്രഗ്രന്ഥങ്ങളും മുസ്ലിം ഭരണാധികാരികളുടെ സഹായത്താൽ അറബി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. അബ്ബാസിയ ഖലീഫ മൻസൂർ ഈ വിഷയത്തിൽ പ്രത്യേക താൽപ്പര്യം പ്രകടിപ്പിച്ചയാളായിരുന്നു. തർജ്ജമ ചെയ്യപ്പെട്ട ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ബ്രഹ്മഗുപ്തൻ്റെ ബ്രഹ്മസിദ്ധാന്തവും ഉൾപ്പെടുന്നുണ്ട്. ഖലീഫമാരായ ഹാറൂൺ റഷീദും മഅ്മൂനും ശാസ്ത്ര പഠനത്തെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരികളാണ്. ഖലീഫ മഅ്മൂൻ ശാസ്ത്ര പഠനത്തിന് വേണ്ടി ബൈത്തുൽ ഹിക്മ, ഹൗസ് ഓഫ് വിസ്ഡം, ബാഗ്ദാദിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിജ്ഞാന സദസ്സിലെ ശാസ്ത്ര പണ്ഡിതർ ട്രാൻസ്ലേഷനിലൂടെ ലഭിച്ച അറിവുകൾക്ക് പുറമെ ശാസ്ത്ര മേഖലയിൽ അവരുടെ ധാരാളം സംഭാവനകൾ കൂട്ടിച്ചേർത്ത് ആ മേഖലയെ വികസിപ്പിക്കുകയുണ്ടായി. ഖലീഫ മഅ്മൂനിൻ്റെ വിജ്ഞാന സദസ്സിലെ അതിപ്രഗത്ഭ ഗണിതശാസ്ത്രജ്ഞൻ പണ്ഡിതനായിരുന്ന മുഹമ്മദ് മൂസൽ ഖവാറസ്മി, അദ്ദേഹമാണ് ആൽജിബ്ര കണ്ടുപിടിച്ചത്. ഹിസാബുൽ ജബ്രു വൽ മുഖാബല എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിലൂടെയാണ് ആൾജിബ്രയുടെ നാമധേയം പുറപ്പെടുന്നത്. പൂജ്യം കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണെങ്കിലും അതിന് സിംബൽ ഉണ്ടായിരുന്നില്ല. അതിന് സിംബൽ നൽകി അറബി ഭാഷയിൽ സിഫർ സീറോ എന്ന് നാമകരണം ചെയ്തു. യൂറോപ്യന്മാർക്ക് സീറോ സംബന്ധിച്ച വിവരം ലഭിക്കുന്നത് ഖവാറസ്മിയുടെ ഗ്രന്ഥത്തിലൂടെയാണ്. അറബി ന്യൂമറൽ എന്ന് പിന്നീട് അറിയപ്പെട്ട ഇന്ത്യൻ ന്യൂമറൽ സിസ്റ്റം യൂറോപ്പിൽ ആദ്യമായി അറിയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ട്രാൻസ്ലേഷനിലൂടെ മാത്രമാണ്. ശാസ്ത്രത്തിൻ്റെ അടിത്തറയായി ഖവാറസ്മിയുടെ ആൾജിബ്ര ഗണിക്കപ്പെടുന്നു. ലോകം എക്കാലവും കണ്ട ഏറ്റവും വലിയ ഗണിതശാസ്ത്രജ്ഞരിൽ ഒരാളായി സാർട്ടൻ അദ്ദേഹത്തെ വർണ്ണിക്കുന്നുണ്ട്. ഡിഫറൻ്റൽ കാൽക്കുലസ് കണ്ടുപിടിച്ചത് ന്യൂട്ടനോ അതോ ലിയബൻസോ എന്ന കാര്യത്തിൽ 17-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ചൂടേറിയ തർക്കം നടക്കുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവരെക്കാളും 800 വർഷങ്ങൾ മുമ്പ് ഖവാറസ്മി രചിച്ച ഉപരിയുക്ത ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിലെ ഗണിതക്രിയകളിൽ കാൽക്കുലസ് ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. ആദ്യമായി AD 1145 റോബർട്ട് ഓഫ് ചെസ്റ്റർ ഖവാറസ്മിയുടെ ഗ്രന്ഥങ്ങൾ ലാറ്റിനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് യൂറോപ്പിൽ ഗണിതത്തിൻ്റെ വളർച്ചയ്ക്ക് വിത്തുപാകി. ഭൂമിയുടെ മാപ്പ് ഉൾക്കൊള്ളുന്ന തൻ്റെ പ്രസിദ്ധമായ കിതാബ് സൂറത്തുൽ അർൽ, ദി ബുക്ക് ഓഫ് ദി ഷെയ്പ്പ് ഓഫ് ദി എർത്ത് എന്ന ഗ്രന്ഥം മുഖേനയാണ് ലോകത്താദ്യമായി ഗ്ലോബൽ ജിയോഗ്രഫിക്ക് തുടക്കം കുറിച്ചത്. ലാറ്റിനിൽ ഖവാറസ്മിയുടെ പേര് അൽഗോരിസം എന്നത് ഇംഗ്ലീഷ് അടക്കമുള്ള യൂറോപ്യൻ ഭാഷകളിൽ അരിത്മാറ്റിക്കിനുള്ള നാമമായി ഉപയോഗിച്ചു. അൽഗരിതം എന്ന വാക്ക് അൽഗോരിസത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. മോഡേൺ ടെക്നിക്കൽ വൊക്കാബുലറിയിൽ ആ വാക്ക് ഉൾപ്പെടുന്നു. ചുരുക്കത്തിൽ ഗണിത ശാസ്ത്രത്തിൻ്റെ പര്യായമാണ് ഖവാറസ്മിയുടെ നാമം. മറ്റൊരു ശാസ്ത്ര പ്രതിഭയാണ് ഇബ്നുൽ ഖുർദാബി. ഒരു പ്രസിദ്ധ ഗണിതശാസ്ത്രജ്ഞനും ജോഗ്രഫറുമായിരുന്നു അദ്ദേഹം. കിതാബുൽ മസാലിക് വൽ മാലിഖ് എന്ന ദി ബുക്ക് ഓഫ് റൂഡ്സ് ആൻഡ് കിങ്ഡംസ് എന്ന പ്രശസ്ത ഗ്രന്ഥത്തിൽ അദ്ദേഹം ഗ്രാവിറ്റേഷൻ ചർച്ച ചെയ്യുകയും ഭൂമിയുടെ ഗോളാകൃതി രേഖപ്പെടുത്തുകയുമുണ്ടായി. ഗോളശാസ്ത്രജ്ഞനായ ഇബ്നു ഫാഖിഹ് അൽ ഹംദാനി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ കിതാബുൽ ദാനിൽ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിവ് സഹിതം സമർപ്പിക്കുന്നുണ്ട്. ഇബ്നു റുസ്ത, അൽമസൂദി, അബുൽഫിദ, അൽബിറൂനി എന്നീ ശാസ്ത്രജ്ഞരും ഭൂമിയുടെ ഗോളാകൃതി തെളിവ് സഹിതം വിവരിച്ചത് നാം കണ്ടതാണ്. ഉമർ ഖയ്യാം വളരെ പ്രസിദ്ധനായ പേർഷ്യൻ കവിയും ഗണിതഗോളശാസ്ത്രജ്ഞനുമാണ്. ബീജഗണിത ജ്യോമിതി, ആൾജബ്രിക്കൽ ജ്യോമെട്രിക്ക് അദ്ദേഹമാണ് അസ്ഥിവാരമിട്ടത്. യൂക്ലീഡിയൻ സമ്പ്രദായം അവലംബിക്കാതെ അദ്ദേഹം തൻ്റേതായ രീതിയിൽ നമ്പർ തിയറിയിൽ പഠനം നടത്തി. അരിത്മെറ്റിക്കും അൽജിബ്രയും തമ്മിലുള്ള വ്യത്യാസം ആദ്യമായി വേർതിരിച്ചത് ഉമർ ഖയ്യാമാണ്. 25 വ്യത്യസ്ത ഇക്വേഷനുകൾ അദ്ദേഹം വേർതിരിച്ചു രേഖപ്പെടുത്തി. ഒരു പാരബോളയെ ഒരു സർക്കിൾ കൊണ്ട് ഇൻസെക്ട് ചെയ്ത് ക്യൂബിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ അദ്ദേഹം കണ്ടുപിടിച്ചു. അംഗഗണിതവും ആൾജിബ്രയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ധാരാളം ഗണിതക്രിയകൾ അദ്ദേഹം ആവിഷ്കരിച്ചു. പേർഷ്യൻ രാജാവ് മാലിക് ഷായുടെ കാലത്ത് ഉമർ ഖയ്യാം ആവിഷ്കരിച്ച പ്രസിദ്ധമായ ജലാലി കലണ്ടർ 400 വർഷങ്ങൾക്ക് ശേഷം പോപ്പ് ഗ്രിഗറി 13 സംവിധാനിച്ച കലണ്ടറിനേക്കാൾ എത്രയും കൃത്യതയുള്ളതായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഇത്രമാത്രം ശാസ്ത്രലോകത്ത് സംഭാവന ചെയ്ത മുസ്ലിം പണ്ഡിതന്മാർ ഇസ്ലാമിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളെ നെഞ്ചിലേറ്റി അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയവരുടെ പ്രത്യേകതയായി വിശദീകരിക്കപ്പെടുന്നുണ്ട്. അത്രയും പ്രാഗൽഭ്യവും പ്രാധാന്യവും അർഹിക്കുന്ന ഒരു മഹത്തായ ദർശനം, അത് ദൈവികമാണ് എന്നതിന് യാതൊരു സംശയമില്ല. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
4: ഇൻസൈറ്റ് ഇവിടെ സമാപിക്കുന്നു. ഇസ്ലാം വിജ്ഞാന വിപ്ലവത്തിൻ്റെ ദർശനം, ഈ വിഷയത്തിൽ മുജീബ് ഒട്ടുമലായിരുന്നു ഇൻസൈറ്റിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
2: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി, ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളിയുടെ മതപരവും സാമൂഹികവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000+ ശ്രോതാക്കൾ. 60+ സ്ഥിരം പ്രോഗ്രാമുകൾ. 50+ സ്ഥിരം അവതാരകർ. 100+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ITജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് വോയിസ് ഓഫ് പീസ്. ഓണാഘോഷവും ചർച്ചകളും ഭാഗം ഒന്ന്. സ്പോട്ട്ലൈറ്റിൽ നടത്തിയ ചർച്ചയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം. അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ടി കെ അഷ്റഫ്, അംജദ് മദനി എന്നിവർ സംസാരിക്കുന്നു.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: വ്യാപകമായി ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് ഓണം. ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള ആവേശങ്ങൾ, അത് കെട്ടടങ്ങാതെ സോഷ്യൽ മീഡിയയിലുണ്ട്. പ്രത്യേകിച്ച് ഇപ്രാവശ്യം അത് മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികളാണ് ഈ ഓണം വിജയിപ്പിച്ചത് എന്നുള്ള രൂപത്തിലാണ് പുതിയ പരാമർശങ്ങൾ. അത് സോഷ്യൽ മീഡിയയിൽ തന്നെ എടുത്തുകൊണ്ട് ഇപ്പോഴാണൊരു മതേതര കേരളം യഥാർത്ഥത്തിൽ പിറന്നത് എന്നൊക്കെയുള്ള ചില കമൻറ്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ ആഘോഷങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിലയിരുത്തേണ്ടത്?
3: അല്ല, ഇങ്ങനെ ഈ മതേതര കേരളം ഇപ്പോഴാണ് പറഞ്ഞ പിന്നെ ഉണ്ടായത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്താണ് ഈ മതേതര കേരളം എന്നത്? ഈ പറയുന്ന ആളുകൾക്ക് എന്താ ഒരു മനസ്സിലാക്കിയ മതേതരത്വം എന്ന് നമുക്കറിയില്ല അല്ലേ. അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ ഇതിൽ. മതേതരത്വം എന്ന് പറഞ്ഞാൽ മതനിരാസ, ഞാൻ ഇന്ത്യത്തെ പറയുന്നത് മതനിരാസമല്ല, മതലയനമല്ല, മതനിരപേക്ഷതയാണ്. അതായത് പിന്നെ അവനവൻ്റെ മതം അനുസരിച്ചാണ് അവനവൻ ജീവിക്കുക, മറ്റുള്ളവരോട് നല്ല സഹവർത്തിത്വത്തോട് പെരുമാറുക, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ എന്താ വെച്ചാൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ, മതനിരപേക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചൊരു മതത്തിൽ നിൽക്കാൻ പാടില്ല. എല്ലാവരും അവരുടെ മതത്തിൻ്റെ അസ്തിത്വം വിട്ടിട്ട് എല്ലാവരും എല്ലാതും ചെയ്യുക, കൂടി കലരണം. എന്നിട്ട് എല്ലാ മതവും അങ്ങനെ ആകെ മതത്തിൻ്റെ വ്യക്തിത്വ അസ്തിത്വമൊക്കെ പണയം വെച്ച് ഒരു സങ്കര ഇനം സമൂഹം അവിടെ ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അതിനാണ് മതേതരം, ഏയ് അതാണ് മതേതര കേരളം, അതാണ് കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി എന്ന രീതിയിൽ വലിയ തോതിൽ, അത് പ്രത്യേകിച്ച് നമ്മളെ മാധ്യമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ട്രെൻഡാണ്. ശരിക്കും മാധ്യമങ്ങളിൽ നല്ലൊരു വിഭാഗം ഈ പ്രധാനപ്പെട്ട മതങ്ങളിൽ അങ്ങനെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആളുകൾ കുറവാണ്, ഞാൻ അങ്ങനെ തന്നെ പറയും. അവർക്കൊക്കെ എന്താ വെച്ചാൽ അവർക്ക് കിട്ടുന്ന ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പം ഞാൻ എല്ലാ മതവും അത് കൂടി ഒരുമിച്ച് എൻ്റെ വിശ്വാസങ്ങളും കാര്യങ്ങളും, പണ്ട് അക്ബർ ഉണ്ടാക്കിയ ദീനിലാഹി ഉണ്ടല്ലോ, ആ ദീനിലാഹി ടൈപ്പിലൊരു സാധനം കേരളത്തിൽ വന്നാൽ മതി എന്നുള്ള രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ അതല്ല ഞാൻ എൻ്റെ മതത്തിൽ നിൽക്കും എന്നൊരാൾ പറഞ്ഞാൽ അവൻ ഭയങ്കര കുഴപ്പക്കാരനും പ്രശ്നക്കാരനും പോ തീവ്രവാദിയും ഒക്കെ ആയി മാറ്റുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഇതിനുണ്ട്, പോതോറും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഏതായാലും പിന്നെ അംജിത് ചോദിച്ച ഈ ആഘോഷത്തിൻ്റെ പ്രാവശ്യത്തെ ഒരു സംഗതി, അതിങ്ങനെ ഈ പിന്നെ ഓൺലൈനിൽ ഇങ്ങനെ ചില ആളുകളൊക്കെ നമുക്ക് അയച്ചു തന്നിരുന്നു. എനിക്കത് കണ്ടപ്പോൾ തോന്നി എന്താ വെച്ചാൽ ഇതിന് വേറെ ഒന്ന് രണ്ട് തലങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. അതെന്താ വെച്ചാൽ ഒന്നാമത്തത് പിന്നെ ഈ ആഘോഷങ്ങളെക്കുറിച്ച് കേരളത്തിൽ ഇപ്പം ഉണ്ടായി വരുന്ന ആഘോഷ തോരണ്ടല്ലോ, അത് ഓണത്തിൻ്റെ കാലത്ത് മാത്രമല്ല മൊത്തത്തിൽ, അതിനെക്കുറിച്ച് നമ്മളൊരു ആലോചന ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ഒരു പിന്നെ കുടുംബ വിഷയം ചർച്ച ചെയ്യുന്ന സമയമാണ്, ഒരു സഹോദരിയുമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് പിന്നെ അവരെ ചില വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറയുമ്പോൾ കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഫീസ് കൊടുക്കണം അവർക്ക്, അവരുടെ ഡ്രസ്സ് മരുന്ന് കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ അവർക്ക് ഒപ്പിച്ച് പോകാനുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംസാരമാണ്. അപ്പോൾ ഞാനവരോട് ചോദിച്ചു കുട്ടികൾക്ക് ഫീസ് എത്ര വരും, എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചു. എന്തായാലും ചിലവ് വരും, ഒരു മാസത്തിൽ എത്ര ചിലവ്. അപ്പോൾ അവർ പറഞ്ഞു ഫീസ് ഇത്ര ഇത്രയൊക്കെയാണ് വരിക, യാത്രക്ക് ഇത്ര വരും. പിന്നെപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ കുറച്ചായിട്ട് എനിക്ക് തീരെ താങ്ങാൻ കഴിയാത്തത് ഈ വിദ്യാലയങ്ങളിൽ ഇഷ്ടം പോലെ ആഘോഷ പരിപാടികളാണ്, അതിനൊക്കെ ഡ്രസ്സ് എടുക്കണം, അതിനൊക്കെ പ്രത്യേക ഡ്രസ്സും കാര്യങ്ങളും എടുക്കണം, കാരണം അവരെ ബെഞ്ചുമിരിക്കുന്ന അവരുടെ നമ്മളെ കുടുംബത്തിൽപ്പെട്ടവരും അതുപോലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ എടുക്കുന്നുണ്ട്. അതിപ്പോൾ ഒന്ന് ഒരു ഫ്രഷേഴ്സ് ഡേ എന്ന് പറഞ്ഞ സംഗതി വരും, അത് കഴിഞ്ഞാണ്ട് അതിന് എന്തെങ്കിലും സംവിധാനം ഉണ്ടായി കൊടുക്കും. പിന്നെ പിന്നെ മറ്റേ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കണ്ട് അതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ സംഗതി വരും. അതുകൊണ്ട് കഴിയുമ്പോഴേക്ക് ഇപ്പോൾ നാളെ ലോകകപ്പ് മത്സരം വന്നു, അന്ന് എല്ലാവരും ഒരേ പിന്നെ ജേഴ്സി ഇടണം, അപ്പോൾ ആ ജേഴ്സി വാങ്ങണം. അതൊക്കെ ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തിനുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് കഴിയുമ്പോഴേക്കിന് ഒരു ഓണം വരിക, അപ്പോൾ ഓണത്തിന് സെറ്റ് മുണ്ട് വേണം, സെറ്റ് സാരി വേണം, അതിന് പ്രത്യേക സംഗീതം ആ സാധനങ്ങൾ വേണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനി സെൻറ്റ് ഓഫ് വരും, അപ്പോൾ ആ സെൻറ്റ് ഓഫിൻ്റെ അന്ന് സംഗതികൾ വേണം. പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് ആ പപ്പു പിന്നെ സംഗതി ആ നിലക്കുള്ള വേഷവും കാര്യങ്ങളും ഉണ്ടാക്കിയുള്ള ഇതാണ്. പിന്നെ പെരുന്നാൾക്ക് അതിൻ്റെ അതും ഇപ്പോൾ ഈ രൂപത്തിൽ വേറെ രീതിയിൽ വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഒരു ആഘോഷമില്ലാത്ത ദിവസം ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ അതിനൊക്കെ അത് ഈ ഫീസിൻ്റെയൊക്കെ എത്രയും ഇരട്ടി കാശാണ് അതിന് കൊടുക്കേണ്ടി വരുന്നത്. അത് ചെറിയ ഒരു ക്വാളിറ്റിയിലുള്ളതൊന്നും പോരാ കുട്ടികൾക്ക്, എന്നിട്ട് അതിൻ്റെ പേരിൽ പിന്നെ വീട്ടിലൊന്നും കച്ചറയാണ്, എനിക്കില്ല, കിട്ടിയില്ല, വാങ്ങിയില്ല. അപ്പോൾ ശരിക്കും എനിക്ക് അപ്പോൾ ഒരു പറയുന്നത് വെച്ചാൽ, ഈ ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരു സമാധാനം സന്തോഷമൊക്കെ നാട്ടിലുണ്ടാകാനാണ്. പക്ഷേ നമ്മളെ വീട്ടിലെപ്പോഴും ആഘോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സമ്മർദ്ദങ്ങളാണ്. ഉള്ള സമാധാനം വേണ്ട, കുട്ടി കുറേ പ്രഷർ അടിക്കുക, എനിക്ക് തരില്ലാണ്, കുട്ടി കരഞ്ഞു പോവുക, ഇങ്ങനത്തെ ഒരു സാമൂഹ്യ സമ്മർദ്ദം ഈ വീടുകളിൽ ഉണ്ടാക്കുന്നതിന് പിന്നിൽ വർക്ക് ചെയ്യുന്ന എലമെൻ്റ് എന്താണെന്നുള്ള ചർച്ച ചെയ്യേണ്ടത്. ഞാനതാ പറയുന്നത്, അതായത് അത് അത് ചർച്ച ചെയ്യണം നമ്മൾ. അത് വേറൊന്നുമല്ല, കമ്പോളമാണ്. അത് കമ്പോളം ത്രസിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ പിന്നിൽ നല്ല ബുദ്ധിരാക്ഷസന്മാരെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഈ പാവങ്ങൾക്ക് അറിയില്ല എന്ന് മാത്രമാണ്. അത് അവർക്ക് ഇതിപ്പോൾ എത്ര ഡ്രസ്സ് ചിലവായി ഓരോ സമയത്ത്. ഒരു ഇപ്പോൾ ആരോ ഇന്നലെ പറഞ്ഞു ഒരു സെറ്റ് ഇടാൻ പറ്റുള്ളൂ ഇത്ര ഒരു ദിവസം.
2: അതെ,
3: ഒരൊറ്റ ദിവസം ഇട്ട് അത് ഒഴിവാക്കണം.
2: ഡ്രസ് കോഡ് കളർ കോഡുകൾ
4: അങ്ങനത്തെ ഡ്രസ്സുകളാണത്, ആ സിൽക്കി ഒക്കെ ആയിട്ട്.
3: ഡ്രസ് വാങ്ങിയിട്ട് ഇനി അതൊരു ഒരു ഒരു കൊല്ലോ ഒരു ആറു മാസമോ ഇടാൻ പറ്റുന്ന സാധനമാണെങ്കിൽ പിന്നെയുണ്ട്. ഇതതുമില്ല, ഒക്കെ യൂസ് ആൻഡ് തൊറോ എന്ന് പറയുന്ന രീതിയിലുള്ള സാധനം ഉണ്ടല്ലോ. എന്നിട്ട് ഇതിന് ഈ പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഈ പൈ കാശാണ്. അപ്പോൾ ഇങ്ങനത്തെ ട്രെൻഡ് ഉണ്ടാക്കി ഇപ്പോൾ ഏകദേശം ഈ ഓണാഘോഷം ഒക്കെ അടുത്ത വന്നപ്പോൾ 20,000-25,000 കോടിയിലധികം രൂപ എന്ത് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് കമ്പോളങ്ങളിൽ കറങ്ങി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ ഇത് ശരിക്കും ആളുകളുടെ കാശ് പോക്കറ്റടിക്കുന്ന ഒരു ഭാഗം അത് നടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റൊന്ന് ഈ പിന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റുകൾ ഈ വിഷയമൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഇതൊക്കെ അവസാനം ഡി ജെ പാർട്ടിയാണല്ലോ സംഭവിക്കുക. അപ്പോൾ ഈ ഡി ജെ പാർട്ടിക്ക് പ്രത്യേക വാഹനമുണ്ട്, പ്രത്യേക സംവിധാനമുണ്ട്. അവർ പിന്നെ കടയിൽ നോക്കിയിരിക്കണേ, ഞാൻ അടുത്ത പരിപാടി, ഞാൻ അടുത്ത്. അപ്പോൾ അടുത്ത് ഇങ്ങനെ ഉണ്ടാക്കണവർ ഇതുവരെ അറിയണില്ലല്ലോ. അവിടെ അതിനുള്ള എല്ലാ സംവിധാനം ഉണ്ടാക്കി അത് ഒരു കോളേജിലെടുത്തും, അത് റീൽസാക്കും, അത് റീൽസാക്കിയിട്ട് അത് പ്രചരിപ്പിക്കും. അപ്പോൾ അത് കാണുമ്പോൾ മറ്റേ കോളേജിലെടുത്തും, മറ്റേ സ്കൂളെടുത്തും. അപ്പോൾ മറ്റേ സ്കൂളിൽ സ്റ്റാഫ് റൂമിൽ കൂടുമ്പോൾ ആ സ്കൂളിൽ നടത്തിയാൽ നമ്മളെ സ്കൂൾ അപ്പോൾ അടുത്ത പ്രാവശ്യം അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നും നടത്തിയില്ലേ ശരിയാവില്ല, മറ്റേ കട എൻ്റെ സാധനം വിറ്റ് പോകണില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തില്ല, എല്ലാവരും ഈ ഒരു ട്രെൻഡിക്ക് ഇങ്ങോട്ട് മൊത്തം കൂടും. അപ്പോൾ ഇതൊക്കെ നടപ്പാക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പോൾ പിന്നെ വണ്ടി ഒന്നും തന്നെ ഉണ്ടാവുള്ളൂ, അവൻ്റെ ആ ഓൻ്റെ ഡേറ്റ് അനുസരിച്ചിട്ടായിരുന്നു പരിപാടിയൊക്കെ വെക്കേണ്ടി വരിക. അതേപോലെ വാടക കിട്ടുന്ന ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, ആ ഡ്രസ്സ് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ ഡേറ്റ് നോക്കിയിട്ടാണ് ഈ ഡേറ്റ് വെക്കാൻ. അപ്പോൾ അതിന് ഡിമാൻഡ് കൂടുമ്പോൾ വേറെ ആളുകൾ തുടങ്ങും. ഇങ്ങനെ ഇതും ഒരു കച്ചവട പരിപാടി നന്നായിട്ടുണ്ട്. പിന്നെ മീഡിയ, മീഡിയക്കും തന്നെ ഇത് 24 മണിക്കൂർ വർക്ക് ചെയ്യണ്ട്. 24 മണിക്കൂർ ആളുകളെ ഇത് വർക്ക് ചെയ്യണം. ഇപ്പോൾ ഇതൊക്കെ ഇതിന് ഓരോ സാധനം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ക്യാമറ നോക്കി അത് ആ വർഷം മുന്നോട്ട് പോകും, അതിൽ കുറച്ച് പരസ്യം കിട്ടും. അങ്ങനത്തെ ഒരു സംഭവം ഇതിൽ നല്ലോണമുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കാണും. പിന്നെ യഥാർത്ഥ മതവിശ്വാസികൾ ശരിക്കും അസ്വസ്ഥരാണ്, ഞാൻ അങ്ങനെ തന്നെ പറയും. അത് ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളിലും ശരിക്കും ആത്മാർത്ഥമായി മതം അനുസരിച്ച് കൊണ്ട് അവനവൻ്റെ മതത്തിലുണ്ടല്ലോ ഒരു ഇഖ്ലാസ് എന്ന് പറയുമല്ലോ, അതിങ്ങനെ കാട്ടിക്കൂട്ടാൻ വേണ്ടിയല്ലോ, അതൊക്കെ ഒരു സത്യമാണെന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിനൊരു ഭവ്യതയും ബഹുമാനമൊക്കെ വെച്ച് അവർക്കിപ്പോൾ അത് ആഘോഷിക്കാൻ കിട്ടണില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നം. അതാ അതാ കൊണ്ടുപോയി, ഞങ്ങൾ ഓണം കൊണ്ട്, അതാ ഞങ്ങൾ ക്രിസ്മസും കൊണ്ടുപോയി, ഞങ്ങൾ ആ പൂപ്പനെയും കൊണ്ടുപോയി, അതാ ഇത് പോയി. പിന്നെ ഇപ്പോൾ ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പം നാളെ ഒരാളിങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്, ഇപ്പം ഞാൻ നമ്മളിപ്പോൾ ഈ ഓണത്തിൻ്റെ ഭാഗം, ഓണത്തിൻ്റെ പരിപാടി ഒന്നും ഇപ്പോൾ ഇല്ല, അപ്പോൾ വേറെ എന്തൊക്കെയാണ് പരിപാടി നടക്കുന്നത്? അയാൾ വളരെ ഇതായിട്ട് പറയാണ്, ഇതൊന്നും നമ്മളെ കാലത്തില്ലാത്ത പരിപാടി. ഇപ്പോൾ ശരിക്ക് ഓണം എന്താ, പെരുന്നാൾ എന്താ, ക്രിസ്മസ് എന്താ, ഒന്നും ഒരു വേർതിരിച്ച് മനസ്സിലാവില്ല. ഒക്കെ അവസാനം വിഷയം കണ്ട് ഈ പരിപാടികൾ കുറേ നടക്കുക എന്നല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ ഇത് പിന്നെ അവർ വളരെ ഭവ്യതയോടുകൂടി കുറേച്ചെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, അവരുടെ വിശ്വാസം കാര്യവെച്ച്. അതൊന്നും അല്ലാത്ത കോലത്തിൽ ഇങ്ങോട്ട് അടിത്തിമിർത്ത് ഉള്ള രീതിയിൽ. ഞാൻ പറയുന്നത് ഒന്ന്, ആഘോഷങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആഘോഷങ്ങളൊക്കെ അതാത് മതങ്ങൾക്ക് എന്ത് ചെയ്യണം, വിട്ടുകൊടുക്കണം. അതിപ്പോൾ കയറിങ്ങാണ്ട് വല്ലാതെ മേയാൻ പോരാതെ മുസ്ലിം പെൺകുട്ടികളോടും കൂടി ഞാൻ പറയുന്നത്. പിന്നെ എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ ഈ ത്വര പ്രത്യേക ആഘോഷങ്ങളോടുള്ളൊരു പ്രത്യേക ഇഷ്ടമൊന്നുമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അതെന്താ സംഭവം എന്താ വെച്ചാൽ, 2-3 കാര്യത്തിനുള്ളിൽ ഇഷ്ടമുണ്ട് പുതിയ തലമുറക്ക്. ഒന്ന്, ഒരു മിംഗ്ലിംഗ് ഡാൻസ്, ഒരു തുള്ളൽ സംസ്കാരം. അപ്പോൾ അത് എവിടെയാണോ അവസരം കിട്ടുന്നത് അവിടെ തുള്ളും, അവിടെയൊക്കെ തുള്ളും. ഇപ്പം ഞാൻ റമദാൻ മാസം വരികയാണ്, അപ്പം നാളെ റമദാൻ മാസത്തിൽ തുടങ്ങിക്കണ ട്രെൻഡ്. അതായത് രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ ലൈറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ
2: ചായപ്പൊടിയും.
3: അപ്പോൾ അവിടെ ഒരു ഒരു തുള്ളൽ വെച്ചാൽ നടക്കും, എന്നിട്ട് അതേ ആൾക്കാരെന്നെ തുള്ളൽ കഴിഞ്ഞുകൊണ്ട് പിന്നെ തറാവിസ്കരിക്കാനും പോകും. അപ്പോൾ ഈ ഓണത്തിൻ്റെ പരിപാടിക്കും കൊണ്ടു, അതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അതേ വേഷവും സാധനങ്ങളൊക്കെ ഇട്ടുകാനുണ്ട്, പള്ളിയിൽ വന്നു കണ്ട് നിസ്കരിക്കണ ഫോട്ടോ, ജുമസ്കരിക്കണ ഫോട്ടോ ആരോട്ടിക്കും. അപ്പോൾ ഇവർ ജുമയക്കും ഉണ്ട്, ഇതിനും ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ഇത് സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ ഈ തുള്ളൽ സംസ്കാരം, വേറൊന്നുള്ളത് എന്താ വെച്ചാൽ ഈ റീൽസിന്റെ പ്രകടന പറയുക. അത് എല്ലാവരും ഇങ്ങനെ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ സംഗതികൾ വരുമ്പോഴാണ് എന്ത് അതിന് പറ്റുന്ന റീൽസിന് വേണ്ടിയാണ്, അതൊക്കെ അത് റീൽസിനാണ്
2: വേണ്ടി മാത്രം
3: അതാണ്. പിന്നെ പിന്നെ എന്താന്ന് വെച്ചാൽ ലഹരി. ഇപ്പം ഇതിൽ തന്നെ ലഹരി ഉപയോഗിച്ച ഒരു സംഭവം ഇവിടെ റിപ്പോർട്ട് ചെയ്തല്ലോ. ഇതിനോടൊപ്പം ഈ ലഹരി ആൺപെൺ ബന്ധം കൂടിക്കലരൽ, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആസ്വാദനം, അതിന് അതിന് സന്ദർഭം ബോധപൂർവം അന്വേഷിച്ച് നടക്കുകയാണ്. ആ അന്വേഷണത്തിൽ ഓണത്തെ കിട്ടും, ക്രിസ്മസിനെ കിട്ടും, പെരുന്നാളിനെ കിട്ടും, അതേപോലെ സെൻഡ് ഓഫിനെ കിട്ടും, പലതിനെയും കിട്ടും. അപ്പോൾ ബേസ് എന്തല്ല, ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ വിശ്വാസമോ ആചാരമോ സംസ്കാരമോ ഒന്നും അവിടെ ഒന്നല്ല അവിടുത്തെ വിഷയം, മറിച്ച് എന്താണ് എന്തും ആഘോഷിക്കുക എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളൊരു സംഭവം എന്താ വെച്ചാൽ, ഒരു ഇസ്ലാമികമായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ, പിന്നെ ഇസ്ലാമിക വിശ്വാസത്തോട് ഇപ്പോൾ മുസ്ലിം പെൺകുട്ടികൾ ഇറങ്ങിയെന്നാണല്ലോ പറഞ്ഞത്.
2: അവിടെ മുസ്ലിം പെൺകുട്ടികൾ എന്നുള്ളതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് പറയേണ്ടി വരും. സോഷ്യൽ മീഡിയയിൽ എയറിലാക്കാൻ ആൾക്കാർ കാത്തിരിക്കുകയാണ്, മുസ്ലിം പെൺകുട്ടികളെ തൊട്ട സ്ഥിതിക്ക്.
3: അതായിക്കോട്ടെ, അല്ല ഞാൻ പറയുന്നത് അവരെ ഞാൻ കുറ്റം പറയല്ലോ ചെയ്യുന്നത്. അവർ ശരിക്കും ഇപ്പോൾ ഇസ്ലാമിൻ്റെ വിശ്വാസവും കാര്യം മനസ്സിലാക്കി അതിനെതിരെ പ്രവർത്തിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, അവർക്ക് ഒന്നാമത് മതപരമായ ഇതിൻ്റെ അടിസ്ഥാനങ്ങൾ അറിയുന്ന തലമുറ അല്ല, ഇതിൻ്റെ ഗൗരവം അറിയില്ല. ഇപ്പോൾ ഒരു ഇസ്ലാമികമായിട്ട് ഇപ്പോൾ മിംഗ്ലിങ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസ പ്രകാരം, ഇപ്പോൾ ഞാനീ പറഞ്ഞത് ഏതെങ്കിലും മതസംഘടനക്ക് അഭിപ്രായത്തിൽ ഉണ്ടെങ്കിലും പറയണമെന്ന് എനിക്ക് പറയുള്ളത്, ആണും പെണ്ണും പരസ്പരം മിംഗിൾ ചെയ്യുക എന്നുള്ളത്, പരസ്പരം സ്പർശിക്കുക എന്നുള്ളത് ഇസ്ലാമികമായി തെറ്റാണ്. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താ, നേരെ തിരിച്ചല്ലേ. അതേപോലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവർക്ക് പ്രത്യേക പിന്നെ ഇന്ന ഭാഗങ്ങൾ മറക്കണം എന്നുണ്ട്, അത് മറക്കാവുന്ന തെറ്റല്ലേ. അതൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അതൊന്നും ഇതിൻ്റെ ഗൗരവം പഠിച്ചൊരു തലമുറ അല്ല ഇപ്പോഴുള്ളത്. കാരണം ഒന്നാമത് ഈ പാഠശാലകളിൽ നിന്നൊക്കെ ഒരു പേരിനെന്തോ പഠിച്ചു പോയി എന്നല്ലാതെ പിന്നെ ഇതിനെപ്പറ്റിയുള്ള വിവരവും കാര്യങ്ങളൊന്നും ഇതില്ല, യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരവസ്ഥ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയുന്നത് അവരെ നമ്മൾ ശത്രുപക്ഷത്ത് നിർത്താതെ അവരെ പ്രകോപിപ്പിച്ച് നിങ്ങളൊക്കെ ഇസ്ലാമിന് പുറത്താണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നതിന് പകരം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, ബോധവൽക്കരിക്കുക, ഇതിൻ്റെ ശരിക്കുള്ള ശരിയും തെറ്റും കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുക. ഈ ഒരു ഉപഭോഗ സംസ്കാരവും ഈ ഒരു പിന്നെ ജീവിതം അടിച്ചു പൊളിച്ചുള്ള പോക്കുണ്ടല്ലോ, അത് ഒരു നല്ല പര്യവസാനമല്ല ഉണ്ടാവുക എന്നുള്ളത് അവരെ ശരിക്കും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത്. അത് അവരുടെ ഭാഷയിൽ എന്ത് ചെയ്യണം, അവരോട് സംസാരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ് ഓണാഘോഷവും ചർച്ചകളും ഭാഗം ഒന്ന്. അബ്ദുൽ ഹമീദ് മാസ്റ്റർ, പറപ്പൂർ, ടി കെ അഷ്റഫ്, അംജദ് മദനി എന്നിവരായിരുന്നു വോയിസ് ഓഫ് പീസിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് റിയാദുസ് സ്വാലിഹീൻ, ഫർളും സുന്നത്തും തമ്മിൽ വേർതിരിക്കുക എന്ന വിഷയത്തിൽ. റിയാദുസ് സ്വാലിഹീനിൽ അഷ്റഫ് സലഫി വാണിയമ്പലമാണ് നമ്മോടൊപ്പം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 204-ാമത്തെ അധ്യായത്തിൽ സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് മുസ്തഹബ്, അതോടൊപ്പം തന്നെ വൽ അംരി ബി തഹവ്വുലി ലിന്നാഫിലത്തി മിൻ മൗളിഇൽ ഫരീള, ഫർള് നമസ്കരിച്ച സ്ഥലത്ത് നിന്ന് സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി ഒരല്പം മാറുക എന്നതുകൊണ്ട്, അവിൽ ഫസ്ലി ബൈനഹുമാ ബി കലാമിൻ, അതല്ലെങ്കിൽ ഒരു സംസാരം കൊണ്ട് ഒരു ഗ്യാപ്പ് അതിന് നൽകുക, അതിനെ വേർതിരിക്കുക എന്ന ഒരു കൽപ്പനയും വിശദീകരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള ഒരു അസർ നമുക്ക് കാണുവാൻ സാധിക്കും. 1131-ാമത്തെ ഹദീസായി ഇമാം നബവി റഹിമഹുള്ള കൊണ്ടുവന്നത്, വഅൻ ഉമർ ബിനി അത്താഇൻ അന്ന നാഫിഉ ബിനി ജുബൈരിൻ അർസലഹു ഇലസ്സായിബ് ബിനി ഉഖ്തി നബിരിൻ യസ്അലുഹു അൻ ഷൈഇൻ റആഹു മിൻഹു മുആവിയത്തു ഫി സ്വലാഹ് ഫഖാല നഅം സല്ലൈതു മഅഹു അൽജുമുഅ ഫിൽ മഖ്സൂറ ഫലമ്മ സല്ലമ അൽഇമാമു ഖുംതു ഫി മഖാമി ഫസല്ലൈതു ഫലമ്മ ദഖല അർസല ഇലയ്യ فقال لا تعد لما فعلت اذا صليت الجمعه فلا تصلها بصلاه حتى تتكلم او تخرج فان رسول الله صلى الله عليه وسلم امرنا بذلك الا نوصل صلاه بصلاه حتى نتكلم او نخرج رواه مسلم امام مسلم ريبورت ചെയ്ത تابعيയായ عمر بن عطاء നിന്ന് روایت ചെയ്യുന്നു ان نافع بن جبير نافع بن جبير ارسله الى الصائب ഇല സായിബ് ബിൻ ഉഖ്ത് ബിൻ അമീർ, സായിബ് ബിൻ ഉഖ്ത് നമീറിലേക്ക് ആളെ പറഞ്ഞയച്ചു. എസ് അലുഹു അദ്ദേഹത്തോട് ചോദിക്കാൻ വേണ്ടി, അൻ ഷൈൻ ഒരു കാര്യത്തെക്കുറിച്ച്, റആഹു മിൻഹു മുആവിയ ഫി സ്വലാത്ത്, അദ്ദേഹം സായിബ് ബിൻ ഉഖ്തിന് മുആവിയ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുണ്ടായ ഒരു കാര്യത്തെ സംബന്ധിച്ച് നമസ്കാരത്തിൽ കണ്ട ഒരു വിഷയം പറഞ്ഞതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാം അതെ. സായിബ് ബിൻ ഉഖ്ത് നമീർ അദ്ദേഹം പറയുകയാണ്, അതെ, സല്ലൈതു മഅഹുൽ ജുമുഅ, ഞാൻ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂടെ ജുമാ നമസ്കരിക്കുകയുണ്ടായി മഖ്സൂറയിൽ വെച്ച്. ഫലമ്മ സല്ലമൽ ഇമാമു, ഇമാം സലാം വീട്ടിയപ്പോൾ, ഖുംതു ഫി മഖാമി, ഞാൻ എൻ്റെ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു. ഫസല്ലൈതു, ഞാൻ നമസ്കരിച്ചു. ഫലമ്മ ദഖല അർസല ഇലയ്യ, പിന്നെ നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം റൂമിലേക്ക് പ്രവേശിച്ചപ്പോൾ എന്നെ എൻ്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. എന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ലാ തഅദു ലിമാ ഫഅൽത, നിങ്ങൾ ചെയ്ത പോലെ നിങ്ങൾ ആവർത്തിക്കരുത്. ഇദാ സല്ലൈതൽ ജുമുഅത, നിങ്ങൾ ജുമുഅ നമസ്കരിച്ചു കഴിഞ്ഞാൽ, ഫലാ തസിൽഹ, അതിനോട് ചേർക്കരുത് ബിസ്വലാത്തിനൊരു നമസ്കാരത്തെ, ഹത്ത തത്തക്കല്ലം ഔ തഖ്റുജ, ആ സ്ഥലത്തുനിന്ന് മാറുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തിട്ടല്ലാതെ ജുമ കഴിഞ്ഞ് സലാം വീട്ടി ഉടനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. ഫ ഇന്ന റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറനാ ബിദാലിക, കാരണം നിശ്ചയമായും അള്ളാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് അത് കൽപ്പിച്ചിട്ടുണ്ട്. അല്ല നൂസില സ്വലാത്തൻ ബി സ്വലാത്തിൻ, ഒരു നമസ്കാരത്തെ മറ്റൊരു നമസ്കാരത്തോട് ചേർക്കരുത്. ഹച്ചാന ചക്കെല്ലാം അവൻ അഹ്റിജ, ഒന്നെങ്കിൽ നമ്മളെന്തെങ്കിലും സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മളവിടെ നിന്ന് ഒരു മാറി നിൽക്കണം, വേറെ സ്ഥലത്തേക്ക് മാറണം എന്നുള്ളത്. സഹോദരങ്ങളെ, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തതാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുന്നു, ഹാദൽ ഹദീസു അല്ലദീ ദക്കറഹു റഹിമഹുല്ലാ ഇമാം നബവി റഹിമഹുല്ലാ ഇവിടെ കൊണ്ടുവന്നതായ ഹദീസ്, ഫിസ്തിഹ്ബാബിൽ ഫസ്ലി ബൈനൽ ഫർദ് വസ്സുന്ന, ഫർളും സുന്നത്തും തമ്മിൽ വേർതിരിക്കൽ മുസ്തഹബാണ് എന്നറിയിക്കുന്ന വിഷയമാണ്. ഹദീസ് മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്, അന്നഹു റആ റജുലൻ സല്ലൽ ജുമുഅ, അദ്ദേഹം ഒരാളെ കാണുകയാണ് ജുമാ നമസ്കരിക്കുന്നത്. സുമ്മ ഖാമ, എന്നിട്ട് അയാൾ എഴുന്നേറ്റ് നിന്നു. ഫസല്ല യാനി സുന്ന, പിന്നെ അയാൾ സുന്നത്ത് നമസ്കരിച്ചു. ഫദഅഹു മുആവിയത്തു, മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചു. വഅഖ്ബറഹു, അദ്ദേഹത്തോട് അറിയിച്ചു കൊടുത്തു. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അമറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്, അല്ലാ തൂസല സ്വലാത്തുൻ ബി സ്വലാത്തിൻ ഹത്ത നഖ്റുജ ഔ നതകല്ലമ, നമ്മളൊരു നമസ്കാരവും മറ്റൊരു നമസ്കാരത്തോട് ചേർക്കരുത്, നമ്മളെന്തെങ്കിലും സംസാരിക്കുകയോ അവിടെ നിന്ന് മാറുകയോ ചെയ്തിട്ടല്ലാതെ. ഫമസലൻ, ഉദാഹരണമായി, ഇദാ സല്ലൈത ളുഹർ, നീ ളുഹർ നമസ്കരിച്ചു. വല്ലുഹുറു ലഹാ റാതിബത്തുൻ ബഅദഹ, ളുഹറിന് ശേഷം റാതിബത്ത് സുന്നത്തുണ്ടല്ലോ. വറത്താൻ തുസല്ലി റാതിബ, നീ ആ റാത്തിബത്ത് നമസ്കരിക്കാൻ ഉദ്ദേശിച്ചു. ലാ തുസല്ലി റാത്തിബ ഫി മക്കാനിക്, നിന്റെ ആ സ്ഥലത്ത് തന്നെ നീ നമസ്കരിക്കരുത്. കും ഫി മഹല്ലിൻ ആഖറ, നീ വേറൊരു സ്ഥലത്തേക്ക് എഴുന്നേറ്റ് പോവുക. അവി ഖുർജ് ഇലാ ബൈത്തിക് ഹുവ അഫ്ളൽ, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് നമസ്കരിക്കുക, അതാണ് അഫ്ളൽ. ഔ അലൽ അഖൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തക്കല്ലം, എന്തെങ്കിലും നീ സംസാരിക്കുക, ദിക്റുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ. ലി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ തുസല സ്വലാത്തുൻ ബിസ്വലാത്തിൻ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട് ഒരു നമസ്കാരത്തെ മറ്റൊരു നമസ്കാരത്തോട് ചേർക്കുന്നത്. ഹത്താ യഖ്റുജൽ ഇൻസാൻ വയത്തക്കല്ലം, ആ നമസ്കരിച്ച വ്യക്തി അവിടെ നിന്ന് പുറപ്പെടുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്യുന്നതുവരെ അവിടെ തന്നെ നമസ്കരിക്കരുത്. ഇതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് യുസന്നുൽ ഫസ്ലു ബൈനൽ ഫർദി വസുന്നതിഹി ബികലാം, ഫർദും സുന്നത്തിനുമിടയിലുള്ള വേർതിരിവ് എന്തെങ്കിലും സംസാരം കൊണ്ട്, അവിൻതിഖാലിൻ മിൻ മൗദിഇഹി, അല്ലെങ്കിൽ ആ ഫർദ് നമസ്കരിച്ച സ്ഥലത്ത് നിന്നൊന്ന് മാറി നിന്നുകൊണ്ട്. സഹോദരങ്ങളെ, വൽ ഹിക്മത്തു മിൻ ദാലിക, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഉണർത്തുന്നു, ഇതിലുള്ള ഹിക്മത്ത് അല്ല യൂസലൽ ഫർദു ബിന്നഫിൽ, ഫർദ് സുന്നത്തുമായി കൊണ്ട് ചേരാതിരിക്കാൻ. ഫല്യക്കുനിൽ നഫലു വഹ്ദഹു, സുന്നത്തായ നിസ്കാരം അത് മാത്രമായിക്കൊണ്ട് തന്നെ വേറെ നമസ്കരിക്കുക. വൽ ഫർദു വഹ്ദഹു ഹത്താല യഖ്തലിത, ഫർദ് കൂടിച്ചേരാതെ അത് വേറെയും നമസ്കരിക്കുക. ഇതാണ് പണ്ഡിതന്മാർ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുണ്ട്. താബിഈങ്ങൾ റഹിമഹുമുല്ലാ അവരങ്ങേയറ്റത്തെ തൽപരരായിരുന്നു ഇൽമ് സ്വീകരിക്കുന്നതിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് സ്വഹാബത്തിൽ നിന്ന് പഠിക്കാൻ, അതുകൊണ്ടാണല്ലോ ലിഅന്നഹും റസദു കുല്ല കബീരിൻ വസഗീരിൻ മിൻ സുന്നത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ചെറുതോ വലുതുമായ ഏതൊരു സുന്നത്തിനെയും അവർ നിരീക്ഷിച്ചു, അവർ വീക്ഷിച്ചു. വഹറസു അലാ തഅലീമിഹാ ലിമൻ ബഅദഹും, അവർ പിൻഗാമികളായ അവർക്ക് പിന്നെയുള്ള ആളുകൾക്കത് പഠിപ്പിക്കാൻ, അറിയിച്ചു കൊടുക്കാൻ അവർ താൽപ്പര്യം കാണിച്ചു. ഇവിടെ താബിഈയായ ഉമർ ഇബ്നു അത്താ, അദ്ദേഹം നാഫിഉ ഇബ്നു ജുബൈറിനെ സ്വഹാബിയായ സായിബ് ഇബ്നു ഉഖ്തിൻ്റെ അടുക്കലേക്ക്, ഉഖ്ത് ഇബ്നു നമിർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയത്തു ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച ഒരു കാര്യത്തെക്കുറിച്ച് അറിയാൻ. അദ്ദേഹം അമീറൻ ലിൽ മുഅ്മിനീന, ആ സമയത്ത് സത്യവിശ്വാസികളുടെ അമീറായിരുന്നു. അപ്പം നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഒരു ഇൻകാർ ചെയ്ത വെറുത്തതായൊരു കാര്യം, അതിനെക്കുറിച്ച് ചോദിക്കാനാണ്. അപ്പം സായിബ് ഇബ്നു ഉഖ്ത് നമിർ അദ്ദേഹം പറയുന്നുണ്ട്, നാം ശരിയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഉജീബു കഅമ്മ തസ്അലു അൻഹു, നിങ്ങൾ ചോദിച്ച ആ വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ മഖ്സൂറയിൽ വെച്ച്, മഖ്സൂറ എന്നുള്ളത് സുൽത്താൻമാരൊക്കെ മസ്ജിദിൽ നമസ്കരിക്കുന്ന ഒരു റൂമായിരുന്നു, അമീറുമാരുമൊക്കെ. അവലുമൻ അമിലഹ മുആവിയത്തു ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു ഹീന ദറബഹു വറാദ ഖത്ലഹു അഹദുൽ ഖവാരിജ്, ഖവാരിജുകളിൽ ഒരാൾ അദ്ദേഹത്തെ കൊല്ലാനും അടിക്കാനൊക്കെ ഉണ്ടായ ഒരു കാരണത്തിൻ്റെ ആ സമയത്ത് ആ സംരക്ഷണത്തിന് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് ആ ഒരു സ്ഥലത്താണ്, മഖ്സൂറയിൽ വെച്ചാണ്, ആ ഒരു ഹുജറയിൽ വെച്ച് കൊണ്ടാണ് നമസ്കാരം നിർവഹിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇമാം സലാം വീട്ടിയപ്പോൾ ഈ സായിബ് റളിയല്ലാഹു തൻ്റെ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി. മിൻ ഗൈരി ഫാസിലിൻ ബൈനഹ വ ബൈനൽ ഫർദ്, ഫർദിനും സുന്നത്തിനും ഇടയിലൊരു വേർതിരിവില്ലാതെ ഗ്യാപ്പില്ലാതെ ഫർദ് ജുമഅക്ക് സലാം വീട്ടി പിന്നെ ഉടൻ തന്നെ എഴുന്നേറ്റു. അപ്പോഴാണ് മുആവിയ റളിയല്ലാഹു പിന്നീട് ഒരാളെ പറഞ്ഞയച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക്, എന്നിട്ട് വരാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ലാ തഅ്ദു ലിമാ ഫഅൽത മിൻ സ്വലാത്തിൻ നാഫിലത്തി റാതിബാ ഫീ മകാനിൽ ഫരീദത്തി മുബാശറ, ഡയറക്റ്റ് ഫർദ് നിസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ ആ സുന്നത്ത് നമസ്കാരം നീ നമസ്കരിക്കരുത്, അത് ആവർത്തിക്കരുത്. വലാക്കിൻ ഇദാ സ്വല്ലൈതൽ ജുമാ, എന്നാൽ നീ ജുമാ നമസ്കരിച്ചാൽ, ഫലാ തസിൽഹാ വതഖ്റിൻഹാ ബിസ്വലാത്തിൻ ഉഖ്ര, മറ്റൊരു നമസ്കാരത്തെ അതിനോട് ചേർക്കരുത്. ഹത്താ തതകല്ലം ബികലാം, എന്തെങ്കിലും ദിക്റുകൾ ചൊല്ലുക, എന്തെങ്കിലും സംസാരിക്കുക, അല്ലെങ്കിൽ തഖ്റുജ വതതഹവ്വല മിൻ മകാനി സ്വലാത്തിക, നീ നമസ്കരിച്ച സ്ഥലത്ത് നിന്ന് അല്പം മാറിക്കൊണ്ട് വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന പോലെ. അപ്പോൾ ആ ഫർള് നാല് നമസ്കരിച്ചു എന്നതുപോലെയാകും അതല്ല എങ്കിൽ. ജുമാ കഴിഞ്ഞ് സലാം വിട്ട് ഉടനെ എഴുന്നേറ്റ് രണ്ടരക്കാത്ത നമസ്കരിക്കുമ്പോൾ അപ്പോൾ ജുമാ നാല് നമസ്കരിച്ച പോലെയാണ്. അപ്പോൾ ഫറദിനെ സംരക്ഷിക്കാനും ഒക്കെ ഏറ്റവും നല്ലത്, ജാഹിലായ ആൾക്കാർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇതും ഫറദാണ്, അങ്ങനെ തന്നെ ചെയ്യണമെന്ന്. അങ്ങനെയാണ് ആളുകൾ, അറിവില്ലാത്തവരായ പല ആളുകളും അപ്രകാരം ധരിച്ചു വെക്കാറുമുണ്ട്. നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ എഴുന്നേറ്റുകൊണ്ട് രണ്ടരക്കാത്ത നമസ്കരിക്കണം, ഒന്നും സംസാരിക്കാതെ എന്നുള്ള രൂപത്തിൽ അറിവില്ലാത്ത ആളുകളത് പിന്തുടരുവാനുമെല്ലാം കാരണമാകും. ഇവിടെയാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച, കേട്ട് മനസ്സിലാക്കിയ, കണ്ടു മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്തിനെ ഇവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്, അമറഹും ബി അല്ലാ യസ്ലു സ്വലാത്തം ബി സ്വലാത്തിൻ, അവരോട് കൽപ്പിച്ചു ഒരു നമസ്കാരത്തെ മറ്റൊരു നമസ്കാരത്തോട് ചേർക്കരുത്. ദിക്റുകൾ ചൊല്ലിയിട്ടാവാം, എന്തെങ്കിലും സംസാരിച്ചിട്ടാവാം, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാവാം, അല്ലെങ്കിൽ ഫറദ് നമസ്കരിച്ച ആ സ്ഥലത്ത് നിന്ന് മാറിയിട്ടെങ്കിലും ആവാം എന്ന്. അപ്പോൾ ഫറദ് വേറെയാണ്, സുന്നത്ത് വേറെയാണ്, അതിനിടയിൽ വേർതിരിവുണ്ടാവണം എന്നതാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, ഏറ്റവും നല്ല രൂപത്തിൽ നസീഹത്തോടുകൂടി പരസ്പരം വതവാ സോബിൽ ഹക്ക് വതവാ സോബിൽ സുബർ, അതാണ് സ്വഹാബത്ത് നിർവഹിച്ചത്, താബിഉകൾ നിർവഹിച്ചത്. നുസ്ഹുർ റാഈ ലിറഈയതിഹി, ഒരു ഭരണാധികാരി തൻ്റെ ഉത്തരവാദിത്വം നസീഹത്തോടുകൂടി നിർവഹിക്കുകയാണ്. വതബീനുസ്സവാബിലഹും, അവർക്ക് ശരിയായ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. അതായിരുന്നു സഹാബത്ത് നിർവഹിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ അവരിൽ പഠിപ്പിച്ചത്, ആ കാര്യമാണ് സഹാബത്ത് താബിഅകൾക്ക് പകർന്നു നൽകിയത്. താബിഅകൾ തബഉ താബിഅകൾക്ക് പകർന്നു നൽകിയത്, അയിമ്മത്ത് ഈ ഉമ്മത്തിന് പകർന്നു നൽകിയ കാര്യം അപ്രകാരമായിരുന്നു. അതാണ് സഹോദരങ്ങളെ, ദീനിൻ്റെ കാര്യങ്ങൾ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരം നിർവഹിച്ചു, എന്ത് കൽപ്പിച്ചു, എന്ത് ചെയ്തു, സുന്നത്തായ നമസ്കാരങ്ങളിൽ, ചെറിയ ചെറിയ സുന്നത്തുകളിൽ പോലും എപ്രകാരം ചെയ്തു എന്ന് നോക്കി സ്വഹാബത്തത് മനസ്സിലാക്കി അതവർ അനുധാവനം ചെയ്യുകയായിരുന്നു. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽയൗമിൽ ആഖിർ വദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന, പരലോകത്തെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്.

0: പ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ഇപ്പോൾ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ, ഫർളും സുന്നത്തും തമ്മിൽ വേർതിരിക്കുക. അഷ്റഫ് സൽഫി വാണിയമ്പലം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: അക്കീക ഹുദൈയത്ത് എന്നിവയുടെ മാംസം അമുസ്ലിങ്ങൾക്ക് നൽകാമോ എന്നാണ്.
2: അമുസ്ലിങ്ങളായ ആളുകൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത സക്കാത്താണ്. സക്കാത്ത് കൃത്യമായും അവകാശികൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതല്ലാത്തവ നമ്മുടെ വീട്ടിലൊരു ഭക്ഷണമുണ്ടാക്കി നമുക്കങ്ങോട്ട് കൊടുക്കാം. ഒരു സദ്യയോ വിവാഹമോ പാർട്ടികളോ ഉണ്ടായി എങ്കിൽ നമുക്കങ്ങോട്ട് കൊടുക്കാം. ഉദുഹിയത്തും അഖീഖയും ഇങ്ങനെയുള്ള അയൽവാസികൾക്ക് കൊടുക്കുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, മതത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളുമായി യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ പുറത്താക്കാത്ത ആളുകളോട് നിങ്ങൾ പുണ്യം ചെയ്യണം, നീതിയോടുകൂടി അവരുമായി പെരുമാറണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് അറിയിച്ചു തരുന്നത്. മാത്രമല്ല ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ പോലുള്ള സഹായിമാരൊക്കെ ഒരു ആടിനെ അറുത്താൽ അതിൻ്റെ മാംസത്തിൽ നിന്ന് അല്പം അയൽവാസികളായ ജൂതന്മാർക്ക് കൊടുത്തിരുന്നു എന്നുമൊക്കെ ചരിത്രങ്ങൾ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഉദുഹിയത്ത്, അഖീഖത്ത് ഇതൊന്നും അമുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് ഒരു ഹറാമായ കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.
1: ഖിബലക്ക് മുന്നിട്ട് മലമൂത്ര വിസർജനം പാടില്ല എന്ന് വായിച്ചതായി ഓർക്കുന്നു. എന്നാൽ പുതിയ വീടുകൾ നിർമ്മിക്കുമ്പോൾ മറ സ്വീകരിച്ചുകൊണ്ട്, അതായത് ചുമർ കെട്ടിയ ടോയ്ലറ്റുകളിൽ ഖിബലക്ക് അഭിമുഖമായി ഇരിക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ എന്നാണ്.
2: മലമൂത്ര വിസർജനം ഖിബലക്ക് അഭിമുഖീകരിച്ചുകൊണ്ട് പാടുണ്ടോ ഇല്ലയോ എന്നതാണല്ലോ വിഷയം.

0: ഇവിടെ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഇമാം മാലിക്, ഇമാം ഷാഫിഇ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുമുല്ലാഹു ജമീഅൻ, അവരുടെ അഭിപ്രായ പ്രകാരം ഖിബ്ലക്ക് മുന്നിട്ടോ പിന്നിട്ടോ മലമൂത്ര വിസർജനം ചെയ്യൽ നിഷിദ്ധമായിത്തീരുന്നത് ഒഴിഞ്ഞ വെളിംപ്രദേശത്ത് അവ നടത്തുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായ പ്രകാരം മറക്കുള്ളിൽ വച്ചാണ്, ടോയ്ലറ്റിൽ വച്ചാണ്, വീട്ടിനുള്ളിൽ വച്ചാണ് ഈ കൃത്യം നിർവഹിക്കുന്നത് എങ്കിൽ അവിടെ ഖിബ്ലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കുന്നതിന് കുഴപ്പമില്ല, നിഷിദ്ധമില്ല എന്ന അഭിപ്രായമാണ്. എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹ് ജമീഅൻ അവരുടെ അഭിപ്രായ പ്രകാരം മറ ഉണ്ടെങ്കിലും ഖിബ്ലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കുവാൻ പാടില്ല എന്നതാണ്. ആ വിഷയത്തിൽ വന്ന ചില തെളിവുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജലസ അഹദുക്കും ലിഹാജതി ഫലാ യസ്തഖ്ബിൽ ഖിബ്ല വലാ യസ്തദ്ബിർഹ, നിങ്ങൾ നിങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ ഖിബ്ലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കുവാൻ പാടില്ല. അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ, ഇദാ അതൈതുമുൽ ഗായിത ഫലാ തസ്തഖ്ബിൽ ഖിബ്ല വലാ തസ്തദ്ബിറുഹ, നിങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ ഖിബ്ലക്ക് അഭിമുഖമായോ പിന്നിട്ടോ ഇരിക്കാൻ പാടില്ല. വലാക്കിൻ ശരിഖു ഔഗരിബു, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞ് ഇരിക്കുക. മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം മക്ക അവരുടെ തെക്കു ഭാഗത്താണ്, അതുകൊണ്ട് തന്നെ തെക്കു വടക്കായി ഇരിക്കുവാൻ പാടില്ല. അത് ഖിബ്ലക്ക് ഒന്നുകിൽ മുന്നിട്ടോ പിന്നിട്ടോ ആയിരിക്കും. തെറ്റി ഇരിക്കണമെങ്കിൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഇരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഖിബ്ല പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൻ്റെ ആശയപ്രകാരം നമ്മൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഇരുന്ന് മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല, തെക്ക് വടക്ക് ദിശകളിലായി ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇബിൻ ഉമർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണുവാൻ സാധിക്കും, റഖൈതു യൗമൻ അലാ ബൈത്തി ഹബ്സ, സഹോദരിയായ ഹബ്സയുടെ വീട്ടിൻ പുറത്ത് ഞാൻ ഒരിക്കൽ കയറി നോക്കിയപ്പോൾ, ഫറായിത്തു അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹാജത്തി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഷ്യാമിലേക്ക് അഥവാ വടക്ക് ഭാഗത്തേക്ക് മുന്നിട്ടും കാബയിലേക്ക് പിൻഭാഗമാക്കിക്കൊണ്ടും ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹദീസിന് ഒരു വ്യത്യസ്തമായ രൂപത്തിലാണ് ഇവിടെയുള്ളത്. ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ അദ്ദേഹം ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് മൂത്രമൊഴിക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഖദ് നുഹി അൻ ദാലിക, ഇത് വിരോധിക്കപ്പെട്ട കാര്യമല്ലേ? ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി, ഇന്നമാ നുഹി അൻ ഹാദ ഫിൽ ഫലാഇ, വെളിംപ്രദേശത്ത് ഇരിക്കുമ്പോഴാണ് ഇത് നിരോധിക്കപ്പെട്ടുള്ളത്. ഫൈദാ കാന ബൈനക വബൈനൽ ഖിബ്ലത്തി ഷൈഉൻ യസ്തുറുക ഫലാ ബസ്, നിനക്കും ഖിബ്ലക്കും ഇടയിൽ വല മറയുമുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുന്നതിന് യാതൊരുവിധ കുഴപ്പവും ഇല്ല എന്നാണ്. അതേപോലെ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, നഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നസ്തഖ്ബിൽ ഖിബ്ല ബിബൗൽ, ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് മൂത്രമൊഴിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. ഫറായിതു ഖബ്ല അൻ യുഖ്ബല ബിആമി യസ്തഖ്ബിലുഹ, എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയും വഫാത്തിന് ഒരു വർഷം മുമ്പായി ഖിബ്ലക്ക് അഭിമുഖീകരിച്ച് ഇരിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഈ ഹദീസുകളിൽ നിന്ന് മൊത്തത്തിൽ പണ്ഡിതന്മാർ മനസ്സിലാക്കിയൊരു കാര്യം, മറയുള്ള അവസ്ഥയിലാണ് എങ്കിൽ ഖിബ്ലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കുന്നത് നിഷിദ്ധമാണെന്ന് പറഞ്ഞുകൂടാ, എന്നാൽ മറയില്ലാത്ത അവസ്ഥയിൽ അവ വെടിയുകയാണ് ചെയ്യേണ്ടത്. എന്നിരുന്നാലും ശരി, ഇത്തരം ഹദീസുകൾ പല രൂപത്തിൽ വന്നുവല്ലോ. അതുകൊണ്ട് ഒരു ഇഷ്കാൽ, ഒരു സംശയം ഇല്ലാതിരിക്കുവാൻ വേണ്ടി വീടുകൾ നിർമ്മിക്കുമ്പോൾ, പള്ളികൾ നിർമ്മിക്കുമ്പോൾ, അവിടെയൊക്കെ ടോയ്ലറ്റ് നമ്മൾ സജ്ജീകരിക്കുമ്പോൾ ഖിബ്ലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കുന്ന ഒരു അവസ്ഥ ഇല്ലാത്ത രൂപത്തിലാണ് ഏറ്റവും ഉത്തമം എന്നത് യാതൊരുവിധ സംശയവുമില്ല.
1: പലിശ പണം നമ്മുടെ കയ്യിൽ നിന്നും ഒഴിവാക്കുവാൻ വേണ്ടി അത് പാലിയേറ്റീവ് അതുപോലുള്ള മാറാരോഗികൾക്കുള്ള സഹായം എന്നിവയിലേക്ക് അത് നൽകാൻ പറ്റുമോ എന്നാണ്.
2: പലിശയുമായി ബന്ധപ്പെട്ട പണങ്ങൾ പലിശയുമായി ബന്ധപ്പെട്ട് നമ്മുടെ അക്കൗണ്ടുകളിൽ കടന്നു വരുന്ന പണം ഒഴിവാക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, പലിശയുമായി ബന്ധപ്പെടുന്നതിലൂടെ തനിക്ക് വരാനിരിക്കുന്ന വിപത്തുകൾ, പ്രയാസങ്ങൾ, ശിക്ഷകൾ, ഇതിൽ നിന്നും മോചനം ലഭിക്കണമെന്നത് തന്നെയാണ്. നാം മനസ്സിലാക്കേണ്ടത് രോഗിയെ സഹായിക്കുക, രോഗിക്ക് ആവശ്യമായ ശുശ്രൂഷകൾ നൽകുക എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബാധ്യതയാണ്. ബാധ്യതാ നിർവഹണത്തിന് വേണ്ടി ഹറാമായ തൻ്റെതല്ലാത്ത സ്വത്ത് നമ്മൾ ചെലവഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കേണ്ട വലിയ പ്രതിഫലങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് അതിലൂടെയുണ്ടാകുന്നത്. അതുകൊണ്ട് രോഗികളെ സഹായിക്കുന്ന സംരംഭങ്ങൾക്കും മറ്റു രൂപത്തിൽ എല്ലാ മനുഷ്യരെയും സഹായിക്കുന്ന സംരംഭങ്ങൾക്കും ജീവജാലങ്ങളെ സംരക്ഷിക്കുവാൻ ആവശ്യമായുള്ള പദ്ധതികൾക്കുമെല്ലാം നാം അധ്വാനിച്ച ഏറ്റവും മാന്യമായ നമ്മുടെ ധനത്തിൽ നിന്നു തന്നെയാണ് നമ്മൾ ചെലവഴിക്കേണ്ടത്. അങ്ങനെ ചെലവഴിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് കണക്കാക്കാൻ കഴിയാത്ത വലിയ വലിയ ലാഭമാണ്, വലിയ പ്രതിഫലമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവൻ്റെ ഉപമയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് കമസലി ഹബ്ബ, ഒരു ഹബ്ബത്തിനെ പോലെയാണ് എന്നാണ്, ഒരു ധാന്യമണിയെപ്പോലെയാണ്. ആ ധാന്യമണിയുടെ പ്രത്യേകത അതിൽ നിന്നും ഏഴു കതിരുകൾ അത് മുളപ്പിക്കുന്നു. വഫി കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ, ഓരോ കതിരിലും 100 വീതം മണികളാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ 700 ലഭിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇത്തരത്തിൽ ചെലവഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് വലിയ പ്രതിഫലങ്ങളാണ്. യഥാർത്ഥത്തിൽ പലിശാധിഷ്ഠിതമായ സമ്പ്രദായങ്ങളിൽ ഇടപെടേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് വരുന്ന പലിശ ഇതിനു വേണ്ടി ചെലവഴിച്ചാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലങ്ങൾ യഥാർത്ഥത്തിൽ ലഭിക്കാതെ പോവുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് എന്നാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പലിശ കൊണ്ട് പ്രയാസപ്പെടുന്നയാളുകളുണ്ടാകും. അഥവാ പലിശ കൊണ്ട് പ്രയാസപ്പെടുന്നയാളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ ഗത്യന്തരമില്ലാതെ ലോണുകൾ എടുക്കേണ്ടി വരുന്ന ചില സാധുക്കളായ ആളുകൾ, മറ്റു പല മേഖലകളിലും കടവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങളും മറ്റും നടത്തിയിട്ട് തനിക്ക് കടം ലഭിക്കാതെ പോകുന്ന സമയത്ത് മറ്റു നിർവാഹങ്ങളൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ ലോണെടുത്ത് പ്രയാസപ്പെട്ട് അവസാനം അതിൻ്റെ പലിശ പോലും അടക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയുള്ള ആളുകളുടെ പലിശ അടക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള പലിശകൾ ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. കാരണം നാം അധ്വാനിച്ചുണ്ടാക്കിയ നല്ല പണം ഇത്തരത്തിലുള്ള ഹറാമായ ഒരു ലുറ്, ഒരു അപകടത്തെ അതല്ലെങ്കിൽ ഒരു പ്രയാസത്തെ അകറ്റുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് മുള്ളുകൊണ്ട് മുള്ളിനെ ചികിത്സിക്കുക എന്നതുപോലെ പലിശയടക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞ നിലപാടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതല്ലെങ്കിൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ നിലപാടായി കാണുന്നത്. അത്തരത്തിലുള്ള പലിശ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കുന്ന സംഘങ്ങളും സംഘടനകളുമെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംഘടനകളെല്ലാം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ അത് ഏൽപ്പിക്കുകയാണ് എങ്കിൽ അതായിരിക്കും ആ രംഗത്ത് കൂടുതൽ സൂക്ഷ്മത എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. രോഗികൾക്കും അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്കുമെല്ലാം നാം സഹായം ചെയ്യേണ്ടത് നമ്മുടെ ഹലാലായ പണത്തിൽ നിന്നു തന്നെയാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം ബിസ്സവാബ്.
1: വുദുവിൻ്റെ നെയ്യത്ത് വെച്ച് കുളിച്ചാൽ അത് വുദു ആയി പരിഗണിക്കുമോ എന്നാണ്.
0: രണ്ട് രൂപത്തിലാണല്ലോ പൊതുവെ കുളി ഉണ്ടാകാറുള്ളത്. ഒന്ന്, ആരാധനയുടെ ഭാഗമായി നിർബന്ധമായ കുളി, വലിയ അശുദ്ധി ഉണ്ടാകുക, സ്ത്രീകളാണെങ്കിൽ ആർത്തവ പ്രസവ വിരാമാനന്തരം കുളിക്കുക, ഇത് ആരാധനയുടെ കുളിയാണ്. അത്തരം കുളി നിർവഹിച്ച ആളുകളുടെ ആരാധന അഥവാ നമസ്കാരം പോലുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയുള്ളു. രണ്ടാമത് കുളിക്കുന്നത് വൃത്തിക്ക് വേണ്ടിയോ ഉന്മേഷത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പതിവായി കുളിക്കുന്നത് പോലുള്ള കുളികളോ ആണ്. അവ ഒരിക്കലും ആരാധനയുമായി ബന്ധപ്പെടുന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വ ഇൻ കുന്തും ജുനുബം ഫത്തഹറു, നിങ്ങൾ വലിയ അശുദ്ധിയുള്ളവരാണ് എങ്കിൽ തഹൂറാകണം, ശുദ്ധിയുള്ളവരായിത്തീരണം. അത്തരം ആളുകൾ അഥവാ വലിയ അശുദ്ധിയുള്ള ആളുകൾ, കുളി നിർബന്ധമുള്ള ആളുകൾ, അവരുടെ കുളിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു വലിയ അശുദ്ധിയുള്ള ആൾ കുളിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ അതിൽ നിർബന്ധമായും വുദു വരുന്നുണ്ട്. അതാണ് ജനാബത്ത് കുളിയുടെ പരിപൂർണ രൂപം. കുളിക്കുകയാണ്, വലിയ അശുദ്ധിക്ക് കുളിക്കുകയാണ് എന്ന ഒരു നീയത്തോടുകൂടി അവൻ്റെ ഗുഹ്യഭാഗങ്ങൾ വൃത്തിയാക്കുകയും കഴുകുകയും പിന്നീട് വുദു എടുക്കുകയും തുടർന്ന് തലയിലൂടെ വെള്ളം വലത് ഭാഗത്ത് കോരിയൊഴിക്കുകയും തുടർന്ന് ഇടത് ഭാഗത്ത് കോരിയൊഴിക്കുകയും ചെയ്യുക. അതോടുകൂടി അവൻ്റെ കുളി കഴിഞ്ഞു, ശരീരത്തെല്ലാ ഭാഗത്തും വെള്ളം എത്തി എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ജനാബത്ത് കുളിയിൽ ഒന്ന് ഇബാദത്തിന് വേണ്ടിയാണ് കുളിക്കുന്നത് എന്നും രണ്ട് അതിൽ വുദുവും രണ്ടും ഉള്ളതുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, അത്തരം ഒരു കുളിയിലൂടെ ശുദ്ധിയായ ഒരാൾക്ക് പിന്നീട് വുദു ചെയ്യേണ്ടതില്ല. എന്നാൽ നേരെ മറിച്ച് ഒരാരാധനയുടെ ഭാഗമല്ല, മറിച്ചൊരു ഉന്മേഷത്തിനോ പതിവ് പ്രവർത്തനം എന്നുള്ള രൂപത്തിലോ ഒരാൾ കുളിച്ചാൽ അതിൽ ഇബാദത്ത് ഉൾപ്പെടാത്തതുകൊണ്ട് തന്നെ അങ്ങനെ കുളിച്ച ആളുകൾക്ക് ആ ഒരു കുളി കൊണ്ട് ശരീരത്തിൽ വെള്ളം മുഴുവൻ എത്തിയാലും ശരി, പുഴയിൽ ചാടി മുങ്ങിക്കുളിച്ചാലും ശരി, അത്തരത്തിലുള്ള ആളുകൾക്ക് വീണ്ടും വുദു നിർബന്ധമാണ് എന്നാണ് ആ വിഷയത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. അള്ളാഹു തആല ആലം.
1: ചോദ്യം ഇപ്രകാരമാണ്, എൻ്റെയും എൻ്റെ സഹോദരി സഹോദരൻ ഞങ്ങളുടെ മക്കൾ ഇങ്ങനെ അഞ്ചു പേരുടെ അക്കീക്ക കൊടുക്കാനുണ്ട്, അതൊരു പോത്തിനെയോ കാളയോ വാങ്ങി ഒരുമിച്ച് ചെയ്താൽ മതിയാകുമോ എന്നാണ്.
0: കുഞ്ഞു ജനിച്ചാൽ ഏഴാം ദിവസം അറുക്കേണ്ട അറവിനാണ് അക്കീക്ക എന്ന് പറയുക. അക്കീക്കയുമായി ആ കുഞ്ഞിന് അതീവ ബന്ധമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ഒരാൾക്ക് സാമ്പത്തികമായ കുറവ് മൂലമോ മറ്റോ, അല്ലെങ്കിൽ കുട്ടിക്ക് ശാരീരികമായ പ്രയാസമാണ് മറ്റോ, അല്ല ജോലി തിരക്കുമാണ്, ഏഴാം ദിവസം അയാൾക്ക് അക്കീക്ക അറുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എപ്പോഴാണോ സാധിക്കുന്നത് ആ സമയത്ത് അറുക്കുകയാണ് വേണ്ടത്. ആൺകുട്ടിക്ക് രണ്ടാടും പെൺകുട്ടിക്ക് ഒരാടും എന്ന തോതിലാണ് അക്കീക്ക അറുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അനിൽ ഗുലാമി ശാത്താനി മുക്കാഫി അത്താനി വഅനിൽ ജാരിയത്തി ശാത്തുൻ, ആൺകുട്ടിക്ക് ഒത്ത രണ്ട് ആടുകളും പെൺകുട്ടിക്ക് ഒരു ആടുമാണ് അറുക്കേണ്ടത് എന്നാണ്. അപ്പോൾ ചെറുപ്പത്തിൽ ഒരാൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യേണ്ട ആ കർമ്മം അവർ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് അവർക്ക് ചെയ്യാവുന്നതാണ്. ഏറ്റവും ശരിയായ അഭിപ്രായ പ്രകാരം ഉദുഹിയത്ത് പോലെയല്ല അഖീഖത്ത്. കാരണം ഉദുഹിയത്ത് അതിനറുക്കണമെങ്കിൽ നിശ്ചിതമായ പ്രായം തികഞ്ഞ ഉരുവായിരിക്കണം. ഒട്ടകത്തിന് 5 വയസ്സ് കഴിഞ്ഞിരിക്കണം, പശു ഇനങ്ങൾക്ക് 2 വയസ്സ് കഴിഞ്ഞിരിക്കണം, ആടിന് 1 വയസ്സ് തികഞ്ഞിരിക്കണം. ഇത് ഉദുഹിയത്തിന് നിർബന്ധമാണ്. എന്നാൽ അഖീഖ അറുക്കുമ്പോൾ ഇത്തരം ഒരു നിബന്ധന ഇസ്ലാം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉദുഹിയത്തും അഖീഖയും രണ്ടും രണ്ടാണ്. രണ്ടാമത്തൊരു കാര്യം, ഇത് ആരാധനയായതുകൊണ്ട് ഒരു ആരാധനയെ മറ്റൊരു ആരാധന കൊണ്ട് തുല്യം ചെയ്യുന്നതും തുലനം ചെയ്യുന്നതും ഖിയാസ് ചെയ്യുന്നതും ശരിയല്ല. കാരണം ആരാധനകൾ തൗഖീഫിയാണ്, ശരീഅത്ത് പറഞ്ഞതിന് അനുസരിച്ച് മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ. മാലിക്കി മദ്ഹബും ഹംബലി മദ്ഹബും ഇത്തരത്തിൽ അഖീഖ പങ്കാളികളായി ചേർന്ന് അറുക്കുവാൻ പാടില്ല എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും അഖീഖ പങ്കുചേർന്ന് അറുക്കുവാൻ പാടില്ല എന്നാണ്. ആൺകുട്ടിയാണോ രണ്ടാട്, പെൺകുട്ടിയാണ് ഒരാട് എന്ന തോതിൽ അറുക്കുകയാണ് വേണ്ടത്. അതല്ലാതെ മൊത്തത്തിൽ ഓഹരി കണക്കാക്കി പശുവിനെ അറുക്കുകയല്ല. അല്ലാഹു തആല ആലം.
1: അഖീഖ അറുക്കുമ്പോൾ ആടാണല്ലോ സുന്നത്ത്, കാള അറുത്താൽ അഖീഖ ശരിയാവുകയില്ലേ? വലിയ കുട്ടിക്ക് ആടും രണ്ടാമത്തെ കുട്ടിക്ക് കാളയുമായാൽ കുഴപ്പമുണ്ടോ എന്നാണ്.
2: അഖീഖയുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പുരുഷന്മാർക്ക് അതല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് രണ്ട് ആടും പെൺകുട്ടിക്ക് ഒരു ആടുമാണ് അറുക്കേണ്ടത്. മറ്റു മൃഗങ്ങൾ അറുക്കുവാൻ പാടുണ്ടോ എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് പ്രവാചകനിൽ നിന്നും അത്തരത്തിൽ മറ്റു മൃഗങ്ങൾ സ്ഥിരപ്പെട്ടു വന്നില്ല എങ്കിൽ പോലും ഫുഖഹാക്കൾക്കിടയിൽ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ മറ്റു മൃഗങ്ങളുമാകാം എന്ന ചർച്ചകൾ കാണാവുന്നതാണ്. നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏറ്റവും കൂടുതൽ സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യമെന്നുള്ള നിലക്ക് നമ്മൾ അവിടെ അക്കീക്ക് അറുക്കുന്ന സമയത്ത് ആടുകളെ തന്നെ അറുക്കുവാനാണ് ശ്രമിക്കേണ്ടത്. മറ്റു ആടുകൾ അറുത്താൽ പ്രതിഫലം ലഭിക്കും എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് അഭിപ്രായ ഭിന്നതകൾക്ക് വകയില്ലാത്ത സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾക്കാണ് നാം പ്രാമുഖ്യം നൽകേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പണ്ഡിതന്മാർക്കിടയിൽ ഇത്തരത്തിൽ അഭിപ്രായ ഭിന്നതകളുള്ളത് കൊണ്ട് തന്നെ ഒരാൾ അത്തരത്തിലുള്ള ഒരു മൃഗത്തെ, ആടല്ലാത്ത മറ്റേതെങ്കിലും മൃഗത്തെ, അക്കിക്കറുക്കുവാൻ അനുയോജ്യമായ മൃഗത്തെ അറുത്താൽ അതിൻ്റെ പ്രതിഫലം വീടുകയില്ല എന്നു പറയുവാൻ നമുക്ക് യാതൊരു പ്രമാണവുമില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: കുടുംബശ്രീ, അയൽക്കൂട്ടം എന്നിവയിലൊക്കെ അംഗമാകുന്നതിൻ്റെ വിധി എന്താണ്? ഇതിലെ ലോണുമായി സഹകരിക്കാൻ പറ്റുമോ? പലിശ ഉണ്ടാവില്ലേ എന്നാണ്.
0: കുടുംബശ്രീ, അയൽക്കൂട്ടം പോലുള്ള സംഘത്തിൽ സ്ത്രീകൾ മാത്രം ഒരുമിച്ച് കൂടുകയും അവരുടേതായ സാമ്പത്തിക സ്രോതസ്സ് വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത് അനുവദനീയമായ രൂപത്തിലായിരിക്കണം. പലിശ സ്വീകരിക്കുവാനും പലിശയെ സഹായിക്കുവാനും കഴിയുന്ന രൂപത്തിലല്ലാതെ ഓരോരുത്തരും അവനവൻ്റെ സാമ്പത്തിക അഭിവൃദ്ധി മെച്ചപ്പെടുത്തുവാൻ ഇസ്ലാം അനുവദിച്ച വഴിയിലാണ് എങ്കിൽ അത് ചേരുന്നതിന് കുഴപ്പമില്ല. പലപ്പോഴും അതിൽ അംഗത്വമെടുക്കുന്ന ആളുകൾ മൊത്തത്തിൽ സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ഒരാൾക്ക് പലിശയിൽ അധിഷ്ഠിതമായ ലോൺ എടുക്കുവാൻ സാധിക്കുക. ആ പലിശയിൽ അധിഷ്ഠിതമായ കാര്യങ്ങളെ സഹായിക്കുന്നതായിരിക്കരുത് നമ്മുടെ പ്രവർത്തനങ്ങൾ. മറിച്ച് സ്ത്രീകൾ ഒരുമിച്ചുകൂടി അവർക്ക് നടത്താൻ സാധിക്കുന്ന വല്ല നല്ല പരിപാടികളും പ്രൊജക്റ്റുകളുമുണ്ട് എങ്കിൽ അതിൽ ചേരുന്നതിന് കുഴപ്പമില്ല എന്നാണ് മനസ്സിലാകുന്നത്.
1: സ്ത്രീകൾക്ക് വിനോദത്തിന് വേണ്ടി അല്ലെങ്കിൽ പണത്തിനു വേണ്ടി യൂട്യൂബിൽ മുഖം കാണിച്ച് വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നാണ്.
0: ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്ന ഏതൊരു കർമ്മങ്ങളും, സംസാരമാകാം പ്രവർത്തനങ്ങളാകാം, അവ മുഖേന ദുനിയാവിലോ ആഹിറത്തിലോ വല്ല ഹൈറുമുണ്ടോ, തനിക്കോ മറ്റുള്ള ആളുകൾക്കോ ഹൈറാണോ ഷെറാണോ എന്ന് തീരുമാനിക്കണം. രണ്ടാമത്, ഈ കാര്യങ്ങളൊക്കെ ദീനുമായി എപ്രകാരം ഒത്തുപോകുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു യൂട്യൂബറാകാൻ ശ്രമിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും ജനങ്ങളുമായി ഈ ഒരു മേഖലയിലൂടെ ബന്ധങ്ങളുണ്ടായിരിക്കും. നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്ന അവസ്ഥയുണ്ടായിരിക്കും. ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുവാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടാകും. അതേപോലെ തന്നെ ശബ്ദം ഉയർത്തിയുള്ള സംസാരങ്ങളുണ്ടാകും. ഇതൊക്കെ ഒരു യൂട്യൂബർ ആകുമ്പോൾ ഉണ്ടാകുന്ന ഘടകങ്ങളാണ്. അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്ത് എത്രത്തോളം അനുവാദമുണ്ട് അവർക്ക്? സ്ത്രീകളുടെ ശബ്ദം ഔറത്താണോ അല്ലയോ, സ്ത്രീകളുടെ ശബ്ദം ഔറത്ത് അല്ല എന്നുള്ളതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ, അവരുടെ അടുക്കൽ പലരും വരികയും പല സംശയങ്ങളും ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ അവർ കേൾക്കുന്ന ശബ്ദത്തിലാണ് പറയുക. ശബ്ദം ഔറത്തായിരുന്നുവെങ്കിൽ ഒരു സഹാബി പോലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലോ വന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുകയോ അന്വേഷിക്കുകയോ ചെയ്യുമായിരുന്നില്ല. കാരണം അത് ഔറത്താണല്ലോ. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ അവരോട് പറയുന്നു, വഖുലുൽ ഖൗലുൽ മഅറൂഫ, മാന്യമായ വാക്ക് സംസാരിക്കണം എന്നാണ്. സംസാരിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ സംസാരം, ശബ്ദം അത് ഔറത്തല്ല. പക്ഷേ ഔറത്തല്ല എന്നതുകൊണ്ട് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾ ശബ്ദിക്കുകയും അങ്ങാടികളിൽ പുരുഷന്മാരെ പോലെ തന്നെ പ്രസംഗിക്കുകയും ചെയ്യുക, ഇതാണോ ഇസ്ലാമിൻ്റെ ശൈലി? ജമാഅത്തായി നമസ്കരിക്കുന്ന വേളയിൽ ഇമാമിന് വല്ല അബദ്ധങ്ങളും സംഭവിച്ചു കഴിഞ്ഞാൽ മഅ്മൂം പുരുഷന്മാരാണ് എങ്കിൽ സുബ്ഹാനല്ല പറയണം, എന്നാൽ സ്ത്രീകളാണ് എങ്കിൽ അവർ സുബ്ഹാനല്ല പറയുകയല്ല മറിച്ച് കൈ കൊണ്ട് അടിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് ഹദീസുകളുണ്ട്. ഇന്നമ തസ്ബീഖു ലിന്നിസ, കൈകൊട്ടൽ അത് സ്ത്രീകൾക്കുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, സ്ത്രീകൾ പൊതുവെ ശബ്ദം ഉയർത്തേണ്ടവരല്ല, ശബ്ദം താഴ്ത്തി സംസാരിക്കേണ്ടവരാണ്. പുരുഷന്മാരെ പോലെ ശബ്ദമുഖരിതമായി അല്ലെങ്കിൽ ശബ്ദത്തോടുകൂടി സംസാരിക്കേണ്ടവരല്ല, അവരുടെ ശബ്ദം ഔറത്തല്ലെങ്കിൽ പോലും. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഒരു ചാനൽ തുടങ്ങുമ്പോൾ. അതുകൊണ്ട് എന്ത് ഉപകാരമാണുള്ളത് തനിക്കോ മറ്റുള്ള ആളുകൾക്കോ? ഇനി താൻ ആ രംഗത്തില്ലെങ്കിലും മറ്റാരെങ്കിലും ആ രംഗം ചെയ്യുന്ന മേഖലകളുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, അവർ ചെയ്യട്ടെ. മാത്രമല്ല തിന്മയിലേക്ക് പോകുന്ന യാതൊരു സാഹചര്യങ്ങളും ഉണ്ടാകുകയില്ല എന്ന ഉറപ്പോടുകൂടിയാണെങ്കിൽ ഇവ നിഷിദ്ധമാണ് എന്ന് പറയുവാൻ സാധിക്കുകയുമില്ല.
3: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി എന്നിവർ.
4: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
6: റെയിൽവേയിൽ 4098 ഒഴിവ്. റെയിൽവേയിലെ ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോ ഡിപ് മെറ്റീരിയൽ സൂപ്രണ്ട്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലെ 4098 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ എംപ്ലോയ്മെന്റ് ന്യൂസ് വഴി പ്രസിദ്ധീകരിച്ചു. ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 13 വരെ ഓൺലൈനായി അപേക്ഷകൾ നൽകാം. പ്രായം 18 മുതൽ 33 വരെ, ശമ്പളം 35,400. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയയ്ക്കുന്നത് സംബന്ധിച്ച മറ്റു വിശദാംശങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തൊഴിൽ വീഥിയിലും മറ്റു തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലും ലഭിക്കുന്നതാണ്. റെയിൽവേയിൽ 4098 ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം rrb.gov.in.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
6: ന്യൂവാൽസിൽ പി ജി ഡിപ്ലോമ, അപേക്ഷ 31 വരെ. കൊച്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ ന്യൂവാൽസ് പി ജി ഡിപ്ലോമ പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഒരു വർഷം ദൈർഘ്യമുള്ള പ്രോഗ്രാമുകൾ. പൂരിപ്പിച്ച അപേക്ഷാ ഫോം, സി ഡി രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം അയച്ചു കൊടുക്കണം. അവസാന തീയതി ഓഗസ്റ്റ് 31 വരെ. ബിരുദമാണ് യോഗ്യത. വിശദ വിവരങ്ങൾക്ക് www.newals.ac.in.
7: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ. പീസ് റേഡിയോ 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും. കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: വിശുദ്ധ ഖുറാനിൽ സൂറത്തു ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ, മകനോ മരുമകനോ, ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ അങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുക എന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.
10: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. സമ്പത്തിനോടുള്ള ആഗ്രഹം എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ഇബ്നു സലീം.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് സമ്പത്ത്. കല്ലാബൽ തുഹിബ്ബുനൽ മാല ഹുബ്ബൻ ജമ്മൻ. ഏറ്റവും വലിയ സ്നേഹം മനുഷ്യന് സമ്പത്തിനോടുണ്ട്. ഈ സമ്പത്തിനോടുള്ള അമിതമായ സ്നേഹം നമുക്ക് ചില അപകടങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു കാര്യം, നമ്മളെ സമ്പത്തിനോടുള്ള ആഗ്രഹം നമ്മുടെ വ്യക്തിത്വത്തെ പ്രതികൂലമായി ബാധിക്കും. എങ്ങനെ? മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുക, സൂചിപ്പിക്കുക, ചോദിക്കുക, ഇത് നമ്മുടെ വ്യക്തിത്വത്തെ വളരെ നന്നായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. സ്വഹാബത്തിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന മാതൃകയിലും മറ്റുള്ളവരോട് ചോദിക്കാതെ ആവശ്യപ്പെടാതെ കിട്ടുന്നതും നമ്മുടെ കൈകൊണ്ട് നമ്മൾ അധ്വാനിച്ചതുമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഭക്ഷിക്കേണ്ടത് എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാനം നൽകിയപ്പോൾ, സമ്പത്ത് നൽകിയപ്പോൾ അദ്ദേഹം നബിയോട് ആവശ്യപ്പെട്ടത്, നബിയെ ഇത് എന്നെക്കാളും മൻഹുവ അഫ്ഖറു ഇലൈഹി മിന്നി, എന്നെക്കാളും ആവശ്യക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് താങ്കൾ കൊടുക്കുക എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജാഅക മിൻ ഹാദിൽ മാലി ശൈഉൻ വാ അൻത ഗൈറു മുശ്രിഫിൻ വലാ സാഇലിൻ, നിനക്ക് കുറച്ച് പൈസ തന്നു, പണം കിട്ടി, ആ പണം നീ ആവശ്യപ്പെടാതെയും താല്പര്യപ്പെടാതെയും ചോദിക്കാതെയുമാണെങ്കിൽ ഫഖുദുഹു ഫതമവലു, അടുത്തോ അത് നീ പരിപോഷിപ്പിച്ചാൽ മതി. അപ്പോൾ ഒരിക്കലും നമ്മൾ മറ്റൊരാളിൽ നിന്ന് എന്ത് ചെയ്യരുത്, ആവശ്യപ്പെടരുത്, ചോദിക്കരുത്. ഒരു നല്ല വസ്തു കാണുമ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടിയത്, ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ ഇത് ഇയാൾക്ക് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട് എന്ന് വരുന്ന ഒരവസ്ഥയുണ്ട്. ഒരു വിശ്വാസി ഏത് സന്ദർഭത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സമ്പത്ത് നമുക്ക് വളരെ ആഗ്രഹമുണ്ട്, പക്ഷേ അത് ചോദിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഒരവസ്ഥയുണ്ടാവരുത്. ഒരു മൂലധനം മുടക്കില്ലാത്തൊരു കാര്യമാണ് ഏത് മലയിൽ പോയിട്ട് വിറക് വെട്ടിക്കൊണ്ടു വന്നിട്ട് വിൽക്കുക എന്നുള്ളത്. പഴയകാലത്ത് സാധ്യമായിരുന്നൊരു കാര്യമാണ്. എന്നാൽ പോലും മറ്റൊരാളോടൊന്നും ചോദിക്കരുതേ എന്നതാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. സ്വന്തം അധ്വാനിച്ചുകൊണ്ട് ഏത് തൊഴിലും ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. സമ്പത്തിനോടുള്ള സ്നേഹം രണ്ടാമത് നമുക്കുണ്ടാക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. എന്ത്? സമ്പത്തിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ പരലോകത്ത് നമ്മൾ വിസ്മരിക്കുക എന്നത്. ഫൈദ കുലിയത്തി സ്വലാത്തു ഫന്തഷിറു ഫിൽ അർളി വബത്തവും ഈ ഫലില്ല. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ, ജുമാ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലൂടെ വ്യാപരിക്കുക. നിസ്കാരത്തിന് സമയമാകുമ്പോൾ ബാങ്ക് കൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? കടയൊക്കെ അടച്ച് കച്ചവടമൊക്കെ അവസാനിപ്പിച്ച് എത്ര വലിയ ലാഭവും കച്ചവടമൊക്കെ നടക്കുമെങ്കിൽ നമ്മൾ വരണം. എന്നിട്ടത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകണം എന്നാണ്. അവിടെയും അള്ളാഹു പറഞ്ഞത് വബത്തവും ഈ ഫലില്ല വദ്ക്കുറുല്ലാഹ കസീറ. അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി സ്മരിക്കണം. ഒരിക്കലും സമ്പാദനത്തിന് വേണ്ടിയുള്ള അധ്വാനങ്ങൾ, പരിശ്രമങ്ങൾ അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ടും നമസ്കാരം പോലുള്ള ഏറ്റവും നിർബന്ധമായ കർമ്മങ്ങളെ സമയം തെറ്റിച്ചുകൊണ്ടും അതിൽ അശ്രദ്ധമായിക്കൊണ്ടും ആവരുത്. നാം ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തണം. നമ്മുടെ സാമ്പത്തികമായ താല്പര്യങ്ങളും ക്രയവിക്രയങ്ങളും നമ്മുടെ അടിസ്ഥാനപരമായ നമ്മുടെ പരലോകത്തെ, അതാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം. ഉമ്മ ഖലഖത്തുൽ ജിന്ന വലിൻസ ഇല്ലാ ലിയഅബുദുൻ, അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം. അത് വിസ്മരിച്ചു വലത്തു സുനുർ ഹയാത്ത് ദുനിയ വൽ ആഹിറത്തു ഖൈറും വാബക്ക, ഇഹലോകത്തിന് മുൻഗണന നൽകുന്നു, പരലോകമാണ് ഉത്തമവും ശേഷിക്കുന്നത്. അപ്പോൾ നമ്മൾ നിർവഹിക്കേണ്ട നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മുടെ സമ്പത്തിനോടുള്ള ഇഷ്ടം നമ്മളെ കൊണ്ടെത്തിക്കാതിരിക്കണം എന്നതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, സമ്പത്തിനോടുള്ള അമിതമായ സ്നേഹം അത് ചെലവഴിക്കുന്നതിന് നമ്മളെ തടസ്സപ്പെടുത്തരുത്. വലിയ നഷ്ടം നമുക്ക് സംഭവിക്കും. കാരണം സമ്പത്ത് ചിലവഴിക്കുന്ന ഒരിക്കലും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കില്ല എന്നാണ്. നമ്മൾ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ നമ്മുടെ സമ്പത്ത് കുറയും. എന്നാൽ ആത്മാർത്ഥമായ ദാനധർമ്മങ്ങൾ ഒരിക്കലും നമ്മുടെ സമ്പത്തിനെ പ്രതികൂലമായി ബാധിക്കില്ല. വമാ അംഫക്തും മിൻ ഷൈഇൻ ഫഹു യുഖ്ലിഫുഹുന, നമ്മൾ എന്ത് ചിലവഴിച്ചാലും അത് നമുക്ക് പകരം തരുമെന്നാണ്. വമാ തുൻഫിഖു മിൻ ഖൈറിൻ ഫലി അംഫുസിക്കും, വമാ തുൻഫിഖൂന ഇല്ല ബിത്തിഖാ അവജിഹില്ല, വമാ തുൻഫിഖു മിൻ ഖൈറിൻ യുവഫ ഇലൈക്കും വ അന്തുല്ലാത്തുള്ളതാണ്. നിങ്ങളെന്ത് ചിലവഴിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ചിലവഴിക്കുന്നത്. നിങ്ങൾ ചിലവഴിക്കുന്നത് നിങ്ങൾക്ക് പൂർത്തിയാക്കി നൽകപ്പെടും, നിങ്ങളോട് അക്രമം കാണിക്കപ്പെടുകയില്ല എന്നാണ്. അതുകൊണ്ട് നാം കൊടുക്കുന്ന സമ്പത്ത് നമുക്ക് ലഭിക്കും. അപ്പോൾ കൊടുക്കാത്തവർക്ക് നഷ്ടമാണ്. കൊടുക്കുന്നത് കൊണ്ട് അവൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് തകരാറ് സംഭവിക്കുന്നുമില്ല, എന്നാൽ പരലോകത്ത് വലിയൊരു നിക്ഷേപമാവുകയും ചെയ്യുന്നു. പരലോകത്തവൻ വലിയ നിക്ഷേപമാകുന്നു. ഈ നിക്ഷേപം നഷ്ടം പറ്റാതെ നേടാവുന്ന ഈ നിക്ഷേപങ്ങളെ നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളതാണ് സമ്പത്ത് ചിലവഴിക്കാതെ പിശുക്കുന്ന ഒരാൾക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് സമ്പത്തിനോടുള്ള സ്നേഹം നമ്മളെ ഒരിക്കലും എന്തിന് പ്രേരിപ്പിക്കരുത്? സമ്പത്ത് സദക്ക കൊടുക്കുവാനുള്ള തടസ്സം നമ്മളെ ഒരിക്കലും ഉണ്ടാക്കരുത്. സമ്പത്തിനോടുള്ള അതിയായ സ്നേഹം നാലാമതായി നമ്മളെ കൊണ്ടെത്തിക്കുന്ന സുഹത്ത്, അതായത് ഹറാമ് ഭക്ഷിക്കാനാണ്, നിഷിദ്ധമായത് ഭക്ഷിക്കാനാണ്. ആ നിഷിദ്ധമായത് ഭക്ഷിക്കുവാൻ യാചന അർഹതയില്ലാത്തവൻ യാചിക്കുന്നത് പോലും നിഷിദ്ധമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതായത് ജീവിക്കുവാൻ മാർഗമുള്ള ഒരാൾ വീണ്ടും യാചിക്കുകയാണെങ്കിൽ അയാൾ സുഹത്താണ്, അതായത് ഹറാമാണ് തിന്നുന്നതെന്നാണ്. എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും നിഷിദ്ധങ്ങളെ സ്വീകരിക്കുന്നതിലേക്ക് ഒരിക്കലും നമ്മളെ എത്തിക്കുവാൻ പാടില്ല. അപ്പോൾ സമ്പത്തിനോടുള്ള സ്നേഹം നമ്മളിൽ ഉണ്ടാക്കാവുന്ന ചില അപകടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ വരാതെ, നമ്മുടെ പരലോകത്തെ പ്രതികൂലമായി ബാധിക്കാതെ, നമ്മുടെ അഭിമാനത്തെ പ്രതികൂലമായി ബാധിക്കാതെ, സമ്പത്ത് കൊണ്ട് നേടാവുന്ന നഷ്ടങ്ങൾക്ക് തടസ്സം സംഭവിക്കാത്ത രൂപത്തിലുള്ള ഒരു സമീപനമാണ് സമ്പത്തിനോട് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതാണോ നമ്മൾ സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തണം. അള്ളാഹു ശരിയായ രൂപത്തിൽ സമ്പത്തിനുള്ള നിലപാട് സ്വീകരിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറ.
12: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നേർരേഖ. സമ്പത്തിനോടുള്ള ആഗ്രഹം എന്ന വിഷയത്തിൽ നമ്മോടിതുവരെ സംസാരിച്ചത് പീസ് റേഡിയോ CEO
10: പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
13: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവും ഉണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ്ബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കുവോ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ് മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-00.
14: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
15: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ കേൾക്കുന്നു. ഇനി ഖുർആൻ പാഠങ്ങൾ. വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, ഭാഗം 3. ഇബ്രാഹിം സൽഫി, പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കത്തിൽ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ വിശേഷണങ്ങൾ ആണല്ലാഹു പറയുന്നത്. അതിലൊന്നാമത്തെ വിശേഷണം, അവർ നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരായിരിക്കും എന്നുള്ളതാണ്. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി മൂന്നാമത്തെ ആയത്തിൽ അവരുടെ രണ്ടാമത്തെ ക്വാളിറ്റിയാണ് അള്ളാഹു പറയുന്നത്. അതെന്താണ്? വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിദൂൻ. അവർ ലഗ്വിനെ തൊട്ട്, മുഅരിദൂൻ, തിരിഞ്ഞുകളയുന്നവരാകുന്നു. എന്താണ് ലഗ്വ് എന്ന് പറഞ്ഞാൽ? ലഗ്വ് എന്ന് പറഞ്ഞാൽ നിരർത്ഥമായത് എന്നാണ്. നിരർത്ഥകമായത്, അനാവശ്യമായത്, അതാണ് ലഗ്വ് എന്ന് പറയാൻ. ബാത്തിലായത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? ചില പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ടുള്ള ഉദ്ദേശം ശിരിക്കാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ടുള്ള ഉദ്ദേശം മഅസി, പാപങ്ങളാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു മാലാഫാ ഇദത്ത ഫീഹി മിനൽ അഖ്വാലി വൽ അഫ്ആൽ, ഒരു പ്രയോജനവുമില്ലാത്ത വാക്കുകളും പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ ഇതെല്ലാം ലഗ്വിൽ ഉൾപ്പെടും എന്നർത്ഥം. ശിരിക്കാകട്ടെ, പാപങ്ങളാകട്ടെ, ഒരു പ്രയോജനവുമില്ലാത്ത വാക്കുകളും പ്രവർത്തനങ്ങളുമാകട്ടെ, ഇതെല്ലാം ലഗ്വാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ലഘുവിൽ നിന്നും വിട്ടു നിൽക്കേണ്ടവരാണവർ. മുഅരിദൂൻ, അതിനെ മെയിൻഡ് ചെയ്യാതെ തിരിഞ്ഞു കളയേണ്ടവരാണവർ. ലഘുവ് എന്ന ഈ പദം പരിശുദ്ധ ഖുർആനിൽ മറ്റു സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളുടെ തന്നെ ക്വാളിറ്റികൾ പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഇദാ മറു ബിൽ ലഘ്വി മറു കിറാമ. ലഘുവിലൂടെ, നിരർത്ഥകമായ കാര്യങ്ങളിലൂടെ അവർക്ക് നടന്നു പോകേണ്ടി വന്നാൽ അവർ മാന്യന്മാരായി നടന്നു പോകും എന്ന് സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ഹദീസിലും കാണാൻ പറ്റും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ ഖുൽത ലിസാഹിബിക യൗമൽ ജുമുഅ വൽ ഇമാമു യഖ്തുബു അൻസിത്. ഇമാം വെള്ളിയാഴ്ച ദിവസം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ നിന്റെ അടുത്തുള്ളവനോട് മിണ്ടാതിരിക്ക് എന്ന് പറഞ്ഞാൽ ഫഖദ് ലഗൗത എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അഥവാ നീ ലഗ്വ് കാണിച്ചിരിക്കുന്നു, നിരർത്ഥകമായത് നീ ചെയ്തിരിക്കുന്നു. വെള്ളിയാഴ്ച ദിവസം ഇമാം ഖുത്വ പറഞ്ഞുകൊണ്ടിരിക്കെ സംസാരിക്കാൻ പാടില്ല, സംസാരിക്കുന്നവനോട് മിണ്ടാതിരിക്ക് എന്ന് പോലും പറയാൻ പാടില്ല. ആ സമയത്താണ് നമ്മൾ പള്ളിയിലേക്ക് കയറി വരുന്നതെങ്കിൽ സലാം പറയാൻ പാടില്ല. ഒരാൾ സലാം പറഞ്ഞാൽ അത് മടക്കാൻ പോലും പാടുള്ളതല്ല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് ലഗ്വ് എന്നാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞത് വമൻ മസ്സൽ ഹസാ ഫഖദ് ലഗ, ആരെങ്കിലും ചെരൽക്കല്ലിൽ തൊട്ടാൽ അവൻ ലഗ്വ് ചെയ്തിരിക്കുന്നു. അഥവാ പ്രവാചകൻ്റെ പള്ളിയിൽ അന്ന് നിലത്ത് ചെരൽക്കല്ലുകളാണ്. അപ്പോൾ ഖുതുബ നടന്നുകൊണ്ടിരിക്കെ ആ ചെരൽക്കല്ലിൽ ഇങ്ങനെ കളിക്കുന്നൊരവസ്ഥ, അതുമായി കളിക്കുന്നൊരവസ്ഥ, അങ്ങനെ ഒരാൾ ചെയ്താൽ അവൻ ലഘുവ് ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണെങ്കിൽ ചരൽക്കല്ലിനു പകരം മൊബൈൽ ഫോണിൽ കളിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഖുതുബയുടെ ഇടയിൽ മറ്റു വസ്തുക്കളിൽ കളിക്കുന്ന ആളുകൾ, അവരൊക്കെ ലഘുവ് ചെയ്തിരിക്കുന്നു എന്നാണ്. അഥവാ നിരർത്ഥകമായത്, ബാത്തിലായത് ചെയ്തിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ വിശ്വാസികളാണെങ്കിൽ ഈ ലഘുവിൽ നിന്നും മുഅരിദൂൻ, തിരിഞ്ഞു കളയുന്നവരാകുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അൽ മുഅ്മിനുൽ ഖവിയു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനി ദഈഫ്. ഒരു ശക്തനായ വിശ്വാസി, അവനാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ ദുർബലനായ വിശ്വാസിയേക്കാൾ ഇഷ്ടമുള്ളവനും ഉത്തമമായവനും. ശക്തനായ വിശ്വാസി, ദുർബലനായ വിശ്വാസി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? ഈമാനാൽ ശക്തിയുള്ള, ഇൽമിനാൽ ശക്തിയുള്ള, തഖ്വയാൽ യഖീനിനാൽ തൗഹീദിനാൽ സുന്നത്തിനാൽ ശക്തിയുള്ള, അതേപോലെ തന്നെ ശാരീരികപരമായും ശക്തിയുള്ള ഒരു വിശ്വാസിയാണ് ദുർബലനായ. ദുർബലൻ എന്ന് പറയുമ്പോൾ ഈമാൻ കുറഞ്ഞ, അറിവ് കുറഞ്ഞ, തൗഹീദും സുന്നത്തും കുറഞ്ഞ, ശാരീരികമായി ശക്തി കുറഞ്ഞ ഒരു വിശ്വാസിയേക്കാൾ ഉത്തമനും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രിയങ്കരനും കവിയായ ശക്തിയുള്ള വിശ്വാസിയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു പേരിലും ഖൈറുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരപ്രദമായ കാര്യത്തിൽ നീ ആഗ്രഹിക്കുക, അതിൽ നീ ആർത്തി കാണിക്കുക എന്നാണ്. അപ്പം നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങളിലാണ് നമ്മൾ സമയം ചെലവഴിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹ്, ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിക സൗന്ദര്യത്തിൽ ഇസ്ലാമിക വ്യക്തിത്വത്തിൽ പെട്ടതാണ് അവൻ ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ഇടപെടേണ്ടത് ദുന്യവിയായോ ഉഖ്രവിയായോ നമുക്കോ മറ്റുള്ളവർക്കോ ഉപകാരം ലഭിക്കുന്ന ഒരു കാര്യത്തിലായിരിക്കണം. യാതൊരു പ്രയോജനവുമില്ലാത്ത സംസാരങ്ങൾ, പ്രവർത്തനങ്ങൾ, അതിൽ നിന്ന് പിന്തിരിയുന്നവരാണ്, അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണ് വിശ്വാസികൾ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ വെറുതെ അനാവശ്യമായി പോകുന്ന പ്രവർത്തനങ്ങളാണോ, അനാവശ്യമായി പോകുന്ന സംസാരങ്ങളാണോ, നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളാണോ, അതിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ലഘവുകളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള മനസ്സ് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ഖുർആൻ പാഠങ്ങൾ ഇവിടെ സമാപിക്കുന്നു. വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗം 3 ഇബ്രാഹിം സലഫി പുലാമന്തോൾ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും

0: പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1.25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്നൊരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ലിനി പ്രാർത്ഥനാ പഠനം. ജനാസ നമസ്കാരത്തിലെ പ്രാർത്ഥന ഭാഗം 3 നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മൈത നമസ്കാരത്തിലെ പ്രാർത്ഥനകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു പ്രാർത്ഥന നാം പഠിച്ചു കഴിഞ്ഞു, ഒരു സുദീർഘമായ പ്രാർത്ഥനയായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിന വമയ്യത്തിന വശാഹിദിന വഗായിബിന വസഗീറിന വകബീരിന വദക്കരിന വഉൻസാന. അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്ന ഫഅഹ്യീഹി അലൽ ഇസ്ലാമി വമൻ തവഫൈതഹു മിന്ന വതവഫഹു അലൽ ഈമാൻ. اللهم لا تحرمنا اجره ولا تضلنا بعده.
4: പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുവേ, ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും ഇവിടെ ഇപ്പോൾ ഹാജരായിരിക്കുന്നവർക്കും ഹാജരല്ലാത്തവർക്കും ഞങ്ങളിൽ വലിയവർക്കും ചെറിയവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നീ പുറത്തുതരണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ ഇസ്ലാമിലൂടെ ജീവിപ്പിക്കുകയും ഞങ്ങളിൽ മരിച്ചുപോയ ആളുകളെ സത്യവിശ്വാസത്തോടുകൂടി മരിപ്പിക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ, ഈ മരിച്ചു കിടക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഇദ്ദേഹം മരിച്ചതിൻ്റെ കാരണത്താൽ ഞങ്ങൾ ക്ഷമിക്കുന്നതിന് ഞങ്ങൾക്ക് നീ പ്രതിഫലം നൽകാതിരിക്കരുതേ. ഇദ്ദേഹത്തിന് ശേഷം നീ ഞങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യരുതേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിന വമയ്യത്തിന. اللهم اغفر لحينا وميتنا وشاهدنا وشاهدنا وغائبنا وشاهدنا وغائبنا وصغيرنا وصغيرنا وكبيرنا وصغيرنا وكبيرنا وذكرنا وأنثانا وذكرنا وأنثانا اللهم من أحييته منا اللهم من أحييته منا فأحيه على الإسلام

0: فأحيه على الإسلام. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا. اللهم من أحييته منا فأحيه على الإسلام، فأحيه على الإسلام. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا. اللهم من أحييته منا فأحيه على الإسلام. ഇതാണ് പ്രാർത്ഥനയുടെ ആദ്യത്തെ കുറച്ച് ഭാഗം. അടുത്ത ക്ലാസ്സിൽ അതിനുശേഷമുള്ളത് നമുക്ക് പഠിക്കാം. ഈ പ്രാർത്ഥന എല്ലാവരും മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പ്രാർത്ഥനാ പഠനം സമാപിക്കുന്നു. ജനാസ നമസ്കാരത്തിലെ പ്രാർത്ഥനയുടെ ഭാഗം 3 ഇപ്പോൾ നമ്മൾ കേട്ടത്. നിർവഹിച്ചത് അബ്ദുള്ള മൊഹ്സിൻ വണ്ടൂർ.
2: Email hello@peaceradio.com. Phone 9020840840. www.peaceradio.com.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: സി എ പരീക്ഷയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് സഹായം. ഈ മാസം 20 മുതൽ വെർച്വൽ സെഷനുകൾ. ചാർട്ടേഡ് അക്കൗണ്ടൻസി രംഗത്ത് മികച്ച സാധ്യതകളുണ്ടെങ്കിലും ഇതിനുള്ള ഫൗണ്ടേഷൻ ഇന്റർമീഡിയറ്റ് ഫൈനൽ പരീക്ഷകളിൽ വിജയശതമാനം കുറവാണ്. പഠന പരീക്ഷണങ്ങൾക്ക് റെഗുലർ കോളേജുകളില്ല. ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ നേരിട്ടും ചില സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വയവും നടത്തുന്ന പരിശീലന പദ്ധതികളാണുള്ളത്. സി എ പഠനവും പ്രാക്ടീസും സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി പുതിയ പദ്ധതി ആവിഷ്കരിച്ച് ഇക്കഴിഞ്ഞ ജൂലൈ 25 വിജ്ഞാപനം ചെയ്തു. പ്രായോഗിക സമീപനം, ഫലപ്രദമായ ടിപ്സ്, മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉപയോഗിച്ചുള്ള രീതികൾ, മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ, മുനി പരീക്ഷകളിലെ ചോദ്യങ്ങൾ, റിവിഷൻ ശൈലികൾ, പലരും ആവർത്തിക്കാറുള്ള പിഴവുകളും അവയ്ക്കുള്ള പരിഹാരവും, പരീക്ഷ എഴുതുന്നതിനുള്ള വിദഗ്ധ ടെക്നിക്കുകൾ തുടങ്ങി ബഹുവിധ പരീക്ഷാ തന്ത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് പരിശീലനം. സി എ പരീക്ഷ സംബന്ധിച്ച് സന്ദർശിക്കാം www.icai.org.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: IIT പാലക്കാട് 15 ഒഴിവ്. പാലക്കാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമ അപ്രന്റീസിൻ്റെ 8 ഒഴിവുണ്ട്. 2022-23-26 വരെയുള്ള വർഷങ്ങളിൽ BE, BTech ബിരുദം, ഡിപ്ലോമ പാസ്സായവർക്കാണ് അവസരമുണ്ടായിരിക്കുക. ഒരു വർഷ പരിശീലനം August 21 വരെയാണ് ഓൺലൈൻ അപേക്ഷാ തീയതി. മെറ്റീരിയൽസ് ആൻഡ് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ, സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലാണ് ഒഴിവ്. IIT ഡാറ്റ സയൻസ് വിഭാഗത്തിൽ ജൂനിയർ റിസർച്ച് ഫെലോ അവസരം 2 ഒഴിവുണ്ടായിരിക്കും. IIT പാലക്കാട് ഒഴിവുകൾ സംബന്ധിച്ച് അറിയാനായി സന്ദർശിക്കാം www.iitpkd.ac.in.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. നല്ലതു പറയുക. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: നല്ലത് പറയുക. എഴുത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ഇതര ജീവജാലങ്ങളിൽ നിന്നുള്ള മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അവൻ സംസാരിക്കുന്നു എന്നതാണ്. മറ്റു ജീവജാലങ്ങൾക്ക് ആശയവിനിമയം നടത്താൻ അവയുടേതായ മാർഗങ്ങളുണ്ടെങ്കിലും മനുഷ്യരെപ്പോലെ സംസാരിക്കാനാവില്ല. മനുഷ്യരുടെ കൂട്ടത്തിൽ നല്ലതും ചീത്തയും സംസാരിക്കുന്നവരുണ്ട്. മാനവ സമൂഹത്തിന് നന്മ പഠിപ്പിക്കാൻ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ മനുഷ്യൻ എങ്ങനെ സംസാരിക്കണമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം ഇസ്രായിലെ 53-ാം വചനം: നീ എന്റെ ദാസന്മാരോട് പറയുക, അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കായിരിക്കണമെന്ന്. തീർച്ചയായും പിശാജ് അവർക്കിടയിൽ കുഴപ്പം ഇളക്കിവിടുന്നു. തീർച്ചയായും പിശാജ് മനുഷ്യന് പ്രത്യക്ഷ ശത്രുവാകുന്നു. ഈ ഖുർആനിക വചനത്തിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ നല്ലതു സംസാരിക്കട്ടെ എന്നല്ല അള്ളാഹു പറയുന്നത്, മറിച്ച് ഏറ്റവും നല്ലത് സംസാരിക്കട്ടെ എന്നാണ്. കാരണം നല്ലതല്ലാത്ത വാക്കുകൾ കാരണത്താൽ പിശാജ് അവർക്കിടയിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഭിന്നതകളുമുണ്ടാക്കും. പിശാജാകട്ടെ മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാണ് താനും. അഥവാ സംസാരം നല്ലതായിരിക്കണം, സംസാരം മോശമായാലോ അവിടെ പിശാജ് ഇടപെടും. നാവുകൊണ്ടുള്ള അക്രമം കാരണത്താൽ എത്രയെത്ര മനുഷ്യരാണെന്ന് കണ്ണീരിൽ കുതിർന്ന ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്! എത്രയെത്ര കുടുംബ ബന്ധങ്ങളും സാഹോദര്യ ബന്ധങ്ങളും മുറിക്കപ്പെട്ടു! മാതാപിതാക്കളും മക്കളും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ, അങ്ങനെ ആരെല്ലാം തമ്മിൽ പിണങ്ങിയും ബന്ധം മുറിച്ചും ജീവിക്കുന്നു. മോശമായ സംസാരം നടത്തുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പിശാജ് അവനെ പ്രേരിപ്പിക്കും. അങ്ങനെ മനുഷ്യ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ പിശാജ് ഇളക്കിവിടുന്നു. ചിലരുടെ വാക്കുകൾ കേട്ട് പലരും ആത്മഹത്യ ചെയ്യുന്നു. ചിലരുടെ വർത്തമാനങ്ങൾ ചിലരെ കൊലയാളികളാക്കുന്നു. ദിനേനയെന്നോണം വാർത്താമാധ്യമങ്ങളിലൂടെ നാം അറിയുന്ന ധാരാളം വാർത്തകൾ നാം നേരത്തെ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളെ സത്യപ്പെടുത്തുന്നവയാണ്. ഈ വചനം വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവരെ ആട്ടിയകറ്റുന്ന വാക്കുകൾ നിങ്ങൾ ഒഴിവാക്കുക, പകരം ജനങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹവും ഐക്യവും അടുപ്പവുമുണ്ടാക്കുന്ന വാക്കുകൾ നിങ്ങൾ പറയുക. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 83-ാം വചനത്തിൽ പറയുന്നു, ജനങ്ങളോട് നിങ്ങൾ നല്ല വാക്ക് പറയുക. ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞതായി കാണാം, ജനങ്ങളോട് നിങ്ങൾ നല്ല വാക്കുകൾ സംസാരിക്കണം. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലായിരുന്നാൽ പോലും കടുത്ത വാക്കുകളോ വെറുപ്പുളവാക്കുന്ന വാക്കുകളോ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കുകയും ചെയ്യരുത്. നമ്മുടെ സംസാരം അത് കേൾക്കുന്നവരുടെ മനസ്സിൽ സന്തോഷമുണർത്തുന്നതായിരിക്കണം. സത്യം തുറന്നു പറയേണ്ടില്ല എന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കരുത്. ആളുകളുടെ സന്തോഷത്തിനായി സത്യം മൂടിവെക്കാനോ കൂട്ടിമാറ്റാനോ പാടില്ല. അവരുടെ തെറ്റുകൾ തിരുത്തുകയാണെങ്കിൽ പോലും ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം ഇടപെടൽ. ജനങ്ങളുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും ഉണർത്തുന്ന വാക്കുകളായിരിക്കണം സംസാരങ്ങളിൽ ഉണ്ടാകേണ്ടത്. അവരുടെ ദുഃഖവും പ്രയാസങ്ങളും വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന സംസാരം നാം ഒഴിവാക്കണം. ആലോചിക്കുന്ന ജനങ്ങൾക്ക് എത്രയോ മഹത്തരമായ ഉപദേശങ്ങളാണ് അള്ളാഹു നൽകുന്നത്. എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുവാൻ ആരെങ്കിലുമുണ്ടോ?
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. നല്ലത് പറയുക. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി സ്മൃതിപഥം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള, വിമർശനങ്ങളിൽ തളരാത്ത പണ്ഡിതൻ. അവതരണം മൂസ സൊലാഹി കാര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ് ولا تموتن الا وانتم مسلمون. ഏറെ പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, വിശ്വാസികളും പ്രബോധകരും മത പഠിതാക്കളും എന്ന നിലക്ക് വളരെ പ്രാധാന്യത്തോടെ നാം മനസ്സിലാക്കേണ്ട, പൂർവികരായിട്ടുള്ള നമ്മുടെ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള വൈജ്ഞാനിക പരിവർത്തനങ്ങൾ, വിപ്ലവകരമായ പ്രബോധന പ്രവർത്തനങ്ങൾ, തനിക്ക് ലഭിച്ചതായ അറിവുകൊണ്ട് സമൂഹത്തിന് നൽകിയിട്ടുള്ള വൈജ്ഞാനിക സംഭാവനകൾ, ഇത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കേൾക്കാനും അറിയാനും നമുക്ക് സാധിച്ചു. വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും എതിർപ്പുകളും ഷെയ്ഖിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേരെ കഴിഞ്ഞ കാലങ്ങളിൽ ഏറെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ നിലപാടുകളെ ചോദ്യം ചെയ്യപ്പെട്ട അവസ്ഥകൾ, ദീനിനു വേണ്ടി അദ്ദേഹം നൽകിയിട്ടുള്ള വൈജ്ഞാനിക സംഭാവനകളെ കണ്ണു തുറന്ന് കാണാത്തവരും മനസ്സുകൊണ്ട് സ്വീകരിക്കപ്പെടാത്തതുമായ അവസ്ഥകൾ, മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് ഇമാമിൻ്റെ പ്രവർത്തനങ്ങളെ തളർത്താനും ഇകഴ്ത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, അതിനിടയിലൊക്കെ ആ പണ്ഡിത ജീവിതം, പ്രബോധന ജീവിതം തിളങ്ങി നിൽക്കുന്നു, ജ്വലിച്ചു നിൽക്കുന്നു എന്നത് ആത്മാർത്ഥതയോടെ അല്ലാഹുവിൻ്റെ ദീനിനെ സഹായിച്ചു, അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു എന്നതുകൊണ്ട് മാത്രമാണ്. ഇമാമിൻ്റെ ജീവിതത്തിൻ്റെ ചുരുക്കം പണ്ഡിതന്മാർ പറഞ്ഞെടുത്ത്, അദ്ദേഹം കാമ ലിയുൽഹാരി ദീനില്ല, അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടി നിലകൊണ്ടു എന്നാണ്. ദീനിനു വേണ്ടി നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ അതിനെ ജീവിതമാക്കുക, ഒന്നൊഴിയാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക, അതിനെതിരെ പ്രചരിപ്പിക്കപ്പെടുന്ന അവ്യക്തതകളെ, സംശയങ്ങളെ ദൂരീകരിച്ചു കൊടുക്കുക, ശാരീരികമായും വൈജ്ഞാനികമായും മാനസികമായുമൊക്കെ ദീനിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക. നാം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, എനിക്ക് ലഭിച്ച കഴിവുകൊണ്ട് ദീനിനു വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഇമാമടക്കമുള്ള ഒട്ടേറെ പണ്ഡിതന്മാർക്ക് നേരെ അറിവില്ലാത്തവർ, മതത്തോട് കൂറും സ്നേഹവും ഇല്ലാത്തവർ, മതനിയമങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകാത്തവർ ഇപ്പോഴും ആക്ഷേപങ്ങളും അസഭ്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കാര്യങ്ങളെ തിരുത്താനും അത് ശരിയല്ല എന്ന് തുറന്നു പറയാനുമുള്ള നമ്മുടേതായ ഒരു പ്രവൃത്തി. ഒരു മെസ്സേജിലൂടെ, ഒരു സന്ദേശത്തിലൂടെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആർക്കാണോ അറിയുക അവരോട് ചോദിച്ചിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ തിരുത്തുക, ഇങ്ങനെ ഒരു ശ്രദ്ധ എത്ര ശതമാനം നമ്മിൽ ഉണ്ടായിട്ടുണ്ട്? ഇത് ആത്മാർത്ഥമായി പരിശോധിക്കണം. വഇർഷാദിന്നാസിലാ തൗഹീദില്ല, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ജനങ്ങൾക്കൊരു വഴി കാണിച്ചു കൊടുത്തു ഇമാം. നോക്കൂ നിങ്ങൾ, ലോകത്ത് പണ്ഡിതന്മാർ നിർവഹിച്ച വലിയ ഒരു ദൗത്യമാണല്ലോ അത്. ആ ദൗത്യ നിർവഹണം ഏറ്റെടുത്ത് ഓരോ കാലഘട്ടത്തിലും പണ്ഡിതന്മാർ വന്നിട്ടുണ്ട്. ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അതിൽ പ്രധാനിയാണ്. പക്ഷേ അന്നത്തെ ഷിയാക്കൾ, സൂഫികൾ, അദ്ദേഹം ജൂതന്റെ പണിയാണ് ചെയ്യുന്നത്, അദ്ദേഹത്തെ ഇകഴ്ത്താനും നിന്ദിക്കാനുമൊക്കെയാണ് അവർ ശ്രമിച്ചത്. മതത്തിനു വേണ്ടി, അതിൻ്റെ പ്രചാരണത്തിനു വേണ്ടി, അതിനെ പഠിപ്പിക്കാനു വേണ്ടി ഇമാമ് ചെയ്ത പണിയുടെ ഒരു ശതമാനം പോലും വിമർശിക്കപ്പെടുന്നവർ ചെയ്തിട്ടില്ല. അവർക്ക് ഇസ്ലാം ദീൻ എന്ന് പറയാനുള്ള യോഗ്യത പോലുമില്ല, അത്രത്തോളം ദീനിൽ നിന്ന് അകറ്റപ്പെട്ട വിഭാഗമാണവർ. അവരാണ് അഹ്ലു സുന്നൽ ജമാഅയുടെ പണ്ഡിതന്മാർക്ക് നേരെ ശബ്ദിക്കുന്നത്. എന്ത് യോഗ്യതയാണ്, എന്തർഹതയാണ്! പിന്നീട് ആ മാർഗം തുടർന്നുകൊണ്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള വരുന്നത്. അദ്ദേഹത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് വഹാബിയ എന്ന പേര് ശത്രുക്കൾ പ്രയോഗിച്ചു തുടങ്ങിയത്. ഒരു പ്രത്യേക ലക്ഷ്യമായിരുന്നു ശത്രുക്കൾക്ക് അതിലൂടെ ഉണ്ടായിരുന്നത്. അതിൻ്റെയും മുമ്പിലുണ്ടായിരുന്നത് ഷിയായിക്കളും സൂഫികളുമൊക്കെ തന്നെയാണ്. ഇമാമിന് നേരെ ശക്തമായ ഇളക്കം അവർ ഉണ്ടാക്കി. എന്താണ് കാരണം? മുന്നിൽ കാണുന്നതിനെയെല്ലാം ആരാധിക്കപ്പെടുന്ന, അതിനോട് പ്രാർത്ഥിക്കപ്പെടുന്ന കടുത്ത ശിർക്ക് നിലനിന്നിരുന്നൊരു കാലം. വിശുദ്ധ ഖുർആനെപ്പറ്റി ബോധമില്ല, ഹദീസുകളെക്കുറിച്ചുള്ള അറിവില്ല, അന്ധമായ അനുകരണങ്ങളും സൂഫി ചിന്താഗതികളും കടുത്ത ഇസ്ലാം വിമർശനവും, അതിനെയെല്ലാം പ്രാമാണികമായി നേരിട്ടു ഇമാം. സൂഫിയാക്കളെ പിഴുതെറിഞ്ഞു, ഷിയായിസത്തെ മുറിച്ചുമാറ്റി, ആ നിലക്കുള്ള പ്രവൃത്തികൾ ഇമാം ചെയ്തു. അതുകൊണ്ടാണ് ഇന്നത്തെ ഷിയാക്കൾക്ക്, ഇന്നത്തെ സൂഫികൾക്ക് ഇമാമിനോട് ഇത്ര ദേഷ്യം. നമ്മുടെ നാട്ടിലുള്ള പുരോഹിതന്മാർ, മുസ്ലിയാക്കന്മാർ ഇമാമിൻ്റെ പേര് പോലും മര്യാദക്ക് പഠിക്കാത്തവരാണ്. ഇമാം എഴുതിയ ഗ്രന്ഥങ്ങൾ, അതിൽ അടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ, അതെന്താണെന്ന് പോലും വായിക്കാത്തവരാണ്. ഷിയായിസമെന്ന ഭ്രാന്ത് തലക്ക് പിടിച്ചിട്ട് അഹ്ലു സുന്നവൽ ജമാഅയുടെ പണ്ഡിതന്മാർക്ക് നേരെ ശബ്ദിക്കുന്നു. ആ പണ്ഡിതന്മാരെ അനാവശ്യങ്ങൾ കൊണ്ട്, അസഭ്യങ്ങൾ കൊണ്ട് പരിചയപ്പെടുത്തുന്നു. എന്തേ കാരണം? അവർ തൗഹീദിലേക്ക് വിളിച്ചു എന്നുള്ളതാ. ഷിർക്കിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താൻ നോക്കി എന്നതാണ് കാരണം. ഖുറാഫത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാൻ നോക്കി എന്നതാണ് കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ സ്വാബി, ഒരു പുതിയ മതം കൊണ്ടുവന്നവൻ എന്ന വിമർശനം അന്നുന്നയിക്കപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ രൂപത്തിലാണ് അവർ അതിനെ കണ്ടത്. അതിനോട് സമമാകുന്ന ഒരു പ്രയോഗമായിരുന്നു വഹാബിയ എന്ന പ്രയോഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെടുമോ എന്ന പേടിയുള്ളതുകൊണ്ടാണ് ഇമാമിന്റെ പേരിലുള്ള വഹാബിലേക്ക് ചേർത്ത് പറഞ്ഞത്. അപ്പോ വഹാബി എന്നത് അല്ലാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങളിൽ പെട്ടതാണ്. അല്ലാഹുവിന്റെ പാർട്ടി, അല്ലാഹുവിന്റെ ആളുകൾ എന്ന അർത്ഥത്തിലേക്കാണ് അത് മാറ്റപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ ഇമാമിന്റെ മാർഗത്തെ പിൻപറ്റി തൗഹീദിനു വേണ്ടി ജീവിക്കുന്നവർ, അതാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇമാമിന്റെ ജീവിതത്തിന് നേരെയുണ്ടായ വിമർശനങ്ങളെ വലിയ രൂപത്തിൽ തന്നെ പണ്ഡിതലോകം നേരിട്ടു എന്നതുകൂടി നാം മനസ്സിലാക്കണം. ആ വിമർശനങ്ങളെ അതുപോലെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന അവസ്ഥയല്ല ഉണ്ടായത്. ആവശ്യമായ മറുപടികൾ അദ്ദേഹത്തിന് ശേഷമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഇമാമിന്റെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇമാമിന്റെ ജീവിതത്തിന് നേരെ, പ്രബോധനത്തിന് നേരെ അദ്ദേഹം ദീനിന് കൊടുത്ത സേവനങ്ങൾക്ക് നേരെ അജ്ഞത മൂലം, വിവേകമില്ലാത്തതുകൊണ്ട് സ്വന്തത്തിൻ്റെ നില എന്താണ് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് ഉണ്ടായി വന്നിട്ടുള്ള വിമർശനങ്ങൾ, ആ വിമർശനങ്ങളെ കൃത്യമായി തന്നെ പണ്ഡിതലോകം കൈകാര്യം ചെയ്തു പോന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഏതാനും ഗ്രന്ഥങ്ങൾ കൂടി ഈ സന്ദർഭത്തിൽ കേൾപ്പിക്കുകയാണ്. മിസ്ബാഹുൽ ളലാം ഫിർ റദ്ദി, ഇമാമിന്റെ വിഷയത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട കളവുകൾക്കുള്ള മറുപടി എന്ന പേരിൽ ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ റഹിമഉല്ലാ അദ്ദേഹം എഴുതിയ ഗ്രന്ഥം വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. അതൊക്കെയാണ് ഇത്തരം വിമർശനങ്ങളെ പ്രാമാണികമായി നമുക്ക് നേരിടാനുള്ള സഹായങ്ങൾ. അതുപോലെ തന്നെ മആരിജുൽ ഖബൂൽ, അഷെയ്ഖ് അൽ ഹുസൈൻ ഇബ്നു മഹ്ദി അദ്ദേഹത്തിൻ്റെ മആരിജുൽ ഖബൂൽ എന്ന ഗ്രന്ഥം. അതുപോലെ ഗായത്തുൽ അമാനി ഫിർ റദ്ദി അലൻ നബ്ഹാനി, ഇമാമിനെതിരെ സൂഫിയാക്കളിൽപ്പെട്ട നബ്ഹാനി അദ്ദേഹം ഉന്നയിച്ചതായ, പറഞ്ഞു പരത്തിയതായ ശുബഹാത്തുകൾ, ആ ശുബഹാത്തുകൾക്കുള്ള ദുഷ്പ്രചാരണങ്ങൾക്കുള്ള മറുപടി. അഷെയ്ഖ് മുഹമ്മദ് ശുക്രി അൽ ആലൂസി അദ്ദേഹത്തിൻ്റെതാണ് ആ ഗ്രന്ഥം. അതുപോലെ തന്നെ ഇമാമിന് നേരെ ശക്തമായി പുറപ്പെട്ട ആളായിരുന്നു സൈനി ദഹ്ലാൻ, ഷിയാ സൂഫി അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ്. ഇന്ന് നമ്മുടെ നാടുകളിലുള്ള പുരോഹിതന്മാർ, മുസ്ലിയാക്കന്മാർ ഏറ്റവും കൂടുതലായി വലിയ ഇമാമായി കൊണ്ടു നടക്കുന്ന ആളാണ് ദഹ്ലാൻ. ആരാണ്? ദീനല്ല അയാൾക്കുണ്ടായിരുന്നത്. വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ദുർവ്യാഖ്യാനിച്ച് ശിർക്കിലേക്കും പുത്തനാചാരങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും ജനങ്ങളെ കൊണ്ടുപോകാൻ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണ് സൈനി ദഹ്ലാൻ. ആ ദഹ്ലാൻ ഒരുപാട് വസാവിസുകൾ, ശുബഹാത്തുകൾ, ശുക്കൂക്കുകൾ, സംശയങ്ങളും അവ്യക്തതകളും പൈശാചികമായിട്ടുള്ള കുരന്ത്രങ്ങളും ആളുകൾക്കിടയിൽ പരത്തിയ ആളാണ്. അതിന് കൃത്യമായ മറുപടി പ്രഗത്ഭനായ അഷെയ്ഖ് മുഹമ്മദ് ബഷീർ സഹ്സവാനി അൽ ഹിന്ദി, അറിയപ്പെട്ട പ്രഗത്ഭനായ അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ്, അദ്ദേഹം കൊടുത്തു. സുയാനത്തുൽ ഇൻസാൻ അൻ വസ്വസത്തി അഷെയ്ഖ് ദഹ്ലാൻ, ദഹ്ലാൻ ഉണ്ടാക്കിയ വസ്വാസിൽ നിന്ന് ജനങ്ങൾക്കൊരു കാവൽ, ജനങ്ങൾക്കൊരു സംരക്ഷണം, അതാണ് ആ കിതാബിന് നൽകപ്പെട്ട പേര്. ഇങ്ങനെ ഇമാമിൻ്റെ കാലശേഷം വന്ന പണ്ഡിതന്മാർ അദ്ദേഹത്തിന് നേരെയുണ്ടായ വിമർശനങ്ങളെ ഏറ്റെടുക്കുകയും ഓരോന്നിനും കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു എന്നത് ഇമാമിൻ്റെ ജീവിതം അത്രത്തോളം മഹത്തരമായിരുന്നു, ദീനിനു വേണ്ടിയുള്ളതായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ ഇനിയും ഉണ്ടാകും. അതിൻ്റെ വക്താക്കൾ ആ തൊഴിലുമായി അവർ മുന്നോട്ടു പോകും. അവരുടെ നിലനിൽപ്പ് തന്നെ അഹ്ലുസുന്നവൽ ജമാഅയുടെ പണ്ഡിതന്മാരെ ക്രൂശിച്ചുകൊണ്ടാണ്, എതിർത്തുകൊണ്ടാണ്. അല്ലാഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇസ്ലാം കൽപ്പിച്ച ഒരു സ്ഥാനം അതുപോലും കൊടുക്കാത്തവർക്ക് പണ്ഡിതന്മാരെ ഒരു വിലയും ഉണ്ടാവുകയില്ല. അല്ലാഹുവിൻ്റെ വിഷയത്തിലുള്ള വിശ്വാസത്തിൽ ഇസ്ലാം പഠിപ്പിച്ച നിലപാടുകളെ മാനിക്കാതെ അതിരുവിട്ട് സംസാരിക്കുന്ന, പ്രവർത്തിക്കുന്ന ആളുകളാണിക്കൂട്ടർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ അതിരു കവിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണിക്കൂട്ടർ. വിശുദ്ധ ഖുർആനിലുള്ള സത്യത്തെ മൂടിവെച്ച് ജീവിക്കുന്നവരാണിക്കൂട്ടർ. അത്തരം ആളുകൾക്ക് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ അതിൻ്റെ താഴെയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ഇൻഷാ അല്ലാ, ഇമാമിൻ്റെ ജീവിതത്തിലെ ഏകദേശം കാര്യങ്ങൾ നമുക്ക് ഇത്തരം കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാനും അറിയാനും സാധിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനിയും ഒട്ടേറെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനും അറിയാനുമുണ്ട്. അതിലേക്കെല്ലാം ഇൻഷാ അല്ലാ നമുക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ കാര്യങ്ങളെയും അതിൻ്റെ ഗൗരവത്തിൽ, പ്രാധാന്യത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ശ്രമിക്കുന്ന നല്ലവരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ സ്മൃതിപഥം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിമർശനങ്ങളിൽ തളരാത്ത പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല. അവതരണം മൂസ സലാഹി കാര.
4: പീസ് റേഡിയോ. Tune to reality.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. അറിയുക, രോഗിയെ പരിചരിക്കുന്നവരെ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഡോക്ടർ ഹുസ്ന ഹുസൈൻ. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: അറിയുക, രോഗിയെ പരിചരിക്കുന്നവരെ. എഴുത്ത് ഡോക്ടർ ഹുസ്ന ഹുസൈൻ. ഒരു വീട്ടിൽ ഒരാൾ ദീർഘകാലം കിടപ്പിലായാൽ ആ വീടിന്റെ ദിനചര്യ തന്നെ പതിയെ ആ രോഗിയെ ചുറ്റിപ്പറ്റിയാകുന്നു. മരുന്നിന്റെ സമയം, ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ, പരിശോധനാഫലങ്ങൾ, ആശുപത്രി സന്ദർശനങ്ങൾ, അങ്ങനെ വീട്ടിലെ പല കാര്യങ്ങളുടെയും സമയക്രമം പോലും രോഗിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറുന്നു. സന്ദർശിക്കാനെത്തുന്നവരുടെയും ഫോൺ വിളിക്കുന്നവരുടെയും അന്വേഷണങ്ങളും സ്വാഭാവികമായും രോഗിയെക്കുറിച്ച് തന്നെയായിരിക്കും. ആ വീട്ടിലെ സംഭാഷണങ്ങളും പ്രതീക്ഷകളും പ്രാർത്ഥനകളുമെല്ലാം ഒരാളുടെ ആരോഗ്യത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ. എന്നാൽ ആ ബഹളങ്ങൾക്കിടയിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരാളുണ്ട്, ആ രോഗിയുടെ പരിചാരകൻ. രോഗിക്ക് മരുന്ന് കൊടുക്കാൻ രാത്രിയിൽ പലതവണ ഉറക്കമുണരുന്ന ഒരാൾ, സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോലും മറന്നുപോകുന്നയാൾ, ആശുപത്രി വരാന്തകളിൽ മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന ഒരാൾ, സ്വന്തം ക്ഷീണവും വേദനയും മാറ്റിവെച്ച് മറ്റൊരാളുടെ ആശ്വാസത്തിനായി ജീവിക്കുന്ന ഒരാൾ. അവർ പക്ഷാഘാതം ബാധിച്ച ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഭാര്യയാകാം, ക്യാൻസറിനോട് പോരാടുന്ന ഭാര്യയ്ക്ക് കരുത്തായി നിൽക്കുന്ന ഭർത്താവാകാം. വാർദ്ധക്യത്തിന്റെ ഭാഗമായി സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് കിടപ്പിലായ മാതാപിതാക്കൾക്ക് താങ്ങായി നിൽക്കുന്ന മക്കളോ മരുമക്കളോ ആകാം. ഓട്ടിസം, സെറിബ്രൽ പൾസി പോലുള്ള പ്രത്യേക പരിചരണം ആവശ്യമായ അവസ്ഥയുള്ള കുട്ടികളുടെ മാതാപിതാക്കളാകാം. രോഗമേതായാലും ബന്ധമെന്തായാലും അവരെയൊക്കെ ഈ ദൗത്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്നേഹമാണ്. പക്ഷേ ആ ദൗത്യമെല്ലായ്പ്പോഴും എളുപ്പമല്ല. ഉറക്കം നഷ്ടപ്പെടാം. മനസ്സിൽ നിരന്തരമായ ആശങ്ക നിറയാം. സ്വന്തം ആരോഗ്യത്തെയും ആവശ്യങ്ങളെയും അവഗണിക്കേണ്ടി വന്നേക്കാം. പഠനമോ ജോലിയോ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരാം. ചിലപ്പോൾ ഒറ്റപ്പെടലും നിസ്സഹായതയും അനുഭവപ്പെടാം. പലപ്പോഴും അവർ പരിചരിക്കുന്ന രോഗിക്ക് അവരുടെ സ്നേഹവും ത്യാഗവും തിരിച്ചറിയാനോ അതിന് നന്ദി പറയാനോ പോലും കഴിയാത്ത അവസ്ഥയായിരിക്കാം. എന്നിട്ടും രോഗിയിൽ ചെറിയൊരു ആശ്വാസമോ പുരോഗതിയോ കാണുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഒരു വിളക്ക് മറ്റൊരു വിളക്കിന് വെളിച്ചം പകരണമെങ്കിൽ അതിലെണ്ണയും തിരിയുമുണ്ടായിരിക്കണം. അതുപോലെ മറ്റൊരാളെ പരിചരിക്കുന്ന വ്യക്തിക്കും ഇടയ്ക്കൊക്കെ വിശ്രമം ആവശ്യമാണ്. അവരോടാരെങ്കിലും അവരെക്കുറിച്ചൊന്ന് അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഈ നല്ല മാറ്റം കാണുന്നത്, പക്ഷേ ഇതിനിടയിൽ സ്വന്തം ആരോഗ്യവും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന ആത്മാർത്ഥമായൊരു വാക്കു പറഞ്ഞാൽ അതവർക്കൊരു വലിയ ആശ്വാസമായേക്കും. കാരണം മറ്റുള്ളവരെ പരിചരിക്കുന്നവർക്കും തങ്ങളെയും ആരോ കരുതുന്നുണ്ടെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അതിനാൽ രോഗിയെ സന്ദർശിക്കുമ്പോൾ രോഗിയെ മാത്രമല്ല, പരിചാരകനെയോ പരിചാരികയെയോ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഒരു പരിചാരകനെ സഹായിക്കാൻ വലിയ സാമ്പത്തിക ശേഷിയൊന്നും വേണ്ട. ഒരു മണിക്കൂർ രോഗിയുടെ കൂടെ ഇരുന്ന് അവർക്കൊരു വിശ്രമം നൽകാനോ, ഒരു നേരത്തെ ഭക്ഷണമുണ്ടാക്കി എത്തിച്ചു കൊടുക്കാനോ, ആശുപത്രിയിലെ തെറാപ്പി സെന്ററിലോ പോകുമ്പോൾ കൂടെ പോകാനോ, ഇതൊന്നുമല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള ആശങ്കകൾ ക്ഷമയോടെ കേട്ടിരിക്കാനോ കഴിയുമെങ്കിൽ അതുപോലും വലിയൊരു സഹായമാണ്. ചിലപ്പോൾ ചെറിയ കരുതലുകളാണ് ഏറ്റവും വലിയ കരുത്താകുന്നത്. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് പരസ്പരം സഹായിക്കാനും കരുണ കാണിക്കാനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തന്റെ ദാസനെ സഹായിച്ചുകൊണ്ടിരിക്കും, ആ ദാസൻ തന്റെ സഹോദരനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം. സ്വഹീഹ് മുസ്ലിം. രോഗിയെ മാത്രം കാണാതെ രോഗിയുടെ നിഴലിൽ നിശബ്ദമായി സ്നേഹത്തിന്റെ സേവനം ചെയ്യുന്ന പരിചാരകരെയും കാണാൻ നമുക്ക് ശീലിക്കാം. അവരുടെ ഭാരമൊന്ന് ലഘൂകരിക്കാനും കഴിയുന്നിടത്തോളം ഒരു കൈത്താങ്ങാകാനും ശ്രമിക്കാം.
0: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. അറിയുക, രോഗിയെ പരിചരിക്കുന്നവരെ. രചന നിർവഹിച്ചത് ഡോക്ടർ ഹുസ്ന ഹുസൈൻ. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
0: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനത്തിന്റെ സമയമായിരിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ജനാസ നമസ്കാരത്തിലെ പ്രാർത്ഥന ഭാഗം 2. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച പ്രാർത്ഥന അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വആഫു അൻഹു വഅക്രിം നുസ്ലഹു വവസ്സിഅ മുദ്ഖലഹു വഅസ്ലഹു ബിൽമാഇ വസ്സൽജി വൽബറദ് വനഖിഹി മിൻ ഖതാ മിനൽ ഖതായ കമാ നഖൈത അസ്സൗബുൽ അബ്യളു മിനൽ ദനസ്. ഇതുവരെയാണ് നാം പഠിക്കുകയുണ്ടായത്. ഇനി അതിൻ്റെ തുടർന്നുള്ള ഭാഗം. വഅബ്ദിൽ ഹുദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഅദ്ഖിൽഹുൽ ജന്നത വഅഇദുഹു മിൻ അദാബിൽ ഖബ്രി വഅദാബിൻ നാർ. ഇതിൻ്റെ അർത്ഥം, അല്ലാഹുവേ, ഇയാളുടെ ഭവനത്തെക്കാൾ ഉത്തമമായ ഒരു ഭവനവും കുടുംബത്തേക്കാൾ ഉത്തമമായ കുടുംബവും ഇണയേക്കാൾ ഉത്തമമായ ഇണയെയും നീ ഇയാൾക്ക് നൽകണമേ. ഇയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ഖബറിലെയും നരകത്തിലെയും ശിക്ഷയിൽ നിന്ന് ഇയാൾക്ക് രക്ഷ നൽകണമേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. വഅബ്ദിൽഹു ദാറൻ, വഅബ്ദിൽഹു ദാറൻ ഖൈറൻ, വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി മിൻ ദാരിഹി വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി وزوجا خيرا من زوجه وادخله الجنه وادخله الجنه وادخله الجنه واعذه وَأَعِذْهُ وَأَعِذْهُ مِنْ عَذَابِ الْقَبْرِ وَأَعِذْهُ مِنْ عَذَابِ الْقَبْرِ وَعَذَابِ النَّارِ وَعَذَابِ النَّارِ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഈയൊരു പ്രവർത്തന. അതിൻ്റെ പൂർണ്ണമായ രൂപം നമുക്കൊന്ന് ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വആഫു അൻഹു വഅക്രിം നുസ്ലഹു വവസ്സിഅ മുദ്ഖലഹു വഅഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദ് ونقه من الخطايا كما نقيت ثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعذه من عذاب القبر وعذاب النار. ഇതാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
4: പീസ് റേഡിയോയിൽ ഇനി കർമ്മസരണി. ഹദീസ് 22, പാത്രങ്ങളിൽ വെള്ളി ഉപയോഗിക്കൽ. കർമ്മസരണിയിൽ ഹംസ മദീനി സംസാരിക്കുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നൽ ഹംദലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമ. ബഹുമാന്യ സുഹൃത്തുക്കളെ, നമ്മൾ കർമ്മസരണിയിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ ശുദ്ധി പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് വെള്ളം, വസ്ത്രം, പാത്രങ്ങൾ തുടങ്ങിയവയൊക്കെ എങ്ങനെ ശുദ്ധമായി നിലനിർത്തുകയും ശുദ്ധമായ വസ്തുക്കൾ ഏതൊക്കെയാണെന്നും അശുദ്ധി ഉണ്ടായാൽ എങ്ങനെ അത് നീക്കം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ കാര്യങ്ങളും, ജീവിതത്തിൽ ഒരു മനുഷ്യനെ ബാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ പഠിപ്പിച്ചു പോയിട്ടുണ്ട്. അന്താരാഷ്ട്ര വിഷയങ്ങൾ മുതൽ, കരാറുകൾ മുതൽ, ഇങ്ങോട്ട് ഒരു വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിൽ തുടങ്ങി അയൽവാസികളോട് എങ്ങനെ പെരുമാറണം, അവനവൻ്റെ ഭക്ഷണ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം തുടങ്ങി എല്ലാ വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഒരു ജൂതനായ മനുഷ്യൻ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ നബി അല്ലമക്കും നബിയുക്കും കുല്ല ഷൈഇൻ ഹത്തൽ ഖിറാ ആന. നിങ്ങളുടെ പ്രവാചകൻ എല്ലാ കാര്യങ്ങളും, ഒരു മലമൂത്ര വിസർജനത്തിൻ്റെ നിയമങ്ങളും മര്യാദകളും വരെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് സൽമാനുൽ ഫാരിസിയോട് പറയുമ്പോൾ, സഹാബിയായ സൽമാനുൽ ഫാരിസി അതിനെ ഒന്നുകൂടി ശരിവെച്ച്, അത് ശരി തന്നെയാണ്, ഞങ്ങൾക്ക് ഇന്ന രൂപത്തിലാണ് ഇരിക്കേണ്ടത് എന്നും ഇന്ന ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കാൻ പാടില്ല എന്നും അത് കഴിഞ്ഞ് ഞങ്ങൾ എങ്ങനെ ശൗചം ചെയ്യണമെന്നും തുടങ്ങിയ കാര്യങ്ങൾ മുഴുവൻ ഞങ്ങളുടെ നബി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നു. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സ്വർണത്തിൻ്റെ പാത്രത്തിൽ, വെള്ളിയുടെ പാത്രത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അതേപോലെ തന്നെ വെള്ളം കുടിക്കാൻ പാടില്ല, കപ്പായിട്ടോ പ്ലേറ്റായിട്ടോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണമായി പറഞ്ഞത് അത് നജസാണ് എന്നതല്ല, മറിച്ച് അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു അനാവശ്യമായ ഒരു ആഡംബരം ഉണ്ടാക്കുന്ന ഒന്നാണ്. അത്തരമൊരു ആഡംബരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന്, എന്തൊക്കെ അവന് ഉപയോഗിക്കാമെന്ന്, എന്തൊക്കെ പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അത്തരം ഒരു ജീവിതം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത് നാളെ പരലോകത്താണ്. അതുകൊണ്ട് ഇന്നമാ ലഹും ഫിദ്ദുന്യ വലക്കും ഫിൽ ആഖിറ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കാരണം പറഞ്ഞത്. അത് നിങ്ങളല്ലാത്ത മറ്റു ജനവിഭാഗങ്ങൾക്ക് ദുനിയാവിൽ ഉപയോഗിക്കുക, അതവർക്ക് ഉള്ളതാണ്. ഭക്ഷണത്തിനോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനോ വേണ്ടിയുള്ള പാത്രങ്ങളൊക്കെ ആയിട്ട് അവർ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കട്ടെ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് സ്വർഗത്തിൽ ഈ സ്വർണമല്ലാത്ത, ഈ വെള്ളിയല്ലാത്ത എത്രയോ മഹത്തരമായ, പവിത്രമായ, സ്വർഗീയമായ വെള്ളിയും സ്വർഗീയമായ സ്വർണവും അതിൻ്റെ പാത്രങ്ങളും അതിൻ്റെ കപ്പുകളുമൊക്കെ നിങ്ങൾക്ക് അവിടെ ഭക്ഷണത്തിൻ്റെ തളികകളായി, ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളായി നിങ്ങൾക്ക് നൽകും. നിങ്ങൾ ദുനിയാവിൽ അത് ഒഴിവാക്കണം, അതിൽ ഭക്ഷണം കഴിക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന, പുലർത്തേണ്ടുന്ന മര്യാദകൾ നബി പഠിപ്പിക്കുകയാണ്. എത്ര വരെ അവന് ആഡംബരമാകാം, എത്ര പാടില്ല എന്ന കാര്യങ്ങൾ വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അന്ന ഖദഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻകസറ ഫത്തഖദ മകാന ശഅബി സിൽസിലതൻ മിൻ ഫില്ലതിൻ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ നേരത്തെ സ്വർണത്തിൻ്റെ വെള്ളിയുടെ പാത്രങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ഉപയോഗിക്കുന്ന ഒരു ലോഹ നിർമ്മിതമായ കപ്പ്, അതിൻ്റെ കാത് പൊട്ടി എന്നാണ് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പൊട്ടിയ ഭാഗത്ത്, അത് ഏതാണ്ട് ഒരു കാ പിടിക്കുന്ന ഭാഗമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആ പൊട്ടിയ ഭാഗത്ത് അതിനെ വിളക്കി ചേർക്കാനും കൂട്ടാനും വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് വെള്ളി കൊണ്ടായിരുന്നു. വെള്ളിയാണ്, വെള്ളിയുടെ ഒരു ചങ്ങലയാണ് അവിടെ വെച്ചത് എന്ന് ഹദീസിൽ കാണാൻ കഴിയുന്നു. അപ്പോൾ ഒരു പാത്രമായിട്ട് സ്വീകരിക്കാൻ പാടില്ല, അതിൽ നിങ്ങൾ കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പാത്രം പൊട്ടിയ സമയത്ത് ആ പൊട്ടിയത് വിളക്കി ചേർക്കാൻ വേണ്ടിയിട്ട് വെള്ളിയുടെ ഒരു ചങ്ങല ഇട ഒരു കണ്ണി ഉപയോഗിച്ചു എന്നാണ് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ നിലക്ക് വെള്ളി ഉപയോഗിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, ഒന്ന് വിളക്കി ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല എന്നാണ് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, നമുക്കറിയാവുന്നതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ 10 വർഷത്തിലേറെ അദ്ദേഹം സേവനം ചെയ്ത് പ്രവാചകനോടൊപ്പം ഒരു ചെറിയ കുട്ടിയായിരിക്കെ കൂടുകയും ആ പ്രവാചക ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഒപ്പിയെടുക്കുകയും നമുക്ക് അത് പഠിപ്പിച്ചു തരികയും ചെയ്ത പ്രഗത്ഭരായ സ്വഹാബിമാരുടെ കൂട്ടത്തിലെ ഒരാളാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു കുട്ടിയാണ് എന്നതുകൊണ്ട് തന്നെ നബിയുടെ വീട്ടിൻ്റെ അകത്തും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൻ്റെ പുറത്തുമൊക്കെയായി നബിയുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നടന്നിരുന്ന സ്വഹാബിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രയടുത്ത് വർഷങ്ങളോളം പെരുമാറിയിട്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം നമുക്ക് കാണാൻ കഴിയുന്നത്, മാ മസസ്തു, അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപ്പടങ്ങളെക്കാൾ മാർദ്ദവവും സൗന്ദര്യവുമുള്ള ഒരു വസ്തു പോലും ഞാൻ എൻ്റെ കൈകൊണ്ട് സ്പർശിച്ചിട്ടില്ല എന്ന് പ്രവാചകനോടുള്ള ആ ഇഷ്ടവും പ്രവാചകനോടുള്ള ആ തൃപ്തിയും പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് കണ്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സുന്ദരമായ ശരീരവുമൊക്കെ അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, വിശദീകരിച്ചു തരുന്നുണ്ട്. നബി എങ്ങനെയായിരുന്നു, നബിയുടെ മുഖം എങ്ങനെയായിരുന്നു, നബിയുടെ താടി എങ്ങനെയായിരുന്നു, നബിയുടെ ശരീരത്തിൻ്റെ നിറം എങ്ങനെയായിരുന്നു തുടങ്ങി, നബിയുടെ വസ്ത്രധാരണ രീതി എങ്ങനെയായിരുന്നു തുടങ്ങി എല്ലാ കാര്യവും, സ്വഭാവവും പെരുമാറ്റവും. ആ സ്വഭാവ പെരുമാറ്റത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ 10 വർഷം സേവനം ചെയ്തിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യം നീ എന്തിനെ അത് ചെയ്തത് എന്ന് എന്നോട് നബി ചോദിച്ചിട്ടില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാതെ പോയിട്ട് എന്തേ അത് ചെയ്യാതിരുന്നത് എന്ന് എന്നോട് ഒരു കർക്കശ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്ദരമായ സ്വഭാവത്തെ സംബന്ധിച്ച് അദ്ദേഹം നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പ്രവാചകനോട് ഒത്ത് എപ്പോഴുമുള്ള ഒരു സ്വഹാബി എന്ന നിലക്ക് പ്രവാചകൻ്റെ വീട്ടിൽ ഉണ്ടായ ഒരു സംഭവത്തെപ്പറ്റിയാണ് അദ്ദേഹം ഈ ഹദീസിൽ പറയുന്നത്. നബിയുടെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു കപ്പ് അത് പൊട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതായാലും പൊട്ടിയില്ലേ, അതങ്ങോട്ട് ഒഴിവാക്കാം എന്ന് വിചാരിച്ച് അത് ഒഴിവാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു വസ്തു മാലാണ്, സ്വത്താണ്, ചെറിയ ചെറിയ വസ്തുക്കളാണെങ്കിൽ തന്നെ അതൊക്കെ മൂല്യവത്തായ വസ്തുക്കളാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നിടത്തോളം ഉപയോഗിക്കുക എന്നതാണ് നബി നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത്. നമ്മളൊക്കെ പാത്രം ഒന്ന് നിറം മങ്ങുമ്പോഴേക്ക് അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു മോഡൽ മാറുമ്പോഴേക്ക്, നിറം മങ്ങേണ്ടതില്ല, മോഡലൊന്ന് മാറുമ്പോഴേക്ക് അതെല്ലാം എടുത്തൊഴിവാക്കി ആക്രിക്കടയിൽ കൊടുത്ത് അതിനേക്കാൾ ഉത്തമവും മുന്തിയതുമായ വസ്തുക്കൾ, മോഡൽ ആയി വന്നിട്ടുള്ള വസ്തുക്കൾ പാത്രങ്ങളിൽ നമ്മൾ നമ്മുടെ തീൻമേശയിലും നമ്മുടെ വീട്ടിലേക്കും കൊണ്ടുവരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രംഗത്തൊക്കെ എത്ര ശ്രദ്ധിച്ചിരുന്നു എന്നും പ്രവാചകൻ എത്ര ലളിതമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത് എന്നും ഈ ഹദീസിലൂടെ നമുക്ക് കിട്ടുന്ന വലിയൊരു പാഠമാണ്. ഉപയോഗിക്കാൻ പറ്റുന്നിടത്തോളം ഒരു വസ്തു ഉപയോഗിക്കുക, അത് വിളക്കിയിട്ടാണെങ്കിലും പരസ്പരം കൂട്ടിച്ചേർത്തിട്ടാണ് എങ്കിലും അതിനെ ഉപയോഗിക്കുക എന്നതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു സാമ്പത്തിക രംഗത്തുള്ള വലിയ ഒരു പാഠം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരു മനുഷ്യൻ അവനവന് ഉപകാരപ്രദമായ ഒരു വസ്തു ആ ഉപയോഗിക്കാൻ പറ്റുന്നിടത്തോളം ഉപയോഗിക്കുക എന്ന ഒന്നാണല്ലോ ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയും നമുക്ക് കാണാൻ പറ്റുന്നത്. പണം, സമ്പത്ത്, അത് ചെറിയ വസ്തുക്കളാണ് എങ്കിലും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, നഷ്ടപ്പെടുത്തരുത് എന്നല്ലേ. കുട്ടികൾക്ക് പൈസ കൈകാര്യം ചെയ്യാൻ കൊടുക്കരുത്, അത് ഉപയോഗിക്കാൻ നേർക്കുനേരെ സാധിക്കാത്ത ആളുകൾക്ക് നിങ്ങളത് ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞില്ലേ. ഉലാത്തു ഉത്തു സുഫഹ അംവാലക്കും ഉല്ലത്തി ജഅലല്ലാഹുലക്കും ഖിയാമ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പണം നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കരുത്, അല്ലെങ്കിൽ ബുദ്ധിയും വിവേകവും ഇല്ലാത്തവർക്ക് കൊടുക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് സ്വന്തം ജീവിതത്തിൽ അന്വർത്ഥമാക്കുകയാണ്. ഉപയോഗിക്കാൻ പറ്റിയ ഒരു വസ്തുവും നഷ്ടപ്പെടുത്താതിരിക്കുക, പാഴാക്കാതിരിക്കുക, കഴിയുന്നത്ര ഒരു വസ്തുവിൻ്റെ ഗുണം ഉപയോഗിക്കാൻ പറ്റുന്നത് ഉപയോഗിക്കുക എന്ന പ്രധാനപ്പെട്ട ഒന്ന് ഇതിലുണ്ട് എന്നതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു തവാദു, എത്രമാത്രം വിനയം പ്രവാചകൻ കാണിച്ചിരുന്നു എന്ന്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കിടക്കാൻ ഉപയോഗിച്ചിരുന്ന മെത്തകൾ, അതേപോലെ തന്നെ പായകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ പറ്റി ഉമർ റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭത്തിൽ അങ്ങേയറ്റം വിഷമിച്ചുകൊണ്ട് പ്രവാചകൻ്റെ അടുക്കിലേക്ക് വന്ന് പ്രവാചകൻ എഴുന്നേറ്റ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി നിന്നപ്പോൾ പ്രവാചകൻ കിടന്നിരുന്ന ആ ഈത്തപ്പന മടലിൻ ചീന്തി അതിൻ്റെ പാന്തം എന്ന് നമ്മൾ പറയുമല്ലോ, മട്ടലിൽ നിന്ന് ചീന്തിയെടുക്കുന്ന വസ്തു, അത് പരസ്പരം നെയ്തുണ്ടാക്കിയ പായയിലായിരുന്നു, നമ്മളൊക്കെ പരമ്പ് എന്നൊക്കെ പറയുന്ന ഈ രൂപത്തിലുള്ള മുളയുടെ ഒക്കെ അത് ചീന്തിയെടുത്തുണ്ടാക്കുന്ന മുറം, അതേപോലെ തന്നെ ചില പ്രത്യേക പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, കൊട്ടകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഇതേപോലെ തന്നെ ഈത്തപ്പന മട്ടൽ ചീന്തിയെടുത്ത് ഉണ്ടാക്കുന്ന ഒരു പായയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നിട്ട് ആ പായയുടെ പൊളികൾ പ്രവാചകൻ്റെ ശരീരത്തിൽ ചുവന്ന പാടുകളുണ്ടാക്കിയിട്ട് അത് കണ്ട് കരയുന്ന ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു

0: പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് അനുഭവിക്കാനുള്ളത് നാളെ പരലോകത്ത് മരണത്തിന് ശേഷം സ്വർഗത്തിലെത്തിയിട്ടാണ് ഉമറെ എന്ന അർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പ്രവാചകൻ്റെ ആ ഒരു തവാദുഉ, ആ വിനയമാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഈ ഹദീസ് കൊണ്ടുവന്നത്, അതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഥവാ ഒരു ചങ്ങല, അത് സ്വർണത്തിൻ്റെ ഒരു ചെയിൻ, ആ ചെയിനിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ഈ പൊട്ടിയ പാത്രം വിളക്കി ചേർത്തപ്പോൾ, കൂട്ടി ഘടിപ്പിച്ചപ്പോൾ ആ ഭാഗം പിടിച്ചുകൊണ്ടായിരുന്നു പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിച്ചിരുന്നത് എന്ന് ഹദീസിൽ നിന്ന് കാണാം. അപ്പോൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് തൊട്ടു പിടിച്ചു എന്നതുകൊണ്ട് അത് സ്വർണത്തിൻ്റെ പാത്രത്തിൽ കുടിക്കലും സ്വർണത്തിൻ്റെ പാത്രത്തിൽ കഴിക്കലുമാവില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചുരുക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഒന്ന്, നമുക്ക് ജീവിതത്തിൽ ഒരു വിനയവും അതേപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് അച്ചടക്കവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ഒരു മോഡൽ മാറുമ്പോഴേക്ക് എല്ലാം എടുത്തൊഴിവാക്കി മാറ്റി നമ്മുടെ വീട് മുഴുവൻ പരിഷ്കരിക്കുക എന്നത്, അത് അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ രംഗങ്ങളൊക്കെ സജീവമായപ്പോൾ, നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ സജീവമായപ്പോൾ, നമ്മൾ മറ്റുള്ളവർ അവരവരുടെ വീടുകൾ എങ്ങനെ മാറ്റിയെടുക്കുന്നു, അവർ വാങ്ങിയ വസ്തുക്കൾ, അവർ മാറ്റിയ കാര്യങ്ങൾ തുടങ്ങി അവരുടെ വീടിൻ്റെ ഉള്ളറകൾ മുഴുവൻ അവർ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് തോന്നിയതാണ്, നമ്മൾ ഇങ്ങനെയായാൽ പറ്റില്ല, നമ്മളും മാറേണ്ടതുണ്ട്, നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്, നമ്മൾ പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട് എന്ന്. യഥാർത്ഥത്തിലുള്ള പരിഷ്കാരം നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അതുപോലെ തന്നെ നമ്മുടെ നിലപാടുകളിലുമൊക്കെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വീട്ടിലെ പാത്രങ്ങൾ മാറിയതുകൊണ്ടും ഫർണിച്ചറുകൾ മാറിയതുകൊണ്ടും ഇടക്കിടക്ക് പെയിൻറ്റുകൾ മാറ്റിയതുകൊണ്ടും തുടങ്ങിയ രൂപത്തിലുള്ള മാറ്റങ്ങളല്ല, മറിച്ച് നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ മാറ്റം, മതപരമായ ചിട്ടകളും മതപരമായ രൂപങ്ങളും നമ്മുടെ വീടുകൾക്കുള്ളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ വീടിനെ യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക വീടാക്കി മാറ്റുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വീടിൻ്റെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായിട്ട് നമ്മൾ കാണേണ്ടുന്നത്. എത്ര നല്ല, അത് ഓരോ മാസവും മാസവും അല്ലെങ്കിൽ രണ്ട് മാസവും മൂന്ന് മാസവും കൂടുമ്പോഴൊക്കെ മാറ്റി, വിരിപ്പുകൾ മാറ്റി, അതേപോലെ തന്നെ പാത്രങ്ങൾ മാറ്റി, കർട്ടനുകൾ മാറ്റി, എല്ലാം മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര കുറച്ച് പഴക്കമുണ്ടെങ്കിലും അത് വൃത്തിയും വെടിപ്പിലും സൂക്ഷിക്കുക എന്നതിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരു മുഅ്മിനിൻ്റെ വീടും അവൻ പെരുമാറുന്ന സ്ഥലങ്ങളും വൃത്തിയുള്ളതായിരിക്കണം എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ബാക്കി നമ്മെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നതാണ്. രണ്ടാമത്, നമ്മൾ അത്രമാത്രം സാമ്പത്തിക ശേഷിയുള്ളവരും അത്രമാത്രം കഴിവുള്ളവരുമൊക്കെയാണെങ്കിൽ നമ്മുടെ ഈ വസ്തുക്കൾ ഒന്നുമല്ലാത്ത, ഇതൊന്നും കിട്ടാത്ത ആളുകളുണ്ട്, അത്തരം ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുക എന്നതും വലിയൊരു കാര്യമാണ്. ഇതെല്ലാം എടുത്തൊഴിവാക്കി ആർക്കെങ്കിലും ആക്രിയിലേക്കോ അല്ലെങ്കിൽ പഴയത് വാങ്ങുന്ന ആളുകൾക്കോ കൊടുക്കുക എന്നതിനേക്കാൾ നല്ലത് നമ്മുടെ അയൽവാസികളിലും നമ്മുടെ കുടുംബത്തിൽ തന്നെ പെട്ടതൊക്കെ ആളുകളുണ്ടാകും, അവർക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുക. അതൊരു സ്വതക്കയാകും, ഒരു കുടുംബബന്ധം ചേർക്കലാകും. ഈ രൂപത്തിലൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഈ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ ശരിക്കും മുറുകെ പിടിച്ച് ദീനിൻ്റെ നിയമങ്ങൾ സ്വീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ നിയമങ്ങൾ പാലിക്കുന്നത് പോലെ അവിടുത്തെ അദബുകളും അവിടുത്തെ വിനയവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ, എല്ലാ രംഗങ്ങളിലും ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഇപ്പോൾ കേട്ടത് കർമ്മസരണി. ഹദീസ് 22, പാത്രങ്ങളിൽ വെള്ളി ഉപയോഗിക്കൽ. ഹംസ മദീനി.

0: സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
1: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റേഡിയോക്ക് കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വഫാണ് പാരായണം ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബൂബക്കർ അശ്ശാത്രി.

0: ജസാക്കുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിൽ നിന്നും വളരെ ഹൃദ്യമായ ചില വചനങ്ങളായിരുന്നു അൽഹംദുലില്ലാ നമ്മൾ കേട്ടത്. സൂറത്തു സഫാണ് അൽഹംദുലില്ലാ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബൂബക്കർ അൽ ശാത്രി.
1: പീസ് റേഡിയോ, ജനക്ഷേമം. മിന്നൽ, ഷോർട്ട് സർക്യൂട്ട് അപകടങ്ങൾ ഒഴിവാക്കാൻ. ഈ പ്രോഗ്രാമിൽ നമ്മുടെ അതിഥിയായി എത്തിച്ചേരുന്നത് അഷ്റഫ് കെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ KCB പുത്തനത്താണി. ആങ്കറായി നമ്മോടൊപ്പം ചേരുന്നത് ഇബിനു അലി ഇടത്തനാട്ടുകര.
2: പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അഷ്റഫ് സാർ നമ്മുടെ കൂടെയുണ്ട്. KCBയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് അദ്ദേഹം. പുത്തനത്താണിയിലാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് അദ്ദേഹം സംവദിച്ചു. കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് അറിയാനുണ്ട്. കുറച്ച് സമയം കൂടി അദ്ദേഹത്തെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സർ, മിന്നൽ ഒരു വലിയ വില്ലനാണ്, ഒരു ഹെവി ഇലക്ട്രിക് ഫ്ലോ അല്ലേ, അൺകൺട്രോളബിൾ ഫ്ലോ ആണ്. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന അപകടങ്ങൾ എത്രയാണ്, എത്രത്തോളമാണെന്ന് കണക്കാക്ക പോലും പറ്റില്ല. ചിന്തിക്കാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാവും. കുറച്ച് മുമ്പ് മലപ്പുറം ജില്ലയിൽ മങ്കട ഭാഗത്ത് ഒരു മഴയൊക്കെയുള്ള സമയത്ത് കുന്നുംപുറത്ത് കാഴ്ചകൾ കാണാൻ പോയ അനുഭവവും അപകടവും മരണവുമൊക്കെ നമ്മൾ വായിച്ച് സങ്കടപ്പെട്ടതാണ്. മിന്നലുമായി ബന്ധപ്പെട്ട് എന്താണ് ശ്രദ്ധിക്കേണ്ടത്?
3: മിന്നൽ വലിയൊരു അപകടം ഉണ്ടാക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി എത്രയാണ് വരുന്നത് എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ മിന്നൽ രക്ഷാചാലകങ്ങളുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഓപ്പൺ പ്ലേസുകൾ, ഇപ്പോൾ ആ ഒരു സംഭവമൊക്കെ വളരെ ദുഃഖത്തിലാഴ്ത്തിയ സംഗതിയാണ്. ഒരു പക്ഷേ നമുക്ക് അന്ന് ആ കുട്ടികൾ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളായിരുന്നു. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത്, നേരത്തെ നമ്മളെ എപ്പിസോഡുകളിലൊക്കെ വന്ന മിന്നൽ രക്ഷയുടെ ഒരു വിഷയം ഈ RCCBയിൽ ഉണ്ട്. പൊതുവേ നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ആളുകൾക്ക് അറിയാവുന്നൊരു സംഭവം അതാണെന്നുള്ള സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്ത് മിന്നലൊക്കെ വരുമ്പോൾ ട്രിപ്പാകുന്ന ആ സാധനമല്ലേ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പക്കയായിരിക്കുക എന്നുള്ളത് ഒരു വിഷയമാണ്. നമുക്കറിയാം ചില ഭാഗങ്ങളിലൊക്കെ മിന്നലേറ്റ് ആളുകൾ ഈ മാല ധരിച്ചിരുന്ന അവിടെ മിന്നലേറ്റിട്ട് പൊള്ളലേറ്റ് മരിച്ചത്, അതേപോലെ കുട്ടികൾ മരിച്ചത്, അങ്ങനെ ഈ ചുമരിനോട് ചാരി നിൽക്കുന്നവർ, ചാരി കിടക്കുന്നവർ, കട്ടിലടുപ്പിച്ചിട്ട് കിടക്കുന്നവർ, അതുപോലെ എക്യുപ്മെൻറ്റുകളിൽ നിന്ന് ഈ ഷോക്കടിച്ചിട്ട് മിന്നലിൻ്റെ സമയത്ത് ഇപ്പോൾ ഫോണ് കുത്തി ചാർജിലിട്ടുകൊണ്ട് ഉപയോഗിക്കുന്നതേ പൊതുവെ അപകടമാണ്. പ്ലസ് മിന്നൽ കൂടെ ഉള്ളപ്പോഴാണെങ്കിൽ അത് നേരിട്ട് അങ്ങനെ ഈ ലൈനിലേക്ക് സംഗതി മിന്നലേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫ്ലോ വളരെ ഹെവി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജനറലി പറയാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ചർച്ച വന്നിരുന്നല്ലോ സ്റ്റെപ്പ് പൊട്ടൻഷ്യലിനെ കുറിച്ച്. ഈ മിന്നൽ വരുന്ന സമയത്ത് നമ്മൾ ഓടുകയോ അല്ലെങ്കിൽ വിസ്തൃതിയിൽ നിൽക്കുകയോ ഒന്നുമല്ല വേണ്ടത്. കഴിയുമെങ്കിൽ അവിടെ കിടക്കുകയാണ് വേണ്ടത്. കാരണം ആ ഒരു സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ നമ്മൾ കുറക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, പണ്ടേ നമുക്കറിയാമല്ലോ, നമ്മൾ തെങ്ങിൽ മിന്നലേറ്റിട്ട് തെങ്ങ് പിളർന്ന് ആണ്ട് പൊട്ടി പിളർന്നു പോകും. അതുപോലെ ചുമരിൽ മിന്നലേറ്റ് ചുമര് പൊട്ടി വിണ്ടു പോകും. ഇപ്പോഴും നമ്മൾ ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മിന്നലേറ്റതാണ്
4: എന്ന് തല കത്തിപ്പോകും,
3: തെങ്ങിന് തല കത്തിപ്പോകും. അപ്പോൾ പല മരങ്ങളും അങ്ങനെ കത്തിപ്പോകും. അത് കരിഞ്ഞ് പിന്നെ അങ്ങനെ നിന്നിട്ട് പട്ടയൊക്കെ വാടി വീണ്. അപ്പോൾ അതൊരു മനുഷ്യരിലേക്കും ഏൽക്കാമല്ലോ. അതാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. കുട്ടികൾക്ക് അവിടെ അവരാണ് ഉയർന്ന പ്രദേശത്ത് നിൽക്കുന്നത്. അപ്പോൾ അവിടെ അത്തരം പ്രദേശങ്ങളിൽ മിന്നലുള്ള സമയത്ത് പോകാതിരിക്കുക. അതേപോലെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കമിഴ്ന്ന് കിടക്കുക. അതേപോലെ ഓടാതിരിക്കുക, സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ വരാതിരിക്കുക. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം സംഭവം. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലോഹത്തോട്ടികൾ ഉപയോഗിച്ചിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ കയ്യിൽ അപ്പുറത്തൊരു മരമുണ്ട്, പക്ഷെ ആ മരം തന്നെ ഇവൻ ലക്ഷ്യം വെച്ചോളന്നില്ല. പിന്നെ നമുക്ക് ഈ മിന്നൽ രക്ഷാ ചാലകങ്ങൾ വീടിന് മുകളിൽ, പിന്നെ അത് നിയമത്തിലൊക്കെ നമ്മൾ ഈ മൾട്ടിസ്റ്റോറീഡ് ബിൽഡിങ്ങുകൾ നിർബന്ധമായും വെക്കേണ്ടതുണ്ട്. അല്ലാത്തടത്തും അത് വെക്കാം. ചില ലൈറ്റ്നിങ് പ്രോൺ ഏരിയകളിൽ ഈ ലൈറ്റ്നിങ് ഡൈവേർട്ടുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ചില വീടുകളിലൊക്കെ ചില ഏരിയയിലെ ചില ബിൽഡിങ്ങുകളുടെ മുകളിലൊക്കെ ഇത് ഉപയോഗിച്ച് അതിനൊരു പട്ട ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 25x3 സൈസുള്ള ഈ മെറ്റാലിക് ആയിട്ടുള്ള പട്ട ഉപയോഗിച്ച് നമ്മൾ അതിലൂടെ താഴേക്ക് തന്നെ എർത്ത് ചെയ്ത് കളയാണ് ചെയ്യാം. അവിടെ എർത്തിങ്ങിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് പക്കയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സുരക്ഷ തന്നെയാണത്. മിന്നല് ശ്രദ്ധിക്കേണ്ട സംഭവം തന്നെയാണ്.
2: ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ട് എന്നൊക്കെ നമ്മൾ കരുതുന്ന രൂപത്തിൽ തീ ഉണ്ടാവാറുണ്ട്. ചിലപ്പോഴൊക്കെ ആൾക്കാർ വെള്ളമൊഴിച്ചിട്ടൊക്കെയാണ് അത് കെടുത്താൻ മറ്റൊക്കെ ശ്രമിക്കൽ. അത് പൊതുവെ അപകടം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക.
3: ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അത് എക്സ്റ്റിംഗ്വിഷ് ചെയ്യുന്നതിന് വ്യത്യസ്ത മെത്തേഡുകളുണ്ട്. അപ്പോൾ അതിൽ ഈ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് കൊണ്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക്കലായിട്ടുള്ളൊരു ഒരു ഫയറാണെങ്കിൽ അതിന് എക്സ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. വെള്ളം ഒരു കാരണവശാലും പറ്റില്ല. നമ്മൾ സാധാരണ തീ കണ്ടു കഴിഞ്ഞാൽ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുക കെടുത്താൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്ന ബോധ്യപ്പെട്ടോളൊന്നുമില്ല. അങ്ങനെ സംശയം വന്നാൽ തന്നെ നമ്മൾ അവർക്ക് വെള്ളം ഒഴിക്കാൻ ശ്രമിക്കും. കാരണം വെച്ചാൽ വെള്ളം ഒഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ ഇലക്ട്രിക് സപ്ലൈ അവിടെ കിടപ്പുണ്ടെങ്കിൽ അത് ഈ തീ കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളെ അപകടപ്പെടുത്തും, അല്ലെങ്കിൽ ആ ഒരു സംഘത്തിന് തന്നെ അത് അപകടപ്പെടുത്തി കളയും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം വെച്ചാൽ അതിന് ഫോം ടൈപ്പ്, പൗഡർ ടൈപ്പ്, എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ട്. നമ്മൾ പിന്നെ ഇതിൽ കണ്ടിട്ടില്ലേ പമ്പുകളിലൊക്കെ പെട്രോളിൻ്റെ ഇത് വരുമ്പോൾ അത് കുറ്റി പോലെ അതിൽ തന്നെ പിന്നെ എ ബി സി ഡി ഇ എന്നൊക്കെ പറയുക. ഈ കാറ്റഗറിയിലാണ് ഇലക്ട്രിക്കിന് വരിക. അപ്പോൾ അതിൽ ഫോമും പൗഡറാണ് വരിക. ഡീറ്റെയിൽസ് ശരിക്കും നമുക്ക് ഗൂഗിൾ ചെയ്താലൊക്കെ കിട്ടും. അതിനെക്കുറിച്ച് അവബോധം എന്നുള്ളപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സേഫ്റ്റി വാരാചരണമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ അവബോധം നാളത്തെ പ്രിവെൻഷൻ അതായത് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നാളത്തെ പ്രതിരോധം എന്നുള്ള അപ്പോൾ അതിലൊരു അവബോധം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പറ്റുന്നത്. അതിനെക്കുറിച്ച് പഠിക്കുക. ഇലക്ട്രിക് ആണ് അവിടുത്തെ കാരണമെന്ന് തോന്നിയാൽ തന്നെ, ബോധ്യപ്പെട്ടോളന്നില്ല, തോന്നിയാൽ തന്നെ വെള്ളം നമ്മളവിടെ ഉപയോഗിക്കാതിരിക്കുക. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണെങ്കിലും അവിടെ നമ്മൾ ഫയറിനെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റീലുകൾ വെച്ചിട്ടുണ്ട്, ഫയർ എക്സ്റ്റിംഗ്വിഷിംഗ് റീലുകൾ ചുവന്ന കളറിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷേ ആ റീലുകൾ വെള്ളത്തിൻ്റെയാണ്. അതവിടെ നമുക്ക് അപ്പോൾ അവിടെ സപ്ലൈ കട്ട് ചെയ്യുക. നേരത്തെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, സപ്ലൈ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എക്സ്റ്റിംഗ്വിഷൻ അവിടെ ചെയ്യാവൂ. മറ്റൊന്ന് നമ്മളെ പിന്നെ നേരത്തെ പറഞ്ഞതിൽ ഒരു ഷോക്ക് അടിച്ചു കഴിഞ്ഞാലും അവിടെ അയാളെ നമുക്ക് റെസ്ക്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സപ്ലൈ കട്ട് ചെയ്തിരിക്കും. ഇല്ലെങ്കിൽ ആ സപ്ലൈ ഈ റെസ്ക്യൂ ചെയ്യുന്ന ആളെയും ബാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ഈ
4: സർക്യൂട്ട്
3: ബ്രേക്ക് ചെയ്യുന്നു ഉറപ്പ് വരുത്തുക. കാരണം ഈ സാധനം ഉറപ്പ് വരുത്താൻ കഴിയില്ലല്ലോ. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു മോട്ടോർ സൈക്കിൾ ഇങ്ങനെയൊക്കെ ആൾ വീണ ശേഷം കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സ്വിച്ച് ഓഫ് ആക്കിയാൽ നിന്നു എന്നുള്ള ഉറപ്പ് വരുത്താൻ പറ്റും. പക്ഷേ കറണ്ട് പോയെന്നുള്ള ഉറപ്പ് വരുത്താൻ പറ്റില്ല. അപ്പോൾ ആ ഉറപ്പ് വരുത്താനുള്ള മാർഗ്ഗങ്ങൾ അറിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള മാർഗ്ഗങ്ങൾ മനസ്സിലാക്കിയിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അത് കൈകാര്യം ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പിന്നെ കെ സി ബി ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫോർമർ ഓഫീസ് അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും അത് ഉറപ്പില്ല. ഇല്ലെങ്കിൽ ഈ ആളെ അല്ലെങ്കിൽ ഈ കമ്പിയെ മരത്തിൻ്റെ തടി ഉപയോഗിച്ചോ മറ്റോ മാറ്റുന്ന അല്ലെങ്കിൽ അടിച്ച് വേർപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ കയ്യിൽ മറ്റുള്ള തുണികളോ മറ്റോ ഉപയോഗിച്ച് പിടിച്ച് വലിച്ച് മാറ്റിയപ്പോൾ കമ്പിയിൽ നിന്ന് വേർപ്പെട്ടുന്നെങ്കിൽ നമുക്ക് ഉറപ്പ് വരുത്താമല്ലോ. അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രം അത് ചെയ്യുക. തീയുടെ കാര്യമാണ് ചോദിച്ചത്, അവിടെ എക്സ്റ്റിംഗ്വിഷൻ ഉള്ളത് അങ്ങനെ ചെയ്യാം.
2: ജൂൺ 26 മുതൽ ജൂലൈ 2 വരെ ദേശീയ വൈദ്യുതി ബോധവൽക്കരണ വാരം ആചരിക്കുകയാണ്. വൈദ്യുതി എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരനാണ്, പക്ഷേ ചിലപ്പോഴെങ്കിലും വില്ലനാവാറുണ്ട്. ഇതിൻ്റെ നമുക്ക് ചിലതൊക്കെ അറിയാമെങ്കിലും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പീസ് റേഡിയോ ശ്രോതാക്കൾക്കൊരു അവബോധം ഉണ്ടാക്കാൻ കൂടിയാണ് പുത്തനത്താണിയിലെ KCB അസിസ്റ്റൻ്റ് എഞ്ചിനീയറായ അഷ്റഫ് സാറിനെ ബുദ്ധിമുട്ടിച്ചത്. 2-3 എപ്പിസോഡുകളായിട്ട് നമ്മൾ പല കാര്യങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. നമ്മൾ ഈ ഇതുവരെ സംസാരിച്ചതിൻ്റെ ഒരു സമ്മപ്പ് പറയുകയാണെങ്കിൽ, പോയിൻറ്സ് പറയുകയാണെങ്കിൽ സാറ് എത്ര പറയും?
3: അതിൽ ഈ ഒരു സുരക്ഷാ വാരവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു മൊത്തത്തിൽ മലയാളികൾക്ക് മൊത്തം കിട്ടുന്ന രൂപത്തിൽ ഇങ്ങനൊരു ചാൻസ് തന്നത് വലിയ സന്തോഷമുണ്ട്. കാരണം നമുക്ക് ആളുകൾക്ക് അവബോധം എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ബോർഡൊക്കെ അതിനു വേണ്ടിയിട്ട് ദേശീയ സുരക്ഷാ വാരമാണ് ഇന്ത്യയിലൊട്ടുക്കുമുള്ളതാണ്. KCB അതിനുവേണ്ടി നല്ലൊരു സമയവും ധനവും ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ അതിലിങ്ങനൊരു ചാൻസ് തന്നത് വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം നമുക്ക് സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വീട്ടിലാണല്ലോ നമ്മൾ വസിക്കുന്നത്, അവിടെ ബ്രേക്കർ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ബ്രേക്കർ ഉണ്ട് എന്നുള്ള ശ്രദ്ധിക്കുക എന്നുള്ളത് ഇനി പറയുന്നത് തന്നെ മോശമായി പോകാൻ തോന്നുന്നത്, അതുകൊണ്ട് ബ്രേക്കർ ഉണ്ട്.
2: അതില്ലാതെ ഇപ്പോൾ കണക്ഷൻ കിട്ടില്ല അല്ലേ?
3: ഇല്ല, പുതിയ കണക്ഷൻ എന്തായാലും കൊടുക്കില്ല. പക്ഷെ അവിടെ ഒരു വിഷയം എന്താ വരുന്നത് വെച്ചാൽ, ബ്രേക്കർ ബൈപ്പാസ് ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ എപ്പോഴെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് വീടല്ലാതെ മറ്റുള്ള പ്രോമിസസുകളിൽ ഈ ലീക്കേജ് വന്ന് ട്രിപ്പായിക്കൊണ്ടിരിക്കുമ്പോൾ അത് വെറുതെ ട്രിപ്പാകുന്നു എന്ന രീതിയിൽ അത് ബൈപ്പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ ബൈപ്പാസ് ചെയ്യാതിരിക്കാം, പിന്നെ അത് ടെസ്റ്റ് ചെയ്യുക. അന്ന് ചോദിച്ചിരുന്നു അത്, അത് ടെസ്റ്റ് ചെയ്യുക, അത് പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. രണ്ടാമത്തെ കാര്യം, ഉപകരണങ്ങളൊക്കെ ആ ഒരു ക്വാളിറ്റി ഉള്ളത് മാത്രം ഉപയോഗിക്കുക. അതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശദമായിട്ട് സംസാരിച്ചു.
2: ജീവനിൽ കോംപ്രമൈസ് ചെയ്യരുത്,
3: ജീവനിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അത് സ്വന്തം ജീവനും കുടുംബത്തിൻ്റെ ജീവനും അതുപോലെ സമൂഹത്തിൻ്റെ ജീവനുമാണ് അതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പക്കയായിട്ടുള്ള വർക്കിങ്ങിന് എർത്ത് വളരെ കൃത്യമായിരിക്കണം. ആ എർത്തിങ്ങിലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. നമ്മൾ ആ ഒരു ഇത്രയൊക്കെ സംവിധാനങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്തു വെച്ചിട്ട് അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു എർത്തിങ്ങിൽ കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആത്മഹത്യാപരമാണത്. പിന്നെ അവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നതായിരിക്കാം. അതായത് പ്ലഗുകളിലൊക്കെ കുറേ എണ്ണം കൊണ്ടിട്ട് കുത്തി എല്ലാം കൂടി ഉപയോഗിക്കുന്ന അതൊക്കെ ഒഴിവാക്കുക. പിന്നെ നമ്മൾ പുറത്ത് കുട്ടികൾ പട്ടം പറത്തുന്നത് അത് ലൈനുള്ള സ്ഥലങ്ങളിൽ ചെയ്യാതിരിക്കുക. ലൈൻ പൊട്ടി വീണത് കണ്ടാൽ ഉടനെ അവിടെ ആളുകളെത്തുന്നവരെ KCB ഓഫീസിൽ നിന്ന് ആളുകളെത്തും. അപ്പോൾ അതുവരെ ഒന്ന് അതിന് സുരക്ഷയൊരുക്കി ഒന്ന് മറ്റുള്ളവർക്ക് അപകടം വരാത്ത രീതിയിൽ കാത്തു നിൽക്കുക. 94 96 01 01 01 എന്ന നമ്പറിൽ വിളിച്ചോ വാട്സപ്പായിട്ടോ അറിയിക്കുക. അതിൽ മറ്റാവശ്യങ്ങൾക്ക് കറണ്ട് പോയി, കറണ്ടില്ല എന്നൊക്കെ പറഞ്ഞാലും വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മറ്റാരൊക്കെയോ കേരളത്തിൽ നിന്ന് അതിൽ ബന്ധപ്പെടാം. ഒരുപാട് ലൈൻസ് ഉണ്ട് അതിൽ, എന്നാലും അതിന് ബുദ്ധിമുട്ടിക്കലാകും. അതുകൊണ്ട് എമർജൻസിക്ക് വേണ്ടി മാത്രം അത് ഉപയോഗിക്കാം. പിന്നെ മരങ്ങളുടെ കാര്യത്തിൽ വെട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ കൊടുക്കുക. മരം കാലകാലങ്ങളിൽ വെട്ടുന്നതിന് KCP ആയിട്ട് സഹകരിക്കുക. അത് ഓഫീസിൽ അറിയിച്ചുകൊണ്ട് അതിലെ സംവിധാനം ചെയ്യിച്ച് വെട്ടുക. പിന്നെ അതേപോലെ തന്നെ വീടുകൾ അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്ന സമയത്ത് അത് ലൈനുമായിട്ടുള്ള ക്ലിയറൻസ് ഉണ്ടായിരിക്കും. താഴെ ഇപ്പോൾ നിർമ്മിക്കാൻ പാടില്ല, ഇപ്പോഴത്തെ നിയമങ്ങളനുസരിച്ച്, CEA റെഗുലേഷൻ അനുസരിച്ച്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നിർമ്മാണങ്ങൾ, മറ്റുള്ള ഏത് നിർമ്മാണങ്ങളാണെങ്കിലും അത് ശ്രദ്ധിച്ച് അന്വേഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. തോട്ടി ഉപയോഗിച്ച്, ലോഹത്തിൻ്റെ എന്ത് സാധനങ്ങൾ ഉപയോഗിച്ചും, ചക്ക മാങ്ങ ഇതൊക്കെ പറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, മരണങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്, മൃതപ്രായമായി കിടക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. പിന്നെ തെങ്ങിൻ്റെ ഇത് വലിച്ച്, തെങ്ങ് വലിച്ച് കിട്ടുമല്ലോ സ്റ്റേ കമ്പി, അത് ലൈനുമായിട്ട് അടുത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് പലപ്പോഴും അപകടങ്ങൾ വരുത്താറുണ്ട്. ഇതിൻ്റെയൊക്കെ ജോലികൾ വ്യാപൃതമായിട്ടുള്ള ആളുകൾക്ക്, അതുപോലെ പന്തൽ പണിക്കാർക്ക്, നമ്മൾ എപ്പിസോഡിലൊന്നും അത് സംസാരത്തിൽ വന്നോ എനിക്ക് സംശയമുണ്ട്,
2: വന്നിട്ടില്ല,
3: ഇല്ല. പന്തൽ പണിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവർ പലപ്പോഴും, ഞാനൊക്കെ അവരുടെ ടെക്നിക്കാലിറ്റി വളരെ ബഹുമാനത്തോടുകൂടി കാണാറുണ്ട്. കാരണം
2: സ്കില്ല്
3: എന്തെങ്കിലും ഒരു സ്റ്റേയുടെ വിഷയം പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ വേഗം മനസ്സിലാവുന്ന ടീം അവരാണ്. കാരണം അവർ സ്റ്റേ കെട്ടുന്നവർ. പക്ഷെ അവരും പലപ്പോഴും അശ്രദ്ധയിൽ കാണിക്കാറുണ്ട്. അപ്പോൾ അത് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർ, അവർ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ലീക്കേജോ മറ്റോ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത്. തൊഴിലുറപ്പുകാർ അവർ പല സ്ഥലങ്ങളിൽ ചെല്ലുന്നവരാണ്, അവർക്കിത് കാണാൻ കഴിയും. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ചിലടത്തൊക്കെ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ കണ്ടിട്ടുള്ളത് മീൻപിടുത്തമായിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഫാമുകളിൽ, വേലികളിൽ കറണ്ട് കൊടുക്കുന്നത്, അതിന് വേറെ നമുക്ക് സംവിധാനങ്ങളുണ്ട്. അത് അന്വേഷിച്ച് ഉപയോഗപ്പെടുത്താം. വേലികളിലൊക്കെ ഈ പന്നി, പാമ്പ്, നായ എന്നൊക്കെ വരുന്നതിന് അവർക്ക് ചെറിയ ഷോക്ക് ഏൽപ്പിക്കുന്ന ഈ ആനകൾക്കൊക്കെ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ വേറെ വാങ്ങിക്കാറുണ്ട്. ഈ കറണ്ട് കൊടുക്കാതിരിക്കുക. പിന്നെ ലൈറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു കാരണവശാൽ നമ്മൾ വൈദ്യുതി ഉണ്ട് എന്ന് തോന്നുന്ന സ്ഥലത്ത്, ബോധ്യപ്പെട്ടോളന്നല്ല, തോന്നുന്ന സ്ഥലത്ത് നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. അവിടെ ഒരു ജാഗ്രത ആവശ്യമാണ്. ജാഗ്രതയാണ് ഏറ്റവും ആവശ്യമുള്ള സംഭവം. അതിന് നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ അവിടെ ഒരു മരണം ജനിച്ചേക്കാം.
2: അഷ്റഫ് സാറിൻ്റെ നമ്മൾ കുറേ സമയമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് പറഞ്ഞ് തീർക്കാവുന്നൊരു സംഗതിയല്ല. ദിവസങ്ങൾ ആവശ്യമുള്ള, ചർച്ചകൾ ആവശ്യമുള്ള, ബോധവൽക്കരണം ആവശ്യമുള്ള ഒന്നാണത്. വൈദ്യുതി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അത് കൂട്ടുകാരനാണ്, പക്ഷേ പലപ്പോഴും വില്ലനാവാറുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, കൂടുതൽ പഠിച്ചാൽ, ജാഗ്രതയോടെ വൈദ്യുതിയെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ എല്ലാം ശുഭപര്യവസാനിയാവും. അഷ്റഫ് സാറിനോട് നന്ദി എന്ന് പറഞ്ഞ് കടപ്പാട് ഒഴിവാക്കുന്നില്ല. പി സ്റ്റഡിയ്ക്ക് വേണ്ടി ഇത്രയും സമയവും അധ്വാനവും ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സന്തോഷം.
1: ഇപ്പോൾ കേട്ടത് ജനക്ഷേമം, മിന്നൽ ഷോർട്ട് സർക്യൂട്ട് അപകടങ്ങൾ ഒഴിവാക്കാൻ. ചർച്ചയിൽ പങ്കെടുത്തവർ അഷ്റഫ് കെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, കെ എസ് സി ബി പുത്തനത്താണി, ഇബിനു അലി എടത്തനാട്ടുകര.
5: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പോൾ ചെയ്യേണ്ട പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാൻ്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരൻറ്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു. അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ് ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോൺ കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ യുഗചരിതം. മക്കയിൽ വിരിഞ്ഞ പൂവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിതചരിത്രമാണ്. ഇന്നത്തെ യുഗചരിതത്തിലൂടെ നാം കേൾക്കുന്നത് എഴുത്ത് ഫളുൽ ഹഖ് ഉമരി ആമയൂർ. ഊരുവിലക്ക് എന്ന ഭാഗമാണ് ഇന്ന് സിദ്ദീഖ് സലാഹി നിലമ്പൂർ നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിക്കുന്നത്.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം പ്രോഗ്രാമിലൂടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ തുടർച്ച കേൾക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രവാചകനും സഹാബാക്കളും മലയിടുക്കിൽ കഴിഞ്ഞതിന്റെയും മുത്തഅമ്മ ബിൻ അദിയ്യ പ്രവാചകനെയും സഹാബാക്കളെയും ഉപരോധിക്കുന്നതിന്റെ രേഖ കീറിക്കളയുകയും അവരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകുവാൻ വേണ്ടി പറയുകയും ചെയ്ത ചരിത്രമാണ് കേട്ടത്. പ്രവാചകത്വത്തിന്റെ 10-ാം വർഷം മുഹറം മാസത്തിലായിരുന്നു അവർ മലയിടുക്കിൽ നിന്നും തിരിച്ചു പോന്നത്. അസീസും അഥവാ പ്രതാപവാനും റഹീമും അഥവാ കാരുണ്യവാനുമായ അള്ളാഹു എത്ര പരിശുദ്ധൻ! മുഹമ്മദ് നബിക്കും സഹാബികൾക്കുമെതിരെ സത്യനിഷേധികൾ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവരുടെ വിഷയത്തിൽ അവൻ ക്ഷമ കൈക്കൊള്ളുന്നു, ശിക്ഷ കൊണ്ട് അവരുടെ കാര്യത്തിൽ ധൃതി കാണിക്കുന്നില്ല. തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് അത്യധികം ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. സൂറത്തുൽ ബഖറ 143-ാം വചനം. എന്തൊരു ഹൃദയ കാഠിന്യം, എന്തൊരു അതിക്രമം, എന്തൊരു അന്യായം! സത്യവിശ്വാസികളോടും സത്യനിഷേധികളോടും എതിരാളികളോടും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശമായ ദീനുമായി വന്നവരോടാണ് ഇതെല്ലാം കാണിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതൻ വന്നിരിക്കുന്നു. നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവനും നിങ്ങളുടെ കാര്യത്തിൽ അതീവ താൽപ്പര്യമുള്ളവനും സത്യവിശ്വാസികളോട് അത്യന്തം ദയാലുവും കാരുണ്യവാനുമാണ് അദ്ദേഹം. സൂറത്തു തൗബ വചനം 128. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മുഹമ്മദ് നബിയെ സഹായിച്ചവരുമെല്ലാം പ്രയാസങ്ങളും പീഡനങ്ങളും സഹിച്ചു. അള്ളാഹുവിന്റെ സഹായം വരുന്നതുവരെ അവർ ക്ഷമിച്ചുകൊണ്ടേയിരുന്നു. അവനാണ് സന്മാർഗവും സത്യമതവുമായി തന്റെ ദൂതനെ അയച്ചവൻ. എല്ലാ മതത്തെയും അത് അതിജയിക്കുന്നതാകാൻ വേണ്ടി. ബഹുദൈവ വിശ്വാസികൾക്ക് അത് അനിഷ്ടകരമായാലും. സൂറത്തു തൗബ വചനം 33. ഊരുവിലക്ക് അവസാനിച്ചതോടുകൂടി ഖുറൈഷികൾക്കിടയിൽ ഭിന്നതയും ഛിദ്രതയുമുണ്ടായി. അവർക്കിടയിൽ പരസ്പര തർക്കവിതർക്കങ്ങൾ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും ക്ഷമയും സഹനവും അവർ മനസ്സിലാക്കി. സത്യമാർഗത്തിൽ മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ധീരതയോടെ അവർ ഉറച്ചു നിൽക്കുന്നു എന്ന് ഖുറൈഷികൾക്ക് ബോധ്യപ്പെട്ടു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അല്ലാഹു ഈ ദീനിനെ നീചനായ വ്യക്തിയെക്കൊണ്ട് ശക്തിപ്പെടുത്തും. ബുഖാരി മുസ്ലിം. ഈ ഹദീസിന്റെ പുലരി തന്നെയായിരുന്നു കരാർ ഉണ്ടാക്കലും അവർ തന്നെ അത് കീറിക്കളഞ്ഞതും. അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലയിടുക്കുകളിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടു. അബൂ ത്വാലിബ് നബിയെ സംരക്ഷിക്കുകയും ശത്രുക്കളിൽ നിന്ന് തടയുകയും ചെയ്തുകൊണ്ടിരുന്നു. അബൂ ത്വാലിബിന് രോഗം പിടികൂടുകയും അത് ശക്തിപ്പെടുകയും ചെയ്ത അവസരത്തിൽ ഖുറൈഷികൾ പരസ്പരം ഇപ്രകാരം പറഞ്ഞു, ഹംസയും ഉമറും ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. മുഹമ്മദിന്റെ കാര്യമാകട്ടെ ഖുറൈഷികളുടെ എല്ലാ ഗോത്രങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു. നമുക്ക് അബൂ ത്വാലിബിന്റെ അടുക്കിലേക്ക് പോകാം. എന്നിട്ട് അദ്ദേഹത്തിന്റെ സഹോദരപുത്രന്റെ വിഷയത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് സ്വീകരിക്കാം. അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും അനുവദിച്ചു കൊടുക്കാം. ഖുറൈഷികളിലെ പ്രമുഖരായ 25 ആളുകൾ അബൂ ത്വാലിബിന്റെ അടുക്കിലേക്ക് ചെന്നു. ഉത്ബത്ത് ബിനു റബീഅ, ഷൈബത്ത് ബിനു റബീഅ, അബൂ ജഹൽ, ഉമയ്യത്ത് ബിനു ഖലഫ്, അബൂ സുഫിയാനു ബിനു ഹർബ്, ആസു ബിനു വാഇൽ തുടങ്ങിയവർ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു, അല്ലയോ അബൂ ത്വാലിബ്, നിങ്ങൾ ഞങ്ങളുടെ വലിയ ആളാണ്, ഞങ്ങളുടെ നേതാവാണ്. ഞങ്ങൾക്കിടയിൽ നിങ്ങൾക്കുള്ള സ്ഥാനം നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ സഹോദരപുത്രന്റെ കാര്യത്തിൽ ഞങ്ങൾക്കിടയിൽ ഒരു നീതിയുടെ തീരുമാനമെടുക്കണം. ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയുന്നത് അവൻ നിർത്തണം. എങ്കിൽ അവനെയും അവന്റെ ആരാധ്യനെയും ഞങ്ങൾ വിടാം. ഇത് കേട്ടപ്പോൾ അബൂ ത്വാലിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ആളെ അയച്ചു. മുഹമ്മദ് നബി വന്നപ്പോൾ അബൂ ത്വാലിബ് പറഞ്ഞു, സഹോദരപുത്ര, നിന്റെ ജനതയിലെ പ്രമാണിമാരാണ് ഈ നിൽക്കുന്നവരെല്ലാം. നിന്റെ കാര്യത്തിലാണ് അവർ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അവരുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയുന്നത് നീ നിർത്തണം. എങ്കിൽ നിന്നെയും നിന്റെ ആരാധ്യനെയും അവർ വെറുതെ വിടാം എന്നാണ് പറയുന്നത്. നിന്നോട് അവർ നീതിയുടെ വർത്തമാനമാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് അത് സ്വീകരിച്ചു കൊള്ളുക. ഇത് കേട്ടപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞു, ഇത് ഞാൻ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു വചനം നിങ്ങൾ പറയുമോ? ആ വചനം നിങ്ങൾ പറഞ്ഞാൽ അതിലൂടെ അറബികളെ മുഴുവൻ ഉടമപ്പെടുത്തുവാനും അനറബികളെ നിങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരുവാനും സാധിക്കും. ഇത് കേട്ടപ്പോൾ അബൂജഹൽ പറഞ്ഞു, അതെ, നിന്റെ പിതാവ് തന്നെയാണ് സത്യം. 10 വചനം വേണമെങ്കിലും ഞങ്ങൾ പറഞ്ഞുകൊള്ളാം. എന്താണ് ഞങ്ങൾ പറയേണ്ടത്? മുഹമ്മദ് നബി പറഞ്ഞു, ആരാധനകർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ലെന്ന് നിങ്ങൾ പറയുകയും അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന സകലതിനെയും നിങ്ങൾ ഒഴിവാക്കുകയും വേണം. അബൂ താലിബ് പറഞ്ഞു, സഹോദരപുത്ര, അല്ലാഹുവാണ് സത്യം. അന്യായമായ ഒന്നും നീ അവരോട് പറഞ്ഞതായി എനിക്ക് തോന്നുന്നില്ല. ഇതുകൂടി കേട്ടപ്പോൾ ഖുറൈശി പ്രമാണിമാർ പരിഹാസപൂർവം കൈകൊട്ടാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, എല്ലാ ആരാധ്യന്മാരെയും നീ ഒരൊറ്റ ആരാധ്യനാക്കുകയാണോ? നിന്റെ കാര്യം വളരെ അത്ഭുതം തന്നെ. ശേഷം അവർ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നും ഞങ്ങൾ നൽകാൻ തയ്യാറല്ല. അങ്ങനെ അവിടെ നിന്ന് അവർ പിരിഞ്ഞു പോവുകയും തങ്ങളുടെ പൂർവ പിതാക്കളുടെ മതത്തിൽ നിലകൊള്ളുകയും ചെയ്തു. ഈ സന്ദർഭത്തിലാണ് അല്ലാഹു ഈ വചനങ്ങൾ അവതരിപ്പിച്ചത്. സാദ്, ഉത്ബോധനം ഉൾക്കൊള്ളുന്ന ഖുർആൻ തന്നെ സത്യം. എന്നാൽ സത്യനിഷേധികൾ ദുരഭിമാനത്തിലും കക്ഷി മാത്സര്യത്തിലുമാകുന്നു. അവർക്ക് മുമ്പ് എത്രയെത്ര തലമുറകളെ നാം നശിപ്പിച്ചു. അപ്പോൾ അവർ മുറവിളി കൂട്ടി. എന്നാൽ അത് രക്ഷപ്രാപിക്കാനുള്ള സമയമല്ല. അവരിൽ നിന്നു തന്നെയുള്ള ഒരു താക്കീതുകാരൻ അവരുടെ അടുത്തു വന്നതിൽ അവർക്ക് ആശ്ചര്യം തോന്നിയിരിക്കുന്നു. സത്യനിഷേധികൾ പറഞ്ഞു, ഇവൻ കള്ളവാദിയായ ഒരു ജാലവിദ്യക്കാരനാകുന്നു. ഇവൻ പല ദൈവങ്ങളെ ഒരൊറ്റ ദൈവമാക്കിയിരിക്കുകയാണോ? തീർച്ചയായും ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെ. അവരിലെ പ്രധാനികൾ ഇപ്രകാരം പറഞ്ഞുകൊണ്ടുപോയി, നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക. നിങ്ങളുടെ ദൈവങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തീർച്ചയായും ഇത് ഉദ്ദേശപൂർവം ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാകുന്നു. അവസാനത്തെ മതത്തിൽ ഇതിനെപ്പറ്റി ഞങ്ങൾ കേൾക്കുകയുണ്ടായിട്ടില്ല. ഇത് ഒരു കൃത്രിമ സൃഷ്ടി മാത്രമാകുന്നു. സൂറത്തു സാദ്, 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രം എന്ന ഫദലുൽ ഹഖ് ഉമരി ആമയൂരിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നും ഊരുവിലക്ക് എന്ന ഭാഗമാണ് സിദ്ദീഖ് സലാഹി നിലമ്പൂർ നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിച്ചത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോ സായാഹ്ന പരിപാടികൾ തുടരുന്നു. ഇപ്പോൾ ഇന്ത്യൻ സമയം 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. പീസ് റേഡിയോയിൽ ഇനി അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി അവതരിപ്പിക്കുന്ന ചുവരെഴുത്ത് എന്ന പ്രോഗ്രാം കേൾക്കാം. ഇസ്ലാമിന്റെ പൗരാണിക ചരിത്രത്തെയും വ്യക്തികളെയും വസ്തുനിഷ്ഠമായി നോക്കിക്കാണുന്ന ചുവരെഴുത്ത് എന്ന പ്രോഗ്രാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ചരിത്രങ്ങളുടെ വസ്തുതകളിലേക്കുള്ള അന്വേഷണമാണ്. നമുക്ക് കാതോർക്കാം

0: കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ, ചുവരെഴുത്ത്. തമസ്കരണത്തിന്റെ കരിമ്പടക്കെട്ടിലാണ് ഇന്ന് പല ചരിത്രങ്ങളും. ഈ ചരിത്രങ്ങളെ തെറ്റുദ്ധാരണകളിൽ നിന്ന് മോചിപ്പിക്കണം, വസ്തുതയുടെ തുലാവെളിച്ചത്തിലേക്ക് എടുത്തുവെക്കണം. എങ്കിൽ പലതും പകൽ പോലെ വെട്ടിത്തിളങ്ങും. ഇസ്ലാമിന്റെ പൗരാണിക ചരിത്രത്തെയും വ്യക്തികളെയും വസ്തുനിഷ്ഠമായ കോണിലൂടെ നോക്കിക്കാണുന്ന പുനരവതരണം, ചുവരെഴുത്ത്.
1: പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യരെ, ചുവരെഴുത്തെന്ന ഈ തുടർ പരിപാടിയിൽ സംസാരിച്ചു വച്ചത് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന് അധികാരവും ഭരണവും ഖിലാഫത്തും ഹസൻ റളിയല്ലാഹു തആല അൻഹു ഒഴിഞ്ഞു കൊടുക്കുകയും അങ്ങനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലെ ആദ്യത്തെ രാജാവായി സ്ഥാനാരോഹണം നടത്തുകയും ചെയ്ത സംഭവമാണ്. പ്രസ്തുത വിഷയത്തിൽ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഏതാനും കാര്യങ്ങളാണ് നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. ഇന്ന് മുആവിയ റളിയല്ലാഹു തആല അൻഹുവുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങൾ, ചരിത്ര വസ്തുതകൾ, അതാണ് നമ്മളുടെ ചുവരെഴുത്തിൽ വിഷയീഭവിക്കുന്നത്. അതിൽ ഒന്ന്, മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഇസ്ലാമത ആശ്ലേഷണമാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് എന്ന് അതൊരു വിഷയമായി പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫതഹാക്കിയപ്പോൾ ആ മക്കം ഫതഹിൽ നിർബന്ധിതരായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരിൽ ഒരാളാണ് മുആവിയ എന്നും, അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇതര സഹാബികളെപ്പോലെ പദവിയും സ്ഥാനവും അർഹിക്കുന്നവനല്ലെന്നും ഒരു ധാരണ പലരാലും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നിജസ്ഥിതി അറിയേണ്ടതും വസ്തുത അന്വേഷിക്കേണ്ടതും ചരിത്ര വിദ്യാർത്ഥികളായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചത് എന്ന് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മക്കം ഫതഹ് ആകുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചാലും മക്കം ഫതഹ് ആയതിന് ശേഷം ഇസ്ലാം സ്വീകരിച്ചാലും ഇസ്ലാം സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ വിഷയത്തിൽ പറഞ്ഞു, വകുല്ലം വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത് എവിടെയാണ്? ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫതഹി വഖാതൽ ഉലൈക അഅ്ളമു ദറജതൻ മിനല്ലദീന അൻഫഖു മിൻ ബഅദു വഖാതലു വകുല്ലം വഅദല്ലാഹുൽ ഹുസ്ന. അൽ ഫതഹിന് മുമ്പായി, മക്ക ഫതഹ് ആകുന്നതിന് മുമ്പായി, അത് ഹുദൈബിയ സന്ധി ആയാലും മക്ക ഫതഹ് ആയാലും, രണ്ടഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചവർ, ധർമ്മസമരം നടത്തിയവർ, അതിനുശേഷം ചെലവഴിക്കുകയും ധർമ്മസമരം ചെയ്യുകയും ചെയ്തവർ, അവർ ഇവരോട് തുല്യരാവില്ല എന്നാണ്. അഥവാ മുമ്പ് സ്വീകരിച്ചവരോട് ശേഷം സ്വീകരിച്ചവർ തുല്യരാവുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. മുമ്പ് ചെലവഴിച്ചവർ, ധർമ്മസമരം നടത്തിയവർ, അവരാണ് കൂടുതൽ ശ്രേഷ്ഠർ, ഉത്കൃഷ്ടർ. ശേഷം സ്വീകരിച്ചവർ മുമ്പ് സ്വീകരിച്ചവരോടൊരിക്കലും തുല്യമാവുകയില്ല. ലാ യസ്തവി മിൻകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. പക്ഷേ വകുല്ലം വഅദല്ലാഹ്, എല്ലാവർക്കും അള്ളാഹു അൽ ഹുസ്ന, സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ മക്ക ഫതഹാകുന്നതിന് മുമ്പ് സ്വീകരിച്ചാലും ശേഷം സ്വീകരിച്ചാലും ഒക്കെ ഈമാനികമായ ഒരു പര്യവസാനം വിധിക്കപ്പെട്ട സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗാർഹരാണ് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു തആല അൻഹു മക്കം ഫതഹിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന് വന്നാൽ തന്നെ അത് അദ്ദേഹത്തിൻ്റെ മഹത്വമാണ് അറിയിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇസ്ലാമിന് വേണ്ടി കാഴ്ചവെച്ച ത്യാഗ സന്നദ്ധമായ കർമ്മങ്ങൾ, ജിഹാദുകൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സേവന പ്രവർത്തനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങളുടെ വഹയ്യെഴുത്തുകാരനായിരുന്നു മുആവിയ എന്ന് പറയുമ്പോൾ തിരുസവിധത്തിൽ എത്രമാത്രം വിശ്വസ്തനായിരുന്നു മുആവിയ റളിയല്ലാഹു തആല അൻഹു. അതേപോലെ തന്നെ അദ്ദേഹം തിരുവിയോഗശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ ആ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾ, അതെല്ലാം നമുക്ക് ചരിത്രത്തിൽ വായിക്കുവാൻ സാധിക്കും. മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മക്ക ഫതഹിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇകഴ്ത്തി അവതരിപ്പിക്കുന്ന ചില പേനയുന്തികളുണ്ട്. അമവികളോടുള്ള വിമർശന ബുദ്ധിയും അബ്ബാസികളോടുള്ള പക്ഷപാതിത്വവും നിമിത്തം പല എഴുത്തുകാരും ചരിത്രത്തിൽ ഈ ഒരു ഭാഗം ഉദ്ധരിച്ച് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ മോശപ്പെടുത്തിയിട്ടുണ്ട്. വിശിഷ്യ ഷീ പക്ഷപാതിത്വം തലയിൽ കയറിയ ചരിത്രകാരന്മാർ മക്ക ഫതഹിൽ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീഴിൽ വന്ന നിലയുറപ്പിക്കേണ്ടി വന്ന അവിടെ ഉണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾ അവർക്ക് ഇസ്ലാം സ്വീകരിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന രീതിയിൽ അവതരിപ്പിക്കുകയും അങ്ങനെ ആ ഒരു നിർബന്ധിതാവസ്ഥയിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന് വരുത്തി തീർക്കുകയുമാണ് പല എഴുത്തുകാരും. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് പ്രവേശിച്ചു. മക്കയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഓരോരുത്തരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും അക്രമം ഉദ്ദേശിച്ചിട്ടില്ല, രക്തചിന്തലും ഉദ്ദേശിച്ചിട്ടില്ല. അത് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് സാധിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിച്ചവർ, ഒരു കാലത്ത് ദ്രോഹിച്ചിരുന്നവർ, നബിയെ സ്വഗേഹത്തിൽ നിന്ന് അടിച്ചിറക്കിയവർ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാനസിക ശാരീരിക പീഡകൾക്ക് വിധേയരാക്കി സ്വന്തം നാട്ടിൽ ജീവിതം പോലും നിഷേധിച്ചവരാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പ്രഖ്യാപിച്ചത് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവർ നിർഭയരാണ്, സ്വന്തം ഭവനങ്ങളിൽ കഥകടച്ചിരിക്കുന്നവർ നിർഭയരാണ്, അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചവർ നിർഭയരാണെന്ന് പറഞ്ഞ് ഒരു കാലത്ത് തന്റെ എതിരാളികളായിരുന്ന ആളുകൾ അവർക്കൊക്കെയും നിർഭയത്വം പ്രഖ്യാപിച്ച് അവരോട് ആയുധപ്രയോഗത്തിന് ഒരുമ്പെടാതെ ഭവനങ്ങളിൽ നിർഭയരായി കഴിയാൻ, മസ്ജിദുൽ ഹറാമിൽ നിർഭയരായി കഴിയാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഒരു റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത് അഹുൻ കരീം വബ്നു അഖിൻ കരീം, നീ ഒരു മാന്യ സഹോദരനാണ്, മാന്യ സഹോദരൻ്റെ മകനാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ തസ്രീബ അലൈക്കും, ഇന്നേ ദിവസം നിങ്ങൾക്കെതിരിൽ ഒരു പ്രതികാര നടപടിയുമില്ല, ഇദ്ഹബു ഫഅൻതു മുത്തലഖ, നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ സ്വതന്ത്രരാണെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വെറുതെ വിടുകയുണ്ടായി എന്നാണ്. ഇവിടെ ഇദ്ഹബു ഫഅൻതു മുത്തലഖ എന്ന് പറയുന്ന ഈ ഒരു നിവേദനത്തെ ഇമാം ഇബ്നു ഇസ്ഹാഖ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗ്രന്ഥത്തിൽ സീറയിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ചരിത്രകാരന്മാരായ പലരും അതിനെ നിരൂപിച്ചിട്ടുണ്ട്, ആ റിപ്പോർട്ടിനെ നിരൂപിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും പ്രസിദ്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണത്. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ ഇകഴ്ത്തുന്ന ആളുകൾ ഈ ഇദ്ഹബു ഫഅൻതു മുത്തലഖ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോടാണ് പറഞ്ഞത്? അവർ നിർബന്ധിതരായി ഇസ്ലാമിലേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു ഇദ്ഹബു ഫഅൻതു മുത്തലഖ, ആ തുലഖായിൽ ഒരാളാണ് മുആവിയ എന്ന രീതിയിലാണ് അവതരിപ്പിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇനി അദ്ദേഹത്തിൻ്റെ ഇസ്ലാമദാശം അതിൻ്റെ തുടക്കം അല്പം നിർബന്ധത്തിന് കീഴ്പ്പെട്ടുകൊണ്ടാണെങ്കിൽ തന്നെയും അതിൻ്റെ തുടർച്ചയും ഒടുക്കവും വളരെ ക്ഷേമമായിരുന്നു, വളരെ ഉഷാറായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഏറെ മികച്ചതായിരുന്നു. യഥാർത്ഥത്തിൽ തുടക്കവും ഇപ്പറയപ്പെടും വിധം ആയിരുന്നില്ല. മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചത് എന്ന് എന്നതിൽ ഇസ്ലാമിക ചരിത്രകാരന്മാർക്കിടയിൽ രണ്ടഭിപ്രായം കാണാം. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അദ്ദേഹം മക്ക ഫതഹാകുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ആ അഭിപ്രായമാണ് പ്രബലമായിട്ടുള്ളത്. ചില ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും പറഞ്ഞു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് മക്ക ഫതഹായ വർഷത്തിലാണ്, ഹിജറയുടെ 8 മക്ക ഫതഹാകുന്നത്, ആ വർഷത്തിലാണ് മുആവിയ ഇസ്ലാം സ്വീകരിച്ചത് എന്ന് പറയുന്നു. ചിലർ പറയുന്നു അല്ല, അതിനു മുമ്പാണ്. അത് ഹിജ്റയുടെ 7-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രസിദ്ധമായ ഉംറത്തുൽ ഖദ നിർവഹിച്ച വേളയിൽ എന്നാണ്. എന്താണ് ഉംറത്തുൽ ഖദ? ഉംറത്തുൽ ഖദ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഉംറത്തുൽ ഖദിയ എന്ന് പറഞ്ഞാൽ, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ 6-ൽ 1400 സഹാബികളുമായി മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ പുറപ്പെട്ടു. അന്ന് മക്ക ഫത്ഹായിട്ടില്ല, റിപ്പബ്ലിക് ആയിട്ടില്ല. അന്ന് ബഹുദൈവ വിശ്വാസികളുടെ കൈകളിലാണ് മക്കയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയി. മക്കയോടടുത്ത് എത്തിയപ്പോൾ ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുറൈശികൾ, മക്കക്കാർ തടഞ്ഞു. എന്നിട്ട് മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ പ്രവേശിക്കാൻ സമ്മതിക്കാതെ തിരിച്ചയക്കുകയാണ് ചെയ്തത്, ചില വ്യവസ്ഥകളുടെ, ഉടമ്പടികളുടെ അടിസ്ഥാനത്തിൽ. ആ ഉടമ്പടിയാണ് സുൽഹുൽ ഹുദൈബിയ, ഹുദൈബിയ സന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സുൽഹുൽ ഹുദൈബിയയിൽ ഒരു വ്യവസ്ഥയായിരുന്നു, ഈ വർഷം ഉംറ ചെയ്യാതെ മുഹമ്മദ് മടങ്ങിപ്പോകണം. എന്നിട്ട് ഈ വന്ന ഉംറ അത് അടുത്ത വർഷം മുഹമ്മദിന് ചെയ്യാവുന്നതാണ്, നിർവഹിക്കാവുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാമിലായിരുന്നു. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാമിൽ നിന്ന് വിരമിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് മടങ്ങി. അടുത്ത വർഷം അഥവാ ഹിജ്റയുടെ 7-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഉംറ അത് വീട്ടാൻ, നിർവഹിക്കാൻ വീണ്ടും വരികയുണ്ടായി. അതുകൊണ്ടാണ് ഹിജ്റയുടെ 7-ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ഉംറക്ക് ഉംറത്തുൽ ഖദ, ഖദാഇൻ്റെ ഉംറ എന്ന് പേര് വരുന്നത്. ഈ ഉംറത്തുൽ ഖദാഇൽ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം ആശ്ലേഷിച്ചു, സ്വീകരിച്ചു എന്നതാണ് പണ്ഡിതന്മാരിൽ പ്രമുഖരായവർ പലരും ഉണർത്തിയിട്ടുള്ളത്. ഇമാമുസ്സഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച്, അസ്ലമ ഖബ്ല അബീഹി ഫി ഉംറത്തുൽ ഖദ, ഉംറത്തുൽ ഖദാഇൽ മുആവിയ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചു. അത് ഖബ്ല അബീഹി, അദ്ദേഹത്തിന്റെ വാപ്പ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പാണ്. എന്നിട്ട് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അദ്ദേഹത്തിന്റെ താരിഖുൽ ഇസ്ലാമിൽ, വബഖിയ യഖാഫു മിനൽ ഖുറൂജി ഇലൻ നബീ സല്ലല്ലാഹി അലൈഹി വസല്ലം മിൻ അബീഹി, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചെങ്കിലും ഇസ്ലാമിനെ പ്രഖ്യാപിച്ചില്ല, പ്രകടിപ്പിച്ചില്ല. കാരണം എന്താ? ഉപ്പ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചില്ല, അതുകൊണ്ട് തന്നെ ഉപ്പയെ ഭയന്ന് ഇസ്ലാം സ്വീകരിച്ചത് അദ്ദേഹം പുറത്തു പറയാതെ നിൽക്കുകയും അങ്ങനെ വഅളഹറ ഇസ്ലാമഹു യൗമൽ ഫതഹി, മക്ക ഫതഹായ

അത നിർവഹിക്കുവാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ മുആവിയ റളിയല്ലാഹു തആല അനു ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ വിഷയത്തിൽ മറ്റ് ഒരു സംഭവമുണ്ട്. അതെന്താ? ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന, ഇബ്നു അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുആവിയ റളിയല്ലാഹു തആല അനു പറയാണ്, ഖസ്സർതു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബിമിഷ്ഖസിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഞാൻ ഒരു കത്രിക കൊണ്ട് വെട്ടിച്ചുരുക്കി എന്ന്. ഇവിടെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുടി മുആവിയ റളിയല്ലാഹു തആല അനു കത്രിക കൊണ്ട് വെട്ടിച്ചുരുക്കി എന്ന് പറയുമ്പോൾ അതെപ്പോഴാണ്? അതൊരു ഉംറയെ തുടർന്നാണ്. ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തല മുണ്ഡനം ചെയ്യുക ചെയ്തത്. ഹജ്ജത്തുൽ വദാഇ അത് ഹിജ്റയുടെ 10-ലാണ്. മുആവിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുടി വെട്ടിയത് ഒരു ഉംറയെ തുടർന്നാണ്. ഹജ്ജത്തുൽ വദാഇൽ അബൂ തൽഹ റളിയല്ലാഹു തആല അനു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തല മുണ്ഡനം ചെയ്തു, എന്നിട്ട് ആ മുടി വിതരണം ചെയ്ത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാം, ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കാം. അപ്പോൾ ഹജ്ജത്തുൽ വദാഇ അല്ല ഇവിടെ ഉദ്ദേശം. പിന്നെ എപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുടി മുആവിയ റളിയല്ലാഹു തആല അനു വെട്ടിയത്? അത് പല പണ്ഡിതന്മാരും ഉണർത്തി, ഉംറത്തുൽ ഖളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചു ഹിജ്റയുടെ 7-ൽ. ആ ഉംറയെ തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുടി മുണ്ഡനം ചെയ്യുകയല്ലേ ചെയ്തത്, പ്രത്യുത വെട്ടുകയാണ് ചെയ്തത്. അതും നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് മുടി വെട്ടിക്കൊടുത്തത് അത് മുആവിയ റളിയല്ലാഹു തആല അനു ആയിരുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ളാഹി പോലുള്ളതായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വിഷയം ഉംറത്തുൽ ഖളാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല മുടി വെട്ടിക്കൊടുത്തത്, തലമുടി റസൂലുള്ളാഹിക്ക് വെട്ടിക്കൊടുത്തത് മുആവിയ റളിയല്ലാഹുവിനാണ്. അപ്പോൾ അന്ന് അദ്ദേഹം മുസ്ലിമാണ് എന്നർത്ഥം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം, മക്കം ഫതഹിന് മുമ്പ് മുആവിയ റളിയല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാം ആശ്രയിച്ചിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയം ഇവിടെ നമ്മൾ ഉണർത്താൻ കാരണം, മുആവിയ റളിയല്ലാഹു തആല അനുവിൻ്റെ ഇസ്ലാം മത ആശ്രയണം അത് മക്കം ഫതഹിൽ കുറേ ആളുകൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു നിർബന്ധിതാവസ്ഥയിലെന്നോണം ഇസ്ലാം പ്രഖ്യാപിച്ച രീതിയിൽ പ്രഖ്യാപിക്കലായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കുന്ന വിഷയത്തിൽ ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ മക്കം ഫതഹിന് മുമ്പ് സ്വീകരിച്ചാലും മക്കം ഫതഹിന് ശേഷം സ്വീകരിച്ചാലും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ ഇസ്ലാം മതം അനുസരിച്ച് ജീവിച്ച് അതിനനുസരിച്ചുള്ള ഒരു മരണം ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നോട്ടം. മുആവിയ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം ഇസ്ലാമികമായി ജീവിക്കുകയും പിന്നീട് അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ഏറെ സേവനങ്ങൾ നിർവഹിക്കുകയും ത്യാഗം സമ്പൂർണമായ പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്ത മഹാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പങ്കെടുത്ത മഹാനാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു. നമുക്കറിയാം സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാന തആല ലഖദ് താബല്ലാഹു അലൻ നബി എന്ന് തുടങ്ങി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കും മുഹാജിർ അൻസാറുകൾക്കും വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാന തആല അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലാഹു പ്രശംസിച്ച് പറഞ്ഞൊരു വിഭാഗം ആളുകളുണ്ട്. അതാരാണ്? തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത വിശ്വാസികളാണ്. അവരുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചു എന്ന് പറഞ്ഞ അവരെ പുകഴ്ത്തി പറഞ്ഞില്ലേ? കപട വിശ്വാസികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അവതീർണമായ ആയത്താണത്. അല്ലാഹു സുബ്ഹാന തആല പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു എന്ന് വിശേഷിപ്പിച്ച ആ വിഭാഗത്തിലെ ഒരാളാണ് മുആവിയ റളിയല്ലാഹു അൻഹു. കാരണം എന്താ? അദ്ദേഹം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം തബൂക്കിൽ പങ്കെടുത്തു എന്നുള്ളതാണ്, തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതേപോലെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വഹ്യ എഴുത്തുകാരനായിരുന്നു മുആവിയ റളിയല്ലാഹു തആല അൻഹു. പലതവണ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഹ്യ ഇറങ്ങുമ്പോൾ മുആവിയയുടെ അടുക്കലേക്ക് ആളെ പറഞ്ഞയക്കുകയും അങ്ങനെ അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി തനിക്ക് അവതീർണമായ വഹ്യ എഴുതി വെക്കാൻ രേഖപ്പെടുത്താൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതേപോലെ സമുദ്രം താണ്ടി ഒരു നാവികപ്പട പോയി, അവർ രാജാക്കന്മാർ രാജസിംഹാസനത്തിന് എന്ന പോലെ യുദ്ധം നയിക്കും, അവരെല്ലാവരും ഫഖദ് ഔജബു സ്വർഗം അനിവാര്യമാക്കി അല്ലെങ്കിൽ സ്വർഗം അനിവാര്യമാക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചു എന്ന കർത്തത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉമ്മു ഹറാം ബിന്ത് മിൽഹാൻ റളിയല്ലാഹു അൻഹയിൽ നിവേദനം ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസ്, നാവികപ്പട അവർ
സ്വർഗം അനിവാര്യമാക്കി എന്നാണ് റസൂലുള്ളാഹി

0: അള്ളാഹുസ്ലാം തങ്ങൾ പറയുന്നത് ആ നാവിക പടയിൽ അതിൻ്റെ ചീഫ് ഇൻ കമാൻഡർ മുആവിയ റളിയല്ലാഹു തആലനു ആയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു, മനസ്സിലാക്കുന്നു. അപ്പോൾ അത് മുആവിയ റളിയല്ലാഹു തആലന്റെ സ്ഥാനമാണ് അറിയിക്കുന്നതാണ്. ഇതേപോലെ കുറെ വിഷയങ്ങൾ ഇൻഷാല്ലാ ഒരു പിന്നെ അടുത്ത വിഷയത്തിൽ മുആവിയ റളിയല്ലാഹു തആലന്റെ സ്ഥാനം അറിയിക്കുന്ന ഏതാനും വിഷയങ്ങൾ, അതേപോലെ തന്നെ തിരുമൊഴികൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പിന്നെ അതേപോലെ മഹത്തുക്കളുടെ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇവിടെ ഒരു ഭാഗം ഈ ഒരു വിഷയത്തിൽ മുആവിയ റളിയല്ലാഹു തആലനെ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സഹാബിയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ മുആവിയ റളിയല്ലാഹു തആലനു സഹാബികളിലേക്ക് കടന്നു ചെല്ലാനുള്ള അല്ലെങ്കിൽ സഹാബികളുടെ മുമ്പിൽ ഒരു മറ മാത്രമാണ്. മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മറ ആരെങ്കിലും പിച്ച് ചീന്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവർ മുആവിയയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, പിന്നെ മുആവിയക്കപ്പുറം ആ മറയ്ക്ക് പിന്നിലുള്ള സഹാബികളെയാണ് ഉദ്ദേശിച്ചത്. സഹാബികളെ മുഴുവൻ ഇകയ്ത്തുവാനും മോശപ്പെടുത്തുവാനും അവർ മുആവിയയാകുന്ന മറ പിച്ച് ചീന്തുക മാത്രമാണ് ചെയ്യുന്നത്, അതായിരുന്നു അവരുടെ ഉന്നം. യഥാർത്ഥത്തിൽ മുആവിയ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിലെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ, അതേപോലെ സച്ചരിതരായ മഹത്തുക്കളുടെ വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരു നല്ല മാതൃകാപരമായ ഒരു ചരിത്രമാണ് മുആവിയ റളിയല്ലാഹുവിൻ്റെ ചരിത്രം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. തൽപര കക്ഷികൾ വിശിഷ്യ ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടത് അബ്ബാസി ഖിലാഫത്തിലാണ്. അബ്ബാസി ഖിലാഫത്തിൽ പേനയിന്തികളായ പല എഴുത്തുകാരും പല ചരിത്രകാരന്മാരും അമവികളോട് എതിരിൽ വികാരം വെച്ചു പുലർത്തിയിട്ടാണ് അവരുടെ തൂലികയുന്തിയിട്ടുള്ളത് എന്നുള്ളതൊരു ചരിത്ര വസ്തുതയാണ്. അതുകൊണ്ട് അവരുടെ രചനകളിൽ പല വരികളും അവർ അമവികൾക്കെതിരിൽ വിശിഷ്യ മുആവിയ, അദ്ദേഹത്തിൻ്റെ ഉപ്പയായ അബൂ സുഫിയാൻ, അതേപോലെ തന്നെ അമവി ഭരണാധികാരികളായിട്ടുള്ള മുആവിയ റളിയല്ലാഹുവിൻ്റെ ശേഷക്കാർ അവരെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. പല ആരോപണങ്ങളുമുണ്ട്, പക്ഷേ അതിൽ ഈ ഒരു ഭാഗം ഒരു പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് ഇവിടെ ഈ ചുവരെഴുത്തെന്ന നമ്മുടെ ഈ പംക്തിയിൽ അത് ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രം. അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ മുആവിയ റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ട് ഉണർത്തിയ വരികൾ ചിലത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം മഹനീയനായിരുന്നു സഹാബിയായ മുആവിയ എന്ന് നമുക്ക് നന്നേ ബോധ്യപ്പെടും. ഇമാം ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ലാ പറയുന്നു, വ മുആവിയത്തു ഖാലുൽ മുഅ്മിനീൻ വ കാതിബു വഹീല്ലാ വ അഹദുൽ ഖുലഫ വ അഹദു ഖുലഫായിൽ മുസ്ലിമീൻ റളിയല്ലാഹു അൻഹും. മുആവിയ മുഅ്മിനീങ്ങളുടെ ഖാൽ എന്ന് പറഞ്ഞാൽ അമ്മാവൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്. നബിയുടെ ഭാര്യമാരിൽ ഒരാളാണ് മുആവിയ റളിയല്ലാഹു അൻഹയുടെ അനുവിൻ്റെ സഹോദരി ഉമ്മു ഹബീബ റംല ബിന്ത് അബീ സുഫിയാൻ. അപ്പോൾ റംല എന്ന ഉമ്മു ഹബീബയുടെ സഹോദരനാണ് മുആവിയ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ വിശ്വാസികളുടെ മാതാക്കൾ. അപ്പോൾ മാതൃ സഹോദരൻ എന്ന നിലക്കാണ് ഇവിടെ മുആവിയ റളിയല്ലാഹുവിനെ ഇബ്നു ഖുദാമ അറിയിക്കുന്നത്. അതേപോലെ വഖാതിബു വഹീല്ല, അള്ളാഹുവിൻ്റെ വഹി എഴുതിയ വ്യക്തിയാണ് മുആവിയ. പിന്നെ വാഹദു ഖുലഫായിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ ഖലീഫമാരിൽ ഒരാൾ. ഇത് ഇബ്നു ഖുദാമയുടെ വർണ്ണനയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയാണ്, വത്തഫഖൽ ഉലമാ വഅലാ അന്ന മുആവിയത അഫ്ളു മുലൂക്കി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മുആവിയ എന്നതിൽ പണ്ഡിതർ ഏകോപിച്ചിരിക്കുന്നു. ഫൈനൽ അർബഅത ഖബ്ലഹു കാനു ഖുലഫാ നബുവത്തിൻ, കാരണം മുആവിയ റളിയല്ലാഹുവിൻ്റെ മുമ്പ് നാല് പേർ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, അവർ ഖുലഫാ നബുവ നബുവത്തിനെ തുടർന്നുള്ള ഖലീഫമാരായിരുന്നു. വഹു അവ്വലുൽ മുലൂക്, മുആവിയയാകട്ടെ രാജാക്കന്മാരിൽ ആദ്യത്തെ വ്യക്തിയാണ്. കാന മുൽക്കുഹു മുൽക്കൻ വറഹ്മ, മുആവിയയുടെ രാജഭരണം അത് രാജഭരണവും കാരുണ്യവുമായിരുന്നു. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നത്. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഫലം യകും മിൻ മുലൂക്കിൽ മുസ്ലിമീന ഖൈറു മിൻ മുആവിയ, മുആവിയയേക്കാൾ ശ്രേഷ്ഠനായ രാജാക്കന്മാർ മുസ്ലിമീങ്ങളിൽ ഉണ്ടായിട്ടില്ല. വലാ കാന നാസു ഫി സമാനി മുൽക്കി മിൽ മുലൂക്കി ഖൈറു മിൻഹും ഫി സമാനി മുആവിയ, മുആവിയയുടെ കാലത്ത് ജനങ്ങൾ എത്രമാത്രം ഉത്തമരായിരുന്നുവോ ആ ഒരവസ്ഥ ഒരു രാജാക്കന്മാരുടെയും കാലഘട്ടത്തിൽ ജനങ്ങൾക്കുണ്ടായിട്ടില്ല. ഇതും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തെക്കുറിച്ച് ഉണർത്തിയതാണ്. ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുള്ള മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ തർജ്ജമ നൽകവേ പറഞ്ഞത്, വഅജ്മഅതി റഅയ അല ബൈഅതിഹി ഫീ സനതി 41, ഹിജ്റയുടെ 41 മുആവിയയ്ക്കുള്ള അനുസരണ പ്രതിജ്ഞയിൽ പ്രജകളെല്ലാവരും ഏകോപിച്ചു. അഥവാ ഹിജ്റയുടെ 40 ഹസൻ റളിയല്ലാഹു തആല അൻഹു സ്ഥാനം ഒഴിഞ്ഞു. 41 മുആവിയ റളിയല്ലാഹു തആല അൻഹു അധികാരം ഏൽക്കുന്നത്. അതോടുകൂടിയിട്ട് എല്ലാവരും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്തു? ബൈഅത്ത് ചെയ്യുകയുണ്ടായി. ആ ഒരു അവസ്ഥ ഹസൻ റളിയല്ലാഹു തആല അൻഹു പോലും കിട്ടിയിട്ടില്ല. കാരണം ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഇറാഖിലുള്ളവർ സംബന്ധിച്ചിട്ടുണ്ടെങ്കിലും സിറിയക്കാർ സംബന്ധിച്ചിരുന്നില്ല. പക്ഷേ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ വിശാല മനസ്കതയിൽ അദ്ദേഹം സ്ഥാനം മുആവിയക്കൊഴിഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാവരും, ഹിജാസുകാരും ഇറാഖുകാരും സിറിയക്കാരും എല്ലാം അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യുകയാണ് ഉണ്ടായത്. ഫലം യസൽ മുസ്തഖില്ലൻ ബിൽ അംരി ഫി ഹാദിഹിൽ മുദ്ദത്തി ഇലാ ഹാദിഹി സന അല്ലത്തി കാനത് ഫിഹാ വഫാതുഹു. എന്നിട്ട് പറയാണ്, മുആവിയ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം 41 അധികാരമേറ്റു. അദ്ദേഹം 60 മരണപ്പെടുന്നത്. അതുവരേക്കും ഇതേപോലെയായിരുന്ന അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാഖുകാരും സിറിയക്കാരും ഈജിപ്തുകാരും ഹിജാസിലുള്ളവരുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഒത്തുജീവിച്ചു എന്നുള്ളതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള അൽ ബിദായ വൻ നിഹായയിൽ ഉണർത്തുന്നത്. ഇബ്നു കസീർ പറയാണ്, കാന ഹലീമൻ വഖൂറൻ റഈസൻ സയ്യിദൻ ഫിന്നാസ്, വിവേകിയായിരുന്നു, പ്രൗഢനായിരുന്നു, അതേപോലെ ജനങ്ങളിൽ നേതാവായിരുന്നു, കരീമൻ ആദിലൻ ഷഹ്മൻ, പ്രതിഭയായിരുന്നു, നീതിമാനായിരുന്നു, ഔദാര്യവാനായിരുന്നു. ഇത് ഇമാം ഇബ്നു കസീർ മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് ഉണർത്തിയ വരികളാണ്. കാന ജയ്യിദ സീറത്തി ഹസന തജാവുസി ജമീലൽ അഫ്വി കസീറ സിത്രി റഹിമഹുല്ലാഹു തആല. ഇബ്നു കസീർ പറയാണ്, അദ്ദേഹത്തിൻ്റെ ചരിത്രം നല്ല ചരിത്രമാണ്, വിട്ടുവീഴ്ചയുള്ള വ്യക്തിയാണ്, മാപ്പേകുന്ന നല്ല രീതിയിൽ മാപ്പേകുന്ന വ്യക്തിയായിരുന്നു തുടങ്ങി. ഇതേപോലെ അദ്ദേഹം വളരെ നല്ല സ്വഭാവങ്ങളുള്ള ആളായിരുന്നു എന്ന് ഇബ്നു കസീർ റഹിമഹുല്ല പറയാണ്. ഇമാം ഇബ്നു അബിൽ ഇസ്സുൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഅവ്വലു മുലൂക്കിൽ മുസ്ലിമീൻ മുആവിയത്തു വഹുവ ഖൈറു മുലൂക്കിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളിലെ ആദ്യത്തെ രാജാവാണ് മുആവിയ. അദ്ദേഹം മുസ്ലിം രാജാക്കന്മാരിലെ ഏറ്റവും ശ്രേഷ്ഠനാണ്. ഇമാമു ദഹബി താരിഖുൽ ഇസ്ലാമിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിയർ ആലാമുൻ നുബലയിൽ മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് പറയാണ്, അമീറുൽ മുഅ്മിനീൻ മലിക്കുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ രാജാവ്, അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീർ. അതേപോലെ അദ്ദേഹം പറയാണ്, വ മുആവിയത്തു മിൻ ഖിയാരിൽ മുലൂക്കിൽ ലദീന ഗലബ അദ്ലുഹും അലാ ദുൽമിഹിം. രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്നു മുആവിയ. എങ്ങനെയുള്ള രാജാക്കന്മാർ? അക്രമത്തേക്കാൾ നീതി മികച്ചു നിന്നിരുന്ന രാജാക്കന്മാർ, അവരിൽ ശ്രേഷ്ഠനാണ് മുആവിയ. ഇതൊക്കെ ഇസ്ലാമിക ലോകത്ത് ചരിത്രമെഴുതിയ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരാണ്. ഒരു വിഭാഗത്തോട് പക്ഷപാതിത്വം പുലർത്തി, മറ്റൊരു വിഭാഗത്തോട് അവഗണന വെച്ച് പുലർത്തി രചന നടത്തിയ എഴുത്തുകാരല്ല. പിന്നെയോ, നീതിയുടെ തുലാസിൽ ചരിത്രം പഠിച്ച് എഴുതിയ പണ്ഡിതന്മാർ, അതേപോലെ തന്നെ ആളുകളെ അളന്നു മനസ്സിലാക്കിയ പണ്ഡിതന്മാർ, അവരുടെ രചനകളിൽ മുആവിയ റളിയല്ലാഹു തആല അൻഹു ആരി എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഇമാം ഇബ്നു ഖുദാമ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ, അതേപോലെ ഇമാമു ദഹബി തുടങ്ങിയ മഹത്തുക്കൾ, നമുക്കറിയാം ഇസ്ലാമിക ചരിത്രം നമ്മൾ യഥാവിധം വായിക്കുവാൻ അവലംബിക്കുന്ന ചരിത്ര പുരുഷന്മാരാണ്, ചരിത്രകാരന്മാരായ പണ്ഡിതന്മാരാണ് ഇവരെല്ലാം. അപ്പോൾ അവരുടെയൊക്കെ രചനകളിൽ മുആവിയക്കുള്ള വർണ്ണനകളാണ് നമ്മളിവിടെ കേൾക്കുകയുണ്ടായത്. എന്നാൽ പക്ഷപാതികളായ പല ചരിത്രകാരന്മാരും ചരിത്രം എഴുതിയപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ വളരെ മോശമായ രീതിയിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം ഇവിടെ ഇന്ന് നമ്മൾ എടുത്തു ഉദ്ധരിച്ചു.
1: ജസാകുമുല്ലാ ഖൈർ. അബ്ദുൽ ജബ്ബാർ അബ്ദുല്ല അൽ മദീനി അവതരിപ്പിച്ച ചുവരെഴുത്തി എന്ന പ്രോഗ്രാമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്കയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ?
2: നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവുമൊക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം. വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു, ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും, വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ് റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി കഷ്ടപ്പെട്ടൊരുക്കിയ 6-പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
3: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
4: പീസ് റേഡിയോ, tuned to reality.
5: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലീങ്ങളിൽപ്പെട്ട ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നതായി നമ്മൾ കാണുന്നു. എന്നാൽ മറ്റു ചില ആളുകൾ ഈ ജന്മദിനം ആഘോഷിക്കാതെ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായിട്ടും കാണുന്നു. സ്വാഭാവികമായി അമുസ്ലിങ്ങളായ ആളുകൾക്കൊരു സംശയമുണ്ടാകും, എന്തുകൊണ്ടാണ് ചിലരിത് ആഘോഷിക്കുന്നത്, എന്തുകൊണ്ടാണ് ചിലരിത് ആഘോഷിക്കാത്തത് എന്ന്. ആമുഖമായി പറയാനുള്ളത്, ഇസ്ലാം എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളോ സമൂഹമോ ചെയ്യുന്ന കാര്യങ്ങളെയല്ല ഇസ്ലാം എന്ന് വിളിക്കുന്നത്. മറിച്ച് വിശുദ്ധ ഖുർആനിലും പ്രവാചക അധ്യാപനങ്ങളിലും എന്താണോ ഉള്ളത് അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ മദ്യപിച്ചു എന്നതുകൊണ്ട് ഇസ്ലാം ഒരിക്കലും മദ്യത്തെ അനുകൂലിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ഹൈന്ദവരായ ചില ആളുകൾ കൊലപാതകികളാണ് എന്നതുകൊണ്ട് ആ മതം തന്നെ കൊലപാതകത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന മതമാണെന്ന് നമ്മൾ പറയുകയില്ല. ഏത് വിഷയവും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പ്രമാണങ്ങളിൽ എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ടാണ്. വിശ്വാസികൾ എന്തുകൊണ്ടാണ് ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം, ഇങ്ങനൊരു ആഘോഷം നടത്തുവാൻ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്നുള്ളതാണ്. കേരളത്തിലും മറ്റു നാടുകളിലുമൊക്കെ അത് ആഘോഷിക്കുന്നവരുണ്ട്, അത് ആഘോഷിക്കാമെന്ന് വാദിക്കുന്നവരുണ്ട്. പെരുന്നാൾ പോലെ വലിയ സന്തോഷം ആ ദിവസങ്ങളിൽ ഉള്ള ആ രൂപത്തിൽ ആഘോഷമാക്കി മാറ്റുന്ന ആർമാദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എവിടെയും ഇങ്ങനൊരു ആഘോഷത്തെപ്പറ്റി ഒരു പരാമർശവും നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ വിശ്വാസികൾ രണ്ട് പെരുന്നാളുകൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അതിനുള്ള തെളിവുണ്ട്, എവിഡൻസുണ്ട്. ഹദീസിൽ അതിനുള്ള എവിഡൻസുണ്ട്, തെളിവുണ്ട്. എന്നാൽ ഇങ്ങനൊരാഘോഷത്തിന്, നബിദിനം എന്ന് പറയുന്ന ആഘോഷത്തിന് ഒരു തെളിവും നമുക്ക് കാണുവാൻ സാധ്യമല്ല. ഇപ്പോൾ സ്വാഭാവികമായി ചിലരൊക്കെ ചിന്തിക്കും, തെളിവില്ലെങ്കിലും ആഘോഷിച്ചുകൂടെ എന്നെന്താ കുഴപ്പം. പക്ഷേ ഇസ്ലാമിൽ അത് പാടില്ല. നമ്മൾ ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും കൃത്യമായ രേഖയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കത് നിർവഹിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. ഇപ്പം നമുക്കറിയാം, ഹജ്ജിൻ്റെ മാസമുണ്ട്. ദുൽഹിജ്ജ മാസത്തിലാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. അത് മറ്റൊരു ദിവസത്തേക്കോ മറ്റൊരു മാസത്തേക്കോ മാറ്റിവെക്കാൻ പാടില്ല. കാരണം ആ ദിവസം നിർവഹിച്ചുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുള്ളത്. വിശ്വാസികൾ വെള്ളിയാഴ്ചയാണ് ജുമുഅ സംഘടിപ്പിക്കാറുള്ളത്. അന്നാണ് ഖുതുബയും നമസ്കാരവും ആ രൂപത്തിലുള്ള ജുമുഅ നമസ്കാരമൊക്കെ ഉള്ളത്. അത് ശനിയാഴ്ചയിലേക്കോ ഞായറാഴ്ചയിലേക്കോ വ്യാഴാഴ്ചയിലേക്കോ ഒന്നും മാറ്റാനുള്ള അവകാശമില്ല. കാരണം ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ടു പോകുന്ന മതമാണ്. ഇത് അള്ളാഹുവിന്റെ മതമാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും അള്ളാഹുവിങ്കൽ മതമെന്നുള്ളത് ഇസ്ലാം മാത്രമാണ്. അതിൽ മാറ്റം വരുത്താൻ അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കോ മലക്കുകൾക്കോ മറ്റു മനുഷ്യർക്കോ ആർക്കും തന്നെ യാതൊരു അവകാശവുമില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്തതുകൊണ്ട് അവിടുത്തെ ജീവനേക്കാൾ സ്നേഹിച്ച അവിടുത്തെ അനുയായികളിൽപ്പെട്ട ഒരാളും ഇത് ചെയ്യാത്തതുകൊണ്ട് അവിടുത്തെ പ്രിയതമമാരോ മറ്റോ മക്കളോ ആരും ഇത് ചെയ്യാത്തതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, ഖൈറുന്നാസി ഖർണി ഫുമ്മല്ലദീന യലൂനഹും ഫുമ്മല്ലദീന യലൂനഹും, ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്റെ നൂറ്റാണ്ടാണ്, എന്റെ തലമുറയാണ്, പിന്നെ അവരോട് തുടർന്നു വരുന്നവർ, പിന്നെ അവരോട് തുടർന്നു വരുന്നവർ എന്നാണ്. ഉത്തമരായ മൂന്ന് നൂറ്റാണ്ടിൽ ആർക്കും ഇങ്ങനെ ഒരു ആഘോഷത്തെപ്പറ്റി യാതൊരു അറിവുമില്ല. അവരാരും ഇങ്ങനൊരു ആഘോഷം നടത്തിയതായി, ജന്മദിനം ആഘോഷിച്ചതായി നമുക്ക് കാണുവാൻ സാധ്യമല്ല. അതുകൊണ്ടുതന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുധാവനം ചെയ്യേണ്ടവരാണ് വിശ്വാസികൾ. ആ പ്രവാചകന്റെ ചര്യയിൽ ഇങ്ങനെ ഒരു കാര്യമില്ല. പ്രവാചകന്റെ സുന്നത്തി എന്ന് പറഞ്ഞാൽ, അവിടുത്തെ ചര്യ എന്ന് പറഞ്ഞാൽ, അവിടുത്തെ മാതൃകയുണ്ട്, അവിടുന്ന് പറഞ്ഞ വാക്കുകളുണ്ട്, അവിടുത്തെ വാക്കുകളിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനൊരു ആഘോഷം ആഘോഷിക്കുവാനുള്ള ഒരു നിർദ്ദേശവും നമുക്ക് കാണുവാൻ സാധ്യമല്ല. ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള സുന്നത്തുകൾ, അതുപോലെ തന്നെ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ ആഘോഷത്തെപ്പറ്റി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്, ഈ മതത്തിലില്ലാത്തൊരു കാര്യം ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു എന്നതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്, നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു എന്നാണ്. അത് ഇസ്ലാമിൽ ആർക്കും ഒന്നും കൂട്ടിക്കടത്താൻ കഴിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു ഇസ്ലാം പിന്നീട് ആർക്കും നിർമ്മിക്കാൻ കഴിയില്ല. ഇപ്പൊ ഖുർആൻ ഒരാൾ ഒരായത്ത് അധികം വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആയത്ത് ഒരാൾ കട്ടുദ്ധരിച്ചു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടും. ഇതേപോലെ തന്നെ ഒരു ഹദീസ് നബി പറഞ്ഞു എന്ന രൂപത്തിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയാൽ അത് വ്യാജമാണെന്ന് കൃത്യമായി തെളിയിക്കപ്പെടും. ഇസ്ലാമിലില്ലാത്തൊരു ആചാരമോ അനുഷ്ഠാനമോ ഒന്നും ആർക്കും കടത്താൻ പാടില്ല. അങ്ങനെ കടത്തുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യേകമായ എണ്ണമോ മറ്റോ നിശ്ചയിച്ച് സമയമൊക്കെ നിശ്ചയിച്ച് മതത്തിന്റെ പേരിൽ കരിഞ്ഞു നടത്തുന്ന ആളുകളുണ്ട്. എല്ലാവിധ ചൂഷണങ്ങളെയും ഇസ്ലാം കൃത്യമായി കൊണ്ട് തടയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു ആഘോഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പരിചയമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലെ അഞ്ചാം അധ്യായത്തിലെ മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന, ഇന്നേ ദിവസം നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മതത്തെ പൂർത്തീകരിച്ചു നൽകിയിരിക്കുന്നു, എന്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് നിറവേറ്റി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്നാണ്. അള്ളാഹു നമുക്ക് തൃപ്തിയോടുകൂടി നൽകിയ ഈ ദീനിൽ, ഈ മതത്തിൽ ഇനി യാതൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ഇത് ഫുള്ളാണ്. ഇനി ഇതിലേക്കൊന്ന് കൂട്ടണമെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. അത്രയും കൃത്യമായി ഓരോ രംഗത്തുമുള്ള നിർദ്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് ഭാഗത്തേക്കാണ് തുപ്പേണ്ടത് എന്ന് വരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ രംഗത്തുമുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വെള്ളം കുടിക്കുമ്പോഴുള്ള അഞ്ചോളം മര്യാദകൾ പ്രവാചക അധ്യാപനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ എല്ലാ രംഗത്തും ചെയ്യേണ്ട കാര്യങ്ങൾ, ഇനി വല്ല മിസ്റ്റേക്കും പറ്റിപ്പോയാൽ എങ്ങനെ അത് തിരുത്തണമെന്ന് വരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾ നിസ്കരിക്കുമ്പോൾ ഒരു റക്അത്ത് അധികം ചെയ്തു പോയി, ഏതെങ്കിലും ഒരു കർമ്മത്തിൽ ഏതെങ്കിലും ഒന്ന് അധികം ചെയ്തു പോയാൽ, അല്ലെങ്കിൽ ഒന്ന് വിട്ടുപോയാൽ എന്താ ചെയ്യേണ്ടത് എന്ന വിഷയം അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം നിസ്കാരം, അതുപോലെ നോമ്പ്, ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ല, അപ്പം അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ കഴിയും. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ വീഴ്ച വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഹദീസുകളിൽ ഖുർആനിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ എല്ലാ രംഗത്തുള്ള നിർദ്ദേശങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വടിയിൽ നിന്ന് മുള്ള് മാറ്റുന്നത്, ഉപദ്രവം നീക്കുന്നത് വരെ ദാനധർമ്മമാണ്, സ്വതക്കയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ രംഗത്തും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരാഘോഷം, നബിദിനം എന്നൊരാഘോഷം ഉണ്ടെങ്കിൽ, ആ ഇസ്ലാമിലുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായിട്ടും അത് പറയുമായിരുന്നു. കാരണം ചെറിയ പെരുന്നാളിനെ പറ്റി പറഞ്ഞു, വലിയ പെരുന്നാളിനെ പറ്റി പറഞ്ഞു. പക്ഷേ ഈ ഒരു ആഘോഷത്തെപ്പറ്റി പ്രവാചക അധ്യാപനങ്ങളിലോ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലോ ഒന്നും യാതൊരു പരാമർശവും കാണാൻ കഴിയില്ല. അപ്പോൾ ഇത് ദീനിന്റെ പേരിൽ കടത്തിക്കൂട്ടുന്നൊരു ആഘോഷമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാനിത് പറയാൻ കാരണം, ചില ആളുകളൊക്കെ ധരിക്കും, എന്താ ഇപ്പൊ മുസ്ലിങ്ങൾ വളരെ വലിയ അഭിപ്രായ വ്യത്യസ്തരാണല്ലോ, ചിലർക്കൊരു ആഘോഷമുണ്ട് മറ്റു ചിലർക്ക് ചില ആഘോഷമില്ല എന്നുള്ളത്. ഞാൻ പറയുന്നു, ഇസ്ലാമിന്റെ പേരിൽ ആളുകൾ ചെയ്യുന്നതല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനും പ്രവാചകാധ്യാപനങ്ങളും അടിസ്ഥാനമായിട്ടാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മൾ തീരുമാനിക്കേണ്ടത്. അവിടെയൊന്നും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളോ ആചാരങ്ങളോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇസ്ലാമിനെ വിമർശകരിൽ നിന്ന് പഠിക്കാതെ, ഇസ്ലാമിന്റെ അനുയായികളാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളിൽ നിന്ന് പഠിക്കാതെ, ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. എങ്കിൽ കാര്യം കൃത്യമായി ബോധ്യപ്പെടും. സല്ലല്ലാഹു അലൈ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
5: മഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ, സൂറത്തുൽ ഹിജറിലെ 80 മുതൽ 82 വരെ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഹിജറിലെ 79 വരെയുള്ള ആയത്തുകളാണ് നാം മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 80 മുതൽ 82 വരെയുള്ള ആയത്തുകളാണ്. കൂടെ പാരായണം ചെയ്യുക, ആവർത്തിച്ച് കേൾക്കുക.

أصحاب ولقد كذب أصحاب الحجر أصحاب الحجر أصحاب الحجر

0: ഊന
1: വകാനൂയൻഹിതൂന വകാനൂയൻഹിതൂന

0: അൽഹംദുലില്ല, സൂറ അൽ ഹിജറിലെ 82 വരെയുമുള്ള ആയത്തുകൾ നമ്മൾ മനഃപ്പാഠമാക്കി. അള്ളാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ബാറകല്ലാഹു ഫീക്കും ജമീഅ. വആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജറിലെ 80 മുതൽ 82 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, ഇടത്തനാട്ടുകര. പീസ് റേഡിയോയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വിപ്ലവത്തിൻ്റെ കിനാവ് ഈ വിഷയത്തിൻ്റെ രചന നിർവഹിച്ചത് ആഷിഖ് മുഹമ്മദ് ലബ്ബ, ശബ്ദം നൽകിയത് അബ്ദുസമ്മദ് കല്ലടിക്കോട്.
2: വിപ്ലവത്തിൻ്റെ കിനാവ്, എഴുത്ത് ആഷിഖ് മുഹമ്മദ് ലബ്ബ എരുമേലി. വലിയ ക്യൂവായിരുന്നു ഐഷ. ഓരോരുത്തരുടെയും മുഖത്ത് വല്ലാത്തൊരു ഭീതിയും ഭയവും. ഓഫീസിൽ നിന്ന് പലരും ഹൃദയം പൊട്ടിയാണ് ഇറങ്ങി വന്നത്. ചിലരുടെ മുഖത്തു മാത്രം ഏതോ കഠിന പരീക്ഷ വിജയിച്ചതുപോലുള്ള ആനന്ദം. പക്ഷേ ആ സന്തോഷവും അവർക്കധിക നേരം നീണ്ടു നിൽക്കുന്നില്ല. ഉറ്റവർ ആരുടെയെങ്കിലും പേര് പട്ടികയിൽ ഇല്ലെന്ന വാർത്ത അപ്പോൾ വന്നിട്ടുണ്ടാവും. നമ്മുടെ കാര്യമെന്തായി? ഐഷ ഇടയ്ക്ക് കയറി ചോദിച്ചു. നമ്മൾ രണ്ടും പട്ടികയിലുണ്ട്, പക്ഷേ നമ്മുടെ കുഞ്ഞു മകൾ കൻസയുടെ പേരിൽ ഇല്ല. അയാൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. പെട്ടെന്ന് ആയിഷയ്ക്ക് ഹൃദയം നിശ്ചലമാകുന്നത് പോലെ തോന്നി. അയാൾ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നിലാവിൽ പൊതിഞ്ഞ് രണ്ടാളുമിരുന്നു. അഷ്റഫ് ഹംസ, സൈക്കിൾ റിക്ഷ ചവിട്ടി ജീവിക്കുന്ന ഒരു പാവം മനുഷ്യൻ. സദാ പുഞ്ചിരിക്കുന്ന മുഖം. ഇന്നേറെ വൈകിയാണ് അയാൾ വീട്ടിലെത്തിയത്. മുഖത്ത് നഷ്ടമായ പുഞ്ചിരി ഭാര്യ ശ്രദ്ധിച്ചു കാണും. അതാണവൾ നിർത്താതെ ചോദിച്ചുകൊണ്ടേയിരുന്നത്. എങ്കിലും നമ്മുടെ മോളുടെ പേരെന്താ പട്ടികയിൽ ഇല്ലാതെ പോയത്? നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് വീണ്ടും ആയിഷയുടെ ചോദ്യം. അഷ്റഫ് ആയിഷയുടെ കൈപിടിച്ച് മെല്ലെ പറയാൻ തുടങ്ങി. കൻസ അഷ്റഫ്, അതായത് അഷ്റഫിൻ്റെ നിധി. ഉപ്പുപ്പായല്ലേ നമ്മുടെ മകൾക്ക് ആ പേരിട്ടത്. നമ്മളാ പേരിൻ്റെ ഭംഗി മാത്രമേ നോക്കിയിരുന്നുള്ളൂ, അക്ഷരങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. മോളുടെ ജനന സർട്ടിഫിക്കറ്റുള്ള എൻ്റെ പേരിൽ അക്ഷരത്തെറ്റുണ്ടെന്ന കാര്യം. അതുകൊണ്ട് ഞാൻ അവളുടെ ഉപ്പയാണെന്ന് എങ്ങനെ രേഖാമൂലം പറയാനാവുമെന്ന്. അയാളുടെ കണ്ണുകൾ കണ്ണുനീർ പൊടിച്ചു. പ്രിയപ്പെട്ടവൻ്റെ കണ്ണി നിറയുന്നത് കണ്ട് ആയിഷ മറ്റെന്തൊക്കെയോ പറയാൻ തുടങ്ങി. കൻസ കുറേ നേരം നിങ്ങളെ നോക്കിയിരുന്നു, കാത്തിരുന്ന് ക്ഷീണിച്ചാണ് കിടന്നുറങ്ങിയത്. ഞാൻ അങ്ങനെ ഉറങ്ങുമോ ഉമ്മ? കൻസയുടെ ചോദ്യം കിളിക്കൊഞ്ചൽ. അവൾ ഓടിവന്ന് അഷ്റഫിൻ്റെ തോളിൽ ചാടിക്കയറി. ഉപ്പാൻ്റെ മോള് ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ലുപ്പാ, ഉപ്പയെ കാത്ത് വെറുതെ കണ്ണടച്ച് കിടന്നതാണ്. അഷ്റഫ് വെറുതെ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഉപ്പ, ഇന്നെൻ്റെ പരീക്ഷ പേപ്പർ കിട്ടി. ഉപ്പി അതൊന്ന് കാണിക്കാൻ എത്ര നേരമായിട്ട് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നറിയോ? അവൾ വർണ്ണക്കടലാസ് കൊണ്ട് പൊതിഞ്ഞ പാഠപുസ്തകം അഷ്റഫിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുമ്പോഴൊക്കെ അവൾ ഇങ്ങനെയാണ്. പരീക്ഷാ പേപ്പർ പുസ്തകത്തിനുള്ളിലാക്കി കയ്യിൽ തരും, ഒരു സമ്മാനപ്പൊതി പോലെ. പുസ്തകത്തിനിടയിൽ നിന്ന് പേപ്പറെടുത്ത് നോക്കണം. മാർക്കില്ലാത്ത ദിവസങ്ങളിലൊക്കെ പേപ്പർ തന്നിട്ടുള്ള ഒരു ഓട്ടമാണ് വഴക്ക് കേൾക്കാതിരിക്കാൻ. മൂന്നാം ക്ലാസ്സുകാരിയുടെ കുസൃതി. മനസ്സിനിടയ്ക്കെങ്കിലും കുറച്ച് സന്തോഷം തരുന്നത് ഇതൊക്കെയാണ്. അഷറഫ് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അവളുടെ പുസ്തകം തുറന്നു. ആദ്യം പേജിൽ കണ്ടത് പ്രതിജ്ഞയാണ്. അയാൾ ഉറക്കെ ആവേശത്തോടെ അത് വായിക്കാൻ തുടങ്ങി. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഉപ്പ എന്താ ഈ ചെയ്യുന്നേ? എൻ്റെ പേപ്പർ നോക്കുന്നില്ലേ? കൻസ അത്ഭുതത്തോടെയാണത് ചോദിച്ചത്. അഷറഫിന് താൻ എന്താണ് ചെയ്യുന്നതെന്ന് നിശ്ചയമുണ്ടായിരുന്നില്ല. പുറത്തെന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. ആയിഷ ജനൽപ്പാളി തുറന്നു. തെരുവിൽ ഒരു സമുദ്രം രൂപപ്പെടുന്നതുപോലെ അവൾക്ക് തോന്നി. സ്ത്രീകളടക്കം രോഷത്തോടെ ഇൻക്ലാബ് വിളിക്കുന്നു. മുദ്രാവാക്യങ്ങൾ അന്തരീക്ഷത്തിൽ പ്രകമ്പനം കൊള്ളുന്നു. തെരുവിന് ജീവൻ വച്ചിരിക്കുന്നു ആയിഷ. ഇപ്പോൾ അഷറഫിന് ഒരു പോരാളിയുടെ ശബ്ദം. അയാൾ ജനക്കൂട്ടത്തിനിടയിലേക്ക് കുതിച്ചു. എൻ്റെ കൂടെ കുറച്ചു നേരം കിടന്നിട്ട് പോയിക്കൂടെ ഉപ്പാ? ഉറക്കം വരാഞ്ഞിട്ടാണ്. വാതിൽപ്പടിയിൽ നിന്ന് കൻസയുടെ നിഷ്കളങ്കമായൊരു ചോദ്യം. അയാളെന്തോ പറയാനൊരുങ്ങും മുന്നേ മനസ്സിൽ ഷൗഖി അബീഷറക്കയുടെ കവിതയിലെ ചില വരികൾ ചിറകടിച്ചെത്തി. നമ്മൾ കാറ്റുപോലെ ഇറങ്ങുക, വിപ്ലവത്തിൻ്റെ കിനാവ് ഭൂമിയിലെ ഒഴിവു ദിനങ്ങൾ ഒടുങ്ങിയിരിക്കുന്നു.
1: മാഷാല്ലാ തബാറക്കല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, വിപ്ലവത്തിൻ്റെ കിനാവ്. ഈ വിഷയത്തിൽ രചന നിർവഹിച്ചത് ആഷിഖ് മുഹമ്മദ് ലബ്ബ, ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
3: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൻ നിസാ 73 മുതൽ 75 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم ولئن أصابكم فضل من الله ليقولن كأن لم تكن بينكم وبينه مودة يا ليتني كنت معهم فأفوز فوزا عظيما. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 73-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല കപടവിശ്വാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു 72-ാമത്തെ വചനത്തിൽ പരാമർശിച്ചത്. നിങ്ങളിൽ തന്നെ അല്ലാഹുവിൻ്റെ കൽപ്പനയുണ്ടായിട്ടും ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ മടി കാണിച്ചുകൊണ്ട് പിന്തി നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വല്ല ബുദ്ധിമുട്ടും വല്ല പ്രയാസവും വിശ്വാസികളെ ബാധിച്ചാൽ അവർ പറയും, അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിച്ചതുകൊണ്ടാണ് ആ വിപത്തിൽ ഞങ്ങൾ അകപ്പെടാതിരുന്നതെന്ന്. തുടർന്ന് 73-ാമത്തെ ആയത്തിൽ പറയുന്നത് വലഇൻ അസ്വാബക്കും, നിങ്ങൾക്ക് ബാധിച്ചുവെങ്കിലോ, ഫദ്ലുൻ വല്ല അനുഗ്രഹവും, മിനല്ലാ അല്ലാഹുവിങ്കിൽ നിന്ന്, ലയഖൂലന്ന തീർച്ചയായും അവർ പറയും, കഅല്ലം തകുൻ ഉണ്ടായിരുന്നില്ലാത്ത പോലെ, കഅല്ലം തകുൻ ഉണ്ടായിരുന്നില്ലാത്ത പോലെ അവർ പറയും, ബൈനക്കും വബൈനഹു നിങ്ങൾക്കും അവനുമിടയിൽ, മവദ്ദ ഒരു താൽപ്പര്യവും അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധവും, യാ ലൈത്തനീ കുന്തു ഞാനായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, മഅഹും അവരുടെ കൂടെ, ഫ അഫൂസ എന്നാൽ ഞാൻ ഭാഗ്യം പ്രാപിക്കുമായിരുന്നു, ഫൗസൻ അലീമ വമ്പിച്ച ഭാഗ്യം. ഇതാണ് 73-ാമത്തെ വചനത്തിലെ പദങ്ങളുടെ അർത്ഥം. അള്ളാഹുവിങ്കിൽ നിന്ന് വല്ല അനുഗ്രഹവും നിങ്ങൾക്കു കിട്ടിയെങ്കിലാകട്ടെ, നിങ്ങൾക്കും അവനുമിടയിൽ ഒരു സ്നേഹബന്ധവും ഉണ്ടായിട്ടില്ലാത്തതുപോലെ അവർ പറയുക തന്നെ ചെയ്യും, അയ്യോ ഞാൻ അവരോട് കൂടെയായിരുന്നെങ്കിൽ നന്നായേനെ, എന്നാൽ എനിക്ക് വമ്പിച്ച ഭാഗ്യം പ്രാപിക്കാമായിരുന്നു. ഇതാണ് 73-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. തീർച്ചയായും നേരത്തെ അനുഗ്രഹമുണ്ടാകും, പ്രയാസം നേരിടുമ്പോൾ അവർ പറയുമെന്ന് പറഞ്ഞു. അതായത് വല്ല വിപത്തും ബാധിക്കുമ്പോൾ ഇത്തരം ആളുകൾ പറയും, ഞങ്ങൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു പ്രയാസവും ഏൽക്കാതെ രക്ഷപ്പെട്ടുവെന്ന്. എന്നാൽ അതേ ആളുകൾ തന്നെ വിശ്വാസികൾക്ക് വല്ല നേട്ടവുമുണ്ടായാൽ, വിജയവുമുണ്ടായാൽ അവർ പറയും, അവരുടെ കൂടെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുമായിരുന്നു, ഞങ്ങൾ ഭാഗ്യം സിദ്ധിച്ചവരാകുമായിരുന്നു. വല ഇന്നാലക്കും ഫദുലുൻ മിനല്ലാഹി വഗനീമ, നിങ്ങൾ അല്ലാഹുവിങ്കിൽ നിന്ന് വല്ല അനുഗ്രഹവും നേടിയിരുന്നെങ്കിൽ, ലയഖൂലന്ന ഹാസിദൻ മുതഹസ്സിറൻ അസൂയയാലും നഷ്ടബോധത്താലും അവർ പറയുക തന്നെ ചെയ്യും. കഅല്ലം തകുൻ ബൈനക്കും വബൈനഹു മവദ്ദത്തുൻ ഫിൽ ളാഹിരി, നിങ്ങൾക്കും അവർക്കുമിടയിൽ പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ലാത്തതുപോലെ അവർ പറയും. യാ ലൈതനി കുന്തു മഅഹും, ഞാൻ അവരുടെ കൂടെയായിരുന്നെങ്കിൽ, ഫ അളുഫറ ബിമാ ളഫിറു ബിഹി മിനൻ നജാത്തി വൻ നുസ്രത്തി വൽ ഗനീമ, അവർക്ക് ലഭിച്ച അനുഗ്രഹവും സഹായവുമൊക്കെ എനിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്കും ലഭിക്കുമായിരുന്നു എന്നൊക്കെ അവർ പറയും. യഥാർത്ഥത്തിൽ വിജയപരാജയങ്ങൾ അത് അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാണ് ലഭിക്കുക എന്നാണ് സത്യവിശ്വാസികൾ വിശ്വസിക്കേണ്ടത്. അവിടെ മനസ്സിൽ ഈമാനില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ദുർബല വിശ്വാസികളായതുകൊണ്ട് അത് അങ്ങനെ വിശ്വസിക്കാനും സമാധാനിക്കാനും ക്ഷമിക്കാനും ഇത്തരം ആളുകൾക്ക് സാധിക്കുകയില്ല. ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, ഐ യതമന്ന അന്നഹു ഹാദിറുൻ ല യനാല മിനൽ മഗാനിമി ലൈസലഹു റഗബത്തുൻ വലാ ഖസ്ദുൻ ഫീ ഗൈരി ദാലിക്. അവർ ആഗ്രഹിച്ചു പോകുന്നു, വിശ്വാസികൾക്ക് വിജയമുണ്ടായ വേളയിൽ അവരുടെ കൂടെയായിരുന്നെങ്കിൽ ആ വിജയത്തിൽ തങ്ങൾക്കും പങ്കാളികളാകാമായിരുന്നെന്ന്. കഅന്നഹു ലൈസ മിൻകും യാ മഅശറൽ മുഅ്മിനീൻ വലാ ബൈനക്കും വ ബൈനഹു അൽ മവദ്ദ അൽ ഈമാനിയ അല്ലത്തി മിൻ മുഖ്തലാഹ അന്നൽ മുഅ്മിനീന മുഷ്തരിക്കൂന ഫീ ജമീഇ മസാലിഹിഹിം വ ദഫ്ഇ മദാരിഹിം. അതായത്, ഇവരുടെയും വിശ്വാസികളുടെയും ഈ ആളുകളുടെയും ഇടയ്ക്ക് ഒരു ബന്ധവുമില്ലാത്തതുപോലെ അവർ സംസാരിക്കും. യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് തങ്ങളുടെ വിശ്വാസമാണ് ഇതിനെല്ലാം പ്രചോദനമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ആയത്തിലൂടെ നമുക്ക് പഠിക്കേണ്ട വലിയൊരു പാഠം, അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ എന്ത് പ്രയാസം നേരിടുമ്പോഴും ഏത് അനുഗ്രഹം കരസ്ഥമാക്കുമ്പോഴും അതൊക്കെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതാണെന്ന് സമാധാനിക്കുവാനും അതേപോലെ തന്നെ അള്ളാഹുവോട് ശുക്ർ കാണിക്കാനും യഥാർത്ഥ വിശ്വാസികൾക്ക് സാധിക്കും. അബ്ദുല്ലാഹിബിൻ ഉബൈ ഇബ്നു സുലൂലിനെ പോലുള്ള അന്നത്തെ കപടവിശ്വാസികളുടെ നേതാക്കളും അവരുടെ അനുയായികളുമാണ് ഈ നിലപാട് സ്വീകരിച്ച ആളുകളെന്ന് തഫ്സീറുകളിൽ ആ ആയത്തുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ആ വചനം വലഇൻ അസ്വാബകും ഫദ്ലു മിനല്ലാഹി ലയഖൂലൻ ലയഖൂലന്നക അല്ലം തകും ബൈനകും كَأَلَّمْ تَكُمْ بَيْنَكُمْ وَبَيْنَهُ مَوَدَّةٌ يَا لَيْتَنِي كُنْتُ مَعَهُمْ فَأَفُوزَ فَوْزًا عَظِيمًا. അതാണ് 73-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. തുടർന്ന് 74-ാമത്തെ വചനം, فَلْيُقَاتِلْ فِي سَبِيلِ اللَّهِ الَّذِينَ يَشْرُونَ الْحَيَاةَ الدُّنْيَا بِالْآخِرَةِ وَمَن يُقَاتِلْ فِي سَبِيلِ اللَّهِ فَيُقْتَلْ أَوْ يَغْلِبْ فَسَوْفَ نُؤْتِيهِ أَجْرًا عَظِيمًا. اللَّهُ ഈ സൂറത്തു നിസായിലെ 74-ാമത്തെ വചനത്തിൽ പറയുന്നു, ഫൽ യുഖാത്തിൽ, എന്നാൽ യുദ്ധം ചെയ്യട്ടെ, ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അല്ലദീന യഷ്റൂനൽ ഹയാത്ത ദുനിയ, ഐഹിക ജീവിതത്തെ വിൽക്കുന്നവർ, അല്ലദീന യഷ്റൂനൽ ഹയാത്ത ദുനിയ, ഐഹിക ജീവിതത്തെ വിൽക്കുന്നവർ, ബിൽ ആഖിറ, പരലോകത്തിന് പകരമായി, വമൻ യുഖാത്തിൽ, വല്ലവനും യുദ്ധം ചെയ്യുന്നതായാൽ, ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ഫയുഖ്തൽ, എന്നിട്ടവൻ കൊല്ലപ്പെട്ടാൽ, ഔ യഗ്ലിബ്, അല്ലെങ്കിൽ വിജയിച്ചാൽ, ഫസൗഫ, എന്നാൽ വഴിയെ, നുഅ്തീഹി, നാം അവൻ നൽകും, അജ്റൻ അളീമ, വമ്പിച്ച പ്രതിഫലം. ഇതാണ് 74-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. എന്നാൽ പരലോകത്തിന് ഐഹിക ജീവിതത്തെ വിൽക്കുന്നവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളട്ടെ, അതായത് ദുനിയാവിന് ആഖിറത്തിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകൾ, എന്നാൽ പരലോകത്തിന് ഐഹിക ജീവിതത്തെ വിൽക്കാൻ തയ്യാറുള്ളവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളട്ടെ. യഥാർത്ഥ വിശ്വാസികൾ ഐഹിക ജീവിതത്തേക്കാൾ പാരത്രിക ജീവിതത്തിനാണല്ലോ പ്രാധാന്യം കൽപ്പിക്കുക. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ത് ത്യാഗവും സഹിക്കാൻ അവർക്ക് യാതൊരു പ്രയാസവുമില്ല. കാരണം ദുനിയാവ് ക്ഷണികമാണ്, അത് നശ്വരമാണ്. വളരെ കുറഞ്ഞ കാലം മാത്രമേ ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കൂ. എന്നാൽ അനശ്വരമായ എന്നുമെന്നും ജീവിക്കേണ്ട പരലോകത്ത് വിജയം ലഭിക്കുമെങ്കിൽ, അവിടെ രക്ഷ പ്രാപിക്കാൻ കഴിയുമെങ്കിൽ, ദുനിയാവിലെ എന്ത് സുഖ സൗകര്യങ്ങളും ത്യജിക്കാൻ കൈയൊഴിക്കാൻ അവർക്ക് ഒരു പ്രയാസമുണ്ടാവുകയില്ല. അതാണ് അള്ളാഹു വ്യക്തമാക്കിയത്, ഫൽ യുഖാത്തിൽ ഫീ സബീലില്ലാ, അല്ലദീന യശ്റൂനൽ ഹയാത ദുനിയാ ബിൽ ആഖിറ. തുടർന്ന് പറയുന്നു, വമൻ യുഖാതിൽ ഫീ സബീലില്ലാ ഫയുഖ്തൽ ഔ യഗ്ലിബ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ട് അവൻ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്യുന്നതായാൽ ഫസനുഅതീഹി അജ്റൻ അളീമ, അവന് നാം വമ്പിച്ച പ്രതിഫലം നൽകുന്നതാണ്. അഥവാ വിശ്വാസിയായ ഒരു മനുഷ്യൻ, അള്ളാഹുവിനും പരലോകത്തിനും അചഞ്ചലമായി വിശ്വസിക്കുന്ന ഒരാൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തി അവൻ കൊല്ലപ്പെട്ടാൽ പോലും അവന് യാതൊന്നും നഷ്ടപ്പെടാനില്ല. വലിയ പ്രതിഫലമാണ് അവനെ കാത്തിരിക്കുന്നത്. എന്നാൽ അവൻ വിജയിക്കുകയാണെങ്കിൽ, അഥവാ യുദ്ധത്തിൽ പങ്കെടുത്ത് വിജയിക്കുകയാണെങ്കിൽ അതും അവന് പ്രതിഫലാർഹമായ കാര്യമാകുന്നു. ഇവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അനിവാര്യമായൊരു സാഹചര്യത്തിൽ വിശ്വാസികളെ അവരുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നൊരു സാഹചര്യത്തിൽ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് ആദർശവിശുദ്ധിയോടുകൂടി ജീവിക്കുക എന്നത് ദുസ്സഹമായി മാറുന്ന ഒരു സാഹചര്യം സംജാതമായാൽ അപ്പോൾ മാത്രമാണ് അല്ലാഹു യുദ്ധത്തിന് അനുവാദം നൽകുന്നത്. അതല്ലാതെ യുദ്ധത്തിൻ്റെ യാതൊരു സാഹചര്യവും നിലവില്ലാത്തൊരു സ്ഥലത്ത് അവിടെ മുസ്ലിമല്ലാത്ത ആളുകളോട് അനാവശ്യമായ സമരത്തിലേർപ്പെടണമെന്നോ യുദ്ധത്തിലേർപ്പെടണമെന്നോ അല്ലാഹു ഒരിടത്തും ഖുർആനിൽ ഒരു സ്ഥലത്തും പരാമർശിക്കുന്നില്ല. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാകുന്നു. ഇവിടെ യുദ്ധം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരം വചനങ്ങൾ അവതീർണമായത് എന്നതുകൂടി നാം കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. തുടർന്ന് 75-ാമത്തെ വചനം, വമാലകും ലാ തുഖാതിലൂന ഫീ സബീലില്ലാ والمستضعفين من الرجال والنساء والولدان والولدان الذين يقولون ربنا أخرجنا ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. وما لكم നിങ്ങൾക്കെന്താണ്, ലാ തുഖാതിലൂന, നിങ്ങൾ യുദ്ധം ചെയ്യാത്തത് അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നില്ല, ഫീ സബീലില്ലാ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ, വൽ മുസ്തദ്അഫീന ബലഹീനരായ ആളുകളുടെ കാര്യത്തിലും, മിനദ്രിജാലി പുരുഷന്മാരിൽ നിന്നുമുള്ള, വൻ നിസ ഈ സ്ത്രീകളിൽ നിന്നുമുള്ള, വൽ വിൽദാൻ കുട്ടികളിൽ നിന്നുമുള്ള. അപ്പോൾ പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും കുട്ടികളിൽ നിന്നുമുള്ള ബലഹീനരായ ആളുകളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല? അല്ലദീന യഖൂലൂന, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, റബ്ബന അഖ്രിജ്ന, ഞങ്ങൾ രക്ഷിതാവേ ഞങ്ങളെ നീ പുറത്താക്കി തരണേ, മിൻ ഹാദിഹിൽ ഖറിയ ഈ രാജ്യത്തു നിന്ന്, അല്ലാലിമി അക്രമികളായ ആളുകളുടെ ഈ രാജ്യത്തു നിന്ന്. അതാണ് മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ലാലിമി അഹ്ലുഹ, അതിലെ ആളുകൾ അക്രമികളായിരിക്കുന്നു അവരുടെ നാട്ടിൽ നിന്ന്. വജ്അല്ലന, ഞങ്ങൾക്ക് നീ ഏർപ്പെടുത്തി തരണേ, മില്ലതുൻക, നിന്റെ പക്കൽ നിന്ന്, നസ്വീറ ഒരു സഹായകനെ. ഇങ്ങനെ പറയുന്ന ആളുകളുടെ കാര്യത്തിൽ എന്തേ നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കാൻ, എന്തേ നിങ്ങൾ അതിന് തടയുന്നത്? ഇതാണ് അല്ലാഹു ചോദിക്കുന്ന കാര്യം. തീർച്ചയായും വിശ്വാസികളായി എന്ന കാരണത്താൽ, ഇസ്ലാം സ്വീകരിച്ചു എന്ന കാരണത്താൽ അങ്ങേയറ്റം മർദ്ദനങ്ങൾക്കിരയായിക്കൊണ്ട് കഴിയുന്ന ആളുകൾ, ഇസ്ലാം പ്രവാചകന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ അനുവാദം നൽകി, അതിനു മുമ്പ് സ്വഹാബിമാരിൽ പലരും പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം അവരും ഹിജറ പോയി. എന്നാൽ ബലഹീനരായ കുറേ ആളുകൾ, അവർക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ മക്കയിൽ തന്നെ കഴിച്ചുകൂട്ടി. അവരുടെ ദുർബലത കൊണ്ട്, അവരുടെ ബലഹീനത കൊണ്ട് അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായും ആ നാട്ടിൽ അവർ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയരായി. അപ്പോൾ അവരുടെ കാര്യത്തിൽ അവരെ മോചിപ്പിക്കാൻ വേണ്ടി, അവരെ സംരക്ഷിക്കാൻ വേണ്ടി എന്തേ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിലേർപ്പെടാതിരിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ ധർമ്മസമരത്തിലേർപ്പെടുന്നില്ല എന്നാണ് ഈ വചനത്തിൽ അള്ളാഹു ചോദിക്കുന്ന ചോദ്യം. അതാണ് ആയത്തിൽ വ്യക്തമായി പറയുന്നത്, എന്തുകൊണ്ട്

0: ന്നു യുദ്ധം നിഷിദ്ധമായിരുന്ന പവിത്രമായ ഹറമിന് പരിസരത്തായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അപ്പം സ്വാഭാവികമായും അത് ഹറമിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്താൻ കാരണമായിത്തീരും. പിന്നീട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോൾ അതിനുശേഷമാണ് അള്ളാഹു യുദ്ധം അനുവദിച്ചത്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു, ആ വിശ്വാസികൾ ആക്രമിക്കപ്പെട്ടതുകൊണ്ട് അവർക്ക് യുദ്ധത്തിന് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്ന വചനം അവതീർണമായതോടുകൂടിയാണ് യുദ്ധം അനുവദിക്കപ്പെട്ടത്. അപ്പോൾ അതിനുശേഷവും മക്കയിൽ ദുർബലന്മാരായ വിശ്വാസികൾ ജീവിച്ചിരുന്നു. അവരെക്കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്, വൽ മുസ്തദ്അഫീന മിനർ റിജാലി വൻ നിസായി വൽ വിൽദാൻ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ചത്. അതായത് ദുർബലന്മാരായ സ്ത്രീ പുരുഷന്മാരും കുട്ടികളും, അവരുടെ കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ധർമ്മസമരത്തിലേർപ്പെടുന്നില്ല. മാത്രമല്ല അവർ പ്രാർത്ഥിച്ചിരുന്നു, റബ്ബേ റബ്ബന അഖ്രിജന മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹ, അക്രമികളായ ഈ നാട്ടുകാരുടെ ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ നീ പുറത്താക്കണമേ, അഥവാ മോചിപ്പിക്കണമേ. റബ്ബന അഖ്രിജന മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹ, മാത്രമല്ല വജ്അല്ലന, ഞങ്ങൾക്ക് നീ ഏർപ്പെടുത്തി തരണേ, മില്ലതുൻക വലിയൻ, നിന്റെ അടുക്കൽ നിന്ന് ഒരു രക്ഷാധികാരിയെ ഞങ്ങൾക്ക് നീ ഏർപ്പെടുത്തി തരണേ. വജ്അല്ലന മില്ലതുൻക നസീറ, നിന്റെ പക്കൽ നിന്ന് ഒരു സഹായിയെയും ഞങ്ങൾക്ക് നീ ഏർപ്പെടുത്തി തരണേ എന്ന് അവർ പ്രാർത്ഥിച്ചിരുന്നു. ഇത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം, തീർച്ചയായും ദുർബലന്മാരായ ആളുകൾക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ എല്ലാ നിലക്കുമുള്ള അവരുടെ സംരക്ഷണത്തിന് വേണ്ടി പോരാടുക എന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാകുന്നു. തീർച്ചയായും അള്ളാഹുവിങ്കൽ ഏറെ പ്രതിഫലാർഹമായ കാര്യം കൂടിയാകുന്നു എന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ യുദ്ധത്തിൻ്റെ സാഹചര്യം നിലനിൽക്കാത്തൊരു രാജ്യത്ത് മുസ്ലിങ്ങളോട് ഒരു ഭരണകൂടം യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലാത്തൊരു രാജ്യത്ത് നിവസിക്കുന്ന ആളുകൾ ഈ വചനം എടുത്തുദ്ധരിച്ചുകൊണ്ട് നമുക്ക് യുദ്ധം നിർബന്ധമാണ്, നാം കായികമായി തന്നെ ആക്രമണങ്ങളെ നേരിടേണ്ടതുണ്ട് എന്നൊക്കെ ആയത്തുദ്ധരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിക്കുന്ന അങ്ങനെ മനുഷ്യരെ, വിശ്വാസികളായ ആളുകളെ ആ വിഷയത്തിൽ പ്രേരിപ്പിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇത് അത്തരമൊരു സാഹചര്യത്തിൽ ഇറങ്ങിയ വചനമല്ല, എന്നാൽ ദുർബലന്മാർക്ക് വേണ്ടി, അവരുടെ മോചനത്തിന് വേണ്ടി ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുമോ അത് നിയമവിധേയമായ രൂപത്തിൽ ചെയ്യാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ് എന്ന കാര്യം കൂടി നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിൽ അല്ലാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്തു നിസായിലെ 73 മുതൽ 75 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക, ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകി

0: കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കും. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലബ്ബേക പാടുന്നു ജനകോടിയടങ്കലും ഉടയോനും നടക്കുന്നു ലക്ഷം മീലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട്.

ചെനകൊടിയടങ്കലും ഉടയോനടുക്കുന്നു ലക്ഷം ഇലാഹിന്റെ കുരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജബോധി നടക്കും. ഉള്ളു തുടിച്ചു കൊതിച്ച് വിളിച്ച് ജയിച്ചു മതിച്ചുടനോർത്തുരസിച്ച് പതിമ

ജനക്കൊടിയടങ്കലും ഉടയോനു നടക്കുന്നു ലക്ഷ്യം മീലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജബോധി നടക്കും ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്തുരസിച്ച്.

0: പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇപ്പോ നമ്മള് മധുരം ഖുർആൻ ഒന്ന് കേട്ടാലോ?
3: യെസ്.
2: മഷാല്ലാ, മനോഹരമായ പാരായണം. ഇന്ന് മിഷാരി അല ഫാസിയുടെ ഒരു പാരായണമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത്.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ, ഷമീൽ സാറേ, നമ്മൾ ഈ മധുരം ഖുർആൻ വ്യത്യസ്തമായിട്ട് ഓരോ വചനങ്ങളും വ്യത്യസ്ത കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോകുന്നില്ലേ. ശരിക്കും നമുക്ക് ആ ഒരു വചനത്തിൻ്റെ ആശയത്തെ നേരത്തെ കൂടി അറിയുന്നൊരവസ്ഥയാണെങ്കിൽ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അല്ലേ, അതൊരു ശരിക്ക് എന്താ നമുക്ക് എവിടുന്നൊക്കെയോ ഒരു ഒരു പൊതിക്കിട്ട് സമ്മാനം കൊണ്ടു തരുന്ന പോലെയുള്ള ഒരു വിശ്വാസിയുടെ മുമ്പിൽ അത് നമുക്ക് അതിൻ്റെ ഒരു ആശയം ഒന്ന് പറയാൻ തോന്നും.
1: അതെ, ചില ഭാഗങ്ങളൊക്കെ വായിച്ചാലും വായിച്ചാലും അല്ലെങ്കിൽ ഓതിയാലും ഓതിയാലും മതിയാകാത്ത ഒരു സാഹചര്യം വരും ആശയം അറിയുമ്പോൾ. അപ്പോൾ ഈ ഒരു സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത് അർത്ഥമാക്കുന്നത്, ഹേ വിശ്വസിച്ചവരെ, ഇരിപ്പിടങ്ങളിൽ വിശാലത അഥവാ സൗകര്യം ചെയ്യുവിൻ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ വിശാലത നൽകുവിൻ, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത നൽകുന്നതാണ്. നിങ്ങളോട് എഴുന്നേൽക്കുവിൻ എന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്യുവിൻ. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും അറിവ് നൽകപ്പെട്ടിട്ടുള്ളവരെയും അള്ളാഹു പല പടികൾ ഉയർത്തുന്നതാണ്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
0: ഇത് പറയുമ്പോഴേ ഒരാൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഒരു കംഫർട്ടാണ്. അപ്പോൾ അതിൽ കുറച്ചൊരു സ്വാർത്ഥത കൂടിയില്ലേ? അപ്പോൾ അവിടെ നമ്മൾ അതുകൊണ്ട് ഒഴിവാക്കി വേറെ ആൾക്ക് കൂടി ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇരുത്തത്തിൽ മാത്രമല്ല, വേറെ എത്രയോ പ്രശ്നങ്ങൾ നമുക്ക് വേറെ ആൾക്ക് സ്പേസ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഷെയറിംഗ് മെൻറ്റാലിറ്റി ഉള്ളത്, മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ള എത്ര വലിയൊരു ആശയമാണിത്. ലൈക്ക് സാമൂഹ്യ ജീവിയായ മനുഷ്യന് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരൊറ്റ പൊതുവെ നമ്മൾ കാണുന്നതെന്ന് വിശാലത കൊടുക്കുമെന്ന് പറഞ്ഞിടത്തുള്ള പറഞ്ഞ അതിലൊരു ചോദ്യം എനിക്ക് ഭയങ്കര വെച്ചാൽ, നിങ്ങൾക്ക് അള്ളാഹു വിശാലത നൽകുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അത് ഒരു വിശ്വാസം സംശയതായിരുന്നാലും ഈ ഒരു വചനവും അതിൻ്റെ ആശയമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം.
1: അതെ അതെ, ഖാരിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അല്ലേ? എല്ലാവരുടെയും ഒരു മനം കവർന്ന അൽഹംദുലില്ലാ, അള്ളാഹു ആ നിലക്ക് തൗഫീഖ് നൽകിയ ഒരു ഖാരി. ഖാരിയെ കുറിച്ച്
0: ലോകത്തെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കവർന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇസ്ലാമിക സർവകലാശാല മദീനയിൽ നിന്നും ഖിറാത്ത്, തജീദ് വിഷയങ്ങളിൽ ബിരുദം, മഖാമാത്ത്, ശബ്ദ പരിശീലനതൊക്കെ കിട്ടിയിട്ടുള്ള പ്രത്യേക പഠനം നടത്തിയിട്ടുള്ള, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിലൊക്കെ സർട്ടിഫൈഡ് അംഗീകാരം ലഭിച്ചിട്ടുള്ള മിഷാരി റാഷിദ് അല്ലാഫാസി, കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെയുള്ള വിവിധ മസ്ജിദുകളിൽ ഇമാമായിട്ടും മുഅദ്ദിനായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ മിഷാരി റാഷിദ് അല്ലാഫാസി, ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ എന്നത് പറയേണ്ട ആവശ്യമല്ല, അത്രയും വ്യക്തമാണ്.
1: ഈ ആയത്ത് നമ്മൾ പറഞ്ഞു പോയപ്പോൾ പലപ്പോഴും മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം മര്യാദകൾ കുറച്ചും കൂടി നന്നായി കണ്ടിരുന്നു. പൊതു വാഹനങ്ങളിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ, ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കുട്ടികളിൽ നിന്നും നമുക്കൊക്കെ അത്തരം ഉപദേശങ്ങൾ നന്നായി കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ നമുക്കൊക്കെ കുറേയൊക്കെ അത് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ട്. പുതിയ കാലത്ത് അത്തരം ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ? മുതിർന്നവർ വരുമ്പോൾ എണീറ്റ് കൊടുക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ എന്നറിയില്ല. അതുകൊണ്ടാണോ എന്നും അറിയില്ല. പലപ്പോഴും ഇപ്പോഴുള്ള കുട്ടികൾ നമ്മുടെ അത്ര ചെറുപ്പത്തിൽ കണ്ടതുപോലെ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
0: ഓരോരുത്തരും ഓരോ തുരുത്തുകളായി മാറിയിരിക്കുകയാണ്. അതായത് ഒന്നുകിൽ ഫോൺ ഉണ്ടാവും, അതിലേക്കായിരിക്കും, പിന്നൊന്ന് അങ്ങനെ ഒരു മുതിർന്നവർ അതൊരു വേറെ വൈബ് ടീമാണ്, നമ്മൾ വേറെയാണ് അല്ലെ. എനിക്ക് അങ്ങനെ ഒരു ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയ പോലെ പലപ്പോഴും തോന്നിയത്. ഒരു പിന്നെ ജെൻസി ഒരു ടീം, അൽഫ വേറെ ടീം, വൃദ്ധന്മാർ വേറെ ടീം, അങ്ങനെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പരസ്പരം ബന്ധിപ്പിക്കുന്ന ചില കണ്ണികളുണ്ടായിരുന്നു. ഏതായിരുന്നാലും അത് നമ്മുടെ തലമുറക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ബസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ ഓർമ്മ വന്ന ബസ് അല്ലേ, പണ്ട് നമ്മൾ എണീറ്റ് കൊടുക്കുകയായിരുന്നു. ഇന്നും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. രോഗിയുടെ മനസ്സിനെ കുറിച്ചാണ് നേർരേഖ ഇന്ന് സംസാരിക്കുന്നത്. നേർരേഖയിൽ പ്രൊഫസർ ഹാരിസ് ഇബ്നു സലീമിൻ്റെ സംസാരം നമുക്ക് ശ്രദ്ധിക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു രോഗിയുടെ മനസ്സ് നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കിടപ്പിലായ ഒരു രോഗി, അല്ലെങ്കിൽ രോഗങ്ങളെ കൊണ്ട് ജീവിത കാര്യങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തി, അയാളുടെ മനസ്സ് നമ്മൾ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ധാരാളം രോഗികളെ നമ്മൾ പരിചരിച്ചിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട്. ചില രോഗാവസ്ഥകളെല്ലാം ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഒരു രോഗി എന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അത് രോഗികളെ ഏറ്റവും നന്നായി പരിചരിക്കുവാനും അവരോട് മാന്യമായി ഇടപെടുവാനും എല്ലാം നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. ഒന്ന്, അയാൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്നെ ഞാൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നതാണ്. ഈ രോഗാവസ്ഥ എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, അവർ എന്നെക്കൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്നെ പരിചരിക്കാൻ, എന്നെ നോക്കാൻ. എന്നെക്കൊണ്ടാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഉപകാരങ്ങളും പ്രയോജനങ്ങളും നടക്കുന്നില്ല എന്നതാണ് ഒരു രോഗിയുടെ ചിന്ത. നമ്മളെന്തിനാണ് ഈ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നത്? നമ്മളവർക്ക് സേവനം ചെയ്യുമ്പോൾ, സഹായങ്ങൾ ചെയ്യുമ്പോൾ, അയാളെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് സഹായിക്കുമ്പോൾ നമ്മളതിൽ യാതൊരു അതൃപ്തിയും യാതൊരു വിഷമവും ഇല്ല എന്ന് നമ്മുടെ പ്രവർത്തനം കൊണ്ടും പെരുമാറ്റം കൊണ്ടും മുഖം കൊണ്ടും അവർക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ ആ സേവനങ്ങൾക്ക് അർത്ഥമില്ല. കാരണം അയാളുടെ മനസ്സ് കൂടുതൽ വേദനിക്കും. ഇഷ്ടമില്ലാതെയാണല്ലോ, ഒരു പ്രയാസമെന്ന നിലക്കാണല്ലോ ഇത് ചെയ്യുന്നത് എന്ന് വരുമ്പോൾ എന്തുമാത്രം വേദന അവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇഷ്ടത്തോടെയും സന്തോഷത്തോടുകൂടെയും ഒരു പ്രതിഫലാഗ്രഹത്തോടുകൂടെയും സ്നേഹത്തോടുകൂടെയുമാണ് ഇത് ചെയ്യുന്നത് എന്ന് ഏത് രോഗികളെ പരിചരിക്കുന്നവരും യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാം നിർബന്ധരായി ചെയ്യുകയല്ല, സന്തോഷത്തോടുകൂടെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ ഈ വേദന, എനിക്ക് വേണ്ടി മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്നുവല്ലോ എന്ന വേദനയ്ക്ക് ആശ്വാസമുണ്ടാകും. രണ്ടാമത്, ഒരു രോഗി ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ഈ രോഗം എനിക്ക് വന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബ ക്ലാസ്സിൽ ഒരു സഹോദരി ചോദിച്ചൊരു ചോദ്യമാണിത്. ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിഞ്ഞ് ഇന്ന് വരെയും കഷ്ടപ്പാടുകളും രോഗങ്ങളുമാണ്, എന്താണ് എനിക്കിങ്ങനെ വരാൻ എന്നാണ് അവരുടെ ചോദ്യം. രോഗത്തിന് മരുന്നും വേദനാസംഹാരിയും നൽകുന്നതിലേറെ പ്രധാനമാണ് ഈ ചോദ്യത്തിന് ഒരു രോഗിക്ക് ഉത്തരം കിട്ടുക എന്നുള്ളത്. ആ ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ അയാളുടെ രോഗം കൂടുതൽ ശക്തവും കൂടുതൽ വേദനയും ഉണ്ടാക്കുന്നത് ആയിത്തീരും. എന്തുകൊണ്ടാണ് രോഗം വന്നത്? രോഗം വരാലോ ആർക്കും? രോഗം വരുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് രോഗം വരാം? ആരോഗ്യാവസ്ഥയ്ക്ക് വരുന്ന തകരാറാണല്ലോ രോഗം എന്ന് പറഞ്ഞാൽ. നമ്മൾ കഴിക്കുന്ന മലിനജലം, കാലാവസ്ഥ, ഇവിടുത്തെ ബാക്ടീരിയകൾ, വൈറസുകൾ, എന്തെല്ലാം സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ടൊരു രോഗം വരിക, ഭക്ഷണക്രമത്തിലുള്ള വ്യത്യാസങ്ങൾ, എന്തെല്ലാം കാരണങ്ങളുണ്ട് ഒരു വ്യക്തിക്ക് രോഗം വരാൻ. വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ശരീരഘടനയിൽ ശരീരത്തിൻ്റെ അവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന പല സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് രോഗം വരാം. എത്ര ലളിതമായ ഒരു പിന്നെ. എന്നാൽ ഈ ഉത്തരങ്ങളൊന്നുമല്ല സാധാരണഗതിയിൽ രോഗികൾ ചിന്തിക്കുക. അവർ പറയാം, എന്ത് പാപമാണ് ഞാൻ ഇത്രയും വലിയൊരു രോഗം വരാൻ മാത്രം ചെയ്തത് എന്ന് ചിന്തിച്ചാണ് പലരും കിടക്കുന്നത്. നമ്മുടെ പാപങ്ങൾ കാരണമാണ് നമുക്ക് അസുഖം വന്നത് എന്ന് ആരാണ് നമ്മളോട് പറഞ്ഞത്? എന്താണ് അതിന് തെളിവുള്ളത്? യാതൊരു തെളിവുമില്ല. പ്രവാചകന്മാർക്ക് രോഗം വന്നല്ലോ, അതെന്തുകൊണ്ടാണ്? അവർ തെറ്റുകൾ ചെയ്തതുകൊണ്ടാണോ? തെറ്റുകൾ ചെയ്തുകൊണ്ട് മാത്രമല്ല അസുഖം വരുന്നത് എന്ന് നമ്മൾ ഏറ്റവും ചുരുങ്ങിയതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പാപങ്ങൾക്ക് ഒരു ശിക്ഷ എന്നോണം, പരലോകത്തൊരു ശിക്ഷ ഒഴിവാക്കി തരാൻ വേണ്ടി അല്ലാഹു ഇവിടെ തന്നേക്കാം. അത് നമുക്ക് ലാഭമല്ലേ? ഈ ശിക്ഷകൾ പരലോകത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഒരു ഓർമ്മപ്പെടുത്തലാവാം, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളെന്ന് മടങ്ങാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാവാം. അതുമല്ലെങ്കിൽ പ്രവാചകന്മാർക്കൊക്കെ നൽകിയതുപോലെ വലിയ പദവികളും പ്രതിഫലങ്ങളും നാളെ പരലോകത്ത് തരാനാവാം. കണക്കില്ലാത്ത പ്രതിഫലം ഒരാൾക്ക് നൽകണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ പരീക്ഷണങ്ങൾ തന്നെയാണ് അതിനുള്ള വഴി. അതുകൊണ്ട് എന്തുകൊണ്ട് രോഗം വന്നു എന്ന് വെറുതെ ചിന്തിച്ച് അസ്വസ്ഥമാവാതെ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് ഇസ്തിഗ്ഫാർ നടത്തി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്ത് രോഗം ഒരു സ്വാഭാവിക സംഗതിയാണെന്ന് മനസ്സിലാക്കി അതിന് മാന്യമായ ചികിത്സകൾക്കുള്ള അവസരങ്ങൾ കണ്ടെത്തി നല്ല ആത്മധൈര്യത്തോടെ നമ്മുടെ രോഗാവസ്ഥകളെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് നമ്മൾ വേണ്ടത്. രോഗികൾക്കുണ്ടാകുന്ന മറ്റൊരു ചിന്ത, ഇതെൻ്റെ അവസാനമാണോ? ഈ രോഗം എൻ്റെ മരണമായി പരിണമിക്കുമോ? അങ്ങനെ മരണത്തെയും കബറിനെയും പരലോകത്തെയും മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നു. ഏത് രോഗവും സുഖപ്പെടാം. ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെ, ആത്മാർത്ഥമായ അള്ളാഹുവോട് ഉള്ള ചോദ്യത്തിലൂടെ നമുക്ക് പരിഹാരങ്ങൾ നാം വിചാരിക്കാത്ത വഴിയിലൂടെ തരാൻ അള്ളാഹുവിന് പറ്റും. ഏതൊരു രോഗാവസ്ഥയും സുഖമാകും എന്ന ശുഭപ്രതീക്ഷ നമുക്ക് വേണം. ചെറിയൊരു വിഷമം വരുമ്പോഴേക്കും ഇതായിരിക്കാം എൻ്റെ മരണം എന്ന് ചിന്തിച്ച് അസ്വസ്ഥപ്പെടുന്നതിലേറെ, മരണം എന്തായാലും വരും, അതതിൻ്റെ സമയമായാലും വരും, അതെനിക്ക് മാറ്റാൻ പറ്റൂല എന്ന് വിശ്വസിച്ച്, എന്നാൽ അതോടൊപ്പം നല്ല പ്രതീക്ഷ, മാറും, സുഖമാകും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടെ ഇരിക്കാൻ ഒരു രോഗിക്ക് പറ്റണം. മറ്റൊരാശങ്ക രോഗിയെ സംബന്ധിച്ചിടത്തോളം എന്നെ ആര് സഹായിക്കുമെന്നതാണ്. ഇവിടെയും രോഗിക്ക് ആത്മവിശ്വാസം പകരാൻ നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ, അതേപോലെ തന്നെ പ്രാസ്ഥാനിക കൂട്ടായ്മകൾ, ഇവിടെയെല്ലാം നമ്മൾ സമൂഹമായി ജീവിക്കുമ്പോൾ, ഒരാൾക്ക് 100,000 or 200,000 വരുമ്പോൾ അത് 100 പേർ വീതിച്ചെടുക്കുമ്പോൾ 1,000 or 2,000 ആയിട്ട് ചുരുങ്ങും. നമുക്കെല്ലാവർക്കും അങ്ങനൊരു പങ്ക് വഹിക്കാൻ പറ്റും. രോഗങ്ങളും അവയ്ക്കുള്ള ചികിത്സകളും സങ്കീർണമാകുമ്പോൾ പരസ്പര സഹായത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പുതിയ വഴികൾ പല തലങ്ങളിലായി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇതെല്ലാം ഒരു രോഗി ചിന്തിക്കണം. അപ്പോൾ തന്നെ സഹായിക്കാൻ ആളുണ്ടാകും, എൻ്റെ അസുഖങ്ങൾ മാറിക്കിട്ടും, അതേപോലെ തന്നെ രോഗം ഒരു സ്വാഭാവിക സംഗതി മാത്രമാണ്, എന്നെക്കൊണ്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല, ഇത്തരം പോസിറ്റീവായ ചിന്തകളാണ് ഒരു രോഗിക്ക് ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. രോഗിയുടെ മനസ്സ് പരിചരിക്കുന്നവർ മനസ്സിലാക്കുമ്പോഴാണ് രോഗിയെ സമാധാനവും സന്തോഷവും നൽകി പരിചരിക്കാൻ നമുക്കാവുക.
4: പീസ് റേഡിയോയിൽ നമ്മൾ കേട്ടത് നേർരേഖ, രോഗിയുടെ മനസ്സ് എന്ന വിഷയത്തിലാണ് നേർരേഖയിൽ ഇന്നത്തെ സംസാരം നമ്മൾ ശ്രദ്ധിച്ചത്. അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ഇബ്നു സലീം.
6: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ.

0: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്. കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ, സ്നേഹക്കൂട്.
1: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സാമൂഹിക മാറ്റത്തിന്റെ ഇസ്ലാമിക ഫോർമുല, ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അജ്മൽ ഫൗസാൻ അൽഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അപകടം പിടിച്ച പ്രശ്നങ്ങളിലൊന്ന്, ലോകത്ത് തിന്മകളുണ്ടാകുന്നു അല്ലെങ്കിൽ പിന്നെ ആഭാസങ്ങളും തോന്നിവാസങ്ങളും വർദ്ധിക്കുന്നു എന്നത് മാത്രമല്ല, ഇത്തരം തിന്മകളെയും ആഭാസങ്ങളെയും അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങളെയും തെറ്റുകളെയും അത് തെറ്റാണ് എന്ന് പറയാൻ ആളുകൾ മടിക്കുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ്. അഥവാ ഒരു തെറ്റിനെ തെറ്റാണ് എന്ന് പുറത്തു പറയാൻ പറ്റാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ ഒരാളത് ചെയ്യുമ്പോൾ അത് തെറ്റല്ലേ, നിങ്ങൾ എന്തിനത് ചെയ്യുന്നു എന്ന് പരസ്യമായോ അല്ലെങ്കിൽ രഹസ്യമായോ പോലും ചോദിക്കാൻ ആളുകൾ മടിക്കുന്ന തരത്തിലേക്ക് ആളുകൾ പിന്നെ സമൂഹം പിന്നെ സാഹചര്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ എൻ്റെ പിന്നെ ശരീരം, അല്ലെങ്കിൽ എൻ്റെ തീരുമാനം, എൻ്റെ ഞാൻ പണം കൊടുത്തു വാങ്ങിയ എൻ്റെ വസ്തു, അല്ലെങ്കിൽ ഞാൻ പണം കൊടുത്തു വാങ്ങി ഉപയോഗിക്കുന്ന ഇന്നൊരു സംഗതി, ലഹരി വസ്തുക്കൾ, മദ്യം, അല്ലെങ്കിൽ എൻ്റെ ശരീരം, എൻ്റെ സമയം, അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വിനിയോഗിക്കുന്നു, അതിൽ നിങ്ങളാര് എന്ന ചോദ്യത്തിൽ രഹസ്യമായി പോലും പിന്നെ ഒരാളോട് എന്തെങ്കിലും തിന്മയെക്കുറിച്ച് അത് ചെയ്യരുത് എന്ന് ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാൽ, ഇത്തരം വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മറുപിടിച്ച ആളുകൾ അതിനെയും തള്ളിക്കളയുന്ന, അതിനെ ഒരു തെറ്റായി കാണുന്ന തരത്തിലേക്ക് ഇന്നത്തെ സമൂഹ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ തെറ്റുകളുണ്ടാവുന്നു എന്നതിനേക്കാൾ വളരെ ഗൗരവകരമാണ് നന്മ പറയാനും, അല്ലെങ്കിൽ തിന്മ അതിൽ നിന്ന് പിന്തിരിയണം എന്ന് പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ. ഇത് ഒരിക്കലും ഒരു ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ നിന്ന് മാറി പോലും നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഒരു സമൂഹത്തിൽ ഇങ്ങനെ നന്മകൾ ഉണ്ടാവാതിരിക്കുകയും, അല്ലെങ്കിൽ നന്മകൾ പ്രോത്സാഹിപ്പിക്കപ്പെടാതിരിക്കുകയും, തിന്മകൾ നിരുത്സാഹപ്പെടുത്തപ്പെടാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം ഒരു കാര്യത്തെ, അല്ലെങ്കിൽ ദൈവിക നിയമങ്ങളനുസരിച്ച് പിന്നെ ശരിയായ രൂപത്തിൽ മനുഷ്യൻ ശരിയും തെറ്റും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാത്ത ഈ ഒരവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചത് കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു സംഘം ആളുകളെ പോലെയാണ്. മുകൾത്തട്ടിലും താഴെത്തട്ടിലും ആളുകളുണ്ട്. താഴെത്തട്ടിലുള്ള ആളുകൾക്ക് വെള്ളമെടുക്കണമെങ്കിൽ മുകൾത്തട്ടിലേക്ക് പോയി അവിടെ ശുദ്ധജലം സൂക്ഷിച്ചിരിക്കുന്ന സംഭരണിയിൽ നിന്ന് വെള്ളമെടുത്ത് വേണം താഴേക്ക് വരാൻ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ താഴെത്തട്ടിലുള്ള ആളുകൾ ചിന്തിച്ചു എന്നാണ്, ഞങ്ങൾ നമ്മളെന്തിനാണ് ഈ മുകൾത്തട്ടിലുള്ളവരെ ബുദ്ധിമുട്ടിച്ച് അവിടെ പോയി ശുദ്ധജലം പിന്നെ എടുത്തുകൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ വരെ പോകുന്നത്. നമ്മളൊന്ന് പിന്നെ കപ്പലിൻ്റെ അടിഭാഗത്ത് ഒരു തുള്ളയിട്ട് അവിടെ ഒന്ന് കുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ വെള്ളം കിട്ടുമല്ലോ എന്ന് അവർ ചിന്തിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിലൂടെ പറയുന്നത് കാണാം. അവരെങ്ങാനും അത് നടപ്പാക്കാൻ തുനിയുമ്പോൾ പിന്നെ അതിനെ ആരും തടയാതിരുന്നാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? ഒന്ന്, ഈ പറയുന്ന ആളുകൾ ചെയ്യുന്ന അബദ്ധം കൊണ്ട് ആ കപ്പൽ മുഴുവൻ അതിലുള്ള താഴെത്തട്ടിലും മുകളിൽത്തട്ടിലുമുള്ള എല്ലാവരും ഒരുമിച്ച് മുങ്ങി നശിക്കുക എന്നതായിരിക്കും അതിൻ്റെ അനന്തരഫലം. അപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു തിന്മ നടമാടുന്നുണ്ട് എങ്കിൽ ആ തിന്മകൾ ചെയ്യുന്ന ആളുകൾ അത് ചെയ്യുന്നത് പോട്ടെ, അതിനേക്കാൾ വലിയ ഗുരുതരമാണ് അത് തടയാൻ ആളില്ലാതിരിക്കുക, അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കാൻ, ശബ്ദമുയർത്താൻ ആളില്ലാതിരിക്കുക, അതിനുള്ള സാഹചര്യം പോലും പിന്നെ തെറ്റായി മനസ്സിലാക്കപ്പെടുക, അതിനുള്ള സാഹചര്യം പോലും നൽകാതിരിക്കുക. അപ്പോൾ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ, ഇസ്ലാം ദൈവിക മതമായതുകൊണ്ട് തന്നെ, ഇസ്ലാം പ്രപഞ്ചനാഥൻ്റെ യഥാർത്ഥ മതമായതുകൊണ്ട് തന്നെ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങളിലൊന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ, അൽ അംറു ബിൽ മാറൂഫ് വൻ നഹ്യു അനിൽ മുൻകർ, നന്മ പ്രചരിപ്പിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക, തിന്മയിൽ നിന്ന് പിന്നെ ആളുകളെ തടയുക, വിരോധിക്കുക. ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠമെന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹത്തെ ഏറ്റവും വലിയ ഉത്തമ സമൂഹമായി അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിക്കുന്നത് ഈ ഒരു മഹത്തായ ഗുണം അവരിലുള്ളത് കൊണ്ടുകൂടിയാണ്. വിശുദ്ധ ഖുർആൻ കാണാം, കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും ഉത്തമ സമുദായമാണ്, ഏറ്റവും നല്ല ഖൈറായ ഉമ്മത്താണ്. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്, നിങ്ങളെ പിന്നെ അള്ളാഹു പിന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നത്, നിങ്ങളെ ഒരു ഉമ്മത്തായി ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഉത്തമ സമുദായമാക്കി മാറ്റിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? തഅ്മുറൂന ബിൽ മാറൂഫി വതൻഹൗന അനിൽ മുൻകർ, കാരണം നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, വതൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഗുണം നമുക്ക് വേണമെങ്കിൽ മൊത്തത്തിലൊരു പ്രബോധനം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില സാഹചര്യങ്ങളിൽ നന്മയെക്കുറിച്ച് ആയിരിക്കും നമുക്ക് പറയേണ്ടി വരിക. ചില സാഹചര്യങ്ങളിൽ ചില തിന്മയ്ക്കെതിരെ നിലകൊള്ളുകയും തിന്മയ്ക്കെതിരെ പോരാടുകയും അതിനെ വിലക്കുകയും അതിനെ അവസാനിപ്പിക്കാനുള്ള അല്ലെങ്കിൽ വിഭാടനം ചെയ്യാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നതായിരിക്കും അവിടെ വേണ്ടി വരിക. ഏതായിരുന്നാലും ഈയൊരു ഗുണം ഒരു സമൂഹത്തിനുണ്ടാകുമ്പോഴാണ് ആ സമൂഹം ഉത്തമ സമൂഹമായി മാറുന്നത്. മുസ്ലിം സമൂഹം എന്ന നിലയിൽ പ്രപഞ്ചനാഥൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്ന ആളുകളെന്ന നിലയിൽ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും അടിസ്ഥാന ബാധ്യതകളിലൊന്നുകൂടിയാണ് നന്മയുണ്ടോ അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനു വേണ്ടി നിലകൊള്ളുക, തിന്മയുണ്ടോ അതിനെതിരെ നിലകൊള്ളുക, അതിനെ പിന്നെ ഈ ലോകത്ത് നിന്ന് നീക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അതിനെ ആളുകൾ അതിൽ നിന്ന് പിന്നെ രക്ഷിക്കുകയും അവരതിൽ നിന്ന് തടഞ്ഞു നിർത്താനുള്ള വഴികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നതും. വിശുദ്ധ ഖുർആനിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ പിന്നെ മുറൂ നബിൽ മാറൂഫ് വെൻഹൌൻ അനിൽ മുൻകർ എന്നുള്ള ഇതേ സമാനമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ഈ പാഠത്തെ അള്ളാഹു സുബ്ഹാനഹു വതാല ആവർത്തിച്ച് അരക്കിട്ടുറപ്പിക്കുന്നത് കാണാം. പക്ഷേ ഇതിനെ എതിർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ ഇൻഡിവിജ്വലിസം, ഒരു മനുഷ്യൻ അവനിലേക്ക് മാത്രം ചുരുങ്ങി വ്യക്തി സ്വാതന്ത്ര്യം എന്നതിനെ ഒരു ലേബലായി ഉയർത്തിക്കാണിച്ച് ഒരാൾക്ക് അയാളുടെ ശരീരമോ അല്ലെങ്കിൽ അയാളുടെ സമ്പത്ത് അയാളുടേതായ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തും ചെയ്യാം, പിന്നെ മറ്റുള്ളവരെ യാതൊരു തരത്തിലും പരിഗണിക്കേണ്ടതില്ല എന്ന പിന്നെ അതിതീവ്രമായ ഇൻഡിവിജ്വലിസം എന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അങ്ങേത്തലക്കിൽ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചൂഷണം ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനും ഒന്നും പറയാൻ കഴിയാത്ത ഒരിടമാക്കി ഇന്ന് സമൂഹത്തെ ആളുകൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകർക്ക് പിന്നെ തങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളോടൊന്നും പറയാൻ കഴിയില്ല. പാഠം പഠിപ്പിക്കുക, പിന്നെ അധ്യാപകർ പിന്നെ അവരുടെ ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങുന്നു, സ്കൂളിൽ നിന്ന് പോകുന്നു. അതിനപ്പുറത്തേക്ക് സ്വന്തം വിദ്യാർത്ഥികൾക്കിടയിൽ കാണുന്ന അധാർമിക പ്രവർത്തനങ്ങളെക്കുറിച്ച് വാക്കുമുണ്ടാൻ സാറിൻ്റെ പണി നോക്കിയാൽ മതി കേട്ടോ, സാറിൻ്റെ പണി പഠിപ്പിക്കലാണ്, പഠിപ്പിച്ചിട്ട് പോയാൽ മതി കേട്ടോ എന്ന് തിരിച്ചു പറയുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. മാതാപിതാക്കൾക്ക് പോലും മക്കളെ ശാസിക്കാനും ശിക്ഷണം നൽകാനുമുള്ള അവകാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 18 വയസ്സ് എന്ന ഒരു ലീഗൽ ഒരു ഏജ് ലിമിറ്റ് അല്ലെങ്കിൽ പിന്നെ വോട്ടവകാശത്തിന് വേണ്ടിയുള്ള ഒരു പ്രായപരിധിയെ അതിനെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങൾക്കുമുള്ള പിന്നെ ചൂഷണമായി ഉപയോഗിക്കുന്ന മക്കളെ നമുക്കിന്ന് സമൂഹത്തിൽ കാണാൻ കഴിയും. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ അവർ ഇതുവരെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ അവരുടെ ഉപദേശങ്ങൾക്ക് അവർ പോകണ്ട എന്ന് പറയുന്ന ആ വഴികൾക്ക് അല്ലെങ്കിൽ അവർ ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾക്ക് പിന്നെ അതിനൊരു ടിഷ്യൂ പേപ്പറിൻ്റെ വില പോലും ആളുകൾ കൽപ്പിക്കാത്ത സ്ഥിതി ഉണ്ടാകുന്നു. പിന്നെ എൻ്റെ ജീവിതം തിരഞ്ഞെടുക്കാൻ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ ജീവിതവും എനിക്ക് തിരഞ്ഞെടുക്കാം എന്ന് ധരിച്ച് പലതരത്തിലുള്ള പിന്നെ അബദ്ധ പിന്നെ ഐഡിയോളജികളിലും ചെന്നപ്പെടുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഏത് മേഖലയിലും ഒരാൾക്ക് മറ്റൊരാളോട് ഒരു നന്മ പറയാനോ അല്ലെങ്കിൽ ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റാണ്, തെറ്റല്ലേ, എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കാനോ ഉള്ള സ്പേസ് പോലും നഷ്ടപ്പെടുന്നിടത്തേക്ക് ഇന്നത്തെ സമൂഹം പിന്നെ ചിന്തിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു സമൂഹമാണ് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നൽകുന്ന ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പിന്നെ സ്വാതന്ത്ര്യത്തോടുകൂടി ഇടപെടാൻ കഴിയുന്ന സമൂഹം, ഏറ്റവും നല്ല സമൂഹം എന്നാണ് ആളുകളുടെ ധാരണ. പക്ഷേ നമ്മൾ ലോക ചരിത്രത്തിൽ നടന്ന ഒരുപാട് സംഭവങ്ങളെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഇടയിൽ നടന്ന വളരെ വലിയ തിന്മകളും അല്ലെങ്കിൽ ആ പിന്നെ അക്രമങ്ങളുമൊക്കെ നടന്ന സമൂഹങ്ങളിൽ എങ്ങനെയാണ് ഈ ഇത്തരം ചിന്താഗതികൾ വർക്ക് ചെയ്തത് എന്ന് നമുക്ക് നോക്കാൻ കഴിയും. ഇപ്പോൾ ഈലി പിന്നെ വീസിൽ എന്ന് പറയുന്ന ഒരു നോബൽ പീസ് പ്രൈസ്, നോബൽ സമാധാന സമ്മാനത്തിൻ്റെ ജേതാവ് കൂടിയായ, അതേസമയം ഹോളോകോസ്റ്റിൻ്റെ ഇര കൂടിയായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ നോബൽ പ്രൈസ് പീസ് പ്രൈസിൻ്റെ ആ സമ്മാനത്തിന് വേണ്ടി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് കാണാം. പിന്നെ ആളുകൾ പലപ്പോഴും ഹോളോകോസ്റ്റിനെ കുറിച്ച് വിശദീകരിക്കേണ്ടതില്ല. ജൂതന്മാർക്ക് നടന്ന നാസികൾ നടത്തിയ കൂട്ടക്കൊലയിൽ പിന്നെ ഒരുപാട് ആളുകൾ സത്യം പറഞ്ഞാൽ ആ സമയത്തും പിന്നെ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെ അവിടെയും പിന്നെ ഇല്ല ഇവിടെയും ഇല്ല എന്ന നിലയിൽ നിഷ്പക്ഷം എന്ന രൂപത്തിൽ പിന്നെ മിണ്ടാതെ നിന്ന ആളുകൾ, അവരെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്, വി മസ്റ്റ് ഓൾവേസ് ടേക്ക് സൈഡ്സ്. ചില വശങ്ങളിൽ ചിലപ്പോൾ നന്മ തിന്മ അവിടെ രണ്ടുണ്ടെങ്കിൽ നമ്മളവിടെ നിഷ്പക്ഷം എന്ന നിലപാടല്ലല്ലോ സ്വീകരിക്കേണ്ടത്. നന്മ ഏതാണോ നന്മയുടെ ഭാഗത്താണ് അവിടെ ചിലപ്പോൾ നമ്മൾ സൈഡുകൾ സ്വീകരിക്കേണ്ട അവസ്ഥ തന്നെ വരും. ന്യൂട്രാലിറ്റി ഹെൽപ്സ് ദ ഒപ്രസർ. എപ്പോഴും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അക്രമിയെയാണ് പലപ്പോഴും നിഷ്പക്ഷത എന്ന് ആളുകൾ ലേബറിട്ട് വിളിക്കുന്ന ഈ മൗനം കൂടുതൽ സഹായിക്കാറുള്ളത്. നെവർ ദ വിക്ടിം, ഇരയെയല്ല ഇത് കൂടുതൽ സഹായിക്കാറുള്ളത്. സൈലൻസ് എൻകറേജസ് ദ ടോർമെൻ്റർ, അക്രമിക്കുന്നവനെ സഹായിക്കുകയാണ് പലപ്പോഴും ഇത്തരം മൗനങ്ങൾ കൂടുതൽ, ഈ മൗനം അതിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ സമാനമായി ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കാണാൻ കഴിയും. ദ അൾട്ടിമേറ്റ് ട്രാജഡി ഈസ് നോട്ട് ദ ഒപ്രഷൻ ആൻഡ് ക്രുവൽറ്റി ബൈ ദ ബാഡ് പീപ്പിൾ. ഈ ലോകത്ത് തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ ചെയ്യുന്ന അക്രമങ്ങളും തിന്മകളും അല്ല യഥാർത്ഥത്തിൽ ലോകത്തിലുള്ള ട്രാജഡി എന്ന് പറയുന്നത്. നേരെ മറിച്ച് ബട്ട് ദ സൈലൻസ് ഓവർ ദാറ്റ് ബൈ ദ ഗുഡ് പീപ്പിൾ, നല്ല മനുഷ്യന്മാർ അതിന്മേൽ ഒന്നും മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ അപകടം, ട്രാജഡി എന്ന് മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലുള്ള ആളുകൾ പല ചരിത്ര വസ്തുക്കളെയും ചരിത്രത്തിൻ്റെ പല ദശാസന്ധികളിലും നടന്ന പിന്നെ പലതരത്തിലുള്ള ദുരനുഭവങ്ങളും പിന്നെ തിന്മകളും നേരിട്ട മനുഷ്യന്മാരാണ് ഈ പറഞ്ഞ കാര്യത്തോട് പ്രതികരിക്കുന്നത്. അപ്പോൾ പിന്നെ മതം എന്നതിനെ ഒരു ഇസ്ലാം പറയുന്നൊരു പിന്നെ ഒരു കാര്യമായി അല്ലാതെ പോലും നമുക്ക് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോകത്ത് നടക്കുന്ന തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുക, തെറ്റ് തെറ്റാണെങ്കിൽ അവിടെ നിഷ്പക്ഷതയുമല്ല മൗനവുമല്ല, അത് തെറ്റ് തെറ്റ് തന്നെയാണ്. തെറ്റ് തെറ്റാണെന്ന് ഉറക്കെ പറയാനും തെറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഉണ്ടാവില്ല എന്ന് പറയാനും നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് പിന്നെ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നോക്കുമ്പോൾ ശരിയായൊരു മുസ്ലിമായി, കാരണം ഇസ്ലാമിൻ്റെ ബേസ് തന്നെ അതായതുകൊണ്ട് അങ്ങനെ നല്ലൊരു മുസ്ലിമായി തന്നെ മാറാൻ കഴിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ മൻ റഅ മിൻകും മുൻകറൻ, നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ ഫൽ യുഗയ്യിറുഹു ബിയദിഹി, നിങ്ങൾക്കവിടെ കായികമായി അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ച് ബലം ഉപയോഗിച്ച് നിങ്ങൾക്ക് തടയാൻ കഴിയുന്ന നിങ്ങളുടെ അധികാര പരിധിക്കുള്ള ഉള്ളിലാണ് അത് നടക്കുന്നത്, നിങ്ങളുടെ വീട്ടിലാണ്, നിങ്ങളുടെ മക്കളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അധികാരം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള സ്ഥലത്താണ്, അങ്ങനെയെങ്കിൽ ഫൽ യുഗയ്യിറുഹു ബിയദിഹി, നിങ്ങൾക്ക് അവിടെ അങ്ങനെ സാധിക്കുമ്പോൾ നിങ്ങൾ കൈകൊണ്ട് അതിനെ തടുക്കാൻ ശ്രമിക്കണം, ബലം പ്രയോഗിച്ച് അതിനെ തടുക്കാൻ ശ്രമിക്കണം. ഇനി അങ്ങനെയുള്ള സ്ഥലത്തല്ല ഫ ഇല്ലം യസ്തത്തി, ഇനി അതിന് കഴിയില്ല അങ്ങനൊരു സ്ഥലത്തല്ല നമ്മൾ ഉള്ളത്, ഫബിലിസാനിഹി അവ നമ്മുടെ ശബ്ദം കൊണ്ട് നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നൊരു സ്ഥലത്താണ്, അധികാരമോ ബലമോ ഉപയോഗിക്കാൻ കഴിയില്ല, നമ്മുടെ കൈ ഉപയോഗിച്ച് കായികമായി നമുക്കതിനെ തടയാൻ കഴിയില്ല, നമുക്ക് സംസാരത്തിലൂടെ പിന്നെ നമ്മുടെ പിന്നെ നിലപാട് ഉറക്കെ പറയുന്നതിലൂടെ നമ്മുടെ നാവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ തിന്മയ്ക്കെതിരെ നിലകൊള്ളാൻ കഴിയുമെങ്കിൽ ഫൽ യുഗയ്യിർഹു ഫബിലിസാനിഹി, നാവ് കൊണ്ട് അവൻ അതിനെ ചെറുത്തു കൊള്ളട്ടെ, തടഞ്ഞു കൊള്ളട്ടെ. ഇനി അതിനും കഴിയാത്ത അവസ്ഥയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ സാഹചര്യങ്ങളിൽ നമുക്കൊരു പക്ഷേ നമ്മളത് ആ തിന്മയ്ക്കെതിരെ നാവ് കൊണ്ട് പോലും പ്രതികരിക്കാൻ കഴിയുന്നൊരു സ്ഥിതി ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഫൈല്ലം യസ്തത് ഫബിഖൽബിഹി, അപ്പോൾ സ്വന്തം ഹൃദയത്തെ സംരക്ഷിച്ച് സ്വന്തം ജീവിതത്തെ സംരക്ഷിച്ചുകൊണ്ട് ആ വ്യക്തി വിശുദ്ധി പാലിച്ചുകൊണ്ട് ഹൃദയത്തിൽ ആ തിന്മയോട് വെറുപ്പ് വെച്ചുകൊണ്ടെങ്കിലും നമ്മൾ ആ തിന്മയെ തടഞ്ഞെത്തണം. അതാണ് പിന്നെ ഈമാനിൻ്റെ ഏറ്റവും താഴ്ന്ന പടി എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുക, തിന്മയ്ക്ക് എതിരെ നിലകൊള്ളുക, തിന്മയെ വിലക്കുക, നന്മയെ പ്രോത്സാഹിപ്പിക്കുക, നന്മ കൽപ്പിക്കുക എന്നത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാനം എന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് മതത്തെ അല്ലെങ്കിൽ ഇസ്ലാമിനെ മാറ്റി നിർത്തി ചിന്തിച്ചാൽ പോലും പിന്നെ ഒരു സമൂഹം എന്ന നിലയിൽ ഒരു സമൂഹത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ മാനവകുലത്തിൻ്റെ തന്നെ സമൂല നാശത്തിനായിരിക്കും ഈ പറഞ്ഞ അമിതമായ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മനുഷ്യൻ എന്തുമാവാം അല്ലെങ്കിൽ നന്മകളും തിന്മകളും നടക്കുമ്പോൾ അവിടെ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാമെന്നൊക്കെയുള്ള ലേബലുകൾ നമ്മൾ വെച്ചു കൊടുത്താൽ ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആ കപ്പലിലുള്ള മുഴുവൻ ആളുകളും നശിക്കും എന്ന് പറഞ്ഞതുപോലെ ആ സമൂഹം മുഴുവൻ നാശത്തിലേക്ക് പോകാനായിരിക്കും അത് കാരണം ആവുക. അതുകൊണ്ട് അൽ അംറു ബിൽ മാഅറൂഫ് വൻ നഹ്യു അനിൽ മുൻകർ എന്ന ഇസ്ലാമിക തത്വം, അത് നമ്മൾ ജീവിക്കുന്ന ഏത് സാഹചര്യത്തിലായിരുന്നാലും നമ്മളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അത് നടപ്പാക്കാൻ ഒരു നല്ല മുസ്ലിം എന്ന നിലയിൽ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ട പരിശ്രമങ്ങൾ നമ്മൾ നടത്തുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, സാമൂഹിക മാറ്റത്തിന്റെ ഇസ്ലാമിക ഫോർമുല. ക്ലാസ് എടുത്തത് അജ്മൽ ഫൗസാൻ അൽഹിക്കമി. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മാഇൻ. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പീസ് റേഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ കേൾക്കുന്നത് പീസ് റേഡിയോ സ്വാതന്ത്ര്യദിനത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രോഗ്രാമുകളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേൾക്കുന്നത്. നമുക്കറിയാം സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് നമ്മൾ കുറേ കൂട്ടുകാരുടെ പ്രസംഗങ്ങൾ കേട്ടിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരതും കൂടെ വിടാനൊരു സൗകര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല. ധാരാളം കൂട്ടുകാർ പ്രസംഗം റേഡിയോയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്തവയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേൾക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലായിരുന്നു പീസ് റേഡിയോ സ്വാതന്ത്ര്യദിനത്തിൽ പ്രസംഗ മത്സരം നടത്തിയിരുന്നപ്പോൾ. ഫ്രീഡം വിത്ത് പീസ് എന്ന ആ ഒരു പീസ് റേഡിയോയുടെ പ്രോഗ്രാമിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേൾക്കുന്നത്. ഇൻഷാല്ലാ. അപ്പോൾ എൻ്റെ കൂടെ ഒരു കൊച്ചുമിടുക്കി ലംഹ എന്ന കൊച്ചുമിടുക്കി കൂടി ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ലംഹ, നമുക്കിന്ന ആദ്യത്തെ പ്രസംഗം ആരുതാ നോക്കാം അല്ലേ. ആദ്യത്തെ പ്രസംഗം ആരുതാണ്? ഫിദ ഫാത്തിമ. യെസ്. ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പുതുനഗരം, പാലക്കാട്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പുതുനഗരത്തെ ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫിദ ഫാത്തിമ. യെസ്. അപ്പം നമുക്ക് ഫിദ ഫാത്തിമയുടെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ആദ്യമായിട്ട് കേൾക്കുന്നത്.
1: السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. പ്രിയപ്പെട്ട ആദർശ സഹോദരങ്ങളെ, ഇന്ന് ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം നാം ആഘോഷിക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് ഈ സ്വാതന്ത്ര്യം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യേണ്ടതുണ്ട്. അടിച്ചമർത്തലുകൾക്കും അക്രമങ്ങൾക്കുമെതിരെ പ്രതിരോധിക്കുവാനും നീതിക്ക് വേണ്ടി നിലകൊള്ളുവാനും വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയം അവതരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിദേശ അധിനിവേശ ശക്തികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടം നയിച്ച ധീരരക്തസാക്ഷികളിൽ എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പോരാളിയാണ് മൈസൂരിന്റെ സിംഹമായ ടിപ്പു സുൽത്താൻ. നമ്മുടെ രാജ്യത്തിന്റെ മണ്ണിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം പിടിമുറുക്കുവാൻ ശ്രമിച്ചപ്പോൾ ഒരു ഇസ്ലാമിക പോരാളിയുടെ ആത്മാഭിമാനത്തോടെയും ധീരതയോടെയും അവരെ എതിരിട്ട ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അടിയറവ് പറയുന്നതിനേക്കാൾ അന്തസ്സുള്ള മരണമാണ് മികച്ചത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ ആ വാക്കുകൾ എനിക്ക് ഏറെ ഇഷ്ടമാണ്. 100 വർഷം ആടായി ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു ദിവസം സിംഹമായി ജീവിക്കുന്നത്. മരണത്തെ ഭയപ്പെടാതെ മാതൃരാജ്യത്തിന്റെ മോചനത്തിനായി വേണ്ടി പൊരുതി 1799 മെയ് 4-ാം തീയതി മൈസൂർ യുദ്ധത്തിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വഹിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി മരിക്കുന്നവൻ ഉന്നതമായ പദവിയിലാണുള്ളത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ കീഴടക്കുന്നതിന് മുന്നിൽ ഏറ്റവും വലിയ മതിലായി നിന്നത് ടിപ്പു സുൽത്താനായിരുന്നു. നമ്മുടെ പൂർവികർ നേടിത്തന്ന ഈ സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യത്തിന്റെ സൗഹാർദ്ദവും ഒത്തൊരുമയും കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോ ഇന്ത്യൻ പൗരന്മാരുടെയും കടമയാണ്. അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തിനു വേണ്ടിയും ഇതിന്റെ നന്മയ്ക്കു വേണ്ടിയും സമാധാനത്തിനു വേണ്ടിയും നമ്മൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. വാഹിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വാലൈക്കും സലാം. ഫിദ ഫാത്തിമന്റെ നല്ലൊരു പ്രസംഗം നമ്മൾ കേട്ടത്, മാഷാ അല്ലാ.
0: അതെ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഫിദ ഫാത്തിമ, നമ്മൾ പറഞ്ഞു നേരത്തെ ഇംഗ്ലീഷ് ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുതുനഗരം അല്ലേ, പാലക്കാട് ജില്ലയിലെ പുതുനഗരത്തു നിന്നുള്ള 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫിദ ഫാത്തിമ. ഫിദ ഫാത്തിമ, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗത്തിൽ തിരഞ്ഞെടുത്തത് ടിപ്പു സുൽത്താനെയാണ് അല്ലേ. നമുക്കറിയാം ടിപ്പു സുൽത്താനെ കുറിച്ച് കുറേ ആളുകൾ ധാരാളം കേട്ടിട്ടുണ്ടാവും. മൈസൂരിൻ്റെ കടുവ എന്നൊക്കെ അറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് ഒരിക്കലും കീഴടങ്ങാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര പോരാളികൾ ഒരാളാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ഓക്കെ, നമുക്ക് ധാരാളം കൂട്ടുകാരുടെ പ്രസംഗങ്ങൾ ഇനിയും കേൾക്കാണ്ട് അടുത്തത് ആര പ്രസംഗമാണെന്ന് നോക്കാം.
2: ഹംദ
0: ജൗഹർ. ഹംദ ജൗഹർ ജി എം യു പി സ്കൂൾ ഒഴുകൂറിൽ നിന്നല്ലേ. ഒഴുകൂരിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹംദ ജൗഹർ. എൽ പി സ്കൂളിൽ നിന്നുള്ള ഹംദ ജൗഹറിന്റെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ ഇനി അടുത്തത് കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് നമ്മൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഈ സുദിനത്തിൽ നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹാന്മാരെ നമ്മൾ നന്ദിയോടെ ഓർക്കണം. ആ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അതാണ് ബക്കം മൗലവി. തിരുവനന്തപുരം ജില്ലയിലെ ബക്കം എന്ന മനോഹരമായ ഗ്രാമത്തിലാണ് അബ്ദുൽ ഖാദർ മൗലവി എന്ന ബക്കം മൗലവി ജനിച്ചത്. വെറും ഒരു സ്വാതന്ത്ര്യ സമര പോരാളി മാത്രമായിരുന്നില്ല അദ്ദേഹം, ഒരു മികച്ച അധ്യാപകനും പത്രപ്രവർത്തകനും സാമൂഹിക പരിഷ്കർത്താവും കൂടിയായിരുന്നു. നമ്മുടെ നാടിനെ അടിമപ്പെടുത്തി വച്ചിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദമുയർത്താൻ അദ്ദേഹം ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധം പേനയും പത്രങ്ങളുമായിരുന്നു. ജനങ്ങളിൽ സ്വാതന്ത്ര്യ ബോധവും ചിന്തയും വളർത്താനായി അദ്ദേഹം സ്വദേശാഭിമാനി എന്ന പേരിൽ ഒരു പത്രം തുടങ്ങി. നാടിന് വേണ്ടി സത്യം മാത്രം വിളിച്ചു പറഞ്ഞ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായി അദ്ദേഹം നിയോഗിച്ചത് ധീരനായ രാമകൃഷ്ണ പിള്ളയെയായിരുന്നു. രാജാവിൻ്റെയും ബ്രിട്ടീഷുകാരുടെയും അഴിമതികളെയും അക്രമങ്ങളെയും ആ പത്രത്തിലൂടെ അവർ ധൈര്യപൂർവം തുറന്നുകാട്ടി. ഇതിൽ കോപിഷ്ഠരായ ഭരണാധികാരികൾ സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയും പ്രസ് പിടിച്ചെടുക്കുകയും ചെയ്തു. വലിയ സാമ്പത്തിക നഷ്ടവും പ്രയാസങ്ങളും ഉണ്ടായിട്ടും ബക്കം മൗലവി തൻ്റെ തത്വങ്ങളിൽ നിന്നും ഒട്ടും പിന്നോട്ടു പോയില്ല. അതുപോലെ തന്നെ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അജ്ഞതയ്ക്കെതിരെയും അദ്ദേഹം ശക്തമായി പോരാടി. പ്രായഭേദമന്യേ എല്ലാവരും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, വിദ്യാഭ്യാസം നേടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ വെളിച്ചം എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനും ജനങ്ങളുടെ പുരോഗതിക്കും വേണ്ടി സ്വന്തം ജീവനും സമ്പത്തും മാറ്റിവെച്ച ആ മഹാനായ ദേശസ്നേഹിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. വക്കം മൗലവിയെ പോലുള്ള ധീരന്മാരുടെ ത്യാഗം കൊണ്ടാണ് ഈ ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ കാറ്റ് ശ്വസിക്കുന്നത്. അവരെ പോലെ നല്ല പൗരന്മാരായി വളരുമെന്ന് നമുക്ക് ഇന്ന് പ്രതിജ്ഞ ചെയ്യാം. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അലംഹ, പിന്നെ ഹംദ ജൗഹറിൻ്റെ ഒരു മനോഹരമായ ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ടതല്ലേ. ഹംദ ജൗഹർ എവിടെ നിന്നുള്ള ആളായിരുന്നു? ജി എം യു പി സ്കൂൾ ഒഴുകൂരിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹംദ ജൗഹർ. നല്ല അടിപൊളി ഒരു പ്രസംഗമാണ് നമുക്ക് പറയാം. പ്രസംഗത്തിൻ്റെ ആ ഒരു താളാത്മകതയൊക്കെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ ഹംദ ജൗഹർ തിരഞ്ഞെടുത്ത വ്യക്തി എന്ന് പറയുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ സൂര്യൻ, അതുപോലെ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു. കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ഉറക്കിൽ നിന്ന് ഉണർത്തിയ നേതാവ്. അതുപോലെ നമ്മൾ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ടിപ്പുവിനെ പോലെ വാളുകൊണ്ടല്ല വക്കം അബ്ദുൽ ഖാദർ മൗലവി ഈ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത്, തൂലിക കൊണ്ടാണെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇൻഷാല്ലാ നമ്മളിനി ഈ സ്വാതന്ത്ര്യ സമരത്തിൽ നടത്തിയ ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമര പോരാളികളിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ മറ്റൊരു പ്രസംഗം കൂടി നമ്മൾ കേൾക്കുകയാണ്. അടുത്തത് ആരുടെ പ്രസംഗമാണ്?
2: റുഷ്ദ നസീർ.
0: ആ മാഷാല്ലാ, റുഷ്ദ നസീർ എന്നൊരു കൊച്ചു മിടുക്കിയുടെ ഒരു പ്രസംഗമാണ്. റുഷ്ദ നസീർ തിരുവനന്തപുരം അൽ ഫിത്ര സ്കൂൾ ഓഫ് ഹിഫ്ലിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അതൊരു ഇംഗ്ലീഷ് പ്രസംഗമാണ് അല്ലേ? മാഷാല്ലാ. അപ്പോൾ നമ്മളൊരു ഇംഗ്ലീഷ് പ്രസംഗമാണ് ഇനി കേൾക്കാനിരിക്കുന്നത്. നമുക്കത് കേട്ട് തിരിച്ചെത്താം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. My name is Rushda Nazir. A very happy Independence Day to all. Today I am going to speak about my favorite freedom fighter, Maulana Abul Kalam Azad. He was a great leader of India's freedom movement and a brave patriot. He worked alongside Mahatma Gandhi to bring unity and freedom to our country. Maulana Azad loved education very much. After India became free, he became our nation's first education minister. He believed that every child should go to school and get a quality education. Because of his great love for learning, on November 11, the day he was born, is celebrated as National Education Day every year. He was honored with India's highest civilian award, the Bharat Ratna. I salute this great leader who gave us the power of education and freedom. Thank you all. Assalamu alaikum wa rahmatullahi wa barakatuh.
2: MashaAllah.
0: റുഷ്ദ നസീറിൻ്റെ വളരെ മനോഹരമായ ഒരു ഇംഗ്ലീഷ് പ്രസംഗം നമ്മൾ കേട്ടു അല്ലേ. നല്ല ഗാംഭീര്യത്തോടെ തന്നെ ആ പ്രസംഗം പൂർത്തീകരിക്കാൻ റുഷ്ദക്ക് കഴിഞ്ഞു. ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, തിരുവനന്തപുരം അൽഫിത്ര സ്കൂൾ ഓഫ് ഫിഫ്ത്തിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കൊച്ചുമുടിക്ക് തിരഞ്ഞെടുത്തത് നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദിനെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി എന്നത് തിരഞ്ഞെടുത്തത് അല്ലേ. അപ്പോൾ നമുക്ക് ധാരാളം കേട്ടിട്ടുണ്ട് നമ്മൾ അബുൽ കലാം ആസാദിനെ കുറിച്ചൊക്കെ. നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ പഠിക്കണം. നമ്മുടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമര സേനാനികളിൽ മുന്നിൽ നിന്ന് നയിച്ചവരാണ്. അതുപോലെ ധാരാളം അവരുടെ സേവനങ്ങൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഈ കാണുന്ന ഇന്ത്യയുടെ പുരോഗതിയൊക്കെ അന്ന് അവർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗം കൂടിയാണെന്ന് കൂടി നമ്മൾ, അതിനുശേഷമാണ് നമുക്ക് പുരോഗതി കൈവരിക്കാൻ സാധിച്ചത് എന്നൊക്കെ നമ്മൾ ചരിത്ര പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇനി അടുത്തൊരു പ്രസംഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത പ്രസംഗം ജി യു പി എസ് ഉളിയിൽ നിന്ന് അല്ലേ. ജി യു പി എസ് ഉളിയിൽ നിന്ന് ആരാണ് പ്രസംഗം അവതരിപ്പിക്കുന്നത്?
2: അബ്ദുള്ള ഇ എ
0: എന്ന നമ്മുടെ കൂട്ടുകാരനാണ്. നാലാം ക്ലാസ് വിദ്യാർത്ഥി അല്ലേ, എൽ പി സ്കൂൾ വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമുക്ക് അബ്ദുള്ള ഇ എയുടെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ ഇനി കേൾക്കുന്നത്.
4: എന്റെ പേര് അബ്ദുള്ള, ഞാൻ ഉളിയിൽ സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമ്മുടെ ഭാരതം എന്ന ഈ മഹാരാജ്യം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ദശലക്ഷക്കണക്കിന് പോരാളികളുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഫലമാണ്. ആ സ്വാതന്ത്ര്യം

അബുൽ കലാം ആസാദിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രത്തിനെതിരെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ഉറച്ചു നിന്ന ഏറ്റവും ശക്തനായ നേതാവായിരുന്നു മൗലാന ആസാദ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനേക്കാൾ പ്രധാനം ഹിന്ദു മുസ്ലിം ഐക്യമാണ് എന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കുന്നതിനെതിരെ ശക്തമായി പോരാടിച്ചു. മഹാനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. അൽ ഹിലാൽ എന്ന പത്രത്തിലൂടെ ബ്രിട്ടീഷ് വിരുദ്ധ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട്

0: സാഹിത്യ അക്കാദമി തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങൾക്ക് തറക്കല്ലിട്ടത് അദ്ദേഹമാണ്. തന്റെ പണ്ഡിത മനസ്സും വാഗ്മിത്വവും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും പുരോഗതിക്കും വേണ്ടി മാറ്റിവെച്ച മൗലാന അബുൽ കലാം ആസാദ് ഏതൊരു ഭാരതീയനും എന്നും മാതൃകയാണ്. സ്വാതന്ത്ര്യം എന്നത് വെറുതെ ലഭിച്ച ഒന്നല്ല, മറിച്ച് ഇതുപോലുള്ള മാതൃകളുടെ ചോരയും നീരും നൽകി നേടിയെടുത്തതാണ് എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. അവരുടെ ത്യാഗസ്മരണകൾ നമുക്ക് മുന്നിൽ ഒരു വഴികാട്ടിയായി എന്നും ഉണ്ടാകണം. രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച ആ മഹാനായ ദേശസ്നേഹയുടെ ഓർമ്മകൾ ഭാരത മണ്ണിൽ എന്നെന്നും നിലനിൽക്കട്ടെ.
1: നല്ല പ്രസംഗം അല്ലേ? നല്ല ആവേശത്തോടു കൂടി ഉജ്ജ്വലമായ ഒരു പ്രസംഗം നമ്മൾ കേട്ടു. ആരായിരുന്നു അത്? അബ്ദുള്ള ഇ അല്ലേ, ഉളിയിൽ GUPS സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി അബ്ദുള്ള ഇയയുടെ ഒരു അടിപൊളി പ്രസംഗമാണ് നമ്മൾ കേട്ടത്. അബ്ദുള്ള ഇയയും നമ്മൾ മൗലാന അബുൽ കലാം ആസാദിനെയാണ് തിരഞ്ഞെടുത്തത്. മൗലാന അബുൽ കലാം ആസാദാണ് UGC, IIT, IISC തുടങ്ങിയ ഇന്ത്യയിലെ അഭിമാനമായ പല സ്ഥാപനങ്ങളെയും കൊണ്ടുവന്നത്. അദ്ദേഹം പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ ഇത്തരം സമര സേനാനികളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും അറിഞ്ഞിരിക്കുകയും വേണം. എല്ലാ കൊച്ചു കൂട്ടുകാരും അതിനുള്ളൊരു ശ്രമം നടത്തണം. നമ്മൾ ധാരാളം ബുക്കുകൾ വായിക്കണം. അപ്പോൾ ആ കൂട്ടത്തിൽ ഇന്ത്യയുടെ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം ഇൻഷാല്ലാ. ഇനി നമ്മളൊരു ഇംഗ്ലീഷ് പ്രസംഗമാണ് കേൾക്കുന്നത്. ഖത്തർ ദോഹയിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി ഹാത്തിം അബ്ദുൽ വഹാബ് അല്ലേ. ഹാത്തിം അബ്ദുൽ വഹാബ് ഒരു ഇംഗ്ലീഷ് പ്രസംഗവുമായിട്ടാണ് ഈ മത്സരത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹാത്തിമിൻ്റെ ഒരു പ്രസംഗം കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റെസ്പെക്റ്റഡ് പീസ് റേഡിയോ ലിസണേഴ്സ്, ഐ എം ഹാത്തിം അബ്ദുല്ല ഫ്രം ക്ലാസ് 4 ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ദോഹ ഖത്തർ. ടുഡേ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് മൈ ഫേവറേറ്റ് ഫ്രീഡം ഫൈറ്റർ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഹി ഈസ് ഓൾസോ നോൺ ആസ് ഫ്രണ്ടിയർ ഗാന്ധി ബിക്കോസ് ഹി ഫോളോഡ് ദ പാത്ത് ഓഫ് പീസ് ആൻഡ് നോൺ വയലൻസ് ജസ്റ്റ് ലൈക്ക് മഹാത്മാഗാന്ധി. Khan Abdul Ghaffar Khan was born in the northwest frontier province, which is now part of Pakistan. He was a kind, brave, and a wise leader who wanted freedom for his people. He believed that real strength comes from peace, patience, and love, not from violence. To help people work together, he started a movement called Khudai Khidmatkar, which means servants of God. The member of his group wore red uniforms, so they became famous as their red t-shirts. They worked to improve society and supported India's freedom movement through peaceful methods. What makes Khan Abdul Ghaffar Khan special is that he taught people to stay calm even during difficult times. All through, many people around him believed in fighting. He encouraged them to solve problems through understanding and forgiveness. He showed that true courage is not hurting others, but helping others. He also believed that people of different religions should live together in harmony. He worked hard to promote unity between Hindus and Muslims. He wanted everyone to respect each other and live as one family. Khan Abdul Ghaffar Khan spent many years in prison because of his struggle for freedom and justice. Even after facing many hardships, he never gave up on his principles of peace and non-violence. His dedication and bravery continued to inspire the world around him. I admire Khan Abdul Ghaffar Khan because he thought as the peace is stronger than violence and kindness

0: is greater than hearted. His life reminds us that we can make the world a better place through love, respect and understanding. That is why Khan Abdul Ghaffar Khan is my favorite freedom fighter. Thank you and have a nice day.
1: മാഷാല്ലാ, നമ്മളൊരു അടിപൊളി പ്രസംഗമാണ് കേട്ടത്.
2: അതെ, അതും നല്ല ഇംഗ്ലീഷിൽ അല്ലേ. ഖത്തറിലെ ഇന്ത്യൻ ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ നാലാം ക്ലാസ് വിദ്യാർത്ഥി ഹാത്തിം അബ്ദുൽ വഹാബിൻ്റെ. അതിൽ എനിക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, സാധാരണ പല കൂട്ടുകാരും ഗാന്ധിജിയെയും അബുൽ കലാം ആസാദിനെയും വക്കം മൗലവിയെയും അങ്ങനെ ധാരാളം നമ്മൾ കേട്ട ആളുകളെക്കുറിച്ചായിരുന്നു പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായി ഖാൻ അബ്ദുൽ ഗഫാർ ഖാനെക്കുറിച്ചാണ് നമ്മൾ ഹാത്തിം അബ്ദുൽ വഹാബിൻ്റെ പ്രസംഗത്തിൽ കേട്ടത് അല്ലേ. അപ്പോൾ ചില ആൾക്കാരെങ്കിലും കേട്ടിട്ടുണ്ടാവും, ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ ഒരു കൊച്ചുമിടുക്കൻ്റെ പ്രസംഗത്തിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റി. അതായത് അതിർത്തി ഗാന്ധി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നതെന്ന് സൂചിപ്പിച്ചു. അതുപോലെ തന്നെ അദ്ദേഹവും ഗാന്ധിജിയെപ്പോലെ അഹിംസയെ മുൻനിർത്തിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാരോട് പോരാടിയത് എന്നുള്ള പ്രത്യേകതയും ഉണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ ഇൻഷാല്ലാ പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിനത്തിലെ പ്രത്യേക പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടുകാരുടെ പ്രസംഗങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യസമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലായിരുന്നു പ്രസംഗം സംഘടിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് മുന്നോട്ട് പോകുമ്പോൾ അടുത്തത് ആരുടെ പ്രസംഗമാണ്?
1: ഫാത്തിൻ ഹയ,
2: അതെ, മൗണ്ട് ഗൈഡ് ഇൻ്റർനാഷണൽ സ്കൂൾ പെരിങ്ങത്തൂർ, കണ്ണൂർ ജില്ലയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെരിങ്ങത്തൂർ എന്നുള്ള ഈ പ്രദേശം യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫാത്തിൻ ഹയ. അപ്പോൾ നമുക്ക് ഫാത്തിൻ ഹയയും ഒരു ഇംഗ്ലീഷ് പ്രസംഗവുമായിട്ടാണ് പീസ് റേഡിയോയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രസംഗം കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Good morning, respected teachers and my dear friends. Today, I'm going to speak about my favorite freedom fighters. India's freedom was not achieved easily. Many brave men and women sacrificed their lives to free our country from British rule. Mahatma Gandhiji. He believed in truth and non-violence. He led important movements like the non-cooperation movement and the Quit India movement. His message, do or die, inspired millions of Indians. Gandhiji taught us that courage does not always mean fighting with weapons. Sometimes, standing firmly for what is right is the greatest courage. Bhagat Singh. He was one of the bravest young revolutionaries of India. He fearlessly fought against British rule and became a symbol of courage and patriotism. He was very young when he sacrificed his life for the country. His bravery continues to inspire young people even today. Rani Lakshmi Bai of Jhansi. She was a brave queen who fought against the British during the revolt of 1857. She showed extraordinary courage and leadership. She proved that women can be strong, fearless and powerful leaders. Jawaharlal Nehru, our first Prime Minister. He was not just a freedom fighter, but a visionary. He spent years in jail with Gandhiji, led the youth and after independence. He laid the foundation for a modern democratic India. His speech, Trace with Destiny, is still remembered as one of the greatest moments in our history. I also admire Subhash Chandra Bose, popularly known as Netaji. He formed the Indian National Army and inspired Indians with the powerful words, give me blood and I will give you freedom. His determination and patriotism remain unforgettable. These freedom fighters were different in their methods, but they had one common dream, a free and independent India. The sacrifice remind us that freedom is precious and that we must respect our country. We may not have to fight a war today, but we can honor their sacrifices by being honest, responsible, and good citizens. Let us always remember the brave freedom fighters who gave us the India we live in today. Jai Hind.
2: Mashallah, നമ്മൾ മറ്റൊരു ഇംഗ്ലീഷ് പ്രസംഗം ഇപ്പോൾ കേട്ടു. ഫത്തിൻ ഹയ എന്ന ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ, അവർ പഠിക്കുന്നത് മൗണ്ട് ഗേഡ് ഇൻ്റർനാഷണൽ സ്കൂൾ, പെരിങ്ങത്തൂർ, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പെരിങ്ങത്തൂരിലെ മൗണ്ട് ഗേഡ് ഇൻ്റർനാഷണൽ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേട്ടത്. അവർ ഗാന്ധിജിയെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ ഗാന്ധിജിയെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്, ഗാന്ധിജിയെ ബാപ്പുജി എന്ന പേരിലും അതുപോലെ തന്നെ അഹിംസയിൽ ഊന്നിയിട്ടാണ് ഗാന്ധിജിയുടെ സമരമുറകളെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ധാരാളം നമുക്ക് ഗാന്ധിജിയെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നമ്മളിനി മറ്റൊരു പ്രസംഗം കേൾക്കുകയാണ്. അടുത്ത പ്രസംഗം ആരുടേതാണെന്ന് നമുക്ക് നോക്കാം.
1: നിയാ നസ്രീൻ.
2: നിയ നസറിൻ അല്ലേ. നിയ നസറിൻ അൽഹിക്കമ മദ്രസത്തുൽ ഇസ്ലാമിയ മുള്ളാത്തുപാറ കഞ്ഞിരപ്പുഴക്കടുത്ത് അക്കിയമ്പാടം തോന്നുന്നു അല്ലേ. കഞ്ഞിരപ്പുഴക്കടുത്താണ് മുള്ളാത്തുപാറ എന്ന് മനസ്സിലാക്കുന്നു. നിയ നസറിൻ്റെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ ഇനി കേൾക്കുന്നത്.
4: അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹും. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പ്രിയപ്പെട്ട പോരാളി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. അക്രമത്തിന് പകരം സത്യവും അഹിംസയും ആയുധമാക്കി ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും തുരത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, കിറ്റ് ഇന്ത്യ തുടങ്ങിയ സമരങ്ങളിലൂടെ കോടിക്കണക്കിന് ഭാരതീയരെ ഒന്നിച്ചു നിർത്തി അദ്ദേഹം. സ്വാതന്ത്ര്യത്തിനോടൊപ്പം തൊട്ടുകൂടായ്മക്കെതിരെ പോരാടാനും ഗ്രാമങ്ങളിലെ പുരോഗതിക്കായി ഒന്നിച്ച് പ്രവർത്തിക്കാനും അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് വ്യക്തമാക്കിയ ഗാന്ധിജിയുടെ സന്ദേശം ഇന്നും നമുക്കൊരു പ്രചോദനമാണ്. ഗാന്ധിജി സ്വപ്നങ്ങളുടെ ഭാരതം പണിതുയർത്താൻ നമുക്ക് ഒന്നിച്ചു മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
2: നല്ലൊരു പ്രസംഗം നമ്മൾ കേട്ടില്ലേ. അതുപോലെ തന്നെ ഇപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നത് ഈ എപ്പിസോഡിൽ കേട്ട എല്ലാവരും നല്ല ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രസംഗികരാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്രസംഗം അവതരിപ്പിച്ചത് മുള്ളാത്തുംപാറ അൽഹിക്കമ മദ്രസത്തുൽ ഇസ്ലാമിയയിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി നിയ നസറിനാണ്. നിയ നസറിൻ നമുക്കറിയാം ഗാന്ധിജിയെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് എന്ന സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടിയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരം തുടരുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു കൊച്ചുമിടുക്കിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അഗ്രിമ കൃഷ്ണ ടി പരപ്പനങ്ങാടി SNMHSS സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അഗ്രിമ കൃഷ്ണ. നമുക്ക് അഗ്രിമയുടെ ഒരു മലയാള പ്രസംഗം കേൾക്കാം.
5: എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഗ്രിമ കൃഷ്ണ. SNMHSS പരപ്പനങ്ങാടി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. പീസ് റേഡിയോ സംഘടിപ്പിക്കുന്ന ഫ്രീഡം വിത്ത് പീസ് എന്ന പരിപാടിയിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരനായ നേതാവായ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ്. 1897 January 23 ഒഡീഷയിലെ കട്ടക്കിൽ ജനിച്ച സുഭാഷ് ചന്ദ്രബോസ് ചെറുപ്പം മുതലേ ദേശസ്നേഹവും ധൈര്യവും പ്രകടിപ്പിച്ചിരുന്നു. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയെങ്കിലും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃനിരയിൽ എത്തിയ അദ്ദേഹം പിന്നീട് സ്വാതന്ത്ര്യത്തിനായി കൂടുതൽ ശക്തമായ പോരാട്ടം ആവശ്യമാണ് എന്ന് വിശ്വസിച്ചു. 2nd World War അദ്ദേഹം വിദേശത്തേക്ക് പോയി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി ആസാദ് ഹിന്ദ് ഫൗജിനെ ശക്തിപ്പെടുത്തി. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന അദ്ദേഹത്തിന്റെ ആഹ്വാനം രാജ്യസ്നേഹത്തിന്റെ ശക്തമായ പ്രതീകമായി മാറി. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ജനങ്ങളിൽ വലിയ ആവേശം സൃഷ്ടിച്ചു. സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും ലക്ഷ്യത്തിനായി പ്രവർത്തിക്കണമെന്നാണ്. ആത്മവിശ്വാസത്തോടെയും ലക്ഷ്യബോധത്തോടെയും നമ്മുടെ ലക്ഷ്യത്തിനായി പ്രയത്നിച്ചാൽ ഉറപ്പായും ആ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും. രാജ്യത്തോടുള്ള സ്നേഹവും ത്യാഗ മനോഭാവവും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാന സന്ദേശങ്ങളാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ മഹാന്മാരെ ഇന്നും ആദരിക്കുകയും അവരുടെ മൂല്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ കടമയാണ്. നമ്മൾ ഇന്ന് ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആർക്കും വെറുതെ ലഭിച്ചതല്ല. കുറെ പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിന്റെ പ്രതിഫലമാണ് നാം ഇന്ന് ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമെന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ഈ അവസരത്തിൽ ഞാൻ ഓർത്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.
2: ഓക്കെ, മഷാല്ല. അഗ്രിമ കൃഷ്ണയുടെ മനോഹരമായൊരു മലയാള പ്രസംഗമാണ് നമ്മൾ കേട്ടത് കഴിഞ്ഞില്ല. അവർ SNMHSS പരപ്പനങ്ങാടി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അവർ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് നമ്മോട് പറഞ്ഞത്. നമുക്കറിയാം, ഗാന്ധിജി എൻ്റെ വഴി അഹിംസയാണ് എന്ന് പറഞ്ഞപ്പോൾ നേതാജി പറഞ്ഞത് നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നുള്ള ഒരു മുദ്രാവാക്യത്തിൽ ഊന്നിയിട്ടായിരുന്നു നേതാജിയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഇടപെടലുകളെല്ലാം. അത് ധാരാളം നമുക്കറിയാം. നേരത്തെ നമ്മൾ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് നേതാക്കന്മാരുടെയും സാധാരണക്കാരുടെയും ഒക്കെ പ്രയത്നമായിട്ടാണ് നമുക്ക് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ ധാരാളം ചെറിയ ചെറിയ യുദ്ധങ്ങളും സമരങ്ങളും മറ്റു പല സമര മുറകളെല്ലാം നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടുന്നത്. ധാരാളം ആളുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിനത്തിലെ പ്രത്യേക പരിപാടി തുടരുമ്പോൾ നമുക്കിനി അടുത്ത പ്രസംഗം കേൾക്കാനുള്ളത് എന്തായിരുന്നു പേര്? നെഷ്വ ദുവാട്ടി. നെഷ്വ SHMGVHSS ഇടവണ്ണയിലെ SHMGVHSS സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അല്ലേ. അപ്പം നമുക്ക് നെഷ്വ ദുവായുടെ പ്രസംഗമാണ് ഇനി അടുത്തതായിട്ട് കേൾക്കാനുള്ളത്.
6: സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പോരാളി മഹാത്മാഗാന്ധി. ഒരു വാളും ഒരു തോക്കുമില്ലാതെ ഒരു വലിയ സാമ്രാജ്യത്തോട് പോരാടാൻ നിങ്ങൾക്ക് കഴിയുമോ? തീർച്ചയായും കഴിയും. സത്യത്തെ ആയുധമാക്കി, അഹിംസയെ വഴിയാക്കി ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയാൽ കഴിയും. അത്തരം ഒരു പോരാളിയായിരുന്നു മഹാത്മാഗാന്ധി. സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പ്രിയപ്പെട്ട പോരാളി ഗാന്ധിജിയാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന നേതാക്കളിൽ ഒരാളായി മാറി. ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ആയുധം വാളോ തോക്കോ ആയിരുന്നില്ല, അത് സത്യവും അഹിംസയുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അദ്ദേഹം ജനങ്ങളെ ഒന്നിപ്പിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയ പോരാട്ടങ്ങളിലൂടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്വപ്നം ജനങ്ങളുടെ മനസ്സിൽ ശക്തമായി. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഗാന്ധിജിയുടെ മത സൗഹാർദ്ദത്തിനുള്ള പ്രാധാന്യമാണ്. മതവും ഭാഷയും വ്യത്യാസമായാലും നമ്മളെല്ലാവരും ഒരേ രാജ്യത്തിന്റെ മക്കളാണെന്ന ചിന്ത അദ്ദേഹം മുന്നോട്ട് വച്ചു. ഒരു ഇസ്ലാമിക റേഡിയോയുടെ വേദിയിൽ നിന്ന് നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. മതം മനുഷ്യനെ വേർതിരിക്കാനുള്ളതല്ല, നന്മയിലേക്കും നീതിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കാനുള്ളതാണ്. ഗാന്ധിജിയുടെ ജീവിതവും നമ്മോട് പറയുന്നത് സത്യത്തിന്റെയും സമാധാനത്തിന്റെയും വഴിയിലൂടെ മുന്നോട്ട് പോകാനാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി എനിക്കൊരു ചരിത്ര പുസ്തകത്തിലെ ചിത്രം മാത്രമല്ലാത്തത്, അദ്ദേഹം ഒരു സന്ദേശമാണ്. സത്യസന്ധരാകാനുള്ള സന്ദേശം, അനീതിക്കെതിരെ നിൽക്കാനുള്ള സന്ദേശം, വ്യത്യാസങ്ങൾക്കിടയിലും മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ള സന്ദേശം. സ്വാതന്ത്ര്യം നേടാൻ പോരാടിയ എല്ലാ ധീരരെയും ഞാൻ ആദരിക്കുന്നു. എന്നാൽ സത്യത്തെയും അഹിംസയെയും ആയുധമാക്കിയ ഒരു ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച മഹാത്മാഗാന്ധി തന്നെയാണ് എന്നും എപ്പോഴും എന്റെ പ്രിയപ്പെട്ട പോരാളി. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാം, സമാധാനം കാത്തു സൂക്ഷിക്കാം, സത്യത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാം. വാഹിർ ദവാന വലിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്.
2: മാഷാഅല്ലാ, ഇടവണ്ണ എസ് എച്ച് എം ജി വി എച്ച് എസ് എസിലെ നെഷ്വ ദുആയുടെ പ്രസംഗമാണ് നമ്മൾ കേട്ടത്. പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് പ്രത്യേക പരിപാടി സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേൾക്കുന്നത് ജാമിയ അൽ ഹിന്ദ് മിനി ഊട്ടിയിലെ 10th ക്ലാസ് വിദ്യാർത്ഥി നൂഹിൻ്റെ ഒരു മലയാള പ്രസംഗമാണ്. ഇൻഷാല്ലാ നമുക്കതിന് കാത്തുറക്കാം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ അല്ലദി ഹദാന ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അമാ ബഅദ് റബ്ബിഷ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി ഇഫ്ഖഹു ഖൗലി. ഞാൻ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഏറെ സ്നേഹിക്കുന്ന പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അടിമത്തത്തിൻ്റെ ഇരുളടഞ്ഞ നുഖത്തിൽ നിന്ന് നമ്മുടെ മാതൃരാജ്യത്തെ മോചിപ്പിക്കാൻ ജീവൻ ബലിയർപ്പിച്ച ലക്ഷക്കണക്കിന് ധീരദേശാഭിമാനികളെ നാം ഓർക്കുന്ന ദിനമാണിത്. ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത് ഹുബുൽ വത്വൻ മിനൽ ഇഹ്മാൻ, രാജ്യസ്നേഹം ഇഹ്മാനിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. ഈ ഒരു വലിയ സത്യം നെഞ്ചേറ്റിക്കൊണ്ട് അധിനിവേശ ശക്തികൾക്കെതിരെ തൂലിക കൊണ്ടും വാക്കുകൊണ്ടും പടപൊരുതിയ എൻ്റെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വക്കം മൗലവി കേവലം ഒരു മതപണ്ഡിതൻ എന്നതിനപ്പുറം അദ്ദേഹം ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനും പത്രപ്രവർത്തകനും തികഞ്ഞ സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു. വിദേശ ഭരണാധികാരികളുടെ ചൂഷണങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ അദ്ദേഹം തൻ്റെ പേനയെ ആയുധമാക്കി. അദ്ദേഹം സ്ഥാപിച്ച സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂറിലെ അഴിമതി നിറഞ്ഞ രാജഭരണത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അനുകൂല നിലപാടുകൾക്കുമെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ പത്രം കണ്ടുകെട്ടുകയും പത്രാധിപർ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്തപ്പോഴും വക്കം മൗലവി തൻ്റെ നിലപാടുകളിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ല. സാമ്പത്തിക തകർച്ച നേരിട്ടിട്ടും വിദേശാധിപത്യത്തോട് വിട്ടുവീഴ്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നത് അദ്ദേഹത്തിൻ്റെ അടിയുറച്ച ഇമാനിൻ്റെയും രാജ്യസ്നേഹത്തിൻ്റെയും തെളിവ് തന്നെയാണ്. ഒരു യഥാർത്ഥ മുസ്ലിം അനീതിക്കെതിരെ ശബ്ദമുയർത്തേണ്ടവനാണ് എന്ന പ്രവാചക വചനമാണ് അദ്ദേഹം ജീവിതത്തിൽ പകർത്തിയിട്ടുള്ളത്. മുസ്ലിം സമുദായത്തിന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ആധുനിക ചിന്തകളും പകർന്നു നൽകിയതിലൂടെ അവരെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിരയിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, വക്കം മൗലവിയെ പോലെയുള്ള മഹത്തുക്കളുടെ ത്യാഗമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. അവരുടെ പോരാട്ടവീര്യം ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തിൻ്റെ പുരോഗതിക്കും നന്മക്കും വേണ്ടി പ്രയത്നിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മിനിയൂട്ടി ജാമിയ അൽ ഹിന്ദിലെ നൂഹ് അല്ലെ, 10th ക്ലാസ് വിദ്യാർത്ഥി നൂഹിൻ്റെ മറ്റൊരു മനോഹരമായ പ്രസംഗമാണ് നമ്മൾ കേട്ടത്. പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിന പ്രത്യേക മത്സരത്തിലെ തിരഞ്ഞെടുത്ത കൂട്ടുകാരുടെ പ്രസംഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലംഹ, നമുക്കിനി അടുത്തത് ആരുടെ പ്രസംഗമാണ്?
1: ഫാദിയ മറിയം.
2: ആ മാഷാല്ലാ, ഫാദിയ മറിയം 9th ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഗ്ലോബൽ സ്കൂൾ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് എന്തായാലും നമ്മൾ കേൾക്കുന്നത്. നമുക്കത് കേട്ട് തിരിച്ചെത്താം.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അല്ലാഹുമ്മ റബ്ബി ഷ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് വഅലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. Respected Peace Radio listeners and my dear brothers and sisters, today I am happy to have this opportunity to speak on the topic my favorite freedom fighter in the Indian freedom struggle. We have many brave patriots who sacrificed their lives to win freedom for our country. Among them, my most favorite freedom fighter is the father of our nation, Mahatma Gandhi. He is the person who showed the world that truth and non-violence are far more powerful than the guns and swords. Through his simple life and powerful struggles, ഹി യുണൈറ്റഡ് മില്യൻസ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യൻ ഫോർ ഫ്രീഡം. മൂവ്മെന്റ്സ് ലൈക്ക് സാൽ സത്യാഗ്രഹ ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഷൂക്ക് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ. വാട്ട് മേക്സ് മഹാത്മാഗാന്ധി ട്രൂലി സ്പെഷ്യൽ ടു മീ ഇസ് ഹൗ ഹിസ് വേർഡ്സ് കണ്ടിന്യൂ ടു ടച്ച് അവർ ഹാർട്ട്സ് ആൻഡ് ഗൈഡ് അവർ കോൺസിസ്റ്റൻസ്. ഹി വൺസ് പ്രൗഡ്ലി സെഡ്, ഇൻ എ ജെന്റൽ വേ യു ക്യാൻ ഷേക്ക് ദ വേൾഡ്. His heart-touching sentence is a powerful reminder that true strength does not come from aggressions, but from a calm, steady and peaceful resolve. Gandhiji's idea and messages of peace remains a great inspiration to us all times. Saluting the memory of that great soul, I conclude my speech. Jai Hind, Jai Bharat. Wa akhir da'wana an alhamdulillahi rabbil alameen. Wassalamu alaikum wa rahmatullahi wa barakatuh.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
2: ഫദിയ മറിയം മഹാത്മാഗാന്ധിയെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇനി സ്വാതന്ത്ര്യസമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ കൂട്ടുകാരുടെ പ്രസംഗം തുടരുമ്പോൾ അടുത്തത് നമുക്ക് കേൾക്കാനുള്ളത് കുളപ്പറമ്പ MMS UP സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥി ആസിം ആലുങ്ങലിൻ്റെ ഒരു മലയാള പ്രസംഗമാണ്.
9: വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളിയായ ഭഗത് സിംഗിനെ കുറിച്ചാണ്. ഭഗത് സിംഗ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ധീരമായി പോരാടിയ ഒരു മഹാനായ ദേശസ്നേഹിയായിരുന്നു. ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് സ്വന്തം രാജ്യത്തോട് വലിയ സ്നേഹമായിരുന്നു. ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് മോചിതയാക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവിതം പോലും ത്യജിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. ധൈര്യവും ദേശസ്നേഹവും ത്യാഗവും ആയിരുന്നു ഭഗത് സിംഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. ഭഗത് സിംഗിൻ്റെ ജീവിതം നമ്മെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം, രാജ്യത്തിൻ്റെ നന്മക്കായി പ്രവർത്തിക്കണം. ഇന്ന് നമ്മൾ സ്വതന്ത്രരായി ജീവിക്കുന്നത് ഭഗത് സിംഗിനെ പോലെയുള്ള നിരവധി ധീരരായ പോരാളികളുടെ ത്യാഗം കൊണ്ടാണ്. അവരുടെ ത്യാഗം ഒരിക്കലും മറക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട പോരാളിയായ ഭഗത് സിംഗിന് എൻ്റെ ആദരവ് അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, നന്ദി.
2: ആസിം മാലിങ്ങലിൻ്റെ ഒരു അടിപൊളി പ്രസംഗമാണ് നമ്മൾ കേട്ടത്. കുളപ്പറമ്പ MMS UP സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥി ആസിം മാലിങ്ങൽ സ്വാതന്ത്ര്യസമരത്തിനെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ തിരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യസമര സേനാനിയായ ഭഗത് സിംഗിനെ കുറിച്ചാണ്. ഭഗത് സിംഗിനെ കുറിച്ച് നമുക്കറിയാം, വളരെ ചെറുപ്പത്തിൽ തന്നെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സ്വാതന്ത്ര്യസമര സേനാനിയാണ്. പീസ് റേഡിയോ, ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി സ്വാതന്ത്ര്യസമരത്തിലെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേട്ടത്. ഇൻഷാല്ലാഹ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാഹ് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ കൂടെ ഞാൻ മൂസ PP, എൻ്റെ കൂടെ
1: ലംഹ
2: പെരിന്തൽമണ്ണ. ഇൻഷാല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
10: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
11: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
12: ഉമ്മ നമുക്ക് അവിസ്മരണീയമായ തലോടലാണ്. മൗനമായി അത് നമ്മെ ഉണർത്തുന്നത് തീരാത്ത കടപ്പാടുകളെയാണ്. പുതിയ ഗാനവുമായി പീസ് റേഡിയോ സ്വരം.
13: ഇ കെ എം പന്നൂരിൻ്റെ വരികൾക്ക് കെ വി അബൂട്ടിമാഷിൻ്റെ ഈണം. ആലാപനം നുഹ മനാൽ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയ്ക്ക് ശേഷം പീസ് റേഡിയോ വൈബ്സിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. 2 മണിക്കൂർ സമയം ശ്രോതാക്കൾ അവരവരുടെ ആശയങ്ങളും പീസ് റേഡിയോ വിജ്ഞാനയാത്രയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടും ഒരുപാട് രസകരമായ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇനി വൈജ്ഞാനികമായ മറ്റൊരു തലത്തിലേക്കാണ് പീസ് റേഡിയോ വൈബ്സ് കടന്നു പോകുന്നത്. ഇൻഷാല്ലാ
1: പ്രിയമുള്ളവരെ, പീസ് റേഡിയോ വൈബ്സിൽ നമ്മൾ ആദ്യ പ്രോഗ്രാം ഇൻസൈറ്റ് തന്നെയാണ്. ബഹുമാന്യനായ പണ്ഡിതൻ ഷമീർ മദീനിയാണ് ഇൻസൈറ്റിൽ നമ്മോട് സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ, വിശ്വാസ കാര്യങ്ങളൊക്കെ യുക്തിഭദ്രമാണ് എന്ന് നമുക്ക് പഠനവിധേയമാക്കിയാൽ, വിശകലന വിധേയമാക്കിയാൽ ബോധ്യപ്പെടുന്നൊരു സംഗതിയാണ്. ഇസ്ലാം ഏറ്റവും ആധികാരികമായി എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലേക്കും വന്ന എല്ലാ പ്രവാചകന്മാരും ഒരുപോലെ പറഞ്ഞ ആശയമാണ്, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, അള്ളാഹു അല്ലാത്ത ആരെയും നിങ്ങൾ ആരാധിക്കരുത്, പ്രാർത്ഥിക്കരുത് എന്നുള്ള ആശയം. അത് എത്രമാത്രം യുക്തിഭദ്രമാണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ ഖുർആൻ അത് വളരെ കൃത്യമായി വ്യക്തമായി വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എന്തേ നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞത്? എന്തുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൂടാ, ആരാധിച്ചുകൂടാ? ഖുർആൻ നൽകുന്ന ഉത്തരം: ഒന്ന്, സമ്പൂർണമായ പരിപൂർണത അള്ളാഹുവിന് മാത്രമാണുള്ളത്. 2, അവൻ സർവശക്തനാണ്. സർവശക്തനായ സൃഷ്ടാവിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്, അവനോടാണ് നമ്മൾ സങ്കടം പറയേണ്ടത്, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടേണ്ടത് അവനിൽ നിന്നാണ്, നമ്മൾ സഹായിക്കേണ്ടത് അവനാണ്. ഖുർആൻ പറയുന്നു, യൂലിജു ലൈല ഫിൻ നഹാരി വയൂലിജു നഹാറ ഫിൽ ലൈൽ, രാത്രിയെ പകലിലും പകലിനെ രാത്രിയിലും പ്രവേശിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് വിധേയമാക്കി തന്നവൻ, കീഴ്പ്പെടുത്തി തന്നവൻ അവനാണ്. കുല്ലും യജ്രീലി അജലി മുസമ്മ, സൂര്യനും ചന്ദ്രനും സർവ നക്ഷത്രങ്ങളും സർവചരാചരങ്ങളും ഒരു നിർണിതമായ അവധി വരെയും അവക്ക് നിർണയിക്കപ്പെട്ട രീതിയിൽ അവ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്, അങ്ങനെയുള്ള അവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു, അവനാണ് സർവ്വതിൻ്റെയും ആധിപത്യം. അപ്പം എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവ്, എല്ലാറ്റിൻ്റെയും നിയന്താവ്, എല്ലാറ്റിൻ്റെയും മാലിക്, ഉടമസ്ഥൻ അവനാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ ആരാധിക്കണം. അതാണ് അള്ളാഹു പറയുന്നത്, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അങ്ങനെയുള്ള അള്ളാഹുവിനെ വിട്ട് അവന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന, വിളിച്ചു തേടുന്ന ആരെല്ലാമുണ്ടോ, എന്തെല്ലാമുണ്ടോ, അവയൊന്നും മാ യംലിക്കൂന മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പനക്കുരുവിൻ്റെ ഉള്ളിലുള്ള പാട പോലും, അത്രക്ക് നിസ്സാരമായൊരു സംഗതി, അതുപോലും ഉടമപ്പെടുത്താൻ അവർക്കാർക്കും സാധ്യമല്ല, അവയെപ്പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. മാത്രവുമല്ല, ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅക്കും, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ആളുകളോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നിരിക്കട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുന്നില്ല, അവർക്ക് കേൾക്കാൻ കഴിയില്ല, അശക്തരാണവർ. വലൗ സമിഊ മസ്തജാബൂലക്കും, ഇനി വാദത്തിന് വേണ്ടി അവർ കേട്ടു എന്ന് സങ്കല്പിക്കുക, എന്നാൽ തന്നെ അവർക്ക് നിങ്ങളുടെ വിളികൾ കേട്ട് അതിൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ച് ഉത്തരം ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂ നബിശിർക്കിക്കും, ഇനി പരലോകത്ത് നിങ്ങൾ അവരുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ, അവരെ നിങ്ങൾ കണ്ടുമുട്ടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മുൻപിൽ വച്ച്, അവരെന്ത് ചെയ്യും? നിങ്ങളെ നിഷേധിക്കും, നിങ്ങൾ ചെയ്ത ബഹുദൈവത്വത്തെ, ശിർക്കിനെ അവർ തള്ളിപ്പറയും. വലാ യുനബ്ബി ഉകമിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിനെ പോലെ ഈ കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരാനായി, അറിയിച്ചു തരാനായി മറ്റാരുമില്ല എന്ന്. അപ്പോൾ ഏകദൈവ വിശ്വാസത്തിൻ്റെ യുക്തിഭദ്രമായ, ബുദ്ധിപരമായ അടിസ്ഥാനം ഇവിടെ നമുക്ക് ഈ വചനങ്ങളിലൂടെ കാണുവാൻ സാധിക്കും. ഒന്ന്, ഈ ലോകത്ത് കാണുന്ന അത്ഭുത പ്രതിഭാസങ്ങൾ എല്ലാം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ, അതെല്ലാം അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, രാവിനെയും പകലിനെയും മാറ്റിക്കൊണ്ടുവരുന്നത്, അതേപോലെ സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നത് എല്ലാം വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയാണ് എന്നോ ശക്തിയാണ് എന്നോ നമുക്ക് പറയാൻ കഴിയില്ല. ആ പടച്ച റബ്ബ്, അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ, അവനോടേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുമ്പോൾ, അതിലുള്ള പ്രധാനപ്പെട്ടൊരു സംഗതി, അവനാണ് എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവും നിയന്താവും ഉടമസ്ഥനുമായിട്ടുള്ളവൻ. ബാക്കിയുള്ള ആരോട് നിങ്ങൾ സങ്കടങ്ങൾ പറഞ്ഞാലും ആവലാതിപ്പെട്ടാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചാലും ആഗ്രഹങ്ങൾ പറഞ്ഞാലും ഒന്നും നിറവേറ്റിത്തരാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ല കൂട്ടരെ. ഒരു ഈത്തപ്പനക്കുരുവിൻ്റെ ഉള്ളിലുള്ള പാട പോലും, അത്ര നിസ്സാരമായ സംഗതി പോലും ഉടമപ്പെടുത്തുന്നവരല്ല അവർ. അത് മലക്കുകളാണെങ്കിലും ജിന്നുകളാണെങ്കിലും മഹാന്മാരാണെങ്കിലും മനുഷ്യരാണെങ്കിലും ആരും, മൊഹിദ്ദീൻ ഷെയ്ഖും അമ്പർത്ത് തങ്ങളും ബദ്രീങ്ങളും ആരും, അവരൊന്നും ഇത് ഉടമപ്പെടുത്തുന്നില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹു അല്ലാത്ത ആരും എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും അതിൽപ്പെട്ടല്ലോ. മറ്റൊരു കാര്യം പറഞ്ഞത്, ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅക്കും. ഇനി അള്ളാഹു അല്ലാത്ത ഇവരെയൊക്കെ നിങ്ങൾ വിളിക്കുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളുടെ സങ്കടങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ആവലാതികളും വേവലാതികളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ണീരൊലിപ്പിച്ച് എണ്ണി എണ്ണി പറയുകയാണ്. പക്ഷെ ലാ യസ്മഊ ദുആഅക്കും, നിങ്ങളുടെ ആ ഹൃദയത്തിൻ്റെ തേട്ടവും പ്രാർത്ഥനയും അവർ കേൾക്കുന്നില്ല, അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, അവർ നിങ്ങളുടെ മുന്നിലില്ല, അവർക്ക് നിങ്ങളുടെ ഭാഷ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, നിങ്ങളുടെ മനസ്സിൻ്റെ തേട്ടവും വിളിയും അവരറിയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ, നിങ്ങളുടെ പ്രാർത്ഥന തിരിച്ചറിയാൻ കഴിയാത്ത ദുർബലരാണവർ. അപ്പോൾ അവയെ നിങ്ങൾ എന്തിനു ആരാധിക്കുന്നു? അവയോടെന്തിനു നിങ്ങൾ സങ്കടങ്ങൾ പറയുന്നു? ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ഏതെങ്കിലും ഒരു ആരാധ്യ വസ്തുവിൻ്റെ മുന്നിൽ പോയി നിങ്ങൾ നിന്ന് വിളിച്ചു പറയുന്നു എന്ന് സങ്കല്പിക്കുക. അവർ നിങ്ങളുടെ വിളികൾ കേട്ടു എന്ന് നമ്മൾ വാദത്തിന് വേണ്ടി സങ്കല്പിച്ചാൽ പോലും, മസ്തജാബൂലക്കും, നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു തരാൻ, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല. അവർ ദുർബലരാണ്. അവരുടെ ദുർബലത പഠിക്കാൻ, മനസ്സിലാക്കാൻ നിങ്ങളുടെ ബുദ്ധിയും ചിന്തയും അല്പമൊന്ന് വിനിയോഗിച്ചാൽ മതി. അവർക്കൊക്കെ ഒരു തുടക്കമുണ്ട്, അവർക്കൊക്കെ ഒരു ഒടുക്കമുണ്ട്, അവരുടെ കഴിവുകൾക്കൊക്കെ പരിമിതികളുണ്ട്. ഇല്ലായ്മയിൽ നിന്നുണ്ടായി വന്നവരാണ്, ഉണ്ടായതിന് ശേഷം ഇല്ലാതെ നശിച്ചു മരിച്ചുപോയവരാണവർ. അതേപോലെ തന്നെ അവരുടെ കഴിവില്ലായ്മ, അവർ പലതിനെയും ആശ്രയിച്ച് നിൽക്കുന്നവരാണ്. ഇതൊക്കെ ഏതൊരു സൃഷ്ടിയെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴും അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് വ്യക്തിയെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോഴും ഒക്കെ നമുക്കത് കാണാൻ സാധിക്കും. അവർക്കൊക്കെ അച്ഛനും അമ്മമാരും അഥവാ മാതാപിതാക്കളുണ്ടായിട്ടുണ്ട്. അവർ അങ്ങനെ അവരിലൂടെ ജനിച്ചു, പിന്നെ ജീവിച്ചു. ആ ജീവിത കാലഘട്ടത്തിൽ തന്നെ പല പരിമിതികളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വിശപ്പും ദാഹവും വേദനയും സങ്കടങ്ങളും ഒക്കെ അവർക്കുണ്ടായിട്ടുണ്ട്. അതിനുശേഷം അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളതാണ് അവരുടെ അവസ്ഥ. ഇനി പരലോകത്ത് വന്നാലോ, അവരാരെങ്കിലും ഇതിനെ അനുകൂലിക്കുന്നവരാണോ? പ്രവാചകന്മാരാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ച ആളുകളെങ്കിൽ, മഹത്വക്കളാണ്, നന്മയുടെ വക്താക്കളാണ് അവരെങ്കിൽ, അവരൊന്നും അത് പഠിപ്പിച്ചിട്ടില്ല. ഏത് ബഹുദൈവത്വം അവർ പ്രചരിപ്പിച്ച ആശയമല്ല. അവരൊക്കെ ഏകദൈവ വിശ്വാസികളായിരുന്നു. അള്ളാഹു അല്ലാത്ത ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ പരിശോധിച്ചാൽ അവർ ദുർബലരാണ്. ഖുർആൻ പറഞ്ഞ ഈ വചനങ്ങളിലൂടെ തന്നെ നമുക്കത് കാണുവാൻ സാധിക്കും. അതേപോലെ അള്ളാഹുവാണ് സൃഷ്ടാവ്, ബാക്കിയുള്ളവരെല്ലാം സൃഷ്ടികളാണ്. ദാലിക്കും അല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ ഫഅബ്ദൂഹു. എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. ജീവജാലങ്ങളെ സൃഷ്ടിച്ചവൻ, സസ്യലതാദികളെ മുളപ്പിച്ചവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കുക. ഫഅബ്ദൂഹു വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ. മനുഷ്യരായ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വിത്തിറക്കും, ചെടികൾ തൈകൾ നമ്മൾ കൊണ്ടുപോയി നടും. പക്ഷെ അതിനെ മുളപ്പിച്ച് കായ്കനികൾ ഉണ്ടാക്കുന്ന, ഫലം നൽകുന്ന വൃക്ഷങ്ങളായി, തൈകളാക്കി, ചെടികളാക്കി മുളപ്പിച്ചു കൊണ്ടുവരുന്നത് ആരാണ്? ഒരു കൃഷിക്കാരനും പറയില്ല താനാണ് എന്ന്. അവരങ്ങനെ അവകാശപ്പെട്ടാൽ തന്നെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. കാരണം ഒരു 100 തൈകൾ വെക്കുന്ന ഒരു കർഷകൻ, ആ 100 തൈകളും മുളച്ച് വരണം, അതിലൂടെ കായ് ഉണ്ടായിക്കിട്ടണം, ഫലം കിട്ടണമെന്നല്ല ആഗ്രഹിക്കുക. പക്ഷെ എത്രയോ വിത്തുകൾ അല്ലെങ്കിൽ തൈകൾ മുളക്കാതെ, വേര് പിടിക്കാതെ അത് കരിഞ്ഞ് ഉണങ്ങി നശിച്ചു പോകും. ഇനി മുള വന്നാൽ തന്നെ മുളച്ച് പൊന്തി കുറച്ച് കഴിയുമ്പോൾ കേട് വന്ന് അതങ്ങനെ നശിച്ചു പോകും. അപ്പോൾ ഈ കൃഷി ചെയ്ത, അതിനെ വിത്തിറക്കിയ, അതിനെ നട്ട് കൃഷിയിറക്കിയ കർഷകനാണ് അതിനെ മുളപ്പിച്ചതും വളർത്തുന്നതും എന്ന് പറയാൻ ഒക്കുകയില്ല. അതാണ് ഖുർആൻ ചോദിച്ചത്, അള്ളാഹുവാണോ സസ്യലതാദികളെ മുളപ്പിക്കുന്നത്? അതല്ല അവരാണോ? അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവയെ എല്ലാം ചാമ്പലാക്കി, ചവറുകളാക്കി, ചണ്ടികളാക്കി മാറ്റുമായിരുന്നു. അവ സർവശക്തനായ അള്ളാഹു. സൂറത്തുൽ വാഖിഅയിലെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും, വെള്ളമിറക്കി തരുന്നവൻ, സസ്യങ്ങളെ മുളപ്പിക്കുന്നവൻ എല്ലാം അള്ളാഹുവാണ്. അപ്പോൾ അവൻ സ്രഷ്ടാവും മറ്റുള്ളവർ സൃഷ്ടികളുമാണ്. സർവ അനുഗ്രഹങ്ങളും നമുക്കെല്ലാവർക്കും ഇറക്കിത്തന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹു നൽകിയതല്ലാത്ത ഒരു അനുഗ്രഹവും ഒരാസ്വാദനവും നമുക്കില്ല എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. ആ പടച്ച റബ്ബിനാണ് സർവ്വതിൻ്റെയും ആധിപത്യവും അധികാരങ്ങളും ഉള്ളത്. വഹുവല്ലദി ഖലഖ സമാവാതി വൽ അർള ബിൽ ഹഖ് വയൗമ യഖൂലു കുൻ ഫയകൂൻ. ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവൻ അവനാണ്. അവൻ ഉണ്ടാകൂ എന്ന് പറയുമ്പോൾ അവയുണ്ടാകുന്നു, അവൻ്റെ സൃഷ്ടികൾ. ഖൗലുഹുൽ ഹഖ്, അവൻ്റെ വാക്കുകൾ സത്യമാണ്, സത്യസന്ധമാണ്. വലഹുൽ മുൽക്കു യൗമയും ഫഹു ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുന്ന ഈ ലോകത്തിൻ്റെ അവസാനം, അതേപോലെ തന്നെ ഈ ലോകം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ദിവസം, അതിൻ്റെ എല്ലാറ്റിൻ്റെയും നിയന്ത്രണവും അധികാരവും അവൻ്റെ കയ്യിലാണ്. അവനാണ് സർവശക്തൻ, ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവുമായിട്ടുള്ളത് അറിയുന്നവൻ. വഹുവൽ ഹക്കീമുൽ ഖബീർ, അവൻ യുക്തിജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാണ്. അതുകൊണ്ട് അവനെ ആരാധിക്കണം. അപ്പോൾ സർവശക്തനായ അള്ളാഹു, എല്ലാറ്റിനും കഴിവുള്ള അള്ളാഹു, അവനെ ആരാധിക്കുക എന്നത് ബുദ്ധിപരമായ തേട്ടമാണ്, യുക്തിഭദ്രമായ ആശയമാണ്. അനുഗ്രഹദാതാവിനുള്ള ആരാധന നന്ദിയും അള്ളാഹു അല്ലാത്തവരോട് ആരാധിക്കുന്നത്, അവരോട് പ്രാർത്ഥിക്കുന്നത് നന്ദികേടുമാണ് എന്ന് ഖുർആൻ പറയുന്നത് കാണാൻ കഴിയും. വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക, പ്രവാചകരെ, താങ്കൾക്കും താങ്കൾക്കും മുമ്പുള്ള സർവ ദൈവദൂതന്മാർക്കും നാം നൽകിയിട്ടുള്ള വഹി, ലഇൻ അശ്റക്ത ലയഹ്ബത്തുന്ന അമലുക, നിങ്ങളെങ്ങാനും അള്ളാഹുവിൽ പങ്കുചേർത്താൽ നിങ്ങളുടെ സകലമാന സൽക്കർമ്മങ്ങളും തകർന്ന് തരിപ്പണമായി പോകും. വല തക്കൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ തീരാ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യുമെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ വഹി, എല്ലാ പ്രവാചകന്മാർക്കും കൊടുത്ത വഹി. എന്നിട്ട് അള്ള പറഞ്ഞു, ബലില്ലാഹ ഫഅബുദ്, അതിനാൽ നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകിയ, നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ സൃഷ്ടാവും സംരക്ഷകനും ഉടമസ്ഥനുമായിട്ടുള്ള അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. വക്കുൻ മിനശാക്കിരീൻ, ബലില്ലാഹ ഫഅബുദ് വക്കും മിനശാക്കിരീൻ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അതുവഴി നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്നതാണ്. അപ്പോൾ എത്ര വ്യക്തമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന ആശയം. അള്ളാഹുവല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തിയെ, വ്യക്തിയെ, സൃഷ്ടിയെ നമ്മൾ ആരാധിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അതിലെന്ത് യുക്തിയാണുള്ളത്? എന്ത് ബുദ്ധിയാണ് അതിൻ്റെ പിന്നിലുള്ളത്? നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാൾ ദുർബലരായ പലതിൻ്റെയും മുന്നിൽ ചെന്ന് സങ്കടപ്പെട്ട് ആവലാദികൾ പറഞ്ഞ്, വേവലാദികൾ പറഞ്ഞ് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉന്നയിക്കുമ്പോൾ എങ്ങനെയാണ്? അവരത് കേൾക്കുന്നു പോലുമില്ല. കേട്ടാൽ തന്നെ സഹായിക്കാനും അതിന് ഉത്തരം ചെയ്യാനും അവർക്ക് സാധിക്കുകയില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ, ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനാണ് ഈ യുക്തിഭദ്രമായ വിശ്വാസമായ ഏകദൈവ വിശ്വാസത്തെ നിരാകരിച്ച് ബഹുദൈവത്വമെന്ന് പറയുന്ന അബദ്ധജടിലമായ, യുക്തിഹീനമായ, ബുദ്ധിവിരുദ്ധമായ, ബുദ്ധിക്ക് നിരക്കാത്ത ആശയത്തെ സ്വീകരിക്കാൻ കഴിയുക? നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പറിയുന്ന വികാരങ്ങളും വിചാരങ്ങളും അറിയുന്ന, നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനും അതിന് ഉത്തരം ചെയ്യാനും കഴിയുന്ന, അതിന് സന്നദ്ധനായ പടച്ച റബ്ബ്, ലോകരക്ഷിതാവ് ഉണ്ടായിരിക്കെ അവനെ കൈയൊഴിയുന്ന, അവനോട് പ്രാർത്ഥിക്കാത്ത, അവനിലേക്ക് സങ്കടങ്ങളും ആവശ്യങ്ങളും ആവലാദികളും ആഗ്രഹങ്ങളും ഒന്നും സമർപ്പിക്കാതെ ഭാരം കൊണ്ടു നടക്കുന്നവരും ആ ഭാരം വേറുള്ള തന്നേക്കാൾ ദുർബലരായ സൃഷ്ടികളുടെ മുന്നിൽ ഇറക്കി വെക്കുന്നവരും ഒരുപോലെ വിവരശൂന്യരാണ്, യുക്തിയില്ലാത്തവരാണ്, ബുദ്ധിഹീനരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സങ്കടങ്ങളും പ്രതീക്ഷകളും എല്ലാം നമുക്ക് തുറന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ, നമ്മുടെ ഭാരങ്ങളും സങ്കടങ്ങളുമൊക്കെ ഇറക്കി വെക്കുവാനുള്ളൊരു അത്താണിയായി ഏകദൈവ വിശ്വാസത്തെ നാം സ്വീകരിച്ചാൽ അതാണ് ഏറ്റവും മനസ്സിനും സമൂഹത്തിനും ഒക്കെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നൽകുന്ന ആശയം എന്ന് നമ്മൾ തിരിച്ചറിയുക. സത്യം ഉൾക്കൊള്ളുവാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ.
0: ബാരക്കല്ലാഹു ഫീക്. ജസാക്കല്ലാഹു ഖൈറ. വളരെ വൈജ്ഞാനികമായ ഒരു സംസാരമായിരുന്നു നമ്മൾ കേട്ടത്. പല ഇസ്ലാമിക വിമർശനം ഉന്നയിക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊരു അത്തരം ധാരണകൾക്കുള്ള, തെറ്റിദ്ധാരണകൾക്കുള്ള ശരിയായ മറുപടി ആവട്ടെ എന്നുകൂടി ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മളൊരു പാട്ടിലേക്കാണല്ലേ സലാമുക്ക?
1: യെസ്, സ്വരത്തിലേക്ക് നമ്മൾ പോകുന്നു. സ്വരം കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണപ്പെട്ട പ്രോഗ്രാമുകളിലേക്ക് പോകേണ്ടതുണ്ട്. സ്വരം കേൾക്കാം.

0: മഷാല്ലാ, ഒരു മനോഹരമായ പാട്ട് കേട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഇനി നമുക്ക് ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാം. ആരോഗ്യ വിചാരം. ഡോക്ടർ അബ്ദുൽ ജലീൽ, ഡോക്ടർ റാം നാരായണൻ, ഡോക്ടർ അബ്ദുൽ മാലിക് എന്നിവർ ചേർന്ന് നടത്തുന്ന സംസാരമാണ് പ്രമേഹം എന്ന വിഷയത്തിൽ. പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നാലാമത്തെ ഭാഗമാണ് ആരോഗ്യ വിചാരത്തിൽ നമ്മൾ കേൾക്കുന്നത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മുൻകഴിഞ്ഞ എപ്പിസോഡുകളിലെ തുടർച്ച തന്നെയാണ്. പ്രമേഹം അഥവാ ഡയബറ്റീസ് മെലിറ്റസ് എന്ന സൈലന്റ് കില്ലർ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു അസുഖത്തിൻ്റെ തുടർച്ചകളിലേക്കാണ് നാം എത്തുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അബ്ദുൽ ജലീൽ, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാം നാരായൺ എന്നിവരാണ്. ചർച്ചയിലേക്ക് ഇരുവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മുൻകഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചർച്ച ചെയ്തത് പ്രമേഹം ഉണ്ടാകുന്ന അതിൻ്റെ ബേസിക് കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചും അഥവാ അത് ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന മാരക ഭവിഷ്യത്തുകളെക്കുറിച്ചും അതിൻ്റെ ചികിത്സയിലെ പ്രധാന ഘടകങ്ങളായ ഭക്ഷണ നിയന്ത്രണം, വ്യായാമം, അതുപോലെ തന്നെ മരുന്ന്, ഇൻസുലിൻ അടങ്ങുന്ന മരുന്നുകളെക്കുറിച്ചുമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനമായി നാം പറഞ്ഞു നിർത്തിയത് ഇൻസുലിനെ കുറിച്ചായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇൻസുലിൻ സൂക്ഷിക്കേണ്ടത്? അത് സാധാരണ ബാക്കി ഗുളികൾ വെക്കുന്ന പോലെ പുറത്ത് വെക്കണോ അതോ ഫ്രിഡ്ജിൽ വെക്കണോ എന്നുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു സംശയമായിട്ടുണ്ടാവും. എങ്ങനെയാണ് ഇതിൻ്റെ സൂക്ഷിപ്പ്, ഇത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്?
2: ഒരിക്കലും പുറത്ത് വയ്ക്കരുത്. ഇൻസുലിൻ പുറത്ത് വയ്ക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലാണ്, അവരുടെ താപനില വളരെ കുറവുള്ള സ്ഥലത്ത്. നമ്മുടെ സ്ഥലത്ത് ഫ്രിഡ്ജിൽ തന്നെ ഇൻസുലിൻ വെക്കണം, അതും ഫ്രിഡ്ജിൻ്റെ ഡോറിൽ. ഫ്രിഡ്ജിനകത്തോ ഫ്രീസറിലോ ഒന്നും വെക്കാണ്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഇൻസുലിൻ വെക്കുക, അതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്ന രീതി നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. കാരണം ഇത് മസിലിലേക്കോ അല്ലെങ്കിൽ രക്തക്കുഴലിലേക്കോ ഇൻസുലിൻ എടുത്താൽ അതിൻ്റെ എഫക്റ്റ് കിട്ടില്ല. തൊലിക്ക് താഴെ തന്നെ, ചർമ്മത്തിന് തൊട്ട് താഴെ തന്നെ അതെടുത്താലേ അതിൻ്റെ എഫക്റ്റ് ഫുള്ളായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് എവിടെ എടുക്കണം, ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളത് നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അടുത്ത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ചില ഭാഗത്ത് ഇപ്പോൾ തുടയുടെ ഉൾവശങ്ങളിൽ ഇൻസുലിൻ എടുക്കരുത് എന്നാണ് നമ്മൾ പറയുക. ഏറ്റവും കോമൺ ആയിട്ട് ഇൻസുലിൻ എടുക്കുന്ന സ്ഥലം തുടയാണ്. പക്ഷേ തുടയുടെ ഉൾവശങ്ങളിൽ നമ്മൾ ഇൻസുലിൻ എടുക്കരുത് എന്നാണ് പറയുക. അവിടെ ഒരുപാട് രക്തക്കുഴലുകളും ഒരുപാട് ഞരമ്പുകളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിലോട്ട് ഡയറക്റ്റായിട്ട് ഇൻസുലിൻ പോകരുത് എന്ന് കരുതിയിട്ടാണ് തുടയുടെ പുറം ഭാഗങ്ങളിൽ, പൊക്കിളിൻ്റെ ചുറ്റും, ഇവിടെ എല്ലാമാണ്, പിന്നെ കൈക്ക്, ഇവിടെ എല്ലാമാണ് നമ്മൾ സാധാരണ ഇൻസുലിൻ എടുക്കാം എന്ന് പറയുന്ന സ്ഥലങ്ങൾ.
3: ഇൻസുലിൻ വെക്കുമ്പോൾ സ്പിരിറ്റ് വെച്ച് തുടക്കണമെന്ന് ചോദിക്കും. തുടക്കേണ്ട ആവശ്യമില്ല, തുടക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് കുത്തുന്നു, അവിടുന്ന് സൂചി എടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, ഇൻസുലിൻ വെക്കുമ്പോൾ രണ്ട് വിരൽ ഇടവിട്ടിട്ട് വേണം ഇൻസുലിൻ വെക്കാൻ. ഇപ്പോൾ പറഞ്ഞ മതി, ഇത് പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അടുത്ത് നിങ്ങൾ ശരിക്കും ഇൻസുലിൻ ടെക്നിക്ക്, ഇൻസുലിൻ എങ്ങനെ വെക്കുന്നതിൽ വളരെയധികം ചോദിച്ച് മനസ്സിലാക്കേണ്ട. പിന്നെ ഇപ്പോൾ പറഞ്ഞ് ഇൻസുലിൻ എവിടെ ശേഖരിക്കണം എന്ന് ഫ്രിഡ്ജ്. അപ്പോൾ ചില രോഗികൾ പറയും അവരുടെ വീട്ടിലെന്തില്ല, ഫ്രിഡ്ജില്ല. ഇപ്പോൾ നമ്മൾ പറയും അയൽവാസര്. പക്ഷെ മൂന്ന് നേരം ഇൻസുലിൻ വെക്കുന്ന രോഗിക്ക് മൂന്ന് നേരം അയൽവാസര് വീട്ടിൽ പോയിട്ട് ഇൻസുലിൻ എടുത്ത് കൊണ്ടുവരൽ എന്തല്ല, എളുപ്പമല്ല. അപ്പോൾ ഇത്തരം രോഗികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് എന്ത്, ഒരു സാധാ മൺചട്ടി മേടിക്കുക, ആ മൺചട്ടിയിൽ ഇൻസുലിൻ്റെ ബോട്ടിൽ ഇടുക. എന്നിട്ട് ആ ഇട്ട് വെച്ച മൺചട്ടി, ചെറിയ മൺചട്ടി, വളരെ ചെറുത്, നമുക്ക് വളരെ ചെറിയ മൺചട്ടികൾ കിട്ടാണ്ട്, എന്നിട്ട് അതെന്ത് ചെയ്യുക, ഒരു വലിയ മൺചട്ടിയിൽ കുറച്ച് വെള്ളം, കുറച്ച് പൂഴി മണ്ണിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടിൻ്റെ അടിയിൽ വെക്കുക എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കട്ടിൻ്റെ അടി വെക്കാൻ പറയുന്നതെങ്കിൽ ഒട്ടും സൂര്യപ്രകാശം തട്ടാത്തൊരു ഭാഗം അതാണ് എന്നുള്ളത്. ഇത് ഇൻസുലിൻ ഫ്രിഡ്ജ് വെക്കാൻ സൗകര്യം ഇല്ലാത്തൊരാൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഒരു മാർഗം പറഞ്ഞു കൊടുക്കുന്നുള്ളത് മാത്രം. അതാണ് ശേഖരണത്തിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. കാരണം ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ നമുക്ക് എന്തേ ഉള്ളൂ, ഈ ഓപ്ഷൻ. അപ്പോൾ ഇത്രയും രോഗികൾ ഇപ്പം ഇങ്ങനെയൊക്കെ ഇൻസുലിൻ ഉപയോഗിക്കുന്ന ഒരു രോഗി പ്രമേഹം നിയന്ത്രണത്തിലല്ലാതെ വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ രാമു പറഞ്ഞതുപോലെ അതിൻ്റെ സ്റ്റോറേജ് ആണോ അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് സ്റ്റോറേജ് അല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാം, ഇൻസുലിൻ ചിലപ്പോൾ വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള സംവിധാനങ്ങൾ കണ്ടുപിടിക്കണം.
2: മറ്റൊന്നുള്ളത്, ഇപ്പോൾ ഇൻസുലിൻ ഉപയോഗിക്കുന്ന രോഗിയാണെങ്കിൽ തന്നെ ഒരു നമ്മൾ സാധാരണയായിട്ട് തുടർന്ന് വരുന്നൊരു രീതിയുണ്ട്, ഇൻസുലിനോട് കൂടെ ചെറിയ ഡോസിൽ ഒരു മെറ്റ്ഫോമിനും കൂടെ ഉച്ചയ്ക്ക് മാത്രം എഴുതും. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഇൻസുലിൻ്റെ ഇഫക്റ്റ് ഒന്നുകൂടെ കൂടാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ വരാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഇൻസുലിൻ എടുക്കുന്നതിന് കൂടെ രാവിലെയും വൈകിട്ടും എടുക്കുന്ന ഒരു ഇൻസുലിനും ഉച്ചയ്ക്ക് ഒരു മെറ്റ്ഫോമിൻ ടാബ്ലറ്റും മാത്രമായിട്ടും നമ്മൾ ഡോക്ടർമാർ ചിലപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അത് ഇൻസുലിൻ്റെ എഫക്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറെ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ഇൻസുലിൻ വരുന്നുണ്ട്. ഇപ്പോൾ ഐപോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ രീതിയുണ്ട്. ജസ്റ്റ് ഒരു സെലോ ഒരു പ്ലാസ്റ്റർ പോലെ നമ്മുടെ ശരീരത്തിൽ ഒട്ടിച്ചു വെക്കാവുന്ന ഒരു സംഭവമാണ്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാസ്റ്ററിലോട്ട് നമ്മൾ ഇൻസുലിൻ എടുത്താൽ മതി. കുത്തുന്നതിൻ്റെ വേദനയോ അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നു എന്നുള്ളൊരു തോന്നൽ പോലും നമുക്ക് വരില്ല. അത്തരത്തിൽ ആഴ്ചകളോളം ഉപയോഗിക്കാൻ പറ്റുന്ന ഐപോർട്ടുണ്ട്.

0: ഇതിലാണ് മൂന്ന് പോർട്ടുകളാണ് ഉള്ളത്. ഒന്നിലൂടെ ഇൻസുലിൻ വരും, ഒന്നിലൂടെ ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ വരും, വേറൊന്ന് ഇൻസുലിൻ ഡിറ്റക്ടർ കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ ഷുഗർ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും നമ്മുടെ ശരീരത്തിലുള്ള ഷുഗറിൻ്റെ നിലവാരം എന്തെന്ന് നോക്കിയിട്ട് അത് ഈ രണ്ട് പമ്പുകളിലേക്കും ഇൻഫർമേഷൻ കൊടുക്കും. നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഈ ബയോണിക് പാൻക്രിയാസും പ്രവർത്തിക്കും. ഒരിക്കൽ വെച്ച് കഴിഞ്ഞാൽ 3 മാസം വരെ നമുക്ക് ഈ വീണ്ടും അതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട. ഒരുപാട് ഷുഗർ കൂടുകയുമില്ല, ഒരുപാട് ഷുഗർ കുറയുകയും ഇല്ല. ഷുഗർ കുറഞ്ഞു പോവുകയാണെങ്കിൽ ഇത് ഗ്ലൂക്കോഗോൺ സെക്രീറ്റ് ചെയ്യും, ഷുഗർ കൂടി പോവുകയാണെങ്കിൽ ഇത് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യും. ആ രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളും ഇപ്പം നിലവിലുണ്ട്.
1: ഓക്കെ, അപ്പോൾ ഒരുപാട് ചികിത്സകൾ ഉണ്ട്, അത് നേരവണ്ണം ഉപയോഗപ്പെടുത്തിയാൽ മതി എന്നുള്ളതാണ്
2: ഉപയോഗപ്പെടുത്തുന്നതല്ലേ ഇല്ലെങ്കിൽ പറഞ്ഞതിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻസുലിൻ പമ്പ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻസുലിൻ പമ്പിന് മാത്രം നമുക്കൊരു ചെലവ് വരുന്നത് 1 ലക്ഷത്തിന്റെയും 1.5 ലക്ഷം രൂപത്തിന്റെ ചെലവ് വരും അത് ഇൻസുലിൻ പമ്പ് വെക്കാൻ. ഈ ഇൻസുലിൻ പമ്പ് വെച്ചതിന് ശേഷം തന്നെ അതിനെ നമുക്കൊരു മാസത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊന്ന് ഒരു 25,000 രൂപ അല്ലെങ്കിൽ 35,000 രൂപ നമുക്ക് ചെലവ് വരും. അപ്പോൾ സാമ്പത്തിക നില വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് സൗകര്യങ്ങൾ വലുതുണ്ട്, പക്ഷെ ഇതൊക്കെ വെച്ചാലും രോഗികൾ ഇതൊക്കെ വെക്കുമ്പോഴും അവരുടെ മനസ്സിൽ വരുന്ന ഒരു ഇതെന്നെങ്കിൽ ഇൻസുലിൻ തുടങ്ങി, അപ്പം ഇനി വ്യായാമം നിർത്താം, ഇൻസുലിൻ തുടങ്ങി എന്ത് ഭക്ഷണവും കഴിക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വ്യായാമവും ഭക്ഷണത്തിനെയും മാറ്റിവെക്കാനുള്ള ഒരു ചികിത്സയും ഇതുവരെ ശാസ്ത്രത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഇതെന്തുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വായക്ക് നിയന്ത്രണം കൊടുക്കണം, നമ്മുടെ വ്യായാമം മുറ പോലെ നടത്തണം.
1: കോമൺ ആയിട്ടുള്ള ചില സംശയങ്ങളിലേക്ക് കടക്കാം. ഒന്ന്, ഈ ഒരു പ്രമേഹം എന്നുള്ള ഒരു അസുഖം പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ലേ എന്നുള്ളതാണ് ഒരു സംശയം.
2: പറഞ്ഞു, നമ്മൾ കാരണങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ അതിൽ തന്നെ തുടങ്ങാം കാരണങ്ങൾ. എന്താ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന വ്യായാമക്കുറവും ഭക്ഷണ നിയന്ത്രണമാണ്. അപ്പോൾ ഇതില്ലാത്തടത്തോളം കാലം എന്തില്ല, അതിനെ പൂർണ്ണമായി മാറ്റിയെടുക്കാവുന്ന ഒരു സംവിധാനം ഒന്നും ഇല്ല. തീർച്ച പൂർണ്ണമായിട്ട് ഒരു മരുന്ന് കഴിച്ചപ്പോൾ നമുക്ക് ഒരു പനി വന്നു അല്ലെങ്കിൽ TB വന്നു, നമ്മൾ 6 മാസം മരുന്ന് കഴിച്ച നമ്മുടെ TB എന്ത് ചെയ്തു, പൂർണ്ണമായി മാറിക്കഴിഞ്ഞു. അങ്ങനത്തെ ഒരവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതെന്തിനാണ് GDM, ഗെസ്റ്റേഷണൽ ഡയബറ്റീസ്, പ്രസവ സമയത്തുണ്ടാവുന്ന ആ പ്രമേഹത്തിന് നമ്മളത് മരുന്ന് കൊടുത്ത് പ്രസവം കഴിഞ്ഞാൽ. പിന്നെ പാൻക്രിയാസിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടുണ്ടാവുന്ന പ്രമേഹം, ആ പാൻക്രിയാസിൻ്റെ പ്രശ്നങ്ങൾ അവസാനിക്കുമ്പോൾ നീരുകെട്ടോ അല്ലെങ്കിൽ അസുഖം എന്താണെങ്കിലും അത് മാറുമ്പോൾ എന്ത് ചെയ്തു, ആ പ്രമേഹത്തിൽ നിന്ന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാം, മനസ്സിലായില്ലേ. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടിയില്ല, അതിൻ്റെ മരുന്നുകൾ, സ്റ്റിറോയിഡ് ടാബ്ലറ്റ് കഴിക്കുന്നവർക്ക് പ്രമേഹം കൂടാം. അതല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ 1 ഉം 2 ഉം ഡയബറ്റീസ് ആണെങ്കിൽ അതിനെന്തില്ല, പൂർണ്ണമായി മാറാൻ ഒരു ചികിത്സയും കണ്ടുപിടിച്ചായിട്ട് ഇല്ല.
1: മറ്റൊരു സംശയമുള്ളത്, ഈ അസുഖം ഉള്ള ആളുകൾ അവർ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര ദിവസം കൂടുമ്പോൾ തിരിച്ച് ഡോക്ടറെ കാണാൻ വേണം, അത് പിന്നീട് വരേണ്ട, ഇതിന് എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ നിലവിലുണ്ടോ, റിവ്യൂവിന് വരേണ്ട?
2: നമുക്ക് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാമായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. 500 ഷുഗറുള്ള ഒരു രോഗിയെ കണ്ടാൽ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്, ആ രോഗിയെ അഡ്മിറ്റ് ചെയ്യണം എന്നാണ്. കാരണം എന്താണ്, ഷുഗർ കൂടി നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ ഡോക്ടർ ഷുഗർ കൂടി നിങ്ങളെ അഡ്മിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനൊരു കാരണമുണ്ട്, നിങ്ങളുടെ ഷുഗർ പെട്ടെന്ന് കുറക്കാനുള്ളതാണ്. ഈ ഷുഗർ കുറക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഗുളികയല്ല കൊടുക്കുന്നത്, ഹോസ്പിറ്റലിൽ എടുത്ത് കണ്ടിന്യൂസ് ഇൻസുലിൻ ഡ്രിപ്പ് കൊടുത്തിട്ടാണ് കുറക്കുന്നത്. കാരണം എന്തുകൊണ്ട്, അപ്പോൾ ഒരു 50 വയസ്സുള്ള ഒരാൾ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്, അയാൾ നല്ല പ്രമേഹം കൂടിയാണ്, അയാൾക്ക് പെട്ടെന്ന് ഒരു അറ്റാക്ക് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്, അയാൾക്കൊരു പക്ഷാഘാതം ഉണ്ടാവാൻ എന്താണ് വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് രണ്ടും കണക്കിലെടുത്ത് എന്ത് ചെയ്യണം, ആ രോഗിനെ അഡ്മിറ്റ് ചെയ്യണം, രോഗിയുടെ പെട്ടെന്ന് പ്രമേഹം കുറക്കണം, വളരെ നിർബന്ധമാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്ത് അവരുടെ പ്രമേഹം കുറക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
0: പിന്നെ ആദ്യമായിട്ടിപ്പോൾ ഷുഗർ കണ്ടുപിടിക്കുന്ന ഒരു രോഗിയാണെങ്കിൽ നമുക്കിപ്പോൾ ആ രോഗിയുടെ പറ്റിയ ഒരു അറിവുണ്ടാവില്ല. അപ്പോൾ എത്രത്തോളം ഗുളിക അയാൾക്ക് വേണം, നമ്മൾ കൊടുക്കുന്ന ഗുളിക എത്രത്തോളം അയാളിൽ ഇഫക്റ്റ് കാണിക്കും, അതെല്ലാം നമുക്ക് അറിയില്ല. കാരണം ഓരോരുത്തരിലും ഓരോ രീതിയിലാണ് ഓരോ മരുന്നുകളും ഇൻസുലിനും എല്ലാം പ്രതികരിക്കുക. അത്തരത്തിലുള്ള രോഗികളെ പറ്റുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ആ തുടക്കത്തിലുള്ള സമയത്ത്, അതായത് വന്ന ഉടനെ, ഇപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ 30 വയസ്സുള്ള ഒരാൾ വന്നു, അയാൾ ഒരു ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ഷുഗർ നോക്കിയപ്പോൾ 350 ഉണ്ട്. നമ്മളിപ്പോൾ ഒരു പക്ഷേ ഈ മെറ്റ്ഫോമിൻ ഒരു ഗുളിക 1 ഗ്രാം ഉച്ചയ്ക്ക് മാത്രം തുടങ്ങിയിട്ട് അതെങ്ങനെ അയാളുടെ ദേഹത്ത് പ്രതികരിക്കുന്നു, അയാൾക്ക് എങ്ങനെ എത്രത്തോളം അതിനെക്കൊണ്ട് ഗുണം കിട്ടുന്നു എന്നറിയാൻ ചിലപ്പോൾ നമ്മൾ ഒരു 4 ദിവസം കഴിഞ്ഞ്, 5 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ടൊന്ന് വരണമെന്ന് പറയും. എങ്ങനെ അയാളുടെ ദേഹത്ത് മെറ്റ്ഫോമിൻ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ കൂടെ വേറൊരു ഗുളിക ചേർക്കണോ, അതോ ഉള്ള ഗുളികയുടെ ഡോസ് കുറയ്ക്കണോ, അതോ ഇൻസുലിൻ കൂടെ അതിൻ്റെ കൂടെ ചേർക്കണോ, അങ്ങനത്തെ രീതിയിലുള്ളത്.

0: അതായത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ, ശരിക്കും പ്രമേഹ ചികിത്സ, അതിൽ കൊടുക്കുന്ന മരുന്നുകൾ, ഇൻസുലിൻ, അവർ തിരിച്ചു വരുന്ന സമയം, വരേണ്ട സമയം, ടെസ്റ്റ് ചെയ്യേണ്ട സമയം എല്ലാം ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. അതായത് ഒരു വ്യക്തിക്ക് വേണ്ട രീതിയിലാണ്. എങ്ങനെ ഇപ്പോൾ ജലീൽ സാറ് തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഒരു ഷർട്ട് എടുക്കുന്ന പോലെ, ട്രീറ്റ്മെൻറ്റും ഒരു വ്യക്തിക്കുള്ള പോലെ തന്നെയാണ്. അല്ലാണ്ട് നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് മലപ്പുറത്തുനിന്ന് വരുന്നവർ ആഴ്ചയിലൊരിക്കൽ വരിക, തിരുവരുന്ന് വരുന്നവർ രണ്ടാഴ്ച കൂടുമ്പോൾ വരിക, ഇനി ഇപ്പോൾ ദൂരെ നിന്നാണ്, നിലമ്പൂരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ മാസത്തിലൊരിക്കൽ വന്നാൽ മതി, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല.
1: ഓക്കെ, അപ്പോൾ ഓരോ രോഗിയുടെയും അവസ്ഥ അനുസരിച്ച് നമുക്ക്.
2: അതെ, പക്ഷെ വേറെ എന്തെങ്കിലും കൺട്രോൾ വന്നിട്ടുള്ളൊരു രോഗിയാണെങ്കിൽ നമുക്ക് വേറെ ഒന്ന് പേഷ്യൻസിൻ്റെ അഡ്വൈസ് ചെയ്യാമെങ്കിൽ, ഇപ്പോൾ ഈ പ്രമേഹം എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ് ചികിത്സിക്കാൻ. ഇപ്പോൾ നമുക്ക് അവർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ഭക്ഷണം കഴിക്കാതെ എത്ര ആയിരിക്കണം ഷുഗർ, ഭക്ഷണം കഴിച്ചിട്ട് എത്ര ഷുഗർ ആവണം എന്നുള്ളത് നമുക്ക് അവരെ പറഞ്ഞു പഠിപ്പിക്കാവുന്നു. ഇപ്പം നമുക്ക് എല്ലാ ഹോസ്പിറ്റലുകളിലും ഡയബറ്റിക് എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്കറിയപ്പോൾ ദിനം പ്രതി എന്ത് ചെയ്യാണ്, പ്രമേഹത്തിൻ്റെ അളവ് കൂടി വരികയാണ്. അപ്പം എല്ലാ സമയവും ഡോക്ടർമാരെ വന്ന് കാണുക എന്നുള്ളപ്പോൾ വീണ്ടും അതിൻ്റെ ഉള്ളിൽ പല തെറ്റിദ്ധാരണകളുണ്ട്. ഹോസ്പിറ്റലും ഡോക്ടറും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ വരാൻ പറയുന്നതെന്നാണ് പലരുടെയും ധാരണ. അതല്ല, ഞാൻ പറഞ്ഞ പോലെ എന്താണ് അളവ് എന്ന് മനസ്സിലാക്കാനാ. ശരി, ഒരു പേഷ്യൻ്റെ നമ്മൾ കണ്ടു, അതിന് നിയന്ത്രണത്തിലായെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നതാണ് നിങ്ങളുടെ ഷുഗറിൻ്റെ അളവ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ റെഗുലറായി നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഷുഗർ നോക്കി വെക്കുക, അത് എഴുതി വെക്കുക. ഒരു ഡയബറ്റിക് ഡയറി നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അപ്പം നിങ്ങൾ ഇന്ന ദിവസം ഷുഗർ നോക്കി അത് ഇത്ര അളവാണെന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ ഒരു മാസമോ രണ്ട് മാസമോ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ഡയറിയും കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നോക്കി എന്താണ് നിങ്ങളുടെ യഥാർത്ഥത്തിൽ ആ ഒരു ഷുഗറിൻ്റെ അളവ് എന്നനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ചികിത്സ പറഞ്ഞു തരാനും എങ്ങനെയും നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതെന്നും പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ പറ്റുന്ന എന്താ, നമ്മുടെ രോഗികളെല്ലാവരും കഴിക്കുന്ന മരുന്നിൻ്റെ കടലാസ് പോലും ഇല്ലാതെയാണ് നമ്മളടുത്ത് വരുന്നത്. ഒരു മരുന്നിൻ്റെ കടലാസ് എഴുതി കൊടുത്താൽ അതുപോലും ഇല്ലാതെയാണ് അവർ വരുന്നത്. അവരുടെ അവർ വന്ന് പറയുന്നത് ഞങ്ങൾ പച്ച ഗുളികയാണ് കഴിക്കുന്നത്, പച്ച മഞ്ഞും കൂടുള്ള ഗുളികയാണ്. ഇത് ഇപ്പോഴത്തെ കാലത്ത് പല കമ്പനികളും ഇറക്കുന്ന മരുന്നിൻ്റെ കളറ് ഓർത്തിരിക്കുക തന്നെ എന്നെക്കൊണ്ട് കഴിയില്ല. അപ്പം ഞാൻ പറയേണ്ടത് എൻ്റെ അടുത്ത് ദയവ് ഇത് കളറ് പറയരുത്, എനിക്ക് കളറിനെ കുറിച്ച്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ മരുന്ന് എടുത്തു വരിക. ഇപ്പം മരുന്ന് തീർന്നു, ശരി, നിങ്ങൾ മരുന്നിൻ്റെ ആ ചട്ട കൊണ്ടുവരിക. ഇനി ഇതൊന്നും അല്ല, ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് മൊബൈലുണ്ട്, നിങ്ങളുടെ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തു വെക്കൂ. ഇത് കൂടാതെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ രോഗികളിൽ ഉള്ള അശ്രദ്ധയാണ് ഡോക്ടർമാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുക. ഒന്നാമത് നമ്മൾ ഇത്രയും തിരക്കിലിരിക്കുമ്പോൾ ലിസ്റ്റും ഇല്ല, കഴിക്കുന്ന മരുന്നും ഇല്ല, അതിൻ്റെ കളർ മാത്രം പറഞ്ഞു വരുന്ന ഒരു രോഗി എങ്ങനെ ചികിത്സിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തോരം ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു, ഇനിയിപ്പോൾ നമ്മളൊരു രോഗിനെ സഹായിക്കാൻ വേണ്ടി ഇതിൻ്റെ കളറും കാര്യമൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ ഫാർമസി വിളിച്ച് ചോദിച്ചറിഞ്ഞ് നമ്മൾ ആ മരുന്നൊക്കെ എഴുതുമ്പോഴത്തേനും പുറകിൽ നിന്ന് കൊട്ടു തുടങ്ങി. ഇതെന്താ, അര മണിക്കൂറിൽ കൂടുതലാണോ ഒരു രോഗിയെ കാണുന്നതെന്ന് ചോദിച്ചു. അപ്പം ശരിക്കും രോഗികൾ തന്നെയാണ് നമ്മൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഇതെന്ത് ഡോക്ടറും രോഗിയും തമ്മിലൊരു കോപ്പറേഷൻ, ഒരു സഹകരണം ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾക്ക് കുറേ അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല, നമ്മൾ അറിവ് എങ്ങനെ നമ്മൾ പ്രാബല്യത്തിൽ വരുത്തണമെന്ന് രണ്ടു കൂട്ടരും കൂടെ തീരുമാനിക്കേണ്ട ഒരു കാരണമാണ്.
0: ഇപ്പോൾ ജയിൽ സാറ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു രോഗി വന്നിരുന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒപ്പിൽ ഉണ്ടായിരുന്ന അനുഭവമാണ്, രോഗിനെ ആദ്യമായിട്ട് കാണുകയാണ്, നിങ്ങൾ ഏതൊക്കെ മരുന്ന് കഴിക്കണമെന്ന് വെച്ചു. ആവുമ്പ പറഞ്ഞ മറുപടി ഇപ്പോൾ എൻ്റെ ഓർമ്മയിലുണ്ട്, നീളം കുറഞ്ഞ് വട്ടത്തിലുള്ള ഗുളിക രണ്ടെണ്ണം വൈകുന്നേരം, രാവിലെ ഒരു നീളമുള്ള ഒരു ഗുളിക, ഉച്ചയ്ക്ക് ആ ചുവപ്പ് കളറിൽ ചെറിയ ജെംസിൻ്റെ മിഠായി പോലുള്ള ഗുളിക, അത് കഴിഞ്ഞ് രാവിലെ ഈ വിറ്റാമിൻ്റെ ഗുളിക കാണുന്ന മാതിരിയുള്ളൊരു നീളത്തിൽ ഉള്ളിൽ ക്യാപ്സ്യൂൾ ഇങ്ങനെ കുരു ഇങ്ങനെ കുലുക്കിയ കുലുങ്ങണ ഒരു ഗുളിക. ഞാനാകെ എന്താ ഇയാൾക്ക് കൊടുക്കണ്ടെന്നുള്ള അവസ്ഥയിലായിപ്പോയി. ഈ കുലുക്കിയ കുലുങ്ങണ ഗുളിക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ രോഗികൾ വരുന്നത്.
2: ഇതൊക്കെ നമ്മൾ മാനസികമായിട്ട്, ഇപ്പോൾ പ്രമേഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയതെന്നെങ്കിൽ, മാനസിക സമ്മർദ്ദം പ്രമേഹം വളരെയധികം കൂട്ടും. അപ്പോൾ ഈ ഒരു 55 വയസ്സായ ഉമ്മ, ഇപ്പോൾ രാമു പറയുന്ന പോലെ ഒരു വന്നു നമ്മളെടുത്തിരിക്കുമ്പോൾ ഒരാൾ കൂടെ ഉണ്ടാവില്ല, നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പ്രായം ചെന്നു അവരെടുത്ത് ചീത്ത പറഞ്ഞ് അവരെ പറഞ്ഞയക്കണോ? ഒരിക്കലും എന്ത് ചെയ്യില്ല, മനസാക്ഷിയുള്ളൊരു ഡോക്ടർക്ക് എന്തെങ്കിലും കഴിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ കളറും കാര്യമൊക്കെ കണ്ടുപിടിച്ച് തൽക്കാലെങ്കിലും ഒരു മരുന്ന് എഴുതി കൊടുക്കത്തേ പറ്റുള്ളൂ. ഈ തൽക്കാലം എഴുതി കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്തെങ്കിൽ, കഴിഞ്ഞ തവണ രോഗി വന്നപ്പോൾ 500 mg രണ്ട് ഗുളിക, അതായത് ഒരു ദിവസം 1000 mg കഴിക്കുന്നുണ്ടാവുക. പക്ഷെ ഇത്തവണ നമുക്ക് കളർ വെച്ചല്ലേ എഴുതാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ 500 mg ഒരു ഗുളിക എഴുതി കൊടുക്കുള്ളൂ. അപ്പം അടുത്ത തവണ വരുമ്പോൾ എന്താണ്, രോഗിയുടെ ഷുഗർ കൂടുതലാണ്. ഇപ്പോൾ രോഗിയുടെ കംപ്ലൈൻറ്റ് എന്താ, ഡോക്ടറെ കണ്ടു, മരുന്ന് കഴിച്ചു, പക്ഷെ ഷുഗർ കൂടുതലാണ്. ഇത് അതും വളരെ വ്യക്തമായി. അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് പ്രായം ചെന്ന ആൾക്കാർ വരുമ്പോൾ എന്ത് ചെയ്യണം, ഒരാൾ കൂടെ വരണം. നിങ്ങൾ മരുന്നിൻ്റെ ലിസ്റ്റ് കളഞ്ഞോളൂ, കുഴപ്പമില്ല. ഉദാഹരണത്തിന് ഞാൻ മരുന്നിൻ്റെ ആ ചട്ട ഉണ്ടല്ലോ, അതെങ്കിലും കൊണ്ടുവരിക. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ഡോക്ടർ സഹായിക്കുക. ഇപ്പം ഏറ്റവും കൂടുതൽ തെറ്റുകൾ കാണുന്ന ഇത്രയും, നിങ്ങൾ മരുന്ന് നിർത്തിയിട്ടുണ്ടോ, ഡോക്ടർക്ക് തുറന്ന് പറയാം, സത്യം സത്യം പറയലെന്താണ് വളരെ പ്രധാനമാണ്. ഞങ്ങൾ മരുന്ന് നിർത്തി, കഴിച്ചിട്ടില്ല, ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ആയുർവേദ മരുന്ന്, എന്തിനാ മറച്ചു വെക്കുന്നത്? ആർക്കാണ് ഇതിൽ നഷ്ടം സംഭവിക്കണം നിങ്ങൾ മനസ്സിലാക്കുക. ഡോക്ടർക്ക് ഒന്നും സംഭവിക്കില്ല. ഡോക്ടർക്ക് എന്ത് ചെയ്യാം? വീണ്ടും മരുന്ന് എഴുതിത്തരും. നിങ്ങൾ ഹോമിയോ കഴിച്ചോളൂ, നിങ്ങൾ ആയുർവേദം കഴിച്ചോളൂ, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ഡോക്ടർ ഇത് തുറന്ന് പറയാതെ ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ? നിങ്ങളെ മുഖം നോക്കി ഒരിക്കലും ചികിത്സിക്കാൻ കഴിയില്ല.
1: ഓക്കെ, പ്രായമുള്ളവരുടെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് വന്നത്. ഈ മിക്കവാറും പ്രമേഹം ഉണ്ടാകുന്ന ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് പ്രായമുള്ള ആളുകളിലാണ് ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രായമുള്ള ആളുകൾക്ക് പലവിധ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം അങ്ങനത്തെ ആളുകളെ ചികിത്സിക്കുമ്പോൾ അവരുടെ കൂടെയുള്ള ആളുകൾ, അവരുടെ ബന്ധുക്കൾ, മകനാണെങ്കിലും മകളാണെങ്കിലും, അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ ചികിത്സയിൽ അവർക്കും ഒരു റോൾ ഉണ്ടല്ലോ. എന്തൊക്കെയാണ് അവരിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
2: ഈ പ്രായമുള്ളവരെന്ന് ഉദ്ദേശിച്ച് മധ്യവയസ്കരാണ് കേട്ടോ. ടൈപ്പ് 2 ഡയബറ്റീസ് ശരിക്കും പറയുന്നത് മധ്യവയസ്കരല്ല, മറ്റത് ഒരു 55 അല്ലെങ്കിൽ 60 വയസ്സിൽ കാണുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് തന്നെയാണ്. പക്ഷെ അത് ഒരു ഓൾഡ് ഏജിൽ ഉണ്ടാവുന്നത്. അവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ രാം പറഞ്ഞ പോലെ സൾഫണൈൽ യൂറിയാസ് കഴിക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും എളുപ്പം മേടിക്കാൻ പോയിട്ട് ഡയോണിൽ, പിന്നെ നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ കൊടുക്കുന്ന ഒരു മരുന്ന്. അതാ ഒരിക്കലും ഹെൽത്ത് സെന്ററിനെ കുറ്റം പറയല്ല, ഹെൽത്ത് സെന്ററിൽ എന്താണോ ഉള്ളത് അതേ അവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അവിടുത്തെ ഡോക്ടർമാർക്ക് കൊടുക്കുന്നില്ല, അവർക്ക് എന്താണോ സപ്ലൈ വരുന്ന മരുന്ന് അത് വെച്ചിട്ട് അവർക്ക് ചികിത്സിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവർ കൊടുക്കുന്ന ഗുളിക എന്താണ്? സൾഫണൈൽ യൂറിയ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉദാഹരണത്തിന് സൾഫണൈൽ യൂറിയ കഴിച്ചിട്ട് അല്ലെങ്കിൽ ഡയോണിൽ ഗുളിക കാലത്ത് ഒരു 8 മണിക്ക് കഴിച്ചിട്ട് ആ ഉമ്മ എന്ത് ചെയ്യും? 12 നമ്മുടെ നാട്ടിൽ വളരെ ഒരു സ്ത്രീകളിൽ പ്രത്യേകിച്ചും കാണുന്നൊരു ശീലമാണ് എന്ത്, എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഊണ് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാ പണിയും കഴിയുമ്പോൾ 2:30 അപ്പോൾ കാലത്തൊരു സൾഫണൈൽ യൂറിയ കഴിച്ചിട്ട് 2:30 ചോറ് കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? 12:30 പോകുമ്പോൾ പേഷ്യന്റ് ഹൈപ്പോഗ്ലൈസീമിയ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ കുറയുന്നൊരവസ്ഥയിലേക്ക് പോകും. ഇത് പോയി കഴിഞ്ഞാൽ ആദ്യം കുറ്റപ്പെടുത്തുന്ന ആരെ? ഡോക്ടറെയാണ്. കാരണം എന്താ? പ്രമേഹത്തിന്റെ ഗുളികയാണല്ലോ അത് ഉണ്ടാക്കിയത്. പക്ഷെ അവിടെ ഒരിക്കലും അവർ ആലോചിക്കുന്നില്ല, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നേരം വൈകിച്ചുകൊണ്ടാണ് എന്തെന്ന് ഈ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടായതെന്ന്. ഇപ്പോൾ കൃത്യനിഷ്ഠത, മരുന്ന് കഴിക്കുന്നതിന് എന്ത് ചെയ്യണം? എന്തായാലും കൃത്യനിഷ്ഠ വേണം. പിന്നെ എന്ത് ഭക്ഷണം? ഇപ്പൊ പ്രായം ചെന്ന ആൾക്കാരാണ്, അവരുടെ രുചി വളരെ വ്യത്യാസമാണ്, അവരെല്ലാ ഭക്ഷണവും കഴിക്കില്ല. അപ്പൊ അതിനനുസരിച്ചൊരു ഡയറ്റ് എന്ത് ചെയ്യണം അവർക്ക് കൊടുക്കണം. പിന്നെ ഒരിക്കലും ഒരാൾ എന്ത് ചെയ്യരുത്, നമ്മള് സമ്മർദ്ദം ചെലുത്തുക എന്ന് പറഞ്ഞാൽ എന്താ, അഗെയിൻ ടെൻഷനാണ്. ഇപ്പൊ പ്രത്യേകിച്ച് മരുമക്കളാണ് വീട്ടിൽ, അവരിപ്പോ അമ്മായിയമ്മമാരെ നിയന്ത്രിക്കുന്ന എന്തുണ്ടാവില്ല, ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ ആ സമയത്തിൽ അവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് വേണം അവരെ ഭക്ഷണം ശ്രദ്ധ. അപ്പൊ അവരെ ഈ പ്രായം ചെന്ന ആൾക്കാർ വരുമ്പോ ശ്രദ്ധിക്കേണ്ട അവരെ ഭക്ഷണം, മരുന്നുകൾ എടുത്തു കൊടുക്കുന്ന കാര്യത്തിൽ എന്ത് ചെയ്യണം, വീട്ടുകാർ ശ്രദ്ധിക്കണം. അവരെന്ത് ഭക്ഷണമാണ് കഴിക്കണമെന്ന് ശ്രദ്ധിക്കണം. പിന്നെ അവർക്കിപ്പോ ഒരു പനി ജലദോഷമൊക്കെ വന്ന് ആ സമയത്താണെങ്കിൽ പ്രമേഹത്തിന്റെ ഗുളിക ഒന്ന് കുറക്കണം. കാരണം പ്രായം ചെന്നവരിൽ ഡയബറ്റീസ് വന്നിട്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ അവർക്ക് എന്തെങ്കിലും നമുക്കൊരു സ്ട്രിക്ട് ഗ്ലൈസീമിക് കൺട്രോൾ, വളരെ ശക്തമായിട്ട് അവരെ ഷുഗറിനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അത് അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ പ്രായം ചെന്നവർക്കുണ്ട്. അത് പൊതുവെ എല്ലാവർക്കും പറഞ്ഞ് മനസ്സിൽ, കൂടെ വരുന്നവർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു മനസ്സിലാക്കുക. വീട്ടിലെപ്പോഴും പറയുന്ന ഈ ഉമ്മ പറഞ്ഞതനുസരിക്കാണ്ട് എല്ലാം കഴിക്കുകയാണ്, കുറേ ചോറ് തിന്നുന്നുണ്ട്, അവരൊന്നും കേൾക്കുന്നില്ല. പക്ഷെ അത് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി എന്താണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് നോക്കിയിട്ട് വേണം അത് പറഞ്ഞുകൊടുക്കുക. അപ്പോൾ കൂടെ ഒരാൾ വരലും വരുന്ന ആൾ എങ്ങനെ പ്രമേഹത്തിനെ പ്രമേഹം ഭക്ഷണം നിയന്ത്രിക്കേണ്ടതും, അവർക്ക് പ്രമേഹം ഭക്ഷണമാണ്, അവർക്ക് എന്തില്ല, വ്യായാമത്തിൽ വലിയ റോളില്ല. അപ്പം അത് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം.
0: ഇതിൽ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഷുഗർ കുറഞ്ഞു പോകുന്നതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു പോകുന്നത് എങ്ങനെയാണ് അറിയുക? ഇത് രോഗികളും കൂടെയുള്ളവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ ഹൈപ്പോഗ്ലൈസീമിയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ക്ഷീണം, തലകറക്കം, വിറയൽ, അതിൻ്റെ കൂടെ വല്ലാണ്ട് വിയർപ്പ്, വല്ലാണ്ട് വിയർക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. നന്നായിട്ട് വേർത്തു, നന്നായിട്ടൊന്ന് വിറച്ചു, പെട്ടെന്നൊരു തലകറക്കം വന്നു, ക്ഷീണം വന്നു, വെയ്യാ തോന്നല്, ആകെ ഒരു കണ്ണിൽ ഇരുട്ടടയ്ക്കുന്ന പോലെ പെട്ടെന്ന് വീണു പോവുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സാധാരണ ഷുഗർ കുറഞ്ഞു പോയാൽ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ. ഇതിൽ ഈ വിറയൽ, തലകറക്കം, ക്ഷീണം, വിയർപ്പ്, ഇതെല്ലാമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ. വേറൊരു കാര്യമുണ്ട്, ചിലപ്പോൾ ഇതിന് മറ്റു വല്ല മരുന്നുകളും കഴിക്കുന്ന രോഗികളാണെങ്കിൽ, ഇപ്പോൾ വേറെ ഇപ്പോൾ മൈഗ്രെയിൻ്റെ അസുഖം, തലവേദനയുടെ അസുഖം, മൈഗ്രെയിൻ്റെ അസുഖത്തിന് ബീറ്റാ ബ്ലോക്കേഴ്സ് എന്നുള്ളൊരു വിഭാഗത്തിലുള്ള മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള തത്തുല്യമായ വേറെ വല്ല മരുന്നും കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടുകൊള്ളണം എന്നില്ല. ഈ വിറയൽ ഉണ്ടായിക്കൊള്ളുന്നില്ല, വിയർപ്പ് ഉണ്ടായിക്കൊള്ളുന്നില്ല, ഈ തലകറക്കം ഉണ്ടായിക്കൊള്ളുന്നില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവാം. അപ്പോൾ ഏറ്റവും നല്ലത് ജലീൽ സർ പറഞ്ഞ പോലെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക, കറക്റ്റ് സമയത്ത് ഗുളിക കഴിക്കുക. അങ്ങനെയാലൊരു ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഡോക്ടറെ കാണുകയാണ്, അല്ലെങ്കിൽ കഴിക്കുന്ന മരുന്നിന്റെ അളവ് ഒരിത്തിരി കുറയ്ക്കുക. അത് ആ രണ്ട് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ കുറയാനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കില്ല.
2: ഇതിൽ തന്നെ ഇൻസുലിൻ എടുക്കുന്ന രോഗികൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ ഒരു പ്രമേഹ രീതി അല്ലെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് അനുസരിച്ചിട്ടാണ് ഇപ്പൊ നിങ്ങൾ എത്ര ഇൻസുലിൻ എടുക്കുന്ന ഡോക്ടർ തീരുമാനിക്കുന്നത്. അപ്പൊ അത് വെച്ചപ്പോ നിങ്ങൾ സാധാരണ കാലത്ത് 3 ഇഡ്ഡലി, ഉച്ചക്ക് 1.5 തവിച്ചോറ്, രാത്രി 2 ചപ്പാത്തി തിന്നുന്ന ആളാണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ഞാനീ പറഞ്ഞതുപോലെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇൻസുലിൻ കാലത്ത് 10 എടുക്കുന്നുണ്ട്, വൈകുന്നേരം 8 എടുക്കുന്നുണ്ടെന്ന് കരുതിക്കോളും. ഇപ്പൊ ഈ എടുക്കുന്ന ഒരാള് ഒരു ദിവസം അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ എന്തില്ല, മാനസികമായിട്ട് തോന്നുന്നില്ല, വീട്ടിലുണ്ടാക്കിയ കറി ടേസ്റ്റ് കുറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം കൊണ്ടായിരിക്കാം, എന്തെങ്കിലും ഒരു കാരണവശത്താൽ അയാൾക്ക് എന്തില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്തു, ആകെ ഒരു ചപ്പാത്തി കഴിച്ചു. എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും കാലത്ത് അല്ലെങ്കിൽ രാത്രി എന്ത് ചെയ്യുക, ഷുഗർ കുറയും. ഈ ഷുഗർ കുറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ അളവ് കുറഞ്ഞതുകൊണ്ടാണ് എന്തുള്ളത്, എന്റെ ഷുഗർ കുറഞ്ഞത് എന്നുള്ളത്. അപ്പൊ അതിന് നിങ്ങൾ ഇൻസുലിൻ്റെ അളവ് അന്ന് കുറച്ചിട്ട് കാര്യമില്ല. പിറ്റേ ദിവസം നിങ്ങൾ ഭക്ഷണം അതുപോലെ ഒരു ചപ്പാത്തിയാണ് കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ 8 ഇൻസുലിൻ എടുക്കുന്നുള്ള 4 എടുക്കാം, കുഴപ്പമുള്ളതല്ല. ഇനി ഇതേ ഒരു അവസ്ഥയാണ് നിങ്ങൾ എന്ത് ചെയ്തു, ഇതേപോലെ കഴിക്കുന്ന, ഞാൻ പറഞ്ഞതുപോലെ കഴിക്കുന്ന ഒരാളാണ്, നിങ്ങളൊരു കല്യാണത്തിന് പോയി, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് അന്ന് അവിടെ. അപ്പം നിങ്ങളവിടെ എന്ത് ചെയ്തു, 2 ചപ്പാത്തി, കുറച്ച് ചിക്കൻ ബിരിയാണി, അത് കഴിഞ്ഞൊരു ഐസ്ക്രീമും, പിന്നെ ചെറിയ ലഡുണ്ടല്ലോ ഇപ്പോൾ കിട്ടുന്നത്, ഒട്ടും അതരല്ലാത്ത അതും കിട്ടി, അതും കഴിച്ചു. നിങ്ങളുടെ ഷുഗർ എന്തായിരിക്കും കാലത്ത്, 350 ആയിരിക്കും. അതിന് നിങ്ങൾ ഇൻസുലിൻ്റെ അളവ് കൂട്ടിയിട്ടും കാര്യമില്ല. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രമേഹം കുറയുമ്പോഴും കൂടുമ്പോഴും നിങ്ങൾ ആദ്യമൊക്കെ, ഞാൻ എൻ്റെ വ്യായാമം നിർത്തിവെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണോ പ്രമേഹം കൂടിയത്, നിങ്ങൾ എന്ത് ചെയ്യണം, വ്യായാമം തുടങ്ങണം, ഞാൻ എൻ്റെ ഭക്ഷണത്തിൻ്റെ അളവ് കൂട്ടി, ഇതുകൊണ്ടാണോ എന്നെ ഭക്ഷണത്തിൻ്റെ അളവ് കുറക്കണം, എന്നിട്ട് നിങ്ങൾ ഡോക്ടറെ കണ്ടാൽ മതി. അപ്പം നിങ്ങൾ എന്താണോ ഇതിന് കാരണം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കുക. പ്രമേഹം എന്ന് പറയുന്നത് ഇപ്പം നമ്മളിതാ ഒരു ജനങ്ങൾക്കുള്ളൊരു ഉത്ബോധനമാണ് ഇപ്പോൾ ഈ പീസ് റേഡിയോയിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒട്ടു മാസികകൾ, എത്ര മാഗസിൻസ് ഇറങ്ങുന്നുണ്ട്, അതല്ലാതെ തന്നെ പല ഡോക്ടേഴ്സും പല ഹോസ്പിറ്റൽസിലായിട്ട് എന്തുണ്ട്, ഹെൽത്ത് ടോക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഉത്ബോധനം കിട്ടാവുന്നതാണ്. അപ്പോൾ എന്താണ് പ്രമേഹം കൂട്ടാനും കുറക്കാനുള്ള കാരണം അനുസരിച്ചിട്ട് വേണം മരുന്നിൻ്റെ ഡോസ് കൂട്ടാനും കുറക്കാനും. അല്ലാണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് ഷുഗർ കുറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇൻസുലിൻ നിർത്തിവെക്കുന്നൊരു അവസ്ഥയിലേക്ക് വരരുത്. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ഡോക്ടറെ കാണണം, യഥാർത്ഥ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, ഇൻസുലിൻ്റെ അളവ് കുറക്കണോ കൂട്ടണോ, അല്ലെങ്കിൽ ഗുളികളെ അളവ് കുറക്കണോ കൂട്ടണോ എന്നുള്ള തീരുമാനം എടുക്കണം.
0: ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഒരിക്കലും നിങ്ങളുടെ ഡോക്ടറെ പറ്റിക്കാണ്ടിരിക്കുക. അതായത് ചില ആളുകളുണ്ട് ഒരു കൺട്രോളില്ലാണ്ട് ഭക്ഷണം കഴിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും, എന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ വരുന്നതിൻ്റെ തലേദിവസം ഒരു 10 യൂണിറ്റ് ഇൻസുലിൻ കൂട്ടിയെടുത്ത് വരുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾക്കല്ല ഇപ്പോൾ ഷുഗർ കൂടിയാലും കുറഞ്ഞാലും ഒന്നും നമ്മളെ അല്ലാതെ ബാധിക്കാൻ പോകുന്നത്, നിങ്ങളെ തന്നെയാണ് എന്നുള്ളൊരു ബോധം കൂടെ ഉണ്ട്. അവനവനോടുള്ള സത്യസന്ധത പുലർത്താനും കൂടെ ശ്രമിക്കുക, അതും കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
2: ഇത് കൂടാതെ തന്നെ എപ്പോഴും രോഗികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാറേ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുത്തോട്ടെ അല്ലെങ്കിൽ ഹോമിയോപ്പതി മരുന്ന് എടുത്തോട്ടെ എന്നുള്ളത്. ഇതിലെന്തെങ്കിൽ ഒരു അലോപ്പതി ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന അലോപ്പതിയെ കുറിച്ച്, ആയുർവേദ മരുന്നുകളെ കുറിച്ചൊന്നും അറിയുന്നുണ്ടാവില്ല. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ്, നമ്മളെന്തിനാ 2 ബോട്ടിൽ കാലുവെക്കുന്നത്, 2 ബോട്ടിൽ കാലുവെച്ചുള്ള ഒരു അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. 1 ബോട്ടിൽ നിൽക്കുക, നിങ്ങൾക്ക് ഏതാണോ, ഏത് ബോട്ടാണ് നിങ്ങൾക്ക് വിശ്വാസം, ആ ബോട്ടിൽ നിങ്ങൾ കയറി, ആ ബോട്ടിൽ നിങ്ങൾ സഞ്ചരിക്കുക. ഇനി അതിൽ നിന്ന് നിങ്ങൾക്ക് കയറണോ മറ്റേ ബോട്ടിൽ കയറണോ, ഇറങ്ങി മറ്റേ ബോട്ടിൽ കയറുക. അതല്ലാതെ 2 ബോട്ടിൽ കാലുവെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളാണ് അപകടത്തിൽ. ചികിത്സിക്കുന്നവർ ആയുർവേദ ഫിസിഷ്യനോ ഹോമിയോപ്പതിക് ഫിസിഷ്യനോ അല്ലെങ്കിൽ അലോമ്പതിക് ഫിസിഷ്യനല്ല അവിടെ റോള്. അപ്പോൾ പലപ്പോഴും രോഗികൾ വരുമ്പോൾ പറയാറുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ആയുർവേദം കഴിക്കുന്നുണ്ട്. എൻ്റെ ഉത്തരം അതിനുള്ളത് നിങ്ങൾ ആയുർവേദം കഴിക്കരുത് എന്നല്ല, നിങ്ങൾ ആയുർവേദമാണെങ്കിൽ കഴിക്കുന്നെങ്കിൽ ആയുർവേദം മാത്രം ചെയ്യൂ, നിങ്ങൾ ഹോമിയോണോ ചെയ്യുന്നത് അത് മാത്രം ചെയ്യൂ, നിങ്ങൾ 2 എണ്ണം ചെയ്യരുത്. ഇത് എനിക്ക് എൻ്റെ ശ്രോതാക്കളോടുള്ള ഒരു മെസ്സേജ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ നിങ്ങൾ ഉറപ്പിക്കുക, നിങ്ങൾ വേണ്ടപ്പോൾ തിരിച്ചു വരിക, പറയുക ഞങ്ങൾ മാറ്റിത്തരും. അതെനിക്ക് തോന്നുന്നത് ഈവൻ ഹോമിയോ ഫിസിഷ്യൻസ് ആണെങ്കിലും, ഞാൻ ബന്ധപ്പെടുന്ന ഹോമിയോ ഫിസിഷ്യൻസും ആയുർവേദിക് ഫിസിഷ്യൻസും ഒക്കെ ഇതേ മെസ്സേജാണ് നമുക്ക് തരാറുള്ളത്. കാരണം അവരും ചികിത്സിക്കുന്നത് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ആരും പറയുന്നില്ല എന്തെന്ന് അത് തെറ്റാണെന്ന്, നിങ്ങൾ അതിൽ തന്നെ നിന്നോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു മരുന്നിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതിലൊരു ഇതിൽ പോയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞത്, സത്യസന്ധത, നിങ്ങൾ എന്ത് കഴിച്ചു കഴിച്ചില്ല, വ്യായാമം ചെയ്യുന്നുണ്ടോ ഇല്ല, ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. അത് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് പറയാം. പിന്നെ നിങ്ങൾ സ്വയം ഉത്ബോധനപരാവുക, അതായത് നിങ്ങൾ സ്വയം അറിവുകൾ നേടുക പ്രമേഹത്തിനെ കുറിച്ച്. അതാ ഇന്നത്തെ കാലത്ത് അറിവ് കേടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഓരോരുത്തരും അലോപ്പതി മരുന്ന് എടുക്കണമെങ്കിൽ അത് അലോപ്പതി ഡോക്ടറെ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. കാരണം ഓരോരുത്തരും ട്രീറ്റിംഗ് റോൾസ് ഗോൾസ് ഡിഫറെൻ്റ് ആണ്. ആയുർവേദ ഫിസിഷ്യൻ ചികിത്സിക്കുന്നതും അലോപ്പതി ചികിത്സിക്കുന്നവരുടെയും നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ വ്യത്യാസമുണ്ട്. ഇപ്പം ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ഗൈഡ് ലൈൻസ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ്റെ ഗൈഡ് ലൈൻസ്, യൂറോപ്യൻ ഡയബറ്റിക് ഗൈഡ് ലൈൻസിൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരമാണ് ഞങ്ങൾ ഓരോ ചികിത്സകളും മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഞങ്ങൾ ആ രീതിയിലാണ് ചികിത്സിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അതനുസരിച്ച് എന്ത് വേണമെന്നുള്ളത് ഒരു തീരുമാനമെടുക്കണം. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും കൂടുതൽ അറിവ് നേടുക, സത്യസന്ധതയോടുകൂടെ മുന്നോട്ട് പോവുക. നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, സംശയിക്കരുത്. നിങ്ങളിപ്പോൾ എന്നെയാണ് സംശയിക്കുന്നത് കൊണ്ട് രാമന് പോയി കാണിച്ചോളൂ, കുഴപ്പമില്ല. എന്നെ സംശയം ഉണ്ടെങ്കിൽ രാമൻ, എൻ്റെ അടുത്തിരിക്കുന്ന ഡോക്ടർ രാം ആണ്, രാമന് കൊണ്ടുപോയി കാണിച്ചോളൂ. ഞങ്ങൾ രണ്ടുപേരും MES മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നത്. എൻ്റെ സംശയമാണെങ്കിൽ രാമൻ. ഇനി MESനെ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടോ, നിങ്ങൾ മൗലാനെ പോയി കൊണ്ട് കാണിച്ചോളൂ, ഒരു സംശയമല്ല. പക്ഷെ എന്ത് ചെയ്യണം, നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറിൽ നിങ്ങൾക്കൊരു വിശ്വാസം വേണം. പിന്നെ നിങ്ങളിപ്പോൾ എന്നെ പലരും പറയാൻ തരണം, എന്തിന് ഈ ഡോക്ടർ എഴുതിയ വലിയ മരുന്നുള്ള മരുന്നാണ്, ആ ഡോക്ടർ വില കുറഞ്ഞ മരുന്നാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നമ്മൾ ഓരോരുത്തരും വീടുണ്ടാക്കുമ്പോഴും കാറ് മേടിക്കുമ്പോഴും എല്ലാവർക്കും പെൻസ് മേടിക്കാൻ കഴിയില്ലല്ലോ അല്ലേ. എല്ലാവർക്കും പെൻസിൽ സഞ്ചരിക്കാൻ പറ്റില്ല, എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, വലിയ വണ്ടികൾ മേടിക്കാൻ പറ്റില്ല, എല്ലാവർക്കും വലിയ വീടുകൾ ഉണ്ടാക്കില്ല. അപ്പം നമ്മുടെ സാമ്പത്തിക നില അനുസരിച്ച് നമ്മൾ ഡോക്ടറെ അടുത്ത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ഡോക്ടർ എന്തായാലും ഒരു പരിഹാരം കാരണം. ഞാൻ പറയുകയാണെങ്കിൽ 100% ഡോക്ടർ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക നില അവരോട് പറഞ്ഞാൽ എന്ത് ചെയ്യും, അതിനനുസരിച്ച് ഒരു. പിന്നെ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ആ ഡോക്ടർ നോക്കിയിട്ട് വില പിടിച്ച മരുന്ന് എഴുതാൻ കഴിയുന്നുണ്ടാവുള്ളൂ. അപ്പം അത് നിങ്ങളടുത്ത് തുറന്ന് ഡോക്ടർ പറയും, ഇല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കണം, ഇതാണ് എൻ്റെ അവസ്ഥ, എനിക്ക് കഴിയില്ല. മനസ്സിലായി? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെൽത്ത് സെൻ്ററിൽ പോകുമ്പോൾ അവിടെ ഉള്ള മരുന്ന് ആ ഡോക്ടർക്ക് തരാൻ കഴിയുള്ളൂ. അവരെന്ത് ചെയ്യാനാ, അവരെ കൊണ്ട് ഒരിക്കലും വേറെ തരാൻ കഴിയില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വില പിടിപ്പുള്ള 49 രൂപയുടെ ഗുളിക 50 രൂപയുടെ ഗുളികയൊന്നും അവിടെ ഇല്ല. അതൊക്കെ നമ്മുടെ ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് വരേണ്ടതാണ്. മനസ്സിലായില്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യണം, വളരെയധികം ശ്രദ്ധിക്കണം.
0: ഇനി ജലീൽ സർ പറഞ്ഞതിലോട്ട് ഒരു ചെറിയൊരു കാര്യം കൂടെ ഞാനൊന്ന് ചേർക്കുന്നുണ്ട്. അത് ഇപ്പോൾ മോഡേൺ മെഡിസിൻ ആയാലും അലോപ്പതി ആയാലും ആയുർവേദം ആയാലും ഹോമിയോ ആയാലും അതിലെല്ലാം ഒരു സയൻസ് ഉണ്ട്. ഇത്തരത്തിലൊരു സയൻസുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ശാസ്ത്രീയമായി യാതൊരു അടിത്തറയും ഇല്ലാത്ത മണ്ടൻ ചികിത്സാ രീതികളിലേക്ക് ദയവു ചെയ്ത് നിങ്ങളാരും പോകാണ്ടിരിക്കുക. ഏതും ആവട്ടെ, ആയുർവേദം അലോപ്പതി ഹോമിയോ, അങ്ങനെ ഒരു ശാസ്ത്രീയ അടിത്തറയുള്ള ഒരു ചികിത്സാ രീതിയിൽ ഊന്നി നിങ്ങൾ മുന്നോട്ട് പോകാനുള്ളൊരു വിവേകം കാണിക്കണം. സ്വന്തം ശരീരം വെച്ച് ഒരിക്കലും കളിക്കരുത്, അത്രേ പറയാനുള്ളൂ.
3: താങ്ക് യു ഡോക്ടർ അബ്ദുൽ ജലീൽ, ഡോക്ടർ റാം നാരായണൻ, ഡോക്ടർ അബ്ദുൽ മാലിക്. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ കേരളത്തിൽ ഒരുപാട് ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണല്ലോ പ്രമേഹം. അതിനെക്കുറിച്ച്, അതിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചുള്ളൊരു ചർച്ചയായിരുന്നു നമ്മൾ കേട്ടത്. ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിന് മുമ്പ് രോഗം വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന ചിന്തയിൽ നിന്നാണ് പീസ് റേഡിയോ ആരോഗ്യ വിചാരം നിങ്ങളിലൂടെ കടന്നുപോയത്. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനത്തിൻ്റെ സമയമാണല്ലേ സലാമക്കപ്പോൾ.
4: പ്രാർത്ഥനാ പഠനത്തിൽ ദീനിൽ ഉറച്ചു നിൽക്കാൻ ഭാഗം 3, അബ്ദുല്ല മുഹ്സിൻ വണ്ടൂരാണ് പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത്. അപ്പോൾ നമുക്ക് വ്യത്യസ്ത പ്രാർത്ഥനകളുണ്ട്. ഇന്ന് ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രാർത്ഥന പഠിപ്പിച്ചതിൻ്റെ ഭാഗം 3 നമ്മൾ കേൾക്കുന്നത്.
3: കഴിഞ്ഞ 2 എപ്പിസോഡുകളിലൂടെയായി നമ്മൾ 2 കേട്ടു അല്ലേ?
4: അതെ.
3: ഇൻഷാ തേർഡ് പാർട്ടിലേക്കാണ് നമ്മൾ കിടക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ല, അൽഹംദുലില്ല, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ, അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവാനുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ്. ആ പ്രാർത്ഥനയാണ് നാം പഠിക്കുകയുണ്ടായത്. അതേ വിഷയത്തിൽ വന്ന മറ്റൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ധാരാളം പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ബസരി നൂറ വഫീ സമഈ നൂറ വഅൻ യമീനി നൂറ വഅൻ യസാരി നൂറ വഫൗഖി നൂറ വതഹ്തി നൂറ വഅമാമി നൂറ വഖൽഫി നൂറ വജഅൽ ലീ നൂറ. നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണിത്. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, അല്ലാഹുവേ നീ എൻ്റെ ഹൃദയത്തിൽ വെളിച്ചമേകണമേ. ഒഫീ ബസ്വരി നൂറ ഒഫീ സംഇ നൂറ, എൻ്റെ കേൾവിയിലും കാഴ്ചയിലും നീ എനിക്ക് വെളിച്ചമേകണമേ. വ അൻ യമീനി നൂറ വ അൻ യസാരി നൂറ, എൻ്റെ വലത് ഇടത് ഭാഗങ്ങളിൽ നീ എനിക്ക് വെളിച്ചമേകണമേ. വ ഫൗഖീ നൂറ വ തഹ്തീ നൂറ, എൻ്റെ മുകളിലും എനിക്ക് താഴെയും നീ എനിക്ക് പ്രകാശമേകണമേ റബ്ബേ. വ അമാമി നൂറ വ ഖൽഫീ നൂറ വ ജഅൽലി നൂറ, അല്ലാഹുവേ എൻ്റെ മുമ്പിലും എൻ്റെ പിന്നിലും എന്നിലും നീ എനിക്ക് പ്രകാശമേകണമേ എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന നമുക്ക് ആവർത്തിക്കാം. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വ ഫീ ബസ്വരി നൂറ വ ഫീ സംഇ നൂറ വ അൻ യമീനി നൂറ വ അൻ യസാരി നൂറ വ ഫൗഖീ നൂറ വ തഹ്തീ നൂറ വ അമാമി നൂറ വ ഖൽഫീ നൂറ വ ജഅൽലി നൂറ. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, اللهم اجعل في قلبي نورا وفي بصري نورا وفي بصري نورا وفي سمعي نورا وفي سمعي نورا وفي سمعي نورا. اللهم اجعل في قلبي نورا وفي بصري نورا وفي سمعي نورا وعن يميني نورا وعن يميني نورا وعن يساري نورا وعن يساري نورا وعن يساري نورا وعن يميني نورا وعن يساري نورا. اللهم اجعل في قلبي نورا وفي بصري نورا وفي سمعي نورا وعن يميني نورا وعن يساري نورا وفوقي نورا وفوقي نورا وفوقي نورا وتحتي نورا وفوقي نورا وتحتي نورا وأمامي نورا وأمامي نورا وأمامي نورا وخلفي نورا وخلفي نورا وخلفي نورا وجعلني نورا وجعلني نورا وجعلني نورا. اللهم اجعل في قلبي نورا وفي بصري نورا وفي سمعي نورا وعن يميني نورا وعن يساري نورا وفوقي نورا وتحتي نورا وأمامي نورا وخلفي نورا واجعل لي نورا. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാല്ലാ. അപ്പോൾ പ്രാർത്ഥനാ പഠനം പറഞ്ഞ പോലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദീനിൽ ഉറച്ചു നിൽക്കാൻ എന്നതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് അവതരിപ്പിച്ചു തന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കൊച്ചുകൂട്ടുകാർക്കായി ഒരുക്കിയ ഒരു വിഭവമാണ് ഇനി നമ്മളിലേക്കെത്തുന്നത്. ശ്രോതാക്കളെ, പൂമരത്തണലിൽ ധീരനായ സ്വഹാബി എന്ന ടോപ്പിക്കുമായി അൽഫഹദ് പൂന്തറയാണ് ഇന്നത്തെ പൂമരത്തണലിൽ നമ്മളോടൊപ്പം പീസ് റേഡിയോയുടെ കൊച്ചുകൂട്ടുകാർക്കൊപ്പം ചേരുന്നത്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സ്നേഹം നിറഞ്ഞ പൂമരത്തണലിൻ്റെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കൂട്ടുകാരെ, കാലങ്ങൾക് കു മുമ്പ് 21 നൂറ്റാണ്ടുകൾക്കപ്പുറം മുമ്പ് നിങ്ങൾക്കറിയാലോ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ ഏറെക്കുറെ ആളുകൾ ആരും പ്രവാചകനെ അങ്ങനെ അങ്ങ് വിശ്വസിച്ചിരുന്നില്ല. അറിയാലോ ചരിത്രമൊക്കെ. ഒറ്റയ്ക്കിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി മാറി 40 വയസ്സിൽ പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം പ്രവാചകൻ തൻ്റെ സമുദായത്തിനോട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണേ എന്ന് പറയുമ്പോൾ പ്രവാചകനെ വിശ്വസിക്കാത്ത ആളുകളായിരുന്നു കൂടുതൽ പേരും. അതിൽപ്പെട്ട ഒരാളാണ്, നിങ്ങൾക്കറിയോ, ഒരു കവിതയുണ്ട്, എന്താ, കിസ്ര കൈസർ ചക്രവർത്തിമാരുടെ കാൽമുട്ടടിപ്പിക്കുന്ന ഭരണാധികാരി. കിസ്ര കൈസർ ചക്രവർത്തിമാരുടെ കാൽമുട്ടടിപ്പിക്കുന്ന ഒരു ഭരണാധികാരി ഉറയിൽ നിന്ന് വാളൂരിയാൽ ഒരുത്തന്റെ തല കൊയ്യാതെ വാള് നിലത്തുവെക്കാത്ത ധീരനായ ആള് നിലത്തുവെക്കാത്ത ധീരനായ ശൂരനായ ഒരു യുവാവ് ആരാണെന്നറിയോ കൂട്ടുകാർക്ക്? ആ ധീരനായ ആ യുവാവ് പിന്നീട് ഇസ്ലാമതം സ്വീകരിക്കുകയും പിന്നെ ഇസ്ലാമിന്റെ ധീരനായ സ്വഹാബിയായി മാറിയിട്ടുണ്ട്. കൂട്ടുകാരെ, ധീരനും ശൂരനുമായ ആ യുവാവാണ് അമീറുൽ മുഅ്മിനീൻ എന്നറിയപ്പെട്ട, മുഅ്മിനുകളുടെ, വിശ്വാസികളുടെ അമീർ എന്നറിയപ്പെട്ട ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്ന് കൂട്ടുകാർ പൂമര ചാനലിന്റെ എപ്പിസോഡിലൂടെ കേൾക്കുന്നത്. ക്രിസ്താബ്ദം 582 മക്കയിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ഖുറൈശി ഗോത്രത്തിലെ ഉപശാഖയായ അദീബ് ഗോത്രത്തിലെ ഒരു പ്രധാന വ്യക്തിയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഖത്താബ്. ബനു മഹ്സൂം ഗോത്രക്കാരിയായ ഹൻതമയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ്. ഖുറൈശി ഗോത്രത്തിലോ മറ്റോ വല്ല പ്രശ്നങ്ങളും വന്നാൽ തീർപ്പുകൽപ്പിക്കുന്നതിന് മധ്യസ്ഥത വഹിച്ചിരുന്നവരായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ പിതാവും. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരെന്തോന്നാണ് കൂട്ടുകാരെ? ഖത്താബ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒട്ടേറെ സവിശേഷതകൾ നമുക്ക് കാണാനാവും. ചെറുപ്പത്തിൽ തന്നെ മറ്റു കുട്ടികളുടെ കൂടെ ആടുമേക്കാൻ അദ്ദേഹം പോകുമായിരുന്നു. എന്നാൽ മറ്റുള്ളവരിൽ നിന്നെല്ലാം അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്ന സവിശേഷത അദ്ദേഹത്തിന് എഴുത്തും വായനയും അറിയാവുന്നതായിരുന്നു. കൂട്ടുകാരെ, എല്ലാവരുടെ ഇടയിലും കളിക്കാനും ആടുമേയ്ക്കാനും ജോലി ചെയ്യാനും ചെറുപ്പത്തിൽ തന്നെ പോയൊരു മനുഷ്യനാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പക്ഷേ ആ ആടുമേയ്ക്കാൻ പോയവരുടെ കൂട്ടത്തിൽ വിദ്യാസമ്പന്നനായിരുന്നു, എഴുത്തും വായനയും അറിയുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവരുടെ കൂട്ടത്തിൽ വായനയും എഴുത്തും അറിയാവുന്ന ഒരു മനുഷ്യൻ എന്നുള്ളതാണ്. ഇനി ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച്, അദ്ദേഹത്തിനെ കുറിച്ച് നോക്കൂ. നല്ല ഉറച്ച ശരീരവും ആകർഷണീയതയുള്ള ഒരു വ്യക്തിത്വവുമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആയുധാഭ്യാസവും കുതിരസവാരിയും അദ്ദേഹം പഠിച്ചു. നല്ലൊരു കുതിരസവാരിക്കാരനായിരുന്നു ഉമർ റളിയല്ലാഹുവിൻ. മെരുക്കാൻ പ്രയാസമുള്ള ഏതു കുതിരയെയും എളുപ്പത്തിൽ തന്നെ കൈപ്പിടിയിലൊതുക്കുമായിരുന്നു അദ്ദേഹം. നോക്കുകൂട്ടുകാരെ, കുതിര സവാരിക്കാരനായിരുന്ന ഉമർ ഏറ്റവും പ്രയാസമുള്ള മെരുക്കാൻ പാടുള്ള വലിയ കുതിരകളെപ്പോലും എളുപ്പത്തിൽ കൈപ്പിടിയിലൊതുക്കുമായിരുന്നു അദ്ദേഹം. അതുപോലെ നല്ല ആത്മാർത്ഥത, കാര്യങ്ങളോട് നേർക്കുനേരെയുള്ള സമീപനം, ശക്തമായ നിലപാട്, കാര്യങ്ങൾ പഠിക്കുവാനുള്ള വിശാലമായ മനസ്സ് തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിൻ്റെ സൽഗുണങ്ങളാണ്. തനിക്കു പറ്റുന്ന തെറ്റുകൾ മനസ്സിലാക്കുന്നതിലും അത് തിരുത്തുന്നതിലും അദ്ദേഹം അതീവ താൽപര്യം കാണിച്ചിരുന്നു. തെറ്റുകൾ തിരുത്തുന്നവരോടും നന്ദിയുള്ളവനും തൻ്റെ മുഖസ്തുതി പറയുന്നത് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവനുമായിരുന്നു അദ്ദേഹം. കൂട്ടുകാരെ, തന്നെ പുകഴ്ത്തി പറയുന്നത് ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. യുവാവായപ്പോൾ തന്നെ അദ്ദേഹം കച്ചവടം ചെയ്യാൻ ആരംഭിച്ചു. സിറിയ, പേർഷ്യ, യമൻ, ഇറാഖ് എന്നീ പ്രദേശങ്ങളിലെല്ലാം യാത്ര ചെയ്തു സമൂഹത്തിലെ വിവിധ ആളുകളുമായി ഇടപഴകാനും അതുവഴി അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. നന്നായി സംസാരിക്കാനുള്ള കഴിവും ഗോത്രനിയമങ്ങളെക്കുറിച്ചുള്ള അറിവും പാരമ്പര്യമായി തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അങ്ങനെയിരിക്കെയാണ് ക്രിസ്താബ്ദം 610 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഇസ്ലാമിക പ്രബോധനം ആരംഭിക്കുന്നത്. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അനുയായികളോടും ശത്രുതയും ഉപദ്രവവും ആരംഭിച്ചു. ഈ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവും ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്നു. കൂട്ടുകാരെ, അദ്ദേഹം തന്നാൽ കഴിയും വിധം ഇസ്ലാമിൻ്റെ പ്രചരണം തടയാൻ ശ്രമിച്ചു. നോക്കൂ കൂട്ടുകാരെ, ഏറെ ഇസ്ലാമിന് ശത്രുക്കൾ കൂടി നിൽക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ധീരനാണല്ലോ, ശക്തനാണല്ലോ, വലിയ മെരുക്കാൻ പാടുള്ള കുതിരകളെപ്പോലും മെരുക്കിയിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹം ഇസ്ലാമിൻ്റെ ശക്തവിരോധിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇസ്ലാമിനോട് വെറുപ്പുള്ള, ഇസ്ലാമിനോട് ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നാൽ കഴിയും വിധം ഇസ്ലാമിൻ്റെ പ്രചാരണവുമായി അള്ളാഹിൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റു സഹാബത്തും പ്രചാരണത്തിനിറങ്ങുമ്പോൾ തടയാൻ ശ്രമിച്ച മനുഷ്യനായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ്. പിന്നീടുണ്ടായ എന്താ നോക്കി കൂട്ടുകാർ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രാർത്ഥിച്ചു. അല്ലാഹുവേ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ. നോക്കുകൂട്ടുകാരെ, ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ആദ്യ കാലഘട്ടം. പിന്നീട് അബൂജഹൽ എന്ന് പറയുന്ന അയാളും. എന്നാൽ അല്ലാഹു സുബ്ഹാന തആല തെരഞ്ഞെടുത്തത് പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്കുത്തരമായിട്ടും, അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചല്ല, അല്ലാഹു രണ്ടാൽ ഒരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണയെന്ന് പ്രാർത്ഥിച്ചപ്പോ അല്ലാഹു പ്രാർത്ഥന സ്വീകരിച്ചതും അല്ലാഹു തിരഞ്ഞെടുത്തതും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നൽകിയതും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുത്തുകൊണ്ടാണ്. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഉമറിനെപ്പറ്റി മുസ്ലിങ്ങൾ പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു, ഖത്താബിൻ്റെ ഉമറിൻ്റെ പിതാവ് കഴുത വിശ്വസിച്ചാലും പുത്രൻ വിശ്വസിക്കുകയില്ല എന്ന്. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് സ്വഹാബാക്കൾ, അവിടെയുള്ള ആളുകൾ മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, ഖത്താബിന്റെ, അതായത് ഉമർ റളിയല്ലാഹുവിന്റെ പിതാവുണ്ടല്ലോ, പിതാവിന്റെ കഴുത ഇസ്ലാം മതം വിശ്വസിച്ചാലും പുത്രനായ ഉമർ എന്ത് ചെയ്യൂല, വിശ്വസിക്കൂല എന്നുള്ള ഉറപ്പായിരുന്നു. പക്ഷേ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന, അകമഴിഞ്ഞുള്ള അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, അതല്ലാഹു സ്വീകരിക്കുകയും ഉമറിനെ ഇസ്ലാമിലേക്ക്, ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു മനുഷ്യനായി മാറ്റുകയും ചെയ്തത് അത്ഭുതം തന്നെയാണ്. കൂട്ടുകാരെ, ഇവിടെ നമുക്കൊരു പാഠം എന്താണെന്നറിയോ, ഏത് പ്രതിസന്ധിയെയായാലും പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അതിനുത്തരമായി ഉണ്ടാകുമെന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണവും ഏറ്റവും നല്ലൊരു പാഠവുമായിട്ടാണ് ഈ കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ഖുർആൻ വചനങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സുമാറ്റി, ഇരുൾ നിറഞ്ഞ മനസ്സിൽ നന്മയുടെ പ്രകാശം പരന്നു. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാം മതം സ്വീകരിക്കാനുണ്ടായ സന്ദർഭം എന്താണെന്നറിയോ കൂട്ടുകാരെ, അന്ന് മക്കയിൽ അബൂജഹലും അങ്ങനെയുള്ള ആളുകളും പ്രഖ്യാപിച്ചു, മുഹമ്മദിന്റെ തലയെടുത്തുകൊണ്ടുവരുന്നവന് ഇത്ര സമ്മാനം ഓഫർ നൽകിയപ്പോ ഒരു പിടിച്ച വാളുമായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു കുതിരയിൽ ചീറിപ്പാഞ്ഞപ്പോ വഴിയിൽ വെച്ചൊരാൾ തടഞ്ഞിട്ട് പറഞ്ഞു, ഉമറേ, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോ ഉമർ പറയുകയാണ്, അറിയില്ലേ, മുഹമ്മദിന്റെ തലയെടുത്താൽ ഇന്ന ഓഫർ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, മുഹമ്മദിന്റെ തലയെടുക്കുന്ന വിഷയം അവിടെ നിൽക്കട്ടെ, ഇസ്ലാമിലേക്ക്, മുഹമ്മദിന്റെ മതത്തിലേക്ക് ഉമറെ, താങ്കളുടെ അനുജത്തിയും താങ്കളുടെ സഹോദരി ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞ വാർത്ത കേട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ആ കുതിരയെ തിരിച്ച് തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് അവിടെ എത്തിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടു പഠിച്ച, ഖുർആൻ പഠിച്ച ഒരാളും ഒരു സ്വഹാബി വര്യൻ അവിടെ നിന്ന് സഹോദരിയുടെ വീട്ടിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതായി കണ്ട ഉമർ, വാതിലുമുട്ടിയപ്പോ സഹോദരിക്ക് മനസ്സിലായി ഉമറാണ് എന്നും, പേടിച്ചു വരണ്ട്, ഉമറിന്റെ കാൽപാദങ്ങളുടെ ശബ്ദം കേട്ടു, ഉമറിന്റെ ശബ്ദം കേട്ടും പേടിച്ചു വരണ്ടും, ഒളിച്ചിരുന്ന ഭർത്താവും അതുപോലെ തന്നെ സഹോദരിയുടെ ഭർത്താവും പഠിപ്പിച്ചിരുന്ന ഗുരുവും ഒളിച്ചു പേടിച്ചിരുന്നു. പക്ഷേ ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഫാത്തിമയെ കണ്ടപാടെ അടി കൊടുക്കുകയും അവരെ വേദനിപ്പിക്കുകയും സഹോദരിയെ വേദനിപ്പിക്കുകയും അങ്ങനെ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ കയ്യിൽ ഒരു കഷ്ണമുണ്ട്, എഴുതി വെച്ച ഒരു കഷ്ണമുണ്ട്, ഖുർആനിന്റെ വചനങ്ങൾ എഴുതി വെച്ച കഷ്ണം. അത് കണ്ട് ഉമർ ചോദിക്കുകയാണ്, എന്താണിതെന്ന് ചോദിക്കുമ്പോൾ, ഇത് ഉമറെ, താങ്കൾക്ക് തൊടാനാവില്ല, കാരണം താങ്കൾ അശുദ്ധനാണ്, കുളിച്ച് ശുദ്ധിയായി വന്നാൽ ഇത് തൊടാമെന്ന് പറഞ്ഞ് കുളിച്ച് ശുദ്ധിയായി വന്ന് അത് തൊടാൻ നോക്കൂ, അത് തൊടുകയും അത് വായിച്ചു നോക്കുകയും ചെയ്ത ഉമറിന്റെ കണ്ണുകൾ ഇറനണിയിക്കുകയും, എത്ര സുന്ദരമാണ് മുഹമ്മദ് പഠിപ്പിക്കുന്ന മതമെന്ന് പറഞ്ഞ്. കൂട്ടുകാരെ, ഉമർ അവിടെ നിന്ന് മുഹമ്മദിനെ കാണാൻ പുറപ്പെട്ടു. അങ്ങനെ ഉമറിനെ കാണാൻ ഉമർ മുഹമ്മദിനെ കാണാൻ പുറപ്പെടുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സ്ഥലം എവിടെയെന്ന് അന്വേഷിച്ച് പുറപ്പെടുകയും അവിടെ എത്തുകയും ചെയ്തു. സ്വഹാബാക്കളാകെ വരണ്ടു. ഉമറിന്റെ വരവ് ദേഷ്യത്തിലാണെന്ന് തന്നെ അവർ കരുതി. ഉമറിന്റെ മുഖം വീർത്തിരിക്കുന്നത് കണ്ട് ഉമറിന്റെ വരവ് കണ്ടുപേടിച്ച സ്വഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരേതാ ഉമർ വരുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ധൈര്യമായിരിക്കും, ഉമർ വരട്ടെ. ഉമർ വരികയും പ്രവാചകനോട് പറയുകയും ചെയ്തു, യാ മുഹമ്മദ്, താങ്കൾ പറയുന്നത് എത്ര സത്യമാണ്, ഞാൻ താങ്കളെ തെറ്റുധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പ്രവാചകനോട് മാപ്പ് പറയുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മതത്തിൽ, ഇസ്ലാമിൽ വിശ്വസിക്കുകയും ചെയ്തു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമതം സ്വീകരിക്കുന്നതിലൂടെ മുസ്ലിങ്ങൾക്ക് ഏറെ ശക്തി പകരുകയും മുസ്ലിങ്ങൾക്ക് ഏറെ ആശ്വാസമാവുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഏറെ രഹസ്യമായി പ്രബോധനം നടത്തിക്കൊണ്ടിരുന്ന പ്രവാചകരും സ്വഹാബത്തും ഉമർ അലി അള്ളാഹു അൻഹു ഇസ്ലാമതം സ്വീകരിച്ചതിന് ശേഷം പിന്നീട് ഉമർ അലി അള്ളാഹു അത് പരസ്യമായി നിർവഹിച്ചു. താൻ മുഹമ്മദിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന കാര്യം അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. ഉമറിനെ എതിരിടാൻ കരുത്തുള്ളവർ ആരും അന്നവിടെ കുറേശികളായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയും ഒരിക്കൽ ഉമർ അലി അള്ളാഹുനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, നാം ജീവിച്ചാലും മരിച്ചാലും സത്യത്തിൽ തന്നെയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, അതെ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, നമ്മൾ ജീവിച്ചാലും മരിച്ചാലും സത്യത്തിൽ തന്നെയാണ് എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകുമ്പോൾ അപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിച്ചു, പിന്നെ എന്തിനാണ് നാം ഒളിച്ചു കഴിയുന്നതും നമ്മുടെ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കാൻ സമയമായില്ലേ പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിക്കുകയും അംഗീകരിക്കും വരെ അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹുവിന്റെയും ഹംസ റളിയല്ലാഹുവിന്റെയും നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ പരസ്യ പ്രബോധനത്തിനു വേണ്ടി രംഗത്തിറങ്ങി. കൂട്ടുകാരെ, അങ്ങനെ അന്ന് ആദ്യമായി കഅബയിൽ വച്ചും പരസ്യമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് നേതൃത്വം നൽകി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഉമറിന്റെ നാവിലും ഹൃദയത്തിലും അള്ളാഹു സത്യത്തെ സ്ഥാപിച്ചിരിക്കുന്നു. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ശേഷം സത്യം ഉമറിനൊപ്പമാണ്, അദ്ദേഹം എവിടെയായിരുന്നാലും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സത്യമെന്നത് ഇസ്ലാമിന്റെ സത്യമെന്നത് കൂട്ടുകാരെ ഉമറിനോടൊപ്പമാണ് എന്ന്, ഉമർ എവിടെയായിരുന്നാലും എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സത്യവും അസത്യവും വേർതിരിക്കുന്ന വ്യക്തി എന്നർത്ഥം വരുന്ന അൽ ഫാറൂഖ് എന്ന സ്ഥാനപ്പേര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകുകയുണ്ടായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സന്തോഷിക്കുകയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇസ്ലാമിനൊരു ശക്തിയും മാർജവും പകർന്നു എന്നും ധീരനായ സ്വഹാബിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കൂട്ടുകാരെ, ഒന്നോ രണ്ട് പാഠങ്ങൾ നമുക്കിതിലുണ്ടും. ഒന്ന്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമ്മെ ശക്തിപ്പെടുത്തുന്ന, ഏതു കാര്യത്തെ അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു അത് നടത്തിത്തരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇസ്ലാമിന് വേണ്ടി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിലൂടെ എല്ലാം നമുക്ക് എളുപ്പമാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണെന്നൊരു വലിയൊരു പാഠം ധീരനായ സ്വഹാബിയുടെ ആദ്യത്തെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രങ്ങൾ, ഉമർ ബിൻ ഖത്താബിന്റെ സ്വഭാവങ്ങൾ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ സവിശേഷതകളെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമ്മൾ പറയും. അല്ലാഹു സുബ്ഹാന തആല കേൾക്കാനും പഠിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും കൂട്ടുകാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുത്ത ഭാഗം കേൾക്കാൻ കാതോർത്ത് കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് ഇൻഷാ അല്ലാഹ് കണ്ടുമുട്ടാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാം പൂമരത്തണലിൽ ഇവിടെ സമാപിച്ചു. ധീരനായ സ്വഹാബി എന്ന വിഷയത്തിൽ ഒരു ചരിത്ര സംഭവത്തെ ആസ്പദമാക്കിയാണ് നമ്മോട് സംസാരിച്ചത് അൽ ഫഹദ് പൂന്തറയായിരുന്നു പൂമരത്തണലിൽ. ഇനി റേഡിയോ വൈബ്സിൽ നുറുങ്ങുകളാണ്.
3: ഇന്നത്തെ നുറുങ്ങുകളിൽ ഇബ്നു അലി അടത്തനാട്ടുകര രചിച്ച ബറക്കത്ത് എന്നൊരു ലേഖനത്തിന് ശബ്ദം നൽകുകയാണ് സിദ്ദീഖ് സ്വലാഹി നിലമ്പൂർ.
8: ബറക്കത്ത്, രചന ഇബ്നു അലി എടത്തനാട്ടുകര. ഒരു വിദേശ രാജ്യത്ത് വെച്ച് ഹോട്ടലിൽ നിന്ന് രുചികരമായ പുട്ടും കടലയും ഇഡ്ഡലിയും ചട്ടിണിയും കഴിക്കുന്നതിലെ സന്തോഷം ഒന്ന് വേറെയാണ്. നാട്ടിലെ ഒട്ടും കുറയാത്ത സ്വാദിനൊപ്പം മനസ്സിനോട് ഒട്ടിനിൽക്കുന്ന കൂട്ടുകാരോടൊപ്പം ആകുമ്പോൾ ആഹാര ആസ്വാദനത്തിന് സ്വാദ് ഇരട്ടിക്കും. കൂട്ടത്തിലെ വിദേശത്ത് കച്ചവടമുള്ള സുഹൃത്ത് പതുക്കെ പറഞ്ഞു, ആ ഹോട്ടലിൽ അദ്ദേഹത്തിന് ഷെയർ ഉണ്ടെന്ന്. എങ്ങനെ വേറിട്ട ആ രംഗത്ത് എത്തി എന്ന സംശയത്തിനു മറുപടി, തുടക്കം ഒരു ചതിയിൽ നിന്നാണ് എന്നായിരുന്നു. ഇലക്ട്രിക് ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു കട നിർത്തുകയാണെന്ന് അറിഞ്ഞ സുഹൃത്ത് അതിലെ സ്റ്റോക്ക് മൊത്തമായി വാങ്ങി. സ്റ്റോക്കിന്റെ ഇനം തിരിച്ചുള്ള ലിസ്റ്റ് ഉടമ അയച്ചുകൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പരിചയക്കാരൻ ഇടനിലക്കാരനായി ഉള്ളതുകൊണ്ട് കടയും ചരക്കും നേരിൽ കാണാതെയാണ് ലക്ഷങ്ങൾ നൽകി കച്ചവടം നടത്തിയത്. കുറച്ചു പണവും ബാക്കിക്ക് ചെക്കും ആണ് നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് കട നേരിൽ കണ്ട് പരിശോധിച്ചപ്പോഴാണ് സംഗതി മനസ്സിലായത്. പറഞ്ഞതിന്റെ പത്തിലൊന്നുപോലും സ്റ്റോക്കില്ല. അടുക്കിവച്ച പല പെട്ടികളുടെയും അകം കാലിയായിരുന്നു. ഇത് ചതിയാണ്. കച്ചവടത്തിന് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞെങ്കിലും വിറ്റയാൾ സമ്മതിച്ചില്ല. കൊടുത്തതിന്റെ പകുതി പണമെങ്കിലും തിരികെ ചോദിച്ചെങ്കിലും അയാൾ വഴങ്ങിയില്ല. ഇല്ലാത്ത ചരക്കു വാങ്ങി ലക്ഷങ്ങൾ നഷ്ടം. ഒടുക്കം ഒരു തലശ്ശേരിക്കാരനെ കൂട്ടുപിടിച്ച് ആ കട ഹോട്ടലാക്കി മാറ്റി. ഇന്ന് അതിൽ മോശമല്ലാത്ത കച്ചവടം നടന്നുവരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം കാറിൽ കുറച്ചു ദൂരം താണ്ടി. കാർ ഒരു ഉൾ റോട്ടിൽ നിർത്തി സുഹൃത്ത് ഒരു സ്ഥാപനം ചൂണ്ടിക്കാണിച്ചു തന്നു. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി. പിന്നെ ചിരിയോടെ പറഞ്ഞു, അത് തന്റെ സ്ഥാപനമാണെന്ന്. ജോലിയില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന ഒരാളെ അത് നടത്താൻ ഏൽപ്പിച്ചു. സ്ഥാപനം ഇന്ന് ഭംഗിയായി നല്ല ലാഭത്തിൽ നടന്നുവരുന്നു. പക്ഷേ കുറേ കാലമായി സുഹൃത്തിന് ലാഭവിഹിതം ഒന്നും കിട്ടുന്നില്ല. വിശ്വാസവഞ്ചനയുടെ മറ്റൊരു മുഖം. ഒത്തുതീർപ്പിന് ചർച്ച നടക്കാനിരിക്കുന്നു എന്നും എന്നാൽ പ്രതീക്ഷയില്ലെന്നും സുഹൃത്ത്. അടുത്ത ദിവസം മറ്റൊരു ഭാഗത്ത് നഗര കാഴ്ചകൾ കണ്ട് വിസ്മയിച്ച് നടക്കുമ്പോൾ കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന്റെ മകനും ജോലിക്കാരനും തിരക്കുള്ള തെരുവിലെ കടകളുടെ നിരയിൽ ഒന്നിലേക്ക് നടന്നു മറഞ്ഞു. ഉടനെ എത്താം എന്നു പറഞ്ഞു. കുറച്ചു നേരത്തിനു ശേഷം മടങ്ങിയെത്തിയ അവരുടെ മുഖത്ത് നിരാശ നിഴലിച്ചിരുന്നു. വേറെ ചില കാഴ്ചകൾ കൂടി കണ്ടു മടങ്ങവേ വീണ്ടും അതേ കടയിലേക്ക് അവർ പോയി, ഒപ്പം സുഹൃത്തും. പോകുന്നതിനു മുമ്പ് സുഹൃത്തു പറഞ്ഞു, മാസങ്ങൾക്ക് മുമ്പ് ചില ചരക്കുകൾ നൽകാമെന്ന് പറഞ്ഞ് പണം പറ്റിയതാണ്. ഇപ്പോൾ സാധനവുമില്ല, പണവുമില്ല. പണം തിരികെ ചോദിക്കാനാണ് പോകുന്നതെന്നും പ്രതീക്ഷ തീരെയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടിക്കാഴ്ച പരാജയമാണെന്ന് മടങ്ങിയെത്തിയ അവരുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ മനസ്സിലായി. പണമോ ചെക്കോ ചോദിച്ചിട്ട് നൽകാൻ കൂട്ടാക്കിയില്ല. പിറ്റേന്ന് പണം അക്കൗണ്ടിൽ നിക്ഷേപിക്കാം എന്നായിരുന്നു എത്രേ മറുപടി. ഒട്ടും പ്രതീക്ഷയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തന്റെ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് ചുമതല നിർവഹിച്ചിരുന്ന ഒരു സുഹൃത്ത് തിരിമറികൾ നടത്തുന്നുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ കട മൊത്തമായി അയാൾക്ക് ഏൽപ്പിച്ചുകൊടുത്ത കഥ മുമ്പരിക്കൽ കൂട്ടുകാരൻ പറഞ്ഞത് ഓർമ്മ വന്നു. വിശ്വസിച്ചവർ തന്നെ ചതിച്ചപ്പോഴും കഷ്ടപ്പാടിൽ താൻ സഹായിച്ചവർ വഞ്ചന കാട്ടിയപ്പോഴും കടുത്ത വാക്കുപോലും പറയാതിരുന്ന ആ മനുഷ്യനിന്ന് നാല് രാജ്യങ്ങളിൽ സ്ഥാപനങ്ങളുണ്ട്. വഞ്ചന കാണിച്ചവർക്കെതിരെ നിയമനടപടികളോ മറ്റു മാർഗങ്ങളോ സ്വീകരിച്ചുകൂടെ എന്ന ചോദ്യത്തിന് നിറചിരിയായിരുന്നു മറുപടി. കൂടെ അൽഹംദുലില്ലാ എന്ന സ്തുതിയും. തളർന്നവരെ കൂട്ടുപിടിച്ചു വളർത്തി. വിശ്വസിച്ച് കൂടെ കൂട്ടിയവർ പിന്നിൽ നിന്ന് കുത്തി. പക്ഷേ ആ സുമനസ്സിന് പടച്ചവൻ അളവില്ലാതെ നൽകി. ഒരു ബസ് തൊഴിലാളി മാത്രമായിരുന്ന വ്യക്തി ഇന്ന് വിവിധ രാജ്യങ്ങളിൽ കുറേ സ്ഥാപനങ്ങളും ധാരാളം തൊഴിലാളികളും വാഹനങ്ങളുമൊക്കെയുള്ള തൊഴിലുടമയായി വളർന്നത് നമ്മെ പലതും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്.
4: പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ കേട്ടത് നുറുങ്ങുകൾ. ബറക്കത്ത് ഇബ്നു അലി എടത്തനാട്ടുകാർ രചിച്ചിട്ടുള്ള ലേഖനത്തിന്റെ ശബ്ദാഖ്യാനം പകർന്നത് സുദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ. അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട ഗഹനമായൊരു പഠനമാണ് നമ്മൾ റേഡിയോ വൈബ്സിൽ കേൾക്കാറുള്ളത്. അസ്മാഉൽ ഹുസ്ന.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്മാഉൽ ഹുസ്നയിലെ ഇന്നത്തെ ദിവസം നമ്മൾക്ക് പഠിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമമായ അൽ വഹാബ്, അതായത് പ്രതിഫലം ആഗ്രഹിക്കാതെ ദാനം നൽകുന്നവൻ. അബ്ദുറഫ് അൽ ഹക്കിമിയാണ് ഈയൊരു ക്ലാസ് എടുക്കാനായി സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാതോർക്കാം.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അല്ലാഹുവിൻ്റെ നാമങ്ങളൊക്കെയും ഹുസ്നയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ ചില പ്രധാനപ്പെട്ട നാമങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ് എന്നിങ്ങനെയുള്ള നാമങ്ങളൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. ഇനി അതനുസരിച്ചുള്ള ജീവിതം നമുക്കുണ്ടാകണം എന്നുള്ളതാണ് തുടക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ശ്രവിക്കുന്നത് അൽ വഹാബ് എന്ന അള്ളാഹുവിൻ്റെ നാമമാണ്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ വഹാബ് എന്ന നാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ശ്രവിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ 3 പ്രാവശ്യമാണ് അൽ വഹാബ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രതിഫലമോ അതുപോലെ തന്നെ പ്രത്യുപകാരമോ ആഗ്രഹിക്കാതെ പ്രതീക്ഷിക്കാതെ ഉപകാരം ചെയ്യുന്നവൻ, നന്മ ചെയ്യുന്നവൻ, ദാനം നൽകുന്നവൻ എന്നിങ്ങനെയാണ് അൽ വഹാബ് എന്ന നാമത്തിൻ്റെ അർത്ഥം. ഒന്നുകൂടെ പറയാം, പ്രത്യുപകാരമോ പ്രതിഫലമോ ആഗ്രഹിക്കാതെ ദാനം നൽകുന്നവൻ എന്നതാണ് അൽ വഹാബ് എന്ന നാമത്തിൻ്റെ അർത്ഥം. നമ്മൾ പ്രകൃതിയിൽ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മഴ ലഭിക്കുന്നു അല്ലേ? മഴ ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ ഒരു ദാനമാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ്. ആ മഴ എല്ലാവരും ആസ്വദിക്കുന്നു. പക്ഷെ നമ്മൾ ആരെങ്കിലും അള്ളാഹുവിനെ തിരിച്ച് ആ രൂപത്തിൽ എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യുന്നുണ്ടോ? അള്ളാഹു മഴയെങ്ങാനും തടഞ്ഞു വച്ചാൽ ഈ ലോകത്തെ വിശ്വാസികളും അവിശ്വാസികളുമായ നിരീശ്വരവാദികളുമായ ആളുകൾ എന്ത് ചെയ്യും? കൃഷി ഉണ്ടാക്കാൻ പ്രയാസാവും അല്ലേ? നമുക്ക് വെള്ളം കുടിക്കാൻ പ്രയാസാവും, കന്നുകാലികളൊക്കെ ചത്തൊടുങ്ങും. വെള്ളമില്ലെങ്കിൽ, കുടിവെള്ളമില്ലെങ്കിൽ നശിക്കും ഈ നാട്. അപ്പോൾ അള്ളാഹുവിൻ്റെ അൽ വഹാബി എന്ന നാമത്തെ അർത്ഥമാക്കുന്നതാണ് ആകാശലോകത്ത് നിന്ന് പേമാരി പെയ്യുന്നത്. മാത്രമല്ല രാത്രിയും പകലുണ്ടാവുന്നു അല്ലേ? രാത്രി എന്തിനാണ് ഉണ്ടാകുന്നത്? അള്ളാഹു സംവിധാനിച്ചത് രാത്രിയിൽ വിശ്രമിക്കാനാണ്, പകലിൽ സമ്പാദിക്കാനാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ സമ്മാനമാണ്. ഇതെല്ലാ ആളുകളും ആസ്വദിക്കുന്നു, വിശ്വാസികളും അവിശ്വാസികളും, കാഫിരീങ്ങളും അതുപോലെ തന്നെ മുനാഫിക്കുകളും മതനിഷേധികളും എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്നു അല്ലേ? ഈ ആളുകളൊക്കെയും അള്ളാഹുവിന് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ അള്ളാഹു എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടാണോ ഇതൊക്കെ അള്ളാഹു സംവിധാനിച്ചത്? ഒരിക്കലല്ല. അള്ളാഹു ഒരിക്കലും ഒരു പ്രത്യുപകാരം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾക്കും ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. ഒന്നും ആഗ്രഹിക്കാതെ, പ്രത്യുപകാരമോ പ്രതിഫലമോ ആഗ്രഹിക്കാതെ എല്ലാവർക്കും ദാനം നൽകുന്നു. എന്നാൽ വിശ്വാസികൾക്ക് പ്രത്യേകമായും അള്ളാഹു ദാനങ്ങൾ നൽകുന്നു എന്നതാണ്. നമ്മുടെ മക്കൾ, ഉമ്മമാർക്ക്, വാപ്പമാർക്ക് ദാനമാണ്, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ദാനമാണ്. മക്കളുള്ളവരുണ്ട്, അതിൽ തന്നെ ആൺമക്കൾ മാത്രമുള്ളവരുണ്ട് അല്ലേ? പെൺമക്കൾ മാത്രമുള്ളവരുമുണ്ട്. ഇനി ആൺമക്കളും പെൺമക്കളും ഇടകലർന്നുകൊണ്ട് അള്ളാഹു ചില മാതാപിതാക്കൾക്ക് നൽകുന്നുണ്ട്. ഒരു രണ്ടാണും രണ്ട് പെണ്ണും, അല്ലെങ്കിൽ ഒരാണും ഒരു പെണ്ണും, ഇങ്ങനെ ആണും പെണ്ണും നൽകുന്ന അള്ളാഹു അവൻ്റെ സമ്മാനമാണ് ആ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നത്. എന്നാൽ മക്കളില്ലാത്ത ആളുകളും ഉണ്ടല്ലേ? അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗം തന്നെയാണ്. മക്കളെ ലഭിച്ചാൽ അവർക്ക് വേറെ കുറെ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നത് അള്ളാഹു മനസ്സിലാക്കിക്കൊണ്ട് ചിലപ്പോൾ അള്ളാഹു മക്കളെ തടഞ്ഞു വയ്ക്കും. ചിലപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് മക്കളെ കൊടുക്കും, ചിലപ്പോൾ ഒരു 8 വർഷം കഴിഞ്ഞിട്ട് മക്കളെ കൊടുക്കും. അപ്പോൾ അള്ളാഹുവിനറിയാം എപ്പോഴാണ്, ആർക്കാണ്, എന്താണ്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നറിയാം. അതുകൊണ്ട് തന്നെ അൽ വഹാബായ അള്ളാഹു കൃത്യമായി കൊണ്ട് അതിനനുസരിച്ച് എല്ലാവർക്കും നൽകുന്നു എന്നത് നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പഠിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. അൽ വഹാബ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം ആഗ്രഹിക്കാതെ, പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ എല്ലാവർക്കും ദാനമായി നൽകുന്ന, ധാരാളമായി ദാനം നൽകുന്നവനാണ് അൽ വഹാബ്. നമ്മുടെ സമ്പത്ത് ഒരിക്കലും നമ്മുടെ ഉടമസ്ഥതയിലല്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അത് അനന്തരാവകാശമായി എടുക്കും. നമുക്ക് ഈ സമ്പത്ത് ലഭിച്ച എവിടെന്നാ? സമ്പത്തിൻ്റെ അധിപനായ അള്ളാഹു ദാനമായി നൽകിയതാണ് നമ്മുടെ സമ്പത്ത്. എത്രയോ ആളുകൾ വീടില്ല. നമുക്കൊക്കെ വീടുണ്ട്, അൽഹംദുലില്ലാ. വീടില്ലാത്തവർക്ക് അള്ളാഹു ഒരു ചെറിയ വീടെങ്കിലും നൽകട്ടെ എന്ന് ഈ ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വീടുള്ളത് അള്ളാഹുവിൻ്റെ ഒരു ദാനമാണ്. അള്ളാഹുവിൻ്റെ ദാനമില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ ഈ ഒരു പ്രത്യേകമായ കാരുണ്യം നമ്മളിലേക്ക് വർഷിച്ചിട്ടില്ല എങ്കിൽ നമുക്കാർക്കും വീടുണ്ടാവില്ല, വെള്ളം കുടിക്കാൻ കഴിയില്ല. ഇനി വെള്ളമുണ്ടായാൽ പോലും നമുക്ക് ശരിക്കൊന്ന് ആസ്വദിച്ച് കുടിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും നമ്മെ സഹായിക്കുന്നവൻ, നമുക്ക് അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ചു നൽകുന്നവൻ, നമുക്ക് ദാനം നൽകുന്നവൻ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സമദ്

0: ചില ആളുകൾക്ക് പെൺമക്കളെ മാത്രം നൽകുന്നു. വയഹബുലിമയ്യഷാഉദ്ദുക്കൂർ, ചില ആളുകൾക്ക് അല്ലാഹു പുരുഷനെ മാത്രം നൽകുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ചില ആളുകൾക്ക് അല്ലാഹു പുരുഷനെയും സ്ത്രീകളെയും ഇടകലർത്തി അവർക്ക് നൽകുന്നു. എന്നിട്ട് വീണ്ടും അല്ലാഹു അതേ വചനത്തിൽ പറയുന്നു, ചില ആളുകൾക്ക് വന്ധ്യതയും നൽകുന്നു, മക്കളെ നൽകാതിരിക്കുന്നു. ഇതൊക്കെയും യഹബു എന്ന വാക്ക് പരിശോധിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ ദാനമാണ്, അല്ലാഹുവിൻ്റെ സമ്മാനമാണ് മക്കൾ എന്നത് നമ്മൾ ഈ ആയത്ത് പരിശോധിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ അൽ വഹാബ് എന്ന നാമത്തെ നമുക്ക് പഠിക്കാൻ സാധിക്കും. മാത്രമല്ല, സക്കരിയ നബി അലൈഹി സ്ലാമിൻ്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലുണ്ടല്ലേ. പ്രവാചകന്മാരധികവും നബിമാർ അഖിലവും പ്രാർത്ഥിച്ച, മക്കളെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലൊക്കെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് റബ്ബി ഹബിലി മിനസ്വാലിഹീൻ, അല്ലാഹുവെ സ്വാലിഹീങ്ങളായ മക്കളെ എനിക്ക് സമ്മാനമായി നൽകണമേ എന്നാണ്. അപ്പോൾ മക്കളെന്നത് ഒരു സമ്മാനമാണ്, അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സമ്മാനമാണ്. ആ സമ്മാനം ലഭിച്ചവർ അനുഗ്രഹീതരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല സക്കരിയ നബി അലൈഹി സ്ലാമിന് യഹ്യ എന്ന് പറയുന്ന മകനെ ലഭിച്ചു. വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തെത്തിയപ്പോഴാണ് സക്കരിയ നബി അലൈഹി സ്ലാമിന് മകനെ ലഭിക്കുന്നത്. അത് അല്ലാഹുവിൻ്റെ സമ്മാനമാണ്. അപ്പം ഈ സമ്മാനം അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. അതെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അത് അവൻ്റെ അനുഗ്രഹം, അവൻ്റെ സമ്മാനം എല്ലാവർക്കും നൽകുന്നു. ദാനം ധാരാളമായി നൽകുന്നവൻ അവനാണ് അൽ വഹാബ് എന്നത് നമ്മൾ തിരിച്ചറിയുക. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, നമുക്ക് പ്രിയപ്പെട്ടതും വിലപ്പെട്ടതുമായ കാര്യങ്ങൾ നമ്മൾ ദാനമായി നൽകാൻ ഈ അല്ലാഹുവിൻ്റെ അൽ വഹാബി എന്ന നാമം പഠിക്കുമ്പോൾ ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളായി മാറാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇത് ഈ അല്ലാഹുവിൻ്റെ നാമം പഠിക്കുമ്പോൾ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് വിലപ്പെട്ടത്, നമുക്ക് ആവശ്യമുള്ളതും ദാനധർമ്മം ചെയ്യുമ്പോഴാണ് അല്ലാഹു അത് ഏറ്റവും നല്ല ദാനമായി സ്വീകരിക്കുന്നത് എന്നതുകൂടി തിരിച്ചറിയുക. അല്ലാഹുവിൻ്റെ അൽ വഹാബ് എന്ന നാമം അത് അർത്ഥമാക്കുന്നത് പ്രതിഫലമോ അതുപോലെ തന്നെ പ്രത്യുപകാരമോ ആഗ്രഹിക്കാതെ പ്രതീക്ഷിക്കാതെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവൻ എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളും ആ രൂപത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യുപകാരം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കരുത് അത് ചെയ്യുന്നത് എന്നതുകൂടി ഈ ഒരു നാമം പഠിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ മഹനീയമായ ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വഹാബായ അള്ളാഹുവിലേക്ക് നമ്മളെല്ലാവരും ആശ്രയിക്കുന്നവനാണ്. ആ വഹാബായ അള്ളാഹു നമുക്ക് അള്ളാഹുവിൻ്റെ ദാനങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരും എന്നതും തിരിച്ചറിഞ്ഞുകൊണ്ട് വഹാബായ അള്ളാഹുവിലേക്ക് ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് അവൻ്റെ ഹിബത്തിനെ ചോദിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതോടൊപ്പം ദാനധർമ്മങ്ങൾ നമുക്കിഷ്ടമുള്ളത് നൽകുവാനും നമുക്കിഷ്ടമുള്ളത് നൽകുമ്പോഴാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് എന്നത് തിരിച്ചറിയുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആലയെ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അവൻ്റെ നാമഗുണവിശേഷണങ്ങളെ തിരിച്ചറിയുവാനും അതിലൂടെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനും ഇബാദത്തുകൾ യഥാവിധം അർപ്പിക്കുവാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, അസ്മാഉൽ ഹുസ്നയാണ് ഇപ്പോൾ കേട്ടത്. അള്ളാഹുവിൻ്റെ നാമമായ അൽ വഹാബ്, പ്രതിഫലം ആഗ്രഹിക്കാതെ ദാനം നൽകുന്നവനെന്ന അർത്ഥത്തിലുള്ള അതിൻ്റെ ആശയത്തെ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് ബഹുമാന പണ്ഡിതൻ അബ്ദുറൌഫ് അൽ ഹിക്കമി.
2: പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കറിയാം, കൊച്ചുകൂട്ടുകാർക്കായി പീസ് റേഡിയോ ഒരുപാട് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാറുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ കഥ പറയാം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. അജ്മലും കുഞ്ഞുപെങ്ങളും 26-ാം ഭാഗത്തിൽ അജ്മൽ പുതിയ ലോകത്തേക്ക്, കൊച്ചുകൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അബ്ദുസലാം വീട്ടി തന്നെയാണ് ഈയൊരു സെഷനിൽ നമ്മളോടൊപ്പം ചേരുന്നത്.
3: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 26, അജ്മൽ പുതിയ ലോകത്തേക്ക്. ഇന്ന് അലമാര വാങ്ങാൻ പോകാം. ഷാഹിദിയുടെ വാക്ക് കേട്ട് സെൽവ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അജ്മലൊന്നും മിണ്ടിയില്ല. ഉമ്മ പറഞ്ഞത് കേട്ടിട്ട് ഇക്കാക്ക എന്തോ ഒന്നും മിണ്ടാത്തത്? അജ്മലിന്റെ മൗനം ഷാഹിദക്കും അത്ഭുതമുണ്ടാക്കി. അലമാറ വാങ്ങണമെന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നത് അവനാണ്, എന്നിട്ടെന്തേ ഇപ്പോൾ ഒരു താൽപ്പര്യവും കാണിക്കാത്തത്? എന്താ മോനെ അനക്ക് പറ്റിയത്? അലമാര വാങ്ങണ്ടേ? വേണ്ടുമ്മ, അലമാറയെ

0: ക്കാൾ വലിയ ആവശ്യം ഈ ചുവരും നിലവും സിമന്റ് അടിക്കുകയാ. അടുത്ത വലിയ പെരുന്നാളാകുമ്പോഴേക്ക് ഒരു വെള്ളവലിയും കഴിക്കണം. മകൻ പറഞ്ഞതാണ് ശരിയെന്ന് ഷാഹിദയ്ക്ക് തോന്നി. പക്ഷേ അലമാറ വാങ്ങുന്ന സംഖ്യ കൊണ്ട് സിമന്റ് തേപ്പ് കഴിയില്ല. അതിന്റെ അഞ്ചിരട്ടി വരും. വീട് ദാരിദ്ര്യത്തിന്റെ ഒരു പരസ്യപ്പലകയാണിപ്പോൾ. അത് സിമന്റ് തേച്ച് വെള്ളവലിക്കുകയും മുൻവാതിലും ജനലുകളും പെയിന്റ് ചെയ്യുകയും ചെയ്താൽ സ്ഥിതിയൊന്നു മാറും. പക്ഷേ എന്തുണ്ട് പരിഹാരം?
1: എന്താ, ഉമ്മക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ?
0: ചോദ്യം കേട്ട് ഷാഹിദ മകനെ ചേർത്ത് പിടിച്ച് തലോടിക്കൊണ്ട് പറഞ്ഞു, മോൻ പറഞ്ഞത് തന്നെയാ ശരി. ഒരു വൃത്തിയും ഭംഗിയുമുള്ള വീടാണ് ആദ്യം വേണ്ടത്. പക്ഷെ പൈസ ഉണ്ടാക്കാൻ ഞമ്മളും അല്ലാതെ ഞെരുങ്ങും മോനെ. എനിക്കതത്ര പ്രയാസമുണ്ടാവുമെന്ന് തോന്നണില്ലമ്മ. ഉമ്മ 5000 ഉറുപ്പികന്റെ മദ്രസാക്കൂറിയിൽ ചേർന്നിട്ടില്ലേ? അത് കിട്ടുമ്പോൾ ഞമ്മക്ക് തള്ളയാടിനെ വിൽക്കാം. കുട്ടികൾ രണ്ടും അടുത്ത് പ്രസവിക്കുമല്ലോ. അപ്പൊ എല്ലാറ്റിനും കൂടി ഈ ആടും കൂടി മതിയാകൂല. ആടിനെ വിൽക്കുന്ന പൈസയും അലമാര വാങ്ങാൻ വിചാരിച്ച പൈസയും കുറി കിട്ടുന്ന പൈസയും കൂട്ടിയാ വീട് സിമന്റ് ഇടാം. കുറച്ച് പൈസ ഞാനും ഉണ്ടാക്കാം. അതിനുമ്മ 1000 ഉറുപ്പിക എനിക്ക് തരണം. അജ്മൽ 1000 ഉറുപ്പിക കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവതരിപ്പിച്ചു. അങ്ങാടിയിൽ റോഡിന്റെ വീതിയുള്ള ഒരു വശത്ത് ഒരു തണൽമരമുണ്ട്. അവിടെ ഒരു ചെറിയ പന്തൽ കെട്ടുക. ചെറുനാരങ്ങയും പഞ്ചസാരയും ചേർത്തുള്ള വെള്ളവും കുറച്ച് പഴങ്ങളും കൊണ്ടുവെക്കുക. കൊടും ചൂടിൽ ബൈക്ക് യാത്രക്കാരും കാൽനടയാത്രക്കാരും അവിടെ വരും. വേനലവധി കഴിയുമ്പോഴേക്ക് നല്ല തുക ലാഭമുണ്ടാക്കാം. ഷാഹിദ മകന്റെ പദ്ധതിക്ക് അംഗീകാരം നൽകി. അജ്മലിന്റെ മനസ്സ് കച്ചവടത്തിന്റെ ലോകത്തേക്ക് പറന്നു.
2: കഥ പറയാം പ്രോഗ്രാം ഇവിടെ സമാപിച്ചു. ഇനി റേഡിയോ വൈബ്സിൽ ദൃശ്യമാണ്.
3: യെസ്,
2: ജപ്പാൻ ദിനങ്ങൾ ഭാഗം 4, ടോക്കിയോ, യാത്രാ വിവരണം ആണ് നമ്മൾ ദൃശ്യത്തിലൂടെ കേൾക്കാറുള്ളത്. രഞ്ജിത് ദാസ് രചിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യാത്രാ വിവരണത്തെയാണ് നമ്മൾ ദൃശ്യത്തിലൂടെ കേൾക്കുന്നത് അല്ലേ?
3: യെസ്.
2: മൻസൂർ മണ്ണാർക്കാടന്റെ ശബ്ദത്തിൽ അപ്പം നമുക്ക് ഇതൊന്ന് കേട്ടുവരാം.
4: ജപ്പാൻ ദിനങ്ങൾ ഭാഗം 4, ടോക്കിയോ. അവസാന 5 ദിവസം ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ താമസിക്കുവാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അതിനായി ടൊയാമ നഗരത്തിൽ നിന്നും ഞങ്ങൾ ടോക്കിയോയിലേക്ക് തിരിച്ചു. യാത്ര ബുള്ളറ്റ് ട്രെയിനിലായിരുന്നതിനാൽ 2.5 മണിക്കൂർ സമയം മാത്രമേ എടുത്തുള്ളൂ. രാത്രി 7:30 ആയപ്പോൾ ഞങ്ങൾ ടോക്കിയോയിലെത്തി. അവിടെ മെട്രോ ട്രെയിനുകളാണ് സിറ്റി യാത്രയ്ക്ക് ഉപയോഗിക്കുക. ജപ്പാൻ റെയിൽ പാസ് ഉപയോഗിച്ച് മെട്രോയിൽ യാത്ര ചെയ്യുവാൻ സാധിക്കില്ല. അതിനാൽ മെട്രോ പാസ് എടുക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. മെട്രോ സ്റ്റേഷനിൽ മെട്രോ പാസ് കൗണ്ടർ അന്വേഷിച്ചു. ഏകദേശം 1 കിലോമീറ്റർ നടന്നു. അത്രയും അതിവിശാലമായിരുന്നു ടോക്കിയോ മെട്രോ സ്റ്റേഷൻ. മെട്രോ പാസ് എവിടെയാണ് കിട്ടുന്നതെന്ന് പലരോടും ചോദിച്ചെങ്കിലും കിട്ടിയ മറുപടികളൊന്നും അത്ര വ്യക്തമായിരുന്നില്ല. അതിനാൽ കുറേ നേരം വഴി കണ്ടുപിടിക്കാനായി ബുദ്ധിമുട്ടി. മാപ്പ് നോക്കി കണ്ടെത്തുവാൻ ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല. അവസാനം വലവിധേനയും കൗണ്ടർ കണ്ടെത്തി. അപ്പോഴേക്കും സമയം 8 മണി കഴിഞ്ഞിരുന്നതിനാൽ പാസ് എടുക്കുവാനുള്ള കൗണ്ടർ അടച്ചു കഴിഞ്ഞിരുന്നു. താമസിക്കുവാൻ വേണ്ടി ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ എത്തണമെങ്കിൽ 12 കിലോമീറ്റർ മെട്രോയിൽ സഞ്ചരിക്കേണ്ടതുണ്ട്. മെട്രോ ട്രെയിനിൽ കയറി ഹോട്ടലിൽ എത്തി. ടോക്കിയോ നഗരത്തിലെ ഹോട്ടലുകൾക്ക് നിരക്കൽപ്പം കൂടുതലാണ്. അതിനാൽ സിറ്റിയിൽ നിന്നും കുറച്ചകലെയുള്ള ഹോട്ടലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അത്യാവശ്യം സൗകര്യങ്ങളുള്ളതും ചെലവ് കുറഞ്ഞതുമായ ഒരു ഹോട്ടലായിരുന്നു അത്. എങ്കിലും കാഴ്ചയിൽ ഒരു ഹോസ്റ്റൽ സെറ്റപ്പായിരുന്നു. പ്രത്യേകം അടുക്കളയും കുളിമുറികളും എല്ലാം അതിലുണ്ട്. മുറികൾ കുറച്ച് ചെറുതാണ്. ബെഡുകൾ അടുക്കി വെച്ചിരിക്കുന്ന തരത്തിലാണുള്ളത്. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും TV കാണാനായി ഓപ്പൺ ഏരിയയും എല്ലാമുണ്ട്. വളരെ വൃത്തിയുള്ള ഒരു ഇടമാണത്. കുറച്ച് ലാഭത്തിന് കിട്ടിയ ഹോട്ടലായിരുന്നെങ്കിലും അവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. 2 ബെഡുള്ള ഒരു റൂമാണ് ബുക്ക് ചെയ്തിരുന്നതെങ്കിലും 2 കുട്ടികളെയും കൂടി ഒപ്പം കണ്ടപ്പോൾ 4 ബെഡുള്ള മുറി തന്നെ എടുക്കണമെന്നായി ഹോട്ടലുകാർ. കുറേ നേരം പറഞ്ഞു നോക്കിയെങ്കിലും അവസാനം അവരുടെ നിബന്ധന അംഗീകരിക്കേണ്ടി വന്നു. എങ്കിലും സിറ്റിയിലെ ഹോട്ടലുകളെ അപേക്ഷിച്ച് നിരക്ക് കുറവ് തന്നെയായിരുന്നു അവിടെ. കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നതിനും വെറുതെ നടക്കുന്നതിനുമൊക്കെയായി ഞങ്ങൾ ഉടനെ തന്നെ പുറത്തേക്കിറങ്ങി. തിരികെ വരുന്ന വഴി ഒരു ഡൊണർ കബാബ് കട കണ്ടപ്പോൾ കുട്ടികൾക്കും ഉത്സാഹമായി. ഡോണർ കബാബ് മിക്ക രാജ്യങ്ങളിലും കാണുന്ന ഒരു കബാബ് ഷോപ്പ് ശൃംഖലയാണ്. കബാബ് വാങ്ങാൻ വേണ്ടി അവിടെ കയറിയപ്പോൾ കട ഉടമയായ അഫ്ഗാൻ സ്വദേശി ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ അയൽ രാജ്യക്കാരൻ എന്ന സ്നേഹത്താൽ കബാബിനൊപ്പം സാൻഡ്വിച്ചും സൗജന്യമായി ഞങ്ങൾക്ക് നൽകി. കടയടക്കുവാൻ തുടങ്ങുകയായിരുന്നു അയാൾ. അവിടെ നിന്നിറങ്ങി റൂമിലെത്തിയ ഞങ്ങളുടെ അന്നത്തെ അത്താഴം ആ രുചിയേറിയ കബാബും കൂടെ സാൻഡ്വിച്ചും ആയിരുന്നു. മൗണ്ട് ഫുജി അഗ്നിപർവ്വതം കാണാനായിരുന്നു ഞങ്ങൾ പിറ്റേന്ന് രാവിലെ തന്നെ ഇറങ്ങിയത്. മൗണ്ട് ഫുജി വരെ ട്രെയിൻ സർവീസ് ഇല്ല. ഏകദേശം 25 കിലോമീറ്റർ അകലെ ഗോതമ്പ എന്ന സ്ഥലം വരെ ട്രെയിൻ ഗതാഗതം ഉണ്ട്. അതിനുശേഷം ബസ് സർവീസ് ഉണ്ടെങ്കിലും എപ്പോഴും അത് ലഭ്യമല്ല. അല്ലെങ്കിൽ ബാക്കി ട്രക്കിംഗ് നടത്തി എത്തിപ്പെടണം. മൗണ്ട് ഫുജിയുടെ ഒരു വ്യൂ പോയിന്റിലേക്കാണ് ഞങ്ങൾ പോയത്. ഗോതമ്പായിൽ ട്രെയിൻ ഇറങ്ങി. ഒരു ടൂറിസ്റ്റ് ഹെൽപ്പ് ഡെസ്ക് കണ്ടു. അവിടെ കയറി നോക്കി. ഏകദേശം 20 വയസ്സുള്ള ഒരു പയ്യൻ. വളരെ നന്നായി തന്നെ അദ്ദേഹം എല്ലാം വിശദീകരിച്ചു തരുന്നുണ്ടായിരുന്നു. അതിലും സന്തോഷം തോന്നിയ കാര്യം ആ പയ്യൻ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നതായിരുന്നു. ഇതുപോലുള്ള ഹെൽപ്പ് ഡെസ്കുകളിൽ ഇംഗ്ലീഷ് നന്നായി അറിയുന്നവർ അവരുടെ ഷർട്ടിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എന്നൊരു ബാഡ്ജ് ധരിച്ചിരിക്കും. പൊതുവെ ജപ്പാനിൽ ഇംഗ്ലീഷ് നന്നായി അറിയുന്നവർ കുറവാണ്. ലോകോത്തര ബഹുരാഷ്ട്ര കമ്പനികൾ മുഴുവനും തങ്ങളുടെ കീഴിലുള്ള അവർക്ക് ജപ്പാൻ ഭാഷ തന്നെയാണ് ഏറ്റവും മികച്ച ഭാഷ. അവിടെയുള്ളവർക്ക് അവിടെ തന്നെ ജോലി ലഭിക്കുന്നു. അവർ തന്നെ വികസിപ്പിച്ചെടുത്ത മെഷീനുകളിലും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിലും മൊബൈലുകളിലും അവർ ഉപയോഗിക്കുന്നത് ജപ്പാൻ ഭാഷ തന്നെയാണ്. ബസ്സുകളിലും ട്രെയിനുകളിലും സബ് ടൈറ്റിലായി ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നുണ്ട് എന്നതല്ലാതെ മറ്റൊന്നിനും അവർ ഇംഗ്ലീഷ് ഭാഷയെ ആശ്രയിക്കുന്നേയില്ല. അങ്ങനെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാതെ തന്നെ ലോകത്തിലെ മികച്ച സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറാൻ കഴിയുമെന്ന് ജപ്പാൻകാർ തെളിയിച്ചു തരുന്നത് ഏറെ അത്ഭുതത്തോടെ ഞങ്ങൾ ഓരോ ദിവസവും മനസ്സിലാക്കി. നിർഭാഗ്യവശാൽ ഞങ്ങൾ ചെന്ന ദിവസം നല്ല മേഘാവൃതമായിരുന്നതിനാൽ ഞങ്ങൾക്ക് 25 കിലോമീറ്റർ അകലെയുള്ള മൗണ്ട് ഫുജി കാണാൻ സാധിച്ചില്ല. അടുത്ത 3 ദിവസങ്ങളോളം അവിടെ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് അവരുടെ കമ്പ്യൂട്ടറിലെ കാലാവസ്ഥാ പ്രവചനത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഏതായാലും നന്നായി ഇംഗ്ലീഷ് ഭാഷ അറിയാമെന്ന് കണ്ടപ്പോൾ കൂടുതൽ സമയം ഞങ്ങൾ അവിടെ ചെലവഴിച്ചു. ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ അവർക്ക് താൽപ്പര്യമുണ്ടായിരുന്നു. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിന്റെ കാര്യവും ജനാധിപത്യ രീതിയിലുള്ള നടപടികളുമെല്ലാം അവർക്ക് വളരെ അത്ഭുതമാണ്. അതിനെക്കുറിച്ചെല്ലാം അവർ വളരെ നേരം സംസാരിച്ചു. അവരുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഞങ്ങൾ മാപ്പ് എടുത്ത് കേരളവും ഡൽഹിയുമെല്ലാം അവർക്ക് കാണിച്ചു കൊടുത്തു. അതവർക്ക് വളരെ സന്തോഷമായി. ഗോതമ്പയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന മറ്റൊന്നാണ് പ്രകൃതി രമണീയമായ 50 ഏക്കറോളം പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ഷോപ്പിംഗ് കേന്ദ്രമായ പ്രീമിയം ഔട്ട്ലെറ്റ്സ്. 150 ഷോപ്പുകൾ ചേരുന്ന ഒരു കേന്ദ്രമാണിത്. ഗോതമ്പയിൽ നിന്നും 4 കിലോമീറ്ററുകൾ മാറിയുള്ള ഇവിടേക്ക് സൗജന്യമായി ഗതാഗത സൗകര്യം ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും ഇവിടെ ലഭിക്കും. കൂടാതെ നമുക്ക് വിശ്രമിക്കുവാനുള്ള സ്ഥലങ്ങളും ഭക്ഷണം കഴിക്കുവാനുള്ള സംവിധാനങ്ങളും എല്ലാം അവിടെ തന്നെ പലയിടത്തായി ഒരുക്കിയിരിക്കുന്നു. അവിടെ നിന്നും തിരികെ റൂമിലെത്തി പിറ്റേ ദിവസത്തേക്കുള്ള മാപ്പുകളും സമയക്രമീകരണങ്ങളുമെല്ലാം ഒന്നുകൂടി ഉറപ്പുവരുത്തിയ ശേഷം ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. ജപ്പാൻ സിറ്റി ടൂർ പ്ലാൻ ചെയ്തിരുന്ന ഞങ്ങളുടെ അടുത്ത ദിവസത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചുകൊണ്ടായിരുന്നു മഴയുടെ വരവ്. നമുക്കിവിടെ മഴ പെയ്ത് മാറിപ്പോകുന്നത് പോലെയല്ല, ജപ്പാൻ സുനാമി ഭീഷണി കൂടിയ സ്ഥലമായതിനാൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരെ തുടരെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കും. എന്ത് കൃത്യമായിട്ടാണവർ കാലാവസ്ഥ പ്രവചിക്കുന്നതെന്ന് കണ്ടപ്പോൾ അത്ഭുതം തോന്നി. വളരെ കൃത്യമായി ഓരോ വ്യതിയാനങ്ങളും അവർ മുൻകൂട്ടി അറിയിച്ചുകൊണ്ടേയിരുന്നു. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അങ്ങിങ്ങായി സുനാമി വാർണിംഗ് പോയിന്റുകൾ കാണാം. ഇത്തരം മുൻകൂട്ടിയുള്ള കൃത്യമായ പ്രവചനങ്ങളിലൂടെയും അത് കൃത്യമായി എല്ലാവരിലും എത്തിക്കുന്നതിലൂടെയും അടിക്കടി ഉണ്ടാകുന്ന സുനാമികളും ഭൂകമ്പങ്ങളും കാരണമുണ്ടാകുന്ന ആളപായങ്ങളും നാശനഷ്ടങ്ങളും നല്ലൊരു പങ്കും ജപ്പാൻകാർക്ക് കുറക്കാനാകുന്നുണ്ട്. അതിനായി വ്യക്തമായ പോളിസികളും കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ പാലിക്കേണ്ട മാർഗരേഖകളും സർക്കാരുകൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. മാത്രവുമല്ല ജനങ്ങളിലേക്ക് ഇത് കൃത്യമായി എത്തിക്കുന്നുമുണ്ട്. ഏതായാലും സിറ്റി ടൂർ പ്ലാൻ മാറ്റി പകരം തൊട്ടടുത്ത ദിവസം പോകേണ്ട ജപ്പാന്റെ എയ്റോസ്പേസ് ഏജൻസിയായ ജാക്സയിലേക്ക് ഞങ്ങൾ പോയി. ട്രെയിനിലും ബസ്സിലുമായി അവിടെ എത്തിച്ചേർന്നു. അപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം അവിടെ കാണുന്നത് ഒരു സ്പേസ് മ്യൂസിയമാണ്. എത്ര സമയം വേണമെങ്കിലും അവിടെ നമുക്ക് ചെലവഴിക്കാം. റോക്കറ്റുകൾ, സാറ്റലൈറ്റുകൾ, ജപ്പാന്റെ ബഹിരാകാശ മൊഡ്യൂളായ കിബോ തുടങ്ങി എല്ലാം അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. 2014 ഞങ്ങൾ അമേരിക്കയിലെ നാസ കണ്ടിരുന്നു. ഞങ്ങൾ ഏത് രാജ്യത്ത് പോയാലും സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഇല്ലായെങ്കിൽ കഴിവതും അവിടുത്തെ സ്പേസ് ഏജൻസികൾ കാണാൻ ശ്രമിക്കാറുണ്ട്. ഇടയ്ക്കൊരിടത്ത് ഒരു കൌണ്ടറിൽ ജാക്സയുടെ അകത്തേക്കുള്ള ടൂർ ഉണ്ടെന്നും പക്ഷേ അന്നത്തേത് ജപ്പാനീസ് ഭാഷയിലാണെന്നും അത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കുമെന്നും അവർ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും സാങ്കേതിക മേഖലയിൽ ഉള്ളവരും ഞങ്ങളുടെ കുട്ടികൾക്കും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയുള്ളതുകൊണ്ടും വന്ന സ്ഥിതിക്ക് അവിടെയെല്ലാം കണ്ടുകളയാമെന്നു തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. ഭാഷയേക്കാളുപരി കാണാനുള്ള അവസരം പാഴാക്കരുതെന്നോർത്ത് അതിനുള്ള ടിക്കറ്റുകൾ കൂടുതൽ ആലോചിക്കാതെ ബുക്ക് ചെയ്തു. 500 യെൻ ആണ് ഒരാൾക്കുള്ളത്. ഓരോ ഗ്രൂപ്പായിട്ടാണ് ക്യാമ്പസിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. ഓരോ ഗ്രൂപ്പിനും ഓരോ ഗൈഡുണ്ട്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിലാണ് ഈ ടൂറിസ്റ്റുകളെ ഇതിനുള്ളിലേക്ക് കൊണ്ടുപോകുക. മ്യൂസിയം പ്രധാന ക്യാമ്പസിന് പുറത്തായതിനാൽ അവിടെ വലിയ ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടേക്ക് കയറണമെങ്കിൽ ചെക്കിംഗ് പൂർത്തിയാക്കണം. ഗൈഡ് പറഞ്ഞുതരുന്ന വിവരങ്ങൾ എല്ലാം ജാപ്പനീസ് ഭാഷയിൽ ആയിരിക്കുമെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ. അതിൽ ഒരു വാക്കുപോലും ഇവർ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നില്ല. നമ്മൾ എത്ര മലയാളം പറഞ്ഞാലും അതിനിടയിൽ ഒരു 100 ഇംഗ്ലീഷ് വാക്കുകളെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാകും. എന്നാൽ ഇവിടെ ജാപ്പനീസ് ഭാഷ വിട്ട് ഇവർക്കൊരു കളിയുമില്ല. ഗ്രൂപ്പിലെ ഓരോരുത്തർക്കും ഓരോ ടാഗ് നൽകും. എല്ലാവരും കയ്യിൽ കെട്ടിയിരിക്കണം. അതാണ് അവർക്ക് നമ്മളെ തിരിച്ചറിയാനുള്ള വഴി. ആദ്യം ഒരു റൂമിൽ കയറ്റി ജാക്സയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തന്നു. അതിനുശേഷം ഒരു ബസ്സിൽ ജാക്സയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ബഹിരാകാശ യാത്രികർക്ക് ട്രെയിനിങ് നൽകുന്ന സ്ഥലത്തേക്കാണ് ആദ്യം കൊണ്ടുപോയത്. അവർക്ക് നൽകുന്ന ഭക്ഷണങ്ങൾ, സ്പേസ് സ്യൂട്ട്, സിമുലേഷൻസ് എല്ലാം കാണിച്ചു തന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ ഗൈഡ് അടുത്തുവന്ന് അത് ഇംഗ്ലീഷിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരും. അവരുടെ കയ്യിലുള്ള മൈക്കിലൂടെ ജാപ്പനീസ് ഭാഷ മാത്രമേ സംസാരിക്കുകയുള്ളൂ. അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുവാനും കഴിയും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ജപ്പാന്റെ മൊഡ്യൂൾ ആണ് കിബോ. കിബോയുടെ കൺട്രോൾ സെന്ററിലേക്കാണ് അടുത്തു പോയത്. അതിൽ കയറുന്നതിന് മുൻപ് എല്ലാവരും മൊബൈൽ ഫോണും ക്യാമറയും സെക്യൂരിറ്റിയുടെ ഭാഗമായി അവിടെ ഒരു ടേബിളിൽ വെക്കണം. കൺട്രോൾ സെന്ററിൽ എത്തിയപ്പോൾ ഗൈഡ് അവിടെയുള്ള ഒരു ബട്ടൺ അമർത്തി. പെട്ടെന്ന് ഒരു ഗ്ലാസ് ചുമരിന്റെ കർട്ടൻ തനിയെ മാറി. അതിനുള്ളിൽ കുറേയധികം ആളുകൾ ഇരുന്ന് ഓരോരോ ജോലികൾ ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ മുന്നിൽ തന്നെ 6 ഉം 7 ഉം കമ്പ്യൂട്ടർ മോണിറ്ററുകൾ ആണുണ്ടായിരുന്നത്. അത്രയും സങ്കീർണത നിറഞ്ഞ പ്രോഗ്രാമിങ്ങുകളും അനാലിസിസുകളും ചെയ്യുന്ന സ്പേസ് സയന്റിസ്റ്റുകളെ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നേരിട്ട് പോയി കാണാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ അവരുടെ മൊഡ്യൂളായ കിബുവിനെ ലൈവായി നിയന്ത്രിക്കുകയും അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനാലിസിസ് ചെയ്യുകയും ചെയ്യുന്ന ജോലികളാണ് അവിടെ നടക്കുന്നതെന്ന് അവർ അഭിമാനത്തോടെ പറയുന്നത് കേട്ടപ്പോൾ, ഇന്ത്യക്ക് എന്നാണ് ഇതുപോലൊരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പ്രാതിനിധ്യമുണ്ടാവുക എന്ന് ഞങ്ങൾ ഓർത്തു. തിരികെ അവരുടെ വണ്ടിയിൽ തന്നെ പുറത്തെത്തിച്ചു. കുട്ടികളെയും കൂട്ടി സിറ്റിയിൽ എത്തി ടോക്കിയോ ഡോം എന്ന സ്റ്റേഡിയം കാണാനിറങ്ങി. 8 മണിവരെ അവിടെയെല്ലാം ചുറ്റി നടന്ന ശേഷം ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി.
5: താങ്ക് യു മൻസൂർ മണ്ണാർക്കാട്. നമ്മൾ ഒരു യാത്രാവിവരണം ആണ് ശ്രോതാക്കളെ കേട്ടത്. ടോക്കിയോയിൽ നിന്നുള്ള ഒരു യാത്രാ വിവരണം. ജപ്പാനിലെ കുറച്ച് ദിവസങ്ങൾ, അതിൻ്റെ ചില അനുഭവങ്ങൾ, യാത്രാ അനുഭവങ്ങളാണ് നമ്മളിവിടെ കേട്ടത്. രഞ്ജിത് ദാസ് രചിച്ച ഈ ഒരു ലേഖനത്തിന് മൻസൂർ മണ്ണാർക്കാടാണ് ശബ്ദം നൽകിയത്.
6: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപ്പദം വാരിക, വരി ചേരുക, വായിക്കുക.
2: റേഡിയോ പ്രോഗ്രാമുകളിൽ ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള പ്രോഗ്രാമിൽ ഒന്നാണല്ലോ സ്നേഹക്കൂട്. സ്നേഹക്കൂടിലാവട്ടെ ആളുകളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും അതുമായി ബന്ധപ്പെട്ട സംവാദങ്ങളൊക്കെ നടക്കുന്ന ഒന്നാണ്. ഇപ്പോഴും നമ്മൾ സ്നേഹക്കൂടിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. സങ്കടങ്ങൾ പങ്കുവയ്ക്കാം. ബഹുമാനായ പീസ് റേഡിയോ സിഒ ഹാരിസ് ബിനു സലീം, അതുപോലെ അബ്ദുറഹ്മാൻ ചുങ്കത്ര എന്നിവർ ചേരുകയാണ് സ്നേഹക്കൂടിൽ. നമുക്കിതൊന്ന് കേൾക്കാം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആപ്പ് വഴിയാണ് ഈ പ്രോഗ്രാം ധാരാളം ആളുകൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ വിഷയം ഉമ്മമാരുടെ സങ്കടങ്ങളെക്കുറിച്ചാണ്. വിഷയത്തിൻ്റെ പ്രസക്തി തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമുണ്ട്. കുടുംബത്തിൻ്റെ നായികയായ ഓരോ കുടുംബത്തിൻ്റെയും എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളും ശരിയായി അറിയുന്ന, മനസ്സിലാക്കുന്ന ഒരു ഉമ്മ എങ്ങനെയാണ് ആ സങ്കടങ്ങൾ ഒതുക്കി വെക്കുന്നത്, അവരെങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും അവർക്ക് മാത്രമാണ് അറിയുക. ഭർത്താവിൻ്റെയും മക്കളുടെയും, ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെയും, അവരുടെ സ്വന്തം മാതാപിതാക്കളുടെയും, അങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു ഉമ്മ എത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും. അവരുടെ പ്രയാസങ്ങൾക്ക് തീർച്ചയായും പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. ബഹുമാന്യനായ ഹാരിസ്മിന് സലീം, പീസ് റേഡിയോയുടെ സിഇഒ കൂടിയായ ഹാരിസ്മിന് സലീമാണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത്. നമ്മൾ വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇത്തരമൊരു വിഷയം മൂലവി തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശ്യം എന്തായിരിക്കും?
8: ഈ ഉമ്മ എന്ന് പറഞ്ഞത് ഉമ്മുന്നല്ലേ നമ്മൾ അറബിയിൽ പറയാം.
7: അതെ,
8: ഉമ്മുഹു ഹാവിയ ഖുർആൻ പറയണ്ട. അതായത് എല്ലാവർക്കും എത്തിച്ചേരാനുള്ള അവസാനത്തെ ഒരു സങ്കേതമാണ് ആര്? ഉമ്മ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സന്തോഷങ്ങൾ ഇപ്പോൾ എത്ര പങ്കുവെച്ചാലും അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. മക്കളും എല്ലാവരും സങ്കടങ്ങൾ പറയുന്നത് ആരോടാണ്? ഉമ്മയോടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളിലെല്ലാം ഏറ്റവും അധികം മാനസിക വിഷമം അനുഭവിക്കുന്നത് ഉമ്മയായിരിക്കും. വേറൊരു കാരണം കൂടെ ഉണ്ട്, അതായത് എല്ലാവരെയും സംരക്ഷിക്കുന്നത് ഉമ്മയാണ്. ഭർത്താവിൻ്റെ സംരക്ഷണം, മക്കളുടെ സംരക്ഷണം, അതേപോലെ തന്നെ മാതാപിതാക്കളുടെ സംരക്ഷണം, എല്ലാ ജോലിയും. ഇപ്പം നിങ്ങളുടെ ഒരു ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്തം നിങ്ങളുടെ കാര്യങ്ങൾ അവർ നോക്കണം.
7: അതെ അതെ.
8: അതുപോലെ തന്നെ മക്കളുടെ കാര്യങ്ങൾ നോക്കണം.
7: അതെ.
8: നിങ്ങളുടെ മാതാപിതാക്കൾ കൂടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കണം.
7: അതെ.
8: അപ്പം ഈ ഓരോരുത്തർക്കും എന്തുണ്ടായിരിക്കും? ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. മക്കൾക്ക് പരീക്ഷയായിരിക്കും, ചിലപ്പോൾ അതല്ലെങ്കിൽ മോൾക്കൊരു വിവാഹമായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കടമായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കും, മാതാപിതാക്കൾ കിടപ്പിലായിരിക്കും. അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്രശ്നങ്ങളല്ല, ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ അവരിലാണ് കേന്ദ്രീകരിക്കുന്നത്. പലപ്പോഴും നമ്മൾ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ തൽക്കാലം എല്ലാം മറക്കും, കാരണം നമ്മൾ വേറെ പല കാര്യങ്ങളിലും നിരതമാകുന്നു, പലരുമായി സഹവസിക്കുന്നു, പലരുമായി ഷെയർ ചെയ്യുന്നു. പക്ഷേ വീടിൻ്റെ അകത്തളങ്ങളിൽ കഴിയുന്ന ഉമ്മമാരെന്ത് ചെയ്യാണ്? വീടിൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഏകാന്തമായി വേദനിച്ച് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ സങ്കടങ്ങൾ പലപ്പോഴും നമ്മളോട് പറയുന്നതും എഴുതി അയക്കുന്നതും പീസ് റേഡിയോക്ക് വരുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ സങ്കടങ്ങൾക്ക് തീർത്തു കൊടുക്കാൻ നമുക്ക് പറ്റില്ലെങ്കിലും ചില മാർഗനിർദ്ദേശങ്ങൾ അവരാഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഏത് വിഷയം നമ്മൾ സെലക്ട് ചെയ്തതിനേക്കാളും പലപ്പോഴും നമുക്ക് ആ വിഷയാധിഷ്ഠിതമായിട്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും കുറവായിരിക്കും. ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ചില പരിമിതികളുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ നമ്മുടെ ഈ വിഷയം തിരഞ്ഞെടുത്തപ്പോൾ ധാരാളം ഉമ്മമാർ അവരുടെ സങ്കടങ്ങൾ നമ്മളുമായി ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ അർത്ഥം, അത്രമാത്രം പ്രസക്തവും അത്രമാത്രം പ്രാധാന്യവും ഈ വിഷയത്തിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് അവർ നമ്മളുമായി ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉചിതമായ ചില പിന്നെ ആശ്വാസ വാക്കുകൾ പറയാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം.
7: ഒരു ഉമ്മയുടെ ഒരു സങ്കടം, അതിൽ നിന്ന് നമുക്ക് വിഷയം തുടങ്ങാൻ തോന്നുന്നു. 10-ാം ക്ലാസ് കഴിഞ്ഞ ഒരു മകനാണ്. മകൻ ഒരു സിഗരറ്റ് വലിക്കുന്നത് പിടികൂടിയപ്പോൾ ഇനി ഒരിക്കലോ ചെയ്യൂല എന്നൊക്കെ അവൻ സത്യം ചെയ്തു. പക്ഷെ വീണ്ടും അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കിട്ടി. അപ്പോൾ പിടിക്കുമ്പോൾ ഇനിയും നിർത്തി, ഇനി ചെയ്യൂല എന്നാണ് പറയാൻ. അവനെ ക്ലാസ്സുകൾക്കൊക്കെ പറഞ്ഞേക്കാറുണ്ട്, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ടീം സ്പേസിനൊക്കെ അവനെ പറഞ്ഞേക്കുന്നു, പക്ഷേ ഉപദേശമൊന്നും സ്വീകരിക്കുന്നില്ല. എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഉമ്മയുടെ വിഷമം.
8: നമ്മൾ പൊതുവായി നടത്തുന്ന ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും കൊണ്ട് ധാരാളം ആളുകൾക്ക് മാനസിക മാറ്റങ്ങൾ സംഭവിക്കും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ സംഭവിച്ചോളുന്നില്ല. ചില ആളുകളെ നമ്മൾ ഇൻഡിവിജ്വലായി ഒറ്റയ്ക്ക് വിളിച്ച് അവിടെ കാര്യങ്ങൾ ചോദിച്ച് നമ്മൾ എന്തെങ്കിലും പരിഹരിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നത് ധാരാളം ഉമ്മമാർക്ക് പറയാനുണ്ടാകുന്നൊരു വിഷയമായിരിക്കും എന്ത്? ഈ മക്കളുടെ ലഹരി, അതല്ലെങ്കിൽ അവർ വഴിതെറ്റിപ്പോകുന്ന കാര്യങ്ങൾ പലർക്കും ധാരാളമായി പറയാനുണ്ടായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് പൊതുവായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ കുട്ടികൾ ഏതെങ്കിലും ഒരു തിന്മയിൽ അകപ്പെട്ടു പോകുന്നത് അവരങ്ങനെ ബോധപൂർവം മദ്യപിക്കണം എന്ന് വിചാരിച്ചിട്ടോ, ലഹരി ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിട്ടോ, പ്രേമിക്കണം എന്ന് വിചാരിച്ചിട്ടോ ഒന്നും ഒരാളും ഒരു തെറ്റിലേക്ക് പോകുന്നില്ല.
7: അപ്പം
8: നമ്മൾ മക്കൾക്കൊരു പ്രേമം ഉണ്ടെങ്കിൽ എനിക്കൊരു പ്രേമം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അവൻ മെനക്കെട്ടിറങ്ങി ഉണ്ടാക്കിയതല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 36 വയസ്സ് പ്രായമുള്ള ഒരാൾ, അയാൾ ഈ അശ്ലീല സൈറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, ഈ മോശം വീഡിയോസ് കാണുന്ന സ്വഭാവം നിർത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു വന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ എങ്ങനെയാണ് നിങ്ങളിതിലേക്ക് എത്തിപ്പെട്ടത്? അപ്പൊ അദ്ദേഹം 14 വയസ്സിൽ അദ്ദേഹത്തിന്റെ കൂടെ പഠിക്കുന്ന ഒരു പയ്യൻ, സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ എന്ത് ചെയ്യാണ്, അവന് ചെറിയൊരു പെൻഡ്രൈവോ എന്തോ കൊടുത്തതാണ് അവൻ. അപ്പൊ ഒരിക്കലും അവനൊരു സെക്സിനെ കുറിച്ചോ അശ്ലീലങ്ങളെ കുറിച്ചോ ഒന്നും അവൻ അറിയില്ല. നിഷ്കളങ്കനായ ഒരു കുട്ടി, പക്ഷെ അവൻ അന്ന് മുതൽ എന്താണ്, അശ്ലീല സൈറ്റുകൾ കണ്ടിമയാണ്. ഇന്ന് അവന് മക്കളുണ്ട്, ഭാര്യ ഉണ്ട്, പക്ഷെ വിട്ടുപോകാൻ പറ്റും,
7: കഴിയില്ല.
8: അപ്പോൾ നമ്മുടെ മക്കൾ എന്തെങ്കിലും തിന്മകളിൽ അകപ്പെട്ടു പോകുമ്പോൾ അതവരറിയാതെ എന്ത് ചെയ്യാണ്, സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരം ലഹരികളോ മറ്റോ വിതരണം ചെയ്യാൻ താല്പര്യപ്പെടുന്ന അതിൻ്റെ ഏജൻസികളിൽ നിന്നോ ഒക്കെ എന്ത് ചെയ്യാണ്, സമർത്ഥമായി നമ്മുടെ കുട്ടികൾ അതിൽ അകപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അകപ്പെട്ടു പോകുമ്പോൾ അവിടെ വളരെ വലിയ കൊലപാതകികളായി വലിയ തെറ്റുകാരായി അവരോട് പ്രതിഷേധിച്ചും അവരെ അടിച്ചും അതേപോലെ തന്നെ അവരെ ചീത്ത പറഞ്ഞും നമ്മൾ എന്തോ അവർ കരുതിക്കൂട്ടി ചെയ്തതുപോലെയാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് പറ്റുന്ന അബദ്ധം. പിന്നെ നമ്മൾ അടുത്തൊരു വഴി എന്താ വെച്ചാൽ, ഇത് ചെയ്താൽ എൻ്റെ വീട്ടിൽ കയറാൻ പറ്റൂല, ഇത് ചെയ്താൽ നീ എൻ്റെ മകനല്ല, ഇനി ചെയ്യില്ലെന്ന് നീ സത്യം പറയണം, പ്രതിജ്ഞ ചെയ്യണം എന്നൊക്കെയാണ് പറയുക. അതൊക്കെ നല്ലതന്നെ. പക്ഷേ യഥാർത്ഥത്തിൽ ഇവന് ഇതിൽ നിന്ന് എങ്ങനെ മാറാം എന്നതിനെ കുറിച്ച്, അപ്പം ഞാൻ പറയുന്നത് 14-ാമത്തെ വയസ്സിൽ പോൺ സൈറ്റുകളിൽ എത്തിപ്പെട്ട ഈ സുഹൃത്തിന് ഈ 36 വയസ്സ് വരെയും ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം എന്നതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം നൽകാൻ ഒരാളെ അവൻ കണ്ടെത്തിയിട്ടില്ല എന്നാണ്. കാരണം അവൻ അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ആഗ്രഹം അത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ട്. അവൻ്റെ ആഗ്രഹത്തിന്റെ തീവ്രത അവൻ എനിക്ക് കാണിച്ചു തന്നു. അവൻ ഫോണിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇതാ ഇപ്പോൾ ഞാൻ പോൺ സൈറ്റ് കണ്ടിട്ട് 25 ദിവസമായി അല്ലെങ്കിൽ 26 ദിവസമായി, അങ്ങനെ അവൻ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും കണ്ടില്ലല്ലോ, ഇനി അടുത്ത ദിവസം കാണില്ല എന്നതിലേക്ക് ദിവസത്തെ ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പം എൻ്റെ ആഗ്രഹം എത്രയാണ്, പക്ഷെ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് സ്മോക്കിങ്ങിലേക്ക് എത്തി, ഇനി അതെന്ത് ചെയ്യും, ലഹരിയിലേക്ക് എത്തും, അങ്ങനെയുള്ള അവസ്ഥ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, സ്നേഹപൂർവം എന്ത് ചെയ്യണം, അവരെ നമുക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക.
7: അതെ,
8: ചീത്ത പറയല്ല, ശാസിക്കല്ല, കുറ്റപ്പെടുത്തല്ല, ബോധ്യപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംസാരം പലപ്പോഴും പാരൻസിന് കഴിയാറില്ല. അവിടെയാണ് അവിടെ പരാജയം. ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, അവൻ്റെ എല്ലാ സാഹചര്യങ്ങളും ചോദിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, അവന് ഇത്തരമൊരു തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ വളരെ കൃത്യതയോടുകൂടെ കൊടുക്കാൻ. അപ്പം നമ്മളിപ്പോൾ ഒരു കൗൺസിലറായ ഒരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ദീനിയായ കാര്യങ്ങൾ ഉപദേശിക്കുന്ന ഒരാളെ കാണുമ്പോൾ അയാൾ വളരെ കൃത്യതയോടുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവനെ തിരിച്ചു വരാനുള്ള വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു ഗൈഡൻസ് പലപ്പോഴും പാരൻസിന് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കുട്ടികൾ മാറി വരും. കുട്ടികൾ മാറി വരാൻ എന്ത് ചെയ്യണം, അവരെങ്ങനെ തിന്മയിൽ അകപ്പെട്ടു, എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന് നമുക്കറിയാം, ഉമ്മമാർ, ഉമ്മമാരുടെ വിഷമത്തിൽ വിഷമിക്കാത്ത മക്കളില്ല. അപ്പോൾ ഇവൻ ഇങ്ങനെയാണ് എന്നുള്ളതിൽ ഏറ്റവും വലിയ സങ്കടം ഉണ്ടാവേണ്ട ഒരു ഉമ്മ നമ്മുടെ ഇതിച്ച്, ഈ ഉമ്മൻ്റെ സങ്കടം നമുക്ക് അവനെ ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ, മോനെ നിൻ്റെ ഉമ്മ ഇപ്പം അനുഭവിക്കുന്ന ഒരു വിഷമം എത്രയാണെന്ന് നിനക്കറിയോ, നമ്മളതിൻ്റെ ഒരു ആഴവും കാര്യവും മനസ്സിലാക്കിയാൽ അവനറിയാതെ പറയും, എൻ്റെ ഉമ്മൻ്റെ സങ്കടം തീർക്കാൻ ഞാൻ എന്ത് ചെയ്തില്ല, ഇനി ഇതിലേക്കില്ല. അങ്ങനെ ഒരു ബോധ്യതയിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം, മാറി വരണം. ഭയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടോ ഒന്നും മാറി വരാൻ പറ്റിക്കോളുന്നില്ല. എന്തെങ്കിലും ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു ഭയം അവനിൽ ഉണ്ടാകുമ്പോഴാണ് ഇതുണ്ടാവുക. അതേപോലെ തന്നെ ലഹരി, നമുക്കറിയാം ഒരു പ്രാവശ്യം ലഹരി ഉപയോഗിക്കുന്നത് മറ്റൊരാളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പിന്നെ ഇങ്ങനെ കൈമാറി കൈമാറി പോകും. ഇപ്പോൾ 10-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ലഹരി ഉപയോഗിച്ച ഒരു കുട്ടിയെ അവൻ എത്രയോ വർഷം കഴിഞ്ഞ് വിവാഹിതനാകുമ്പോൾ എന്താണ്, ആ വിവാഹിതനാകുന്ന അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിൻ്റെ ബന്ധുക്കൾ അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം എന്ത് ചെയ്തു, അവൻ 10-ാം ക്ലാസ് പഠിക്കുമ്പോൾ അവൻ്റെ കൂടെ കഞ്ചാവ് വലിച്ച ഒരുത്തനാണ് പറഞ്ഞു കൊടുക്കുന്നത്, അന്ന് പഠിക്കുന്ന കാലത്ത് അവന് കഞ്ചാവ്. പക്ഷെ അവൻ എത്രയോ മാറി, അവനിപ്പോൾ എത്രയോ മാറി, അവനൊരു പ്രശ്നമില്ല. പക്ഷെ അന്നത്തെ ഒരു കഞ്ചാവ് കേസ് ഇന്നും ആ വിവാഹത്തെ മുടക്കി, അവസാന ഘട്ടത്തിൽ ആ വിവാഹം നടന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ മാരകാവസ്ഥയിൽ ഈ കുട്ടികൾക്ക് അറിയോ, ഇതൊക്കെ അവർ ഭാവിയിൽ വരുമ്പോഴേ അറിയുള്ളൂ. അതേപോലെ തന്നെ അവൻ്റെ ശാരീരികമായും മാനസികമായുമുള്ള അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അവൻ്റെ കോഴ്സുകളെ ബാധിക്കുന്നത്, അവൻ്റെ പരലോകത്തെ ബാധിക്കുന്നത്, അവൻ്റെ എല്ലാം അവർക്ക് ബോധ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യും, ഇത്രമാത്രം ദുരന്തങ്ങളുള്ള ഒരു തിന്മയിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് അവൻ തീരുമാനിക്കും. അങ്ങനത്തെ ഒരു ബോധ്യപ്പെടുത്തൽ, വ്യക്തിപരമായൊരു ബോധ്യപ്പെടുത്തൽ ഉണ്ടായാൽ തീർച്ചയായും മാറുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
7: ഇത് വേറൊരു ചോദ്യം വന്നിട്ടുള്ള മൂലവി, ഇത് ഉമ്മാക്ക് വേണ്ടിയിട്ട് മകൻ എഴുതുന്നൊരു ചോദ്യമാണ്. ഒരു ഇദ്ദേഹം താഴെയുള്ള മകനാണ്, ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഒരു മാനസിക പ്രശ്നവും മറ്റൊക്കെ അനുഭവിക്കുന്ന ഒരാളാണ്. ആ മകനിൽ നിന്ന് കുറേ ഉമ്മ അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ്. ഉമ്മാനെ ചീത്ത വിളിക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്. ഉമ്മ ആ മകനെ പേടിച്ച് കഴിയേണ്ട ഒരവസ്ഥയാണ്. ഉമ്മയാണെങ്കിൽ അസുഖങ്ങളുള്ള ആളാണ്, ഹാർട്ട് പേഷ്യൻറ്റും മറ്റൊക്കെയാണ്. വാപ്പയാണെങ്കിൽ ഇല്ല. ഈ മകനാണെങ്കിൽ, എഴുതി ചോദിക്കുന്ന മകനാണെങ്കിൽ നാട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന ആളുമല്ല. പിന്നെ വീട്ടിൽ മറ്റു ബന്ധുക്കൾ വരുന്നതൊന്നും ഈ മാനസിക രോഗമുള്ള മകന് ഇഷ്ടാവണില്ല. അവർ വന്നു കഴിഞ്ഞാൽ ഉമ്മാനെ ചീത്ത വിളിക്കണ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിലേക്ക് എന്ത് ചെയ്യണില്ല, ഉമ്മാക്ക് ചീത്ത കൊള്ളണ്ടാന്നുള്ള ആൾക്കാർക്കും ആരും അധികം വരാറില്ല. ഇതൊരു പരീക്ഷണമാണ് എന്നറിയാം, ഇതിന് പകരം നല്ലത് കിട്ടുമെന്നറിയാം. എന്നാൽ ഉമ്മയെ എങ്ങനെ സംരക്ഷിക്കുമെന്ന് എനിക്കറിയില്ല. ആശ്വാസവാക്കും പ്രാർത്ഥനയും വേണം.
8: നമ്മുടെ ഈ എന്തെങ്കിലും മെൻ്റലി ഡിസോർഡറുള്ള അല്ലെങ്കിൽ അംഗവൈകല്യങ്ങളുള്ള അങ്ങനത്തെ കുട്ടികൾ ഏതൊരു ഉമ്മമാർക്കുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിലെ വളരെ വലിയൊരു പരീക്ഷണം തന്നെയാണ്.
7: അതെ,
8: കാരണം അത് ഏറ്റവും അധികം ബാധിക്കുന്നത് അവരെയാണെന്നുള്ളത്.
7: ഉമ്മമാരെ തന്നെയാണ്.
8: പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ വാപ്പമാർക്ക് ചില പരിമിതികളുണ്ട്, അവർക്കതിൽ ഇടപെടാൻ ചില പ്രശ്നങ്ങളുണ്ട്. പരമാവധി സഹകരിച്ച് പോവുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ ജ്യേഷ്ഠാനുജന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ട്. അപ്പോൾ ഇവരെ പരിചരിക്കുക എന്നത് വളരെ വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല അവർ ഭാവിയിൽ ഒറ്റപ്പെട്ടു പോകുമെന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ അതിലേറെയാണുണ്ടാവും. എൻ്റെ കാലശേഷം എൻ്റെ കുട്ടി എന്ത് ചെയ്യും, ആർക്കും വേണ്ടാത്ത, ആരും നോക്കാനില്ലാത്ത ഈ കുട്ടി എന്ത് ചെയ്യും എന്ന സങ്കടം അതിലുപരിയാണ്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഉള്ളൊരു വിഷയമാണ്. അപ്പോൾ ഇവിടെ ഉമ്മൻ്റെ ഈ വിഷമത്തിൽ ഒരു ബ്രദർ എന്ന നിലയ്ക്ക് അയാളുടെ ഒരു വിഷമം, അയാൾ ഗൾഫിലാണ്, അയാൾ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷേ എങ്കിലും ഉമ്മയെ ഇവൻ പലപ്പോഴും അടിക്കും, ചീത്ത പറയും. അപ്പോൾ അതൊക്കെ അയാൾക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിട്ട് പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു പരിഹാരം, ഉമ്മൻ്റെ അടുക്കൽ നിന്ന് ഇവനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, പുനരധിവസിക്കുക എന്നതാണ് ഒരു പരിഹാരം. പക്ഷെ അത് എന്താ വെച്ചാൽ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളും ടെൻഷനായിരിക്കും. കാരണം ഇങ്ങനത്തെ ഒരു കുട്ടി എവിടെ പോയാലും സുരക്ഷിതനല്ല എന്നാർക്കറിയാം, ഉമ്മക്കറിയാം. അതുകൊണ്ട് ഒരു ഉമ്മയും എന്ത് ചെയ്യൂല, ഇങ്ങനത്തെ ഒരു കുട്ടിയെ പുനരധിവസിപ്പിക്കൂല.
7: അതെ,
8: മാത്രമല്ല ഇത്രമാത്രം മറ്റുള്ളവരോട് പെരുമാറാൻ അറിയാത്തൊരു കുട്ടിയെ ആര് നോക്കിയാലും അവരെ ഈ ഉമ്മനെ പോലെ ദയ കാണിച്ചോളുന്നില്ല. അതായത് അവരെ മർദ്ദിച്ചാൽ അവർ തിരിച്ചു മർദ്ദിക്കും, അവർ ചിലപ്പോൾ കൈകാലുകൾ കെട്ടിയിടും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ട് എന്തല്ല, ഉമ്മയിൽ നിന്നും അവനെ കൊണ്ടുപോവുക എന്നുള്ളത് ഒരു പരിഹാരമേ അല്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്തേ ഉള്ളൂ, ഇപ്പോൾ ഒരു വാപ്പനെ പറ്റി പറയണില്ല,
7: വാപ്പല്ല.
8: അപ്പം ഇവരുടെ ആരെങ്കിലും രക്തബന്ധുക്കളായ ആളുകൾ എന്ത് ചെയ്യാം, വീട്ടിലുണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉമ്മക്കൊരു ഹെൽപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പുറത്തുള്ള ആളുകളാകുമ്പോൾ ഇതിന് ചില പരിമിതികളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പൊതുവേ ഉമ്മനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കാര്യങ്ങളും ജോലികളും ഈ കുട്ടിനെ നോക്കുക എന്നുള്ളതൊക്കെ കൂടെ ഒരു വലിയ ഭാരമായിരിക്കും. കാരണം ഇങ്ങനത്തെ ഒരു കുട്ടിനെ നോക്കുന്നത് തന്നെ ഒരു ഫുൾ ടൈം ജോലിയാണ്. അതിൻ്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളും ഇനി ചെയ്യണ്ടേ. അപ്പോൾ ഇവരെ സഹായിക്കാൻ പറ്റുന്ന എന്ത് ചെയ്യുക, ഇവൻ്റെ പ്രായം നമുക്കറിയില്ല,
7: ഈ ചോദ്യം ചോദിക്കണ മകനേക്കാൾ മൂത്ത ആളാണ്.
8: അതന്നെ, അപ്പോൾ അവനെ പരിചരിക്കാൻ പറ്റുന്ന ഒരു ഹെൽപ്പ്, ഉമ്മക്കൊരു ഹെൽപ്പ് ആവുന്ന രൂപത്തിൽ ആരെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും. ഉമ്മക്കോ ഇവനോ ഒക്കെ ഒരു ഒരു അന്യ സ്ത്രീയോ പുരുഷനൊക്കെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഇടപഴകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, ആ പ്രശ്നങ്ങൾ വരാത്ത രൂപത്തിൽ ഏതെങ്കിലും നിലക്ക് ഒരു ഹെൽപ്പ് ഇവനെ നോക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിലോ ഉമ്മയുടെ ജോലി ഭാരം കുറച്ചു കൊടുക്കാൻ പറ്റുന്നു.
7: അതെ,
8: ഇപ്പോൾ ഏതെങ്കിലും ഒരു ലേഡി അവരെ വീട്ടിലൊരു ജോലിക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, വീട്ടിലെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളൂലേ, അവർ ചെയ്തു പോയിക്കോളും. അപ്പം നീ ഉമ്മൻ്റെ ലോഡ് കുറച്ചു കൊടുക്കാം, അങ്ങനെ ചില സഹായങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ എന്താണ്, ഇവനെ പരമാവധി എന്താണ് ചികിത്സകളിലൂടെ അവൻ്റെ ബുദ്ധിമുട്ടുകളും അപകടങ്ങളും ഒഴിവാക്കി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇങ്ങനെ വയലൻ്റ് ആവുക, അക്രമാസക്തമാവുക, ഇതൊക്കെ ശരിക്ക് നല്ല സൈക്യാട്രിക് മെഡിസിനിലൂടെ പരിഹാരം ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവർ ചെയ്യുന്നുണ്ടായിരിക്കും. രോഗത്തെ പരമാവധി നിയന്ത്രിക്കാനുള്ള മെഡിസിൻസ് ഉണ്ടോ എന്ന് ആലോചിക്കാം. ഉമ്മൻ്റെ മറ്റു ഭാരങ്ങളെ കുറച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഉമ്മനെ സഹായിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെയുള്ളൂ ഇപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഇപ്പോൾ പരിഹാരം മാർഗ്ഗം, പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണല്ലോ. ആ പരീക്ഷണങ്ങൾ നാളെ സ്വർഗം വാങ്ങാനുള്ള അധ്വാനങ്ങളാണ്. അപ്പോൾ എത്ര നമ്മൾ അധ്വാനിക്കുന്നുവോ, എത്ര ക്ഷമിക്കുന്നുവോ, അതിനനുസരിച്ച് പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതേ പറ്റുള്ളൂ.
7: ഇത് പേസ് റേഡിയോയുടെ ഒരു സ്ഥിരം ശ്രോതാവിൻ്റെ ഒരു സംശയമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അവർ ആദ്യ വാചകങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം റേഡിയോ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള നന്ദിയും അറിയിക്കുന്നു. എൻ്റെ പ്രശ്നം ഉമ്മ എന്ന നിലക്ക് മോൻ വരുത്തിയ പ്രശ്നങ്ങളാണ്. അവൻ എന്തെങ്കിലും ഒക്കെ കാര്യത്തിലും എന്നോട് ചോദിച്ചിട്ട് ചെയ്യും, ചെറുപ്പം മുതലേ അങ്ങനെയാണ്. ഇപ്പോൾ വലുതായപ്പോഴും അങ്ങനെ തന്നെയാണ്. ഭർത്താവിൻ്റെ ബിസിനസ് അതിൻ്റെ സാമ്പത്തികമെല്ലാം കൈകാര്യം ചെയ്യുന്നതും മകനാണിപ്പോൾ. പക്ഷെ പുതിയ ബിസിനസ്സിന് വേണ്ടി ഇപ്പോൾ അവൻ പണം ചോദിക്കുകയാണ്. അപ്പോൾ ആ ബിസിനസ് ഒരു ലീഗൽ, പൂർണ്ണമായി ലീഗൽ അല്ലാത്തൊരു ബിസിനസ്സാണ്. വിദേശത്തു നിന്ന് ടാക്സും മറ്റൊക്കെ കെട്ടാത്ത രൂപത്തിൽ സാധനങ്ങൾ കൊണ്ടുവരാൻ അങ്ങനത്തെ ഒരു ബിസിനസ്സാണ്. അപ്പോൾ അത് ഗവൺമെൻറ്റിന് ചതിക്കലാണ്, നമുക്കത് പറ്റൂല എന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നില്ല, അവന് മനസ്സിലാകണില്ല. അവൻ ചില ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞു, ആ ന്യായീകരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ശരിയാണ് എന്ന് തോന്നുന്നു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. വേറെ ആളുകൾ ഇതിൽ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഓഹരിയാണ് നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ടെങ്കിൽ എനിക്ക് തെറ്റാന്നറിയാം, പക്ഷെ അവന് ഇത് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകുന്നില്ല എന്നൊരു പ്രശ്നമാണ് പറയുന്നത്.
8: നമ്മൾ പലപ്പോഴും ഈ ഉമ്മമാരോട് പറയുന്ന ഒരു വിഷയമാണ് എന്താ അറിയുമോ, ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ നമ്മൾ ആ കുട്ടി എന്ത് ചെയ്യും, കയ്യിലെടുത്ത് തലോടി ഒപ്പം നിന്ന് കൂടെ കിടത്തി പാല് കൊടുത്തു വളർന്നു. അവൻ നല്ല നടക്കാനാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവന് ചെറിയ സ്വാതന്ത്ര്യം കൊടുക്കും. കുറച്ചും കൂടി മുതിർന്നു വരുമ്പോൾ എന്ത് ചെയ്യും, അവന്റെ വസ്ത്രം അലക്കാനും അവനെ കുളിക്കാനും അവന്റെ കാര്യം ചെയ്യാനും സ്വാതന്ത്ര്യം കൊടുക്കും. അങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ അവനെ സ്വയം പര്യാപ്തനാക്കി കൊണ്ടുവരുമ്പോഴാണ് അവന് ഈ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടി പറ്റുക. അപ്പൊ ഇവർക്ക് എന്തൊരു കല്യാണം കഴിച്ച് വലിയ ബിസിനസ്സും പരിപാടിയൊക്കെ ആയിട്ടും ചെറിയ കുട്ടികളെ, രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ സ്ലേറ്റും പേപ്പറും പരീക്ഷയും നോക്കണ പോലെ, അവന്റെ ഭക്ഷണവും ഫുഡും ഉറക്കവും നോക്കണ പോലെ എന്നും എന്ത് ചെയ്യേണ്ട, ഇത്തരം പ്രായപൂർത്തിയായ ആളുകളുടെ പിറകെ നടന്ന് അവരെ ബിസിനസ്സിലും അവരുടെ സംഗതികളിലും ഇടപെട്ട് ടെൻഷൻ ആവണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചു കൊടുത്താലും അവരെ പ്രശ്നങ്ങളും കാര്യങ്ങളും ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഉമ്മമാര്. അത് അത് തീരെ ഉമ്മമാർക്ക് പറ്റണില്ല, അതുകൊണ്ടാണ് സങ്കടങ്ങൾ തീരാത്തത്. ഇപ്പൊ നമ്മൾ പ്രായപൂർത്തിയായ ഒരാളാണ്, അവൻ ചെയ്യുന്ന ബിസിനസിന്റെ വരുംവരായികളെ കുറിച്ച് അവൻ അറിയാം. അപ്പൊ നമുക്കതിനെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അങ്ങനെ തെറ്റുണ്ട് എന്ന് അവനോടൊരു അഭിപ്രായം പറയാം, അത് സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ എന്ന് അവൻ എന്ത് ചെയ്യാം, തീരുമാനിക്കാം. അത്രേ കാര്യമുള്ളൂ. നേരെ മറിച്ച് അത് അവൻ സ്വീകരിച്ചില്ലല്ലോ ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവൾ വീട്ടിലെത്തി, അവൾക്ക് അള്ളാഹു വിധിച്ച ഒരു ജീവിതം കിട്ടി, അതിൽ മുന്നോട്ട് പോട്ടെ, നമുക്ക് കൈയുടെ ചെയ്തു കൊടുക്കുക. അതല്ലാതെ അവൾ അവിടെ എന്താവും, ആ വീട്ടിലെന്തായിരിക്കും, അവൾക്ക് കുറച്ച് ജോലിയാണ്, അവൾ അമ്മായിമ്മ കുറച്ച് പെരുമാറ്റം മോശമാണ്, ഭർത്താ ഇതിങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെയും നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ സ്വയം പര്യാപ്തത ആർജിച്ചിട്ടുള്ള മുതിർന്ന മക്കളുടെ പ്രശ്നങ്ങളെ അവർക്ക് അവർ ചോദിക്കുന്ന ഉപദേശങ്ങൾ കൊടുത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യുക, പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് ആലോചിക്കാതിരിക്കാന്നില്ല. ഇപ്പം ഏതായാലും ഇവർ പറഞ്ഞല്ലോ, ഈ ടാക്സ് ഒന്നും അടക്കാതെ പിന്നെ നമ്മുടെ നാടിനെ പറ്റിക്കുന്ന രൂപത്തിലുള്ള ബിസിനസ്സുകൾ ശരിയല്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് അവൻ മനസ്സിലാക്കി കൊടുത്തു. ഇനി അവൻ തീരുമാനിക്കട്ടെ, ചെയ്യണോ ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങൾ അവൻ തീരുമാനിക്കട്ടെ. അതിൻ്റെ വരുംവരായികളൊക്കെ അവനുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല പറയണത്, എത്ര മുതിർന്ന ആളുകളാണെങ്കിലും കല്യാണം കഴിച്ചു പോയ പെൺകുട്ടികളാണെങ്കിലും അവരുടെ ചെറിയ ചെറിയ വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കും. നമ്മൾ ഈ വയസ്സായ പലരെയും സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് എത്ര പേരെ കുട്ടികളുണ്ടാവും, എത്ര മക്കളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ ചെറിയ മക്കളെ പോലെ തന്നെ ഇവരുടെ പഠനവും ഇവരുടെ പരാജയവും ഇവരുടെ കോഴ്സും ഇവരുടെ ഗൾഫും ഇവരുടെ തിരിച്ചുവരവും ഇതെല്ലാം പോടെ ഈ ഒരു വല്യമ്മ ആലോചിച്ച് നിന്നാൽ അവർക്ക് എപ്പോഴെങ്കിലും ഒന്ന് സമാധാനിക്കാൻ സമയം ഉണ്ടാവും. നിങ്ങൾ പറയും, അപ്പുറത്തൊരാൾ ആക്സിഡൻ്റാണ്, ഇപ്പുറത്തൊരാൾ അസുഖത്തിലാണ്, അവിടുന്ന് ഒരാൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു, ഇവിടെ ഒരു പെൺകുട്ടി ഡൈവേഴ്സായി, എത്ര ഒരു 10-25 പേരെ കുട്ടികളുണ്ടെങ്കിൽ എന്തൊക്കെ ചിന്തിക്കാണ്. അപ്പം എന്തറിയോ, നമ്മളുടെ ഒരു ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊക്കെ ഒന്നാണ് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ഒന്ന് വിട്ടുപിടിക്കണം. അതില്ലെങ്കിൽ എന്താണ്, ഈ സങ്കടങ്ങൾക്കൊരു അവസാനം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്.
7: ഉമ്മമാരുടെക്കാൾ കൂടുതൽ ഇത് വലിയമ്മമാർക്കായിരിക്കും ഈ സങ്കടങ്ങൾ ഉണ്ടാവുന്നത്. അതെ, ശരി. ഇതിൽ മറ്റൊരു ഉമ്മയുടെ ഒരു വലിയ വിഷമം, മോൻ ഇതേപോലെ മുതിർന്ന ആളായിട്ടുണ്ട്. ഇപ്പോൾ ഓൻ കുറേ പൈസ കടാക്കുകയാണ്, എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അത് പൈസ ഇങ്ങനെ ചിലവാക്കുന്നതിലൊരു ശ്രദ്ധയില്ലാത്ത അവസ്ഥയാണ്, അതിലൊരു പേടിയില്ലാത്ത അവസ്ഥയാണ്. ഇവരുടെ ഉമ്മയാണെങ്കിലും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലും മറ്റൊക്കെയാണ്, വീട് തന്നെ പിന്നെ ഇല്ലാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഇതിലിതാണ്, ഞാൻ എവിടെയാണ് താമസിക്കുന്നതെന്ന പേടിയിലാണ് ഞാൻ ആകെ തകർന്നു പോയി, എന്ത് ചെയ്യും സാറേ എന്നാണ് അവസാനത്തിലെ ചോദ്യം.
8: ഇതിലിപ്പോൾ സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത ഇല്ലാതെ ജീവിക്കണ ഭർത്താക്കന്മാരുണ്ടാവും, അതേപോലെ തന്നെ മക്കളുണ്ടാവും. ഇതിലൊക്കെ സഹോദരിമാർ സ്വീകരിക്കേണ്ട ഒരു മാനദണ്ഡം നമുക്ക് പൊതുവായി പറയാം. അപ്പോൾ അതിലെന്താണെന്ന് വിചാരിച്ചാൽ, പലപ്പോഴും എന്താണ് ഭാര്യ വീട്ടിലോ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലോ ഒക്കെ അല്ലെങ്കിൽ ഇവരുടെ കഴുത്തിലോ ഒക്കെ ഉള്ള ആഭരണങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് എന്ത് ചെയ്യും, ഒരു നിയന്ത്രണമില്ലാത്ത സാമ്പത്തിക ജീവിതം നയിച്ച് അവസാനം ഈ കടങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവരേറ്റെടുത്ത് വീട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത ഇല്ലാതെ പോകുന്ന ആളുകളെ കടം വീട്ടാൻ നമ്മൾ മെനക്കെട്ടാൽ പിന്നെ ജീവിതത്തിൽ നമ്മൾ താമസിക്കുന്ന വീട് കൂടെ വിറ്റാലും എന്താവൂല, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവൂല. അപ്പൊ അങ്ങനെ പോകുന്ന ആളുകൾ അതിന്റെ വരം വരായിക അവൻ ജീവിതത്തിൽ അനുഭവിച്ച് എന്ത് ചെയ്യണം, പഠിക്കണം. ഇപ്പൊ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, അവന് വേറൊരു പെണ്ണിന്റെ കൂടെ പോയി, അവൾക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ വേണ്ടി ഗൾഫിലൊരു പെണ്ണിന്റെ സ്വീകരിച്ചിട്ട് അവൾക്ക് നാട്ടിലെ സ്വത്തൊക്കെ വിറ്റിട്ട് ഇങ്ങനെ പണം കൊടുക്കണം, എന്നിട്ട് അവളെ കൂടെ ഇങ്ങനെ ടൂറ് പോവുക, അവളെ കൂടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് 18 ലക്ഷം രൂപ എന്ത് ചെയ്തു, അവന്റെ ഉമ്മ അവരുടെ സ്വത്ത് വിറ്റിട്ട് എന്ത് ചെയ്തു,
7: വീട്ടിൽ.
8: അവൻ പറഞ്ഞ എന്താ, ഈ കടം വീടാൻ ഞാൻ നല്ല ആളായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉമ്മ ഇപ്പൊ സങ്കടം പറയണത് അവൻ ഇതേമാതിരി വീണ്ടും ലക്ഷങ്ങൾ വാങ്ങി എന്ത് ചെയ്യുന്നു. അപ്പൊ ഇത് പല ഭർത്താക്കന്മാർക്കും പല മക്കൾക്കും ഈ സ്വഭാവമുണ്ട്. ഇതൊന്നും ഏൽക്കാൻ ഒരു ഉമ്മയും ഒരു സ്ത്രീയും ബാധ്യസ്ഥരല്ല. സാമ്പത്തിക കാര്യങ്ങളിൽ എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോ നമുക്കിപ്പോ വാപ്പിമ്മയൊക്കെ ഉണ്ടാവാനും അല്ലേ, പക്ഷെ എനിക്കൊരു കടം വന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് വീട്ടാൻ വാപ്പയ്ക്ക് എന്ത് ബാധ്യതയുള്ളത്, ഉമ്മയ്ക്ക് എന്ത് ബാധ്യതയുള്ളത്, ഭാര്യയ്ക്ക് എന്ത് ബാധ്യതയുള്ളത്? ഭാര്യയ്ക്ക് വേണ്ടതെല്ലാം നാം നൽകുക എന്നല്ലാതെ സാമ്പത്തികമായി നമുക്ക് എന്തെങ്കിലും തരാനുള്ള ഒരു ബാധ്യതയും അവർക്കില്ല. അവരുടെ പൈസ ഉണ്ടെങ്കിൽ പോലും ഇല്ല. ഏത്, അവളൊരു സമ്പന്നയാണെങ്കിൽ പോലും എന്തില്ല, നമുക്ക് തരാൻ അവർക്ക് ബാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ഇവരെ ഇങ്ങനത്തെ ആളുകളുടെ കടങ്ങൾ വിടും. കടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാള് ജീവിതത്തിൽ ഒരു തൊഴിലില്ലാതെ നിൽക്കുകയാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വളരെ സൂക്ഷ്മതയുടെ കക്ഷിയാണ്. അപ്പൊ നമുക്ക് അയാൾക്ക് ഒരു 2 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ അയാൾ നല്ലൊരു തൊഴിലിൽ വരും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു പരീക്ഷണം, എന്നിട്ട് നമ്മൾ സഹായിക്കേണ്ട എന്നല്ല പറഞ്ഞത്. വെറുതെ പണം കടം വാങ്ങി അതിന്റെ ഉത്തരവാദിത്തത്തിലായി ചെലവഴിക്കുന്ന ആളുകളെ നമ്മൾ സഹായിച്ചാലേ അവരുടെ പണം അവർക്ക് വരല്ല, പിന്നെ നമ്മൾ കൊടുക്കുന്ന പണത്തിന് അത്രയും എന്തുണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ആളുകളെ ഒന്നും നമ്മൾ പോറ്റേണ്ട കാര്യമില്ല. അവരെന്ത് ചെയ്യട്ടെ, ജനങ്ങളിൽ നിന്ന് കടം വാങ്ങി ആ കടക്കാരിൽ നിന്ന് വരുന്ന ഭീഷണികളും പ്രശ്നങ്ങളും ലോണുകളും ബാങ്കിൽ നിന്നുള്ള ഭീഷണികളും ജപ്തികളും ഇതൊക്കെ അനുഭവിച്ചെന്നെ അവർ പഠിക്കണം. അത് അനുഭവിക്കാൻ അവർക്ക് അവസരം കൊടുക്കാതിരിക്കുകയാണ് അവരെ. അപ്പോൾ സത്യത്തിൽ ഇത്തരം സാമ്പത്തികമായിട്ടുള്ള നിരുത്തരവാദപരമായ ജീവിതത്തിന് പ്രോത്സാഹനം നൽകുകയാണ് പലപ്പോഴും ഉമ്മമാരും ഭാര്യമാരും ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നല്ല ചായ കൊടുക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല വർത്തമാനം പറയുന്നല്ലാതെ എന്താണ് നമ്മുടെ ആഭരണങ്ങളും നമ്മുടെ സ്വത്തും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് എന്തിന് ചെലവഴിച്ചു എന്ന് പോലും അറിയാതെ കൊടുക്കുന്നത് തികച്ചും അവരെ തിന്മകളിലും അവരുടെ ഇത്തരം അനിയന്ത്രിത ജീവിതങ്ങളെയും സപ്പോർട്ട് ചെയ്യലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
7: ഈ ഇതിൽ ഒരു ഉമ്മയുടെ മകളെക്കുറിച്ചുള്ള ഒരു സംശയമാണുള്ളത്. ഇതിൽ അവർക്ക് ഉള്ള മക്കളിൽ ഒരു പെൺകുട്ടി അവർ എന്ത് ചെയ്യുന്നില്ല, ശരിക്ക് സംസാരിക്കൂല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇവർ തൽക്കാലം കുറച്ച് ദിവസത്തിന് ഒരു ഉമ്രക്കൊക്കെ പോയ സമയമാണ്. ഇപ്പം ഒന്ന് അവിടെ എവിടേക്ക് പോകണവരെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ മെസ്സേജ് അയച്ചാലും എടുക്കില്ല, ഫോൺ ചെയ്താലും സംസാരിക്കില്ല. വാപ്പാനോടുള്ള ഒരു പെരുമാറ്റം അങ്ങനെ തന്നെയാണ്, വളരെ മോശമാണ്. ഇപ്പോൾ വിവാഹത്തിനുള്ള പ്രായമൊക്കെ എത്തി, പക്ഷേ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കല്യാണം വേണ്ടാന്ന് പറയുന്നത്. ഇനിയൊരു 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ 2 വർഷം പഠിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക, കല്യാണം നോക്കുക എന്നാണ് പറയുന്നത്. അവളുടെ പെരുമാറ്റം കണ്ടിട്ട് ഞാനാകെ സങ്കടത്തിലാണ് എന്നാണ് പറയുന്നത്.
8: ഇതിപ്പോൾ നമുക്ക് വിശദമായിട്ട് മനസ്സിലാവണമെങ്കിൽ അവിടെ നിന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണം. സ്വാഭാവികമായി ഉണ്ടാവുന്ന കാര്യം നമ്മൾ പറയാം. അതായത് ഇവൾക്ക് എവിടെയോ ഒരു ഡൈവേർഷൻ സംഭവിച്ചിട്ടുണ്ട്, എവിടെയോ അവൾക്കൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ മാറ്റം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു പിന്നെ അസാധാരണമായ അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ, അവളുടെ ഏകാന്തത, അവളുടെ സംസാര ശൈലികൾ, ഇതിലൊക്കെ വരുന്ന മാറ്റങ്ങൾ വരുമ്പോൾ ഉമ്മ എന്ത് ചെയ്യും, ഇതിൽ ഇടപെടും. അങ്ങനെ ഇടപെട്ട് അവളെ ഉപദേശിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉമ്മയും അവളും തമ്മിൽ എന്ത് ചെയ്യും, തെറ്റും. അപ്പൊ ഉമ്മന്റെ ഇടപെടലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പെൺകുട്ടികൾ സ്വീകരിക്കുന്ന ഒരു മാർഗമാണെന്ന് ഉമ്മനോട് തൽക്കാലാണ് തെറ്റ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യില്ല വെച്ചാൽ ഉമ്മ ഇങ്ങനെ ഇടക്കിടക്ക് എന്താ മോളെ, എന്താ അങ്ങനെ ചെയ്തേ, എന്താ എന്ന ചോദ്യങ്ങൾ പൊതുവെ ഉണ്ടാവില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവൾക്ക് എന്തു സംഭവിച്ചു, എന്ന് പഠിക്കണം. പ്രത്യേകിച്ച് വിവാഹം വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അവൾ എന്തെങ്കിലും വല്ല ബന്ധങ്ങളിലും അകപ്പെട്ടു പോയിട്ടുണ്ടോ, വേറെന്തെങ്കിലും കാഴ്ചപ്പാടുകളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല സ്വതന്ത്ര ചിന്തകളും ഇസ്ലാമിക വിരുദ്ധമായ കാഴ്ചപ്പാടുകളും ക്യാമ്പസുകളിൽ നിന്ന് അവൾക്ക് വന്നിട്ടുണ്ടോ, എന്താണ് അവൾക്ക് വന്ന മാറ്റം. ഇതിൻ്റെ മുമ്പ് ഉമ്മയുമായി സഹകരിച്ച് സ്നേഹത്തിൽ പോയിരുന്ന ഒരു പെൺകുട്ടിക്ക് എവിടെയോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റം എന്താണെന്ന് മനസ്സിലാക്കി അത് തിരുത്തുന്നതിലൂടെ മാത്രമേ അവൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുള്ളൂ എന്നാണ് മനസ്സിലാവണം.
7: ഇതിൽ ഇപ്പോൾ ഒരു സഹോദരി അയച്ചൊരു സംശയമാണ്, ഒരു ഉമ്മ അയച്ച സംശയമാണ്. അവരുടെ ഭർത്താവിന് ഒരു കാര്യമായ ഒരു ഹാർട്ടിൻ്റെ പ്രശ്നം വന്ന് ഇപ്പോൾ ഒരു ചികിത്സയും മറ്റൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു അവസ്ഥയിലുള്ളത്, കുറച്ച് മാസങ്ങളെ അതിനായിട്ടുള്ളൂ. ഇപ്പോൾ ഓലെ വലിയൊരു സങ്കടം, ഓക്ക് ആകെ ഒരു ആൺകുട്ടിയാണുള്ളത്, ബാക്കി പെൺകുട്ടികളുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മരുമകൾ, മകൻ്റെ ഭാര്യ വേറെ താമസിക്കണം എന്നുള്ള വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മകൻ്റെ വിഷമം കണ്ടിട്ട് ബാപ്പ എന്ത് ചെയ്യാണ്, വേറെ താമസിക്കണമെന്ന് ബാപ്പയും പറയാണ്. അപ്പോൾ ഇവർക്കാണെ അസുഖമുണ്ട്, ഒക്കെ കൂടിയായിട്ടൊരു വലിയ മാനസിക പ്രശ്നത്തിലാണുള്ളതെന്ന്.
8: നമുക്കിപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതികൾ അറിയില്ല.
7: അറിയില്ല.
8: ഇപ്പോൾ ഇതിപ്പോൾ ഇപ്പോൾ ഇത് മരുമകളുടെ ഒരു ക്വസ്റ്റ്യനാന്ന് നമ്മൾ സങ്കല്പിക്കുക. ഇതിപ്പോ ഇതിപ്പോ പിന്നെ ഭർത്താവിന്റെ ഉമ്മയാണ് ചോദിക്കുന്നത്
7: അല്ലേ?
8: ഇപ്പൊ ഇത് മരുമകൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, എന്ത് എനിക്ക് ഈ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, അവിടെ പല പ്രശ്നങ്ങളുണ്ട്, ഉമ്മന്റെ പെരുമാറ്റം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റൂ, മാറിപ്പോകാൻ പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും എന്ത് ചെയ്യാണ്, ഒരു നല്ല താമസം ഒരു പെൺകുട്ടിക്ക് കൊടുക്കുക എന്നുള്ളത് ഭർത്താവിന്റെ ബാധ്യതയാണ്. അതില്ല എന്ന് അവർ പറയുമ്പോൾ അവരെന്ത് ചെയ്യണം, മാറി താമസിക്കുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ഇവിടെ ഒരു ഉമ്മന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുമ്പോഴോ, ഞങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാണ്, ഞാൻ ഹാർട്ട് പേഷ്യന്റാണ്, ആകെ ഒരു മകനേ ഉള്ളൂ, അവന്റെ ഭാര്യയാണ്, അപ്പൊ എന്ത് ചെയ്യണം, അവൾ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നു. വാപ്പയും എന്ത് ചെയ്യാണ്, അവൾക്ക് പ്രശ്നമാണെങ്കിൽ മകന്റെ വിഷമം കണ്ടിട്ട് പോയിക്കോ എന്ന് പറയുന്നു. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തെ എങ്ങനെ നമ്മൾ തരണം ചെയ്യും എന്ന് നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് പറയാൻ
7: പറ്റില്ല.
8: കാരണം നമ്മൾ പറയുന്ന ഒരു തീരുമാനം പലപ്പോഴും ഒരു വൺ വേ ആയിരിക്കും, എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടെടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഇവിടെ ഈ ചോദിച്ചത് സഹോദരി ആവുന്നുണ്ട്, നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണ്, സത്യം പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ളത്, ഏറ്റവും അധികം ആശ്വാസകരവും ആയിട്ടുള്ളത് ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കലാണ്. കാരണം ഒറ്റയ്ക്ക് പോകുക എന്നറിയുമ്പോൾ അതിൽ കുറേ സ്വപ്നങ്ങളുണ്ടെങ്കിലും ഒരു വീടിൻ്റെ ഒറ്റയ്ക്കുള്ള പരിചരണവും സംരക്ഷണവും എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല അവിടെ ഒരു ഒറ്റപ്പെടലുണ്ടായിരിക്കും. പിന്നെ അതിലുപരി എന്താ വെച്ചാൽ ഭർത്താവ് വാപ്പനും ഉമ്മനെയും ഇഷ്ടപ്പെടുന്നൊരു ഭർത്താവ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാണ്, ഉപ്പനും ഉമ്മനെയും വിട്ടു പോകുന്നതിൻ്റെ ടെൻഷൻ ആയിരിക്കും ഇയാളെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം അയാളൊന്നൊരു ഒരു റിലാക്സേഷൻ ഇല്ലാത്തതുകൊണ്ട് അയാളുടെ ഇടപെടലുകളൊന്നും ഉണ്ടാവില്ല, ഒരു ഒറ്റക്ക് വന്നതിൻ്റെ ഒരു സന്തോഷവും ആഹ്ലാദവും ഒന്നും പങ്കിടാൻ ഉണ്ടാവില്ല. എന്ത് കാര്യം പറയുമ്പോൾ ഉപ്പിമ്മയോട് ഒറ്റക്കല്ലേ അറിഞ്ഞ് ഇയാൾ ഇങ്ങനെ ആലോചിച്ചിരിക്കും. അപ്പം സത്യം പറഞ്ഞാൽ ഇവളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതം എന്താണ്, അവിടെ പോയി നിന്നാൽ മതി, അവനവനെ കൊണ്ട് കഴിയുന്ന പണിയെടുത്തിട്ട് സുഖമായി കടന്നുറങ്ങി വായിച്ച് മൊബൈലും ഒക്കെ അങ്ങനെ സുഖമായിട്ട് ഭർത്താവിൻ്റെ കാര്യം ചെയ്ത് പോവാൻ പറ്റും. അവിടെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്തിനും ഉമ്മുണ്ട്, അവിടുത്തെ ചെലവുകൾ നടത്താൻ വാപ്പുണ്ട്, സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഏതൊരു പെൺകുട്ടിക്കും ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടെങ്കിൽ അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാനാണ് ഇഷ്ടപ്പെടുക.
7: അതെ,
8: മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഒരു പെൺകുട്ടി അവിടുന്ന് പോയി എന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മളൊരു ഭർത്തൃ വീട്ടിലാണെങ്കിൽ അവിടെ കുറച്ച് സമാധാനവും പ്രശ്നങ്ങളൊക്കെ സമാധാനക്കേടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ പോകാൻ തീരുമാനിക്കും എന്ന് നമ്മൾ സങ്കല്പിക്കുക. ഇപ്പൊ ഇവൻ വേറൊരു വീടെടുത്തു, ഒരു വാടക ഒരു വീടെടുത്തു, ഒരവിടെ സുഖമായി താമസിക്കുകയാണ്. അപ്പൊ ഉപ്പിമ്മയും പറയണത് എടാ കുറച്ച് കാല ദിവസം നിന്റെ അടുത്തൊന്ന് വന്ന് നിൽക്കേണ്ടി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ, ഇവൾക്ക് എന്തെങ്കിലും പറയാൻ
7: പറ്റൂല,
8: അവൾ ഏറ്റെടുക്കണ്ടേ? അപ്പൊ എന്താവൂല, ഒരിക്കലും ഈ വാപ്പ ഉമ്മ എന്നുള്ളത് എന്തല്ല, നമ്മൾ വേറെ പോകുന്നത് കൊണ്ടൊന്നും ഒഴിവായി പോകുന്ന ഒരു കാര്യം അല്ല. അപ്പം അതുകൊണ്ട് ഇവരുമായി നല്ലൊരവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാൻ അവൾ പരിശ്രമിക്കുക. ആകെ ഒരു മരുമകളെ ഉള്ളൂ, അതുകൊണ്ട് അവൾ പരമാവധി ലോകത്തെവിടെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും അവൾ ഇവരുടെ വീട് ഇഷ്ടപ്പെടത്തക്ക വിധത്തിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ എന്ത് ചെയ്യണം, ഈ ഉമ്മ പരിശ്രമിക്കുക. തീർച്ചയായും എന്ത് ചെയ്യും, ആ കുട്ടികൾ മിക്കവാറും അവിടെ നിന്ന് പോവാനാണ് ശ്രമിക്കുക. അതാണ് അവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളതും ഏറ്റവും ഭാരക്കുറവുള്ളതും സമാധാനമുള്ളതും അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
7: അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഇതിലൊരു ചോദ്യം, കുട്ടികൾ തമ്മിൽ അടികൂടുമ്പോൾ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? ഇസ്ലാമികപരമായ വസ്ത്രം കുട്ടികളെ ധരിപ്പിക്കാനുള്ള മാർഗം ഇന്നത്തെ കാലം, കുട്ടികളിപ്പോൾ മോഡലിൻ്റെ പിറകെയാണ്, തട്ടമിട്ടാലും മുടി പുറത്താണ്, ഒരു ഉമ്മ എന്ന നിലക്ക് വല്ലാത്ത മനപ്രയാസത്തിലാണ്.
8: വളരെ ബുദ്ധിപരമായിട്ട് മക്കളുടെ കാര്യങ്ങൾ, ശരിക്ക് പ്രവാചകന്മാരൊക്കെ ആട് നോക്കിയിരുന്നു എന്ന് പറയുന്നുണ്ട്. ആടിൻ്റെ ഒരു സ്വഭാവം അറിയാലോ. പക്ഷേ എന്തൊക്കെ സ്വഭാവ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു മേയ്ക്കുന്ന ഒരാൾക്ക് അവയെ മര്യാദക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ സത്വം. അപ്പോൾ ഇപ്പോൾ പിന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികൾക്കുള്ള ഒരു കളിക്കൊക്കെ ഒരു മാസിക വരുന്നുണ്ടെന്ന്
7: വിചാരിക്കും,
8: നമ്മൾ വരുത്തുന്നത് വിചാരിക്കാം. അപ്പോൾ അത് വരുമ്പോഴെന്ത് ചെയ്യും, അത് വന്ന് വീഴുമ്പോഴേക്കിനും രണ്ട് കുട്ടികളും തമ്മിൽ എന്ത് ചെയ്യും, എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ അടിയാവും.
7: അതെ,
8: എന്തപ്പാ സന്ദർഭത്തിൽ പറയാ, നമുക്ക് ചീന്തിട്ട് രണ്ട് കഷ്ണമായി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബുദ്ധിയുള്ളൊരു ഉമ്മ എന്താ ചെയ്യാന്ന് ചോദിച്ചാല്, പിന്നെ ഇന്നത്തത് എന്ത് ചെയ്യാണ്, അവന് കൊടുക്കാം, അടുത്ത ആഴ്ച വരുന്നത് ഇവൾക്കായിരിക്കും, പിന്നെ ഒന്നിടവിട്ട് ഒന്നവിടവിട്ട് പോകും. അപ്പൊ ഈ ആഴ്ചത്തെ ആർക്കാ വേണ്ടത്, അത് മാത്രം അന്ന് തീരുമാനാക്കിയാ മതി. പിന്നെ ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, അടുത്ത ആഴ്ചത്തെ വരുമ്പോ അത് മറ്റയാളെടുക്കും, ഇയാളൊരു ബഹളത്തിനും പോകില്ല. ഇങ്ങനൊരു സ്റ്റെപ്പ് ഉമ്മ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക, എല്ലാ ആഴ്ചയും ഈ അടി നടക്കും. മനസ്സിലായില്ലേ? അപ്പോ എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മളൊരു കുട്ടീനെ എടുക്കുമ്പോ മറ്റേ കുട്ടിയെ എടുത്തില്ല എന്ന വേദന
7: കുട്ടിക്കുണ്ടാവും.
8: ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോ അടുത്ത കുട്ടിക്ക് കൊടുത്തില്ല
7: എന്നുണ്ടായിരുന്നുണ്ടാവും.
8: അപ്പൊ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ഒരു പാത്രത്തിലാണ്, രണ്ടുപേരെയും ഒന്നിച്ച് ചേർത്തിട്ട് എന്ത് ചെയ്യും, ഒരു പാത്രത്തിൽ കൊടുക്കും. ഒരു പാത്രത്തിന് രണ്ടാളും കഴിച്ചാൽ പ്രശ്നമില്ല, നമ്മൾ വാരി കൊടുക്കുകയാണെങ്കിൽ രണ്ടാളെ അപ്പുറത്തപ്പുറത്ത് നമ്മൾ ചെയ്യും. ഉമ്മയുടെ ബുദ്ധിയാണ് ഇതിൻ്റെ പിന്നിലെല്ലാം ഉള്ള കാര്യം. മനസ്സിലേ? ഇപ്പോൾ സത്യത്തിൽ നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നേയില്ല. ഇപ്പോൾ ഒരു സ്കൂളിൽ പോകേണ്ട, ഒരു പ്രീ സ്കൂളിൽ പോകേണ്ട ഒരു കുട്ടിയെ എങ്ങനെ രാവിലെ വിളിക്കുക? നമ്മൾ പരമാവധി എന്ത് ചെയ്യുമോ, ഉറങ്ങിക്കോട്ടെ വിചാരിച്ച് ലേറ്റ് ലേറ്റ് ആക്കും. എന്നിട്ട് അവസാനം പുറപ്പെടേണ്ട ധൃതിയുടെ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, അവനെ വിളിച്ചുണർത്തിയിട്ട് സെക്കൻഡുകളെ കൊണ്ട് കുളിപ്പിച്ച് റെഡിയാക്കാൻ വേണ്ടി ശ്രമിക്കും. നമുക്കത് വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവൻ ഇഷ്ടമില്ലാത്ത കുളിയുടെയും ബാഗിൻ്റെയും പരീക്ഷയുടെയും ടീച്ചറുടെയും കഥയാണ് പറയുന്നത്. അപ്പോൾ അവൻ എഴുന്നേറ്റ് വരുമ്പോൾ അവൻ ഏറ്റവും സന്തോഷമുള്ളത് പറയണം. ഏയ്, ഇന്നത്തെ ടിഫിനിൽ എന്താ ഉണ്ടാവുക, ഏയ് ഇന്ന് നല്ല പഴംപൊരിയാണ് ഞാൻ നിനക്ക് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ ഇഷ്ടമുള്ള ഒരു സാധനമാണ് എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കണത്. കുളിയെ കുറിച്ചല്ല പറയണത്, ബ്രഷിങ്ങിനെ കുറിച്ചല്ല പറയണത്, ഹോംവർക്കിനെ കുറിച്ചല്ല പറയണത്. അപ്പൊ സത്യത്തിൽ എന്താണ്, ഒരു മനഃശാസ്ത്രപരമായി കുട്ടികളെ കാര്യങ്ങളെ സമീപിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ഈ ടീച്ചർമാരും മാഷ്മാരൊക്കെ ചെറിയ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്, ഈ പാരന്റിങ്ങിന്റെ ഈ ശൈലിയിലാണോ, ദേഷ്യപ്പെടുത്തിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും പിടിച്ചു വെച്ചിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുമോ? പക്ഷെ ആ കുട്ടികളൊക്കെ വളരെ സുന്ദരമായി അവർ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നില്ലേ, ആവശ്യമുള്ള സിലബസ് പഠിപ്പിക്കുന്നില്ലേ, മുന്നോട്ട് കൊണ്ടു. അവിടെയൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ യുക്തിയും നമ്മുടെ ബുദ്ധിയും എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. സത്യം പറയുകയാണെങ്കിൽ ഈ കുട്ടികളുടെ സ്വഭാവ മാറ്റങ്ങളിലും മറ്റെല്ലാ കാര്യങ്ങളെയും നമുക്ക് ഇങ്ങനെ ക്രമീകരിക്കാൻ പറ്റും. എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നമുക്ക് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അതെന്ത് ചെയ്യും, അവരുടെ ജീവിതത്തെ എക്കാലത്തും അതെന്ത് ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു കുട്ടി ഒരു വേണ്ടാവൃത്തിയിലേക്ക് പോകുമ്പോഴാണ്. ഇപ്പൊ കുട്ടിയുടെ വസ്ത്രധാരണത്തെ കുറിച്ച് എന്തോ അത് പറഞ്ഞു, ഇവൻ അവർക്കോൾ പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യുമ്പോൾ പിന്നെ പിന്നെ മുടി പുറത്താവുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അഴിച്ചു നോക്ക്, നിങ്ങൾ ഒരു 3 വയസ്സിലോ 4 വയസ്സിലോ നമ്മൾ വളരെ നല്ലൊരു കളർ മഫ്ത വാങ്ങി ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അനുഭവിച്ച് നമ്മൾ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചാൽ അവൾ കുറച്ച് മുടി കണ്ടാലും പ്രശ്നമില്ല, ആ സമയത്ത് അങ്ങനെ വരട്ടെ. പക്ഷെ പിന്നെ ഒരു സമയം എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വളരെ സുന്ദരമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ, വീട്ടിൽ എല്ലാ ആളുകളും നല്ല മഫ്തിയും പറഞ്ഞു കെട്ട് പോകുന്നൊരു വീട്ടിൽ നിന്ന് ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതല്ലാത്തൊരു വസ്ത്രമിട്ട് പോകാൻ കഴിയൂല. അപ്പൊ ഇത് നമ്മൾ ബോധപൂർവം നമ്മൾ അത് എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. അപ്പോൾ ഏത് സമയത്തും ആ കുട്ടി അതിൻ്റെ അച്ചടക്കത്തിൽ പോകും. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ വളരെ ബുദ്ധിപരമായും യുക്തിപരമായും അവരെ എന്ത് ചെയ്യണം, അവരുടെ പ്രശ്നങ്ങളും പിന്നെ അടിപിടികളും ഒഴിവാക്കാനുള്ള ചില തന്ത്രങ്ങൾ നമ്മൾ കണ്ടെത്തണം. അവരെ പ്രോത്സാഹിപ്പിച്ചും ചെറുതായിട്ടൊക്കെ ഭയപ്പെടുത്തിയും അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയും മുന്നോട്ട് പോയാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്ത് ചെയ്യും, കുട്ടികളാകും. അതൊന്നും യാതൊരു സംശയമല്ല. കാരണം നമ്മൾ അങ്ങനത്തെ കുട്ടികളെ കാണുന്നുണ്ട് ഇവിടെ. വളരെ പക്വമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അല്പം ഒരു ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ ചെയ്താൽ ഇതൊക്കെ പരിഹരിച്ച് കൊണ്ടുപോകാനും ഭാരമില്ലാതെ തന്നെ നമ്മുടെ കുട്ടികളെ വളർത്തി മുന്നോട്ട് പോകാനും സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്.
7: മോളി, ഇതിൽ മക്കളെക്കുറിച്ചുള്ള കുറേ ചോദ്യങ്ങൾ ഇതിലുണ്ട്. എനിക്ക് തോന്നുന്നു വേറൊരു അവസരത്തിലേത് കൂടുതൽ എടുക്കാൻ തോന്നുന്നുണ്ട്. കാരണം പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്, പല പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ മറ്റൊരു ചോദ്യം, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നത് ഇഷ്ടമില്ല. എനിക്കാണെങ്കിൽ മാസത്തിലൊരു 3-4 ദിവസം സ്വന്തം വീട്ടിൽ പോകാതിരുന്നാൽ ടെൻഷനാവും, വീട്ടിൽ ഒറ്റക്കാകുമെന്നാണ് പറയുന്നത്. ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാനുള്ള സാഹചര്യമില്ല. അനിയനുള്ളത് ഫാമിലി ആയിട്ട് പുറത്താണ്. എന്താണ് ചെയ്യേണ്ടതെന്ന്?
8: ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് അവിടെ ഹസ്ബൻഡ്.
7: അതെ,
8: കാരണം അവിടെ ഉമ്മയും ഭാര്യയും ഒരു പ്രശ്നത്തിലാവുമ്പോൾ അതിനൊരു മാന്യമായ തീരുമാനം ഉണ്ടാക്കേണ്ടത് ആരാണ്?
7: ഹസ്ബൻഡ്.
8: ഭർത്താവ്. പക്ഷെ പലപ്പോഴും എന്താ വെച്ചാൽ ഉമ്മനിട്ട് നീ പോയിക്കോന്ന് പറയാൻ അയാൾക്ക് പറ്റൂല, അവളോട് പോകണ്ടെന്ന് പറയാതിരിക്കാനും പറ്റൂല. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്താന്ന് വിചാരിച്ചാൽ അവളുടെ പോക്ക് അനിവാര്യമാണ് എന്നൊരവസ്ഥ സൃഷ്ടിക്കപ്പെടണം. ഇപ്പൊ അവൾ എന്തിനാ പോണത്? വെറുതെ ഇവിടെ കുറെ നിൽക്കുമ്പോ ഒരു മുഷിപ്പ് മാറ്റാൻ അവിടെ പോകുന്നു എന്നാണ്. അതൊരു കാരണമല്ലല്ലോ.
7: അല്ല,
8: അതുകൊണ്ട് അതിനു വേണ്ടി എന്ത് ചെയ്യാണ്, ഉമ്മനിട്ട് പോവാനും ഒക്കെ ഒരു സംവിധാനം ഉണ്ടാവൂല. എന്തായാലും വേറെ മക്കളൊക്കെ ഉണ്ടാവുമ്പോ ഒരു മാസത്തിൽ 4 ദിവസമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഉമ്മക്ക് അപ്പുറത്തപ്പുറത്തൊക്കെ പോയി നിൽക്കാം. അത് ഉമ്മ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവരൊരു മരുമകളാകുന്ന സമയത്ത് അവരാഗ്രഹിക്കൂല ഉമ്മനെ വാപ്പനെ കാണാൻ. അപ്പൊ അത് നിർബന്ധമാണ് ഇവൾക്ക് പോക്ക്. അതിന് സാഹചര്യം അവൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ എന്തെങ്കിലും നിലക്കൊരു ഒരു ഒരു ഒരു മാർഗം, ഇതല്ലാത്തൊരു കാരണം ഏത്? ഒരു മാസം വീട്ടിൽ നിൽക്കുമ്പോൾ തൽക്കാലം റെസ്റ്റ് എടുക്കാൻ 4 ദിവസം എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ പ്രശ്നം എന്നാ ചോദിക്കാം? അതൊരു കാരണമല്ലല്ലോ. നേരെ മറിച്ച് വേറെ എന്തെങ്കിലും ഒരു കോഴ്സിന് പഠിക്കണുണ്ട്, അപ്പൊ ഒരു 4 ദിവസം അതിനു വേണ്ടി ഒരു പരീക്ഷ ഉണ്ട്, അതിന് പോകാനുണ്ട്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ കാണാനുണ്ട്, അസത്യമാവാത്ത പല കാരണങ്ങൾ ഉണ്ടാകാനുണ്ടാവും. അല്ലെങ്കിൽ അവളുടെ ഉമ്മക്ക് സുഖമില്ല, അപ്പൊ ഒരു 4 ദിവസം ഇവിടെ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടും ഉമ്മ ഉണ്ടല്ലോ. അപ്പൊ തൽക്കാലം ഈ ഉമ്മനെ വേറെ മക്കൾ ഒരാൾ നോക്കുക, അവളമ്മനെ നോക്കാൻ വേണ്ടി പോവുക. അപ്പോ ഈ മാസം കൃത്യമാക്കണ്ട, ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ വളരെ നല്ല റീസൺസ്, ഷറഈയായി തന്നെ പറയാവുന്ന റീസൺസ്, അങ്ങനത്തെ റീസണുകളിൽ അവൾ എന്ത് ചെയ്യുക, വീട്ടിൽ പോവാന്നുള്ളതാണ്. അതിന് അവസരങ്ങൾ ഉണ്ടാക്കാൻ ആര് പരിശ്രമിക്കണം?
7: ഭർത്താവ്
8: പരിശ്രമിക്കണം. തീർച്ചയായും പറ്റും. നമ്മളെന്താ വെച്ചാൽ ഈ എന്ത് കാര്യങ്ങളും ചിലപ്പോൾ നേർക്കുനേരെ സമീപിക്കുമ്പോൾ കഴിഞ്ഞോളന്നില്ല. പക്ഷെ അനിവാര്യമാണോ, അതിനൊരു പരിഹാരം ഉണ്ടാക്കി
5: കൊടുക്കണം. ഇന്നത്തെ സ്നേഹക്കോട് ഇവിടെ സമാപിക്കുമ്പോൾ, നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ് അൽഹംദുലില്ലാഹ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ ലഭിച്ചത്. പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം ആയിരുന്നു ശ്രോതാക്കളുടെ ഇത്തരം ആശങ്കകൾക്കുള്ള പരിഹാരങ്ങളുമായി നമ്മളിലേക്ക് എത്തിയത്. പീസ് റേഡിയോ പ്രതിനിധി അബ്ദുറഹ്മാൻ ചുങ്കത്രയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു.
2: റേഡിയോ വൈബ്സിന്റെ അവസാന നിമിഷത്തിൽ അൽ ഉസൂൽ പ്രോഗ്രാമാണ് നമ്മൾ കേൾക്കുന്നത്. സ്വഹീഹായ ഹദീസുമായി ബന്ധപ്പെട്ട് ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരമാണ് അൽ ഉസൂലിൽ നമ്മൾ കേൾക്കുന്നത്.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وعلى آله وأصحابه أجمعين وعلى من اتبع رضوانه أجمعين أما بعد പ്രിയം നിറഞ്ഞ പ്രേക്ഷകരെ, നമ്മെയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ നിയന്താവായ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഉസൂലുൽ ഹദീസിനെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന പാഠങ്ങളുണ്ട്. ഹദീസുകൾ പണ്ഡിതന്മാർ 3 തരംതിരിച്ചിട്ടുള്ളത്: സ്വഹീഹ്, ഹസൻ, ളഈഫ്. ഈ 3 രീതിയിലാണ് ഹദീസിനെ പണ്ഡിതന്മാർ വർഗീകരിച്ചിട്ടുള്ളത്. സ്വഹീഹായ ഹദീസുകളുണ്ട്, ഹസനായ ഹദീസുകളുണ്ട്, ളഈഫായ ഹദീസുകളുണ്ട്. ഈ ഒരു വർഗീകരണം ഹദീസിനെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഉള്ള ഒരു രീതി അനുസരിച്ചുകൊണ്ടാണ്. എന്നാൽ പ്രമാണമായി സ്വീകരിക്കുന്ന വിഷയത്തിൽ അതിനെ ആധാരമാക്കിക്കൊണ്ട് നമ്മൾ വർഗീകരിക്കുകയാണെങ്കിൽ ഹദീസുകളെ സ്വഹീഹ് എന്നും ളഈഫ് എന്നുമാണ് നമ്മൾ വേർതിരിക്കുക.

എപ്പോഴാണ് സ്വഹീഹായി വരിക? ഹാദ ഹദീസുൻ സ്വഹീഹുൻ എന്ന് മുഹദ്ദിസുകൾ ഒരു ഹദീസിനെക്കുറിച്ച് എപ്പോഴാണ് വിശദീകരിക്കുക? ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഇപ്രകാരമാണ്: അമ്മൽ ഹദീസു അസ്വഹീഹു ഫഹുവൽ ഹദീസുൽ മുസ്നദ് അല്ലദി യത്തസുൽ ഇസ്നാദുഹു ബിനഖലിൽ അദ്ലിൽ ളാബിത് അൻ അദ്ലിൽ ളാബിത് ഇലാ മുൻതഹാഹു വലാ യകൂനു ശാദൻ വലാ മുഅല്ലലൻ. അമ്മൽ ഹദീസു സ്വഹീഹു, സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ ഒരു ഹദീസ് സ്വഹീഹാകുന്നത് എപ്പോഴാണ്? ഫഹുവൽ ഹദീസു അൽ മുസ്നദ്, അത് മുസ്നദായി വരുമ്പോഴാണ്. മുസ്നദ് എന്ന് പറഞ്ഞാൽ അല്ലദി യത്തസുലു ഇസ്നാദുഹു, അതിൻ്റെ സനദുകൾ മുത്തസിലായി വരിക, ചേർന്നു വരിക എന്നുള്ളതാണ്. സനദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ ഹദീസിൻ്റെ റുവാത്തുകളാണ്, റാവിമാരാണ്. ഹദീസ് ഉദ്ധരിക്കുന്ന ഏതൊരു മുഹദ്ദിസാണോ ആ മുഹദ്ദിസ് മുതൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വരേക്കുമെത്തുന്ന പരമ്പരയുണ്ടാകും. ഓരോ മുഹദ്ദിസിനും അയാളുടെ ഷേഖുണ്ടാകും. ആ ഷേഖിൽ നിന്ന് ആയിരിക്കും അയാളത് ഉദ്ധരിച്ചിട്ടുണ്ടാവുക. ആ ഷേഖിന് അദ്ദേഹത്തിൻ്റെ ഒരു ഷേഖുണ്ടായിരിക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുമെത്തുന്ന ആ പരമ്പരയിലൂടെയാണ് ഹദീസുകൾ മുഹദ്ദിസുകൾക്ക് ലഭിക്കുക. അപ്പോൾ ആ ഹദീസുകൾ ലഭിച്ച സനദുകൾ മുത്തസിലാകണം, അഥവാ ചേർന്നു വന്നതാകണം. ഒരിക്കലും ആ ഹദീസുകൾക്കിടയിൽ വിടവുകൾ ഉണ്ടാകരുത്. എന്ന് പറഞ്ഞാൽ താൻ ഉദ്ധരിക്കുന്ന ഷേഖിൽ നിന്ന് ആ ഹദീസ് നേർക്കുനേരെ കേൾക്കുകയോ അതല്ലെങ്കിൽ ആ ഷേഖ് തന്നോട് പറയുകയോ അതല്ലെങ്കിൽ ആ ഹദീസ് ഉദ്ധരിക്കുവാൻ ഷേഖ് തനിക്ക് ഇജാസത്ത് നൽകുകയോ ചെയ്ത രീതിയിൽ ആയിരിക്കണം ആ സനദിലൂടെ അതല്ലെങ്കിൽ ആ ഷേഖിൽ നിന്ന് ആ ഹദീസ് ഈ ശിഷ്യൻ സ്വീകരിച്ചിരിക്കേണ്ടത്. ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചു, പക്ഷേ കാണുവാൻ സാധ്യത വളരെ കുറവാണ് എങ്കിൽ ആ ഹദീസുകൾ മുത്തസിലായിക്കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുകയില്ല. ഹദീസിൻ്റെ സനദിൽ നിന്ന് കണ്ണികൾ മുറിഞ്ഞു പോവുകയോ അതല്ലെങ്കിൽ ആളുകൾ അജ്ഞാതരായിത്തീരുന്ന അവസ്ഥയുണ്ടാവുകയൊക്കെ ചെയ്താൽ ഒക്കെ തന്നെയും ഇത്തിസാലു സനദ് എന്ന നിബന്ധന ഇല്ലാതെ പോകും. ആ നിബന്ധന ഇല്ലാതെയാകുന്നതോടുകൂടി തന്നെ യഥാർത്ഥത്തിൽ ഹദീസ് സ്വഹീഹാകാതെ വരികയാണ്. ഈ ഒന്നാമത്തെ നിബന്ധന പൂർത്തിയായെങ്കിൽ മാത്രമേ രണ്ടാമത്തേതിലേക്ക് മുഹദ്ദിസുകൾ കണ്ണോടിക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ സനദ് മുറിഞ്ഞതാണെങ്കിൽ ആ ഹദീസ് ഒരിക്കലും തന്നെ സ്വഹീഹാകാൻ നിവൃത്തിയില്ല. ഒരു വേള ഈ സനദിൻ്റെ, ഈ ഹദീസിൻ്റെ മറ്റു റിവായത്തുകളിൽ ഈ മുറിവ് ഇല്ലാതെയാകുന്നു എങ്കിൽ മാത്രമേ മുഹദ്ദിസുകൾ പിന്നീട് ആ ഹദീസിനെ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഹദീസ് സ്വീകരിക്കുന്ന വിഷയത്തിൽ സനദുകൾ ചേർന്നു വരിക, കണ്ണിമുറിയാതെ വരിക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഹദീസ് സ്വഹീഹായി വരുവാനുള്ള ഒന്നാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ്. അതാണ് മുസ്നദ്, അതല്ലെങ്കിൽ മുത്തസിലു സനദ്, ഇത്തിസാലു സനദ് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. സനദുകൾ ചേർന്നു വരിക എന്ന നിബന്ധന വരുന്നതോടുകൂടി മുർസലുകളായ ഹദീസുകൾ സ്വഹീഹല്ല എന്ന് വരും. മുർസലുകൾ എന്ന് പറഞ്ഞാൽ മാ റവാഹു താബിഈ അനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദൂനി ദിക്രി സ്വഹാബി, സ്വഹാബിയുടെ പേര് പറയാതെ ഒരു താബിഈ പണ്ഡിതൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. താബിഈ പ്രവാചകനെ കാണുകയില്ല എന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ പിന്നെ ആ താബിഈക്കും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ ഒരു റാവി കളഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത്

0: മായും ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കളഞ്ഞുപോയ വ്യക്തി ആരാണ് എന്ന് തിരിച്ചറിയാത്ത കാലത്തോളം ആ ഹദീസ് നമുക്ക് സ്വീകാര്യമല്ല. അതിൽ ഇത്തിസാല സന്ദ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഹദീസുകൾക്ക് നമ്മൾ മുർസൽ എന്നാണ് പറയുക. താബിഈ പ്രവാചകൻ ഉദ്ധരിക്കുമ്പോൾ ഒരുപക്ഷെ ആ കളഞ്ഞുപോയ റാവി മറ്റൊരു താബിഈ ആയിരിക്കാം, അതല്ലെങ്കിൽ തന്നെക്കാൾ ചെറിയ താബിഈയായിരിക്കാം. ഇതിനൊക്കെ സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഹദീസ് സ്വീകരിക്കുമ്പോൾ ഇത്തിസാല സനദ് പറയുമ്പോൾ അതിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ ഒന്നാമതെണ്ണിയത് മുർസലിനെയാണ്. മുർസൽ ചില ആളുകളുടെ അടുക്കൽ അത് സഹാബിയാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഹുജ്ജത്താണ്. കാരണം സഹാബത്തുകൾ എല്ലാവരും ഉദൂലുകളാണല്ലോ. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പ്രശംസക്കും പ്രത്യേകമായ പുകഴ്ത്തലിനും പാത്രീഭൂതരായിട്ടുള്ള മഹാന്മാരായ സഹാബത്തിൽപ്പെട്ട ആരെങ്കിലുമാണ് ഈ കളഞ്ഞുപോയ റാവിമാരിൽ ഉള്ളത് എങ്കിൽ ആ ഹദീസിന് കുഴപ്പമില്ല. പക്ഷേ അത് സഹാബിയാണെന്ന് ഉറപ്പിക്കാൻ നമുക്ക് മാനദണ്ഡങ്ങളൊന്നുമില്ലെങ്കിൽ ആ ഹദീസിനെ പണ്ഡിതന്മാർ മുർസലിൻ്റെ ഗണത്തിൽപ്പെടുത്തുകയും അത് അസ്വീകാര്യമായ ഹദീസായി പണ്ഡിതന്മാർ ഗണിക്കുകയും ചെയ്യും. അപ്പോൾ മുത്തസിലായ സനദുണ്ടാകണം എന്ന് പറഞ്ഞാൽ ആ മുത്തസിലായ സനദിൻ്റെ ഒന്നാമത്തെ നിബന്ധനയിൽപ്പെട്ടതാണ് അത് മുർസലാകാതിരിക്കുക. ആ മുർസലായി കഴിഞ്ഞാൽ അതിൽ ഇത്തിസാല സനദുണ്ടാവുകയില്ല. അതുപോലെ തന്നെ മുൻകത്തിയായ ഹദീസുകളും ഈ ഒരു നിബന്ധനയോടുകൂടി സ്വഹീഹിൻ്റെ വൃത്തത്തിൻ്റെ ഉള്ളിലൊന്ന് പുറത്തു പോകുന്ന ഹദീസുകളാണ്. മുൻകത്തി എന്ന് പറഞ്ഞാൽ പരമ്പരകൾ മുറിഞ്ഞ ഹദീസ് എന്ന. ആ പരമ്പരയിലുള്ള റാവിമാരിൽ ഏതെങ്കിലും ഒരാൾ താൻ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയെ കണ്ടിട്ട് പോലും ഉണ്ടാകില്ല. അതല്ലെങ്കിൽ ആ റാവി ജനിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വഫാത്തുണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടാകാം. ഇങ്ങനെ പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഹദീസിൻ്റെ ഇത്തിസാല സനദ് പരമ്പര മുറിയാതിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതിൽ ഇൻഖിത്താഅ് വന്നു കഴിഞ്ഞാൽ, സനദുകളിൽ മുറിവുകൾ അടർച്ചകൾ വന്നു കഴിഞ്ഞാൽ അത് സനദിൻ്റെ സ്വഹത്തിനെ ബാധിക്കും, അത് ഹദീസിൻ്റെയും സ്വഹത്തിനെ ബാധിക്കുന്നതാണ്. ഈ സനദിൻ്റെ ഇടയിൽ വരുന്ന വീഴ്ചകൾ ആദ്യത്തെ ഭാഗത്തിനെന്നാകാം, അവസാന ഭാഗത്തിനെന്നാകാം, അഥവാ സഹാബി താബിഈകൾ ആ ഭാഗത്തുനിന്ന് വരാം, അതല്ലെങ്കിൽ മുഹദ്ദിസുകൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ തങ്ങളുടെ ഉസ്താദുമാരോ ഉസ്താദുമാരുടെ ഉസ്താദുമാരോ ഒക്കെ ഈ ഇൻഖിത്താഅിൽ കടന്നു വരാം. ഏതായിരുന്നാലും ശരി, ഇങ്ങനെയുള്ള കണ്ണിമുറിഞ്ഞ പരമ്പര മുറിഞ്ഞ ഹദീസുകൾ സ്വഹീഹായി വരികയില്ല. അതിന് മുൻകത്തിഅ് എന്നാണ് പറയുക. അതുപോലെ തന്നെ മുഅല്ലലായ ഹദീസുകൾ, മുഅല്ലൽ എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്തുനിന്ന് തന്നെ രണ്ടോ അതിലധികമോ ആളുകൾ മുറിഞ്ഞു പോകുന്ന ഹദീസുകളുണ്ടാകും. ഒരു റാവി ഉദ്ധരിക്കുന്ന ഹദീസ് ആ റാവി പിന്നീട് ഉദ്ധരിക്കുന്ന ആളുകളുടെ ഇടയിൽ രണ്ടോ മൂന്നോ വ്യക്തികൾ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് മുഅല്ലൽ എന്നാണ് പറയുക. മുൻഖത്തി എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ഒരാൾ വിട്ടുപോയാൽ അത് മുൻഖത്തി ആകും. അത് ആദ്യത്തിലാകട്ടെ അവസാനത്തിലാകട്ടെ, അതൊക്കെ ഇൻഷാ അള്ളാ വിശദമായി നമ്മൾ പിന്നീട് മനസ്സിലാക്കാം. മുഅല്ലൽ ആകാൻ പാടില്ല. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഇൻഖിത്താഅുകൾ ഏതായിരുന്നാലും ശരി, അതൊക്കെ തന്നെയും ഈ സ്വഹീഹായ ഹദീസുകളുടെ സനദിൽ വന്നു കഴിഞ്ഞാൽ, അഥവാ ഇങ്ങനെയുള്ള സനദുകൾ മുറിഞ്ഞ പരമ്പരകൾ മുറിഞ്ഞ ഹദീസുകളാണെങ്കിൽ അത് സ്വഹീഹാകാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് സ്വഹീഹായ ഹദീസുകളുടെ നിബന്ധന പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ ഇത്തിസാല സനദുണ്ടാകണം എന്ന നിബന്ധന ആദ്യമായി വച്ചത്. ഇത്തിസാല സനദ് ഇല്ലാതെ വന്നാൽ ഹദീസുകൾ ദുർബലമാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെ നിബന്ധന, ബി നഖലിൽ അദിൽ, അദിലുള്ള ആളായിരിക്കണം. അദിൽ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി നീതിമാൻ എന്നാണ് അർത്ഥമെങ്കിലും ഉസൂൽ ഹദീസിൻ്റെ വിവക്ഷപ്രകാരം നീതിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നേരെ മറിച്ച് പൂർണ്ണമായ മതബോധമുള്ള ഇസ്ലാമിക അടിസ്ഥാന വിശ്വാസങ്ങളെ പൂർണ്ണമായും പിൻപറ്റുകയും ആചാരാനുഷ്ഠാന കർമ്മങ്ങളിൽ കൃത്യമായ മതനിഷ്ഠ പുലർത്തുകയും ചുരുക്കത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിമായി തീരുന്ന അവസ്ഥയുണ്ടാകണം. ഇസ്ലാമിന് പുറത്തുള്ള കാഫറുകളോ അല്ലെങ്കിൽ ബിദഅത്തിൻ്റെ കക്ഷികളോ അല്ലെങ്കിൽ ഫാസിഖുകളോ ആയ ആളുകളൊന്നും തന്നെ ഉദ്ധരിക്കുന്ന ഹദീസുകൾ അതെത്ര മുഞ്ചുള്ളതായിരുന്നാലും സ്വീകരിക്കപ്പെടാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് അദാലത്ത് റാവി ആദിലായിരിക്കണം, അദാലത്തുള്ളവനായിരിക്കണം എന്ന് പറയാൻ കാരണം. അദാലത്തിൻ്റെ മറ്റൊരു വശമാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്, മുറുഅത്തുള്ള ആളായിരിക്കണം. അഥവാ ഒരു വിശ്വാസി തൻ്റെ വാക്കിലും പ്രവർത്തനങ്ങളിലും നടപടിക്രമങ്ങളിലുമെല്ലാം ഒരു മനുഷ്യത്വം പാലിക്കുന്ന, മാനുഷികമായ സ്വഭാവ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന, അവൻ്റെ സംസാരത്തിൽ, അവൻ്റെ പെരുമാറ്റത്തിൽ, അവൻ്റെ ഇടപാടുകളിലെല്ലാം മനുഷ്യന്മാരുടെ പൊതുവെയുള്ള സംസ്കാരത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളോ വാക്കുകളോ ഇടപാടുകളോ ഉണ്ടാകാതിരിക്കുകയും വേണം. അങ്ങനെ വരുമ്പോഴാണ് ഒരു റാവി ആദിലായ റാവിയായി അറിയപ്പെടുക. കളവ് പറയാതിരിക്കുക, ചതിക്കാതിരിക്കുക, വഞ്ചന നടത്താതിരിക്കുക, ഇസ്ലാമികമല്ലാത്ത വസ്ത്രധാരതികൾ സ്വീകരിക്കുക എന്നിങ്ങനെയുള്ള തെറ്റുകൾ ഒരു മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് വന്നാൽ അയാൾ അദാലത്തിൽ നിന്ന് പുറത്തു പോകും എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇസ്ലാമിനെ പരിഹസിക്കുന്ന, ഇസ്ലാമിനെ അവഹേളിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളോ അതല്ലെങ്കിൽ പെരുമാറ്റങ്ങളോ ഇടപാടുകളോ ഉണ്ടാകാൻ ഈ റാവിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ല. അങ്ങനെ വന്നാൽ അയാളുടെ അദാലത്തിൽ നിന്ന് അയാൾക്ക് വീഴ്ച വരുന്നു. അതോടുകൂടി അങ്ങനെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസ് സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അദാലത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഹദീസ് സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഉയരുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയാണ്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ, അത്രയും ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ അദാലത്തിൻ്റെ ഷർത്തുകൾ, നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഹദീസിൻ്റെ റാവിമാരുടെ കൂട്ടത്തിലേക്ക് കടന്നു കയറാൻ കഴിയുന്നവർ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ വളരെ തുച്ഛമായിരിക്കും. അങ്ങനെയുള്ള അത്രയും സൂക്ഷ്മമായ പരിശോധനകളാണ് ഹദീസ് പണ്ഡിതന്മാർ ഹദീസ് സ്വീകരിക്കുന്നതിൽ നടത്തിയിട്ടുള്ളത്. ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത, മറ്റൊരു സമൂഹത്തിനോ സമുദായത്തിനോ അവകാശപ്പെടാനില്ലാത്ത വിധം നിഷ്കൃഷ്ടമായിട്ടുള്ള പരിശോധനകളും അതേപോലെ തന്നെ മാനദണ്ഡങ്ങളുമാണ് ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ ഹദീസുകൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ വച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെ ഈ അറിവിൻ്റെയും ഈ വിജ്ഞാന ശാഖയുടെയും മഹത്വം നമുക്ക് വിളിച്ചറിയിക്കുന്നുണ്ട്. രണ്ടാമത്തെ നിബന്ധന നമ്മൾ വിശദീകരിച്ചത് അതിലുണ്ടാകണമെന്നാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ആള് വാബിത്തായിരിക്കണം. ലബത്ത് എന്ന് പറഞ്ഞാൽ പിടുത്തം എന്നാണ് അർത്ഥമെങ്കിലും ഇവിടെ ഭാഷാപരമായ അർത്ഥമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവൻ കേട്ട കാര്യങ്ങൾ, ഹദീസുകൾ തൻ്റെ മനസ്സിൽ പിടിച്ചു വെക്കണം, അഥവാ അവൻ ഹൃദ്യസ്ഥമാക്കി വെക്കണം. അപ്രകാരം തന്നെ തൻ്റെ അടുക്കൽ ലിഖിതമായ അവസ്ഥയിലും ആ ഹദീസുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഹൈഫുലും കിതാബത്തും ഒരേ സമയം ഉള്ള ആളുകളാണ് പൂർണ്ണമായ വാബിത്തുകളായ ആളുകൾ എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഒരു ഹദീസ് ഒരു ഉസ്താദിൽ നിന്ന് ഒരു ശിഷ്യൻ കേൾക്കുകയാണ്, ആ കേട്ട അതേ രീതിയിൽ തന്നെ ആ ഹദീസുകൾ ഏത് സമയം അയാളോട് ചോദിച്ചാലും ഉദ്ധരിക്കാൻ കഴിയുന്ന വിധം ഹദീസുകൾ മനഃപ്പാടമുണ്ടാവുക, ഹൃദ്യസ്ഥമാക്കുക എന്നുള്ളതാണ് ലബത്തിൻ്റെ ഒന്നാമത്തെ കാര്യം. വളരെ അപൂർവം ചില ആളുകളെ സംബന്ധിച്ച് മാത്രം കഴിയുന്ന കാര്യമാണിത്. ഒരു ഹദീസ് കേട്ടാൽ ആ ഹദീസ് അപ്പടി മനഃപ്പാടമാക്കി അതിൽ ഒരു മാറ്റത്തിരുത്തലുകളും വരുത്താതെ അങ്ങനെ തന്നെ കേട്ടപടി ഉദ്ധരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ലബുത്ത് എന്ന നിബന്ധനയുടെ അർത്ഥം. അത് ഇനി ഒരു മനുഷ്യൻ തൻ്റെ ഹിഫ്ളിൽ നിന്ന് ഭംഗിയായി കാര്യങ്ങൾ ഉദ്ധരിക്കുന്നു, പക്ഷേ തൻ്റെ എഴുതപ്പെട്ട ലിഖിതത്തിൽ അതിന് വിരുദ്ധമായ ഹദീസുകളാണ് എഴുതി വച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ താൻ നാവുകൊണ്ട് പറഞ്ഞ് ഉദ്ധരിക്കുന്ന ഹദീസിന് വിരുദ്ധമാണ് തൻ്റെ പക്കലുള്ള ഏട്ടിലെ വരികളെങ്കിൽ അതും ലബത്തിലുള്ള കുറവായിക്കൊണ്ട് പണ്ഡിതന്മാർ മനസ്സിലാക്കും. അപ്പോൾ താൻ എന്താണോ എഴുതി വച്ചത് അത് അങ്ങനെ തന്നെ മാറ്റമില്ലാതെ, ഒരു ചെറിയ തിരുത്തലുകൾ പോലുമില്ലാതെ, വളരെ അപൂർവമായ ചില തിരുത്തലുകൾ ഒഴികെ, മാനുഷികമായ ചില അക്ഷരങ്ങളിൽ വരുന്ന പിഴവുകളോ അല്ലെങ്കിൽ അതിനിസ്സാരങ്ങളായ പിഴവുകളോ അതൊക്കെ സംഭവിച്ചേക്കാം, പക്ഷേ ഗുരുതരമായ പിഴവുകളോ അല്ലെങ്കിൽ വളരെ വലിയ ആശയ വ്യതിയാനങ്ങൾ വരുന്ന പിഴവുകളോ ഉണ്ടാകാതെ തൻ്റെ ഗ്രന്ഥത്തിലും തൻ്റെ ഹിഫ്ളിലുമുള്ള കാര്യങ്ങൾ ഒന്നായി വരിക എന്നുള്ളതാണ് ലബുത്ത് കൊണ്ട് പണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള ലബുത്തുള്ള ആളുകളിൽ നിന്ന് ലബുത്തുള്ള ആളുകൾ അതിൻ്റെ അവസാനം വരേക്കും ഉദ്ധരിക്കുന്ന ഹദീസുകളായിരിക്കണം. ഇതാണ് മൂന്നാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഈ മൂന്ന് നിബന്ധനകൾ പൂർത്തിയാകുമ്പോഴേക്കു തന്നെ ഒട്ടുമിക്ക ഹദീസുകളും സ്വഹീഹ് അല്ലാത്ത ഹദീസുകളൊക്കെ വീണുപോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. കാരണം അതിൻ്റെ സനദ് മുത്തസിലാകണം, അതിൻ്റെ റാവിമാർ ആദിലുകളാകണം, അതോടൊപ്പം തന്നെ അതിലും മാത്രം ഉണ്ടായാൽ പോരാ, ലബുത്ത് കൂടി ഉണ്ടാകണം. ഇങ്ങനെ ലബുത്തും അദാലത്തും ഇത്തിസാലും എല്ലാം കൂടിക്കലർന്ന ഒരു റാവിയാണെങ്കിൽ പോലും ആ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി താൻ ഉദ്ധരിക്കുന്ന ഹദീസ് തന്നേക്കാൾ കൂടുതൽ ഇഫ്ളു കൊണ്ടും അതേപോലെ തന്നെ ഇമാമത്ത് കൊണ്ടും ഹദീസിൻ്റെ രംഗത്തുള്ള പ്രാവീണ്യം കൊണ്ടുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഉദ്ധരിച്ച ഹദീസിന് എതിരായി വരിക, അതല്ലെങ്കിൽ കുറച്ചാളുകൾ ഉദ്ധരിക്കുന്ന ഹദീസ് അതിനേക്കാൾ കൂടുതൽ കഴിവും പ്രാപ്തിയുമൊക്കെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കെതിരായി വരിക, ഇങ്ങനെയൊന്നും എതിരായി വരാൻ പാടില്ല. അതാണ് നാലാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ വിശദീകരിച്ചത്. വലാ യക്കൂനു ശാദൻ, അത് ശാദാകരുത്. ശാദ് എന്ന് പറഞ്ഞാൽ മുഖാലഫത്ത് സിഖ ലിമൻ ഹു ഔസഖ് മിൻഹു, തന്നേക്കാൾ സിഖത്തായ ഔസഖായ ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്ക് എതിരായിക്കൊണ്ട് ഒരു സിഖത്തായ സ്വീകാര്യനായ റാവി ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് ശാദ് എന്ന് പറയുക. അപ്പോൾ തന്നേക്കാൾ ഇമാമത്ത് കൊണ്ടും ഇൽമു കൊണ്ടും ഹദീസ് രംഗത്തെ പാഠവും കൊണ്ടും അറിവുകൊണ്ടും സൂക്ഷ്മത കൊണ്ടുമെല്ലാം ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പണ്ഡിതൻ ഉദ്ധരിച്ച ഹദീസ് താൻ ഉദ്ധരിച്ച ഹദീസിന് എതിരായി വരുന്നു എങ്കിൽ അതിൽ തന്നേക്കാൾ മുകളിലുള്ള ഹദീസുകൾ, തന്നേക്കാൾ മുകളിലുള്ള വ്യക്തി ഉദ്ധരിച്ച ഹദീസിനെയാണ് പണ്ഡിതന്മാർ സ്വീകരിക്കുക. ഇയാൾ സിഖത്താണ് അഥവാ സ്വീകാര്യനായ റാവി തന്നെയാണ്, പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് അബദ്ധം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തേക്കാൾ സ്വീകാര്യനായ ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസിനെയാണ് നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ ഇദ്ദേഹം ഉദ്ധരിച്ച ഹദീസിനെ നമ്മൾ ഷാദ് എന്നാണ് പറയുക. അഥവാ ഒറ്റപ്പെട്ടു വന്ന ദുർബലങ്ങളായ ഹദീസുകൾ, വേറെ ആരും ഉദ്ധരിക്കാത്തൊരു വിഷയം ഇദ്ദേഹം മാത്രം ഉദ്ധരിക്കുന്ന അവസ്ഥയുണ്ടാവുക, അങ്ങനെയുള്ള ഹദീസുകൾ സ്വഹീഹായി വരാൻ പറ്റുകയില്ല, അത് സ്വഹീഹാവുകയുമില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു റാവിയെ സംബന്ധിച്ചിടത്തോളം തന്നേക്കാൾ അറിവും പ്രാപ്തിയും കഴിവുമുള്ള ഒരു മനുഷ്യൻ ഉദ്ധരിക്കുന്ന ഹദീസിന് എതിരാണെങ്കിൽ പോലും അയാളുടെ ഹദീസുകൾ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ മുഹദ്ദിസുകൾ ഇത്രയും സൂക്ഷ്മമായ പരിശോധനകൾ നടത്തുമ്പോൾ ഒരു സ്വഹീഹായ ഹദീസ് തന്നേക്കാൾ വിവരമുള്ള ആൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്ക് എതിരാകുന്നത് പോലും പരിശോധിക്കുന്ന പണ്ഡിതന്മാർ ഖുർആനിന് എതിരാകുന്നത് പരിശോധിക്കുന്നില്ല എന്ന് വരുമ്പോൾ എന്ന് ചില ആളുകൾ പറയുന്നു കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നുകയാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന് എതിരാകുന്നു പോകട്ടെ, ഒരു മനുഷ്യൻ തന്നേക്കാൾ കൂടുതൽ ഇമാമത്തുള്ള, തന്നേക്കാൾ കൂടുതൽ കഴിവുള്ള ഒരു മനുഷ്യൻ ഉദ്ധരിക്കുന്ന മുഹദ്ദിസ് ഉദ്ധരിക്കുന്ന ഹദീസുകൾക്ക് വിരുദ്ധമാണെങ്കിൽ പോലും അത്തരം ഹദീസുകൾ സ്വീകരിക്കാത്ത മുഹദ്ദിസുകൾ ഒരു ഹദീസ് സ്വഹീഹായി വന്ന് അത് ഖുർആനെതിരാണ് എന്ന് വരുമ്പോൾ ഒരു ഇങ്ങനെയാണ് അത് സംഭവിക്കുക. ഒരിക്കലും അത് സംഭവ്യമല്ല. സ്വഹീഹായ ഹദീസുകൾ ഖുർആനെതിരായി വരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഉസൂലുൽ ഹദീസിനെ സംബന്ധിച്ച് ബാലപാഠം പോലും അറിയാത്ത ആളുകൾ പ്രചരിപ്പിക്കുന്ന വിഡ്ഢിത്തമാണ്. ഒരിക്കലും തന്നെ ഒരു ഹദീസ് സ്വഹീഹായി വരണമെങ്കിൽ നമ്മൾ വിശദീകരിച്ചിരിക്കുന്ന നാലാമത്തെ നിബന്ധന ശാദ് ആകാൻ പാടില്ല എന്നതാണ്. ശാദ് എന്ന് പറഞ്ഞാൽ ഖുർആനെതിരാകലിൽ മാത്രമല്ല, ആ ഖുർആനെതിരാകുന്നു പോയിട്ട് താൻ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയേക്കാൾ ഇൽമിലും കഴിവിലും ഇമാമത്തിലുമൊക്കെ മുൻപന്തി നിൽക്കുന്ന ഒരാൾ ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെ അതിനെതിരാണെങ്കിൽ പോലും അത് സ്വീകാര്യമല്ല എങ്കിൽ പണ്ഡിതന്മാർ അതിനു മുമ്പ് പരിശോധിച്ചിട്ടുണ്ടാവുക ഖുർആനും മറ്റു സുന്നത്തുകൾക്കും എതിരാകുന്നുണ്ടോ എന്നായിരിക്കുമല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്, അങ്ങനെ അവർ പരിശോധിച്ചിട്ടുമുണ്ട്. ആ പരിശോധനകൾക്കും അതേപോലെ തന്നെ കൃത്യമായ മാനദണ്ഡങ്ങൾക്കും ഒക്കെ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ഹദീസുകൾ സ്വഹീഹെന്നും ളഈഫെന്നും വേർതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ശാദായ ഹദീസുകൾ സ്വഹീഹാകാൻ നിവൃത്തിയില്ല. ഹദീസുകൾ ശാദാവുക എന്ന് പറഞ്ഞാൽ തന്നേക്കാൾ കൂടുതൽ സിഖത്തുള്ള ആ റാവി ഉദ്ധരിച്ച ഹദീസിന് എതിരായിക്കൊണ്ട് തൻ്റെ ഹദീസുകൾ കടന്നു വരിക എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ നിബന്ധന പണ്ഡിതന്മാർ പറഞ്ഞത് മുഅല്ലലാകാൻ പാടില്ല, ഇല്ലത്തുകൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഇല്ലത്തുകൾ എന്ന് പറഞ്ഞാൽ ന്യൂനത എന്നാണ് ഭാഷാപരമായ അർത്ഥം. പക്ഷേ ഹദീസിൻ്റെ വിഷയത്തിൽ, ഉസൂലുൽ ഹദീസിൻ്റെ വിഷയത്തിൽ ഇല്ലത്തുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശ്യം പ്രകടമായി കാണാത്ത ചില ന്യൂനതകളുണ്ടാകും. ഒരു റാവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തദ്ലീസിൻ്റെ റാവിയായിരിക്കാം, അതല്ലെങ്കിൽ ഹദീസുകളിൽ ഇൻഖിത്താഉകളുണ്ടാകാം, അല്ലെങ്കിൽ ഇർസാലുകൾ സംഭവിക്കാം, മുർസലാകാം, ഇങ്ങനെയുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള ചില ന്യൂനതകൾ. ആ ന്യൂനതകളിൽ നിന്ന് പോലും ഹദീസുകൾ മുക്തമാവണം, അപ്പോൾ മാത്രമേ ഒരു ഹദീസ് സ്വഹീഹായി വരികയുള്ളൂ. ഇങ്ങനെയുള്ള ഗോപ്യമായിട്ടുള്ള അതിസൂക്ഷ്മമായ ന്യൂനതകൾ ഉള്ള ഹദീസുകൾ ഒരിക്കലും സ്വഹീഹാവുകയില്ല. അത് എല്ലാ ആളുകൾക്കും കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതിന് കഴിവും അറിവും പ്രാപ്തിയുമൊക്കെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവർ ഐലലുകളുടെ വിഷയത്തിൽ പ്രത്യേകം ഗ്രന്ഥരചനകൾ തന്നെ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്ന ഇല്ലത്തുകൾ ഇത്തരം ഹദീസുകൾക്കുണ്ടാകരുത്. നിങ്ങൾ നോക്കൂ, ഈ അഞ്ച് നിബന്ധനകൾ ഒത്ത ഹദീസുകൾ മാത്രമേ പണ്ഡിതന്മാർ സ്വഹീഹ് എന്ന് വിശേഷിപ്പിക്കുകയുള്ളൂ. ഒന്നാമത് നമ്മൾ പറഞ്ഞു, ഹദീസ് മുത്തസിലാകണം, അതിൻ്റെ സനദുകൾ കൂടി വരണം, ഒരിക്കലും മുറിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ വിട്ടുപോവുകയോ കണ്ണികൾ മുറിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകരുത്. അതിലുള്ള ആളായിരിക്കണം, അഥവാ ഇസ്ലാമികപരമായ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ജീവിതത്തിൽ പുലർത്തുകയും മനുഷ്യത്വത്തിൻ്റെ സംസ്കാരത്തെ നിരക്കാത്ത കാര്യങ്ങൾ വർജിക്കുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ മുഅ്മിനായിരിക്കണം, വിശ്വാസിയായിരിക്കണം. അപ്രകാരം താൻ ഉദ്ധരിക്കുന്ന ഹദീസുകൾ മനഃപ്പാടമുണ്ടാവുകയും ആ മനഃപ്പാടമുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയും ചെയ്ത വാബിത്തായിരിക്കണം. അതേ പ്രകാരം തന്നെ താൻ ഉദ്ധരിക്കുന്ന ഹദീസ് തന്നേക്കാൾ കഴിവും പ്രാപ്തിയും എൽമുമൊക്കെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കെതിരാകാതിരിക്കണം, ശാദാകാതിരിക്കണം. ഗോപ്യമായ അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള ഇല്ലത്തുകൾ പോരായ്മകളില്ലാത്ത ഹദീസുകളാകണം. ഇങ്ങനെയുള്ള ഹദീസുകൾക്കാണ് സ്വഹീഹായ ഹദീസുകൾ എന്ന് പണ്ഡിതന്മാർ പറയുക. ഈ അഞ്ച് നിബന്ധനകൾ എപ്പോൾ ഒരു ഹദീസിൽ പൂർത്തിയാകുന്നുവോ അങ്ങനെയുള്ള ഹദീസുകളെക്കുറിച്ചാണ് പണ്ഡിതന്മാർ ഹാദാ ഹദീസുൻ സ്വഹീഹുൻ എന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഒരു ഹദീസ് സ്വഹീഹായി വരിക എന്ന് പറഞ്ഞാൽ അതിൽ ചില്ലറ കാര്യങ്ങളൊന്നുമല്ല അടങ്ങിയിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിസ്സാരമായി തോന്നുമെങ്കിലും ഒരുപാട് കടമ്പകളും ഒരുപാട് പരിശോധനകളും ഒരുപാട് സൂക്ഷ്മമായ വിലയിരുത്തലുകളുമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഹദീസ് സ്വഹീഹായി വരിക. അതല്ലാതെ ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെ ഖാല റസൂലുള്ളാഹി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു സനദ് അതിനുണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം സ്വഹീഹായി വരുന്നു എന്ന രീതിയിലുള്ള ഒരു ധാരണ ഒരിക്കലും ശരിയല്ല. ഈ അഞ്ച് നിബന്ധനകൾ ഒത്ത ഹദീസുകൾ വളരെ കുറച്ചു മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് മറ്റുള്ള ളഈഫായ ഹദീസുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. എന്നിരുന്നാലും ഇസ്ലാമിൻ്റെ ഏത് കാര്യത്തിലും, അടിസ്ഥാനപരമായ കാര്യമാകട്ടെ, വിശ്വാസപരമായ കാര്യങ്ങളാകട്ടെ, അനുഷ്ഠാനങ്ങളാവട്ടെ, ആചാരങ്ങളാവട്ടെ, വസ്ത്രധാര രീതിയാകട്ടെ, ഇടപാടുകളാകട്ടെ, ഈ വിഷയത്തിലെല്ലാം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിന് മാതൃകയാക്കാൻ പറ്റിയ എല്ലാ രംഗത്തുമുള്ള സ്വഹീഹായ ഹദീസുകൾ നമുക്കിഷ്ടം പോലെ ലഭ്യമാണ്. ആ വിഷയത്തിൽ നമുക്കൊരു പേടിയും ഒരു ബേജാറിൻ്റെയും ആവശ്യമില്ല. നേരെ മറിച്ച് ഈ നിബന്ധനകൾ പരിശോധനകൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ ഒരു ഹദീസ് സ്വഹീഹായി വരികയുള്ളൂ. ഹദീസ് സ്വഹീഹായി വന്നാൽ പിന്നെ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. സ്വഹീഹായ ഹദീസുകൾ ഒരിക്കലും അത് തട്ടിക്കളയൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലാത്തതാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി ഹദീസിൻ്റെ സ്വഹീഹാക്കുവാനുള്ള നിബന്ധനകൾ പറയുന്നു. അമ്മൽ ഹദീസ് സ്വഹീ ഫഹുവൽ ഹദീസുൽ മുസ്നദ് അല്ലദി യത്തസ്ലി സ്നാദുഹു ബിനഖ്ലൽ അദ്ല ളാബിദ് അനൽ അദ്ല ളാബിദ് ഇലാ മുൻതഹാഹു വലാ യകൂനു ശാദൻ വലാ മുഅല്ലലൻ. ഒരു ഹദീസ് സ്വഹീയാകുന്നത് അത് മുസ്നദാകുമ്പോഴാണ്, അഥവാ മുത്തസ്ലി സനദുണ്ടാകണം. ബിനഖ്ൽ അദ്ല് ആദിലുകളായിരിക്കണം അതിൻ്റെ ഉദ്ധരിക്കുന്ന ആളുകൾ. വാബിത്തായിരിക്കണം, അഥവാ നമ്മൾ വിശദീകരിച്ചു കിതാബത്ത് കൊണ്ടും ഹൈഫത് കൊണ്ടും പൂർണ്ണമായും പിടുത്തമുള്ളവരായിരിക്കണം. അത് അവസാനം വരേക്കുമുള്ള റാവിമാർക്ക് ബാധകമാണ് ആ ഹദീസ് ഷാദാകാനോ, അഥവാ തന്നെക്കാൾ കൂടുതൽ വിവരമുള്ള ഇമാമത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കെതിരാവരുത്. എല്ലത്തുകളുമുള്ള ഹദീസുകളാവുകയും ചെയ്യരുത്. ഇങ്ങനെയുള്ള നിബന്ധനകൾ പൂർത്തിയാക്കിയാൽ ആ ഹദീസ് സ്വഹീഹായി വരും. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരക്കല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറാ. അൽ ഉസൂൽ പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ടത് സ്വഹീഹായ ഹദീസുകൾ, അതുമായി ബന്ധപ്പെട്ട വളരെ വൈജ്ഞാനികമായ ഒരു ക്ലാസ്സായിരുന്നു. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലൂടെയായി നമ്മൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ വ്യത്യസ്ത തലങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും റബ്ബു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു അൽ ഉസൂൽ പ്രോഗ്രാമിലൂടെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. സലാം ക, നമ്മളെ ഇന്നത്തെ വൈബ്സിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. പീസ് റേഡിയോ വൈബ്സിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് സുഹൈർ പാണ്ടിക്കാട്, അതുപോലെ തന്നെ വി ടി അബ്ദുസലാം.

0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിന് നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: Tune to reality.

0: കൈക്കുമ്പിളിലായിരം വർണ്ണപ്പൂക്കൾ, ഞാൻ ജനിച്ച നാടിനെന്റെ സ്നേഹ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പീസ് റേഡിയോ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ രാജ്യം 79 വർഷം സ്വാതന്ത്ര്യം പിന്നിട്ട് 80-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ എൽ പി, യു പി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് ഈ എപ്പിസോഡിൽ നിങ്ങൾ കേൾക്കുന്നത്. ഇൻഷാല്ലാ, നമുക്കറിയാം ധാരാളം ധീര രക്തസാക്ഷികൾ പോരാടി നേടിത്തന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. 1947 മുന്നേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്ന ഇന്ത്യയിൽ നിന്നും ഗാന്ധിജിയും നെഹ്റുവും മൗലാന അബുൽ കലാം ആസാദും തുടങ്ങി നിരവധി ധീര ദേശസ്നേഹികൾ, ധീരദേശാഭിമാനികൾ നേടിത്തന്ന സ്വാതന്ത്ര്യം. പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് എന്ന സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടിയിലെ സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിലെ ആദ്യ പ്രസംഗം ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത് ഹാമിദായെ. മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടിക്കടുത്ത് AMLP സ്കൂൾ പുതുപ്പാടത്തിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹാമിദായയുടെ ഒരു മലയാളം പ്രസംഗമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആദരണീയരായ അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ പോരാളി മഹാത്മാഗാന്ധിയാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ച അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്നു. സത്യവും അഹിംസയും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന തത്വങ്ങൾ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അദ്ദേഹം അഹിംസാ മാർഗത്തിലൂടെ പോരാടുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഉപ്പു സത്യാഗ്രഹം, നിസ്സഹകരണ സമരം, ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവയിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗാന്ധിജിയുടെ ജീവിതം നമ്മെ സത്യസന്ധതയും സമാധാനവും സഹിഷ്ണുതയും പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇന്നും ലോകമെമ്പാടും ആദരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാഹ്. ഹമിദയെ AMLP സ്കൂൾ പുതുപ്പാടത്ത് നിന്ന്, മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടിക്കടുത്ത് നിന്നുള്ള ഹമിദയെയാണ് ഈ ഒരു മലയാള പ്രസംഗവുമായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. ഫ്രീഡം വിത്ത് പീസ്, പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി. സ്വാതന്ത്ര്യ സമരസേനാനികളിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. 4-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹാമിദയെ മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് പറഞ്ഞത്. മഹാത്മാഗാന്ധിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ബാപ്പുജി എന്ന സ്നേഹത്തോടെ നമ്മൾ വിളിക്കുന്ന മഹാത്മാഗാന്ധിയെ ഒറ്റ വരിയിലൂടെ നമുക്ക് ഇങ്ങനെ പറയാം, അഹിംസയിലൂടെ ലോകത്തെ മാറ്റിയ മനുഷ്യൻ മഹാത്മാഗാന്ധി. ഇത്തരം നിരവധി ധീര ദേശാഭിമാനികളുടെ പോരാട്ട വീര്യം കൊണ്ട് നേടിയെടുത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ഇൻഷാല്ലാ, നമ്മുടെ ഈ ഒരു പ്രസംഗ മത്സരം പുരോഗമിക്കുമ്പോൾ അടുത്തതായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഇഹാൻ അബ്ദുൽ വഹാബ്, ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ദോഹ, ഖത്തറിൽ നിന്ന്. ഇഹാൻ അബ്ദുൽ വഹാബാണ്, 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അദ്ദേഹം. ഇഹാൻ അബ്ദുൽ വഹാബിൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രസംഗം നമുക്ക് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ് മോർണിംഗ് ടു ഓൾ. ടുഡേ I am honored to speak about my favorite freedom fighter, Maulana Abul Kalam Azad, one of the greatest leaders of India's freedom struggle and a true champion of education. Maulana Abul Kalam Azad was born in 1888 and was a brilliant scholar, writer, and a thinker from a young age. He strongly believed that knowledge and education were the keys to progress and freedom. Azad became the youngest president of Indian National Congress and played an important role in India's struggle for independence. He actively participated in major movements such as non-cooperation movement and the Quit India movement. Alongside leaders like Mahatma Gandhi, Jawaharlal Nehru and Sardar Patel, he worked for a free and independent India. One of the most admirable qualities of Maulana Azad was his belief in unity. He strongly opposed the partition of India because he believed that people of different religions should live together in peace and harmony. He often said that in India's strength lies in its diversity and that in Hindus and Muslims are equally important parts of the nation. After India gained independence in 1947, Maulana Azad became the country's first education minister. He believed that every child deserved access to quality education. Under his leadership, many important educational institutions were established, including the Indian Institution of Technology, IITs, and the University Grant Commission, UGC. His efforts laid the foundation for modern education in India and helped shape the future of millions of students. Maulana Azad was not only a freedom fighter, but also a visionary who understood the importance of education, science, and national development. His speeches and writings inspired people to think beyond their differences and work together for a better future. I admire Maulana Abul Kalam Azad because he dedicated his life to both freedom and education. He showed us that true leadership means serving others and working for the progress of the society. His values of unity, knowledge, and patriotism continue to inspire young people even today. For me, Maulana Abul Kalam Azad is more than a freedom fighter. He is one of the builders of modern India. That is why he is my favorite freedom fighter. Thank you and have a wonderful day ahead. Assalamu alaikum wa rahmatullahi wa barakatuh.
1: Wa alaikum assalam wa rahmatullahi wa barakatuh. Qatar ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ദോഹയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഇഹാൻ അബ്ദുൽ വഹാബിൻ്റെ മനോഹരമായ അതിഗംഭീരമായ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേട്ടത്. ഫ്രീഡം വിത്ത് പീസ് പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടിയിൽ സ്വാതന്ത്ര്യ സമര പോരാളികളിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേൾക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മളിപ്പോൾ കേട്ട ഇംഗ്ലീഷ് പ്രസംഗത്തിൽ മൗലാന അബുൽ കലാം ആസാദിനെക്കുറിച്ച് നമുക്ക് കേൾക്കാൻ സാധിച്ചു. നമുക്കറിയാം മൗലാന അബുൽ കലാം ആസാദ് പണ്ഡിതനും പോരാളിയും നിർമ്മാതാവും ആണ്. അതുപോലെ തന്നെ 14 വയസ്സിൽ തന്നെ അദ്ദേഹം അറബി, പേർഷ്യൻ, ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവീണ്യം നേടി ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം അലങ്കരിച്ചു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ മൗലാന അബുൽ കലാം ആസാദിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുണ്ട്. ഈ പ്രസംഗ മത്സരം തുടരുമ്പോൾ ഫ്രീഡം വിത്ത് പീസ് പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടിയിൽ സ്വാതന്ത്ര്യ പോരാളികളിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ അടുത്തതായി നമ്മോടുകൂടെ ഒരു മലയാള പ്രസംഗവുമായി ജോയിൻ ചെയ്യുന്നത് ലയ ഫാത്തിമ എട്ടി, OAELPS വണ്ടൂർ, നാലാം ക്ലാസ് വിദ്യാർത്ഥിനി.
4: ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇൻഖിലാബ്, സിന്ദാബ, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ധീരനായ യുവാവുണ്ട്, ഭഗത് സിംഗ്. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളിയാണ് ഭഗത് സിംഗ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച ധീരനായിരുന്നു അദ്ദേഹം. വെറും 23 വയസ്സായിരുന്നു ഭഗത് സിംഗ് മരിക്കുമ്പോൾ. നമുക്ക് ഇന്ന് സ്വതന്ത്രമായി സംസാരിക്കാനും പഠിക്കാനും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും കഴിയുന്നത് അദ്ദേഹത്തെ പോലെയുള്ള ആയിരക്കണക്കിന് ധീരന്മാരുടെ ത്യാഗം കൊണ്ടാണ്. ഭഗത് സിംഗ് ഒരിക്കലും സ്വന്തം ജീവിതത്തെ കുറിച്ച് ഭയപ്പെട്ടിട്ടില്ല. എൻ്റെ ജീവിതത്തെക്കാൾ വലുതാണ് എൻ്റെ മാതൃഭൂമി എന്ന് ചിന്തയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പിടികൂടി വധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭയം ഉണ്ടായിരുന്നില്ല. മാതൃരാജ്യത്തിനു വേണ്ടി മരിക്കാനുള്ള അവസരമായപ്പോഴും അദ്ദേഹം അതിനു കണ്ടു. വയസ്സ് ചെറുതായിരുന്നെങ്കിലും രാജ്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം വളരെ വലുതായിരുന്നു. അവസാനമായി ഞാൻ പറയട്ടെ, ഭഗത് സിംഗ് ഒരു ചരിത്ര

0: ജയ് ഹിന്ദ് നന്ദി. ലയ ഫാത്തിമ 4B OLPS വണ്ടൂർ.
1: മാഷാഅല്ലാ, നാലാം ക്ലാസ് വിദ്യാർത്ഥിനി OALPS വണ്ടൂരിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ലയ ഫാത്തിമയുടെ വളരെ ബ്യൂട്ടിഫുള്ളായുള്ളൊരു മലയാളം പ്രസംഗമാണ് നമ്മൾ കേട്ടത്. പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരത്തിൽ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേൾക്കുന്നത്. സ്വാതന്ത്ര്യദിനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഓടിയെത്തുന്ന ചിന്തകൾ എന്താണെന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം നമുക്കറിയാം, 1947 മുന്നേ ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. ഇവിടുത്തെ ആളുകൾക്ക് ശരിക്കും അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള സാഹചര്യം ലഭിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഇന്ത്യ അല്ല 1947 മുന്നേ ഉണ്ടായിരുന്ന ഇന്ത്യ എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിച്ചെടുത്ത ധീര ദേശ അഭിമാനികളെ നമുക്ക് സ്മരിക്കുന്നതോടൊപ്പം ഈ സ്വാതന്ത്ര്യദിനത്തിൽ പീസ് റേഡിയോ സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരം നമുക്ക് അടുത്ത മത്സരാർത്ഥി അബ്ദുൽ വാലി ഹലീമുള്ള, കാസർഗോഡ് ജില്ലയിലെ മിയാപ്പടവിൽ നിന്ന്. ഫാത്തിമ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി അബ്ദുൽ വാലി ഹലീമുള്ളയുടെ ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ ഇനി കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന മാ ബഅദ്. റബ്ബി ഇശ്റാഹ്ലി സദ്രി വയസ്സിർലി അംരി വലൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നി ഇൽമ റബ്ബി സിദ്നി ഇൽമ റബ്ബി സിദ്നി ഇൽമ. I want to talk to you about a great leader, Maulana Abdul Kalam Azad. He was born in Mecca, Saudi Arabia in 1888. When he was about 7 years old, his family moved to India, settling in Calcutta at the request of his father's disciples. From a very young age, he showed incredible intelligence, mastering multiple languages and becoming a renowned scholar and journalist. He was not just a great thinker. He was a brave freedom fighter who dedicated his life to making India free. He worked tirelessly to bring people together, no matter their religion, and always promoted Hindu-Muslim unity. After independence, he became India's first Minister of Education and laid the foundation of our modern education system, ensuring that everyone had the chance to learn and grow. Maulana Azad's life reminds us that true leadership is rooted in knowledge, a commitment to unity, and vision of future. By saying this, I conclude my small speech. Wahajawana alhamdulillah rabbil alamin. Assalamu alaikum wa rahmatullahi wa barakatuh.
1: Wa alaikum assalam wa rahmatullahi wa barakatuh. Abdul Wali Kalimullah, കാസർഗോഡ് മിയാപ്പടവിലെ ഫാത്തിമ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേട്ടത്. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ അദ്ദേഹം തിരഞ്ഞെടുത്തത് മൗലാന അബുൽ കലാം ആസാദ് എന്ന ധീര ദേശാഭിമാനിയെയാണ്. ഫ്രീഡം വിത്ത് പീസ്, പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസംഗങ്ങൾ തുടരുമ്പോൾ അടുത്ത മത്സരാർത്ഥി അംന നാസിം കെ ടി, സലഫി മദ്രസ ചമൽ, ആറാം ക്ലാസ് വിദ്യാർത്ഥിനി അംന നാസിം കെ ടിയുടെ ഒരു മലയാള പ്രസംഗം നമുക്ക് കേൾക്കാം.
0: അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എന്റെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി, ബഹുമാനപ്പെട്ട അധ്യാപകരി, പ്രിയപ്പെട്ട കൂട്ടുകാരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്റെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി എന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി മഹാത്മാഗാന്ധി അഹിംസയുടെയും സത്യത്തിൻ്റെയും മാർഗത്തിലൂടെ പോരാടി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അദ്ദേഹം നടത്തിയ സമരങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വലിയ പ്രചോദനമായി. സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം തുടങ്ങിയ സമരങ്ങളിലൂടെ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി. ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചത് സത്യവും അഹിംസയും ജീവിതത്തിൽ പാലിക്കണം എന്നതാണ്. സ്വന്തം ജീവിതം തന്നെ മറ്റുള്ളവർക്ക് മാതൃകയാക്കിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ അതിനു പിന്നിൽ ഗാന്ധിജി ഉൾപ്പെടെയുള്ള നിരവധി സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ത്യാഗവും പരിശ്രമവും ഉണ്ടായിരുന്നു. അവരുടെ ത്യാഗങ്ങൾ ഒരിക്കലും മറക്കാതെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുകയും നല്ല പൗരന്മാരായി വളരുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ്. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, മനോഹരമായ ഒരു മലയാള പ്രസംഗം നമ്മൾ കേട്ടു കഴിഞ്ഞു. സലഫി മദ്രസ ചമലിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനി അംന നാസിം കെട്ടിയാണ് നമ്മോട് ഇത് ഈ ഒരു മലയാള പ്രസംഗം അവതരിപ്പിച്ചത്. പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പ്രോഗ്രാം ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗം തുടരുന്നു. അടുത്ത മത്സരാർത്ഥി ഇസ്മ ബിൻത് സൈഫുദ്ദീൻ, കണ്ണൂർ ജില്ലയിലെ ഉർസുലിൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇസ്മ ബിൻത് സൈഫുദ്ദീൻ്റെ ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്, ടുഡേ ഐ ആം ഗോയിംഗ് ടു സ്പീക്ക് അബൌട്ട് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഫ്രീഡം ഫൈറ്റർ, നേതാജി സുഭാഷ് ചന്ദ്ര ബോസ്. നേതാജി വാസ് ബോൺ ഓൺ 23rd January 1897 ഇൻ കഥക്, ഒഡീഷ. ഫ്രം ചൈൽഡ്ഹുഡ് ഹി വാസ് വെരി ഇന്റലിജന്റ് ആൻഡ് പാട്രിയോട്ടിക്. He went to England and passed ICS exam with 4th rank. ICS was a very high post under British rule. But Netaji resigned from the job. You know why? Because he said, I cannot serve British, I must serve motherland. That shows his love for India. He joined Indian National Congress because of his hard work and leadership. He became the president of Congress 2 times in 1938 and 1939. But Netaji and Gandhiji had different opinions. Gandhiji believed in non-violence and Netaji believed that freedom is not given, it is taken by struggle. During World War II, Netaji left India secretly and went to Germany and Japan. There he formed Indian National Army, INA, or Azad Hind Fauj. His aim was to free India to help of soldiers. He gave immortal slogans, Give me blood, I shall give you freedom. Jai Hind, Dilli Chalo. Under his leadership, INA fought bravely against the British. He also formed the Rani Jhansi Regiment, the first woman's army in the world. This shows that he believed women are also equal in fighting for the nation. Netaji was a man with discipline, courage, and sacrifice. He left his comfortable life and family just for one goal, free India. Dear friends, Netaji taught us 3 important things. First, have faith in yourself. Be ready to sacrifice for the country. Unity is our strength. Let us end by remembering his words. It is our duty to pay for our liberty with our own blood. Let us salute this great hero together. Jai Hind.
1: മാഷാല്ലാഹ്, വളരെ മനോഹരമായ ഒരു ഇംഗ്ലീഷ് പ്രസംഗം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഉർസുലിൻ സീനിയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ, 6-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇസ്മ ബിൻത് സൈഫുദ്ദീൻ്റെ വളരെ മനോഹരമായ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേട്ടത്. സ്വാതന്ത്ര്യദിന സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ധാരാളം പോരാളികൾ പങ്കെടുത്ത ഒരു സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ഓരോ മത്സരാർത്ഥികളും ഓരോ വ്യത്യസ്തരായ സ്വാതന്ത്ര്യ സമര സേനാനികളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയൊക്കെ ചരിത്രം നമ്മൾ പഠിക്കുക, അതിൽ നിന്ന് നമുക്ക് അവരുടെ ദേശസ്നേഹവും അവരന്ന് അനുഭവിച്ച ത്യാഗങ്ങളും അവരുടെ സമരമുറകളും എല്ലാം മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ ഇന്ത്യയുടെ ചരിത്രം പഠിക്കണം, ഇന്ത്യയുടെ ചരിത്രത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത പ്രസംഗം മുഹമ്മദ് യൂസുഫ് എം ഐ സി ഇ എസ് പബ്ലിക് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് യൂസുഫ് എം. മുഹമ്മദ് യൂസുഫ് എം ഒരു ഇംഗ്ലീഷ് പ്രസംഗവുമായിട്ടാണ് നമ്മളിലേക്ക് എത്തുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ് മോർണിംഗ് ടു എവരിവൺ. ടുഡേ ഐ ആം ഗോയിങ് ടു സ്പീക്ക് അബൌട്ട് വൺ ഓഫ് ദ ബ്രേവ് റൂളേഴ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി, ടിപ്പു സുൽത്താൻ, ദ ഫേമസ് റൂളർ ഓഫ് ദ കിങ്ഡം of Mysore. Tipu Sultan was born in 1750 at Devanahalli. He was the son of Hyder Ali, the ruler of Mysore. From a young age, Tipu Sultan was trained in warfare. Tipu Sultan is remembered for his courage and his determination to defend his kingdom against the British East Indian Company. He fought several wars against the British and became one of the strongest opponents in India. He was also known as the Tiger of Mysore. He believed that freedom and self-respect were more valuable than living under foreign control. He modernized his army and was one of the early Indian rulers

0: of singer Patham. He chose to fight rather than surrender. His famous words are often remembered as, "One day of life as a tiger is better than a lifetime as a sheep." Tipu Sultan's life teaches us an important lesson. We should be brave, stand up for what is right, and never give up easily. Let us remember the courage and determination of Tipu Sultan. Thank you. Assalamu alaikum wa rahmatullahi wa barakatuh.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാ, മുഹമ്മദ് യൂസുഫ് എമ്മിൻ്റെ വളരെ മനോഹരമായ മറ്റൊരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേട്ടത്. MICES പബ്ലിക് സ്കൂൾ ഇരുവേറ്റിയിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് യൂസുഫ് എമ്മിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ വ്യത്യസ്തമായ മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താനെ ആണ് അദ്ദേഹം ഇവിടെ വിവരിച്ചത്. ധാരാളം ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് നമുക്കറിയാം. സൗത്ത് ഇന്ത്യയിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഒട്ടനവധി ധീര ദേശാഭിമാനികൾ പങ്കെടുത്ത് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു സ്വാതന്ത്ര്യ സമരത്തിലെ ധീരപ്പോരാളികളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു എപ്പിസോഡിൽ. ഈ പ്രസംഗ മത്സരം തുടരുമ്പോൾ അടുത്തതായി പ്രസംഗവുമായി നമ്മളിലേക്ക് എത്തുന്നത് എഹ്സാനിയൻ സലഫി സ്കൂൾ കൽമണ്ഡപം പാലക്കാട് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൊച്ചുമിടിക്കന്റെ. ഒരു മലയാള പ്രസംഗം നമുക്ക് കേൾക്കാം.
2: അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ചാണ്. മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനി. അദ്ദേഹം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. ഇന്ത്യയിലെ മുഴുവൻ ആളുകളും സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഇസ്ലാം നമ്മെ സത്യസന്ധത, നീതി, ക്ഷമ, സഹോദര സ്നേഹം എന്നിവ പഠിപ്പിക്കുന്നു. അള്ളാഹു ഖുർആനിൽ പറയുന്നു, നന്മയിലും ഭക്തിയിലും പരസ്പരം സഹായിക്കുക. അതുകൊണ്ട് നമ്മൾക്കും നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാം, മറ്റുള്ളവരെ സഹായിക്കാം, നല്ല കുട്ടികളായി വളരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ജയ് ഹിന്ദ്.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കൽമണ്ഡപം സെൽഫി സ്കൂൾ പാലക്കാട് ജില്ല എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി മിടുക്കനായ വിദ്യാർത്ഥി എഹ്സാൻ എന്നിൻ്റെ മലയാള പ്രസംഗമാണ് നമ്മൾ കേട്ടത്. സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിൽ പീസ് റേഡിയോ നടത്തിയ പ്രസംഗ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡിലെ അവസാനത്തെ പ്രസംഗമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അവസാനത്തെ പ്രസംഗം നമ്മൾ ആരാണെന്ന് നോക്കാം. അലഹിക്കമ്മ മന്ദലാംകുന്ന്, അലഹിക്കമ്മ മന്ദലാംകുന്നിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി അർസ അൻവറിൻ്റെ ഒരു മലയാള പ്രസംഗത്തോടു കൂടി ഈ എപ്പിസോഡ് അവസാനിക്കും. ഇൻഷാല്ലാ, അപ്പം നമുക്ക് അർസ അൻവറിൻ്റെ ആ ഒരു പ്രസംഗം കേട്ട് തിരിച്ചെത്താം.
3: ഇന്ത്യക്കാരുടെ അഭിമാനവും ആവേശവും ദേശസ്നേഹവും വാനോളം ഉയർത്തിക്കൊണ്ട് ഓഗസ്റ്റ് 15 വീണ്ടും ഒരു സ്വാതന്ത്ര്യമെന്ന് രണ്ടു നൂറ്റാണ്ടോളം നമ്മുടെ നാടിനെ കൊള്ളയടിച്ച വെള്ളക്കാരി നാട് കടത്തിയ ദിനം. ബ്രിട്ടീഷ് ഭരണത്തിൽ ഇന്ത്യക്കാരുടെ സമ്പത്ത് കൊള്ളയടിച്ചു. നമ്മളുടെ ആളുകളുടെ അടിസ്ഥാന ആശയങ്ങൾ നിരസിക്കപ്പെട്ടു. സ്വാതന്ത്ര്യത്തിനായി പോരാടി അവരെ ഉപദ്രവിച്ചു. അനേകരെ ജയിലിൽ അടച്ചു, അനേകരെ കൊന്നൊടുക്കി. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് എന്നീ മഹാന്മാരുടെ

പോരാട്ടത്തിനൊടുവിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആദ്യത്തെ പ്രധാനമന്ത്രി. ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. നമ്മുടെ ലോകത്തിൽ ഒരു വൻ ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു. അതിനായി പ്രയത്നിച്ച എല്ലാവരെയും ഈ സുദിനത്തിൽ നമുക്ക് സ്മരിക്കാം. നമ്മുടെ ലോകത്തിൽ പലവിധ പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിടുന്നുണ്ട്. അതിനെയെല്ലാം അതിജീവിക്കാൻ നമുക്ക് ഐക്യത്തോടെ പ്രയത്നിക്കാം. ഓഗസ്റ്റ് 15 ത്രിവർണ്ണ പതാക പാറിപ്പറക്കും. ഇന്ത്യ എൻ്റെ രാജ്യം, ഇന്ത്യ എൻ്റെ അഭിമാനം.

0: ജീവനായരാജ്, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: അർസ അൻവറിൻ്റെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ കേട്ടത്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ പീസ് റേഡിയോ നടത്തിയ പ്രത്യേക പ്രോഗ്രാം ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യസമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേട്ടത്. ഇൻഷാല്ലാ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ ഈ എപ്പിസോഡിലൂടെ അവസാനിച്ചിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
3: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് റിയാലുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ഫർളിനോട് അനുബന്ധിച്ച സുന്നത്ത് നമസ്കാരങ്ങൾ. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അഷ്റഫ് സലഫി വാണിയമ്പലം.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 202 അധ്യായം, ബാബു സുന്നത്തിൽ ഇശാഇ ബഅദഹ വഖബലഹ, ഇഷാഇൻ്റെ സുന്നത്ത് ശേഷവും മുമ്പുമായി നിർവഹിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങളുടെ അധ്യായം. ഇമാം നവവി റഹമഹുല്ല പറയുന്നു, ഫീഹി ഹദീസു ബിനി ഉമർ അസ്സാബിഖ്. ഈ ഒരു അധ്യായത്തിൽ മുമ്പ് കഴിഞ്ഞുപോയ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹുവിൻ്റെ ഹദീസുണ്ട്. സല്ലൈതു മഅ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം റക്അത്തൈനി ബഅദൽ ഇഷാ, ഇഷാ നമസ്കാരത്തിന് ശേഷം 2 റക്അത്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമസ്കരിക്കുകയുണ്ടായി എന്നത്. وحديث عبد الله بن مغفل رضي الله عنه عبد الله بن مغفل رضي الله عنه عند حديث ان النبي صلى الله عليه وسلم قال نبي صلى الله عليه وسلم പറഞ്ഞു بين كل اذانين صلاه الا രണ്ട് ബാങ്കുകൾക്കിടയിലും, അതായത് ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ നമസ്കാരമുണ്ട്. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ഇത് അറിയിക്കുന്നത് ഇഷാഇന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളെ സംബന്ധിച്ചാണ്. സഹോദരങ്ങളെ, സുഹാബത്ത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സുന്നത്ത് സ്വീകരിക്കാൻ കാണിച്ച താല്പര്യം, അത് പഠിപ്പിക്കുവാൻ കാണിച്ച താല്പര്യം, അവരത് നിർവഹിക്കുവാൻ അവർക്കുണ്ടായിരുന്ന ആ ഒരു താല്പര്യം, ഇതെല്ലാം ഈ ഹദീസുകൾ ഈ പറയപ്പെട്ട ബാബുകളിൽ ദുഹറിൻ്റെയും ഫജറിൻ്റെ മുതൽ തുടങ്ങി ഫജർ, ദുഹർ, അസർ, മഗ്രിബ്, ഇഷാ എല്ലാ ഫറള് 5 ഫറള് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുമ്പും ശേഷവുമുള്ളതായ സുന്നത്ത് നമസ്കാരങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഹാദിഹിൽ ഇമാം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു, ഹാദിഹിൽ അബ്വാബു ഫീ ബയാനി സുന്നത്തിൽ അസ്രി വൽ മഗ്രിബി വൽ ഇശാ, അസറിൻ്റെ മഗ്രിബിൻ്റെ ഇഷാഇൻ്റെ സുന്നത്തുകളൊക്കെയാണ് ഈ അധ്യായങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ളത്. നേരത്തെ ഫജറിൻ്റെ സുന്നത്തിനെക്കുറിച്ച് വിശദീകരിച്ചു, ളുഹറിൻ്റെ സുന്നത്തിനെക്കുറിച്ച് വിശദീകരിച്ചു, അതേപോലെ തന്നെ അസറിന് മുമ്പുള്ള നമസ്കാരം 4 റക്അത്ത് പ്രത്യേകമായി കൊണ്ട് റഹിമല്ലാഹു റഅൻ സല്ല ഖബ്ല അൽ അസരി 4, അസറിന് മുമ്പ് 4 നമസ്കരിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട് എന്ന ജുംലത്തുൻ ദുആഇയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥനയെന്നോണം പഠിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദആലിമൻ സല്ല ഖബ്ല അൽ അസരി 4, അസറിൻ്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ടായിരുന്നാലും ശരി, ഈ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമസ്കരിക്കാം എന്നതാണ്. അതേപോലെ തന്നെ മഗ്രിബിന് സുന്നത്തുണ്ട്, മുമ്പുണ്ട്, ശേഷമുണ്ട്. എന്നാൽ അത് മുമ്പുള്ളത് റാത്തിബത്തായ സുന്നത്തല്ല, എന്നാൽ ശേഷമുള്ളത് റാത്തിബത്തായ സുന്നത്താണ്. മുമ്പുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞു നമ്മൾ, സൊല്ലു ഖബ്ലൽ മഗ്രിബ്, മഗ്രിബിന് മുമ്പ് നിങ്ങൾ നമസ്കരിക്കുക. 3 പ്രാവശ്യം പറഞ്ഞു. 3 ലിമൻ ഷാ എന്ന് പറഞ്ഞു, ലി അല്ലാ തുത്തഖദ സുന്നത്തൻ റാത്തിബ, റാത്തിബത്ത് സുന്നത്തായി ആളുകൾ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇമാമ് മുഅദ്ദിൻ ബാങ്ക് വിളിച്ചാൽ, മാഗ്രിബിൻ്റെ ബാങ്ക് വിളിച്ചാൽ രണ്ടരക്കാത്ത് നമസ്കരിക്കുക. പക്ഷേ അതെന്തല്ല, സാധാരണ ശക്തമായി റാത്തിബത്ത് സുന്നത്ത് ശേഷം നമസ്കരിക്കുന്ന സുന്നത്ത് പോലെയല്ല. ആർക്കെങ്കിലും ഒഴിവാക്കുകയാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല, അത് നിർവഹിക്കുകയാണെങ്കിൽ അതിനും തെറ്റില്ല. ആ രൂപത്തിലാണത് പറയപ്പെട്ടിട്ടുള്ളത്. ഞങ്ങളത് നിർവഹിക്കാറുണ്ടായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോടത് വിരോധിച്ചിട്ടില്ല. അതേപോലെ തന്നെ സഹോദരങ്ങളെ, വഅമ്മൽ ഇശാ, ഇശാ നമസ്കാരത്തിന് ഫലഹ സുന്നത്തുൻ ഖബലഹ വബഅദഹ, ഇശാ നമസ്കാരത്തിന് മുമ്പും ശേഷവും സുന്നത്തുണ്ട്. എന്നാൽ ലാക്കിന്ന സുന്നത്ത ഖബലഹ ലൈസത്ത് റാത്തിബ, ഇശാവിന് മുമ്പുള്ള സുന്നത്ത് അത് റാത്തിബത്ത് സുന്നത്തിൽപ്പെട്ടതല്ല. ഈ റാത്തിബത്ത് സുന്നത്ത് റവാത്തിബ് സുന്നത്ത് എന്ന് പറയുന്നത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ട, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുനിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി നിത്യമായി ഫറദായ നമസ്കാരങ്ങൾക്ക് മുമ്പോ ശേഷമോ നിർവഹിക്കുന്നതായ, സ്ഥിരമായി പതിവായി നമസ്കരിക്കുന്ന, അതിൽ അത് പതിവാക്കിയാൽ അത് നിർവഹിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിലൊരു വീടുണ്ട് എന്നൊക്കെ പരാമർശിക്കപ്പെട്ടതായ ആ ഒരു കാര്യം കേട്ടതിൽ പിന്നെ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ അവരത് ഉപേക്ഷിച്ചിട്ടേയില്ല എന്ന് പറയുന്നതായ ഒരു ഹദീസ്. അതിൽപ്പെട്ടതല്ല ഇഷാഇൻ്റെ മുമ്പുള്ളത്, ശേഷമുള്ളത് റാത്തിബത്താണ്. ബൽഹിയ ദാഖിലത്തുൻ ഫി ഉമൂമി ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവായി പറഞ്ഞ അതിൽ ഉൾപ്പെടുന്നതാണ്. ബൈന കുല്ലി അദാനൈനി സ്വലാത്തുൻ, എല്ലാ രണ്ട് ബാങ്കുകൾക്കുമിടയിൽ നമസ്കാരമുണ്ട്. എന്നാൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അദാനൈനി എന്നത് അദാനും ഇഖാമത്തുമാണ്, ബാങ്കിനും ഇഖാമത്തിനുമിടയിൽ നമസ്കാരമുണ്ട്. അമ്മാ ബഅദഹ ഫയുസന്നു ബഅദഹ റകഅതൈനി, എന്നാൽ അതിന് ശേഷമുള്ളത് അത് രണ്ട് റക്അത്ത് സുന്നത്തായ നമസ്കാരമാണ്. സഹോദരങ്ങളെ, ഇത് വ്യക്തമാക്കുന്ന കാര്യം, ഫതബയ്യന ബിഹാദ അന്ന സ്വലവാത്തുൽ ഖംസ, നിശ്ചയമായും അഞ്ച് നേരത്തെ നമസ്കാരം, അൽ ഫജ്റു ലഹാ സുന്നത്തുൻ ഖബ്ലഹ, ഫജ്റിന് മുമ്പ് രണ്ട് റക്അത്ത് സുന്നത്തുണ്ട്, വലൈസ ലഹാ സുന്നത്തുൻ ബഅദഹ, ഫജ്റിന് ശേഷം സുന്നത്തില്ല. അള്ളഹുറു ലഹാ സുന്നത്തുൻ ഖബ്ലഹ വബഅദഹ, ളുഹറിന് മുമ്പും ശേഷവും സുന്നത്തുണ്ട്. അൽ അസറു ലൈസ ലഹാ സുന്നത്തുൻ ഖബ്ലഹ വലാ ബഅദഹ, അസറിന് മുമ്പോ ശേഷമോ റാത്തിബത്ത് സുന്നത്തില്ല. ലാക്കിൻ ലഹാ സുന്നത്തുൻ ഗൈറു റാത്തിബത്തിൻ ഖബ്ലഹ, എന്നാൽ അസറിന് മുമ്പ് റാത്തിബത്തല്ലാത്ത സുന്നത്തുണ്ട്. വഅമ്മ ബഅദഹ ഫഹുവ വഖ്തു നഹിയിൻ, അസറിന് ശേഷമുള്ള സമയം അത് നമസ്കാരം വിരോധിക്കപ്പെട്ടതായ സമയമാണ്. അൽ മഗ്‌രിബു ലഹാ സുന്നത്തുൻ ബഅദഹ, മഗ്‌രിബിന് ശേഷം റാത്തിബത്ത് സുന്നത്തുണ്ട്, എന്നാൽ അതിന് മുമ്പ് ഗൈറു റാത്തിബ, റാത്തിബത്തല്ലാത്ത സുന്നത്തുമുണ്ട്. അൽ ഇഷാ ഉലഹാ സുന്നത്തുൻ ബഅദഹ, ഇഷാഇന് ശേഷം റാത്തിബത്ത് സുന്നത്തുണ്ട്. വഖബലഹ വലൈസത്ത് ബിറാത്തിബ, ഇഷാഇന് മുമ്പ് റാത്തിബത്ത് സുന്നത്തില്ല. ഈ കാര്യങ്ങളാണ് ഹാദിഹി ഹിയ സുനനു താബിഅത്തുലിൽ മക്തൂബാത്ത്, നിർബന്ധമായ നമസ്കാരങ്ങളെ തുടർന്നു വരുന്നതായ സുന്നത്തുകൾ, റവാത്തിബ് സുന്നത്തുകൾ എന്നറിയപ്പെടുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ടുള്ള പ്രയോജനമെന്താണ്? വമിൻ ഫവായിദിഹ അന്നഹു ഇദാ ഹസല നഖ്സും ഫിൽ ഫറായിദ്, ഫറദുകളിൽ വന്ന വീഴ്ചകൾ, ആ കുറവുകൾ, അത് പരിഹരിക്കുക എന്നുള്ളതാണ്. ഫഇന്ന ഹാദിഹി നവാഫില തുകമ്മിലുഹ, ഈ ഐച്ഛികമായ, ഈ നാഫിലത്തായ, ഈ സുന്നത്തായ നമസ്കാരങ്ങൾ ഫറദിൽ വന്ന കുറവുകളെയും വീഴ്ചകളെയും നികത്തുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യുമെന്നാണ് നമ്മെ അറിയിക്കുന്നത്. സഹോദരങ്ങളെ, വ്യത്യസ്തമായ ബാബുകളിലൂടെ ഈയൊരു വിഷയങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത് എന്തിനു വേണ്ടിയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി നിർവഹിക്കുന്ന ഒരു സുജൂദും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് പദവികൾ ഉയർത്തപ്പെടാതിരിക്കുകയില്ല. സ്വർഗപ്രവേശനം സാധ്യമാകുന്ന, സ്വർഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ, അതുപോലെ തന്നെ റബീഅത്ത് ബിൻ കഅബ് അൽഅസ്ലമി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖിദ്മത്ത് ചെയ്തപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, സൽ, നിങ്ങൾ ചോദിക്കുക. അദ്ദേഹം ചോദിച്ചത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ, സ്വർഗത്തിൽ അങ്ങയുടെ സാമീപ്യം എനിക്ക് ആവശ്യമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് അബഗൈറ ദാലിക, അതല്ലാത്ത വേറെന്തെങ്കിലും നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്കത് മതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിലെത്തണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് ഫഅഇനി ബികസറത്തി സുജൂദ്, സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട് എന്നെ നീ സഹായിക്കൂ. അതായത് സുന്നത്തായ നമസ്കാരങ്ങൾ, രാത്രി നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ ഫറദിന് മുമ്പുള്ളതായ റവാത്തിബ് സുന്നത്തുകൾ, പ്രത്യേകം ഫദ്ല് പറയപ്പെട്ട, ശ്രേഷ്ഠത പറയപ്പെട്ടതായ സുന്നത്ത് നമസ്കാരങ്ങൾ, ദുഹാ നമസ്കാരം, ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിട്ടുണ്ടോ അതെല്ലാം നാം പ്രാവർത്തികമാക്കാനും അതിൽ താൽപ്പര്യം കാണിക്കാനും. സഹോദരങ്ങളെ, നാം നഷ്ടപ്പെടുത്തിക്കളയുന്നതായ ഈ ഐച്ഛിക നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, അതിൻ്റെ വിലയും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും അതിൻ്റെ വാല്യൂവും നമുക്ക് ബോധ്യപ്പെടുന്നത് സഹോദരങ്ങളെ അത് നിർവഹിക്കാൻ സാധിക്കാതെ നമ്മൾ ഖബറിൽ എത്തിച്ചേരുന്ന ഒരു സന്ദർഭത്തിലായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, റക്അതാനി ഖഫീഫതാനി ബിമാ തഹ്ഖിറൂന വ തംഫിലൂന യസീദുഹുമാ ഹാദാ ഫീ അമലിഹി അഹബ്ബു ഇലൈഹി മിൻ ബഖിയത്തി ദുനിയാകും. പുതുതായി മറവ് ചെയ്യപ്പെട്ട ഒരു ഖബറിനരികിലൂടെ നടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബറ് ചൂണ്ടിപ്പറയുകയാണ്, രണ്ട് റക്അത്ത് വളരെ ലഘുവായിട്ടുള്ള, നിങ്ങൾ നിസ്സാരമായി കാണുന്ന, സുന്നത്തായി കാണുന്ന ആ രണ്ട് റക്അത്ത് നമസ്കാരമായിരിക്കും. യസീദുഹുമാ ഫീഹ ആദാ ഫീ അമലിഹി, ഈ ഖബറിൽ കിടക്കുന്ന ആൾക്ക് ഏറ്റവും വലുതായി, അഹബ്ബു ഇലൈഹി മിൻ ബഖിയത്തി ദുനിയാക്കും, ഈ ബാക്കി നിൽക്കുന്ന ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാളും അയാൾ ആഗ്രഹിക്കുന്നത് അയാളുടെ കർമ്മത്തിലൊരു രണ്ട് റക്അത്ത് നമസ്കാരം, രണ്ട് റക്അത്ത് നമസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ എന്നതായിരിക്കും. സഹോദരങ്ങളെ, മനുഷ്യനെ മരിക്കുന്ന സമയത്താണ് കർമ്മങ്ങളുടെ യാഥാർത്ഥ്യത്തിൻ്റെ അതിൻ്റെ മൂല്യം അത് ബോധ്യപ്പെടുന്നത് അഅ്മാലു സ്വാലിഹാത്തുകൾ അതിൻ്റെ പ്രതിഫലം ദുനിയാവിൽ ലഭിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളെക്കാളും ദുനിയാവിൻ്റെ വിഭവങ്ങളെക്കാളും ഖൈറായിട്ടുള്ളത് പരലോകത്തേക്ക് പ്രയോജനപ്പെടുന്നത് ഈ കാര്യങ്ങളായിരിക്കും. അതാണല്ലോ റക്അത്താനി ഖഫീഫത്താനി ഖലീലത്താനി ഫിൽ ഖിറാഅ വൽ അദ്കാർ, ചെറിയ സൂറത്തുകൾ ഓതി ചെറിയ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് നിർവഹിക്കുന്ന, മിമ്മാ തഹ്ഖിറൂന തസ്തഖിലൂന അജ്റഹുമ, നിങ്ങൾ തസ്തഖിലൂന അജ്റഹുമ, അതിൻ്റെ പ്രതിഫലം വളരെ കുറവായി നിങ്ങൾ കാണുന്ന, തതവു ആയിക്കൊണ്ട് ഐച്ഛികമായി നിർവഹിക്കുന്ന ആ ഒരു കർമ്മമായിരിക്കാം ഇയാൾക്ക് ഈ ഖബറിൽ കിടക്കുന്ന മയ്യത്തിന് അയാൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് എന്ന്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഈ ഇബാദത്തുകളുടെ ആസ്വാദനം, സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിക്കുവാൻ അത് നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അതിന് ലഭിക്കുന്ന പ്രതിഫലങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, അഅ്മാലു തതവ്വു ഐച്ഛികമായ കർമ്മങ്ങൾക്ക് പ്രേരണ നൽകിക്കൊണ്ട്, പ്രത്യേകം നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ദുനിയാവിൻ്റെ നശ്വരത, ആഖിറത്തിൽ നമുക്ക് ഈ ഒരു ഇബാദത്തിന് ലഭിക്കുന്നതായ പുണ്യവും പ്രതിഫലവും ഏറെയുണ്ട്. അതുകൊണ്ട് അഞ്ച് നേരത്തെ നമസ്കാരം അത് ഫറളാണ്, അത് നിർബന്ധമാണ്, അതൊരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ആ ഫറദിൽ വന്ന വീഴ്ചകളും കുറവുകളും പരിഹരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കിയതുമായ നിത്യമായി നമസ്കരിക്കാറുണ്ടായിരുന്ന റാത്തിബത്ത് സുന്നത്ത്, അത് സ്വർഗം ലഭിക്കാൻ, സ്വർഗത്തിലൊരു വീട് ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാൻ കാരണമാകുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകമായി കൂടുതൽ പ്രതിഫലം ആഗ്രഹിക്കുന്ന, റബ്ബിൽ നിന്നുള്ള ഫളൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അസറിന് മുമ്പ് നാല് റക്അത്ത് നമസ്കരിച്ചാൽ കാരുണ്യമുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്വഹാബത്ത് താല്പര്യത്തോടുകൂടി മഗ്‌രിബിന് മുമ്പ് രണ്ട് റക്അത്ത് നമസ്കരിച്ചതിനെക്കുറിച്ച്, അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് തടയപ്പെടാൻ ദുഹറിന് മുമ്പും ശേഷവും നാലും നാലുമായി നമസ്കരിച്ച്, ഇങ്ങനെ സുന്നത്ത് നമസ്കാരങ്ങൾ ഏറെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ വേണ്ടി നാം താല്പര്യം കാണിക്കുകയും അതിൽ പരിശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഹദീസുകൾ കൊണ്ട് അമൽ ചെയ്യാൻ നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
3: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ, ഫർളിനോടനുബന്ധിച്ച സുന്നത്ത് നമസ്കാരങ്ങൾ. ഹദീസ് വിശദീകരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
5: പീസ് റേഡിയോ. Tune to reality.

0: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു കഥ പറയാം. അള്ളാഹുവിൻ്റെ സഹായം അത്ഭുതം തന്നെ. ചരിത്രകഥ വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുസ്സലാം വീട്ടി.
1: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കുഞ്ഞുമക്കളെ, കൂട്ടുകാരെ, കഥ പറയാം പരിപാടിയിലേക്ക് സ്വാഗതം. അള്ളാഹുവിൻ്റെ സഹായം അത്ഭുതം തന്നെ. അത്ഭുതം, ഇന്നത്തെ കഥയുടെ പേര് ഇതാണ്. നമ്മൾ ആരെപ്പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കണേ? നാലാം ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കഥ ഓർമ്മയുണ്ടോ കുട്ടികൾക്ക്? നോക്കൂ, ഹിജ്റ ഏഴാം വർഷത്തിൽ ഖൈബർ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖൈബറിൽ ശത്രുഭാഗത്തുള്ള ജൂതന്മാർക്ക് ശക്തമായ കോട്ടണ്ടായിരുന്നു. ആദ്യ ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിനെയും സൈനിക നായകരായി നബി അങ്ങോട്ട് നിയോഗിച്ചു. രണ്ടുപേർക്കും ഖൈബർ കോട്ട പിടിച്ചടക്കാനായില്ല. അന്നു രാത്രി നബി ഇങ്ങനെ പറഞ്ഞു, നാളെ പുലർച്ചെ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ പക്കൽ ഞാൻ പതാക ഏൽപ്പിക്കും. അദ്ദേഹത്തിൻ്റെ കയ്യാൽ അള്ളാഹു നമുക്ക് വിജയം നൽകുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വ്യക്തി താനായിരുന്നെങ്കിലെന്ന് എല്ലാവരും കൊതിച്ചു. പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ചോദിച്ചു, അലി എവിടെ? കണ്ണുരോഗം ബാധിച്ചിരുന്ന അലി റളിയല്ലാഹു അൻഹു നബിയുടെ മുമ്പിൽ ചെന്ന് നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിന്റെ കണ്ണിൽ തടവി പതാക എടുത്തു കയ്യിൽ കൊടുത്തു. യുദ്ധത്തിനിറങ്ങാൻ ആവശ്യപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹുവും സംഘവും കോട്ടയുടെ സമീപത്തെത്തി. കോട്ടവാതിലിൽ പാറാവ് നിന്നിരുന്നവരെ എതിരിട്ടത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ അബൂ ത്വാലിബിന്റെ പുത്രൻ അലി. എന്റെ ജീവൻ ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. ഒന്നുകിൽ ഞാൻ വിജയിച്ചിരിക്കും, അല്ലെങ്കിൽ ഹംസ അനുഭവിച്ചതുപോലെ ഞാനും അനുഭവിക്കും. കോട്ടവാതിലിൽ ഘോരയുദ്ധം നടന്നു. അങ്ങനെ ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തി. അതിനിടയിൽ അതാ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഘോരമായൊരു ശബ്ദം, അള്ളാഹു അക്ബർ. പിന്നീട് എന്താ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. കോട്ടയുടെ വാതിൽ അലി റളിയല്ലാഹുവിന്റെ മുമ്പിൽ തകർന്നു വീണു കിടക്കുന്നു. അലി റളിയല്ലാഹുവിനും കൂട്ടരും കോട്ടക്കുള്ളിൽ കടന്നു, തക്ബീർ മുഴക്കി, വിജയാരവം നടത്തി. ഇതൊന്നും കള്ളക്കഥയായ മായാവി കഥയൊന്നുമല്ലേട്ടോ കൂട്ടുകാരെ, ഇതൊക്കെ ഒറിജിനൽ കഥകളാണ്. അലി റളിയല്ലാഹുവിന് ഒരു ധീര പുലിയാണെന്ന് മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ സഹായവും അലി റളിയല്ലാഹുവിന്റെ ധീരതയുമാണ് ഖൈബറിൽ മുസ്ലിങ്ങൾക്ക് വിജയം നൽകിയത്. എന്തൊരു ധീരനായ പോരാളിയായിരുന്നു അലി റളിയല്ലാഹുവിന് അല്ലേ? അപ്പൊ ആ ചരിത്രമൊക്കെ നമ്മൾ വീണ്ടും കൂടുതൽ കൂടുതൽ വായിക്കണം, പഠിക്കണം കേട്ടോ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം. അള്ളാഹുവിന്റെ സഹായം അത്ഭുതം തന്നെ. ചരിത്രകഥ വിശദീകരിച്ചുകൊണ്ട് അബ്ദുസ്സലാം വീട്ടിയാണ് ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
2: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതക് തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിന്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറെ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവൾ അവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്ത രാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും ബ്രേക്കും ഉണ്ടാകും, നമ്മുടെ സുജൂദുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
1: മധുരം ഖുർആൻ നമ്മൾ ആരംഭിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമ പാരായണം കേൾക്കാം. പാരായണം യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.

0: മൗത.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ഖിയാമയിലെ വചനങ്ങളാണ്. മധുരം ഖുർആനിൽ നമ്മൾ കേട്ടത് പാരായണം നിർവഹിച്ചത് യൂസഫ് ബിൻ നോഹ് അഹമ്മദ്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മൾ തിരുമൊഴികൾ കേൾക്കാനുണ്ട്.
4: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
5: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
3: തിരുമൊഴികളിൽ ഇന്ന് നമ്മൾ കെ വി മുഹമ്മദ് അലി അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങളിൽ നിന്ന് എന്ന ആ ഒരു ഭാഗമാണ്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ أن رسول الله صلى الله عليه وسلم توفي في بيتي وفي يومي وبين سحري ونحري وأن الله جمع بين ريقي وريقه عند موته. പ്രിയ ശ്രോതാക്കളെ, സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു വചനമാണ് കേൾപ്പിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഹിജ്റ 58 മരണപ്പെടുന്നത്, ക്രിസ്താബ്ദം 678. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയുമാണ് അവർ എന്ന് നമുക്കറിയാം. മാതാവ് ഉമ്മു റുമാൻ ബിന്ത് ആമിർ എന്നവരാണ്. അബ്ദുറഹ്മാൻ, അബ്ദുള്ള, മുഹമ്മദ്, അസ്മ, ഉമ്മു കുൽസും എന്നിങ്ങനെ സഹോദരങ്ങൾ അവർക്കുണ്ട്. മതവിഷയങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ വലിയ സ്ഥാനമാണ് മഹദി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ വഹിച്ചിട്ടുള്ളത്. ധാരാളം ഇൽമുകൾ അടുത്ത തലമുറക്ക് അവർ പകർന്നു കൊടുത്തിട്ടുണ്ട്. സ്വഹാബികളിൽ വലിയ പണ്ഡിതായിട്ടാണ് അവർ അറിയപ്പെടുന്നത്. മദീനയിൽ വെച്ച് തന്നെയാണ് മരണം. ബാക്കിയുള്ളവർക്ക് ഇതിലാണ് മറമാടപ്പെട്ടിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇന്നമിൻ നിഅമില്ലാഹി അലയ്യ, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ വലിയ നിഅമത്തുകളിലൊന്നാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായും അള്ളാഹുവിൻ്റെ ദൂതൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുഫിയ ഫി ബൈതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിൽ വെച്ചാണ് വഫാത്തായത് എന്നതും, വഫിയോമി എനിക്കനുവദിച്ച ദിവസത്തിലാണ് അദ്ദേഹത്തിന് മരണമെന്നതും, എനിക്ക് ലഭിച്ച വലിയ നിഅമത്തുകളിൽ അള്ളാഹു എന്നെ അനുഗ്രഹിച്ച വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നായി ഞാൻ കാണുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വബൈന സഹരി വനഹരി, എൻ്റെ സഹറിനും നെഹറിനുമിടയിൽ. സഹറ് എന്ന് പറഞ്ഞാൽ വയറുഭാഗത്തിൻ്റെ ശരീരാളുടെ വയറിന് മുകളിൽ, ശ്വാസകോശത്തിൻ്റെ ആ ഭാഗത്തിനാണ് പറയുക. അയലൽ ബത്തുൻ എന്നാണ് അർത്ഥം. ശ്വാസകോശം എന്നൊക്കെ സഹറിന് അർത്ഥം പറയാറുണ്ട്. അപ്പോൾ വയറിന് മുകളിലായി, വയറിനും അല്ലെങ്കിൽ ശ്വാസകോശത്തിനും, വനഹരി എൻ്റെ നെഹരിനുമിടയിൽ, നെഹറ് എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ്റെ മേൽഭാഗത്തിനാണ് പറയുക, അല്ലെങ്കിൽ കഴുത്തിൻ്റെ കീഴ്ഭാഗത്തിന്. അപ്പോൾ എൻ്റെ മാറത്ത് കിടന്നുകൊണ്ടാണ് നബി മരണപ്പെട്ടത് എന്നതിൻ്റെ ഒരു പദരൂപമാണ് ഇവർ ആയിഷ റളിയല്ലാഹു അൻഹ ഇവിടെ നമ്മെ അറിയിക്കുന്നത്. നെഞ്ചിൻ്റെ മേൽഭാഗത്തും അതേപോലെ തന്നെ വയറിന് മുകളിലുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തലചായ്ച്ച് കടന്നുകൊണ്ടാണ് മരണപ്പെട്ടത് എന്നത്. സഹർ നെഹർ എന്നതുകൊണ്ട് ബൈന മൗലിയിൽ ഖിലാദത്തി വരി അ എന്ന് കാണാം. മാ ബൈന ജൗഫിഹ വഅനുഖിഹ എന്ന വിശദീകരണമുണ്ട്. അവരുടെ കഴുത്തിനും വയറിനുമിടെ, അതായത് നെഞ്ചിൽ മാറിൽ കിടന്നുകൊണ്ട് എന്നർത്ഥം. അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്കനുഭവിച്ച ദിവസത്തിൽ എൻ്റെ നെഞ്ചിൽ ചാരി കിടന്നുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട റസൂൽ മരണപ്പെട്ടത് എന്നത് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു എന്നാണ് അവർ പറയുന്നത്. തുടർന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നു, അന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, ജമഅ ബൈന റീഖി വറിയഖിഹി. റീഖ് എന്ന് പറയുമ്പോൾ ഉമിനീരിനാണ് പറയുക. അറിയാക്ക്, റിയാക്ക് എന്നൊക്കെ അതിൻ്റെ ബഹുജന രൂപങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഉമിനീരും റസൂലുള്ളയുടെ ഉമിനീരും അള്ളാഹു ചേർത്ത് വച്ചു, എന്ത മൗതിഹി, അദ്ദേഹത്തിൻ്റെ മരണവേളയിൽ എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മതിയിലും ഓസാന സമയത്ത് ചേർന്നു യോജിച്ചു എന്നവർ പറയുന്നതിൻ്റെ ആ വിശദീകരണം ഈ ഹദീസിൻ്റെ തുടർച്ചയായിട്ട് തന്നെ അവർ നമ്മെ അറിയിക്കുന്നത് സ്വഹീഹ് ബുഖാരിയിൽ 4449 ഹദീസിൽ നമുക്ക് വായിക്കാം. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്. മരണ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ആ ദിവസം രാവിലെ എൻ്റെ മാറിൽ എന്നോട് ചാഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന അവസരത്തിലാണ് അബ്ദുറഹ്മാൻ അങ്ങോട്ട് വന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ അബീബക്കർ സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹ അങ്ങോട്ട് കടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അറാഖിൻ്റെ വേര് സിവാക്ക് വായ വൃത്തിയാക്കാനും പല്ല് വൃത്തിയാക്കാനും ഉപയോഗിക്കുന്ന അറാഖിൻ്റെ കഷ്ണമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ആ കൈകളിലേക്ക് നോക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ ശ്രദ്ധിക്കുന്നു. അവർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമയത്തൊന്ന് മിസ്വാക്ക് ചെയ്യാൻ ഇഷ്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ റസൂലിനോട് ചോദിച്ചു, ആഹുദുഹു ലക്, ഞാൻ അങ്ങക്ക് അത് വാങ്ങിച്ചു തരട്ടെയോ എടുത്തു തരട്ടെയോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലകൊണ്ട് അതേ നാംഗ്യം കാണിച്ചു എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വാങ്ങിക്കൊടുത്തപ്പോൾ അത് ചെയ്യാൻ പ്രയാസമായി, നല്ല പരിക്കൻ രൂപത്തിലായിരുന്നു അതിൻ്റെ ഒരു ഭാഗം. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ഉലയ്യിനുഹു ലക്, ഞാൻ താങ്കൾക്കത് വളരെ മയമുള്ളതാക്കി, ചവച്ച മയമുള്ളതാക്കി തരട്ടെയോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ എന്ന് പറഞ്ഞു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ചവച്ച് പാകമാക്കി കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ ഹദീസിൽ കാണുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങളിൽ ചിലത് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അക്കൂട്ടത്തിലൊന്നാണ് അവരുടെ ദിവസം അവരുടെ വീട്ടിൽ അവരുടെ മടിയിൽ കിടന്ന് അവരുടെ മാറിൽ തലയായിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത്. അവസാന സമയത്ത് മിസ്വാക്ക് ചെയ്യാൻ നബി ആഗ്രഹിച്ചതും നബിയുടെ മനസ്സിലുള്ള ആഗ്രഹം ഭാര്യ എന്ന നിലക്ക് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ചെയ്തു കൊടുക്കുന്നതും നബിയുടെ ആ ആഗ്രഹം നടപ്പിലാക്കുന്നതും അതിനുവേണ്ടി ചവച്ചരച്ച് മൃദുവാക്കി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നതുമൊക്കെ നാം ഇവിടെ വായിക്കുന്നു. അവസാന നിമിഷങ്ങൾ നബിയോടൊപ്പം കഴിയാൻ സാധിച്ചതിൻ്റെ സന്തോഷമാണ് അവർ നമ്മെ അറിയിക്കുന്നത്. മാത്രവുമല്ല, അങ്ങേയറ്റത്തെ സ്നേഹമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ അവസാന നിമിഷത്തിൽ ചെലവഴിക്കാൻ ആഗ്രഹിച്ചു. അത് മറ്റുള്ളവർ അംഗീകരിച്ചു. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസാന സമയത്തിലും വൃത്തിയിലും ശുചിത്വത്തിലും എത്രമാത്രം താല്പര്യമുണ്ടായിരുന്നു എന്നതിന് തെളിവാണത്. ഇതുപോലെ നന്നായി മിസ്വാക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പോലും ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഹിജ്റ 11 റബീഉൽ അവൽ 12 തിങ്കളാഴ്ചയായിരുന്നു ആ സംഭവം എന്നതാണ് പ്രധാന പ്രബലമായ അഭിപ്രായം. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ മറക്കാതെ നെഞ്ചേറ്റ നമുക്കാകണം. അവർ സ്നേഹിച്ച പോലെ നമുക്ക് സ്നേഹിക്കാനും ആ സ്നേഹം നബിയെ അനുധാവനം ചെയ്തുകൊണ്ട് ആയിരിക്കാനും നാം ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പുണ്യപ്രവാചകനോടൊപ്പം നാളെ പരലോകത്ത് കഴിയാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
3: മാഷാ അല്ലാ, വളരെ സാരവത്തായിരിക്കുന്ന വിഷയങ്ങളാണ് തിരുമൊഴികൾ പ്രോഗ്രാമിലെ സംസാരം നമ്മൾ അവസാനിച്ചപ്പോൾ മനസ്സിലാക്കിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്രകാരം നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. റസൂൽ സഞ്ചരിച്ച പാതയിലൂടെ സഞ്ചരിക്കാൻ റസൂലിൻ്റെ സഹാബാക്കൾ പണിപ്പെട്ടതും പാടുപെട്ട് റസൂലിനെ അവർ ഇത്തിബാഴ ചെയ്തതും അഥവാ പിൻപറ്റിയതുമൊക്കെ ആ റസൂൽ പോകേണ്ട സ്വർഗത്തിലേക്ക് പോകാൻ തന്നെയാണ്. ഇൻഷാ അല്ലാ, അതിനുള്ള പരിശ്രമം തന്നെയായിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് എന്നുകൂടി നമ്മൾ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടതുണ്ട്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വിശ്വാസികൾ ദുർബലരാകരുത്, സൂറത്തു ആൽ ഇംറാനിലെ 139 ആയത്ത് ഭാഗം 1. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തത്തിൽ വിശുദ്ധ ഖുർആനിലെ 3 അധ്യായം സൂറത്തു ആലി ഇംറാനിൽ നിന്നുള്ള 139 വചനമാണ് നാം ഇനി പഠന വിധേയമാക്കുന്നത്.

ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദിൻ്റെ ഭാഗങ്ങൾ വലാ തഹിനു വലാ തഹസനു. ഇവിടെ തഹിനു എന്നുള്ളതിന് ഹ ആണ്, തഹസനു എന്നുള്ളത് ഹ ആണ്. ഹും ഹും അത് രണ്ടും രണ്ടക്ഷരങ്ങളാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വ അൻതുമുൽ അഅലൂന, വ അൻതും എന്നുള്ളിടത്ത് നൂനു സാക്കിനയ്ക്ക് ശേഷം താ വന്നിട്ടുണ്ട്, അത് ഇഖ്ഫ ആണ്, ലൈറ്റായിട്ട് അവിടെ മണിച്ചുപോത്. വ അൻതുമുൽ അഅലൂന ഇൻ കുന്തും, അവിടെയും ഇൻ കുന്തും എന്നുള്ളിടത്തും ഇഖ്ഫ എന്ന നിയമമാണ് തജ്വീദിൻ്റേത്. അപ്രകാരമാണ് അവിടെ ഓതേണ്ടത്. ഇൻ കുന്തും, പിന്നെ ഇൻ കുന്തും മുഅ്മിനീൻ, കുന്തും മുഅ്മിനീൻ എന്നുള്ളിടത്ത് മീം ഇദ്ഗാം ഷഫവി, രണ്ട് മീമുകൾ ആ മീമിലേക്ക് ചേർത്തുകൊണ്ട് അത് ഓതുകയാണ് വേണ്ടത്. വലാ തഹിനു, നിങ്ങൾ ദുർബലപ്പെടരുത്. വലാ തഹസനു, നിങ്ങൾ ദുഃഖിക്കരുത്. വ അൻതുമുൽ അഅലൂന, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാരായ ആളുകൾ. നിങ്ങൾ ദൗർബല്യം കാണിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത്. ഈമാനുണ്ടെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എന്നാണ്. ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ അറിയിക്കുന്നത്, ഫി ഹാദിഹിൽ ആയത്തി നഹൽ മുഅ്മിനീന അനിൽ വഹൻ, നിങ്ങൾ ദുർബലരാവരുത്, ദൗർബല്യം കാണിക്കരുത് എന്നതിനെ വിരോധിച്ചുകൊണ്ട് സത്യവിശ്വാസികളോട് ഉണർത്തുകയാണ്. ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ അതിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്താണ് ഈ ഒരായത്ത് ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. വലാ തഹിനു വലാ തഹസനു വാൻസുമുല്ല അലോൻ, വലാ തഹിനു, നിങ്ങൾ ദുർബലപ്പെടരുത്, വിരോധിക്കുകയാണ്. അൽ ഖിത്വാബു ലിഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനോടാണ് അഭിസംബോധന ചെയ്യുന്നത്. വഅലാ റഅ്സിഹ നബിയുന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബഹു, അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അവിടുത്തെ സ്വഹാബത്തുമാണ്. വഹ്ന് എന്നത് ദുഅഫാണ്, ദുർബലതയാണ്. യഅനി ലാ തദ്അഫു, നിങ്ങൾ ദുർബലരാവരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു നിസായിൽ ഇതേ ആശയം ഉണർത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. വലാ തഹിനു ഫിബ്തിഗാഇൽ ഖൗം ഇൻ തകൂനു തഅലമൂന ഫഇന്നഹും യഅലമൂൻ കമാ തഅലമൂൻ വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ വകാനല്ലാഹു അലീമൻ ഹകീമ. നിങ്ങൾ ദുർബലരാവരുത്, ദൗർബല്യം കാണിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല ശത്രുജനതയെ തേടിപ്പിടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ദൗർബല്യം കാണിക്കരുത് എന്ന് യുദ്ധരംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണർത്തുകയാണ്. നിങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ വേദന അവരും അനുഭവിക്കുന്നുണ്ട്. നിങ്ങളാകട്ടെ തർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ, അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന് നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് ഈമാനുള്ള വിശ്വാസികളായ ആളുകൾക്ക് സമാധാനമേകുന്ന, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള ആശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ വാക്കുകളാണിവിടെ. ലാ തദ്അഫു, നിങ്ങൾ ദുർബലരാവരുത്, നിങ്ങൾ ഭീരുക്കളാകരുത്. വലാ തഹസനു, നിങ്ങൾ ദുഃഖിക്കരുത്. അലാമാ അസാബക്കും അൻസുമുല്ല അലോൻ, നിങ്ങൾക്ക് ബാധിച്ച വിപത്തിൽ നിങ്ങൾ ഒരിക്കലും ദുർബലരായി പോകരുത്. നിങ്ങൾ തന്നെയാണ് ഉത്തമരായ ആളുകൾ. മുന്നോട്ട് വരുന്നതിൻ്റെയും പിന്നോട്ട് പോകുന്നതിൻ്റെയും അവസ്ഥയെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നു. ഏതൊരു കാര്യത്തിൽ നിങ്ങളോട് വിരോധിക്കുന്നത്, നിങ്ങൾ ദുർബലത കാണിക്കാൻ പാടില്ല. അങ്ങനെ കൽപ്പിക്കുമ്പോൾ അതവർക്ക് ശക്തിയും മുന്നോട്ട് പോകാനുള്ള പ്രചോദനവുമാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വിരോധിക്കുന്നത് നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യരുത്. അതെ, തങ്ങൾക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാതെ, നഷ്ടങ്ങളെ ഓർക്കാതെ ശക്തിയായിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിശ്ചയമായും ദുഃഖിക്കുക, ഖേദിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു മോശമായ ഒരു തിന്മയാണ്. കാരണം അതവരുടെ ശക്തിയെ ക്ഷയിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ഒരു ദുഃഖം കൊണ്ട് കഴിഞ്ഞുപോയ കാര്യത്തെ സംബന്ധിച്ച് പരാജയത്തെ ഓർത്ത് ഒരു മനുഷ്യൻ ദുഃഖിക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല, അതവൻ്റെ ശക്തി കുറക്കുകയുള്ളൂ. മറിച്ച് ദൃഢവിശ്വാസത്തോടുകൂടി, ദൃഢതയോടുകൂടി ഏതൊരു സന്ദർഭത്തിലും യാതൊരുവിധ ടെൻഷനുമില്ലാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് ശക്തി പകർന്നുകൊണ്ട് മുന്നോട്ട് കുതിക്കുവാനുള്ള ഒരാശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ വചനമാണിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്തിരിഞ്ഞു പോകാതെ മുന്നിട്ട് നിൽക്കണം. നിങ്ങൾ ഒരിക്കലും അശക്തരാവരുത്. ഈ ഒരു നിലക്ക് വാൻസുമുല്ല അലൗൻ, നിങ്ങൾ തന്നെയാണ് അത്യുന്നതരായ ആളുകൾ.
ശത്രുക്കളെക്കാളേറെ, സത്യനിഷേധികളെക്കാളേറെ, മുശ്രിക്കുകളെക്കാളേറെ ഈമാനിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾ ഇതിനേക്കാൾ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്ന, റബ്ബിൻ്റെ ദീനിനു വേണ്ടി പൊരുതുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി ജീവൻ നൽകുന്നവരായ വിശ്വാസികളായ ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളാണ് ഉന്നതന്മാർ. നിങ്ങൾക്ക് ബാധിച്ച വിപത്തുകളിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് രക്തസാക്ഷിയായാൽ ഉന്നതമായ സ്വർഗത്തിൽ സ്ഥാനമുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിൽ, ജിഹാദിൽ എന്തുതന്നെ പ്രയാസങ്ങൾ അനുഭവിച്ചാലും അതിനെല്ലാം വിശ്വാസികൾക്ക് പ്രതിഫലമുണ്ട് എന്നതാണ് വിശ്വാസികളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ലാ തദ്ഉഫു ബിസബബി മാ ജറ, നിങ്ങൾ കഴിഞ്ഞുപോയത് സംഭവിച്ചത് കാരണത്താൽ നിങ്ങൾ ദുർബലരാവരുത്. അൽ ആഖിബത്തു വന്നുസ്റത്തു ലക്കും അയ്യുഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളെ ഏറ്റവും വലിയ വിജയവും അതുപോലെ തന്നെ എല്ലാ നിലക്കുമുള്ള സഹായവും അവസാനം ലഭിക്കുക ഈമാനുള്ള ആളുകൾക്കാണ്. സത്യനിഷേധികൾ എത്ര തന്നെ പരിശ്രമിച്ചാലും അവർ പരാജയപ്പെടും. കാരണം അള്ളാഹുവിൻ്റെ സഹായം ഈമാനുള്ള ആളുകൾക്കാണ്. സത്യവിശ്വാസികളായ അടിമകൾക്ക് ധൈര്യം പകർന്നുകൊണ്ട് അവരുടെ മനസ്സിനുറപ്പും ശക്തിയും നൽകിക്കൊണ്ട്, അവരുടെ ചിന്തയെ ഉണർത്തിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ആയത്ത് അവതരിപ്പിച്ചത്, വലാ തഹിനു വലാ തഹസനു, നിങ്ങളുടെ ശക്തികൾ ദുർബലമായി പോകരുത്, നിങ്ങളുടെ ഹൃദയങ്ങൾ ദുഃഖം കൊണ്ട് വിഷമിച്ചു പോകരുത് നിങ്ങൾക്കൊരു മുസീബത്ത് ബാധിക്കുന്ന സമയത്ത്. ഇതൊരു പരീക്ഷണമാണ്. ഹൃദയങ്ങൾക്ക് ദുഃഖം ബാധിക്കുക, ശരീരങ്ങൾക്ക് ദൗർബല്യമുണ്ടാവുക എന്നതൊരു പരീക്ഷണമാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മുസീബത്തിനെ വർദ്ധിപ്പിക്കുകയുള്ളൂ. അത് നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങൾക്ക് മേൽ വിജയിക്കുവാനുള്ള സഹായമാവുകയുള്ളൂ. മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങൾ ക്ഷമിക്കുകയും ഹൃദയങ്ങൾക്ക് ശക്തി പകരുകയും ചെയ്ത് നിങ്ങളതിനെ പ്രതിരോധിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്, നിങ്ങളുടെ ശത്രുക്കൾക്കെതിരിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി നിലകൊള്ളുകയാണ് നിങ്ങൾ വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്, അന്നഹു ലാ യംബഗി വലാ യലീഖു ബിഹിം അൽവഹ്നു വൽഹുസ്ൻ വഹുമുൽ അലൗന ഫിൽ ഈമാൻ, ഈമാൻ കൊണ്ട് ഉന്നതരായ ആളുകൾക്ക് ദുഃഖമോ ദൗർബല്യമോ ഒരിക്കലും യോജിച്ചതല്ല എന്നതാണ്. പിന്നെന്താണ് വേണ്ടത്? അള്ളാഹുവിൻ്റെ പ്രതിഫലവും അവൻ്റെ സഹായവും പ്രതീക്ഷിക്കുക. ദൃഢവിശ്വാസിയായ ഒരാൾ അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തെ, പ്രതിഫലത്തെ ദുനിയാവിലും ആഖിറത്തിലും അവൻ പ്രതീക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വഅൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ നിങ്ങൾ വിശ്വാസികളായ ആളുകളാണെങ്കിൽ. സഹോദരങ്ങളെ, ഈയൊരു കാര്യം ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരായത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അപ്രകാരമാണ്. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ളതായ സ്വഹാബികൾക്ക് അവർക്ക് ചില മുറിവുകളും പ്രയാസങ്ങളുമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. 70 സ്വഹാബികൾ അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബിയുടെ സ്വഹാബത്തെ നിങ്ങൾ ദുർബലരായി പോകരുത്. നിങ്ങൾ നേടിയത് ഉഹദിൽ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളിൽ നിന്ന് നേടിയത്, അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിലൊന്നും നിങ്ങൾ ദുർബലരാവാൻ പാടില്ല. നിങ്ങൾ അശക്തരാവാൻ പാടില്ല. നിങ്ങൾക്ക് ബാധിച്ച വിപത്തിൽ ഒരിക്കലും തന്നെ വിശ്വാസിക്ക് യോജിച്ചതല്ല ഇത് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ ആ യുദ്ധത്തിൽ ഒരുപാട് വിഷമങ്ങൾ, പ്രയാസങ്ങൾ അവർക്കുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ചതായ ഈ ഒരായത്ത് അത് ലോകത്ത് മുസ്ലിമീങ്ങൾക്കെന്നും ഒരു മാതൃകയാക്കേണ്ട, അതല്ലെങ്കിൽ പ്രചോദനമായി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുവാനുള്ള പ്രചോദനമാണ് ഈ ആയത്ത്. കാരണം ഈമാനുണ്ടോ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. ഭൗതികമായ യാതൊരു കാരണവുമല്ല വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന്, മറിച്ച് ഔന്നത്യത്തിൻ്റെ സ്ഥാനം ലഭിക്കാൻ ഈ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ സ്ഥാനം ലഭിക്കാനുള്ള അതിനുള്ള അടിസ്ഥാനം അത് ഈമാനാണ്, അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസമാണ്. റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് റബ്ബിൻ്റെ മാർഗത്തിൽ, അല്ലാഹു മലാ ഖുവ്വത ലനാ ഇല്ലാ ബിക, അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്നെ കൊണ്ടല്ലാതെ ഒരു ശക്തിയില്ല. അതെ, ആ ഒരു പ്രഖ്യാപനമാണ് അവരിൽ നിന്നുണ്ടാവുന്നത്. ഈമാനിൻ്റെ ബലത്തിലാണ്. അതല്ലേ ബദറിൽ വിശ്വാസികൾക്ക് വിജയം ലഭിച്ചത്? വിശ്വാസികൾക്ക് ലഭിച്ച വിജയം സംഘശക്തി കൊണ്ടോ അതല്ലെങ്കിൽ ആയുധ ബലം കൊണ്ടോ ആയിരുന്നില്ല ബദറിൽ വിജയമുണ്ടായത്. മറിച്ച് ഈമാനിൻ്റെ ദൃഢതയായിരുന്നു. എണ്ണത്തിലും വണ്ണത്തിലും തങ്ങളെക്കാളേറെ 3 വലുപ്പം വരുന്ന ശത്രുപക്ഷത്തെ പരാജയപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ സഹായമൊന്നുകൊണ്ട് മാത്രമാണ് ഈമാനിൽ ഉറച്ചു നിന്നു.
എന്നാൽ ഉഹുദ് യുദ്ധത്തിൽ വിശ്വാസികൾക്ക് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ളൊരു കാരണം അതും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ നേതൃത്വത്തെ അനുസരിക്കുന്നതിൽ വന്ന ചെറിയൊരു പ്രയാസം അവർക്കുണ്ടായത് അവരുടെ നേതൃത്വത്തെ ആ ജബലുർ റുബാത്തിൽ അമ്പയ്ത്തുകാരെ നിർത്തിയതിൽ അവർ ചെറിയ അനുസരണക്കേട് കാണിച്ച സന്ദർഭത്തിൽ ശത്രുക്കൾക്ക് കൂടുതൽ ഇവരെ ആക്രമിക്കാൻ സഹായകമായി എന്നതാണ്. ഈ ഉമ്മത്ത് അവർക്കുള്ള ഔന്നിത്യം, അവർക്കുള്ള ഔലിയ, അത് ബിഷർത്തിൽ ഈമാൻ, ഈമാനിൻ്റെ നിബദ്ധതയോടുകൂടിയാണ്. ഈമാനുണ്ടോ എങ്കിൽ നിങ്ങളെ സഹായിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൽ നിന്നുള്ള സഹായമുണ്ടാകും. നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. എന്നാൽ ഈമാനില്ലെങ്കിലോ നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ അടിമകൾ നൽകുന്ന വാഗ്ദാനം അതാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമകും. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെയും സഹായിക്കും, നിങ്ങളുടെ പാദങ്ങൾക്ക് അവൻ ഉറപ്പു നൽകും. വലയൻസുറന്നല്ലാഹ് മൻ യൻസുറുഹു ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. ആരല്ലാഹുവിനെ സഹായിക്കുന്നുവോ അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. ആരാണോ അള്ളാഹിനെ സഹായിക്കുന്നത് അവരെ അള്ളാഹു ശക്തിയുള്ളവനാണ്, പ്രതാപിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി സഹായിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും തന്നെ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുകയില്ല. അപ്പോൾ ഈമാനാണ് സഹോദരൻ.

0: നിങ്ങൾ അവരെയൊന്നും ഭയപ്പെടേണ്ടതില്ല. അല്ലദീന ഖാല ലഹുന്നാസ് ഇന്നന്നാസ് ഖദ് ജമഉലക്കും, ആളുകളെല്ലാം നിങ്ങൾക്കെതിരിൽ തിരിഞ്ഞുകൊണ്ട് പറയുന്നു, ജനങ്ങൾ പറഞ്ഞല്ലോ വന്ന്, ജനങ്ങൾ നിങ്ങൾക്കെതിരെ സംഘടിച്ചിട്ടുണ്ട്. ഫഹ്ഷവും അവരെ പേടിക്കണം. എന്താണ് അവർ പറഞ്ഞത്? ഈമാനുള്ള വിശ്വാസികൾ പറഞ്ഞത്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കി, ഞങ്ങൾക്ക് അല്ലാഹു മതി വരവേൽപ്പിക്കാൻ. അപ്പോൾ കുഫ്ഫാറുകൾ അവരാണ് ഭയപ്പെടുക, ഷെയ്ത്താൻമാരെ അവരുടെ ഔലിയാക്കളെ. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ റബ്ബിൽ തവക്കുലാക്കിയ ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഒരായത്ത് വിശ്വാസികൾക്ക് സമാധാനമേകുന്ന ഒന്നാണ്. ഈ മുസ്ലിം ഉമ്മത്ത് ഇന്ന് ഉന്നതിയിലാണോ? എന്താണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ? നമ്മൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ, എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന്, മുസ്ലിം ഉമ്മത്തിന് പ്രയാസങ്ങൾ സംഭവിക്കുന്നു? അവരിന്ന് ഔന്നത്യത്തിലാണോ ഉള്ളത്? അല്ല. ലിയന്നൽ ഈമാൻ നാഖിസ്, ഈമാൻ കുറവാണ്. ഈ ഉമ്മത്തിന് ഔന്നത്യം അള്ളാഹു വാഗ്ദാനം നൽകിയത് ഈമാനിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈമാൻ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഔന്നത്യം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്കാണ് മുസ്ലിം ഉമ്മത്ത് പോകുന്നത്. ഒരു മനുഷ്യൻ അവൻ്റെ അടുക്കൽ ഈമാനുണ്ടെങ്കിൽ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ നിർവഹിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നിർവഹിച്ചതുപോലെ ശത്രുക്കൾക്കെതിരെ നിലകൊള്ളുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സഹായിക്കും. ഈമാൻ കൊണ്ട്, ഈമാനെന്ന ആയുധം കൊണ്ടാണ്. മറ്റുള്ള ശക്തിയും മറ്റുള്ള സൗകര്യങ്ങളും ആയുധബലങ്ങളുമൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ഈമാൻ ദുർബലപ്പെട്ടു പോയി എങ്കിൽ, സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ വിജയിക്കാൻ സാധ്യമല്ല. ഈമാനോടുകൂടി നിലകണ്ട സന്ദർഭത്തിലൊക്കെ തന്നെയും അള്ളാഹുവിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ട്. നുസർത്തു ബിസ്വബ വഹുലിഖത് ആദും ബിദ്ദബൂർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിച്ചിട്ടുണ്ട്. റീഹുൻ ശദീദത്തുൻ ബാരിദ, ശക്തമായ കാറ്റുകൊണ്ട് സഹായിക്കപ്പെട്ടത്. വജുനൂദും മിനൽ മലായിക്ക തുൽഖി റുഅബ ഫീ ഖുലൂബിൽ ഹൗല, മലക്കുകളിൽ നിന്നുള്ള സൈന്യങ്ങൾ അതുപോലെ തന്നെ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ ഭയം ഇട്ടുകെടുത്തുകൊണ്ട്, ഇങ്ങനെയൊക്കെ സഹായങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഈമാനിൽ ഉറച്ചുനിന്ന ഒരു സന്ദർഭത്തിലാണ് അതൊക്കെ ലഭിച്ചിട്ടുള്ളത്. അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്നത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അന്യായമായിക്കൊണ്ട് തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ. വലൗലാ ദഫ്ഉല്ലാഹി അന്നാസ ബഅദുഹും ലിബഅദ്, അല്ലാഹു സുബ്ഹാനഹു വതആല ചില ആളുകളെ കൊണ്ട് തടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ, ലഹുദ്ദിമത്ത് സവാമിഉം വബിഅഉം വസലവാത്തും വമസാജിദ്, അവിടെ നശിപ്പിക്കപ്പെടുന്നത് എന്തായിരിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയത്. ക്രിസ്തീയ ദേവാലയങ്ങൾ, സന്യാസിമഠങ്ങൾ, യഹൂദ ദേവാലയങ്ങൾ, അള്ളാഹുവിൻ്റെ നാമം ധാരാളമായി പ്രകീർത്തിക്കപ്പെടുന്ന മസ്ജിദുകൾ, അതെല്ലാം തകർക്കപ്പെടുമായിരുന്നു. വലയൻസുറൻ അള്ളാഹു മയ്യൻസുറുഹു, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ സഹായിക്കുന്നതാരോ അവനെ തീർച്ചയായും അള്ളാഹു സഹായിക്കും. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, തീർച്ചയായും അങ്ങനെയാണ് കാര്യങ്ങളുടെ പര്യവസാനങ്ങൾ ഉള്ളത്. ഇന്നല്ലാഹ ഖവിയുൻ അസീസ്, അള്ളാഹു സുബ്ഹാനഹു വതആല ശക്തിമാനാണ്, പ്രതാപിയാണ്. അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദി അഖാമു സ്സലാത്ത വാതു സക്കാത്ത വഅമറു ബിൽ മഅറൂഫി വനഹു അനിൽ മുൻകർ വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, ഭൂമിയിൽ നാം സ്വാധീനം നൽകിയാൽ നിസ്കാരം നിർവഹിക്കുക, സക്കാത്ത് നൽകുക, സദാചാരം കൽപ്പിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ അങ്ങനെയുള്ള ആളുകൾക്ക് കാര്യങ്ങളുടെ പര്യവസാനം അള്ളാഹുവിനാകുന്നു എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ദൗർബല്യവും അവർ ഭയപ്പെടേണ്ടതില്ല. ഈമാൻ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈമാനോടുകൂടി മുന്നോട്ട് പോകാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. വിശ്വാസികൾ ദുർബലരാകരുത്, സൂറത്ത് ആലിമ്രാനിലെ 139-ാം വചനം ഭാഗം 1 വിശദീകരിച്ചത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
2: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലോ, പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ

0: സംവിധാനങ്ങളിൽ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതു ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സ്നേഹമുള്ള ശ്രോതാക്കളെ, മഹാനായ ഇമാം മുസ്ലിം റഹിമഹുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ഫിൽ ജുമുഅത്തി ലസാഅതൻ ലാ യുവാഫിഖുഹാ മുസ്ലിമുൻ യസ്അലുല്ലാഹ ഫീഹ ഖൈറൻ ഇല്ലാ അഅതാഹു ഇയാഹു. വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട്, ആ സമയത്തിൽ വിശ്വാസിയായൊരു മനുഷ്യൻ അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരു ഖൈറിനെ ചോദിച്ചാൽ ആ സമയവുമായി കൊണ്ടത് യോജിച്ചു വന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനത് നൽകാതിരിക്കില്ല എന്ന്. നമ്മുടെ മുൻഗാമികളായ സ്വഹാബിമാരും സലഫുകളിൽപ്പെട്ട ധാരാളം ആളുകൾ ഈ സമയത്തെ പ്രത്യേകമായി വെള്ളിയാഴ്ചയിൽ കാത്തിരുന്നിരുന്നു എന്നാണ്. അവരിൽ അധിക പേരും ആ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വായിച്ച് മനസ്സിലാക്കി അവർ അതിനെ കണ്ടത് അത് അസർ നമസ്കാരത്തിന് ശേഷമുള്ള സമയമായിരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിൽ കാണാം, അവരവരുടെ സഹായത്തിനുണ്ടായിരുന്ന ഒരു ഭൃത്യനെ വൈകുന്നേരമായി കഴിഞ്ഞാൽ സൂര്യൻ അതിന്റെ ഗുറൂബിലേക്ക് അസ്തമയത്തിലേക്ക് ആയി തുടങ്ങിയോ എന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞേക്കുമായിരുന്നു എന്നാണ്. അങ്ങനെ അവർ വന്നുകൊണ്ട് ആയി എന്ന് പറഞ്ഞാൽ അക്ബലത്ത് അല ദുആ ഇലാ അൻ തഗീബ്, സൂര്യാസ്തമയം വരെ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സൽഫുകളിൽപ്പെട്ട ഒരു വ്യക്തി പറയുകയാണ്, മനിസ്തഖാമത്ത് ലഹു ജുമഅതുഹു ഇസ്തഖാമ ലഹു സായിറു ഉസ്ബുഇ, ഒരാൾക്കൊരാളുടെ ജുമഅ ദിവസം ശരിയായി കിട്ടിയാൽ ആ ആഴ്ച മുഴുവൻ ശരിയായി കിട്ടിയെന്നാണ്. മഹാനായ മുഫല്ലൽ ഇബ്നു ഫുലാല റളിയല്ലാഹു അൻഹു, അദ്ദേഹം അസർ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഖലാ ഫീ നാഹിയത്തിൽ മസ്ജിദി വഹ്ദ ഫലാ യസാലു യദ്ഉ ഹത്താ തഗ്റുബ ശംസ്, അദ്ദേഹം ഒരു പള്ളിമൂലയിൽ ഒറ്റയ്ക്കിരുന്ന് സൂര്യാസ്തമയം വരെ അദ്ദേഹം പ്രാർത്ഥനയിൽ മുഴുകുമായിരുന്നു എന്നാണ്. മഹാനായ ത്വാഊസ് ഇബ്നു കൈസാൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഇദാ സല്ലൽ അസ്റ യൗമൽ ജുമഅ, ജുമഅ ദിവസം അസർ നമസ്കരിച്ചാൽ അദ്ദേഹം പിന്നീട് നമസ്കാരശേഷം അദ്ദേഹം പുറത്തേക്ക് പോകില്ല, ഇസ്തഖ്ബല ഖിബല, അദ്ദേഹം ഖിബലയിലേക്ക് തിരിയും. വലം യുകല്ലിം അഹദൻ ഹത്താ തഗ്റുബ ശംസ്, സൂര്യാസ്തമയം വരെ ഒരാളുമായി കൊണ്ടും പിന്നെ സംസാരത്തിനോ കുശലം പറച്ചിലുകൾക്കോ അദ്ദേഹം പോകില്ല, അദ്ദേഹം ദിക്റുകളിലും പ്രാർത്ഥനകളിലും മുഴുകുമായിരുന്നു എന്നാണ്. സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാനായ മനുഷ്യൻ അദ്ദേഹം പറയുകയാണ്, മാ ദഅഉതുല്ലാഹ ബിദഅവതിൻ ബൈനൽ അസ്രി വൽ മഗ്രിബ യൗമൽ ജുമഅ ഇല്ല സ്തജാബലി റബ്ബി ഹത്താ ഇസ്തഹ്യൈത്, ജുമഅ ദിവസത്തിലെ മഗ്രിബിന്റെയും അസറിന്റെയും ഇടയിൽ ഒഴിഞ്ഞിരുന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനക്ക് പോലും അള്ളാഹു എനിക്ക് ഉത്തരം നൽകാതിരുന്നിട്ടില്ല. അങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കാൻ ചോദിക്കാൻ മടിയുള്ള അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പോയി എന്ന് ആ മഹാനായ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞതായി ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അത് പണ്ഡിതന്മാർ ആ സമയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിടത്ത് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ള പറയുന്നത് കാണാം, വഹാദി ഹിസാ ഹിയ ആഖിറു സാഅത്തിൻ ബഅദൽ അസ്ർ യുഅല്ലിമുഹാ ജമീഉ അഹ്ലിൽ മിലൽ. ഈ സമയം എന്ന് പറയുന്നത് മുൻപ് കഴിഞ്ഞു പോയ സമൂഹങ്ങളടക്കം പ്രാധാന്യം നൽകിയ അസർ നമസ്കാരത്തിന് ശേഷമുള്ള സമയമാണ് അത് എന്ന് ഇവരുടെയൊക്കെ മുൻഗാമികളുടെയൊക്കെ കർമ്മങ്ങൾ പ്രവർത്തനങ്ങളെ വീക്ഷിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. സയ്യിദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇദാ സല്ലൽ അസ്ർ ലം യുകല്ലിം അഹദൻ ഹത്താ തഗ്റുബ ശംസ്, സൂര്യാസ്തമയം വരെ അസർ നമസ്കാര ശേഷം ഒരാളോടും മിണ്ടാതെ അവർ പ്രാർത്ഥനയിൽ മുഴുകുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വെള്ളിയാഴ്ചക്ക് പ്രാധാന്യമുണ്ട്. ദിവസങ്ങളിലെ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിലെ ഒരു പ്രത്യേക സമയമുണ്ട്. ആ പ്രത്യേക സമയത്തിന് നമ്മുടെ മുൻഗാമികൾ കാത്തിരുന്നത് പോലെ നമ്മളും ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം കിട്ടുന്ന സമയങ്ങളിലേക്ക് കാത്തിരിക്കാനും നമ്മുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും സ്വപ്നങ്ങളും വേവലാതികളും ആവലാതികളുമൊക്കെ റബ്ബിൻ്റെ മുമ്പിൽ പങ്കുവെക്കാനും നമ്മൾ സമയം കണ്ടെത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
4: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ് പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 റബിയുൽ അവ്വൽ 8ാം തീയതി 2026 ആഗസ്റ്റ് 21ാം തീയതി മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ അബ്ദുൽ അസീസ് അസ്സുദൈസ് അഫില്ലാഹുല്ലാഹു തആല വതവല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ സാറ അലാ ഹുദാഹു വത്താബിഈൻ ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമാ ബഅദു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആദ്യമായി എല്ലാവരെയും ഉപദേശിക്കുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ ദൂതനായ പ്രവാചകനിൽ വിശ്വസിക്കുക, ആ വിശ്വാസത്തിൻ്റെ മാതൃക അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. അള്ളാഹു പ്രവാചകനിൽ വിശ്വസിച്ചാൽ പോരാ എന്നും ആ പ്രവാചകൻ നിത്യജീവിതത്തിലെ മാതൃകയാവണമെന്നും നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വആമിനു ബിറസൂലിഹി, വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു നിയോഗിച്ച ദൂതനിൽ നിങ്ങൾ വിശ്വസിക്കുക. യുഉതികും കിഫ്ലൈനി മിർ റഹ്മത്തി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ രണ്ടിരട്ടി അവൻ നിങ്ങൾക്ക് നൽകും. വയജ്അല്ലുക്കും നൂറൻ തംഷൂന ബിഹി, നിങ്ങൾക്ക് ജീവിത സഞ്ചാര ഫലത്തിൽ കാണാൻ പറ്റുന്ന വെളിച്ചം അള്ളാഹു നിങ്ങൾക്കുണ്ടാക്കിത്തരും. വയഗ്ഫിർലക്കും, നിങ്ങൾക്കവൻ പുറത്തു തരും. അല്ലാഹു ഗഫൂർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. സഹോദരങ്ങളെ, ഈ വെളിച്ചം, പ്രവാചകൻ നമുക്ക് വിതറിത്തന്ന വെളിച്ചം, മനസ്സിൻ്റെ ഈ ഭൂലോകത്ത് മുഴുവനും പ്രകാശിക്കുന്ന ഈ വെളിച്ചം, അതാണ് 1400 കൊല്ലത്തിലേറെയായി ഭൂലോകത്ത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന, തിളങ്ങിക്കൊണ്ടിരിക്കുന്ന സത്യമാർഗം എന്ന് പറയുന്നത്. ആ സത്യമാർഗം നാം അനുസരിക്കണം, ആ മാർഗം നാം പിൻപറ്റണം. അതാണ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്നതിൻ്റെ പൊരുൾ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു ദൂതൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നതെല്ലാം അദ്ദേഹത്തിനും ഏറെ പ്രയാസമാണ്. നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും ആകാംക്ഷയും ആഗ്രഹവുമുള്ളവനാണ് അദ്ദേഹം. വിശ്വാസികളോട് ദയയും